ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിൻ്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58:14. ഈ നിലയിൽ നിന്നുള്ള പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, വൈശാഖം 25, കൊലവർഷം 1201, എടവം 1, 2026 മെയ് 15, വെള്ളിയാഴ്ച.

ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. ഇന്നലെയും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറുപതിന് സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പാറൽ അബ്ദുൽ സലാം. തുടർന്ന് പ്രഭാതഗീതം, ട്രെയിൻ സമയം, ഇന്നത്തെ വിശേഷം, ചരിത്രപഥം, 6:30 കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി, കാർഷിക വൃത്താന്തം, ഇഞ്ചി കൃഷി, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മലപ്പുറം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ഹോർട്ടിക്കൾച്ചർ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഷാനില നീലിയായിട്ട് സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്, ആൽറഹാനായി ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ്, കൊണ്ടോട്ടി, ദൃഷ്ടി, ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിൽ പെരിന്തൽമണ്ണ വിപണി. 6:55 FM ശുഭദിനം. ഇതിലാദ്യം കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട് കോട്ടയ്ക്കൽ, വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം, റീഗൽ ജുവലേഴ്സ് പൊന്നാനി റോഡ്, എടപ്പാൾ മധുരം ഗീതം. 7:05 ആശ പവർ MPBT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. ട്രെയിൻ സമയം. 7:10 മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം. ആമാശയത്തിലും ചെറുകുടലിലും ഉണ്ടാകുന്ന വ്രണങ്ങൾ. തിരൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിലെ കരൾ ഉദരരോഗ ചികിത്സാ വിഭാഗം മേധാവി ഡോക്ടർ എം മുരളീകൃഷ്ണൻ സംസാരിക്കുന്നത് കേൾക്കാം. 7:15 ABC ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി, നോവൽ വായന. യോസെ മൗരോ ദേവാസ് കോൺസിലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ, അവതരണം ബോബി. 7:20 ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം. പൈൽസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗാവസ്ഥയുടെ ലക്ഷണങ്ങളും അവയ്ക്കുള്ള ഹോമിയോപ്പതി ചികിത്സയും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു ഡോക്ടർ ബാസിൽ യൂസഫ്. 7:45 ദൃശ്യമായി കെയർ ഹോസ്പിറ്റൽ, തൃശൂർ എൻ ചാവക്കാട്, കാവ്യധാര. ഇതിൽ സച്ചിദാനന്ദന്റെ കായ്ക്കരയിലെ മണ്ണ് എന്ന കവിതയിൽ ഒരു ഭാഗം കേൾക്കാം. ആലാപനം ആദർശ KK. 7:50 IQ ഓപ്റ്റിക്കൽസ്, കോട്ടയ്ക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്, സമകാലികം. 7:55 കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി, പാട്ടുപൊലിമ. തുറന്ന FM പ്രധാന വാർത്തകൾ, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം, CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി. കരിയർ ടിപ്സ്, കരിയർ വിദഗ്ധൻ ജമാലുദ്ദീൻ മാളിക്കുന്ന് സംസാരിക്കുന്നത് കേൾക്കാം. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:10 BRGCAJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ, ചരണി, മഞ്ചേരി, രസമുകളും. തുടർന്ന് ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളികൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം 8:25 മുതൽ മൈൻഡ് റീചാർജ്.

ജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ ചരണി മഞ്ചേരി രസമുകളും. തുടർന്ന് ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ ഇന്നത്തെ ചോദ്യം ഉത്തരം 8:25 മുതൽ മൈൻഡ് റീചാർജ് ലൈവ് ഫോണിൻ പരിപാടി. 9:20 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടൂർത്താന്തം 9:30 മൈൽ 5 മുഞ്ച്. അവതരിപ്പിക്കുന്നത് ഗാനരചയിതാവ് പുലിക്കോട്ടിൽ ഹൈദരാലി. 9:55 ഇന്നത്തെ പരിപാടികൾ. FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 10 മണിക്ക് റേഡിയോ ഹെൽത്ത്, ആരോഗ്യ കേരളം സ്പോൺസേഡ് പരിപാടി. 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് ഇസൈ മഴ. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം നാട്ടൂർത്താന്തം. 11 മണിക്ക് പ്രിയതര ഗീതങ്ങൾ. അവതരിപ്പിക്കുന്നത് ആകാശവാണി മഞ്ചേരി FM അവതാരക ബി സ്നേഹപ്രഭ. 12 മണിക്ക് FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 12:10 12:25 ജാലകം. 12:40 പ്രകാശധാര. 1 മണിക്ക് അഖില കേരള റേഡിയോ നാടകോത്സവം, നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം, രചന രാജേഷ് വിശ്വംഭരൻ, സംവിധാനം YS പൗർണമി. ശബ്ദം നൽകുന്നവർ ശ്രീമൂലനഗരം പൊന്നൻ, MK കൃഷ്ണൻ പോറ്റി, മനീഷ KS, ജയലക്ഷ്മി സി, കാഞ്ഞൂർ മത്തായി, വി ഉദയകുമാർ, പ്രസാദ് ബാലകൃഷ്ണൻ, മെജു ഹരീഷ് മേനോൻ, രാജേഷ് വിശ്വംഭരൻ, YS പൗർണമി, പ്രീത പീയൂസ്, വിനിത മനമൽ, ഇ എൻ സജിത, ബിനിത ഗോപിനാഥ്, രുക്മിണി അമ്മാൾ, അജീഷ ഹരിദാസ്. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 2:15 തുടർനാടകം, 2:30 ചലച്ചിത്രഗാനങ്ങൾ, 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ട്രെയിൻ സമയം FM പ്രധാന വാർത്തകൾ, 3 മണിക്ക് നാടകഗാനങ്ങൾ, 3:30 മൈലാഞ്ചി മുഞ്ചു പുനഃപ്രക്ഷേപണം. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. തുടർന്ന് 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 6:10 ലക്ഷദ്വീപ് വൃത്താന്തം, 6:50 വയലും വീടും, രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം, നാടകം മൗനസാക്ഷി, രചനാ സംവിധാനം വിനോദ് ബാബു എച്ച്, ശബ്ദം നൽകുന്നവർ യു പ്രസന്നകുമാർ, ബാലമുരളി ചിറക്കൽ, പ്രജിൻ സി കണ്ണൻ, മെഹമ്മൂദ് കുറുവ, കമ്പിൽ പി രാമചന്ദ്രൻ, മോഹനൻ രാമന്തള്ളി, അനീഷ് പെരുന്താറ്റിൽ, രാമകൃഷ്ണൻ പഴശ്ശി, ജസ്ന ജയരാജ്, സജി സെബാസ്റ്റ്യൻ, ബാബുരാജ് പെരിയ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.

0: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പാറൽ അബ്ദുൾ സലാം സഖാഫി.
1: മനുഷ്യൻ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ബാല്യം, കൗമാരം, യൗവനം എന്നിവയാണ് ജീവിതത്തിലെ പ്രധാന ഘട്ടങ്ങൾ. ഈ മൂന്ന് ഘട്ടങ്ങൾക്ക് ശേഷമുള്ള ജീവിതത്തിന്റെ സായന്തനമാണ് വാർദ്ധക്യം. പ്രപഞ്ചത്തിലെ മുഴുവൻ ജീവജാലങ്ങൾക്കും മനുഷ്യരെപ്പോലെ ഇത്തരമൊരു ഘട്ടമുണ്ട്. അത് പ്രകൃതിയുടെ അനിവാര്യത കൂടിയാണ്. വാർദ്ധക്യം അവശതയുടെ കാലമാണ്. ആരോഗ്യദൃഢതയുള്ള ശരീരത്തിനും മനസ്സിനും തളർച്ച ബാധിക്കുകയും ശരീരഘടനയും അവയവങ്ങളുടെ ധർമ്മങ്ങളും ക്ഷയിക്കുകയും കോശങ്ങളും പേശികളും ജീർണിക്കുകയും ആന്തരികാവയവങ്ങളായ ഹൃദയം, വൃക്കകൾ, കരൾ, ശ്വാസകോശം തുടങ്ങിയവയുടെ പ്രവർത്തനക്ഷമത കുറയുകയും ചെയ്യുന്നു. പുറമേ രോഗപ്രതിരോധ ശേഷി ഇല്ലാതാവുകയും രോഗങ്ങൾക്ക് അടിപ്പെടാനുള്ള സാധ്യത കൂടി വരികയും അസ്ഥികൾക്കും പേശികൾക്കും തേയ്മാനങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നു. ഇത്തരം ശാരീരിക, മാനസിക, വൈകാരിക മാറ്റങ്ങളുടെ പരിണിത ഫലമാണ് വാർദ്ധക്യം. വാർദ്ധക്യത്തെ സന്തോഷത്തോടെ സ്വീകരിക്കാനും വയോജനകാലം ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്താനും സാധിക്കണം. ജീവിത സൗകര്യങ്ങളോ വിദ്യാഭ്യാസമോ പദവികളോ നേട്ടങ്ങളോ ഒന്നുമല്ല വാർദ്ധക്യത്തിലെ സന്തോഷത്തിന് നിദാനമാകുന്നത്. മനസ്സിൻ്റെ സുഖകരമായ താളാത്മകതയാണ് വാർദ്ധക്യകാല ജീവിതത്തെ ആനന്ദകരമാക്കുന്നത്. മനസ്സിനെ നിയന്ത്രണ വിധേയമാക്കുകയും അതിന് ക്രിയാത്മകമായ പരിശീലനം നൽകുകയും ചെയ്താൽ മനുഷ്യന് നേടാനാവാത്ത ഒന്നുമില്ല. ആരോഗ്യപരമായും മാനസികമായും സാമൂഹികമായും വാർദ്ധക്യത്തിൽ നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടതായി വരാറുണ്ട്. കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും അർഹിക്കുന്ന

0: അംഗീകാരം കിട്ടാതിരിക്കൽ, ഒറ്റപ്പെടൽ, വിഷാദം, രോഗഭയം, അലസത, മടുപ്പ്, ഇതെല്ലാം വാർദ്ധക്യാവസ്ഥയിലുണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രയാസങ്ങളാണ്. ചെറുപ്പകാലത്ത് ധാരാളം പറയാനും കേൾക്കാനും ചുറ്റുവട്ടത്ത് ആളുകളുണ്ടാകും. പ്രായമാകുമ്പോൾ പറയാനും കേൾക്കാനുമുള്ള ത്വര കൂടുമെങ്കിലും അതിനുള്ള ആളുകൾ കുറയുകയും ചിലപ്പോൾ ആരും തന്നെ ഇല്ലാതാവുകയും ചെയ്യുന്നു. പ്രായമായവർക്ക് മിണ്ടാനും ആശയങ്ങൾ പങ്കുവയ്ക്കാനും കൃത്യമായ ആളുകളുണ്ടെങ്കിൽ തന്നെ ഒരുവിധം പ്രയാസങ്ങളെല്ലാം തരണം ചെയ്യാൻ കഴിയും. വയോജനങ്ങൾക്ക് അർഹമായ അംഗീകാരവും പരിഗണനയും ലഭിക്കേണ്ടതുണ്ട്. അവരോടുള്ള സമീപനവും പെരുമാറ്റവും പക്വമായിരിക്കണം. ബഹുമാനവും ആദരവും നൽകി സംഭാഷണവും ആശയവിനിമയവും ആരോഗ്യകരവും സമ്പന്നവുമാകണം. അങ്ങനെ ഓരോ പ്രഭാതവും സന്തോഷത്തോടെ വരവേൽക്കാനും ഓരോ ദിവസവും അടുത്ത ദിവസത്തേക്കുള്ള ഒരുക്കമാകാനും കഴിയേണ്ടതുണ്ട്. വാർദ്ധക്യം ഏറെ കരുതലോടെ കാണേണ്ട സമയമാണ്. ജീവിതം നന്നായി ആസ്വദിച്ചവർക്ക് പോലും നരബാധിക്കുന്നതോടെ മനസ്സും ശരീരവും തളർന്നു തുടങ്ങും. വർഷങ്ങൾ പിന്നിടുംതോറും പരസഹായം ആവശ്യമായി വരും. ഇത്തരം സാഹചര്യങ്ങളിൽ മക്കളുടെ സ്നേഹവും കരുതലും പരിഗണനയുമെല്ലാം കൂടുതൽ പ്രതീക്ഷിക്കപ്പെടുന്നു. സ്വന്തക്കാരിൽ നിന്ന് കൂടുതൽ പരിഗണന ലഭിക്കാതെ വരുമ്പോൾ അവരുടെ മനസ്സ് വേദനിക്കും. ഇന്ത്യയിൽ പ്രായം ചെന്നവരിൽ 71% സ്വന്തം കുടുംബങ്ങളിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ ഉള്ള അവഗണനകൾക്ക് വിധേയമായി പീഡനങ്ങൾ അനുഭവിക്കുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. കുഞ്ഞുന്നാളിൽ അവരിൽ നിന്നും നമുക്ക് ലഭിച്ച സ്നേഹവും സംരക്ഷണവും ലാളനയുമൊക്കെ ഇരട്ടി മധുരത്തോടെ തിരിച്ചു നൽകേണ്ട കാലമാണ് വാർദ്ധക്യം. മതങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും വയോജനങ്ങളെ ഗൗനിക്കാൻ പഠിപ്പിക്കുന്നു. സൃഷ്ടാവിനോടുള്ള ബാധ്യത കഴിഞ്ഞാൽ വിശ്വാസിക്ക് ഏറ്റവുമധികം നിർബന്ധമാകുന്നത് മാതാവിനും പിതാവിനും നന്മ ചെയ്യലാണ്. ഫലാ തക്കുല്ലഹുമ ഉഫ്യൻ വലാ തൻഹർഹുമ വക്കുല്ലഹുമ ഖൗലൻ കരീമ വഖ്ഫിർ ലഹുമ ജനാഹ ദുല്ലി മിനർ റഹ്മ. അവരോട് മോശമായതൊന്നും പറയുകയോ കയർക്കുകയോ ചെയ്യരുതെന്നും മാന്യമായി സംസാരിക്കണമെന്നും കാരുണ്യത്താൽ വിനയത്തിന്റെ ചിറക് താഴ്ത്തിക്കൊടുക്കണമെന്നും ഖുർആൻ കൽപ്പിക്കുന്നു. ചുരുക്കത്തിൽ സ്നേഹവും കരുണയും പരിഗണനയും പരിലാളനയുമാണ് പ്രായമായവർക്ക് വേണ്ടത്. പച്ചിലയും പഴുക്കും ഒരു നാൾ ഞെട്ടറ്റു വീഴും കടക്കലെന്നറിയുക. തിരികെ കൊടുക്കാൻ നോക്കുകിൽ കഴിയാകയാൽ നേരിടുമെന്നു നീ.
1: പാറൽ അബ്ദുൾ സലാം സഖാഫി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 9495377736. സുഭാഷിതം.

ട്രെയിൻ സമയം. തിരൂർ സ്റ്റേഷനിൽ അടുത്ത മണിക്കൂറുകളിൽ എത്തിച്ചേരുന്ന തീവണ്ടികളുടെ സമയക്രമം 1:02:06:03. ചെന്നൈ ബംഗളൂരു സൂപ്പർ ഫാസ്റ്റ് മെയിൽ 13:06:41. 1:02:08 കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ് 6:44. 1:06:27 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് 6:48. 1:06:08 കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് 7:33. 2:01:49 എറണാകുളം പൂനെ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് 7:54. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ 5:06:07 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50. 5:06:32 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 എത്തിച്ചേരും.

0: ഇന്നത്തെ വിശേഷം. ഇന്ന് അന്താരാഷ്ട്ര കുടുംബദിനം. കുടുംബങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും ആഗോളതലത്തിൽ അവബോധം വളർത്താൻ ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും മെയ് 15 അന്താരാഷ്ട്ര കുടുംബദിനമായി ആചരിക്കുന്നു.
1: ചരിത്രപഥം.
0: ചരിത്രത്തിൽ ഇന്നാണ് 1963 പ്രോജക്ട് മെർക്കുറി മിഷൻ പരമ്പരയിലെ അവസാനത്തെ സ്പേസ് ഫ്ലൈറ്റ് യാത്രയാവുന്നത്. 1958 മുതൽ 1963 വരെയുള്ള മിഷൻ കാലയളവിൽ 7 യാത്രികരെയാണ് വിജയകരമായി ബാഹ്യാകാശത്ത് എത്തിച്ച് ഭൂമിയിലേക്ക് തിരിച്ചെത്തിച്ചത്.
1: ചരിത്രപഥം.

ഇന്ന് രാവിലെ എഫ് എം ശുഭദിനത്തിന് ശേഷം മൈൻഡ് റീചാർജ് തത്സമയ ഫോണിൻ പരിപാടി. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട നമ്പറുകൾ 0494 29 50 300, മറ്റൊരു നമ്പർ 29 50 800. മൊബൈൽ നമ്പർ 9495050600. മൈൻഡ് റീചാർജ് ഇന്ന് രാവിലെ എഫ് എം ശുഭദിനത്തിന് ശേഷം. നമ്പറുകൾ വീണ്ടും പറയാം, 0494 29 50 300. അടുത്ത നമ്പർ 29 50 800. മറ്റൊരു നമ്പർ 9495050600.

0: കാർഷിക വൃത്താന്തം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി സമർപ്പിക്കുന്നു
2: കാർഷിക വൃത്താന്തം.
1: പ്രായോജകർ
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം. പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
3: ഇഞ്ചി കൃഷിയിൽ എന്തെല്ലാം ശ്രദ്ധിക്കണം? മലപ്പുറം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ഹോർട്ടികൾച്ചർ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റായ ഷാനില നീലിയാട്ടാണ് കാർഷിക വൃത്താന്തത്തിൽ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്.
4: ഇഞ്ചിയിൽ ഭൂഗാണ്ഡമാണ് നടീൽ വസ്തുവായി ഉപയോഗിക്കുന്നത്. 1 സെന്റിന് 6 കിലോ വിത്ത് വേണ്ടിവരും. ഏകദേശം 15 ഗ്രാം തൂക്കമുള്ള മുഴുവനും അഥവാ മുറിച്ചതോ ആയ രോഗവിമുക്തമായ കിഴങ്ങുകൾ നടാൻ ഉപയോഗിക്കാം. വേനൽ മഴയ്ക്കു ശേഷം ഏപ്രിലിൽ നടുന്നതാണ് ഉത്തമം. വാരങ്ങളിൽ 20 മുതൽ 25 സെന്റിമീറ്റർ, അതായത് ഏകദേശം 1.5 ചാണകലത്തിൽ ചെറിയ കുഴികളെടുത്ത് 4 മുതൽ 5 സെന്റിമീറ്റർ ആഴത്തിൽ വിത്തിഞ്ചി നടാം. ശാസ്ത്രീയ വളപ്രയോഗം ഇഞ്ചി കൃഷിക്ക് അത്യാവശ്യമാണ്. മണ്ണു പരിശോധനയ്ക്കു ശേഷം വളപ്രയോഗം ചെയ്യുന്നതാണ് ഉത്തമം. നടുന്ന സമയത്ത് വാരങ്ങളിൽ ജൈവ വളത്തോടൊപ്പം അടിവളമായി 1 സെന്റിന് 1110 ഗ്രാം രാജ്ഫോസ്, 167 ഗ്രാം പൊട്ടാഷ് എന്നിവ നൽകണം. അടുത്ത വളപ്രയോഗം നട്ട് 2 മാസം കഴിഞ്ഞ് 325 ഗ്രാം യൂറിയ സെന്റ് 1 എന്ന കണക്കിൽ ഇട്ടുകൊടുക്കണം. 3ാം വളപ്രയോഗം 3 മാസം കഴിയുമ്പോൾ 325 ഗ്രാം യൂറിയ, 167 ഗ്രാം പൊട്ടാഷ് എന്ന അളവിൽ ജൈവ വളത്തോടൊപ്പം നൽകണം. ഓരോ വളപ്രയോഗത്തിനു മുമ്പും മണ്ണിളക്കി

0: കളനിയന്ത്രണം അത്യാവശ്യമാണ്. നടീൽ കഴിഞ്ഞയുടനെ പച്ചില ഉപയോഗിച്ച് പുതയിടണം. ഒരു ഹെക്ടറിന് 15 ടൺ എന്നതാണ് അത്യാവശ്യമായ പച്ചിലയുടെ കണക്ക്. ഇഞ്ചി നട്ട് 45 ദിവസം മുതൽ 60 ദിവസത്തിനുള്ളിലും 90 ദിവസം മുതൽ 120 ദിവസത്തിനുള്ളിലും കള നീക്കം ചെയ്ത് പുതയിടേണ്ടതാണ്. നട്ട് 8 മുതൽ 9 മാസം കഴിയുമ്പോൾ ഇഞ്ചി വിളവെടുപ്പിന് പാകമാകും. ഇലകളും തണ്ടുകളും മുഴുവനായി ഉണങ്ങിത്തുടങ്ങിയാൽ ഇഞ്ചി വിളവെടുക്കാം. പച്ച ഇഞ്ചിക്കായി നട്ട് 6 മാസം ആകുമ്പോഴേക്കും വിളവെടുക്കാം. ശരിയായ വിളപരിപാലനം വഴി 1 സെന്റിൽ നിന്നും 100 കിലോഗ്രാം വരെ വിളവ് ഉറപ്പുവരുത്താം. ചുക്കാക്കുന്നതിനായി പറിച്ചെടുത്ത ഇഞ്ചി 1 രാത്രി വെള്ളത്തിൽ മുക്കിവെക്കണം. കൂർത്ത മുള ഉപയോഗിച്ച് തൊലി കളഞ്ഞതിനു ശേഷം നന്നായി വെയിലത്തിട്ട് ഉണക്കിയെടുത്ത് ചുക്കാക്കി സൂക്ഷിക്കാം. ചുക്ക് മാത്രമല്ല മറ്റു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ഇഞ്ചിയിൽ നിന്നുണ്ടാക്കാം. ഇഞ്ചി ഒലിയോറസിൻ, ഇഞ്ചി തൈലം, ഇഞ്ചി പേസ്റ്റ്, കാൻഡി, RTS പാനീയം, ഇഞ്ചി വൈൻ, ജെല്ലി എന്നിവയും തയ്യാറാക്കാം.
1: മലപ്പുറം കൃഷിവിജ്ഞാന കേന്ദ്രത്തിലെ ഹോർട്ടിക്കൾച്ചർ വിഭാഗം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റായ ഷാനില നീലിയാട്ടാണ് ഇതുവരെ നമ്മളോട് സംസാരിച്ചത്. കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
3: കാർഷിക വൃത്താന്തം സമാപിക്കുന്നു.
2: പ്രായോജകർ
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: ഫോൺ 9744555024.
4: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
5: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
6: കാലാവസ്ഥ അറിയിപ്പ്. മറ്റന്നാൾ വരെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നൽ, കാറ്റ് എന്നിവയുടെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിനും മാഹിയിലും മണിക്കൂറിൽ 30 മുതൽ 50 വരെ കിലോമീറ്റർ ആയിരിക്കും കാറ്റിന്റെ വേഗം. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്നും, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നാളെയും, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മറ്റന്നാളും യെല്ലോ അലർട്ടായിരിക്കും. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ കാറ്റിനും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ ഇന്ന് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. നാളെയോടെ തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ കാലവർഷം എത്തുമെന്നാണ് സൂചന.
7: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ, ബൈപാസ് റോഡ്, കൊണ്ടോട്ടി.
8: ദൃഷ്ടി
9: പ്രായോജകർ
7: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി. കുറഞ്ഞ ചെലവിൽ പ്രഗത്ഭ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ.
10: എന്റെ മുത്തശ്ശിക്കിപ്പോ എന്നെക്കാളും നന്നായി കാണാല്ലേ.
11: മോനെ, ഞാൻ കൊണ്ടോട്ടി അൽ റെഹാൻ കന്നാശുപത്രിയിൽ നിന്ന് തിമിര ഓപ്പറേഷൻ ചെയ്തില്ലേ, എനിക്കെല്ലാം നന്നായി കാണാം.
10: ഓപ്പറേഷനോ? നല്ല വേദന എടുത്തിണ്ടാവില്ലേ?
11: അവിടെ വേദനരഹിത താക്കോൽ ദ്വാര ശസ്ത്രക്രിയല്ലേ, അത് ചെയ്തു കഴിഞ്ഞാ ഇപ്പൊ തന്നെ വീട്ടിക്ക് പോരാം.
7: അൽ റെഹാൻ കണ്ണാശുപത്രി.
2: ദൃഷ്ടി.
6: വി ഡി സതീശിനെ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ച് കോൺഗ്രസ് ദേശീയ നേതൃത്വം. വി ഡി സതീശിന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. CPM നിയമസഭാ കക്ഷി നേതാവായി പിണറായി വിജയനെ CPM സംസ്ഥാന കമ്മിറ്റി തിരഞ്ഞെടുത്തു. SSLC പരീക്ഷാഫലം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 PRD ചേംബറിൽ പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി ഷർമിള മേരി ജോസഫ് പ്രഖ്യാപിക്കും. ഇതോടൊപ്പം THSLC, THSLC ഹിയറിംഗ് ഇംപയർഡ്, SSLC ഹിയറിംഗ് ഇംപയർഡ്, AHSLC എന്നീ പരീക്ഷകളുടെ ഫലവും പ്രഖ്യാപിക്കും. 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി നടക്കുന്ന വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണത്തിന്റെ 3ാം ഘട്ടം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. ഇതിൽ 8 സംസ്ഥാനങ്ങളിലും ഡൽഹിയിലും ഈ മാസം 20 തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് പരിശീലന പരിപാടികളും മറ്റ് തയ്യാറെടുപ്പുകളും ആരംഭിക്കും. മണിപ്പൂരിൽ സംഘർഷാവസ്ഥ തുടരുന്നു. കൂക്കി നാഗ വിഭാഗത്തിലെ 38 പേരെ ബന്ദികളാക്കി കൂടുതൽ കേന്ദ്ര സംസ്ഥാന സുരക്ഷാ സേനയെ വിന്യസിച്ചു. UPയിൽ കൊടുങ്കാറ്റും പേമാരിയും, 89 മരണം. നെല്ലിന്റെ താങ്ങുവില ക്വിന്റലിന് 72 രൂപ വർദ്ധിപ്പിച്ചു. ഹജ്ജ് കമ്മിറ്റി മുഖേന കോഴിക്കോട് വിമാനത്താവളം വഴിയുള്ള ഹജ്ജ് യാത്രയുടെ ഫ്ളാഗ് ഓഫ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് നിർവഹിച്ചു. കേരള പെരുമ മൈത്രി മഹോത്സവം ഇന്നു മുതൽ തിരുനാവായിൽ. ഹോർമുസിൽ സംഘർഷം മുറുകുന്നു. UAE തീരത്ത് ഇറാൻ ചരക്കുകപ്പൽ പിടിച്ചെടുത്തു.

0: യുക്രൈൻ അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ റഷ്യ നടത്തിയ അതിശക്തമായ ഡ്രോൺ ആക്രമണത്തിൽ ഹംഗറി പ്രതിഷേധം അറിയിച്ചു. തായ്ലന്റ് ഓപ്പൺ സൂപ്പർ 500 ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ സിംഗിൾസ് താരങ്ങളായ പി വി സിന്ധുവും ലക്ഷ്യ സെന്നും ക്വാർട്ടർ ഫൈനലിൽ കടന്നു. ശ്രീലങ്കയിൽ നടക്കുന്ന ത്രിരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യ എ ടീമിനെ തിലക് വർമ്മ നയിക്കും. ഇന്ത്യ, ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ എന്നിവരാണ് പരമ്പരയിൽ കളിക്കുന്നത്. 2020 ക്രിക്കറ്റിൽ 10 സെഞ്ചുറി അടിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന നേട്ടം വിരാട് കോഹ്ലിക്ക്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ നടന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗ് 2020 ക്രിക്കറ്റ് മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനായി സെഞ്ചുറി അടിച്ചതോടെയാണ് കോഹ്ലി പുതിയ റെക്കോർഡ് ഇട്ടത്.
1: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി സമാപിക്കുന്നു. പ്രായോജകർ
2: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി, എടപ്പാൽ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
1: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം എന്നും രാവിലെ 8:15.
3: BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് 7907966544.
4: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിക്കുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കും.
5: എന്നാലും എത്രയാന്ന് വെച്ചാ എത്ര കാലം ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
4: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ, ഒക്കെ ശരിയാവൂടോ? ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400180100.
0: സ്വർണം പവന് 240 രൂപ കൂടി 119,040 രൂപയായി. തങ്കം 10 ഗ്രാമിന് 153,800. വെള്ളി കിലോയ്ക്ക് 295,500. റബ്ബർ RSS 4 26,200. RSS 5 25,800. വെളിച്ചെണ്ണ ക്വിന്റലിന് കോഴിക്കോട് 25,400, വടകര 24,860, മാനന്തവാടി 26,800. കോപ്ര ക്വിന്റലിന് കോഴിക്കോട് എടത്തപടി 14,500, വടകര 15,500. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് കോഴിക്കോട് റോട്ടറി 4,200. നാളികേരം 1,000 എണ്ണത്തിന് പാലക്കാട് 23,000, പൊന്നാനി 18,000, കോഴിക്കോട് 16,750, മഞ്ചേരി ക്വിന്റലിന് 5,800, മാനന്തവാടി ക്വിന്റലിന് 5,600. കയർ ക്വിന്റലിന് കോഴിക്കോട് ബേപ്പൂർ 6,000, കോഴിക്കോട് കൊയിലാണ്ടി 9,000. അടയ്ക്ക 1,000 എണ്ണത്തിന് പാലക്കാട് 3,800, പൊന്നാനി 4,000, കോഴിക്കോട് ക്വിന്റലിന് 9,000, മഞ്ചേരി ക്വിന്റലിന് 7,500. കുരുമുളക് ക്വിന്റലിന് കോഴിക്കോട് നാടൻ 66,500, കോഴിക്കോട് ചേട്ടൻ 67,000, കോഴിക്കോട് വയനാടൻ 67,000, മാനന്തവാടി ചേട്ടൻ 69,500, മാനന്തവാടി വയനാടൻ 69,000. ചുക്ക് ക്വിന്റലിന് പാലക്കാട് 27,500, കോഴിക്കോട് 25,000, മാനന്തവാടി 22,500. ഇഞ്ചി ക്വിന്റലിന് കോഴിക്കോട് പുതിയത് 5,500. പച്ചക്കപ്പ ക്വിന്റലിന് കോഴിക്കോട് 2,300. ഉണക്കക്കപ്പ ക്വിന്റലിന് കോഴിക്കോട് 2,600. ശർക്കര ക്വിന്റലിന് പാലക്കാട് 5,030, കോഴിക്കോട് 5,600, മാനന്തവാടി പാണ്ടി 5,100. കോഴിമുട്ട 100 എണ്ണത്തിന് കോഴിക്കോട് ലഗോൺ 580, മാനന്തവാടി ലഗോൺ 620. വെറ്റില 100 എണ്ണത്തിന് തിരൂർ 40. കൈതച്ചക്ക ക്വിന്റലിന് കോഴിക്കോട് 4,300, മാനന്തവാടി 3,200. പഞ്ചസാര ക്വിന്റലിന് പാലക്കാട് 4,420, കോഴിക്കോട് 4,300, മാനന്തവാടി 4,450. നേന്ത്രക്കായ ക്വിന്റലിന് പാലക്കാട് 4,000, മഞ്ചേരി 2,200, കോഴിക്കോട് 3,300. അരി കോഴിക്കോട് ക്വിന്റലിന് മീഡിയം ജീരകശാല 18,000, പാലക്കാട് മട്ട 4,700, ബോധന 3,600. അരി പാലക്കാട് ക്വിന്റലിന് മട്ട 4,600, പൊന്നി 3,700, പാലക്കാടൻ ജയ 4,600, ബോധന 3,700. നെല്ല് ക്വിന്റലിന് മാനന്തവാടി മട്ട 2,500.
4: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിച്ചത് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
3: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
1: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി, ഫോൺ 9495777174.
0: ഇനി യേശുദാസും മിസ് ജാനകിയും പാടിയ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രം കോടതി, ഗാനരചന പൂച്ചൽ ഖാദർ, സംഗീതം ശ്യാം.

കോടതി എന്ന ചിത്രത്തിൽ യേശുദാസും മിസ് ജാനകിയും പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഗാനരചന പൂച്ചൽ ഖാദർ, സംഗീതം ശ്യാം. സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റ് 41 സെക്കൻഡ്. ഇനി അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലക്കർ നിയമനക്കത്ത് കൈമാറി. മന്ത്രിസഭ രൂപീകരണ ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാകും. യു ഡി എഫ് നേതൃയോഗവും ഇന്ന്. സിപിഐഎം നിയമസഭാ കക്ഷി നേതാവായി പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനെ തെരഞ്ഞെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ സന്ദർശനം ഇന്ന് തുടങ്ങും. റദ്ദാക്കിയ നീറ്റ് പരീക്ഷയ്ക്ക് പകരം നടത്തുന്ന പരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ ഇന്നലെ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉന്നതതല യോഗത്തിൽ വിലയിരുത്തി. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം ഉച്ചകഴിഞ്ഞ് 3 പ്രഖ്യാപിക്കും. വാർത്തകൾ വിശദമായി. കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്ത നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലക്കർ നിയമനക്കത്ത് കൈമാറി. ഇന്നലെ വൈകിട്ട് നിയമസഭാ കക്ഷി യോഗത്തിനുശേഷം സഖ്യകക്ഷികളുടെ അടക്കം പിന്തുണയറിയിക്കുന്ന MLA കത്തുകൾ സതീശൻ ഗവർണർക്ക് സമർപ്പിച്ച് മന്ത്രിസഭാ രൂപീകരണത്തിന് അവകാശമുന്നയിച്ചു. നിയുക്ത മുഖ്യമന്ത്രിക്ക് ഗവർണർ ആശംസകൾ നേർന്നു. കേരളത്തിന്റെ 24-ാമത് മുഖ്യമന്ത്രിയായി തിങ്കളാഴ്ച വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്യും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാവിലെ 10 സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഇന്നലെ വൈകിട്ട് കേന്ദ്ര നിരീക്ഷകരുടെ സാന്നിധ്യത്തിൽ ചേർന്ന നിയമസഭാ കക്ഷി യോഗത്തിലാണ് സതീശനെ നേതാവായി തെരഞ്ഞെടുത്തത്. നിയമസഭാ കക്ഷി യോഗത്തിൽ നിന്ന് മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല വിട്ടുനിന്നു. എന്നാൽ സതീശനെ പിന്തുണയ്ക്കുന്ന കത്ത് അദ്ദേഹം നേതൃത്വത്തിന് കൈമാറിയിരുന്നു. സംസ്ഥാന മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാകും. കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന ASCC ജനറൽ സെക്രട്ടറി ദീപ ദാസ് മുൻഷിയുടെ നേതൃത്വത്തിലായിരിക്കും യോഗം. ASCC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും യോഗത്തിൽ പങ്കെടുത്തേക്കും. UDF നേതൃയോഗവും ഇന്ന് ചേരും. CPIM നിയമസഭാ കക്ഷി നേതാവായി പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി

വിജയനെ തെരഞ്ഞെടുത്തു. തിരുവനന്തപുരത്ത് ചേർന്ന CPM സംസ്ഥാന കമ്മിറ്റി യോഗമാണ് അദ്ദേഹത്തെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടായെങ്കിലും പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെ തന്നെ നിയമിക്കാൻ സംസ്ഥാന സമിതി ഒറ്റക്കെട്ടായി തീരുമാനിക്കുകയായിരുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ സന്ദർശനം ഇന്ന് തുടങ്ങും. ഇന്ന് UAE യിലെത്തുന്ന പ്രധാനമന്ത്രി പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രിക്കായി UAE യിൽ വിപുലമായ സ്വീകരണ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് UAE അന്താരാഷ്ട്ര സഹകരണ സഹമന്ത്രി റീംബിൻഷ് ഇബ്രാഹിം അൽ ഹാഷിമി പറഞ്ഞു. ഊർജ്ജ സുരക്ഷ ചർച്ചയിൽ പ്രധാന വിഷയമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. UAE യ്ക്ക് പുറമെ നെതർലൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്. ബ്രിക്സ് രാജ്യങ്ങൾ സുസ്ഥിര വികസനവും സാമ്പത്തിക ഭദ്രതയും ബഹുമുഖ പ്രശ്നപരിഹാരവും ശക്തിപ്പെടുത്താൻ ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഇന്നലെ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ വിദേശകാര്യ മന്ത്രിമാരോടും പ്രതിനിധി സംഘ തലവന്മാരോടും സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ സാമ്പത്തിക ശക്തികളായി മാറുന്ന രാജ്യങ്ങൾക്കിടയിൽ സഹകരണം വളർത്താനും ആഗോള ദക്ഷിണ മേഖലയുടെ ശബ്ദവും അഭിലാഷങ്ങളും ഉന്നയിക്കാനും ബ്രിക്സ് സുപ്രധാന വേദിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ടെന്ന് നരേന്ദ്രമോദി വ്യക്തമാക്കി. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ നീറ്റ് പരീക്ഷയ്ക്ക് പകരം നടത്തുന്ന പരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ ഇന്നലെ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉന്നതതല യോഗത്തിൽ വിലയിരുത്തി. നീറ്റ് പരീക്ഷ സുഗമമായും കാര്യക്ഷമമായും നടത്തുന്നതിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് യോഗം വിശദമായ ചർച്ച നടത്തി. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി, സ്കൂൾ വിദ്യാഭ്യാസ സെക്രട്ടറി, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡയറക്ടർ ജനറൽ, CBSE ചെയർപേഴ്സൺ, കേന്ദ്രീയ വിദ്യാലയ സംഘടൻ, നവോദയ വിദ്യാലയ സമിതി എന്നിവയുടെ കമ്മീഷണർമാർ, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരുൾപ്പെടെ അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് CBI ഇന്നലെ 2 പേരെ കൂടി അറസ്റ്റ് ചെയ്തു. അഹല്യാനഗർ സ്വദേശി ധനഞ്ജയ് ലോഖണ്ഡെ, പൂനെ സ്വദേശി മനീഷ വാഗ്മാരെ എന്നിവരാണ് അറസ്റ്റിലായത്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ 36 മണിക്കൂറിൽ ശക്തമായ കാറ്റിലും മഴയിലും മിന്നലിലും 111 പേർ മരിച്ചു. 200-ലേറെ പേർക്ക് പരിക്കേറ്റു. 100 കിലോമീറ്ററോളം വേഗത്തിൽ ആഞ്ഞടിച്ച കാറ്റിനൊപ്പം കനത്ത മഴയും ആലിപ്പുഴ വർഷവുമുണ്ടായി. റെയിൽപാളങ്ങളിലേക്ക് മരങ്ങൾ വീണ് പട്ന രാജധാനിയടക്കം നിരവധി ട്രെയിനുകൾ സ്റ്റേഷനുകളിൽ പിടിച്ചിട്ടു. മഴയ്ക്കൊപ്പമുണ്ടായ ആലിപ്പുഴ വർഷവും പരക്കെ നാശനഷ്ടമുണ്ടാക്കി. ഒട്ടേറെ വീടുകൾ പാടെ തകർന്നു. മരങ്ങൾക്ക് താഴെ അഭയം തേടിയ നിരവധി പേർക്ക് മിന്നലേറ്റു. പ്രയാഗ്രാജ്, ഭഡോഹി, മിർസാപൂർ, ബത്തേപൂർ, വാരണാസി മേഖലയിലാണ് മഴയും കൊടുങ്കാറ്റും ഏറെ നാശമുണ്ടാക്കിയത്. സ്വർണ്ണാഭരണ കയറ്റുമതിക്കാർക്ക് ഇറക്കുമതി ചെയ്യാവുന്ന അസംസ്കൃത സ്വർണത്തിന്റെ അളവിന് കേന്ദ്ര ഗവൺമെന്റ് പരിധി നിശ്ചയിച്ചു. ആഭരണ നിർമ്മാണത്തിന് ഡ്യൂട്ടിയില്ലാതെ കൊണ്ടുവരാവുന്ന സ്വർണത്തിന്റെ അളവ് 100 കിലോയായി പരിമിതപ്പെടുത്തി. വിദേശ വ്യാപാര ഡയറക്ടറേറ്റ് ജനറലാണ് ഉത്തരവിറക്കിയത്. ഇറക്കുമതി സ്വർണത്തിന്റെ പകുതിയെങ്കിലും ആഭരണങ്ങളാക്കി കയറ്റുമതി ചെയ്ത ശേഷമേ കൂടുതൽ സ്വർണം കൊണ്ടുവരാൻ അനുമതി നൽകൂവെന്ന് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പരുത്തിയുടെ ഇറക്കുമതി തീരുവ പിൻവലിക്കണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അഭ്യർത്ഥിച്ചു. രാജ്യത്ത് തുണിത്തരങ്ങളും വസ്ത്രങ്ങളും കയറ്റുമതി ചെയ്യുന്ന ഏറ്റവും വലിയ സംസ്ഥാനം നേരിടുന്ന പ്രശ്നങ്ങളിൽ ഇടപെടണമെന്ന് പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ വിജയ് ആവശ്യപ്പെട്ടു. തമിഴ്നാട്ടിൽ അണ്ണാ DMK യിലെ പിളർപ്പ് പൂർണ്ണമായി. ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി SP വേലുസ്വാമി പക്ഷത്തിനെതിരെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് പരാതി നൽകി. സ്പീക്കർ JCD പ്രഭാകറുമായി ചർച്ച ചെയ്ത് വിഷയത്തിൽ ഉചിതമായ തീരുമാനമെടുക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. TVK ഗവൺമെന്റിനെതിരെ വോട്ട് ചെയ്യണമെന്ന വിപ്പ് അംഗീകരിക്കാതെ വേലുസ്വാമിയുടെ നേതൃത്വത്തിൽ 25 MLA മാർ വോട്ട് ചെയ്തതോടെയാണ് അണ്ണാ DMK യിൽ പിളർപ്പുണ്ടായത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം ഉച്ചകഴിഞ്ഞ് 3 പ്രഖ്യാപിക്കും. സെക്രട്ടേറിയറ്റ് PR ചേംബറിൽ പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് പ്രഖ്യാപനം നടത്തുന്നത്. പരീക്ഷാഫലം ഔദ്യോഗിക വെബ്സൈറ്റുകളിലും സംസ്ഥാന ഗവൺമെന്റിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. 417,000-ലധികം വിദ്യാർത്ഥികളാണ് ഇത്തവണ SSLC പരീക്ഷ എഴുതിയത്. സംസ്ഥാനത്തെ സ്കൂളുകളുടെ സുരക്ഷാ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്ന ചുമതല തദ്ദേശ സ്വയംഭരണ വകുപ്പിന് നൽകി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. June 1 പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ സ്കൂൾ കെട്ടിടങ്ങളുടെയും പരിസരങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പുതുക്കിയ മാർഗനിർദ്ദേശങ്ങളാണ് ഗവൺമെന്റ് പുറപ്പെടുവിച്ചത്. ഫിറ്റ്നസ് പരിശോധനയ്ക്ക് 17-പോയിന്റ് ചെക്ക് ലിസ്റ്റ് വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് പ്രത്യേകം വാങ്ങേണ്ടതാണ്. ആകാശവാണി ദേശീയതലത്തിൽ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90-ാം വാർഷികത്തിന്റെ ഭാഗമായി കോഴിക്കോട് നിലയം സംഘടിപ്പിച്ച സാഹിത്യോത്സവം ലെഗസി 2026 സമാപിച്ചു. പ്രശസ്ത എഴുത്തുകാരൻ CV ബാലകൃഷ്ണൻ സമാപന ചടങ്ങിൽ

0: മുഖ്യാതിഥിയായിരുന്നു. 50 വർഷത്തിലേറെ ആകാശവാണിയുമായി പുലർത്തിവരുന്ന ബന്ധം അദ്ദേഹം അനുസ്മരിച്ചു. എഞ്ചിനീയറിംഗ് മേധാവി ആർ വാണി, പ്രോഗ്രാം മേധാവി കെ വി ശരത്ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കോഴിക്കോട് ആകാശവാണിയുടെ 77-ാം പിറന്നാൾ ദിനത്തിലാണ് സാഹിത്യോത്സവം സമാപിച്ചത്. ഐപിഎൽ ക്രിക്കറ്റിൽ ധർമ്മശാലയിൽ മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സിനെ 6 വിക്കറ്റിന് തോൽപ്പിച്ചു. ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ലക്നൌവിൽ രാത്രി 8:30-ക്കാണ് മത്സരം. കോഴിക്കോട് ജില്ലാ പ്രീമിയർ ഡിവിഷൻ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിൽ കോഴിക്കോട് സിറ്റി ജില്ലാ പോലീസ് ടീം ചാമ്പ്യന്മാരായി. പിലോട്ടൺ സ്പോർട്സ് എഫ്സിയാണ് റണ്ണേഴ്സ് അപ്പ്. തൊടുപുഴയിൽ യൂത്ത് ലീഗ് പ്രകടനത്തിനിടെ പ്രകോപനപരമായ മുദ്രാവാക്യം മുഴക്കിയതിന് ഇടുക്കി ജില്ലാ കമ്മിറ്റിയെ യൂത്ത് ലീഗ് നേതൃത്വം സസ്പെൻഡ് ചെയ്തു. വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായർക്കും എതിരെ മുദ്രാവാക്യം വിളിച്ചതിനാണ് നടപടി. കണ്ണൂർ ജില്ലയിലെ നടുവിൽ ചപ്പാറപ്പടവ് ആലക്കോട് പഞ്ചായത്തുകളിൽ പലയിടങ്ങളിലും ഇന്നലെ വൈകിട്ട് ഉണ്ടായ മഴയിലും ശക്തമായ കാറ്റിലും വ്യാപക നാശനഷ്ടമുണ്ടായി. മരം വീണ് വീടുകൾക്ക് കേടുപറ്റി. റബ്ബർ വാഴ കവുങ്ങ് കൃഷിക്ക് നാശമുണ്ടായി. മലയോരത്ത് മഴയോടൊപ്പം ആലിപ്പഴ വർഷവുമുണ്ടായി. കനത്ത മഴയിൽ തലശ്ശേരി നഗരത്തിലെ കടകളിൽ വെള്ളം കയറി. മലപ്പുറം നിലമ്പൂർ മേഖലയിലും കനത്ത മഴ നാശമുണ്ടാക്കി. പലയിടത്തും മരം വീണ് ഗതാഗതവും വൈദ്യുതിയും തടസ്സപ്പെട്ടു. പരിസ്ഥിതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം നൽകി കാസർകോട് കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്തിൽ തുടക്കം കുറിച്ച ജീവനം ജൈവ വൈവിധ്യ സമിതി വിജയകരമായ 3-ാം വർഷത്തിലേക്ക്. കാസർകോട് നിന്ന് പി ജഗന്നിവാസൻ.
1: കാസർകോട് കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്തിന്റെ ജൈവ വൈവിധ്യ പരിപാലന പ്രവർത്തനങ്ങൾക്ക് കാവലാളായി മാറിയിരിക്കുകയാണ് ജീവനം ജൈവ വൈവിധ്യ സമിതി. പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥ കാത്തുസൂക്ഷിക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെ കുറ്റിക്കോൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ജീവനം ജൈവ വൈവിധ്യ സമിതി വിജയകരമായ 3-ാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഹരിത കേരളം മിഷൻ വിഭാവനം ചെയ്യുന്ന പരിസ്ഥിതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങൾക്ക് സഹായകമാവുന്ന രീതിയിലാണ് കാസർകോട് കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്തിലെ ഒരു കൂട്ടം പരിസ്ഥിതി പ്രവർത്തകർ ചേർന്ന് രൂപീകരിച്ച ജീവനം ജൈവ വൈവിധ്യ സമിതി പ്രവർത്തിക്കുന്നത്. സംഘടനയ്ക്ക് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ മികച്ച ഗവൺമെന്റേതര ജൈവ വൈവിധ്യ സമിതിക്കുള്ള പുരസ്കാരവും ലഭിച്ചു.
0: കരിപ്പൂരിൽ നിന്ന് 3-ാമത്തെയും 4-ാമത്തെയും ഹജ്ജ് വിമാനങ്ങൾ ഇന്നലെ രാത്രി ജിദ്ദയിലേക്ക് പോയി. വനിതാ തീർത്ഥാടകർ മാത്രമായിരുന്നു 2 വിമാനങ്ങളിലെയും യാത്രക്കാർ. മെഹ്റമില്ലാത്ത വനിതാ തീർത്ഥാടകരുടെ 3-ാമത്തെ വിമാനം നാളെ പുലർച്ചെ 12:20 പുറപ്പെടും. പ്രധാന വാർത്തകൾ വീണ്ടും. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിയമനക്കത്ത് കൈമാറി. മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാകും. യുഡിഎഫ് നേതൃയോഗവും ഇന്ന്. സിപിഐഎം നിയമസഭാ കക്ഷി നേതാവായി പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനെ തെരഞ്ഞെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ സന്ദർശനം ഇന്ന് തുടങ്ങും. റദ്ദാക്കിയ നീറ്റ് പരീക്ഷയ്ക്ക് പകരം നടത്തുന്ന പരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ ഇന്നലെ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉന്നതതല യോഗത്തിൽ വിലയിരുത്തി. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫല പ്രഖ്യാപനം ഉച്ചകഴിഞ്ഞ് 3. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: എഫ്എം ശുഭദിനത്തിൽ പതിവ് പോലെ ആദ്യം
1: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
2: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾസ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള മറ്റ് ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സാ രീതികൾ.
3: സർജറിയെ അപേക്ഷിച്ച് ചിലവ് കുറവ്,
2: അഡ്മിഷൻ ആവശ്യമില്ല.
3: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ.
2: ഫോൺ 9961333400. കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ.
0: സെപ്റ്റംബർ 6 നടക്കുന്ന സെൻട്രൽ ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് അഥവാ CTET പരീക്ഷയ്ക്ക് അടുത്ത മാസം 10 വരെ അപേക്ഷിക്കാം. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള കേന്ദ്രീയ വിദ്യാലയങ്ങൾ, നവോദയ വിദ്യാലയങ്ങൾ ഉൾപ്പെടെ സ്കൂളുകളിൽ 1 മുതൽ 8 വരെ ക്ലാസുകളിൽ പഠിപ്പിക്കുന്നതിനുള്ള യോഗ്യതാ പരീക്ഷയാണ് CTET. 1 മുതൽ 5 വരെ ക്ലാസുകളിൽ പഠിപ്പിക്കുന്നതിന് പേപ്പർ 1 അഥവാ പ്രൈമറി സ്റ്റേജ്, 6 മുതൽ 8 വരെ ക്ലാസുകളിൽ പഠിപ്പിക്കുന്നതിന് പേപ്പർ 2 അഥവാ എലമെന്ററി സ്റ്റേജ് എന്നിങ്ങനെയാണ് യോഗ്യത നേടേണ്ടത്. ഏതെങ്കിലും ഒരു പേപ്പറിന് അപേക്ഷിക്കുന്നതിന് 1000 രൂപയും 2 പേപ്പറിനും കൂടി അപേക്ഷിക്കുന്നതിന് 1200 രൂപയുമാണ് ഫീസ്. പട്ടിക ഭിന്നശേഷി വിഭാഗത്തിന് ഇത് 500

0: 600 രൂപ എന്നിങ്ങനെയാണ്. കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. 4 വർഷ BSMS ഡ്യുവൽ ഡിഗ്രി ഗണിത കോഴ്സ് IIT തുടങ്ങി. ഗണിതത്തിലെ അറിവിനോടൊപ്പം വ്യാവസായിക ആവശ്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള കോഴ്സാണ് ഇത്. സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് ടെക്നോളജി, പബ്ലിക് പോളിസി, റോബോട്ടിക്സ്, സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗ്, ഓഫ് ഷോർ ആൻഡ് മാരിടൈം എഞ്ചിനീയറിംഗ്, പ്രോസസ് സേഫ്റ്റി, സ്പോർട്സ് അനലിറ്റിക്സ് ആൻഡ് AI തുടങ്ങിയവയിൽ ബിരുദാനന്തര ബിരുദ കോഴ്സുകളും, എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് ടെക്നോളജി, മാനേജ്മെന്റ് ആൻഡ് ഡേറ്റ സയൻസ് എന്നിവയിൽ ബിരുദ കോഴ്സുകളുമാണ് IIT മദ്രാസിൽ ആരംഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ www.iitm.ac.in. മലമ്പുഴ ഗവൺമെന്റ് ആശ്രമം ഹയർ സെക്കൻഡറി സ്കൂളിൽ 1 മുതൽ 5 വരെ ക്ലാസുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. PVTG വിഭാഗത്തിൽപ്പെട്ടവർക്കും മറ്റു പട്ടികവർഗ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 19. മറ്റു പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരുടെ പ്രവേശനത്തിന് അന്നേ ദിവസം രാവിലെ 11 സ്കൂളിൽ സ്ക്രീനിംഗ് ടെസ്റ്റ് നടത്തും. കൂടുതൽ വിവരങ്ങൾ 0491 2815894 അല്ലെങ്കിൽ 9847666128 എന്നീ നമ്പറുകളിൽ ലഭ്യമാണ്. നമ്പറുകൾ വീണ്ടും 0491 2815894. അടുത്ത നമ്പർ 9847666128. സാക്ഷരതാ മിഷൻ അതോറിറ്റി നടത്തുന്ന ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സിൽ 2025 ജൂലൈയിൽ 1-ാം വർഷ തുല്യതാ പരീക്ഷ എഴുതിയവർക്കുള്ള 2-ാം വർഷ പരീക്ഷ, 1-ാം വർഷ ഇംപ്രൂവ്മെന്റ് പരീക്ഷ, തുല്യതാ പരീക്ഷയിൽ പരാജയപ്പെട്ടവരുടെ പരാജയപ്പെട്ട വിഷയങ്ങളുടെ 1-ഉം 2-ഉം വർഷ സപ്ലിമെന്ററി പരീക്ഷയും, പുതുതായി 1-ാം വർഷ രജിസ്ട്രേഷൻ നടത്തിയ പഠിതാക്കളുടെ 1-ാം വർഷ പരീക്ഷ എന്നിവ ജൂലൈ 3 മുതൽ 26 വരെ നടക്കും. ഹയർ സെക്കൻഡറി തുല്യത 1-ാം വർഷം 2-ാം വർഷം രജിസ്റ്റർ ചെയ്ത് ക്ലാസ്സിൽ ഹാജരായി പഠനം നടത്തിവരുന്ന പഠിതാക്കൾ സെൻട്രൽ കോർഡിനേറ്റർമാർ മുഖേന പരീക്ഷാ കേന്ദ്രം സൂപ്രണ്ടുമാർക്ക് നിശ്ചിത ഫീസ് സഹിതം അപേക്ഷിക്കുക.
1: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട് കോട്ടക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ, ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
2: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
3: കൊലുമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
4: പാട്ടുപൊലിമ, എന്നും രാവിലെ 7:55.
5: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊലുമ്പയിൽ ഹോസ്പിറ്റലിലും.
6: സാന്ത്വനത്തിന്റെ കരസ്പർശം.
0: സമയം 7 മണി. ചിന്താവിഷയം: നിങ്ങൾക്ക് സൂര്യനെ പോലെ പ്രകാശിക്കണമെങ്കിൽ ആദ്യം സൂര്യനെ പോലെ ജ്വലിക്കുക. ഈ വാക്കുകൾ APJ അബ്ദുൽ കലാമിൻ്റേത്. നിങ്ങൾക്ക് സൂര്യനെ പോലെ പ്രകാശിക്കണമെങ്കിൽ ആദ്യം സൂര്യനെ പോലെ ജ്വലിക്കുക. APJ അബ്ദുൽ കലാം. ഇനി ഇന്നത്തെ ചോദ്യം കേൾക്കാം. സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന സംഗീത ഉപകരണത്തിൻ്റെ പേര് എന്താണ്? സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന സംഗീത ഉപകരണത്തിൻ്റെ പേര് എന്താണ്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിനായി FM ശുഭദിനത്തിൻ്റെ അവസാന ഭാഗം വരെ കാത്തിരിക്കൂ. അതുവരെ FM ശുഭദിനത്തോടൊപ്പം തുടരുക.
7: റീഗൽ ജ്വല്ലേഴ്സ്, പൊന്നാനി റോഡ്, എടപ്പാൾ സമർപ്പിക്കുന്നു മധുരം ഗീതം.
8: ആകാശവാണിയുടെ സമ്പന്നമായ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ഒരു ഗാനം.
9: പ്രായോജകർ
7: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
9: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
10: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
9: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
11: എടവം വന്നല്ലോ മാമല നാടിനു മഴമുകിലാടകൾ നെയ്യാൻ. PP ശ്രീധരനുണ്ണി രചിച്ച ഗാനത്തിന് സംഗീതം നൽകിയത് PR മോഹൻദാസ്, പാടിയത് ജയശ്രീ.

0: പി പി ശ്രീധരൻ ഉണ്ണിയുടെ വരികൾക്ക് പി ആർ മോഹൻദാസ് ഈണം നൽകി ജയശ്രീ ആലപിച്ച ഗാനമാണ് കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ്, പൊന്നാനി റോഡ്, എടപ്പാൾ. മധുരം ഗീതം സമാപിക്കുന്നു.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
5: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: ഇന്നത്തെ ഗാനം
1: എന്നും രാവിലെ 7:35.
6: എം ഇ എസ് മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന ഒ പി.
2: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:45.
6: ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
7: ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമർപ്പിക്കുന്നത് ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
8: സോളമന്റെ വീട്ടിൽ സോളാർ വെച്ചിട്ട് വൈദ്യുതി ബില്ല് കുറഞ്ഞത്രേ, നമുക്കും വേണ്ടേ സോളാർ?
9: അതിനൊക്കെ ലക്ഷങ്ങൾ വേണ്ടേ?
8: വീട്ടിൽ ഒരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ചുരുങ്ങിയ ചെലവിൽ ഒരു സോളാർ പ്ലാന്റ് വെക്കാം.
9: അതെങ്ങനെ?
8: ഒരു ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും പിന്നെ ഒരു സോളാർ പാനലും ഉണ്ടെങ്കിൽ ആർക്കും വൈദ്യുതി ഉത്പാദിപ്പിക്കാം. ആശാ പവർ ആയതുകൊണ്ട് ബാറ്ററി സേഫ് ആകും, ലൈഫും കൂടും.
9: കൂടുതൽ അറിയാൻ വിളിക്കൂ 7594821009.
10: നാളെ രാവിലെ 9 മുതൽ വൈകിട്ട് 6 വെള്ളിമാടുകുന്ന് സെക്ഷൻ പരിധിയിൽ മോഴിക്കൽ സ്കൂൾ, മൂഴിക്കൽ ബ്രിഡ്ജ് പരിസരം, വിരിപ്പിൽ തണൽ ബസ് സ്റ്റോപ്പ് പരിസരം, നാളെ രാവിലെ 8 മുതൽ 5 കോടഞ്ചേരി സെക്ഷൻ പരിധിയിൽ കല്ലന്തറമേട്, വേളംകോട്, 7 മുതൽ 5 കൊയിലാണ്ടി നോർത്ത് സെക്ഷൻ പരിധിയിൽ കൊയിലാണ്ടി സബ്സ്റ്റേഷൻ മുതൽ കണയങ്കോട് പാലം, മാവിൻ ചൂട്, ഐ ടി ഐ, നടക്കൽ, പപ്പങ്കാട്, അരങ്ങാടത്ത്, മാടാക്കര, അപ്പൂസ് കോർണർ, മേത്തലക്കണ്ടി, ബീച്ച് ഏരിയ, ഹാർബർ, വില്ലേജ് ഓഫീസ്, ജയിൽ റോഡ് എന്നിവിടങ്ങളിൽ 9 മുതൽ 5, ഉണ്ണികുളം സെക്ഷൻ പരിധിയിൽ അത്തിക്കോട്, മങ്ങാട് എന്നിവിടങ്ങളിലും നാളെ വൈദ്യുതി മുടങ്ങും. കോട്ടയ്ക്കൽ ആയുർവേദ കോളേജ് ജംഗ്ഷനിൽ ഇന്ന് കൾവർട്ട് നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുന്നതിനാൽ പുതുപ്പറമ്പ് റോഡിലൂടെയുള്ള ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. വാഹനങ്ങൾ പുതുപ്പറമ്പ്, അരീക്കൽ സിറ്റി, ആലച്ചുള്ളി, കോട്ടയ്ക്കൽ റോഡിലൂടെയും പുതുപ്പറമ്പ്, ഒറ്റത്തെങ്ങ്, മലബാർ സ്കൂൾ, ആലച്ചുള്ളി, കോട്ടയ്ക്കൽ റോഡിലൂടെയും തിരിഞ്ഞു പോകണം. മലപ്പുറം ജില്ലയിലെ കൊല്ലൻപടി കറുകത്തുരുത്തി വളവ് റോഡിൽ ഇന്റർലോക്ക് പ്രവൃത്തി നടക്കുന്നതിനാൽ റോഡിലൂടെയുള്ള വാഹന ഗതാഗതം ഇന്നു മുതൽ പ്രവൃത്തി തീരുന്നതുവരെ നിരോധിച്ചു. ഈ റോഡിലൂടെ പോകേണ്ട വാഹനങ്ങൾ ഗുരുവായൂർ, ആൽത്തറ, പൊന്നാനി റോഡ് വഴി പോകണം. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി കൊണ്ടോട്ടി താലൂക്കിലെ സ്കൂൾ വാഹനങ്ങളുടെ ക്ഷമതാ പരിശോധന നാളെ രാവിലെ 8 മുതൽ 11 ചിറയിൽ

0: ടെസ്റ്റ് ഗ്രൗണ്ടിൽ നടക്കും. സ്കൂൾ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായാണ് മോട്ടോർ വാഹന വകുപ്പ് സ്കൂൾ ബസ്സുകളുടെ പരിശോധന നടത്തി സ്റ്റിക്കർ പതിച്ചു നൽകുന്നത്. കൊണ്ടോട്ടി താലൂക്കിലെ എല്ലാ സ്കൂൾ വാഹനങ്ങളും പ്രവർത്തനക്ഷമമായ GPS, സ്പീഡ് ഗവർണർ, ക്യാമറ, ഫസ്റ്റ് എയ്ഡ് ബോക്സ്, ഫയർ എക്സ്റ്റിങ്ക്യൂഷർ മുതലായ സുരക്ഷാ സംവിധാനങ്ങളോടെ, അതാത് ബസ്സിൻ്റെ ഡ്രൈവർ, അറ്റൻഡർ, മാനേജർ എന്നിവരുടെ വിശദാംശങ്ങളുമായി പരിശോധനാ ഗ്രൗണ്ടിൽ ഹാജരാകണം.
1: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമാപിച്ചു.
2: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ
3: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8-5
5: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
6: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ 1:03:08 കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് 7:33, 2:02:49 എറണാകുളം പൂനെ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് 7:54, 2:02:60 കോയമ്പത്തൂർ ബംഗളൂരു ഇന്റർസിറ്റി എക്സ്പ്രസ് 8:27, 1:06:07 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 11:08:44, 1:06:09 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് 8:46 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ 5:06:07 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50, 5:06:32 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 എത്തിച്ചേരും.
6: ട്രെയിൻ സമയം.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ സമർപ്പിക്കുന്നു ആരോഗ്യജാലകം.
7: പ്രായോജകർ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
8: ഫോൺ 0499332622.
9: എടാ സണ്ണി, നിന്റെ ഈ തടി ഒന്ന് കുറച്ചുകൂടെ.
10: കുറയ്ക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടുള്ള ചേച്ചി, പലതും പരീക്ഷിച്ചു. മാത്രല്ല, ഇപ്പൊ നടക്കാൻ ബുദ്ധിമുട്ട്, ശ്വാസ തടസ്സം, ഹൃദ്രോഗം, പ്രമേഹം ഒക്കെ ഉണ്ട്.
9: നീ ബെരിയാട്രിക് ശസ്ത്രക്രിയയെ കുറിച്ച് കേട്ടിട്ടില്ലേ? നീ മൗലാന സർജിക്കൽ സെന്ററിലേക്ക് വരൂ, അവിടെ അതിനുള്ള എല്ലാ സൗകര്യമുണ്ട്.
2: മൗലാന ഒബീസിറ്റി ആൻഡ് ഡയബറ്റിക് സെന്റർ, പെരിന്തൽമണ്ണ.
1: ആമാശയത്തിലും ചെറുകുടലിലും ഉണ്ടാകുന്ന വ്രണങ്ങളെക്കുറിച്ച് ഇന്ന് ആരോഗ്യജാലകത്തിൽ സംസാരിക്കുന്നത് തിരൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിലെ കരൾ ഉദരരോഗ ചികിത്സാ വിഭാഗം മേധാവി ഡോക്ടർ എം മുരളീകൃഷ്ണൻ.
11: ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പെപ്റ്റിക് അൾസർ ഡിസീസ് എന്ന അസുഖത്തെക്കുറിച്ചാണ്. നമ്മൾ ആമാശയത്തിലെയും ചെറുകുടലിലും ഉണ്ടാകുന്ന വ്രണങ്ങളെയാണ് സാധാരണ പെപ്റ്റിക് അൾസർ ഡിസീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും ഇത് രണ്ട് തരത്തിലാണുള്ളത്. ആമാശയത്തിനെ ബാധിക്കുന്ന അൾസറിനെ ഗ്യാസ്ട്രിക് അൾസർ എന്നും ചെറുകുടലിന്റെ ആദ്യ ഭാഗത്തെ ബാധിക്കുന്നതിന് നമ്മൾ ഡുവോഡൻ അൾസർ എന്ന് പറയും. എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ? ഏറ്റവും പ്രധാനമായി കാണപ്പെടുന്നത് വയറിന്റെ മുകൾ ഭാഗത്തുണ്ടാകുന്ന വേദനയാണ്. ഇത് ചിലപ്പോൾ വന്നും പോയിക്കൊണ്ടിരിക്കാം. കൂടാതെ ഈ വേദന ചിലപ്പോൾ പുകച്ചിലോ എരിച്ചിലോ പോലെയും നമുക്ക് അനുഭവപ്പെടാം. ഇതുകൂടാതെ ചിലപ്പോൾ കുറച്ച് ഭക്ഷണം കഴിച്ചാൽ തന്നെ വയറ് നിറഞ്ഞു എന്നുള്ള തോന്നൽ, എപ്പോഴും ഛർദ്ദിക്കാനുള്ള തോന്നൽ, ചില വേദനകൾ ഭക്ഷണം കഴിച്ചാൽ കൂടുതലാണെങ്കിൽ സാധാരണ അത് ഗ്യാസ്ട്രിക് അൾസറിനാണ് അങ്ങനെ കാണാറ്. ഇനി ഭക്ഷണം കഴിക്കുമ്പോൾ വേദന കുറയുകയാണെങ്കിൽ സാധാരണ ചെറുകുടലിനെ ബാധിക്കുന്ന അൾസറുകൾക്കാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വേദനയിൽ ചെറിയൊരു ശമനമുണ്ടാകും. അപൂർവമായി രക്തം ഛർദ്ദിക്കുക, അല്ലെങ്കിൽ കറുത്ത നിറത്തിലുള്ള ദ്രാവകം ഛർദ്ദിക്കുക, ടോയ്ലറ്റിൽ പോകുമ്പോൾ കറുത്ത മലം പോവുക, ഇതെല്ലാം അൾസറിൻ്റെ ലക്ഷണങ്ങളാവാം. അൾസർ ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, പുകവലി, അമിതമായ മദ്യപാനം. കൂടാതെ H. pylori എന്നൊരു ബാക്ടീരിയ കൊണ്ടും ഈ രണ്ട് തരം അൾസറും ഉണ്ടാകാറുണ്ട്. ക്രമം തെറ്റി ഭക്ഷണം കഴിക്കുന്നതും ചിലപ്പോൾ ചെറുകുടലിലെ അൾസറിന് കാരണമാകാറുണ്ട്. ചില മരുന്നുകൾ, പ്രത്യേകിച്ചും വേദന സംഹാരികൾ, ഹാർട്ട് ഡിസീസിന് കഴിക്കുന്ന ആസ്പിരിൻ മുതലായ ടാബ്ലറ്റുകൾ, സ്റ്റീറോയിഡ്സ്, ചില ആൻറ്റിബയോട്ടിക്സ് എല്ലാം അൾസറിന് ഇടയ്ക്ക് കാരണമാവാറുണ്ട്. ഇതുകൂടാതെ അമിതമായ ഉത്കണ്ഠ, സ്ട്രെസ് കൊണ്ടും അൾസർ ഉണ്ടായേക്കാം. ഇനി എന്തൊക്കെയാണ് അൾസറിൻ്റെ അപായ സൂചനകൾ? ഇത്തരം വേദനയും ഇത്തരം ലക്ഷണങ്ങളെല്ലാം കൂടെ ഇനി ഞാൻ പറയുന്ന കാരണങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അതിനെ ഞങ്ങൾ അപായ സൂചനകൾ എന്നാണ് പറയുന്നത്.

0: ഇത്തരം രോഗികൾ നിർബന്ധമായും ഒരു എൻഡോസ്കോപ്പിക്ക് വിധേയമാകുന്നത് നല്ലതാണ്. അപായ സൂചനയുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ശരീരഭാരം കുറയുക, വിശപ്പില്ലായ്മ, മുന്നേ സൂചിപ്പിച്ച പോലെ രക്തമോ അല്ലെങ്കിൽ കറുപ്പ് നിറത്തിലുള്ള ദ്രാവകമോ ഛർദ്ദിക്കുക, ഭക്ഷണം ഇറക്കാനുള്ള തടസ്സം, നമ്മൾ കഴിച്ച ഭക്ഷണം 4-5 മണിക്കൂറുകൾക്ക് ശേഷം ദഹിക്കാതെ അതുപോലെ ഛർദ്ദിക്കുന്നത്, കൂടാതെ വിട്ടുമാറാത്ത വയറുവേദന, നമ്മളൊരു മുന്നേ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പകുതി കഴിച്ചാൽ തന്നെ വയറു നിറഞ്ഞു എന്നുള്ള തോന്നൽ, ഇതെല്ലാം സാധാരണയായി അപായ സൂചനകളായാണ് എടുക്കാറുള്ളത്. ഇത്തരം രോഗികൾ എൻഡോസ്കോപ്പി ചെയ്യുന്നത് നന്നായിരിക്കും. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ എൻഡോസ്കോപ്പി അന്നനാളം, ആമാശയം, ചെറുകുടലിന്റെ ആദ്യ ഭാഗം മുതലായവ പരിശോധിക്കാനുള്ള ക്യാമറ ഘടിപ്പിച്ച ഒരു ട്യൂബാണ്. ഇതിലൂടെ ഏതു ഭാഗത്താണ് രോഗം വന്നിട്ടുള്ളതെന്ന് അറിയാനും എന്തെങ്കിലും സംശയമുള്ള രോഗങ്ങളാണെങ്കിൽ നമുക്ക് ബയോപ്സി എടുക്കാനും അതുപോലെ എച്ച് പൈലോറി ഇൻഫെക്ഷൻ ഉണ്ടെന്ന് നോക്കാനുള്ള ടെസ്റ്റുകളും നമുക്ക് എൻഡോസ്കോപ്പി ചെയ്യുന്ന സമയത്ത് തന്നെ സാധിക്കുന്നതാണ്.
1: ആമാശയത്തിലും ചെറുകുടലിലും ഉണ്ടാകുന്ന വ്രണങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് തിരൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിലെ കരൾ ഉദരരോഗ ചികിത്സാ വിഭാഗം മേധാവി ഡോക്ടർ എം മുരളീകൃഷ്ണൻ. ഹെപ്പറ്റൈറ്റിസ് ബി, സി എന്നീ രോഗങ്ങൾക്കുള്ള ചികിത്സയെയും ചികിത്സാ കേന്ദ്രങ്ങളെക്കുറിച്ചും അറിയാൻ വിളിക്കേണ്ട ഫോൺ നമ്പർ 0483-273-4066. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0483-273-4066.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം സമാപിക്കുന്നു. പ്രായോജകർ
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: ഫോൺ 0493-262-262.
5: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
6: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
7: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
6: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
8: സമയം 7:15.
9: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി സമർപ്പിക്കുന്നു നോവൽ വായന.
10: സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
9: ഫോൺ 0483-280-5000.
10: സ്പോർട്സ് ഇഞ്ചുറി, താക്കോൽ ദ്വാര ശസ്ത്രക്രിയ, കാൽമുട്ട് എടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, നട്ടെല്ലിന്റെ ശസ്ത്രക്രിയ, കുട്ടികളിലെ വൈകല്യങ്ങൾ എന്നിവയ്ക്ക് വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ, അതും മിതമായ നിരക്കിൽ.
9: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാധുനിക അസ്ഥിരോഗ ചികിത്സാ കേന്ദ്രം
10: ABC ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
9: ഫോൺ 0483-280-5000.
1: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. യോസി മൗരോദേ വാസ്കോൺസെലോസ് എഴുതിയ ബ്രസീലിയൻ നോവൽ.
11: ഞങ്ങൾ കിന്നാരം പറയാൻ തുടങ്ങിയപ്പോഴേക്കും വീടിന്റെ വാതിലടച്ച് വണ്ടിക്കാരൻ വിളിച്ചു. നീ ഞങ്ങളുടെ കൂടെ വരുന്നോ അതോ ഇവിടെ നിൽക്കുന്നോ?
12: ഞാനിവിടെ നിൽക്കാം, അമ്മയും ചേച്ചിമാരും ഇങ്ങോട്ട് പുറപ്പെട്ട് കാണും.
11: എന്നിട്ട് ആ സ്ഥലത്തിന്റെ ഓരോ വിശദാംശവും പരിശോധിക്കാൻ ഞാൻ ചുറ്റി നടന്നു. ആദ്യമൊക്കെ നാണം കൊണ്ടോ പുതിയ അയൽക്കാർക്ക് എന്നെപ്പറ്റി നല്ല ഒരഭിപ്രായം ഉണ്ടാകാൻ വേണ്ടിയോ ഞാൻ നല്ല കുട്ടിയായി പെരുമാറി. പക്ഷേ ഒരു വൈകുന്നേരം ആ കറുപ്പ് സ്റ്റോക്കിംഗിൽ ഞാൻ ഓരോന്ന് കുത്തി നിറച്ച് വീർപ്പിച്ചു. എന്നിട്ട് മിനുസമുള്ള നൂലിട്ട് കെട്ടി തള്ളവിരലിന്റെ തുമ്പ് ഭാഗം വെട്ടിക്കളഞ്ഞു. വിരൽ തുമ്പ് മുറിച്ചു കളഞ്ഞ ഭാഗത്ത് ഞാൻ പട്ടത്തിന്റെ നീണ്ട നൂല് മുറിച്ചു കെട്ടി. ഞാൻ ആ നൂലിൽ പതുക്കെ പിടിച്ചു വലിച്ചാൽ ദൂരേന്ന് നോക്കിയാൽ പാമ്പാണെന്നേ തോന്നൂ. ഇരുട്ടത്ത് ശരിക്കും അത് ആളുകളെ പറ്റിക്കും. രാത്രി എല്ലാവരും സ്വന്തം കാര്യങ്ങളിൽ മുഴുകി. പുതിയ വീട് എല്ലാവരുടെയും ഹൃദയനില തന്നെ മാറ്റിമറിച്ച പോലെ തോന്നി. എത്രയോ കാലമായി കുടുംബത്തിലില്ലാതിരുന്ന ഒരു ഉല്ലാസം അവിടെ ഉണ്ടായി. ഞാൻ ഗേറ്റിനരികിൽ നിശബ്ദമായി കാത്തുനിന്നു. വഴിവിളക്കുകൾ തെരുവിൽ മങ്ങിയ വെളിച്ചം പൊഴിച്ചു. മൂലകളിൽ വേലികൾ നിഴൽ വീഴ്ത്തി. ഫാക്ടറികളിൽ ഓവർ ടൈം ജോലിയെടുക്കുന്നവരുണ്ടാകുമല്ലോ. ഓവർ ടൈം ഒരിക്കലും 8 മണി കഴിയാറില്ല, ഏറി വന്നാൽ 9 വരെ. ഞാൻ ഫാക്ടറിയെപ്പറ്റി ഒരു നിമിഷം ഓർത്തു. എനിക്കത് ഇഷ്ടമേ അല്ല. അതിന്റെ ദുഃഖം നിറഞ്ഞ പ്രഭാത ചൂളം വിളിയേക്കാൾ വൃത്തികെട്ടതാണ് വൈകുന്നേരം 5 മണിക്കുള്ള സൈറൺ. ഫാക്ടറി ഒരു ഭീകര സർപ്പമാണ്. എന്നും രാവിലെ മനുഷ്യരെ വിഴുങ്ങും. എന്നിട്ട് ചവച്ച് നീരൂറ്റി കുടിച്ച് വളരെ ക്ഷീണിച്ച നിലയിൽ രാത്രി പുറത്തേക്ക് തുപ്പും. മിസ്റ്റർ സ്കോട്ട്ഫീൽഡ് അച്ഛനോട് ചെയ്തതാലോചിച്ചും എനിക്ക് ഫാക്ടറി വെറുപ്പാണ്. ഒരു സ്ത്രീ അതാ വരുന്നു. അവൾ ഒരു ഹാൻഡ് ബാഗ്

0: ധരിച്ചിട്ടുണ്ട്. കയ്യിൽ ഒരു ചെറുശീലക്കുട തൂക്കിയിട്ടിട്ടുമുണ്ട്. അവരുടെ ചെരുപ്പിന്റെ മടമ്പിന്റെ ക്ലിക്കറ്റി ക്ലക്ക് ശബ്ദം പാതയിൽ മുഴങ്ങി. ഞാൻ ഗേറ്റിന് പിന്നിൽ ഒളിക്കാനായി ഓടി. പാമ്പിന്റെ ചരട് വലിച്ചു നോക്കി. ഒക്കെ ഭദ്രം, പറയും പോലെ പായും, ഞാൻ വിചാരിച്ച പോലെ തന്നെ. വേലിയുടെ നിഴലിൽ കുനിഞ്ഞുകൂടി ചരട് വിരലിന്റെ ഇടയിൽ തിരുകിക്കൊണ്ട് ഞാനിരുന്നു. അവരുടെ ചെരുപ്പിന്റെ ശബ്ദം അടുത്തടുത്ത് കൂടുതൽ അടുത്തു വന്നു. സിപ്പ്! ഞാൻ ആ ചരട് വലിച്ചിട്ടു. അത് പതുക്കെ തെന്നി നിരത്തിന്റെ നടുവിലെത്തി. പിന്നെ സംഭവിച്ചത് അപ്രതീക്ഷിതമായിരുന്നു. തെരുവ് മുഴുവൻ ഉണരുന്ന പോലെ ആ സ്ത്രീ ഉറക്കെ നിലവിളിച്ചു. ഹാൻഡ്ബാഗും കുടയും വലിച്ചെറിഞ്ഞു. ഉച്ചത്തിൽ കരഞ്ഞു, സഹായിക്കണേ, സഹായിക്കണേ, ഒരു പാമ്പ്, ആരേലും ഓടി വരണേ. വാതിലുകളൊക്കെ ഠപ്പേ എന്ന് തുറന്നു. ഞാൻ എല്ലാം വലിച്ചെറിഞ്ഞ് വീടിന്റെ ഓരത്തൂടെ ഓടി അടുക്കള വാതിൽ വഴി അകത്ത് കയറി. അഴുക്ക് തുണികളിടുന്ന ലോണ്ടറി ബാസ്ക്കറ്റ് തുറന്ന് ഉള്ളിൽ കയറി മൂടി വലിച്ചിട്ട് ഒളിച്ചിരുന്നു. എന്റെ ഹൃദയം പേടി കാരണം പടപടായി ഇടിച്ചു. ആ സ്ത്രീ നിലവിളിക്കുന്നത് എനിക്കിപ്പോഴും കേൾക്കാം.
1: ഓ എന്റെ ദൈവമേ, എനിക്ക് 6 മാസം ഗർഭമുണ്ട്. എന്റെ കുട്ടിയെ എനിക്ക് നഷ്ടപ്പെടുമല്ലോ ദൈവമേ.
2: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ. ശബ്ദം ബോബി.
3: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന സമാപിക്കുന്നു.
4: സമർപ്പിച്ചത് അസ്ഥിരോഗ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ABC ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. ഫോൺ 0483280500.
5: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
6: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു ക്യാൻ ട്രസ്റ്റ്.
5: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ, രസമുകുളം. എന്നും രാവിലെ 8:15.
7: BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് 7907966544.
8: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത.
9: ശനിയും ഞായറും രാവിലെ 7:50.
8: പ്രായോജികർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം.
10: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷയെടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
11: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
10: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
11: ഫോൺ 9744550424.
12: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിക്കുന്നത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
13: വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള റെറ്റിന സർജറി ഇപ്പോൾ മഞ്ചേരി ന്യൂ വിഷൻ കണ്ണാശുപത്രിയിലും. വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, ഒക്യുലോപ്ലാസ്റ്റി തുടങ്ങിയ കണ്ണിന്റെ എല്ലാവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളും ലഭ്യമാകുന്ന മഞ്ചേരിയിലെ ഏക കണ്ണാശുപത്രി ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
14: അപ്പൊ നേത്ര ചികിത്സയ്ക്ക് ഇനി വേറെ എവിടെയും പോകണ്ടല്ലേ.
15: പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ തച്ചിങ്ങനാടത്ത് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റലിലെ ഹൈസ്കൂൾ UP വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് കണക്ക്, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, സോഷ്യൽ സയൻസ്, ഹിന്ദി എന്നീ വിഷയങ്ങൾക്ക് ട്യൂഷൻ നൽകുന്നതിനായി ട്യൂട്ടർമാരെ നിയമിക്കുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ ഇന്ന് വൈകുന്നേരം 5 PM പെരിന്തൽമണ്ണ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ അപേക്ഷകൾ ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 8547630019. അടുത്ത നമ്പർ 9495657595. നമ്പറുകൾ വീണ്ടും 8547630139. അടുത്ത നമ്പർ 9495675595. മലപ്പുറം ജില്ലാ വെറ്ററിനറി കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന മൊബൈൽ സർജറി യൂണിറ്റിലേക്ക് വെറ്ററിനറി സർജൻമാരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. BVSC യോഗ്യതയും വെറ്ററിനറി കൌൺസിൽ രജിസ്ട്രേഷനുള്ളവരും WVS പോലുള്ള ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്ന് സർജറിയിൽ പരിശീലനം നേടിയവർക്കും അപേക്ഷിക്കാം. താൽപ്പര്യമുള്ളവർ ഈ മാസം 18 രാവിലെ 11 പൂർണ്ണമായ ബയോഡേറ്റ, യോഗ്യതയും പ്രവൃത്തി പരിചയവും തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും സഹിതം മലപ്പുറം സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാകണം. വിശദവിവരങ്ങൾ 0483273917 എന്ന നമ്പറിൽ ലഭ്യമാണ്. നമ്പർ വീണ്ടും 0483273417. ചെറുവണ്ണൂർ GLP സ്കൂളിൽ ഒഴിവുള്ള LPST തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം ഈ മാസം 23 രാവിലെ 10:30 സ്കൂളിൽ നടക്കും. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി പങ്കെടുക്കുക. ഫോൺ നമ്പർ 9745837181. നമ്പർ വീണ്ടും

0: 9745837181. പറളി പഞ്ചായത്തിലെ തേനൂരിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് പ്രീ പ്രൈമറി സ്കൂളിലേക്ക് അധ്യാപകരെ നിയമിക്കുന്നു. പത്താന്തരം പാസ്സായവരും ഗവൺമെന്റ് അംഗീകൃത ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് പൂർത്തിയാക്കിയ ഉദ്യോഗാർത്ഥികൾക്കുമാണ് അവസരം. പാലക്കാട് പറളി പഞ്ചായത്ത് പരിധിയിൽ വരുന്നവർക്ക് മുൻഗണന. താൽപര്യമുള്ളവർ ഈ മാസം 20 വൈകിട്ട് 5 മുൻപായി പാലക്കാട് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ അപേക്ഷ ലഭ്യമാക്കണമെന്ന് പട്ടികജാതി വികസന ഓഫീസർ അറിയിക്കുന്നു. വിശദവിവരങ്ങൾ അറിയാൻ വിളിക്കേണ്ട നമ്പർ 8547630126, 8547630126. മലപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ HSST തസ്തികകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. കൊമേഴ്സ് സീനിയർ ആൻഡ് ജൂനിയർ, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് സീനിയർ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഹിസ്റ്ററി, മലയാളം ജൂനിയർ. ഉദ്യോഗാർത്ഥികൾ ഈ മാസം 21 രാവിലെ 9, എക്കണോമിക് സീനിയർ ജൂനിയർ, ബോട്ടണി, സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ്, അറബിക് ജൂനിയർ ഉദ്യോഗാർത്ഥികൾ ഉച്ചയ്ക്ക് 2 അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഓഫീസിൽ അഭിമുഖത്തിന് എത്തുക. മങ്കട സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ദിവസ വേതനാടിസ്ഥാനത്തിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സിനെ അഡ്ഹോക്ക് വ്യവസ്ഥയിൽ നിയമിക്കുന്നു. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും പരിചയ സർട്ടിഫിക്കറ്റുകളുമായി ഈ മാസം 20 രാവിലെ 10:30 മങ്കട സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നേരിട്ട് അപേക്ഷിച്ച് അഭിമുഖത്തിൽ പങ്കെടുക്കുക. വിശദവിവരങ്ങൾ CHC ഓഫീസിൽ ലഭ്യമാണ്.
1: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിച്ചത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
0: സമയം 7 കഴിഞ്ഞ് 24 മിനിറ്റ് 47 സെക്കൻഡ്. ഇനി അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. UAE പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. സ്വർണ്ണാഭരണ കയറ്റുമതിക്കാർക്ക് ഇറക്കുമതി ചെയ്യാവുന്ന അസംസ്കൃത സ്വർണത്തിന്റെ അളവ് 100 കിലോയായി പരിധി നിശ്ചയിച്ച് കേന്ദ്ര സർക്കാർ. അക്വാകൾച്ചർ ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് തുടർച്ചയായി കയറ്റുമതി ചെയ്യുന്നതിനുള്ള പുതുക്കിയ കരട് പട്ടികയിൽ ഇന്ത്യയെ ഉൾപ്പെടുത്തി യൂറോപ്യൻ യൂണിയൻ. കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയായി VD സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. ഉത്തർപ്രദേശിൽ കനത്ത മഴയിലും കാറ്റിലും ഇടിമിന്നലിലും 111 പേർ മരിച്ചു. 200-ഓളം പേർക്ക് പരിക്ക്. രക്ഷാപ്രവർത്തനം സജീവം. കേരളത്തിൽ വ്യാപക മഴ തുടരുന്നു. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. UAE, നെതർലൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ ശ്രീ മോദി ഇന്ന് UAE യിലെത്തും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. 2-ാം പാദത്തിൽ നെതർലൻഡ്സിലെത്തുന്ന പ്രധാനമന്ത്രി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് യെട്ടനെയും സന്ദർശിക്കും. തുടർന്ന് സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളും ശ്രീ നരേന്ദ്രമോദി സന്ദർശിക്കും. രാജ്യത്ത് ക്രൂഡ് ഓയിൽ, LPG, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ ലഭ്യത ഉറപ്പുവരുത്താൻ സർക്കാർ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചതായി പെട്രോളിയം മന്ത്രാലയം. ഗാർഹിക പാചകവാതക വിതരണം സാധാരണ നിലയിലാണെന്നും എവിടെയും ക്ഷാമം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
1: भारत सरकार ने कई इफेक्टिव स्टेप्स लिए हैं जिसके चलते हमारे पास पेट्रोल, डीजल, LPG और नेचुरल गैस के पर्याप्त स्टॉक्स अवेलेबल हैं. हमारी रिफाइनरीज ऑप्टिमम कैपेसिटी पर ऑपरेट कर रही हैं और LPG प्रोडक्शन भी इंक्रीज किया जा चुका है. हमारे किसी भी रिटेल आउटलेट पर और LPG डिस्ट्रीब्यूटरशिप पर कोई ड्राई आउट रिपोर्टेड नहीं है. सब जगह पर नॉर्मल ऑपरेशन चल रहे हैं.
0: രാജ്യത്തെ സ്വർണ്ണാഭരണ കയറ്റുമതിക്കാർക്ക് നികുതിയില്ലാതെ സ്വർണം ഇറക്കുമതി ചെയ്യാൻ അനുമതി നൽകുന്ന അഡ്വാൻസ് ഓതറൈസേഷൻ സ്കീം പ്രകാരം ഇനി മുതൽ പരമാവധി 100 കിലോഗ്രാം സ്വർണം മാത്രമേ കൊണ്ടുവരാനാകൂ എന്ന് കേന്ദ്ര സർക്കാർ. ഇതു സംബന്ധിച്ച വിജ്ഞാപനം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് പുറത്തിറക്കി. മുൻപ് ഈ പദ്ധതിക്ക് കീഴിൽ ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നില്ല. പദ്ധതിക്ക് കീഴിൽ ആദ്യമായി അപേക്ഷിക്കുന്ന എല്ലാ ജ്വല്ലറി നിർമ്മാണ യൂണിറ്റുകളുടെയും പ്രവർത്തന നിലയും ശേഷി

0: യും പരിശോധിക്കുന്നതിനായി DGFT നേരിട്ടുള്ള പരിശോധന നിർബന്ധമാക്കിയിട്ടുണ്ട്. മുൻപ് അനുമതി ലഭിച്ചവർ നിശ്ചിത കയറ്റുമതി ബാധ്യതയുടെ കുറഞ്ഞത് 50% പൂർത്തിയാക്കിയാൽ മാത്രമേ അടുത്ത തവണ സ്വർണം ഇറക്കുമതി ചെയ്യാൻ അനുവാദം നൽകൂവെന്നും വിജ്ഞാപനത്തിൽ പറയുന്നു. അക്വാകൾച്ചർ ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് തുടർച്ചയായി കയറ്റുമതി ചെയ്യുന്നതിനുള്ള പുതുക്കിയ കരട് പട്ടികയിൽ ഇന്ത്യയെ യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടുത്തിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. യൂറോപ്യൻ കമ്മീഷൻ ഡെലിഗേറ്റഡ് റെഗുലേഷന് അനുസൃതമായി ഇന്ത്യ നടപ്പിലാക്കിയ കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങളെ തുടർന്നാണ് തീരുമാനം. 2026 സെപ്റ്റംബർ മുതൽ മൃഗജന്യ ഉൽപ്പന്നങ്ങൾ യൂറോപ്യൻ യൂണിയനിലേക്ക് കയറ്റുമതി ചെയ്യാൻ അനുമതിയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ഉൾപ്പെട്ടിരുന്നില്ലെന്ന് മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ചത് രാജ്യത്തെ സമുദ്രോൽപ്പന്ന കയറ്റുമതി മേഖലയ്ക്ക് വലിയൊരു നേട്ടമാണെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ബഹുരാഷ്ട്രവാദം ശക്തിപ്പെടുത്തുന്നതിനും സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് രാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ബ്രിക്സ് രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. സമാധാനവും സുരക്ഷയും ആഗോള വ്യവസ്ഥയുടെ പ്രധാന ഘടകമായി തുടരുന്നതായി ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി. ഉയർന്നുവരുന്ന സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്നതിന് സ്വയം പര്യാപ്തതയും ഐക്യവും അനിവാര്യമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യത്തിന്റെ പ്രതിരോധ നയതന്ത്ര സംഭാഷണമായ കലാം ആൻഡ് കവചിന്റെ 3ാം പതിപ്പ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രതിരോധ മേഖലയിൽ മറ്റു രാജ്യങ്ങളെ അമിതമായി ആശ്രയിക്കുന്ന രാഷ്ട്രം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദുർബലമായി തുടരുമെന്നും രാജ്യരക്ഷാമന്ത്രി വ്യക്തമാക്കി.
1: Self-reliance is not only an economic goal, it is our strategic necessity. A nation that depends excessively on others for critical defense capability remains vulnerable in times of crisis. We must design, develop, produce, maintain and upgrade key systems within our own national ecosystem.
0: ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നാലെ റദ്ദാക്കിയ നീറ്റ് പരീക്ഷയ്ക്ക് പകരം നടത്തുന്ന പരീക്ഷയുടെ മുന്നൊരുക്കങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വിലയിരുത്തി. സുഗമവും സുതാര്യവുമായ രീതിയിൽ പരീക്ഷ നടത്തുന്നതിനുള്ള വിവിധ മാർഗ്ഗങ്ങൾ ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗം ചർച്ച ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡയറക്ടർ ജനറൽ, CBSE ചെയർപേഴ്സൺ തുടങ്ങി മുതിർന്ന ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ കൂടി CBI അറസ്റ്റ് ചെയ്തു. പൂനെ സ്വദേശികളാണിവർ. കഴിഞ്ഞ 24 മണിക്കൂറിൽ 14 ഇടങ്ങളിൽ റെയ്ഡ് നടന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റിലായ 5 പേരെ ഡൽഹി കോടതിയിൽ ഹാജരാക്കി. കൂടുതൽ ചോദ്യം ചെയ്യലിനായി ഇവരെ 7 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: നിയുക്ത മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരത്ത് ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം നേതാവായി തെരഞ്ഞെടുത്തതിനെ തുടർന്ന് VD സതീശൻ മറ്റ് മുതിർന്ന നേതാക്കൾക്കൊപ്പം ഗവർണറെ സന്ദർശിച്ച് മന്ത്രിസഭ രൂപവൽക്കരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചിരുന്നു. മുഖ്യമന്ത്രിയോടൊപ്പം മുഴുവൻ മന്ത്രിമാരും തിങ്കളാഴ്ച തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് UDF വൃത്തങ്ങൾ തിരുവനന്തപുരത്ത് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനിടെ വിവിധ ഘടകകക്ഷികളുടെ മന്ത്രിസ്ഥാനം, വകുപ്പുകൾ തുടങ്ങിയവ സംബന്ധിച്ചും വിപുലമായ ചർച്ചകളും സജീവമായി മുന്നേറുകയാണ്. CPIM മുതിർന്ന നേതാവും സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തു. CPIM സംസ്ഥാന സമിതി യോഗത്തിലാണ് തീരുമാനം. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. ശനിയാഴ്ചയോടെ തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ കാലവർഷമെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ 36 മണിക്കൂറിനിടെയുണ്ടായ കനത്ത മഴയിലും കാറ്റിലും ഇടിമിന്നലിലും 111 പേർ മരിച്ചു. 200 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മരങ്ങളുടെ ചുവട്ടിൽ അഭയം പ്രാപിച്ചവരാണ് അപകടത്തിൽപ്പെട്ടവരിലേറെയും. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും റെയിൽവേയുടെ ഓവർഹെഡ് ലൈനുകൾ തകർന്നത് കാരണവും ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. മഴയോടൊപ്പമുണ്ടായ ആലിപ്പഴ വർഷത്തിൽ കാർഷിക വിളകൾക്ക് വൻ നാശനഷ്ടമുണ്ടായി. പ്രയാഗ്രാജ്, ഭദോഹി, മിർസാപൂർ, ഫത്തേപൂർ, വാരാണസി ജില്ലകളിലാണ് മഴക്കെടുതി രൂക്ഷം. ദുരന്തബാധിത പ്രദേശങ്ങളിൽ അടിയന്തരമായി സർവേ നടത്താൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ജില്ലാ മജിസ്ട്രേറ്റുമാർക്കും ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകി. കേരളത്തിൽ SSLC പരീക്ഷാഫലം ഇന്ന് വൈകിട്ട് പ്രഖ്യാപിക്കും. ഫലം പരിശോധിക്കാൻ നമ്മുടെ കേരളം

0: ആപ്പും സജ്ജമാക്കി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കായിരിക്കും പരീക്ഷാഫലം പ്രഖ്യാപിക്കുക. PHSLC AHSLC പരീക്ഷാഫലങ്ങളും ഇതോടൊപ്പം പ്രഖ്യാപിക്കും. 3.5 മണി മുതൽ പരീക്ഷാഫലം ഓൺലൈൻ ആയി പരിശോധിക്കാം. നമ്മുടെ കേരളം, സഫലം കൈറ്റ് എന്നീ മൊബൈൽ ആപ്പുകൾ, റിസൾട്ട് .kerala.gov.in, PRD.kerala.gov.in തുടങ്ങിയ വെബ്സൈറ്റുകൾ എന്നിവയിലൂടെ SSLC പരീക്ഷാഫലം ലഭ്യമാകും. സംസ്ഥാനത്തൊട്ടാകെ 417,497 കുട്ടികളാണ് SSLC പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇതിനു പുറമെ ലക്ഷദ്വീപിലെ 9 കേന്ദ്രങ്ങളിലായി 386 വിദ്യാർത്ഥികളും രജിസ്റ്റർ ചെയ്തിരുന്നു.
0: IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 6 വിക്കറ്റ് ജയം. പഞ്ചാബ് ഉയർത്തിയ 201 റൺ വിജയലക്ഷ്യം മുംബൈ 4 വിക്കറ്റ് നഷ്ടത്തിൽ ഒരു പന്ത് ബാക്കി നിൽക്കെ മറികടന്നു. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ലഖ്നൌ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 ലഖ്നൌവിലാണ് മത്സരം. മക്കാവുവിൽ നടക്കുന്ന 11-ാമത് സാന്റ വേൾഡ് കപ്പിൽ ഇന്നലെ വനിതാ 52 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ വുഷു താരം അപർണ ദഹിയയ്ക്ക് സ്വർണം. ഫൈനലിൽ നിലവിലെ ലോക ചാമ്പ്യൻ വിയറ്റ്നാമിന്റെ തീ ഫുവോങ്ങിനെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് അപർണ പരാജയപ്പെടുത്തിയത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ 3-ാം ഘട്ടം 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നടപ്പാക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. UAE പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. സ്വർണ്ണാഭരണ കയറ്റുമതിക്കാർക്ക് ഇറക്കുമതി ചെയ്യാവുന്ന അസംസ്കൃത സ്വർണത്തിന്റെ അളവ് 100 കിലോയായി പരിധി നിശ്ചയിച്ച് കേന്ദ്ര സർക്കാർ. അക്വാകൾച്ചർ ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് തുടർച്ചയായി കയറ്റുമതി ചെയ്യുന്നതിനുള്ള പുതുക്കിയ കരട് പട്ടികയിൽ ഇന്ത്യയെ ഉൾപ്പെടുത്തി യൂറോപ്യൻ യൂണിയൻ. കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയായി VD സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. ഉത്തർപ്രദേശിൽ കനത്ത മഴയിലും കാറ്റിലും ഇടിമിന്നലിലും 111 പേർ മരിച്ചു. 200 പേർക്ക് പരിക്ക്. രക്ഷാപ്രവർത്തനം സജീവം. കേരളത്തിൽ വ്യാപക മഴ തുടരുന്നു. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: FM ശുഭദിനം തുടരുകയാണ്.
3: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
4: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
3: ഇനി തിമിരത്തിന് വിരാമം.
4: MES മെഡിക്കൽ കോളേജിൽ വളരെ കുറഞ്ഞ ചിലവിൽ തിമിരത്തിന് ഫാക്കോ എമൽസിഫിക്കേഷൻ ശസ്ത്രക്രിയ.
3: കുറഞ്ഞ ചിലവിൽ തിമിരത്തെ തുടച്ചു നീക്കാം.
4: വിവരങ്ങൾക്ക് MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
3: ഫോൺ 0493-298300.
4: മൊബൈൽ 999530862.
5: ഇന്നത്തെ ഗാനം.

കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. ലോകമെമ്പാടുമുള്ള കുടുംബങ്ങളുടെ ജീവിത നിലവാരവും സാമൂഹിക പുരോഗതിയും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് 1995 മുതൽ എല്ലാ വർഷവും മെയ് 15 അന്താരാഷ്ട്ര കുടുംബദിനമായി ആചരിച്ചു പോരുന്നത്. സ്വാർത്ഥചിന്തയിൽ മാത്രം ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന മനുഷ്യ സമൂഹം ജീവിതത്തെയും കുടുംബത്തെയും കുറിച്ച് മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. സ്നേഹത്തിന്റെയും കരുതലിന്റെയും കണ്ണിചേർക്കലുകൾക്ക് പ്രാധാന്യം കൈവന്നിരിക്കുന്നു. താളം തെറ്റുന്ന കുടുംബ ബന്ധങ്ങളുടെ വാർത്തകളാണ് നമുക്ക് ചുറ്റും. സമ്പത്ത്, പരസ്പര വിശ്വാസം ഇല്ലായ്മ, അഭിപ്രായ ഭിന്നത തുടങ്ങിയവ ബന്ധങ്ങളെ ശിഥിലമാക്കുമ്പോൾ നഷ്ടമാകുന്നത് കുടുംബം എന്ന സമാധാന അന്തരീക്ഷമാണ്. പരസ്പര വിശ്വാസത്തിലൂടെയും വ്യക്തിത്വ വികസനത്തിലൂടെയും കുടുംബം എന്ന സ്നേഹക്കൂട് പണിതുയർത്താം. ഈ കുടുംബദിനത്തിൽ കേൾക്കാം കാരിസ്തൻ എന്ന ചിത്രത്തിലെ ഈ ഗാനം, ഓണവില്ലിൻ തമ്പുരുമീട്ടു.

0: ഇന്നത്തെ ഗാനം സമാപിക്കുന്നു. തയ്യാറാക്കിയത് വിസന ഹുസൈൻ, അവതരണം സി പ്രവിത.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം, പ്രായോജകർ.
1: അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. അലോഹ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19000 രൂപയും മാത്രം.
2: മെഡിസെപ് ഉൾപ്പെടെ സർക്കാരിന്റേതടക്കമുള്ള വിവിധ ഇൻഷുറൻസ് പരിരക്ഷകൾ.
1: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
3: പൈൽസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗാവസ്ഥകളുടെ ലക്ഷണങ്ങളും അവയ്ക്കുള്ള ഹോമിയോപ്പതി ചികിത്സയും സംസാരിക്കുന്നത് പാണ്ടിക്കാട് ഡോക്ടർ ബാസിൽ സോമ്യ ഹോസ്പിറ്റലിലെ ചീഫ് ഫിസീഷ്യൻ ഡോക്ടർ ബാസിൽ യൂസഫ്.
4: മാനസികമായ സമ്മർദ്ദങ്ങളും ടെൻഷനുകളും എത്രത്തോളം ഒഴിവാക്കുന്നു അത്രത്തോളം മലബന്ധ സാധ്യത കുറയുന്നു. നന്നായി വെള്ളം കുടിക്കാൻ മറക്കരുത്. വെള്ളം കുടിക്കാതിരിക്കുകയാണെങ്കിൽ ശരീരത്തിൽ മലം രൂപപ്പെടുമ്പോൾ ഉടലിൻ്റെ അവസാന ഭാഗത്തു വെച്ച് വെള്ളം വലിച്ചെടുക്കുകയും മലം ഉറഞ്ഞു പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മലബന്ധ സാധ്യത കൂടുതലാണ്. മലബന്ധം ഒഴിവാക്കിയാൽ തന്നെ പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല എന്നിവയിലെ ഏതാണ്ട് 80% സാധ്യതയും ഇല്ലാതെയാകുന്നു. തുടർച്ചയായി ഇരുന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഒരല്പം വ്യായാമം ചെയ്യുന്നതും ഇടയ്ക്ക് എഴുന്നേൽക്കുന്നതും വളരെ നല്ലതാണ്. പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല എന്നിവ ഉള്ളവർ നമ്മളുടെ ടോയ്ലറ്റ് ശീലങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. കാരണം ശോധന ശരിയായി കഴിഞ്ഞാൽ ഇത്തരം രോഗങ്ങൾ പലതും മാറിക്കിട്ടും. പൈൽസും ഫിഷറും ഫിസ്റ്റുലയും കാരണമുള്ള പ്രയാസം മാറുന്നതിന് വേണ്ടി വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ഒരു സിമ്പിൾ ടിപ്പ് പറഞ്ഞു തരാം. നമ്മളുടെ വീട്ടിൽ കുട്ടികളുടെ തൊട്ടിൽ പാത്രം എന്നെല്ലാം പറഞ്ഞ വട്ടപ്പാത്രം ലഭ്യമായിരിക്കുമല്ലോ. അതിൻ്റെ 3/4 ഇളം ചൂടുവെള്ളം എടുക്കുക. അതിലേക്ക് ഒരു 4 സ്പൂൺ കല്ലുപ്പിടുക. എന്നിട്ട് നമ്മളുടെ മലദ്വാരം അതിലേക്ക് ഇറക്കി ഒരു 10 മിനിറ്റ് വെക്കുക. ഇങ്ങനെ രാവിലെ 10 മിനിറ്റും വൈകുന്നേരം 10 മിനിറ്റും പറ്റുകയാണെങ്കിൽ ഉച്ചയ്ക്ക് 10 മിനിറ്റും വെക്കുകയാണെങ്കിൽ വളരെ നല്ല രൂപത്തിൽ വേദനകൾ, ചൊറിച്ചിൽ, കടച്ചിൽ, മലബന്ധം, അവിടെയുള്ള മുറിവുണങ്ങുക എന്നിവയ്ക്കെല്ലാം സഹായകരമായിരിക്കും. അത്തരത്തിൽ 10 or 12 ദിവസം ചെയ്യുമ്പോൾ തന്നെ ചെറിയ പൊട്ടലുള്ള രോഗികളിലെല്ലാം ഒരു മരുന്നുമില്ലാതെ

0: ഒരു ചികിത്സയുമില്ലാതെ തന്നെ ഫലസിദ്ധി കണ്ടുവരാറുണ്ട്. പൈൽസ്, ഫിഷറ്, ഫിസ്റ്റുല എന്നിവക്ക് ഏതാണ്ട് ഒരേ സ്വഭാവത്തിലുള്ള ലക്ഷണങ്ങളാണ് കാണിക്കാറുള്ളത്. കടുത്ത വേദന, മലബന്ധം, ചൊറിച്ചിൽ, മലം പോകുമ്പോഴുള്ള രക്തസ്രാവം, മലം പോയി കഴിഞ്ഞാലുള്ള രക്തസ്രാവം, എന്തോ ഒന്ന് പുറത്തേക്ക് വന്നു എന്നുള്ള തോന്നൽ, മലം പോയി കഴിഞ്ഞാലും ബാക്കിയുണ്ട് എന്നുള്ള തോന്നൽ, അവിടെ എന്തോ തങ്ങി നിൽക്കുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു അസ്വസ്ഥത, അവിടെ നിന്നും നീർക്കെട്ട് വരിക, അവിടെ ഇരിക്കുമ്പോൾ പ്രയാസം അനുഭവപ്പെടുക, മലദ്വാരത്തിൻ്റെ കുറേ ഭാഗങ്ങൾ പുറത്തേക്ക് വരികയും പിന്നീട് പോവാതിരിക്കുകയും ചെയ്യുക, ചിലർക്ക് ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് വരിക എന്നാൽ കഴുകി കുറച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് പോവുക എന്നുള്ള പല പ്രയാസങ്ങളും കാണാറുണ്ട്. ഇതിൽ പൈൽസും ഫിഷറും ഫിസ്റ്റുലയും വളരെ വേഗത്തിൽ വീട്ടിലിരുന്ന് തിരിച്ചറിയാനുള്ള ഒരു സിമ്പിൾ ടിപ്പ് പറഞ്ഞു തരാം. പൈൽസ് അല്ലെങ്കിൽ മൂലക്കുരു എന്നുള്ള രോഗമാണെങ്കിൽ സാധാരണയായി ബ്ലീഡിംഗ് ഉണ്ടാവാറുണ്ട്, തടിപ്പുണ്ടാവാറുണ്ട്, ഒരു തടച്ചിൽ അനുഭവപ്പെടാറുണ്ട്. ഫിഷർ എന്നുള്ള രോഗമാണെങ്കിൽ മലബന്ധത്തിനോടനുബന്ധിച്ചാണ് അത് വരാറുള്ളത്. മൂന്നോ നാലോ ദിവസം യാത്രയിലായിരുന്നു, ഭക്ഷണം ശരിക്ക് കഴിച്ചില്ല, മലശോധന കിട്ടിയില്ല, പിന്നെ ഞാൻ ഒന്നിച്ച് മലം മുക്കിയപ്പോൾ എന്തോ ചോര വന്നു, പിന്നീട് ഡോക്ടറെ ബാത്റൂമിലേക്ക് പോവാൻ കഴിഞ്ഞില്ല എന്ന് പറയാറുണ്ട്. ഈ ഫിഷർ കാരണം കഷ്ടപ്പെടുന്ന പലരും ഇത് ക്യാൻസറാണോ എന്ന് കരുതി ഹോസ്പിറ്റലിൽ നിലവിളി കൂട്ടുകയും ഓടി വരികയും ചെയ്യുന്നതും കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ മലബന്ധം ഇല്ലാതെയാക്കിയാൽ ഫിഷർ എന്നുള്ള രോഗത്തെ ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാം. അതിനാൽ തന്നെ മലബന്ധം എന്നുള്ളത് ഇതിൻ്റെ ചികിത്സയിൽ വളരെ പ്രാധാന്യമർഹിക്കുന്നുണ്ട്.
1: പൈൽസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗാവസ്ഥകളുടെ ലക്ഷണങ്ങളും അവയ്ക്കുള്ള ഹോമിയോപ്പതി ചികിത്സയും ഇതുവരെ സംസാരിച്ചത് പാണ്ടിക്കാട് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റലിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ ബാസിൽ യൂസഫ്.
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം സമാപിക്കുന്നു. പ്രായോജകർ:
3: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി.
3: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി.
2: ഫോൺ 9944668200.
4: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം,
2: എന്നും രാവിലെ 7 മണിക്ക്.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ഐക്യ ഓപ്റ്റിക്കൽസ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്, തേനീശൽ.
2: തിങ്കൾ രാവിലെ 8:20.
5: കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
2: നമ്പർ 1 ഒപ്റ്റിക്കൽ ഷോറൂം, ഐക്യു ഒപ്റ്റിക്കൽസ്, ചട്ടിപ്പറമ്പ്.
6: സമയം 7 മണി കഴിഞ്ഞ് 45:35.
1: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. പ്രായോജകർ: ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തും പാടം, തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ്, ചാവക്കാട്. ദൃശ്യം കണ്ണാശുപത്രി.
7: അല്ല ടീച്ചറെ, തിമിര ശസ്ത്രക്രിയക്ക് പോയില്ലേ?
8: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
7: ടീച്ചർ ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ, അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
8: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം, തൃശൂർ ആൻഡ് ഷേറ്റുവാ റോഡ്, ചാവക്കാട്.
2: ഫോൺ 7025131199.
9: കാവ്യധാര. സച്ചിദാനന്ദന്റെ കായക്കരയിലെ മണ്ണ് എന്ന കവിതയിൽ നിന്നൊരു ഭാഗമാണ് കാവ്യധാരയിൽ ഇന്ന് ചൊല്ലുന്നത്. ആദർശ കെ കെ.
10: കായിക്കരയിൽ ഞാനെത്തുമ്പോൾ ചാ

0: തീരത്ത് ഉടജാന്തവാടിയിൽ ഒറ്റക്കിരവിൽ കുരുതിപ്പൂവായ സീതതൻ ധ്യാനം.
1: സച്ചിദാനന്ദൻ എഴുതിയ കായിക്കരയിലെ മണ്ണ് എന്ന കവിതയിൽ നിന്നൊരു ഭാഗമാണ് കാവ്യധാരയിൽ ഇതുവരെ കേട്ടത്. ചൊല്ലിയത് ആദർശ കെ.
2: കാവ്യധാര
3: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്. കാവ്യധാര പ്രായോജകർ ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തും പാടം തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ് ചാവക്കാട്. ദൃശ്യം കണ്ണാശുപത്രി.
4: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
3: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
5: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
6: IQ ഓപ്റ്റിക്കൽസ് കോട്ടക്കൽ റോഡ് ചട്ടിപ്പറമ്പ് സമർപ്പിക്കുന്നു
7: സമകാലികം. പ്രായോജികർ കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം IQ ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
8: ചോരരുത് വിശ്വാസം, നീറ്റാവണം പരീക്ഷകൾ. തയ്യാറാക്കിയത് സുഗ്രത S. വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്തു പഠിച്ച വിദ്യാർത്ഥികളുടെയും അവർക്കായി ധനവും ആരോഗ്യവും നഷ്ടപ്പെടുത്തി കൂടുനിന്ന രക്ഷിതാക്കളുടെയും സ്വപ്നങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തുന്നതാണ് ഇക്കഴിഞ്ഞ May 3 നടത്തിയ നീറ്റ് UG പരീക്ഷ റദ്ദാക്കിയ നടത്തിപ്പ് സ്ഥാപനമായ ദേശീയ പരീക്ഷാ ഏജൻസിയുടെ നടപടി. ഗൾഫിലടക്കം വിവിധ കേന്ദ്രങ്ങളിലായി നടത്തിയ NEET UG 2026 പരീക്ഷ 2,300,000 വിദ്യാർത്ഥികളുടെ ഭാവിയാണ് തുലാസിലാക്കിയത്. പുതിയ പരീക്ഷയെക്കുറിച്ചുള്ള അനിശ്ചിതത്വം വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഒരുപോലെ ഉത്കണ്ഠാകുലരാക്കിയിരിക്കുകയാണ്. രാജ്യത്തെ പ്രധാനപ്പെട്ട എല്ലാ പരീക്ഷകളുടെയും നടത്തിപ്പ് ചുമതലയുള്ള NTA പിഴവുകൾ സംഭവിക്കുന്നത് ഇതാദ്യമല്ല. 2024 പരീക്ഷയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കൊടുവിൽ മത്സര പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ രാധാകൃഷ്ണൻ കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു. എന്നാൽ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ ഭൂരിഭാഗവും നടപ്പിലാക്കിയില്ല. 2024 മാത്രം NTA നടത്തിയ 14 മത്സര പരീക്ഷകളിൽ 5 വീഴ്ചകളുണ്ടായി. UGC നെറ്റ് പരീക്ഷ റദ്ദാക്കേണ്ടി വന്നു. CSIR നെറ്റ്, NEET PG എന്നിവ മാറ്റിവച്ചു. NEET UG പരീക്ഷയിൽ ചോദ്യപേപ്പർ ചോർച്ച വിവാദമുണ്ടായി. CUET UG പരീക്ഷയുടെ ഫലപ്രഖ്യാപനം മാറ്റിവെക്കേണ്ടി വന്നു. 2025 ജനുവരിയിൽ നടന്ന ദേശീയ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിലെ 12 ചോദ്യങ്ങളോളം പിഴവിനെ തുടർന്ന് പിൻവലിക്കേണ്ടി വന്നു. അങ്ങനെ പിഴവുകളുടെ ഒരു ജൈത്രയാത്ര തന്നെയാണ് ഉള്ളത്. പരീക്ഷാ ഫീസ് ഇനത്തിൽ 3,512.98 കോടി രൂപയാണ് NTA കഴിഞ്ഞ 6 ലഭിച്ചത്. നടത്തിപ്പിന് ചിലവായത് 3,064.77 കോടി രൂപയും

0: 8 കോടി രൂപ NTA നിലവാരം മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കണമെന്ന് പാർലമെന്ററി സമിതി നിർദ്ദേശിച്ചിരുന്നു. എന്നാലും പഠിച്ചതേ പാടൂ എന്ന രീതിയിൽ പിഴവുകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. വീണ്ടും പരീക്ഷ എഴുതുന്നവർക്ക് രജിസ്ട്രേഷൻ ഫീസ് വേണ്ടെന്നും നേരത്തെ അടച്ച ഫീസ് തിരികെ നൽകുമെന്നും അടക്കമുള്ള വാഗ്ദാനങ്ങളിലൂടെ മുഖം രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് NTA. വാട്സാപ്പിലൂടെ പ്രചരിച്ച മാതൃകാ ചോദ്യപേപ്പറിന്റെ ഉറവിടം തേടിയ രാജസ്ഥാൻ പോലീസിന്റെ അന്വേഷണമാണ് ചോദ്യപേപ്പർ ചോർച്ച എന്ന കണ്ടെത്തലിലേക്ക് നയിച്ചത്. 410 ചോദ്യങ്ങൾ ഉൾപ്പെട്ട മാതൃകാ ചോദ്യക്കടലാസിൽ കെമിസ്ട്രി ബയോളജി വിഭാഗങ്ങളിലെ 135 ചോദ്യങ്ങൾ നീറ്റ് പരീക്ഷയിൽ കണ്ടെത്തിയതാണ് വിവാദമായത്. രാജസ്ഥാനിലെ സീക്കറിലെ എൻട്രൻസ് പരിശീലന സ്ഥാപനമാണ് വിദ്യാർത്ഥികൾക്ക് മാതൃകാ ചോദ്യപേപ്പർ നൽകിയതെന്നും ഇത് കേരളം, മഹാരാഷ്ട്ര, ഗുജറാത്ത് സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥികളിലേക്കും എത്തിയിട്ടുണ്ട് എന്നുമാണ് കണ്ടെത്തൽ. 30,000 മുതൽ 7,00,000 രൂപ വരെയാണ് ഈ മാതൃകാ ചോദ്യപേപ്പറിന് വിദ്യാർത്ഥികളിൽ നിന്നും ഈടാക്കിയിട്ടുള്ളത്. പോർട്ടബിൾ സ്കാനറുകളും ടെലഗ്രാം ചാനലുകളും സെർവറുകളും അടങ്ങുന്ന സാങ്കേതിക വിദ്യയാണ് ചോദ്യപേപ്പർ ചോർത്താനായി ഉപയോഗിച്ചത്. ഇത്തവണ ക്രമക്കേടിന്റെ അളവും വ്യാപ്തിയും മുൻകാല സംഭവങ്ങളെക്കാൾ ഭയപ്പെടുത്തുന്നതാണ്. JEE മെയിൻ, UGC നെറ്റ് തുടങ്ങി 34 പ്രവേശന മത്സര പരീക്ഷകൾ നടത്തുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തു പറയുന്നത് 25 സ്ഥിരം ജീവനക്കാരെയുള്ളൂ എന്നാണ്. ഡൽഹിയിൽ NTA ആസ്ഥാനത്തുള്ള ബാക്കി 300 പേർ ഡെപ്യൂട്ടേഷനിലോ കരാർ അടിസ്ഥാനത്തിലോ ജോലി ചെയ്യുന്നവരാണ്. ഏത് ഘട്ടത്തിലും അഴിമതിയും ക്രമക്കേടും നടത്താവുന്ന വിധം പഴുതുകൾ നിറഞ്ഞതാകരുത് ഈ സംവിധാനം. പരീക്ഷ സുതാര്യമായി നടത്താൻ ബാധ്യസ്ഥരായ NTA തുടർച്ചയായുള്ള പരാജയം ഏറെ ആശങ്ക ഉണ്ടാക്കുന്നു. ഈ പ്രശ്നത്തിൽ സുപ്രീംകോടതിയുടെ ഇടപെടൽ ആശ്വാസമാണ് ഉണ്ടാക്കുന്നതെങ്കിലും കുട്ടികളുടെ മാനസിക സമ്മർദ്ദത്തിന് ആര് സമാധാനം പറയും? വിദ്യാഭ്യാസം വെറുമൊരു തമാശയായി കണക്കാക്കാതെ വിദ്യാഭ്യാസ രംഗത്തെ വിശ്വാസ്യതയും സുതാര്യതയും നീതിയും സംരക്ഷിക്കാൻ സർക്കാരും ബന്ധപ്പെട്ട ഏജൻസികളും കർശനമായി നടപടികൾ സ്വീകരിക്കണം. അർഹരായ കുട്ടികൾക്ക് മാത്രം അവസരം ലഭ്യമാക്കണം. പരീക്ഷാ പേപ്പറുകൾ അച്ചടിക്കുന്നതു മുതൽ വിതരണം ചെയ്യുന്നതുവരെയുള്ള പ്രക്രിയ പൂർണ്ണമായും ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കുറ്റമറ്റതാക്കണം. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയും കഠിനാധ്വാനവും അവരുടെ സ്വപ്നങ്ങളും തകർക്കുന്ന കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ ശിക്ഷ നടപ്പാക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ചോരരുത് വിശ്വാസം, നീറ്റാവണം പരീക്ഷകൾ. സമകാലികം സമാപിച്ചു. തയ്യാറാക്കിയത് സുഗ്രത S.
1: ഒപ്റ്റിക്കൽസ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
2: സമകാലികം പ്രായോജികർ കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി നമ്പർ 1 ഒപ്റ്റിക്കൽ ഷോറൂം IQ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
3: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. സമർപ്പിക്കുന്നു പാട്ടുപൊലിമ.
4: പ്രായോജകർ കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
5: 2017 മുതൽ തുടർച്ചയായി NABL അംഗീകാരം നേടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ ലാബോറട്ടറി.
6: എന്താ ഫാത്തിമ ആകെ വിഷമിച്ചിരിക്കണേ? നീയും ഉമ്മയാവാൻ പോവല്ലേ?
7: ആകെ പേടിയാവുന്നു ഡോക്ടർ.
6: ഡോക്ടറെ, അവൾ പറയാണ് അവൾക്ക് സിസേറിയൻ മതിയെന്ന്. പ്രസവിക്കാൻ പേടിയാണെന്ന്.
8: പേടിക്കാനൊന്നുമില്ല ഫാത്തിമ, വേദനയില്ലാത്ത പ്രസവം നമ്മുടെ കൊരമ്പയിൽ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്കും പോകാം.
9: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
3: ഇന്ന് വട്ടപ്പാട്ട് കേൾക്കാം. ഒപ്പനയ്ക്കു സമാനമായ ഒരു മാപ്പിള കലാരൂപമാണ് വട്ടപ്പാട്ട്. ഒപ്പനയിൽ പെണ്ണുങ്ങൾ എന്നതുപോലെ ഇത് ആണുങ്ങളാണ് അവതരിപ്പിക്കുന്നത്. കല്യാണവുമായി ബന്ധപ്പെട്ട് ആളുകൾ കൂടിയിരുന്ന് സന്തോഷം പ്രകടിപ്പിക്കാനായി ചൊല്ലിയിരുന്ന പാട്ടാണ് വട്ടപ്പാട്ട്. യുവജനോത്സവ വേദികളിൽ ഇതൊരു മത്സര ഇനമാണ്. ഇന്ന് വട്ടപ്പാട്ട് അവതരിപ്പിക്കുന്നത് കിഴിശ്ശേരി K. കുഞ്ഞാലൻ ഹാജിയും സംഘവും.

0: കിഴിശ്ശേരി കെ കുഞ്ഞാലൻ ഹാജിയും സംഘവും അവതരിപ്പിച്ച വട്ടപ്പാട്ടാണ് കേട്ടത്. കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ സമർപ്പിച്ചത്
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സൗകര്യമുള്ള NABL ലാബ്, കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
2: സമയം 8 മണി കഴിഞ്ഞ് 45 സെക്കൻഡ്.
3: FM പ്രധാന വാർത്തകൾ.
2: രാജ്യത്ത് ഇന്ധനവില വർദ്ധിച്ചു. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 3 രൂപ വീതവും CNGക്ക് 2 രൂപയുമാണ് പെട്രോളിയം കമ്പനികൾ വർദ്ധിപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിന വിദേശ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ UAE സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ചൊവ്വാഴ്ച ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലാനിയുമായി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ സ്കൂളുകളുടെ സുരക്ഷാ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്ന ചുമതല തദ്ദേശഭരണ വകുപ്പിന് നൽകി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. ഫിറ്റ്നസ് പരിശോധനയ്ക്ക് 17 പോയിന്റ് ചെക്ക് ലിസ്റ്റ് വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ 36 മണിക്കൂറിൽ ശക്തമായ കാറ്റിലും മഴയിലും മിന്നലിലും 111 പേർ മരിച്ചു. 200-ലേറെ പേർക്ക് പരിക്കേറ്റു. 100 കിലോമീറ്റർ വേഗത്തിൽ ആഞ്ഞടിച്ച കാറ്റിനൊപ്പം കനത്ത മഴയും ആലിപ്പഴ വർഷവുമുണ്ടായി. കണ്ണൂർ ജില്ലയിലെ നടുവിൽ ചപ്പാരപ്പടവ്, ആലക്കോട് പഞ്ചായത്തുകളിലെ പലയിടങ്ങളിലും ഇന്നലെ വൈകിട്ടുണ്ടായ മഴയിലും ശക്തമായ കാറ്റിലും വ്യാപക നാശനഷ്ടമുണ്ടായി. മലപ്പുറം നിലമ്പൂർ മേഖലയിലും കനത്ത മഴ നാശമുണ്ടാക്കി. കോഴിക്കോട് ഓമശ്ശേരി തെച്ചിയാട്ട് അനധികൃത ഗ്യാസ് ഫില്ലിംഗ് കേന്ദ്രത്തിൽ നിന്ന് ജില്ലാ സപ്ലൈ ഓഫീസർ 91 സിലിണ്ടറുകൾ പിടിച്ചെടുത്തു. ഗാർഹിക വാണിജ്യ സിലിണ്ടറുകളും മിനി സിലിണ്ടറുകളും റെയ്ഡിൽ കണ്ടെടുത്തു. CID മൂസ, ഇരുമ്പുകൈ മായാവി തുടങ്ങിയ നിത്യഹരിത ഡിറ്റക്റ്റീവ് കഥാപാത്രങ്ങളുടെ സൃഷ്ടാവ് ചിത്രകഥാകാരൻ പാലക്കാട് കണ്ണാടി വിശ്വനാഥൻ അന്തരിച്ചു. 93 വയസ്സായിരുന്നു. സംസ്കാരം രാവിലെ ചന്ദ്രനഗർ വൈദ്യുതി ശ്മശാനത്തിൽ. കേരളത്തിലെ 14 ജില്ലകളിൽ ഇന്ന് കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള തീരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു.
3: FM പ്രധാന വാർത്തകൾ.
4: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദന.

0: വേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
1: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
0: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744555024. റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
0: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.

0: and Pink Drops Liquid Detergent.
1: A product of Rayan Soaps and Detergents.
2: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
3: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
2: രാവിലെ 8:23
3: പ്രായോജകർ
2: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ
3: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ
3: തീവണ്ടി സമയം പ്രായോജകർ
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ബ്രാഞ്ചുകൾ ചെയർമാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം
3: ഷോ ഈ കണ്ണട വെച്ച് മടുത്തു
2: വിഷമിക്കേണ്ട നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ
2: ഫോൺ 8129110087
3: ബ്രാഞ്ചുകൾ ചെയർപാൻ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം
2: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ
4: ആദ്യം തിരൂർ സ്റ്റേഷനിലെ സമയക്രമം 2:02:49 എറണാകുളം പൂനെ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 21:08:15 2:02:06:00 കോയമ്പത്തൂർ മംഗളൂരു ഇന്റർസിറ്റി എക്സ്പ്രസ് 8:27 1:06:09 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് 8:46 1:06:07 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 17:08:50 2:06:31 മംഗളൂരു തിരുവനന്തപുരം വന്ദേഭാരത് എക്സ്പ്രസ് 9:22 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ 5:06:23 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44 എത്തിച്ചേരും
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ
3: തീവണ്ടി സമയം പ്രായോജകർ
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ബ്രാഞ്ചുകൾ ചെയർമാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം
5: ആയിഷ ഗർഭിണിയാണോലേ
6: മുനീർ ഉപ്പയാവാൻ പോകുന്നു
5: ആയിഷ പ്രഗ്നന്റ് ആണോലും എങ്ങനെ ആയിഷന്റെ ഗർഭപാസത്തിൽ മുഴയാണ് ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്
7: അതപ്പൊ നന്നായേ നിങ്ങളേത് ലോകത്താ അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽ ഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത് വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു വെരി സിമ്പിൾ
5: തന്നെയോ അതേതായാലും നന്നായി
7: പിന്നെ അല്ല ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക് ജി ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ
6: 8078777710 കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ
8: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി ദൃഷ്ടി
6: ദിവസവും കാലത്ത് 6:35
9: വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ
10: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ
11: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി സമർപ്പിക്കുന്നു കരിയർ ടിപ്സ്
12: പ്രായോജകർ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മരുന്നുകളും കുറഞ്ഞ നിരക്കിൽ
11: സി എച്ച് സെന്റർ മഞ്ചേരി മഞ്ചേരി സി എച്ച് സെന്ററിൽ ഇപ്പോൾ കുറഞ്ഞ നിരക്കിൽ പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ സായാഹ്ന ഒപികൾ പ്രവർത്തിക്കുന്നു
12: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ചെയ്തു കൊടുക്കുന്നു
11: എല്ലാവിധ മരുന്നുകളും ഡയാലിസിസിനാവശ്യമായ മരുന്നുകളും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നൽകുന്നു
12: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി
11: ഫോൺ 9495777174
13: കരിയർ ടിപ്സ് വിദേശ പഠനം വിദ്യാർത്ഥികൾക്ക് മികച്ച അക്കാദമിക് അറിവും വ്യക്തിഗത വികസനവും തൊഴിൽ സാധ്യതകളും നൽകുന്നു. വിദേശ പഠനം തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു കരിയർ വിദഗ്ധൻ ജമാലുദ്ദീൻ മാളിക്കുന്ന്.
14: ഒരു വിദ്യാർത്ഥിക്ക് വിദേശത്ത് പഠിക്കണമെന്ന ആഗ്രഹം ഒക്കെ ഉണ്ട്, പക്ഷേ വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്നതിനുള്ള സാമ്പത്തിക അവസ്ഥയില്ല, അതിനനുസരിച്ചിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഇല്ല, എലിജിബിലിറ്റി ഇല്ല, എലിജിബിലിറ്റി മീറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങളൊന്നുമില്ലെങ്കിൽ ആ കുട്ടിയും വിദേശത്ത് പോകണമെന്നല്ല. അതിനു പകരം വിദേശത്ത് പഠിക്കാൻ അവസരമുണ്ട്, അതിനുള്ള എലിജിബിലിറ്റി ഉണ്ട്, അത് മീറ്റ് ചെയ്യാനുള്ള സാമ്പത്തികാവസ്ഥയുണ്ട്, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇന്ത്യയിൽ നല്ല സ്ഥാപനങ്ങൾ കിട്ടുന്നത് പോലെ തന്നെ വിദേശ രാജ്യങ്ങളിലും നല്ല സ്ഥാപനങ്ങളുണ്ട്, അത് ചൂസ് ചെയ്യണമെന്നാണ് പറഞ്ഞതിൻ്റെ ആകത്തുക. കൃത്യമായി വിദേശ രാജ്യങ്ങളിലേക്കെന്നല്ല, ഇന്ത്യയിലാണെങ്കിലും വിദേശത്താണെങ്കിലും നമ്മൾ കരിയർ തീരുമാനിക്കുന്നിടത്ത് ഒരു കരിയർ ഗൈഡിൻ്റെ നമുക്ക് മാത്രമായിട്ടുള്ളൊരു കസ്റ്റമൈസ്ഡ് കരിയർ ഗൈഡൻസ് സ്വീകരിക്കണമെന്നാണ് ഒന്നാമത് പറയാനുള്ളത്. ഇനി വിദേശ രാജ്യങ്ങളിൽ പഠിക്കണമെന്ന് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു ഇന്റർ ഡിസിപ്ലിനറി സ്റ്റഡി ഓപ്ഷൻസ് നമുക്ക് വിദേശ രാജ്യങ്ങളിൽ ഉണ്ടാവും എന്നുള്ളതാണ്. ഇന്റർ ഡിസിപ്ലിനറി സബ്ജക്ട് എന്ന് പറയുമ്പോൾ ബയോളജിയും എഞ്ചിനീയറിങ്ങും കമ്പ്യൂട്ടർ സയൻസും കൂടെ പഠിക്കാൻ ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ വളരെ റെയറായിട്ട് കാണുന്ന സാധനമാണെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ ഇന്റർ ഡിസിപ്ലിനറി ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അഥവാ മോഡേണായിട്ട് നമുക്ക് എൻട്രി കിട്ടുന്ന ഒരു ഒരു അവസരം ലഭിക്കുന്ന ഏറ്റവും നല്ല ഇന്റർ ഡിസിപ്ലിനറി ഓപ്ഷൻസ് ഒക്കെ പഠിക്കാൻ വിദേശ രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റികൾക്ക് അവസരമുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഗ്ലോബൽ കരിയർ മാർക്കറ്റിലേക്ക്, ഗ്ലോബൽ നെറ്റ്വർക്കിലേക്ക് എൻട്രി കിട്ടുക എന്നുള്ളതാണ് വിദേശ രാജ്യങ്ങളിൽ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മറ്റൊരവസരം.

0: വിദേശ രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന ആളുകൾക്ക് ഗ്ലോബൽ മാർക്കറ്റിൽ നല്ല കമ്പനികൾ, മൾട്ടിനാഷണൽ കമ്പനികൾ അവിടെ റിക്രൂട്ട്മെന്റ് വരുന്നു, അവിടെ അവരെ ഇന്റർവ്യൂ ചെയ്ത് സെലക്ട് ചെയ്യുന്നു എന്നുള്ള പോലെയുള്ള ഒരുപാട് അവസരങ്ങൾ അവർക്ക് കിട്ടുന്നു എന്നുള്ളതാണ് മറ്റൊരു റീസൺ. അതുപോലെ തന്നെ നമ്മളെ നാട്ടിലുള്ള യൂണിവേഴ്സിറ്റികളെയും പ്രീമിയർ സ്ഥാപനങ്ങൾ അടക്കമുള്ള സ്ഥാപനങ്ങളെയും പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള നമ്മുടെ നാട്ടിലുള്ള സ്ഥാപനങ്ങൾ ലോക റാങ്കിങ്ങിൽ യൂണിവേഴ്സിറ്റികളുടെ കാറ്റഗറിയിൽ വളരെ പുറകിലാണെന്ന് കാണാൻ സാധിക്കും. എന്നാൽ വിദേശ രാജ്യങ്ങളിലെ പല യൂണിവേഴ്സിറ്റികളും ലോക റാങ്കിങ്ങിൽ 500-1000 ഉള്ളിൽ കാണുന്ന യൂണിവേഴ്സിറ്റികളാണ്. അത്തരം യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്നത് നമുക്ക് അക്കാദമിക് എക്സലൻസിന് സാധ്യതയുണ്ടെന്നുള്ളതാണ്. അതേപോലെ തന്നെ മറ്റൊരു റീസൺ, നമ്മളെ നാട്ടിൽ പഠിക്കുന്ന ഏത് സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും പഠിക്കുന്ന സമയത്ത് പഠനം മാത്രം ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ പഠിക്കുമ്പോൾ പഠന സമയത്ത് തന്നെ പാർട്ട് ടൈം ജോബ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നു എന്നുള്ളതും സത്യമാണ്. അപ്പോൾ ഈ തരത്തിൽ പാർട്ട് ടൈം ജോബിലേക്കുള്ള എൻട്രി കിട്ടാനുള്ള സാധ്യത കുറച്ചും കൂടെ ഇത്തരം പഠനം കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം വികസിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ വികസിച്ചു കഴിഞ്ഞ ഡെവലപ്ഡ് കൺട്രിയിൽ ജോലി കിട്ടുന്ന സാധ്യതകൾ മനസ്സിലാക്കാനും അതേപോലെ തന്നെ അവിടെ തന്നെ സെറ്റിൽ ചെയ്യാനും കുടുംബസമേതം അവിടെ ആ രാജ്യത്ത് നമുക്ക് സ്ഥിരതാമസമാക്കാനുമുള്ള സാധ്യതകൾ വിദേശ പഠനം കൊണ്ട് സാധ്യമാവും എന്നുള്ളതാണ്. ഇത്തരം കാരണങ്ങളെല്ലാം വെച്ച് നമ്മൾ ഇന്ത്യയിൽ പഠിക്കുന്നതിന് പകരം വിദേശത്ത് പഠിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. വീണ്ടും മനസ്സിലാക്കണം, കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മളുടെ അവസരങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അതോടൊപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യം, പല വിദേശ രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റികളിലും സൗജന്യമായി പഠിക്കാൻ സ്കോളർഷിപ്പ് ലഭിക്കുന്നു. പല യൂണിവേഴ്സിറ്റികളിലും നമ്മളുടെ എലിജിബിലിറ്റിക്ക് അനുസരിച്ച് 100% ഫ്രീ ആയിട്ട് പഠിക്കാൻ സാധിക്കുന്നു എന്നുള്ള അവസരവും കൂടെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ നാട്ടിലെ പ്രീമിയർ സ്ഥാപനങ്ങളിലടക്കം നമുക്ക് അവസരങ്ങൾ സ്വാഭാവികമായിട്ടും കുറവാണ്. ജനസംഖ്യ കൂടുതലുള്ളത് കൊണ്ട്, നമുക്ക് കോമ്പറ്റീഷൻ കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് അവിടെ എത്തിപ്പെടാൻ സാധിക്കില്ലെങ്കിൽ വിദേശ പഠനം ആ തരത്തിൽ നമുക്ക് അവസരം തരുന്നു എന്നുള്ളത് മനസ്സിലാക്കി മുന്നോട്ട് പോകണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്.
1: കരിയർ വിദഗ്ധൻ ജമാലുദ്ദീൻ മാളിക്കുന്ന് സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി കരിയർ ടിപ്സ് സമാപിക്കുന്നു.
3: പ്രായോജകർ ഡോക്ടർമാരുടെ സായാഹ്ന ഒപ്പികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി.
2: ഫോൺ 9495777174.
3: കരിയർ ടിപ്സ്.
4: സുപ്ന ബാം മൾട്ടിറപ്പ് കായിക ലോകം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:50.
5: സുപ്ന ബാം ഉണ്ടെങ്കിൽ വീട്ടിലൊരു ഡോക്ടറുണ്ട്.
4: സുപ്ന ബാം.
6: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ഡിക്കാട് റോഡ്, മഞ്ചേരി.
7: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. പ്രായോജകർ
8: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
7: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
8: റയാൻ ഡിറ്റർജന്റ് പ്രോഡക്റ്റിന്റെ ലോവ ലിക്വിഡ് ഡിറ്റർജന്റ്,
7: മിലിക്സ് ഡിഷ് വാഷ്,
8: ലോവ ഷൈൻ ഹാൻഡ് വാഷ്,
7: ലോവ വാഷിംഗ് സോപ്പ്,
8: പിങ്ക് വാഷിംഗ് പൗഡർ,
7: ടെർബോ വാഷിംഗ് പൗഡർ എന്നീ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ മിതമായ വിലയിൽ വിപണിയിൽ ലഭ്യമാണ്.
8: ഫോൺ 8078078540.
7: അഴുക്കകറ്റാൻ റയാൻ ഡിറ്റർജൻസ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ.
9: സൈബർ ജാലകം.
10: നോട്ട്ബുക്ക് എൽഎമ്മിനെ എങ്ങനെ നിങ്ങളുടെ വ്യക്തിഗത പഠന സഹായിയാക്കി മാറ്റാം?
11: പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായി നോട്ട്ബുക്ക് എൽഎമ്മിൽ ഒരു സൂപ്പർ വിദ്യയുണ്ട്. നിങ്ങൾ പാഠഭാഗങ്ങൾ അപ്ലോഡ് ചെയ്ത ശേഷം ക്രിയേറ്റ് സ്റ്റഡി ഗൈഡ് എന്ന് ടൈപ്പ് ചെയ്യുക. വളരെ പെട്ടെന്നതാ ആ പാഠഭാഗത്തിലെ പ്രധാന പദങ്ങൾ അഥവാ ഗ്ലോസറി, ചുരുക്കരൂപം, കൂടാതെ നിങ്ങൾക്ക് സ്വയം പരീക്ഷിക്കുവാനായി ചെറിയ പരീക്ഷ എന്നിവയടക്കം തയ്യാറാക്കി നൽകും. ഒരു പേഴ്സണൽ ട്യൂട്ടറെ തന്നെ കൂടെ കൂട്ടുന്ന സുഖമല്ലേ ഇതിലൂടെ ലഭിക്കുന്നത്. ഇതുകൂടാതെ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമെന്നറിയാമോ? ഏതെങ്കിലും പാഠഭാഗം കൂടുതൽ ലളിതമായി വിശദീകരിച്ച് തരേണ്ടതുണ്ടെങ്കിൽ അതും നോട്ട്ബുക്ക് എലമിനോട് പറയാം. ഇനി നിങ്ങൾക്ക് മൈൻഡ് മാപ്പ് സൃഷ്ടിച്ചു തരണം എന്നാണെങ്കിൽ അത് പറയാം. ഇങ്ങനെ ഇഷ്ടമുള്ള രൂപത്തിലൊക്കെ നിങ്ങൾക്ക് നോട്ട്ബുക്ക് എലമിനോട് ചോദിച്ച് പഠനം കൂടുതൽ കൂടുതൽ എളുപ്പവും ആസ്വാദ്യവുമാക്കി മാറ്റാം. മാത്രമല്ല, നിങ്ങളുടെ കയ്യിലുള്ള വിവരങ്ങൾ വെച്ച് പുതിയ എന്തെങ്കിലും സൃഷ്ടിച്ചെടുക്കുവാനും നോട്ട്ബുക്ക് എല്ലാം സഹായിക്കും. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം: ഞാൻ നൽകിയ ഈ വിവരങ്ങൾ

0: വെച്ച് ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യണമെങ്കിൽ അതിൻ്റെ സ്ക്രിപ്റ്റ് എങ്ങനെയായിരിക്കണം? അപ്പോൾ നോട്ട്ബുക്കെല്ലാം നിങ്ങൾക്ക് മികച്ച ഒരു ഔട്ട്ലൈൻ തയ്യാറാക്കി നൽകും. നിലവിലുള്ള അറിവിനെ പുതിയ രീതിയിൽ അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ക്രിയേറ്റീവ് വ്യക്തികൾക്ക് ഈ ടൂൾ വലിയ ഒരു മുതൽക്കൂട്ടാണ്. ഈ രൂപത്തിൽ നിങ്ങൾക്ക് സിനിമാ കഥ വരെ വേണമെങ്കിൽ നോട്ട്ബുക്കെല്ലാം കൊണ്ട് എഴുതിപ്പിക്കാം.
1: സൈബർ ജാലകം. റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ, സൈബർ ജാലകം. പ്രായോജകർ
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി, ആയുരാരോഗ്യം. എന്നും രാവിലെ 7:40.
2: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
1: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി. ദൃശ്യം കണ്ണാശുപത്രി, ആരോഗ്യജാലകം. ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:10.
2: തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.
3: ETU എഡ്യൂക്കേഷൻ മാൾ, മഞ്ചേരി, തൂലിക. തിങ്കളാഴ്ച രാവിലെ 7:50.
4: സാഹിത്യ സാഹിത്യേതര പുസ്തകങ്ങളും പഠന സാമഗ്രികളും ഒരു കുടക്കീഴിൽ.
3: ETU സൈതാലക്കുട്ടി ബൈപ്പാസ് റോഡ്, കച്ചേരിപ്പടി, മഞ്ചേരി.
5: ഇന്ന് രാവിലെ FM ശുഭദിനത്തിന് ശേഷം മൈൻഡ് റീചാർജ് തത്സമയ ഫോണിൻ പരിപാടി. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട നമ്പറുകൾ 0494 2950 300, അടുത്ത നമ്പർ 2950 50 800, മറ്റൊരു നമ്പർ 9495050600. മൈൻഡ് റീചാർജ് ഇന്ന് രാവിലെ FM ശുഭദിനത്തിന് ശേഷം. സമയം 8:00 കഴിഞ്ഞ് 15:25.
1: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ, രസമുക്കുളം.
6: പ്രായോജകർ BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് ഫോൺ 7907966544. BRGC ഇപ്പോൾ മഞ്ചേരി ചരണിയിലും.
1: നിങ്ങളുടെ ബാറ്ററി ചെറുതോ വലുതോ ഏതായാലും റീജനറേറ്റ് ചെയ്ത് നൽകുന്നു.
6: കുറഞ്ഞ ചിലവിൽ കൂടുതൽ കാര്യക്ഷമതയോടെ.
1: വൻകിട സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, ടെലികോം, ഹോസ്പിറ്റലുകൾ എന്നിവയുടെ വൈദ്യുത സംഭരണി ശേഷി കുറഞ്ഞ ബാറ്ററികൾ റീജനറേറ്റ് ചെയ്ത് നൽകുന്നു.
6: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ, ചരണി, മഞ്ചേരി.
7: നമ്മൾ തയ്യാറാക്കുന്നത് കണ്ടാൽ തന്നെ കൊതിയാകുന്ന, കഴിച്ചാൽ പാത്രം കാലിയാകുന്നത് അറിയാത്ത ഒരു സൂപ്പർ ടേസ്റ്റിലുള്ള ബീഫ് ഡ്രൈ ഫ്രൈ ആണ്. ഇതിനാവശ്യമായ സാധനങ്ങൾ: 1/2 കിലോ ബീഫ്, എല്ലില്ലാത്തത് കഷ്ണങ്ങളാക്കി എടുക്കണം. മുളകുപൊടി, കുരുമുളക് പൊടി എന്നിവ 1 ടീസ്പൂൺ വീതം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ബീഫിൽ പുരട്ടിവെക്കുന്നതിനായി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾസ്പൂൺ, ചില്ലി ഫ്ലേക്സ്, കോൺഫ്ലോർ എന്നിവ 2 ടീസ്പൂൺ വീതം, പെരിഞ്ചീരകം പൊടിച്ചത്, ഗരം മസാല എന്നിവ 1/2 ടീസ്പൂൺ, വിനാഗിരി 1 ടീസ്പൂൺ, വെളിച്ചെണ്ണ, ഉപ്പ്, പച്ചമുളക്, കറിവേപ്പില എന്നിവ ആവശ്യത്തിന്. ഇനി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം കഴുകി വൃത്തിയാക്കിയ 1/2 കിലോ ബീഫ് കഷ്ണങ്ങളിലേക്ക് മുളകുപൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ 1/4 കപ്പ് വെള്ളവും ചേർത്ത് കുക്കറിൽ നന്നായി വേവിക്കുക. ഏകദേശം 1-8 വിസിൽ വരെ വേവിക്കുന്നത് നന്നായിരിക്കും. വെന്ത ബീഫ് കഷ്ണങ്ങൾ ചൂടാറിയ ശേഷം നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കുക. ഇനി ഒരു ബൗളിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചില്ലി ഫ്ലേക്സ്, കോൺഫ്ലോർ, മുളക് പൊടി, പെരിഞ്ചീരകം പൊടിച്ചത്, ഗരം മസാല, വിനാഗിരി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ എടുക്കണം. ഇതിലേക്ക് നമ്മൾ ബീഫ് വേവിച്ച വെള്ളം കൂടി ഒഴിച്ച് നന്നായി കുഴച്ച് പേസ്റ്റ് രൂപത്തിലാക്കണം. തയ്യാറാക്കിയ ഈ മസാലയിലേക്ക് അരിഞ്ഞുവെച്ച ബീഫ് കഷ്ണങ്ങൾ ചേർത്ത് നന്നായി യോജിപ്പിക്കാം. ഇത് 1 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ചാൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടും. ഇനി ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കി മസാല പുരട്ടിവെച്ച ബീഫ് കഷ്ണങ്ങൾ ഓരോന്നായി ഇട്ട് നല്ല ചുവന്ന നിറമാകുന്നതുവരെ മൊരിയിച്ചെടുക്കാം. അവസാനമായി ഇതിലേക്ക് കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത്രയുമായാൽ നമ്മുടെ വളരെ

0: ടേസ്റ്റിയായിട്ടുള്ള ബീഫ് ഡ്രൈ ഫ്രൈ തയ്യാറായി. ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്നുകൂടി പറയാം. ആദ്യം കഴുകി വൃത്തിയാക്കിയ 1/2 കിലോ ബീഫ് കഷ്ണങ്ങളിലേക്ക് മുളകുപൊടി, കുരുമുളകുപൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ 1/4 കപ്പ് വെള്ളവും ചേർത്ത് കുക്കറിൽ നന്നായി വേവിക്കുക. വെന്ത ബീഫ് കഷ്ണങ്ങൾ ചൂടാറിയ ശേഷം നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കുക. ഇനി ഒരു ബൗളിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചില്ലി ഫ്ലേക്സ്, കോൺഫ്ലോർ, മുളകുപൊടി, പെരുംജീരകം പൊടിച്ചത്, ഗരം മസാല, വിനാഗിരി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ എടുക്കണം. ഇതിലേക്ക് നമ്മൾ ബീഫ് വേവിച്ച വെള്ളം കൂടി ഒഴിച്ച് നന്നായി കുഴച്ച് പേസ്റ്റ് രൂപത്തിലാക്കണം. തയ്യാറാക്കിയ ഈ മസാലയിലേക്ക് അരിഞ്ഞുവെച്ച ബീഫ് കഷ്ണങ്ങൾ ചേർത്ത് നന്നായി യോജിപ്പിക്കാം. ഇത് 1 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ചാൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടും. ഇനി ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കി മസാല പുരട്ടി വെച്ച ബീഫ് കഷ്ണങ്ങൾ ഓരോന്നായി ഇട്ട് നല്ല ചുവന്ന നിറമാകുന്നതുവരെ മൊരിയിച്ചെടുക്കാം. അവസാനമായി ഇതിലേക്ക് കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. വളരെ രുചികരമായിട്ടുള്ള ഈ ബീഫ് ഡ്രൈ ഫ്രൈ തയ്യാറാക്കുന്ന രീതി നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് അയച്ചു തന്നിട്ടുള്ളത് റിസ്വാന ജലീൽ, വള്ളിക്കാപ്പറ്റ.
1: രസമുകുളം. BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം.
2: പ്രായോജികർ BRGC ഇനി മഞ്ചേരി ചരണിയിലും.

0: ബാറ്ററി റീചാർജുകൾക്ക് ഫോൺ 7907966544.
1: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
3: എന്നും രാവിലെ 8:30.
2: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ,
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
3: കാർഷിക വൃത്താന്തം
4: എന്നും രാവിലെ 6:30.
3: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
4: കണ്ടംകുളത്തി പ്രസവരക്ഷ.
5: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ആരോഗ്യ ജാലകം തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10. സ്റ്റോക്ക് റെഡി ഹോസ്പിറ്റൽ, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: ഇപ്പോൾ കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
7: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
6: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
7: ഫോൺ 9744555-0424.
8: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി, പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
9: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിരശസ്ത്രക്രിയ.
8: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ. നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
9: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിരശസ്ത്രക്രിയ.
8: ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ സാധാരണക്കാരന് താങ്ങാവുന്ന നിരക്കിൽ.
9: പ്രശസ്ത നേത്രരോഗ വിദഗ്ധന്റെ നേതൃത്വത്തിൽ കണ്ണു പരിശോധനയും ചികിത്സയും. ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി, പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
8: മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
9: ശ്രീകാന്ത് നേത്രാലയ.
10: ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന സംഗീത ഉപകരണത്തിന്റെ പേര് എന്താണ്? ഉത്തരം: ഇടക്കയാണ് സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന സംഗീത ഉപകരണം. സോപാന സംഗീതത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്നത് ഞെരളത്ത് രാമപുതുവാളാണ്. ഞെരളത്ത് രാമപുതുവാളിന്റെ ആത്മകഥയാണ് സോപാനം. ഇടക്ക പ്രതിഷ്ഠയായുള്ള കേരളത്തിലെ ആദ്യ ക്ഷേത്രമാണ് ഞെരളത്ത് കലാഗ്രാമം. ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി: സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന സംഗീത ഉപകരണത്തിന്റെ പേര് എന്താണ്? ഉത്തരം: ഇടയ്ക്ക. സോപാന സംഗീതത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്നത് ഞെരളത്ത് രാമപുതുവാളാണ്. ഞെരളത്ത് രാമപുതുവാളിന്റെ ആത്മകഥയാണ് സോപാനം. ഈ വാദ്യം പ്രതിഷ്ഠയായുള്ള കേരളത്തിലെ ആദ്യ ക്ഷേത്രമാണ് ഞെരളത്ത് കലാഗ്രാമം.
9: ഇതുവരെ കേട്ടത്
8: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി, പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
9: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ.
8: മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
6: കൊരന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
11: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
7: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലും.
6: സാന്ത്വനത്തിന്റെ കരസ്പർശം.
12: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
6: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
13: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
14: ചൊവ്വാ, വ്യാഴം, ശനി രാവിലെ 7:45.
13: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം,
14: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
10: ഇതോടെ FM ശുഭദിനത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾക്ക് സൂര്യനെ പോലെ പ്രകാശിക്കണമെങ്കിൽ ആദ്യം സൂര്യനെ പോലെ ജ്വലിക്കുക. APJ അബ്ദുൽ കലാമിന്റെ ഈ വാക്കുകൾ ഓർത്തുകൊണ്ട് ഏവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് FM ശുഭദിനത്തിൽ നിന്നും വിട പറയുന്നു. ഞാൻ TV രാജേന്ദ്രൻ, കൂടെ BP രേഷ്മ.

0: പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 26 മിനിറ്റ്.
1: ആകാശവാണി 102.7 മഞ്ചേരി FM.
2: മൈൻഡ് റീചാർജ്.
0: ഹലോ, ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്? ഒന്ന് ചുറ്റും തിരിഞ്ഞു നോക്കൂ, ആരെയൊക്കെ കാണുന്നുണ്ട്? പുഞ്ചിരിക്കുന്ന മക്കളെ കാണുന്നുണ്ടോ? അതോ അപ്പുറത്ത് നിന്ന് അമ്മൂമ്മ കൈ കാണിക്കുന്നുണ്ടോ? അച്ഛനെയും അമ്മയെയും കുറിച്ച് ചിന്തിച്ചുകൊണ്ട് വാഹനം ഓടിക്കുകയാണോ? ഓക്കേ, പിന്നെ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇത് തീയതി എത്രയാ? 15 ആണല്ലേ. 15 വലിയൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? ഇന്റർനാഷണൽ ഡേ ഓഫ് ഫാമിലീസ്. കുടുംബങ്ങൾക്കായുള്ള അന്താരാഷ്ട്ര ദിനം. നിങ്ങൾ കൊമാല എന്ന ഒരു സാങ്കല്പിക കഥ അല്ലെങ്കിൽ അങ്ങനെ ഒരു ലോകത്തെക്കുറിച്ച് വായിച്ചിട്ടില്ലേ? കൊമാല ഒരു രാജ്യമാണ്. അവിടെയാണെങ്കിൽ ഒരു നോവലിൽ പറയുന്നത് കേട്ടോ ഈ കൊമാലയെക്കുറിച്ച്. അവിടെ ഒരുപാട് ആളുകളുണ്ട്. അവർ ഒന്നിച്ചിരിക്കുന്നുണ്ട്, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, കൊമാലയിലെ മനുഷ്യരെല്ലാം മരിച്ചവരാണ്. ജീവനില്ല, ഓജസ്സും തേജസ്സും ഇല്ല, ആത്മാവില്ല. ഇങ്ങനെയാണ് കൊമാലയിലെ കാര്യങ്ങൾ. ഇനിയൊരു നിമിഷമൊന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മുടെയൊക്കെ വീടുകളിൽ കൊമാല സംഭവിക്കാറുണ്ടോ? ഇല്ല അല്ലേ, സംഭവിക്കുവാൻ പാടില്ല. ഓരോ സംഭാഷണത്തിലും സ്നേഹം നിറയണം. ഓരോ നോക്കിലും വാക്കിലും കാരുണ്യം നിറയുമ്പോൾ കുടുംബം എന്ന വാക്ക് ഏറെ ഇമ്പമുള്ളതായിത്തീരുന്നു അല്ലേ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊപ്പം സ്റ്റുഡിയോയിൽ ഞാൻ മുനിരാമയൂർ. സ്റ്റുഡിയോ സഹായം ഒരുക്കുന്നു രേഷ്മ BP. സാങ്കേതിക സഹായവുമായി കൂടെയുണ്ട് ലിജേഷ് TP, സൈദ് അലവി എന്നിവർ.

0: ഇന്ന് കുടുംബങ്ങൾക്കായുള്ള അന്താരാഷ്ട്ര ദിനമാകുമ്പോൾ നാം ഏറെ പ്രിയത്തോടെ ഓർക്കേണ്ടത് നമ്മുടെ മുഖത്ത് എപ്പോഴും പുഞ്ചിരി വിരിയിക്കുവാൻ കാരണമാകുന്ന, നാം എപ്പോഴും ഹൃദയങ്ങളിൽ സൂക്ഷിക്കുന്ന നമ്മുടെ കുടുംബാംഗങ്ങളെ തന്നെയല്ലേ. അതുകൊണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന്, നിങ്ങളുടെ ജീവിതം ഏറ്റവും മനോഹരമാക്കി തീർക്കുന്നതിൽ എങ്ങനെയാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർ പങ്കുവഹിച്ചതെന്ന്, ആ വികാരങ്ങൾ ആ അനുഭവങ്ങൾ നിങ്ങൾക്ക് വിളിച്ച് പങ്കുവെക്കാം. മാത്രമല്ല സന്ദേശങ്ങളായും നിങ്ങൾക്ക് എഴുതി അയക്കാം. വിളിക്കാനുള്ള ഫോൺ നമ്പറുകൾ പറയട്ടെ, വേഗം സേവ് ചെയ്തോളൂ കേട്ടോ. 0483 കോഡ്, 2950300 ഇതാണ് ഒരു നമ്പർ, 2950300. ഒരു നമ്പർ കൂടി പറയട്ടെ, 2950800, 2950800. പിന്നെ വാട്സപ്പിൽ സന്ദേശങ്ങളായി എഴുതി അയക്കുവാനാണ് നിങ്ങൾക്കിഷ്ടം എന്നുണ്ടെങ്കിൽ അതുമാകാം. പേരും സ്ഥലവും വെക്കാൻ മറന്നു പോകരുത് കേട്ടോ. 9495050600 ഇതാണ് നമ്പർ. ഓക്കെ, 9495050600. ആദ്യത്തെ ശ്രോതാവിനെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്താലോ. ഹലോ ഹലോ
1: ഹലോ, നമസ്കാരം മാഡം.
0: ആ നമസ്കാരം നമസ്കാരം, ഇതാരാണ്? ആ എന്തൊക്കെയാണ് വിശേഷം?
1: സുഖായിട്ട് പോകുന്നു സാർ.
0: സുഖായിട്ടിരിക്കുന്നു. ആ നിലമ്പൂരില് നല്ല മഴയൊക്കെ കിട്ടിയില്ലേ?
1: ആ ചെറുതായിട്ട് ശനിയാഴ്ച അത്യാവശ്യം നന്നായിട്ട് പെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ അത്രയ്ക്ക് അങ്ങോട്ട് ഉണ്ടായിരുന്നില്ല. എന്നാലും

0: ചെറുതായിട്ട് ഒക്കെ ഇടയ്ക്കൊക്കെ ഞാൻ ഉണ്ടായിരുന്നു.
1: ആ രസമായിട്ട് പോകുന്നു അല്ലേ? എന്തായാലും കാലാവസ്ഥയൊക്കെ ഒന്ന് തണുത്തു.
0: അതെ അതെ
1: അതിനിടയിൽ നമുക്ക് ശ്രദ്ധ വേണം. നമ്മൾ ചില അപകടങ്ങളുടെ വാർത്തകൾ കേൾക്കുമ്പോൾ ഉള്ളു പൊള്ളുന്നുണ്ട് അല്ലേ? അയ്യോ,
0: ബുദ്ധിമുട്ടാണ്.
1: അതെ
0: കുട്ടികളൊക്കെ
1: അതെ.
0: പറഞ്ഞോടിക്ക നോക്കണം.
1: മങ്കട വെള്ളിലയിലുണ്ടായ അപകടം, അതുപോലെ പൂക്കോട്ടൂരുണ്ടായ അപകടം ഒക്കെ നമുക്ക് കൂടുതൽ ജാഗ്രതയോടെ ഇരിക്കണം എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്.
0: അതെ.
1: സ്മിത എന്ത് ചെയ്യുന്നു?
0: സാറേ പൂക്കോട്ടുംപാടം SBIയിൽ ജോലി ചെയ്യാം.
1: ആ എങ്ങനെ പോകുന്നു ജോലിയൊക്കെ?
0: ജോലിയൊക്കെ സുഖമായിട്ട് പോകുന്നു.
1: ആ സുന്ദരമായിട്ട് പോകുന്നു അല്ലേ?
0: അതെ, നിലമ്പൂരായിരുന്നു. ഇപ്പോ ജനുവരി 7-ാം തീയതി മുതൽ ഞങ്ങൾ അങ്ങോട്ട് മാറ്റിയതാണ്.
1: ആ
0: പൂക്കോട്ടുംപാടത്തേക്ക് മാറ്റിയതാണ്.
1: ആ പൂക്കോട്ടുംപാടം, അതായത് ഒരു കാട്ടിൽ നിന്ന് വേറൊരു കാട്ടിലേക്ക്. അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കേ അത് നല്ലതാ അല്ലേ?
0: ബസ്സില് നമ്മള് സൈഡ് സീറ്റിലിരുന്ന് പ്രകൃതിയൊക്കെ ആസ്വദിച്ച് ഓരോ മനസ്സിലെന്തെങ്കിലുമൊക്കെ ആലോചിച്ചൊക്കെ അങ്ങനെ പോവാലോ.
1: അതെ അതെ അതെ അതെ. ഏ അവിടെ ആ ടി കെ കോളനി ഭാഗത്തൊക്കെ നല്ല കാടൊക്കെ ഉള്ള സ്ഥലല്ലേ പൂക്കോട്ടുംപാടം? ആ അത് ശരി, അത് ശരി. ഓക്കെ ഓക്കെ, എന്തായാലും ഒക്കെ മനോഹരമാവട്ടെ. പിന്നെ നമ്മൾ ഇന്ന് സംസാരിച്ചത് നമ്മുടെ കുടുംബങ്ങളെ കുറിച്ചായിരുന്നു അല്ലേ? എന്താണ് കുടുംബം എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വരുന്ന ഒരു വികാരം?
0: കുടുംബം എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യ മനസ്സിലേക്ക് ഓടി വരുന്ന നമ്മളെ കുട്ടിക്കാലാണ്. എല്ലാവരും കൂടെ ഒന്നിച്ച് കൂടിയിട്ട് അങ്ങനെയാണ് നമ്മള് വീട്ടിലുണ്ടായിരുന്നത്. എല്ലാവരും കൂടെ കുറെ പേരുണ്ടായിരുന്നു വീട്ടില്. പിന്നെ കുറെ കഴിഞ്ഞപ്പോ എല്ലാരും അവരവരെ കാര്യങ്ങളായിട്ട് പോയി. ഇപ്പൊ ബന്ധങ്ങളൊക്കെ കുറവാണല്ലോ. നമ്മൾ എത്രത്തോളം അങ്ങ് എനിക്കിപ്പോഴും ഒറ്റ ആ ഒരു കാര്യത്തെ കുറിച്ച് ഓർക്കാനും അതുപോലെ ആ ഒരു തിരിച്ചു കിട്ടില്ല എന്നറിയാം. എന്നാലും ഞാൻ എപ്പോഴും ഓർത്ത് വെക്കാറുണ്ട്. ഇടയ്ക്ക് സമയം കിട്ടുമ്പോ മനസ്സിലാ തോന്നണ കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ട് കുറച്ച് വെക്കും.
1: അത് ചെയ്യണം ചെയ്യണം.
0: അതൊരു നമ്മള് ജീവിച്ചു വന്ന കുട്ടിക്കാലത്ത് നമ്മളെ സ്നേഹിക്കാനും അതുപോലെ നമ്മളെ ഇഷ്ടങ്ങള് നോക്കാനും നമ്മളെ കൂടെ ഇരിക്കാനും എല്ലാത്തിനും ആളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പത്തെ തലമുറയ്ക്ക് ആർക്കും ഒന്നും സമയമില്ലല്ലോ. എല്ലാവരും ജോലിയും കാര്യങ്ങളും അവർക്ക് ഈ ജോലി തിരക്ക് കാരണം നമ്മള് കുടുംബ ബന്ധങ്ങളൊക്കെ മറക്കുകയാണ് ഇപ്പോ തോന്നുന്നതാണ്.
1: അല്ല ആ ഒരു കാര്യമുണ്ട്, നമുക്ക് ശരിക്ക് ഈ നമ്മൾ പറഞ്ഞ പോലെ ഈ ജീവനുള്ള ബന്ധങ്ങളാവണം. അതല്ലാതെ അല്ലെ വെറുതെ നമുക്ക് താമസിക്കാനുള്ള ഒരു ലോഡ്ജ് അല്ലല്ലോ വീട്. ആണോ
0: വീട്ടിലായാലും നമ്മളെല്ലാരും നല്ല സ്നേഹമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ചൊക്കെ പോണം. അങ്ങനെയൊക്കെ സൗഹൃദങ്ങളായാലും എല്ലാതും നമ്മള് അത് അങ്ങേയറ്റം വരെ കൊണ്ടുപോവാൻ ശ്രമിക്കണം. നല്ല രീതിയിൽ എല്ലാതും നല്ല സ്നേഹമായിട്ട് ഇതിന് കൂടുതലും നമുക്ക് ഇതിനൊക്കെ ഉദാത്തമായിട്ട് വേണ്ട സ്നേഹമാണ്. അല്ലെങ്കിൽ തന്നെ ഇല്ലാതെ ഉണ്ടാവുമല്ലോ.
1: അതെ അതെ അതെ. ഒരു കാര്യം ചോദിക്കട്ടെ സ്മിത, ഈ കുട്ടിക്കാലത്ത് ഏറെ നിറമാർന്ന രൂപത്തിൽ ഓർക്കുന്നതിന് ചില ആളുകള് കാരണം ആയിട്ടുണ്ടാവും അല്ലെ? ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോ
0: ഓർക്കാനായിട്ട് എനിക്ക് എന്റെ അച്ഛന്റെ ഒരു ചെറിയമ്മ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ മേയമാന്ന് പറഞ്ഞ് വിളിക്കും. മുത്തശ്ശിയാണ്, ഇപ്പോ മരിച്ചിട്ട് 19 വർഷമായി. അവരെ ജീവിതവും എനിക്ക് വേണ്ടിയിട്ട് ജീവിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രത്തോളം സ്നേഹത്തോടെ എന്നെ കൊണ്ടുപോയി. എനിക്ക് എന്തെങ്കിലുമൊക്കെ നന്മ എന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടുന്ന് കിട്ടിയിട്ടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് എനിക്ക് അത് ഉറപ്പാ. എന്നും നല്ലത് മാത്രം പറഞ്ഞു തന്ന് വേണ്ടാത്തൊരു ഒന്നുമില്ല. നല്ല മനസ്സുള്ള ഒരു അമ്മയായിരുന്നു.
1: അതാണ് അങ്ങനെയുള്ള ആളുകളെ നമുക്ക് വേണ്ടി ജീവിതം ഉരുകി തീർത്തത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ജീവിതം ഇങ്ങനെ ആസ്വദിക്കുന്നത് അല്ലേ?
0: ഞാൻ കുട്ടികളെടുത്തൊക്കെ പറയും അങ്ങനെ ചെയ്യാം. നമുക്ക് എന്ന് വെച്ചാൽ നമ്മളെ കുട്ടിക്കാലത്ത് നമുക്ക് പറഞ്ഞു തന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അത് നമ്മളിവിടെ മക്കളെടുത്തൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ആക്കണം. അതുകൊണ്ട് നമുക്ക് എന്താ വെച്ചാല് നമുക്ക് മറ്റ് വേറെയുള്ള രീതിയിലൊന്നും ചിന്തിക്കാനൊന്നും നമ്മളെ മനസ്സ് നമ്മളെ സമ്മതിക്കില്ല. നമ്മള് നല്ല രീതിയിൽ മാത്രം നമുക്ക് സംസാരിച്ച് ചിന്തിച്ച് അങ്ങനെ പോവാനേ നമ്മളെ നമുക്ക് കഴിയുള്ളൂ. അങ്ങനെ അന്ന് പഠിച്ചു വെച്ച ഒരുപാട് പാഠങ്ങൾ ഉള്ളത് കൊണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു.
1: അതെ അതെ അതെ. നമുക്ക് അവരെ എല്ലാം സ്നേഹത്തോടെ ഈ അവസരത്തിൽ ഓർക്കാം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും
0: അച്ഛനും അമ്മ എല്ലാരും അതെ കേട്ടോ, വീട്ടിലെല്ലാരും നല്ല സ്നേഹമായിട്ട് കഴിഞ്ഞ കുടുംബായിരുന്നു നമ്മളെ. ഇപ്പൊ ഒക്കെ എല്ലാരും അവരവരുടെ രീതിയായിട്ട് പോയി.
1: അല്ല നമ്മൾ നിരാശപ്പെടരുത്, നമുക്ക് അല്ലേ നിരാശപ്പെടരുത്. നമുക്ക് ഇനിയും ഇവിടെ ആ സ്നേഹം ബാക്കിയുണ്ട്, ആർദ്രത ബാക്കിയുണ്ട്. നമുക്കത് കണ്ടെത്തിയാൽ മതി. പിന്നെ നമുക്ക് എന്താണെന്നറിയോ, ഒരു കാര്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ,

0: നമുക്ക് ഏറെ ഇഷ്ടമുള്ള ആളുകളുണ്ടാവും, നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ സൂക്ഷിക്കുന്ന ആളുകൾ. പക്ഷേ നമ്മൾ അവരെ ഇത്രത്തോളം ഹൃദയത്തിൽ സ്നേഹത്തോടെ സൂക്ഷിക്കുന്നുണ്ട് എന്ന് അവരറിയുന്നുണ്ടാവില്ല ചിലപ്പോൾ. അങ്ങനെയുള്ള ഒരാളെ തിരിച്ചറിഞ്ഞിട്ട് ഈ കോള് വെച്ചാൽ ഉടനെ അവരെ ഒന്ന് ഫോൺ വിളിച്ച് പറയോ, എനിക്ക് നിങ്ങളെ ഏറെ ഇഷ്ടമാണ്, നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്, നന്ദിന്ന്. ഇപ്പൊ തന്നെ വിളിക്കണം കേട്ടോ, വിളിക്കോ. അപ്പൊ വേഗം ആ മുഖങ്ങളൊന്ന് ആലോചിച്ച് വെക്കൂ, ആ സ്നേഹം ഇങ്ങനെ അനുഭവിച്ചിട്ട് വേഗം ഫോൺ എടുത്ത് വിളിക്കൂ കേട്ടോ. അപ്പൊ നമുക്കൊരു പാട്ട് കേൾക്കാം.
1: താങ്ക് യു സർ. ഓക്കെ,
0: താങ്ക് യു, വളരെ സന്തോഷം. താങ്ക് യു.

0: പ്രസവശേഷമുള്ള ഒന്നര മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
2: പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈൻഡ് റീചാർജ്. ഇത് 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം. സ്വാഗതം ചെയ്യാം നമുക്ക് അടുത്ത ശ്രോതാവിനെ. ഹലോ ഹലോ
3: ഹലോ, കേൾക്കുന്നുണ്ടോ?
2: ആ, കേൾക്കാം കേൾക്കാം. സ്വാഗതം മൈൻഡ് റീചാർജിലേക്ക്. ഇത് ആരാണ്?
3: ഇത് ശശിധരൻ.
2: എവിടുന്നാണ് വിളിക്കുന്നത്?
3: മലപ്പുറത്തുനിന്ന്. മലപ്പുറത്തുനിന്ന്.
2: ആ, എന്തൊക്കെയാണ് മലപ്പുറം വിശേഷം?
3: മലപ്പുറം നല്ല വിശേഷം.
2: അത് ശരി. മലപ്പുറം, പിന്നെ കോട്ടക്കുന്നൊക്കെ പോയിട്ടില്ലേ?
3: കോട്ടക്കുന്ന്.
2: ആ, കോട്ടക്കുന്ന് എങ്ങനെയുണ്ട് മഴക്കാലത്തുള്ളൊരു വ്യൂ?
3: മഴക്കാലത്തൊക്കെ
2: അത് ശരി. എന്ത് ചെയ്യുന്നു അങ്ങ്?
3: ഞാൻ ലോട്ടറി കടയാണ്.
2: ആ, അത് ശരി. എവിടെയാണ്? മലപ്പുറം ടൗണിൽ തന്നെയാണോ?
3: ആ, മലപ്പുറത്ത് തന്നെയാണ്.
2: ഓ, അത് ശരി.

0: എങ്ങനെയാ എന്ന് ഒരേ സ്ഥലത്ത് നിന്ന് അങ്ങനെ വിൽക്കുന്ന രൂപത്തിലാണോ? ആ അത് ശരി, അത് ശരി. അപ്പൊ ഭംഗിയായിട്ട് പോകുന്നില്ലേ കച്ചവടമൊക്കെ? അത് ശരി, അത് ശരി. ഓക്കെ, പിന്നെ അപ്പൊ എന്താണ് അങ്ങേക്ക് ഈ കുടുംബം എന്ന് പറയുന്ന സമയത്ത് മനസ്സിലേക്ക് വരുന്ന ഒരു ചിത്രം എന്താണ്? അതല്ലെങ്കിൽ ചില ശബ്ദങ്ങൾ ഇങ്ങനെ ഓർത്തു വെക്കുന്നുണ്ടാവും. ആരോട് ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം സ്നേഹത്തോടെ പറഞ്ഞത്, അതല്ലെങ്കിൽ സാരമില്ല എന്ന് പറഞ്ഞ് പുറത്ത് തട്ടിയത്, ഇങ്ങനെയുള്ള ചില ശബ്ദങ്ങളായിരിക്കും ചിലപ്പോൾ ഓർത്ത് വെക്കുന്നത്. ചിലപ്പോൾ ആരെങ്കിലും നമ്മെ മെല്ലെ സ്നേഹത്തോടെ ടച്ച് ചെയ്തതാവും ഓർത്ത് വെക്കുന്നത്. ഇങ്ങനെയുള്ള എന്തൊരു കാര്യമാണ് ഓർമ്മയിലേക്ക് വരുന്നത് ഇന്ന്?
1: അത് പിന്നെ കുടുംബ ബന്ധങ്ങൾ എന്നും ഒരേ മാതിരി നിലനിൽക്കണം എന്നുള്ളതാണ്. ഇപ്പൊ അത് നിലനിൽക്കണില്ല, അതാണെന്നുള്ളത് മനസ്സിലുള്ളത്.
0: അങ്ങനെ റേഡിയോ ഒക്കെ തൊട്ടരികിൽ നിന്നാണോ സംസാരിക്കുന്നത്?
1: റേഡിയോ തൊട്ടരികിലല്ല, കുറച്ചു വിട്ടു,
0: കുറച്ചും കൂടെ വിട്ടുന്നുള്ളൂ. നമുക്ക് എക്കോ വരുന്നുണ്ട് കേട്ടോ. പിന്നെ അത് ശരി, ഇപ്പോൾ വേണ്ടത്ര കുടുംബ ബന്ധങ്ങൾ നിലനിൽക്കുന്നില്ല എന്നാണ് അങ്ങ് പറയുന്നത് അല്ലേ?
1: നിലനിൽക്കുന്നുണ്ട്, പക്ഷെ അത്ര ബന്ധങ്ങള് കമ്മിയാണ്. അപ്പൊ ഈ എല്ലാവർക്കും ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്
0: അല്ല, ആ ഒരു കാര്യമുണ്ട്. അതിൽ കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പലരും വിദ്യാഭ്യാസത്തിനും ജോലിക്കൊക്കെ വേണ്ടി ദൂര സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ പകയ പോലെ കാണാൻ പറ്റണമെന്നില്ല അല്ലേ? പക്ഷെ ആ സമയത്ത് നമുക്ക് പിന്നെ ഫോണുണ്ട്, ഫോൺ വിളിച്ചിട്ട് നമുക്ക് വിവരങ്ങൾ അന്വേഷിക്കാൻ പറ്റും.
1: അത് പറ്റും
0: അല്ലേ? പിന്നെ ഇടക്കെങ്കിലും ഒന്ന് പോയി കാണുക, അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമല്ലേ? അപ്പോ പിന്നെ അങ്ങനെ മുമ്പ് ഇങ്ങനെ നന്നായിട്ടുണ്ടായിരുന്നു എന്നല്ലേ അങ്ങ് പറഞ്ഞത്? അപ്പൊ അങ്ങയുടെ ജീവിതത്തിൽ ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഇപ്പോ ചെറുപ്പത്തിലാവാം, അതല്ലെങ്കിൽ പിന്നെ യുവാവായ കാലത്താവാം, അങ്ങനെയൊക്കെ ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഏറ്റവും കളർഫുൾ ആയിട്ട് നിൽക്കുന്ന മുഖങ്ങൾ അതല്ലെങ്കിൽ അനുഭവങ്ങൾ എന്തൊക്കെയാ?
1: പങ്കന്മാരെ ഏറ്റവും നമ്മളെ വീട്ടിൽ തന്നെ നല്ല ബന്ധങ്ങള്, പങ്കന്മാരൊക്കെ ഏറ്റവും നല്ല നല്ല ഒന്നായിട്ട് കൂടി കഴിയണ സമയം. അവരൊക്കെ ഓരോ കല്യാണം കഴിച്ചു പോയി, അപ്പൊ ഓരോരുത്തർക്ക് ഓരോ ഇതുണ്ട്. അങ്ങനത്തെതൊക്കെ ഓർമ്മയുണ്ട്, പങ്കന്മാരായിട്ടുള്ള വീട്ടിലുള്ള. പിന്നെ അന്ന് നിട്ട് ഞാനിപ്പോ വേറെ പോന്നതാണ്, അതുകൊണ്ട് അങ്ങനത്തെ ബന്ധങ്ങളാണ് ഓർമ്മ വരുന്നത്.
0: അല്ല, അതൊരു വലിയ സന്തോഷമാണ് അല്ലേ, പെങ്ങന്മാരുടെ കുഞ്ഞാങ്ങളെയായിട്ട് ഇങ്ങനെ നിൽക്കുക എന്നിട്ട് അല്ലേ അവരുടെ ഒക്കെ വിവാഹം കഴിപ്പിച്ച് വിട്ടു.
1: ആറ് പെങ്ങന്മാരാണ്.
0: ആ അപ്പൊ ഹിറ്റ്ലർ മാധവൻ കുട്ടിയും അല്ല, അതിന്റെ മീതയാണ് അല്ലേ? അത് ശരി. എന്തായാലും പിന്നെ എല്ലാവരുടെ വീട്ടിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോക്കും വരവൊക്കെ ഇല്ലേ?
1: ആ പോക്കുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം മിനിയാന്ന് പിന്നെ ഒരു പെങ്ങളെ മകന്റെ കല്യാണം ഉണ്ടായിരുന്നു. ഞങ്ങള് രണ്ടു ദിവസം മുമ്പ് തന്നെ പോയി, ഇപ്പൊ ഇന്നലെ രാവിലെ ഒക്കെ വന്നിട്ടുള്ളൂ.
0: അത് ശരി, അത് ശരി. അപ്പൊ എല്ലാം മനോഹരമാവട്ടെ, കൂടുതൽ കൂടുതൽ സുദൃഢമാവട്ടെ ബന്ധങ്ങൾ. പെങ്ങന്മാരും ആങ്ങളാരും ഒക്കെ കൂടി ചേർന്ന് നല്ല സംഗീതം പൊഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ ദിവസം ഒരു ടാസ്ക് തരട്ടെ, ഈ ആറ് പെങ്ങന്മാരെയും വിളിച്ചിട്ട് നിങ്ങൾ പറയണം എനിക്ക് നിങ്ങളെയൊക്കെ നല്ല ഇഷ്ടമാണ്, റേഡിയോയിൽ ഞാൻ നിങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു എന്ന് കേട്ടോ. അപ്പൊ ഇന്ന് ഇന്ന് അതിനുള്ള ദിവസമാണേ, ഇന്റർനാഷണൽ ഡേ ഓഫ് ഫാമിലീസ് ആണ് കേട്ടോ. അപ്പൊ വേഗം ആറ് പേരെയും വിളിച്ച് പറയണം ഇഷ്ടമാണ് 100 വട്ടം. ഓക്കെ, താങ്ക് യു. നമുക്ക് നല്ലൊരു പാട്ട് കേൾക്കാം. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ വിളിച്ചത് ശശിധരനാണ്, മലപ്പുറത്ത് നിന്ന്. നമുക്ക് നല്ലൊരു പാട്ട് കേൾക്കാം ഇപ്പോൾ. നിങ്ങൾക്കും വിളിക്കാം ഈ പരിപാടിയിലേക്ക്, പങ്കുവെക്കാം ഇഷ്ടങ്ങളും പാട്ടുകളുമെല്ലാം. 94 95 0 9 600 എന്ന നമ്പറിൽ സന്ദേശങ്ങളും അയക്കാം.

0: हेलो
1: हेलो
0: हेलो
1: हेलो, नमस्कार।
0: हेलो സാരമില്ല, പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കും വിളിക്കാം. ആ സമയത്ത് ഇതാ ധാരാളം സന്ദേശങ്ങൾ വന്നിട്ടുണ്ട്. വിളിക്കാനുള്ള നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0483 2950 300. മറ്റൊരു നമ്പർ 0483 2950 800. ഇതാ ഒരുപാട് ആളുകൾ സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട്. സലിം ബാച്ചി മണ്ണാർക്കാട് പറയുന്നത് ഇങ്ങനെയാണ്, ദ ഫാമിലി ഈസ് വേർ വി വർ ബോൺ ഈസ് എ മാറ്റർ ഓഫ് ഡെസ്റ്റിനി. The family we include is an intentional effort. If both fail, what a disaster life can be. Oh. നമ്മൾ ഏത് കുടുംബത്തിലാണ് ജനിക്കുന്നത് എന്ന് നമ്മുടെ വിധിയാണ്. എന്നാൽ ദ ഫാമിലി വി ഇൻകൾക്കേറ്റ്, നാം ജീവിക്കുന്ന ഫാമിലി, നാം സൃഷ്ടിച്ചെടുക്കുന്ന ഫാമിലി എന്ന് പറയുന്നത് ബോധപൂർവമായി സൃഷ്ടിച്ചെടുക്കുന്ന ഒന്നാണ്. ഇത് രണ്ടും പരാജയപ്പെട്ടാൽ ജീവിതം വല്ലാത്ത ഒരവസ്ഥയിലേക്ക് നീങ്ങുമല്ലോ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ശരിയാണല്ലേ, നമുക്ക് ഏത് കുടുംബ

0: ത്തെയും ഏറ്റവും മനോഹരമായ കുടുംബമാക്കി മാറ്റാം സ്നേഹമുണ്ടെങ്കിൽ. സ്നേഹമല്ലേ പരസ്പരം വിളക്കി ചേർക്കുന്ന ഏറ്റവും വലിയ മാന്ത്രികതയുള്ള ഔഷധം അല്ലേ? മറിച്ച് എത്ര വലിയ കൊട്ടാരത്തിനുള്ളിലാണ് താമസിക്കുന്നത് എന്നുണ്ടെങ്കിലും സ്നേഹമില്ലെങ്കിൽ നിരർത്ഥകം ആ ജീവിതം അല്ലേ? ഇങ്ങനെ ഒരുപാട് ഒരുപാട് സന്ദേശങ്ങൾ നമുക്ക് ഒഴുകിയെത്തുന്നുണ്ട്. നമുക്ക് അടുത്ത ശ്രോതാവിനെ സ്വാഗതം ചെയ്യാം. ഹലോ.
1: ഹലോ.
0: ആ സ്വാഗതം. ഇതാരാണ്?
1: ഗുഡ് മോർണിംഗ് മിസ്റ്റർ ആമിർ.
0: ആ ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
1: നിങ്ങൾ എന്റെ ശബ്ദം കേട്ട് എന്നെ തിരിച്ചറിയുമോ? നമ്മൾ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. ജെസി എന്ന മഹാപ്രസ്ഥാനത്തിലെ അംഗങ്ങളാണ് നമ്മൾ. അഭിഭാഷകനാണ്.
0: ഓക്കെ ഓക്കെ. വളരെ സന്തോഷം, വളരെ സന്തോഷം. ജൂനിയർ ചേമ്പർ ഇന്റർനാഷണൽ. അതെ അതെ. എനിക്കറിയാം, മനസ്സിലായി മനസ്സിലായി. ജെ സി ഐയിലെ ഒരുപാട് ഒരുപാട് കുടുംബാംഗങ്ങളിൽ പ്രിയപ്പെട്ട ഒരാൾ. എന്തൊക്കെയാണ് എന്നിട്ട് വിശേഷം? അഡ്വക്കേറ്റ് വി ടി മഹേഷ്. അതെ അതെ അതെ. എന്തൊക്കെയാണ് എന്നിട്ട് വിശേഷങ്ങളൊക്കെ?
1: കുടുംബം സബ്ജക്റ്റ് കേട്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞ എനിക്ക് ഓർമ്മ വന്നത് ജെ സി ഐ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് നമ്മൾ രണ്ടുപേർ. മാത്രമല്ല കുറെ അധികം ആളുകൾ. അപ്പൊ നമ്മുടെ കുടുംബ സംഗമം ജൂൺ 21 എന്ന് പറഞ്ഞ മേഖലയുടെ കുടുംബ സംഗമം മെയ് 23 മഞ്ചേരിയിൽ വെച്ച് നടക്കുന്നത്. മിഡ്കോൺ എന്നാണ് അതിന്റെ പേര്. മഞ്ചേരി എന്നാണ് നമ്മൾ അതിന് പേരിട്ടിരിക്കുന്നത്. മഞ്ചേരിയിൽ വെച്ചായതുകൊണ്ട്
0: മഞ്ചേരി
1: എന്നാണ് നമ്മൾ അതിന്റെ പേരിട്ടിരിക്കുന്നത്.
0: ഓക്കെ ഓക്കെ. അപ്പൊ എന്തൊക്കെയാണ് മിഡ്കോണിന്റെ വിശേഷങ്ങളൊക്കെ?
1: നടത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും നമ്മൾ ജെസി മഞ്ചേരിയിലെ അംഗങ്ങളും പ്രസിഡന്റും എല്ലാവരും ചേർന്ന് അതിന്റെ കോൺഫറൻസ് ഡയറക്ടറും ദേവകുമാറും ഒക്കെ ചേർന്ന് ഗംഭീരമായ പരിപാടികളാണ് മഞ്ചേരിയിൽ ഉണ്ടാക്കുന്നത്.
0: ഓക്കെ ഓക്കെ. അപ്പൊ എന്തൊക്കെയാണ് പിന്നെ അതിനെ കളർഫുൾ ആക്കാനുള്ള എലമെന്റ്സ്? എന്തൊക്കെയാണ് കലാപരിപാടികളൊക്കെ ഉണ്ടാവും?
1: കുറേ കലാപരിപാടികളുണ്ട്. ഡാൻസ് ഐറ്റംസ് ഉണ്ട്, അവാർഡ്സ് നൈറ്റ് ഉണ്ട്, നല്ല
0: അപ്പോൾ അടിപൊളിയാണ് പരിപാടി അല്ലേ? ഓക്കെ ഓക്കെ. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഒരു വക്കീൽ എന്ന നിലയിൽ ഒരുപാട് കുടുംബങ്ങളുടെ പ്രശ്നങ്ങളിലും ഇടപെടേണ്ടി വന്നിട്ടുണ്ടാവില്ലേ? അങ്ങനെയുള്ള അനുഭവങ്ങൾ എന്താണ് അങ്ങനെ പഠിപ്പിച്ച ഒരു കാര്യം?
1: പറഞ്ഞാല് കുടുംബക്കോടതിയിലെ കേസുകൾ എടുക്കാൻ എനിക്ക് വളരെ മടിയുള്ള ഒരാളാണ്. കാരണം എന്താ വെച്ചാല് ഒന്നാമത് എന്റെ ലൈഫിൽ എനിക്ക് ഞങ്ങൾക്ക് കുട്ടികൾ, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികളാവുന്ന ആര്, എന്റെ വൈഫ് സരിത, ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും
0: കുട്ടികളാവുന്നവരാണ്.
1: അതുകൊണ്ട് തന്നെ ഈ കുട്ടികളുടെ പ്രശ്നത്തിലേക്ക് ഇടപെടുക എന്ന് പറയുന്നത് അത് വളരെ സങ്കടകരമായ
0: സംഗതിയാണ്.
1: ആ ഇല്ലാത്തതിന്റെ വേദന നമുക്ക് അറിയാം, അതിന്റെ സങ്കടം നമ്മുടെ മനസ്സിലുണ്ടാവും, അത് ബാധിക്കാറില്ലെങ്കിൽ പോലും. അപ്പൊ ആ അങ്ങനെ ഉള്ളവർക്ക് കണ്ണുള്ളവർക്ക് കണ്ണിന്റെ വില അറിയില്ല എന്ന് പറഞ്ഞ പോലെയാണ് കുട്ടികളുള്ളവർക്ക് അതിന്റെ വില അറിയില്ല എന്ന്
0: പറയുന്നു.
1: അപ്പൊ അതുകൊണ്ട് തന്നെ അവരതിനുവേണ്ടി ആ കുട്ടികളെ നടുവിൽ നിർത്തിക്കൊണ്ട് ഇവർ തമ്മില് യുദ്ധം ചെയ്യുമ്പോ കുട്ടികളുടെ ഒരു മാനസികാവസ്ഥ വളരെ വിഷമം
0: തോന്നും. അതാണ്. അപ്പോ ഒരിക്കലും
1: അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഇതിലേക്ക് ഇടപെടുക എന്ന് പറയുമ്പോൾ വളരെ വിഷമമുള്ള കാര്യമാണ്. അതുപോലെ തന്നെയാണ് മറ്റൊരു നിയമം, നമ്മളെ ഇപ്പൊ അടുത്തായിട്ട് വന്നിട്ടുള്ള പോപ്സോ എന്ന് പറയുന്ന നിയമം, കുട്ടികൾ നടക്കുന്ന അനീതികൾ, അതും ഇതുപോലെ വിഷമിപ്പിക്കുന്ന ഒരു
0: സംഗതിയാണ്.
1: അഭിഭാഷകൻ എന്ന നിലയിൽ ഈ കേസുകളൊക്കെ എടുക്കാൻ ബാധ്യസ്ഥരാണെങ്കിൽ പോലും പലപ്പോഴും അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ
0: ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ എല്ലാ കുടുംബങ്ങളും കൂടുതൽ കൂടുതൽ സുദൃഢമായി മുന്നോട്ട് നീങ്ങട്ടെ എന്നാണ് അങ്ങേക്ക് പറയാനുള്ളത് അല്ലേ? ഇക്കാര്യത്തിൽ ജെ സി ഐ നൽകുന്ന ഒരു സന്ദേശം എന്താണ്?
1: ജെ സി ഐ എന്ന് പറഞ്ഞാൽ, ജെ സി ഐ നൽകുന്ന സന്ദേശം എന്ന് പറഞ്ഞാൽ ഓരോ കുടുംബത്തെയും ജെ സി ഐ എന്ന് പറയുന്ന വികസന സംഘടനയാണ്. ഓരോ കുടുംബത്തെയും വികസിപ്പിക്കുന്നതിലൂടെ ഒരു സമൂഹം, നല്ലൊരു സമൂഹത്തെ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നും കുറെ സമൂഹങ്ങൾ ചേർന്നുകൊണ്ട് ഈ ലോകത്ത് സമാധാനം സൃഷ്ടിക്കാൻ സാധിക്കുമെന്നാണ് ജെ സി ഐയുടെ സന്ദേശം.
0: ഓക്കെ ഓക്കെ.
1: ഓരോ വ്യക്തിയെയും
0: മനോഹരമായിട്ടുള്ള ഒരു ആശയം. വ്യക്തി നന്നാകുമ്പോൾ കുടുംബം നന്നാകുന്നു, കുടുംബം നന്നാകുമ്പോൾ സമൂഹം നന്നാകുന്നു അല്ലേ?
1: സമൂഹങ്ങൾ ചേർന്ന് ലോകത്തെ സൃഷ്ടിക്കുന്നു, സമാധാനപരമായ ലോക സമാധാനത്തിന് വേണ്ടി മുന്നോട്ട് നയിക്കുക, മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ജെ സി ഐയുടെ
0: ഓക്കേ, അപ്പോൾ വളരെ വളരെ സന്തോഷം ഇങ്ങനെ ഒരു സന്ദേശം ഇന്ന് ഈ അന്താരാഷ്ട്ര

കുടുംബദിനത്തിൽ വിളിച്ച് പങ്കിട്ടതിന് താങ്ക് യു സോ മച്ച്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ അഡ്വക്കേറ്റ് വി ടി മഹേഷ് വിളിച്ച് പങ്കിട്ട കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ പലപ്പോഴും കുടുംബങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോഴുള്ള വിമ്മിട്ടമാണ് അദ്ദേഹം പങ്കിട്ടതല്ലേ. ഒപ്പം കുഞ്ഞുണ്ണി മാഷി പറഞ്ഞ വരികളുടെ ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു. വലിയൊരു ലോകം നന്നാകാൻ എന്ത് വേണം? ആദ്യം വ്യക്തികൾ നന്നാവണം, കുടുംബങ്ങൾ നന്നാവണം എന്ന വലിയൊരു കാര്യം. ഒന്ന് ചിന്തിച്ചു നോക്കൂ, വിവാഹം എന്നുള്ള ഒരു കർമ്മത്തിലൂടെ പുതിയൊരു കുടുംബം സൃഷ്ടിക്കപ്പെടുന്നു അല്ലേ. ഒന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു മെഴുകുതിരിക്ക് സമാനമല്ലേ ഓരോ കുടുംബവും? മെഴുക് ഒറ്റയ്ക്ക് കത്തും, മെഴുകിലിടുന്ന തിരിയും വേണമെങ്കിൽ ഒറ്റയ്ക്ക് കത്തും. രണ്ടും വ്യത്യസ്ത ഇടങ്ങളിൽ കത്തുകയാണെങ്കിൽ പരസ്പരം ഒരു ബന്ധവുമില്ല. പക്ഷേ ഇത് രണ്ടും കൂടെ ചേർത്തൊരു മെഴുകുതിരി ഉണ്ടാക്കിയാൽ തിരി കത്തുമ്പോൾ മെഴുകുരുകും, മെഴുക് കത്തുമ്പോൾ തിരി കരിയും അല്ലേ. ആ ഒരു പാരസ്പര്യം, ആ ഒരു സ്നേഹബന്ധം അങ്ങനെ ആരംഭിക്കുമ്പോൾ പിന്നീട് അങ്ങോട്ട് എന്തൊക്കെ മാന്ത്രികതകളാണ്! നമ്മുടെ കുഞ്ഞുങ്ങളും അവരുടെ പുഞ്ചിരിയൊക്കെ കാണുമ്പോൾ മനസ്സിങ്ങനെ അലിയും അല്ലേ. നമുക്ക് നമ്മുടെ വിവാഹ നാളുകളിലെ ഓർമ്മകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാലോ? ഇപ്പോഴത്തെ വിവാഹങ്ങളൊക്കെ വളരെ വളരെ ചടുലമാണ് അല്ലേ. നമുക്ക് ചടുലമായ ഓർമ്മകൾ ഉണർത്തുവാനായി നല്ലൊരു പാട്ട് കേൾക്കാം.

0: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
1: മോളുടെ പ്രസവത്തീയതയ്ക്ക് അടുത്ത് വരല്ലേ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
0: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
2: ഹലോ പ്രിയപ്പെട്ടവരെ, ഇത് ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം. ഇത് മൈൻഡ് റീചാർജ്, ലൈറ്റ്സ് റീചാർജ് ടുഗദർ. ഹലോ ഹലോ, സ്വാഗതം മൈൻഡ് റീചാർജിലേക്ക്. ഇത് ആരാണ്? കൽപ്പകഞ്ചേരി. ആ, എന്തൊക്കെയാണ് ബിന്ദു ചേച്ചി വിശേഷം? ആ, അത് ശരി. അപ്പൊ പിന്നെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണല്ലോ അല്ലേ? അത് ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് വെച്ച് വിളമ്പുന്ന കൈകളാണ്. ആയിക്കോട്ടെ, കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, അവരെ ഹെൽപ്പ് ചെയ്യുന്നു, വലിയൊരു കാര്യല്ലേ അത് അല്ലേ? ശരിക്ക് പിന്നെ നല്ലൊരു സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നില്ലേ ആ കുഞ്ഞുങ്ങളുടെ പുഞ്ചിരിയൊക്കെ ഇങ്ങനെ കാണുമ്പോ അല്ലേ? അത് ശരി. ആ, ഇപ്പൊ വെക്കേഷനായിട്ട് തൽക്കാലം വീട്ടിലായിരിക്കും അല്ലേ? അപ്പൊ ജൂൺ ആയിക്കഴിഞ്ഞാൽ വീണ്ടും ഒരുപാട് പുഞ്ചിരിക്കുന്ന മുഖങ്ങൾ കാണാം അല്ലേ? ആ, അത് ശരി. പിന്നെ വീട്ടിൽ എന്തൊക്കെയാ വിശേഷം? അത് ശരി. ഈ കുട്ടികളെ കുറിച്ച് ഓർക്കുമ്പോഴേ മനസ്സിൽ വരുന്ന നല്ല ഓർമ്മകൾ കുറേയില്ലേ? പിന്നെ ചിലപ്പോ കുഞ്ഞുങ്ങള് നമുക്ക് ഓടി വന്നൊരു ഉമ്മ തന്നതാവാം അല്ലേ? അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മളോട് പറഞ്ഞ് ചേച്ചിന്നോ അമ്മേന്നോ ഒക്കെ വിളിച്ച് നമുക്ക് ചെറിയ സമ്മാനം തന്നതോ, അതല്ലെങ്കിൽ ചോറ് വേണോ എന്നൊക്കെ സ്നേഹത്തോട് ചോദിക്കുമ്പോഴുള്ള ഒരു സന്തോഷമല്ലേ? ആ, അങ്ങനെയുള്ള അനുഭവം എന്താ ഉള്ളത്, ഒന്ന് ആലോചിച്ചു നോക്കിയേ അല്ലേ?
3: അത് കഴിഞ്ഞ് കുറച്ച് ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ സ്കൂളിൽ പോകുന്നത്. അപ്പൊ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷം.
2: ആ, രണ്ട് മാസം കഴിഞ്ഞ് കാണാൻ വന്നപ്പോ അല്ലേ?
3: തോടി വരും. പിന്നെ ഞാൻ ഡോക്ടറെ അടുത്ത് പോകുമ്പോ സ്കൂളിൽ കയറിയിട്ടാണ് ഡോക്ടറെ അടുത്ത് പോവുക. അപ്പൊ കുട്ടികള് ഞാനാകുമ്പോ അവിടെ ചെല്ലുമ്പോ തന്നെ കുട്ടികളൊക്കെ വണ്ടിക്കേണ്ടി വരും.
2: ആ, അതാണ്, അവർക്ക് കളങ്കം എന്താണെന്ന് അറിയില്ലല്ലോ ആ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക്. ആ, അതാണ്, അത്രയും സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ പോലെ എല്ലാ മനുഷ്യരും ആയി കഴിഞ്ഞാ ലോകം വളരെ സുന്ദരാവും അല്ലേ? ആ, അത് ശരി. പിന്നെ എന്തൊക്കെയാണ് ഇനി പിന്നെയുള്ള സ്വപ്നങ്ങളൊക്കെ? ജോലിയൊക്കെ ചെയ്ത് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ പോകുമ്പോ എന്തെങ്കിലുമൊക്കെ സ്വപ്നങ്ങളുണ്ടോ ഇനി മനസ്സിൽ ഇങ്ങനെ ചെയ്തെടുക്കണം എന്നൊക്കെ ഉള്ളത്? ചേച്ചി, ഹലോ, നമുക്ക് ടെലിഫോൺ ബന്ധം നഷ്ടമായിരിക്കാണ്, സാരമില്ല. പിന്നെ എന്തായാലും എത്ര സന്തോഷത്തോടെയാ അല്ലേ ബിന്ദു ചേച്ചി സംസാരിച്ചത്, കുഞ്ഞുങ്ങൾക്ക് വിളമ്പി കൊടുക്കുന്നത്, അവരെ ഊട്ടുന്നത്, ഉറക്കുന്നത് ഒക്കെ എൻജോയ് ചെയ്യുന്ന കുഞ്ഞുങ്ങളുടെ ആ ഒരു സ്നേഹം ഇങ്ങനെ ആസ്വദിക്കുന്ന ചേച്ചി. ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ് മാൻ എന്ന് പറഞ്ഞത് വില്യം വേഡ്സ്വർത്ത് ആണ് എന്നാണ് എൻ്റെ ഓർമ്മ അല്ലേ? കുട്ടി ആണ് മുതിർന്നവരുടെ അച്ഛൻ എന്ന് പറയുമ്പോൾ കുട്ടികളിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ടല്ലേ. അവരെത്ര തന്നെ തമ്മിൽ തല്ലിയാലും തമ്മിൽ കളിയാക്കിയാലും ഇനി മിണ്ടില്ല കൂട്ടില്ല എന്ന് ഉറക്കെ പറഞ്ഞാലും തൊട്ടടുത്ത നിമിഷം തന്നെ അവർ ചേർന്ന് നടക്കും, തോളിൽ കൈയിട്ട് നടക്കും, പരസ്പരം ചുംബനങ്ങൾ കൊണ്ടുമൂടും അല്ലേ? ആ കുഞ്ഞുങ്ങളെപ്പോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഹൃദയത്തിൽ ബാക്കിയുള്ള കറകൾ കഴുകി കളയുവാനാകില്ലേ?

ആക്കിയാലും ഇനി മിണ്ടില്ല കൂട്ടില്ല എന്ന് ഉറക്കെ പറഞ്ഞാലും തൊട്ടടുത്ത നിമിഷം തന്നെ അവർ ചേർന്ന് നടക്കും, തോളിൽ കൈയിട്ട് നടക്കും, പരസ്പരം ചുംബനങ്ങൾ കൊണ്ടുമൂടും അല്ലേ. ആ കുഞ്ഞുങ്ങളെപ്പോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഹൃദയത്തിൽ ബാക്കിയുള്ള കറകൾ കഴുകിക്കളയുവാനാകില്ലേ. പണ്ടെന്നോ ആരോ നിങ്ങളെ ദ്രോഹിച്ചു എന്നതിൻ്റെ പേരിൽ ഇപ്പോഴും ആ ദേഷ്യം ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് അവരെക്കാളേറെ യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നത് നാം തന്നെയല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമുക്കുള്ള മനസ്സിലുള്ള അത്തരത്തിലുള്ള വേവലാതികളെല്ലാം എടുത്തു കളഞ്ഞ് എല്ലാവരെയും സ്നേഹിക്കുമ്പോൾ വലിയൊരു ഭാരം ഹൃദയത്തിൽ നിന്ന് പറന്നകലും അല്ലേ. നമുക്ക് ആ ഒരു നൈർമല്യം ആസ്വദിക്കുവാനാകട്ടെ. എല്ലാവർക്കും മാപ്പ് കൊടുക്കുവാൻ, മാപ്പ് കൊടുത്തു എന്ന് പറയാൻ മാത്രമല്ല ഇഷ്ടമാണ് എന്ന് പറയുവാൻ കൂടി നിങ്ങളൊരുക്കമല്ലേ.

0: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Connect 2.0, and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros. Something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
1: Kia. Movement that inspires.
2: പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി മഞ്ചേരി എഫ് എം. ഇത് മൈൻഡ് റീചാർജ്. ഒരുപാട് ആളുകൾ നമുക്ക് സന്ദേശങ്ങൾ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സേതുലക്ഷ്മി വള്ളിക്കാപ്പറ്റ പറയുന്നത് ഇങ്ങനെയാണ്: ആദ്യം തന്നെ മഞ്ചേരി കുടുംബത്തിന് എൻ്റെ ആശംസകൾ. വസുദൈവ കുടുംബകം എന്നാണല്ലോ പറയുന്നത്. ലോകമേ തറവാട്. ഈ ലോകത്തുള്ള എല്ലാവരും എൻ്റെ കുടുംബമാണ്. നമ്മളെല്ലാവരും പൊട്ടാത്ത ചങ്ങല പോലെ കൂട്ടി യോജിച്ചാൽ അതല്ലേ കുടുംബം. സ്നേഹം, കരുണ, വർണ്ണം, വർഗം, സാമ്പത്തികം, ഇതാണല്ലോ കുടുംബം നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകാൻ വേണ്ടത് എന്ന് പറയുന്നത്. എന്നാൽ അതിലപ്പുറം സ്നേഹമാണ് ഉണ്ടാവേണ്ടത്, കാരുണ്യമാണ് ഉണ്ടാകേണ്ടത്. ആ കാരുണ്യമുള്ള കുടുംബങ്ങൾ ഉണ്ടാവട്ടെ എന്ന ഒരാശംസയാണ് അവർ പങ്കിട്ടിട്ടുള്ളത്. ഇങ്ങനെ ഒരുപാട് പേർ. ബീഗം മാമ്പുഴ പറയുന്നത്, സ്നേഹം പങ്കുവെക്കുവാനും ഒന്നിച്ച് സമയം ചെലവഴിക്കുവാനും കുടുംബത്തേക്കാൾ ഉചിതമായ മറ്റൊരിടമില്ല എന്നാണ്. സുമാ പുഴക്കാട്ടിൽ പറയുന്നത്, കുടുംബോൾ ഇമ്പമുള്ള ഈ എഫ് എം കുടുംബത്തിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും എൻ്റെയും കുടുംബാംഗത്തിൻ്റെയും കുടുംബദിനാശംസകൾ എന്നാണ്. അപ്പോൾ തിരിച്ചും ഇതാ ഈ എഫ് എം കുടുംബത്തിൻ്റെ, മഞ്ചേരി എഫ് എം കുടുംബത്തിൻ്റെ സ്നേഹാശംസകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം നേരുന്നു.

പറയുന്നു. വീട്ടിൽ വന്നാൽ പോലും കുടുംബത്തിൽ സംസാരം കുറവ്, എല്ലാവരും ഫോണിൽ കുത്തിയിരിക്കും, ഭക്ഷണമായാൽ വാട്സാപ്പിൽ അടുക്കളയിൽ നിന്ന് മെസ്സേജ് വിടുന്ന രീതിയാണ്. അപ്പോൾ അങ്ങനെയൊന്നും പോരാ എന്നാണ് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നത്. വളരെ ശരിയായ കാര്യമാണല്ലേ. നമുക്ക് ഈ ഒരുപാട് ആളുകൾ ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, ഉള്ള ആളുകൾ തമ്മിൽ സ്നേഹവും ഹൃദയബന്ധവും ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ കൂടുതൽ മനോഹരമായ ഇടങ്ങൾ നമുക്ക് കുടുംബത്തിൽ കിട്ടുന്നത് അല്ലേ. അങ്ങനെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നമുക്ക് കുടുംബം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിനുള്ളിൽ ഉള്ളത് മാത്രമല്ല അല്ലേ. നമുക്ക് നമ്മുടെ സൗഹൃദ കുടുംബം ഉണ്ടാവും, നമ്മൾ വർക്ക് ചെയ്യുന്നിടത്തെ കുടുംബം ഉണ്ടാകും. ഓരോന്നും കൂടുതൽ കൂടുതൽ മനോഹരമാകുന്നത് ശരിക്കും ആ ഹൃദയബന്ധങ്ങൾ, പാലങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോഴല്ലേ. എനിക്കിങ്ങനെ ഓർമ്മ വരുന്നത് ഒരു പഴഞ്ചൊല്ലി കേട്ടിട്ടുണ്ട്. ആ പഴഞ്ചൊല്ലി ഇങ്ങനെയാണ്, ദൈവം മനുഷ്യന് തീ നൽകി, മനുഷ്യൻ അഗ്നിശമന യന്ത്രങ്ങൾ കണ്ടുപിടിച്ചു. ദൈവം മനുഷ്യന് പ്രണയം നൽകി, മനുഷ്യൻ വിവാഹം കണ്ടുപിടിച്ചു. കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഈ പഴഞ്ചൊല്ലി? മലയാളത്തിലുള്ളതല്ല കേട്ടോ, ഇതര ഭാഷയിലുള്ളതാണ്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഈ പഴഞ്ചൊല്ലിനോട് ഞാൻ ശക്തിയുക്തം വിയോജിക്കുന്നു. പ്രണയം എന്നത് വിവാഹത്തോടുകൂടി അവസാനിക്കുവാനുള്ളതാണോ? കൂടുതൽ കൂടുതൽ ജ്വലിക്കുവാനുള്ളതല്ലേ. പരസ്പരം ഹൃദയതന്ത്രികൾ യോജിക്കുമ്പോൾ സംഗീതം പൊഴിക്കുവാനുള്ളതല്ലേ. അപ്പോഴാണല്ലേ കൂടുതൽ കൂടുതൽ മനോഹരമാകുന്നത് ഓരോ കുടുംബവും

പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ സംസാരിച്ചതൊക്കെ കുടുംബത്തെക്കുറിച്ചാണ് അല്ലേ? നമുക്ക് ഒന്ന് ഹൃദയത്തിൽ കൈവച്ച് ചിന്തിച്ചാൽ ഒരുപാടൊരുപാട് ആളുകളോട് നന്ദി പറയുവാനില്ലേ? ചിലപ്പോൾ ആങ്ങളെ ഒരുപാട് കഷ്ടപ്പെട്ടാവും പെങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാവുക അല്ലേ? ചിലപ്പോൾ അമ്മ ഒരു കല്ലിന് പകരം രണ്ട് കല്ല് തലയിലേറ്റി കൂലി ഉണ്ടാക്കിയിട്ടാവും മോന് ഭക്ഷണം കൊടുത്തിട്ടുണ്ടാവുക അല്ലേ? ഞാൻ ഓർക്കുന്നത് ബാബു അബ്രഹാമിൻ്റെ ഒരു പുസ്തകം ഉണ്ടല്ലോ.

ഓർമ്മക്കുറിപ്പുകളുടെ ഒരു പുസ്തകം. അതിനകത്ത് പറയുന്നുണ്ട് ഇങ്ങനെയൊരു അനുഭവം. അമ്മ വളരെ കഷ്ടപ്പെട്ട് രണ്ട് ഒരു കല്ലിന് പകരം രണ്ട് കല്ലേറ്റിയാണ് ഒരിത്തിരിയെങ്കിലും കൂലി ഏറെ കിട്ടാൻ. ഇത്തിരി കൂലി ഏറെ കിട്ടിയാലെന്താ, മക്കളുടെ പട്ടിണി മാറ്റാം. ഇങ്ങനെ ഒരുപാട് ഒരുപാട് അമ്മമാരുടെ, അച്ഛന്മാരുടെ, മുത്തശ്ശന്മാരുടെ, മുത്തശ്ശിമാരുടെ, അമ്മാവന്മാരുടെ, ആങ്ങളമാരുടെ, പെങ്ങന്മാരുടെ, മക്കളുടെ ഒക്കെ വിയർപ്പിൻ്റെ ഉപ്പാണ്, കണ്ണീരിൻ്റെ തണുപ്പാണ് നമ്മളിന്ന് അനുഭവിക്കുന്ന ജീവിതം അല്ലേ. അതുകൊണ്ട് കുടുംബമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഓരോ നിമിഷവും പ്രണയവും ആർദ്രതയും സ്നേഹവും കൂടിക്കൊണ്ടിരിക്കുന്ന ഒന്നാവട്ടെ. ആകാശവാണി മഞ്ചേരി FM കുടുംബാംഗങ്ങൾക്ക്, നിങ്ങൾക്കെല്ലാവർക്കും ഹൃദ്യമായ അന്താരാഷ്ട്ര കുടുംബദിനാശംസകൾ. പ്രിയപ്പെട്ടവരെ, ഇതുവരെ നിങ്ങളോടൊപ്പം സംവദിച്ചത് ഞാൻ മുനിറാമയൂർ, സ്റ്റുഡിയോ സഹായമൊരുക്കിയത് രേഷ്മ BP, സാങ്കേതിക സഹായമൊരുക്കിയത് ലിജേഷ് TP, സൈദലവി എന്നിവർ.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 9 മണി കഴിഞ്ഞ് 21:22. തദ്ദേശീയ പ്രതിരോധ ബഹിരാകാശ ശേഷികൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ആന്ധ്രാപ്രദേശിലെ പുട്ടപ്പർത്തിയിൽ അഡ്വാൻസ്ഡ് മീഡിയം കോംബാറ്റ് എയർക്രാഫ്റ്റ് നിർമ്മാണ കേന്ദ്രത്തിന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തറക്കല്ലിട്ടു. ചടങ്ങിൽ മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു പങ്കെടുത്തു. കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ 3 ദിവസത്തെ സിക്കിം സന്ദർശനത്തിന് നാംചി ജില്ലയിലെത്തി. കേന്ദ്രമന്ത്രി ഇന്ന് ടെമി തർക്കുവിലെ സിക്കിം സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി സന്ദർശിക്കും. പരുത്തിയുടെ ഇറക്കുമതി തീരുവ പിൻവലിക്കണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അഭ്യർത്ഥിച്ചു. രാജ്യത്ത് തുണിത്തരങ്ങളും വസ്ത്രങ്ങളും കയറ്റുമതി ചെയ്യുന്ന ഏറ്റവും വലിയ സംസ്ഥാനം നേരിടുന്ന പ്രശ്നങ്ങളിൽ ഇടപെടണമെന്ന് പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ വിജയ് ആവശ്യപ്പെട്ടു. തമിഴ്നാട്ടിൽ അണ്ണാ ഡി എം കെയിലെ പിളർപ്പ് പൂർണ്ണമായി. ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി എസ് പി വേലുസ്വാമി പക്ഷത്തിനെതിരെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് പരാതി നൽകി. സംസ്ഥാനത്തെ എസ് എസ് എൽ സി പരീക്ഷാഫലം ഉച്ചകഴിഞ്ഞ് 3 പ്രഖ്യാപിക്കും. പരീക്ഷാഫലം ഔദ്യോഗിക വെബ്സൈറ്റുകളിലും സംസ്ഥാന ഗവൺമെന്റിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. ആകാശവാണി ദേശീയ തലത്തിൽ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90th വാർഷികം ആഘോഷിച്ചു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെ ഈ വർഷത്തെ ഹജ്ജ് ക്യാമ്പ് സമാപിച്ചു. ഇന്നലെ 348 തീർത്ഥാടകരുമായി അവസാന ഹജ്ജ് വിമാനം കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടതോടെയാണ് ഹജ്ജ് യാത്ര പൂർത്തിയായത്. കോഴിക്കോട് ജില്ലാ പ്രീമിയർ ഡിവിഷൻ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിൽ കോഴിക്കോട് സിറ്റി ജില്ലാ പോലീസ് ടീം ചാമ്പ്യന്മാരായി. പിലോട്ടൺ സ്പോർട്സ് എഫ് സിയാണ് റണ്ണറപ്പ്.
1: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 16345 ലോക്മാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 56 മിനിറ്റ് വൈകി 9:44. ട്രെയിൻ നമ്പർ 16610 മംഗലാപുരം പാലക്കാട് എക്സ്പ്രസ് 5 മിനിറ്റ് വൈകി 11:04 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. ട്രെയിൻ നമ്പർ 56323 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.

0: ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം വികസന വാർത്തകൾ.
1: വായിക്കുന്നത് രേഷ്മ. ഭാരതീയ ചികിത്സാ വകുപ്പും നാഷണൽ ആയുഷ് മിഷനും ചേർന്ന് കരിപ്പൂർ ഹജ്ജ് ഹൌസിൽ ഹാജിമാർക്കായി ആയുർവേദ മെഡിക്കൽ ക്യാമ്പും യുനാനി മെഡിക്കൽ ക്യാമ്പും ഹജ്ജ് യുനാനി കിറ്റ് വിതരണവും സംഘടിപ്പിച്ചു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ ജബ്ബാർ ഹാജി ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് എംബാർക്കേഷനിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനം ഇന്നലെ പുലർച്ചെ 12:20 ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഫ്ളാഗ് ഓഫ് ചെയ്തു. രണ്ടാമത്തെ വിമാനം പുലർച്ചെ 2:25 പുറപ്പെട്ടത്. ആദ്യ രണ്ട് വിമാനങ്ങളിലും 143 പേർ വീതമാണ് ഹജ്ജിന് യാത്രയായത്. ദേശീയ സമ്പാദ്യ പദ്ധതി വകുപ്പിന്റെ മലപ്പുറം ജില്ലയിലെ ഏജന്റുമാരുടെ ജില്ലാതല സംഗമമായ മഹിളാ പ്രധാനം 2026 സംഘടിപ്പിച്ച ഷോർട്ട് ഡോക്യുമെന്ററി മത്സരത്തിൽ മങ്കട ബ്ലോക്കിലെ എം പി കെ ബി വൈ ഏജന്റുമാർ സംയുക്തമായി നിർമ്മിച്ച ഡോക്യുമെന്ററി പ്രകാശിതം മികച്ച ഡോക്യുമെന്ററിക്കുള്ള അവാർഡ് നേടി. മങ്കട ബ്ലോക്ക് ജനറൽ എക്സ്റ്റൻഷൻ ഓഫീസർ വി കെ കെ പ്രസാദാണ് ഡോക്യുമെന്ററിയുടെ രചനയും സംവിധാനവും നിർവഹിച്ചത്. കൂട്ടിലങ്ങാടി റെയിൻബോ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മലപ്പുറം സർവീസ് സഹകരണ ബാങ്ക് സ്പോൺസർ ചെയ്ത 10,000 രൂപയുടെ ക്യാഷ് അവാർഡ് ബാങ്ക് വൈസ് പ്രസിഡന്റ് ഉപ്പൂടൻ ഷൌക്കത്ത് വിതരണം ചെയ്തു. ഡോക്യുമെന്ററി മത്സരത്തിലെ സ്പെഷ്യൽ മെൻഷൻ അവാർഡ് തിരൂരങ്ങാടി ബ്ലോക്കിന് ലഭിച്ചു. കൊയിലാണ്ടി നഗരസഭ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ബാലസഭ കുട്ടികൾക്കായി നീന്തൽ പരിശീലനം ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ യു കെ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നാട്ടുവൃത്താന്തം സമാപിച്ചു.
0: നാട്ടുവൃത്താന്തം വികസന വാർത്തകൾ.
2: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45
3: ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
4: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
2: ശാരീരിക വേദനകൾക്ക് പി ആർ പി പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
5: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Gap and get a 20-point vehicle checkup with AC performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
6: Kia, movement that inspires.
7: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
8: കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
7: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
8: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
7: ഫോൺ 9744550424.
9: ആശ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
10: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത.
11: ശനിയും ഞായറും രാവിലെ 7:50.
10: പ്രായോജികർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം.
12: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Kinex 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family, take it for a test drive today.
6: Kia, movement that inspires.
13: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
14: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസീ കെ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ് കെ സാത്ത് ബിതാ സകോ.
13: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
15: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
16: ദിവസവും കാലത്ത് 6:35.

0: വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
1: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ,
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: ഇന്നത്തെ ഗാനം
2: എന്നും രാവിലെ 7:35.
3: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
2: എന്നും രാവിലെ 8:30.
4: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
5: പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ നാട്ടുകൽ നടുപ്പുണ്ണി റോഡിലെ ഹെർബർട്ട് പാലത്തിന്റെ അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ട് ഈ മാസം 21 മുതൽ 23 വരെ പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിക്കുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. തമിഴ്നാട് പൊള്ളാച്ചി ഭാഗത്തുനിന്നും കൊഴിഞ്ഞാമ്പാറയിലേക്ക് വരുന്ന വാഹനങ്ങൾ നടുപ്പുണ്ണി ചെക്ക്പോസ്റ്റ് ഭാഗത്തുനിന്നും വലതുവശത്തുള്ള ഇരുത്തേമ്പതി റോഡ് കുലുക്കുപാറ വഴി തിരിഞ്ഞു പോകേണ്ടതാണ്. കൊഴിഞ്ഞാമ്പാറ നടുപ്പുണ്ണി പോകുന്ന വാഹനങ്ങൾ ഗോപാലപുരം വഴിയും തിരിഞ്ഞു പോകേണ്ടതാണ്.
2: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
3: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
5: സമയം 9 കഴിഞ്ഞ് 30:30.
6: മൈലാഞ്ചി മുഞ്ച്.
7: മുഞ്ചോറും മാപ്പിളപ്പാട്ടുകളിലൂടെ ഒരു യാത്ര.
6: മൈലാഞ്ചി മുഞ്ച്.
8: ഇന്നത്തെ മൈലാഞ്ചി മുഞ്ചിലേക്ക് പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം.
9: മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിളകല അക്കാദമി വൈസ് ചെയർമാനും ഗാനരചയിതാവുമായ പുലിക്കോട്ടിൽ ഹൈദരാലിയാണ് ഇന്ന് മൈലാഞ്ചി മുഞ്ചിലെ അതിഥി.

മൈലാഞ്ചി മുഞ്ചിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ പുലിക്കോട്ടിൽ ഹൈദരലി. മലയാള സിനിമയിലെ മാപ്പിളപ്പാട്ടുകളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. അതിൽ ആദ്യ ഗാനം മൂടുപടം എന്ന ചിത്രത്തിന് വേണ്ടി യൂസഫ് അലിക്കാച്ചേരി എഴുതി, എം എസ് ബാബുരാജ് പാടി, അദ്ദേഹം തന്നെ ഈണം നൽകിയ ഒരു ഗാനമാണ്. മലയാളികൾക്ക് നിരവധി ഗാനങ്ങൾ സമ്മാനിച്ച യൂസഫ് അലിക്കാച്ചേരിയുടെ സിനിമയിലേക്കുള്ള പ്രവേശനം ഈ ഗാനത്തിലൂടെയായിരുന്നു. ഈ ഗാനമാവട്ടെ ഇന്നത്തെ മൈലാഞ്ചി മുഞ്ചിൽ ആദ്യമായിട്ട് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. മൈലാഞ്ചി തോപ്പിൽ മയങ്ങി നിൽക്കുന്ന

അടുത്ത ഗാനം ഉമ്മ എന്ന ചിത്രത്തിന് വേണ്ടി ഭാസ്കർ മാഷ് എഴുതി, എം എസ് ബാബുരാജ് ഈണം നൽകി, എ എം രാജയും പി ലീലയും ചേർന്ന് പാടി അനശ്വരമാക്കിയ ഒരു യുഗ്മഗാനമാണ് എൻ കണ്ണിൻ്റെ കടവിലടുത്താൽ കാണുന്ന കൊട്ടാരത്തിൽ പ്രാണന്റെ നാട് ഭരിക്കണ സുൽത്താനുണ്ട്. അതിമനോഹരമായ ഗാനമാണ് ഈ ഗാനം. ഉമ്മ എന്ന ചിത്രത്തിലൂടെ വളരെ പോപ്പുലർ ആണ്. ഇതിലെ എല്ലാ ഗാനങ്ങളും ഹിറ്റാണ്. അതിൽ ഒരു ഗാനം ഞാൻ ഇന്ന് അവതരിപ്പിക്കുകയാണ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈലാഞ്ചി മുഞ്ച്.
1: പുതിയ കാലഘട്ടത്തിൽ നിരവധി മാപ്പിളപ്പാട്ടുകൾ സിനിമയിലൂടെ വന്നിട്ടുണ്ടെങ്കിലും ആ മാപ്പിളപ്പാട്ടിന്റെ ചാരുത നമുക്ക് ഫീൽ ചെയ്യുന്ന അപൂർവം ചില ഗാനങ്ങളെ അടുത്തൊക്കെ വന്നിട്ടുള്ളൂ. അതിൽ ഒരു വ്യത്യസ്തമായൊരു പാട്ട്, എനിക്കിഷ്ടപ്പെട്ടൊരു പാട്ടാണ് വെള്ളരിപ്രാവിന്റെ ചെങ്ങാതി എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ ശരിചന്ദ്രവർമ്മ എഴുതി, മോഹൻ സീതാര ഈണം നൽകി, കബീറും ശ്രേയാ ഘോഷലും പാടിയ

അടുത്ത ഗാനം. മലയാള സിനിമയിലെ എം എസ് ബാബുരാജ് എന്ന ഒരു സംഗീത സംവിധായകൻ ഇവിടെ ജനിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ മാപ്പിളപ്പാട്ടിലെ ഒപ്പന ഗാനശാഖയ്ക്ക് വളരെയധികം മാറ്റമുണ്ടാകുമായിരുന്നു ഇന്ന് കേൾക്കുന്നതിനെക്കാട്ടും, ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. കാരണം മലയാള സിനിമയിലെ ഒപ്പനപ്പാട്ടുകൾ എടുത്താൽ എം എസ് ബാബുരാജ് ഈണം നൽകിയ പാട്ടുകൾ ഒന്ന് വേറെ തന്നെയാണ്. അദ്ദേഹം ഹിന്ദുസ്ഥാനി ഗസൽ സ്റ്റൈലിൽ നിന്നും മലയാളത്തിൻ്റെ നാടോടി സംഗീതവും സമന്വയിപ്പിച്ച്, നിങ്ങൾ ധാരാളം അറിയാം, ഒരു കൊട്ട പൊന്നുണ്ടല്ലോ, പുള്ളിമാനല്ല വയലല്ല, അതുപോലെ തന്നെ മധുരപ്പൂവന കുരുകുരുമച്ചം, ഇങ്ങനെ നിരവധി ഗാനങ്ങൾ ഒരു പ്രത്യേക

ശൈലിയിൽ ഉടമയായിരുന്നു എം എസ് ബാബുരാജ്. അദ്ദേഹം സുബൈദ നേതൃത്വത്തിന് വേണ്ടി സംഗീതം നൽകി. ഭാസ്കർ മാഷ് എഴുതി, എൽ ആർ ഈശ്വരിയും കോറസും പാടിയ അതിമനോഹരമായൊരു ഒപ്പനുണ്ട്, ഒരു കുടുക്ക പൊന്നുണ്ടല്ലോ. അതായിരിക്കട്ടെ അടുത്ത ഗാനം.

0: മൈലാഞ്ചി മുഞ്ചിൽ ഇന്ന് അതിഥിയായി എത്തിയത് മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമി വൈസ് ചെയർമാനും ഗാനരചയിതാവുമായ പുലിക്കോട്ടിൽ ഹൈദരാലി. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 9633853925. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9633853925.
1: നിർവഹണം മുനീർ ആമയൂർ, സഹായം യു കൃഷ്ണപ്രസാദ്.
0: മൈലാഞ്ചി മുഞ്ച്.
1: മുഞ്ചൂറും മാപ്പിളപ്പാട്ടുകളിലൂടെ ഒരു യാത്ര.
0: മൈലാഞ്ചി മുഞ്ച്.

0: ബുധൻ രാവിലെ 7:50 ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, ഒറ്റപ്പാലം ജീവിത പാഠം.
1: ആധുനിക രീതിയിൽ തുള്ളിമരുന്നൊഴിച്ചുള്ള താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയയുമായി
2: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തൊട്ടക്കര.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
0: കാർഷിക വൃത്താന്തം
3: എന്നും രാവിലെ 6:30.
0: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
3: കണ്ടംകുളത്തി പ്രസവരക്ഷ.
4: സി എച്ച് സെന്റർ മഞ്ചേരി.

0: ദി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
1: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
2: സ്പൈൻ ക്ലിനിക് എ ബി സി ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവിധാര.
3: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45.
2: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
3: എ ബി സി ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
4: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Gap and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
5: Kia, movement that inspires.
6: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
7: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
6: രാവിലെ 8:23.
7: പ്രായോജകർ
6: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
7: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
8: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
9: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ട് മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
8: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫേ എന്ന് ചെയ്താ പോരെ.
9: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫേ എന്നോ?
8: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
9: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
10: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
9: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
10: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332999.
11: കേൾക്കൂ, വ്യാഴാഴ്ച രാവിലെ 8:20
12: വാക്കും
11: പൊരുളും. പ്രായോജകർ
12: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
11: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
0: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര. തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
3: ഇഞ്ചക്ഷനും തുന്നലും ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
13: ആയിഷ ഗർഭിണിയാണോലേ?
14: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
13: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷയുടെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
15: ഹാ, അതപ്പൊ നന്നായി. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു.
13: വെരി സിമ്പിൾ. തന്നെയോ? അതേതായാലും നന്നായി.
15: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
13: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
14: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
16: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ തീവണ്ടി സമയം
6: എന്നും രാവിലെ 8:03.
16: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
10: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ആരോഗ്യജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
6: ഗർഭസ്ഥ ശിശു വൈകല്യം നേരത്തെ കണ്ടെത്താം. പ്രശസ്തരായ റേഡിയോളജിസ്റ്റുകൾ നേതൃത്വം നൽകുന്ന ഫീറ്റൽ മെഡിസിൻ വിഭാഗം.
17: കോഴിക്കോട് റീജിയണൽ പ്രൊഫഷണൽ ആന്റ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത മുന്നാക്ക സമുദായങ്ങളിൽ ഉൾപ്പെട്ട സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കായുള്ള സംവരണ ആനുകൂല്യത്തിന് അർഹതയുള്ള ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ നൽകിയ സർട്ടിഫിക്കറ്റ് ഈ മാസം 31 രജിസ്ട്രേഷനോടൊപ്പം കൂട്ടിച്ചേർക്കണം. ഫോൺ നമ്പർ 0495237679. നമ്പർ ആവർത്തിക്കാം, 0495237679.
3: ബി ആർ ജി സി എ ജെ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം എന്നും രാവിലെ 8:15.
0: ബി ആർ ജി സി ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് 7907966544.
3: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23.
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരൈ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
18: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
19: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Kinex 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family, take it for a test drive today.
5: Kia, movement that inspires.
20: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം
21: എന്നും രാവിലെ 7:00.
20: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
21: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
1: കൊരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്.

0: ഉടുമ്പഞ്ചേരി
1: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
2: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കോരമ്പയിൽ ഹോസ്പിറ്റലിലും.
3: സാന്ത്വനത്തിന്റെ കരസ്പർശം MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: ഇന്നത്തെ ഗാനം
3: എന്നും രാവിലെ 7:35.
4: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
3: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
5: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 പാരമ്പര്യം.
5: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
3: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
4: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
2: ABC ഓർത്തോപേഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ ABC ഓർത്തോപേഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
5: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ഗാനമാധുരി, ശനിയാഴ്ച രാവിലെ 8:20.
6: വന്ധ്യതാ നിവാരണ രംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യം. മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.

0: FM പ്രധാന വാർത്തകൾ.
1: UAE സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അബുദാബിയിലെത്തി. പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇരു രാജ്യങ്ങൾക്കും ഇടയിലെ നയതന്ത്ര വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്വാതന്ത്ര്യസമരസേനാനി സുഖ്ദേവ് ഥാപ്പറിന്റെ ജന്മവാർഷികത്തിൽ ആദരാഞ്ജലി അർപ്പിച്ചു. ധൈര്യത്തിന്റെയും ദേശസ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രതീകമാണ് സുഖ്ദേവെന്നും അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രധാനമന്ത്രി ഷീ ജിൻപിങ്ങും ബീജിംഗിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, സാങ്കേതികവിദ്യ, പ്രാദേശിക സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിലെ സംഘർഷങ്ങൾക്കിടയിലും സഹകരണം ഉറപ്പാക്കിയാണ് കൂടിക്കാഴ്ച. സിപിഐഎം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം അല്പസമയത്തിനകം അഴീക്കോടൻ മന്ദിരത്തിൽ ചേരും. പ്രമുഖ നേതാക്കൾ പങ്കെടുക്കുന്ന യോഗത്തിൽ ജില്ലയിലെ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലെ പരാജയം ചർച്ച ചെയ്തേക്കും. പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ കൊൽക്കത്തയിൽ തെരഞ്ഞെടുപ്പ് അവലോകന യോഗം ചേർന്നു. 294 അസംബ്ലി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു. ഗർഭാശയ ക്യാൻസർ പ്രതിരോധിക്കുന്ന HPV വാക്സിനേഷൻ ഈ മാസം 31 വരെ എല്ലാ ഗവൺമെന്റ് ആശുപത്രികളിലും ലഭ്യമാണെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ. 14 15 ഇടയിൽ പ്രായക്കാരായ പെൺകുട്ടികൾക്കാണ് സൌജന്യമായി ഒറ്റ ഡോസ് വാക്സിനേഷൻ ലഭ്യമാക്കുന്നത്. കോഴിക്കോട് മാതൃഭൂമി ഓഫീസിൽ കടന്നുകയറി സുരക്ഷാ ജീവനക്കാരനെ ഉൾപ്പെടെ ആക്രമിക്കുകയും ന്യൂസ് ബ്യൂറോയുടെ വാതിലും കമ്പ്യൂട്ടറും തകർക്കുകയും ചെയ്തയാളെ പോലീസ് പിടികൂടി. കല്ലായി സ്വദേശി യാസിൻ അറഫാത്തിനെയാണ് അറസ്റ്റ് ചെയ്തത്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ലക്നൌവിൽ രാത്രി 7:30 മത്സരം.
0: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
1: ട്രെയിൻ നമ്പർ 16606 തിരുവനന്തപുരം മംഗലാപുരം ഏറനാട് എക്സ്പ്രസ് 11:33. ട്രെയിൻ നമ്പർ 16160 മംഗലാപുരം ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് 11:38 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. ട്രെയിൻ നമ്പർ 16326 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49. ട്രെയിൻ നമ്പർ 56610 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.
2: ട്രെയിൻ സമയം.

ആനുകൂല്യങ്ങൾക്ക് അപേക്ഷിക്കാം. അപേക്ഷാ ഫോമുകൾ ഇന്ന് മുതൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ലഭിക്കും. പൂരിപ്പിച്ച അപേക്ഷാ ഫോമുകൾ അടുത്ത മാസം 5 വൈകിട്ട് 5 വരെ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. ഫോൺ നമ്പർ 0491284025. നമ്പർ ആവർത്തിക്കാം, 0491284025. സമയം 9:59:42. അല്പസമയത്തിനകം റേഡിയോ ഹെൽത്ത് ആരോഗ്യ കേരളം സ്പോൺസേർഡ് പരിപാടി.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നാളെ മെയ് 16 നാഷണൽ ഡെങ്കു ഡേ ആയി നാം ആചരിക്കുകയാണ്. ഡെങ്കിപ്പനിയെക്കുറിച്ചും അതിന്റെ പ്രതിരോധത്തെക്കുറിച്ചും പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം. നാഷണൽ ഡെങ്കു ഡേയുടെ ഭാഗമായി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ മുൻ പീഡിയാട്രീഷ്യനും പൊതുജനാരോഗ്യ വിദഗ്ധനുമായ ഡോക്ടർ ബെനറ്റ് സൈലം. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. നാളെ മെയ് 16 നാഷണൽ ഡെങ്കു ഡേ ആയി നാം ആചരിക്കുന്ന ഒരു ദിവസമാണല്ലോ, എന്താണ് ഇങ്ങനെയൊരു ദിനാചരണത്തിന്റെ പ്രസക്തി?
2: നാഷണൽ ഡെങ്കു ഡേ ശരിക്കും മെയ് 16 നമ്മൾ ഉദ്ദേശിക്കുന്നത്, 16 ആഘോഷിക്കുന്നതാണ്. അതിന്റെ പ്രധാന തീം എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷനാണ്, കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഫോർ ഡെങ്കു കൺട്രോൾ. അപ്പൊ എങ്ങനെയാണ് ഇത് ശരിക്കും ഒരു സമൂഹത്തിനെ മൊത്തം ഉൾപ്പെടുത്തിക്കൊണ്ട് ഡെങ്കുവിനെ ചെറുക്കാം? ഒറ്റ പോയിന്റേ ഉള്ളൂ, ക്ലീൻ എൻവയോൺമെന്റ്. മനുഷ്യന് പ്രത്യേകിച്ച് മലയാളിയുടെ സ്വഭാവം അനുസരിച്ച് നമ്മൾ വ്യക്തിപരമായിട്ട് നല്ല ക്ലീൻ ആയിട്ട് നടക്കുന്നവരാണ് ഏത് ജോലിക്കാരായാലും. പക്ഷേ നമ്മുടെ അന്തരീക്ഷം, നമ്മുടെ ചുറ്റുപാടിലുമുള്ള ക്ലീൻനെസ് കൂടെ ശ്രദ്ധ വേണ്ട ഒരു കാര്യമെന്നുള്ളതാണ് ഈ പ്രാവശ്യത്തെ തീമിലും പ്രധാനമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് അറിയാം ഡെങ്കിപ്പനി എങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഡെങ്കി അണുക്കൾ വ്യാപനം വഴിയാണ്, ആ വ്യാപനം വരുത്തുന്നത് ബേസിക്കലി ഡെങ്കി വൈറസാണ്. ഡെങ്കി വൈറസിനെ വ്യാപനം വരുത്തുന്ന ഏജന്റ് എന്ന് പറയുന്നത് കൊതുകാണ്. പ്രധാനമായിട്ട് രണ്ട് കൊതുകുകളാണ്, ഈഡിസ് ഈജിപ്ഷ്യൻ, ഡേ ടൈം അതായത് പകല് കടിക്കുന്ന കൊതുകുകളാണ് ഈഡിസ് ഈജിപ്ഷ്യൻ എന്ന് പറയുന്നത്. മറ്റ് വേറൊരു ഒരു ഇനം കൂടെ ഉണ്ട്, അതാണ് ഈഡിസ് ആൽബോപിക്ടസ് എന്ന് പറയുന്നത്. എന്തായാലും കൊതുകാണ് പ്രശ്നം. അപ്പം കൊതുക് വളരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഈ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന്റെ പാർട്ടിസിപ്പേഷൻ കൂടെ കൊണ്ട് ഈ ദിനത്തിൽ ഉദ്ദേശിക്കുന്നത്.
1: സർ, ഈ ഡെങ്കിപ്പനി കൊതുക് വഴി മാത്രമാണോ രോഗം പകരുന്നത? അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
2: പകർത്തുന്നത് കൊതുകുകളിൽ കൂടെ തന്നെയാണ്, അതായത് വെക്ടർ എന്ന് പറയും. ശരിക്കും ഒരു വൈറസാണ് ഇതിന്റെ പ്രശ്നം. ഡെങ്കി എന്ന് പറഞ്ഞ വൈറസ് 4 ഉണ്ട്, 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് 4 ഉണ്ടെങ്കിലും ഒരു മനുഷ്യ ശരീരത്തിൽ ഈ വൈറസ് ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ ഒരു കൊതുക് കടിക്കുകയാണെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് കൊതുകിലോട്ട് ഇത് വ്യാപിക്കുകയും ആ കൊതുക് വേറൊരു മനുഷ്യനെ കടിക്കുമ്പോൾ വൈറസിനെ പകർത്തുകയും ചെയ്യും. ഇങ്ങനെയാണ് ഇതിന്റെ വ്യാപനം നടക്കുന്നത്. പകർത്തുന്നത് കൊതുകാണ്, പക്ഷേ പകർത്തി ഉണ്ടാക്കുന്ന

0: ഏജന്റ് എന്ന് പറയുന്നത്. അതായത് അസുഖത്തിന്റെ കാരണം എന്ന് പറയുന്നത് വൈറസാണ്.
1: അതുപോലെ തന്നെ മറ്റൊരു സംശയമുള്ളത്, ഈ സാധാരണ പനിയും ഡെങ്കിപ്പനിയും നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക? അതിൽ പ്രകടമാവുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
0: നമുക്ക് സാധാരണ പനി, എല്ലാ പനിയും നമുക്ക്, ഞാൻ ആദ്യമേ പറഞ്ഞു ഡെങ്കി എന്ന് പറഞ്ഞ വൈറസ് ആണ്. അപ്പം വൈറൽ പനി എന്നുള്ളത് ആയിട്ടേ നമുക്ക് ഒരു പനി വന്നാൽ എടുക്കാൻ സാധിക്കൂ. കോമൺ ആയിട്ടുണ്ടാകുന്ന പനി എന്ന് പറയുന്നത്

0: ഉണ്ടാകുന്ന പനി എന്ന് പറയുന്നത് വൈറൽ പനിയാണ്. വൈറൽ പനിയുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7 ദിവസം വരെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് മരുന്ന് കൊടുത്താലും ഇല്ലെങ്കിലും തനിയെ മാറും. മരുന്ന് കൊടുക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംഫർട്ടിന് വേണ്ടിയിട്ടാണ്. അതായത് പനി ഉള്ളപ്പോൾ ബോഡി പെയിൻ കാണും, ചൂട് കാണും, ഇത് രണ്ടിനും ശമനം വരുത്താനാണ് നമ്മൾ പാരസെറ്റമോൾ എന്നുള്ള മരുന്ന് കൊടുക്കുന്നത്. ഡെങ്കിയുടെ പ്രത്യേകത ഈ ഒരാഴ്ചയിൽ തീരത്തില്ല, സാധാരണ നീണ്ടു പോകും. ഇത് പറയുമ്പോൾ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കണം, ഡെങ്കിയിൽ തന്നെ പല വകഭേദങ്ങളുമുണ്ട്. 1 ഡെങ്കി ഫീവർ, 2 ഡെങ്കി ഹെമറാജിക് ഫീവർ എന്ന് പറയും, 3 ഡെങ്കി ഷോക്ക് സിൻഡ്രോം. ലോക ആരോഗ്യ സംഘടന പുതുതായിട്ടൊരു ഒരു ഡെഫിനിഷൻ കൂടെ വച്ചിട്ടുണ്ട്, സിവിയർ ഡെങ്കി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് വേണമെങ്കിൽ നമുക്ക് വായിക്കാം. അതായത് ഡെങ്കി ഹെമറാജിക് ഫീവറും ഡെങ്കി ഷോക്ക് സിൻഡ്രോമും. എന്നാൽ ഡെങ്കി ഫീവർ എന്ന് പറഞ്ഞാൽ സാധാരണ വൈറൽ പനി പോലെ തന്നെ വരും, ഏകദേശം ഒരാഴ്ചയോ അല്ലെങ്കിൽ 1-2 ദിവസം കൂടുതലായിട്ട് നിന്നിട്ട് തന്നെ മാറും. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഏകദേശം ഒരു 3-4 ദിവസം കഴിയുമ്പോൾ തന്നെ ബെറ്റർ ആയിട്ട് മാറും. മാക്സിമം നമുക്കൊരു 5 ദിവസം പറയാൻ പറ്റും. എന്നാൽ പ്രശ്നമുണ്ടാക്കുന്ന ഡെങ്കിപ്പനിയാണെങ്കിൽ ഈ 5 ദിവസം വരെ പനി ഉണ്ടായിട്ട് പിന്നീടാണ് ക്ഷീണം കൂടുന്നത്. അതായത് ഓരോ ദിവസവും ക്ഷീണം കൂടിക്കൊണ്ടിരിക്കും, അസുഖത്തിൻ്റെ കഠിനത കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ വിശപ്പില്ലായ്മ, വെള്ളം കുടിക്കാൻ മടി, പക്ഷെ വെള്ളമാണ് യഥാർത്ഥ ട്രീറ്റ്മെൻറ്റ്, പക്ഷെ വെള്ളം കുടിക്കത്തില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങളായിട്ട് പറയാൻ നമുക്ക് സാധിക്കുന്നത്. കൂടാതെ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന ചില ലക്ഷണങ്ങൾ കൂടെ നമുക്ക് പറയുന്നത് ഉചിതമായിരിക്കുന്നു. 1, റിട്രോ ഓർബിറ്റൽ പെയിൻ എന്ന് പറയും. അതായത് കണ്ണിൻ്റെ പുറകു വശത്തായിട്ടുള്ള ഒരു വേദന, അതായത് ബേസിക്കലി കണ്ണിൻ്റെ വേദന, നല്ല സിവിയർ വേദന ആയിരിക്കും. അതുപോലെ തലവേദന വരുന്നതും വളരെ സിവിയർ ആയിട്ടായിരിക്കും. ഇനി ബോഡി പെയിനും സിവിയർ, ബോൺ ബ്രേക്കിംഗ് പെയിൻ പോലെ നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, ഒരു സാധാരണ 7 ദിവസം കൊണ്ട് വന്ന് പോകുന്ന വൈറൽ പനി തീർച്ചയായിട്ടും കഠിനമായിട്ട് തോന്നുമെങ്കിലും പക്ഷെ പെട്ടെന്ന് തന്നെ ഒരു 3-4 ദിവസം ഒക്കെ ആകുമ്പോൾ തന്നെ അത് മാറ്റം വന്ന് ആശ്വാസം വന്ന് അങ്ങ് മാറും. ഡെങ്കി അതല്ല, കാലം കഴിയുന്തോറും സിവിയറിറ്റിയിലോട്ട് പോകും, പ്രത്യേകിച്ചും ഡെങ്കി ഹെമറാജിക് ഫീവറും ഡെങ്കി ഷോക്ക് സിൻഡ്രോം. ഇനി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഡെങ്കിയുടെ റാഷസ് ആണ്. റാഷസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഹത്ത് വളരെ തടിച്ച് തടിച്ചതായിട്ട് കളർ വ്യത്യാസം വന്നിട്ട്, അതായത് ഒരു ബ്രൗണിഷ് റെഡിഷ് കളറിലായിട്ട് മാറുന്നൊരു റാഷസ് ആയിട്ട് മാറും. നമുക്ക് ചിലപ്പോൾ ഇത് മണ്ണൻ അല്ലെങ്കിൽ മീസിൽസിനെ പോലെയൊക്കെ തോന്നാം. അപ്പൊ ഇങ്ങനെ വരുമ്പോഴും നമ്മൾ ഡെങ്കി ഫീവറിലും വരാം, ഡെങ്കി ഹെമറാജിക് ഫീവറിലും വരാം. ഡെങ്കി ഹെമറാജിക് ഫീവറിൽ വേറൊരു കാര്യം കൂടെ സംഭവിക്കുന്നത് ബ്ലീഡിംഗ് ടെൻഡൻസീസ് കാണും. ഇപ്പൊ നമ്മളൊന്ന് തന്നെ ചൊറിഞ്ഞടത്താൽ പോലും ഇച്ചിരി രക്തം വരികയാണെങ്കിൽ സിവിയർ സ്റ്റേജിലോട്ട് പോകുമ്പോഴത് ഓവറായിട്ട് തന്നെ ബ്ലീഡിങ് വരും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കാം, ഡെങ്കി ഹെമറാജിക് ഫീവറിലൊക്കെ എത്തുമ്പോൾ ക്ഷീണം കൂടുതലായതുകൊണ്ട് മിക്കവാറും നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആകും. അപ്പൊ നമ്മളൊരു ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ ആ ഇഞ്ചക്ഷൻ സൈറ്റിൽ നിന്ന് തന്നെ ബ്ലീഡിങ് കൂടുതലായിട്ട് വരുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയൊക്കെ വെച്ച് നമുക്ക് ഇതിനെ തിരിച്ചറിയാൻ പറ്റും. 3-ാമത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഡെങ്കി ഷോക്ക് സിൻഡ്രോം ആണ്. പെട്ടെന്ന് തന്നെ ബ്ലഡ് പ്രഷർ കുറയുകയും ക്ഷീണം കൂടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഡെങ്കി ഷോക്ക് സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മൾ ഒന്നിച്ച് ചേർത്ത് പറയുമ്പം സിവിയർ ഡെങ്കി ആയിട്ട് പറയാം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഒരു കാരണവശാലും വൈറൽ പനി ആണെങ്കിൽ പോലും ഡെങ്കി എന്ന് പറയുന്നത് സിവിയർ സ്റ്റേജിലോട്ട് പോവുകയും മരണത്തിലോട്ട് വരെ എത്തിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലോട്ട് മാറാറുണ്ട്. ഇതാണ് പൊതുവെ പറഞ്ഞാൽ ഒരു ഡെങ്കിയുടെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്.
1: അതുപോലെ തന്നെ പലരും ചോദിക്കുന്ന ഒരു സംശയമാണ് സാർ, ഒരിക്കൽ ഡെങ്കിപ്പനി വന്ന ഒരാൾക്ക് വീണ്ടും ഈ രോഗം വരാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത്, അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: തീർച്ചയായിട്ടും വരാം. കാരണം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഒരു സ്ട്രെയിൻസിനെ പറ്റി. സ്ട്രെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വകഭേദങ്ങൾ. ഇപ്പം നമ്മൾ 4 വ്യത്യസ്ത മനുഷ്യരുള്ളതുപോലെ തന്നെ ഇവർ 4 പേരും വ്യത്യസ്തരാണ്, 4 തരം വൈറസസ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഈ എല്ലാവരും ഡെങ്കി വൈറസ് തന്നെയാണ്, ഫ്ലാവി വൈറിഡെ എന്നുള്ള ഒരു ഫാമിലിയിൽ പെട്ടവരാണ് ഇവരെല്ലാം. പക്ഷെ ഈ ഡെങ്കിയിൽ തന്നെ 4 വകഭേദങ്ങളുണ്ട്. ഇപ്പം ഒരു ഡെങ്കി 1 വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഡെങ്കി 1 പ്രിവെൻഷൻ വരും മാറിക്കഴിഞ്ഞാൽ. പക്ഷെ ഡെങ്കി 2 വരും, ഇനി അത് വന്നു നമുക്കൊരു ഭാഗ്യം കൂടെ ഉണ്ടെങ്കിൽ അത് മാറി ഡെങ്കി 3 വരാം, അതുപോലെ ഡെങ്കി 4 വരാം. അതുകൊണ്ട് 4 പ്രാവശ്യം വരെ വേണമെങ്കിൽ നമുക്ക് പറയാം, ഒരു തിയററ്റിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ, മനസ്സിലാക്കാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 4 പ്രാവശ്യം വരെ ഡെങ്കി വേണമെങ്കിൽ വരാം. പക്ഷെ മിക്കവാറും പറ്റുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിലവിലെ നമ്മുടെ ഒരു ശാസ്ത്രീയ വിവരം വെച്ച് പറഞ്ഞാൽ, ഒരിക്കൽ ഡെങ്കി വന്നാൽ പിന്നെ ഉണ്ടാകുന്ന ഡെങ്കികളൊക്കെ സീരിയസ് ആയിട്ട് മാറുന്നു.

0: എന്നാണ് പറയപ്പെടുന്നത്. എപ്പോഴും അല്ല, പലർക്കും. അതുകൊണ്ട് ഈ നാല് പ്രാവശ്യമൊക്കെ വരുമ്പോൾ വളരെ സിവിയറിറ്റിയിലോട്ട് പോവുകയും മരണത്തിന് തന്നെ കാരണമായി മാറാനും ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഇതിനൊരു സ്പെസിഫിക്കായിട്ട് ഒരു ട്രീറ്റ്മെൻ്റ് ഇല്ല. ഇപ്പം ഒരു ആൻറ്റിബയോട്ടിക്സ് കൊടുക്കും പോലെ നമുക്ക് ന്യൂമോണിയയ്ക്ക് ഇന്ന അണുക്കളാണ് അതിനൊരു ആൻറ്റിബയോട്ടിക്, അതുപോലെ ഡെങ്കി വൈറസിനെ ട്രീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ആൻറ്റി വൈറൽ മെഡിസിൻസ് ഇതുവരെയും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. എല്ലാ വൈറൽ ഡിസീസും അതല്ല. ഉദാഹരണം ചിക്കൻ പോക്സ്, എസൈക്ലോവീർ എന്നുള്ള ഒരു വളരെ നല്ല മരുന്ന് തന്നെ നമുക്കിപ്പോൾ ഉണ്ട്. അതുകൊണ്ട് ചിക്കൻ പോക്സിനെ മോഡേൺ മെഡിസിൻ ട്രീറ്റ് ചെയ്യാനായിട്ട് ഈസിയാണ്. അതുപോലെ ഒരു മരുന്ന് ഡെങ്കിക്ക് വേണ്ടി ഇതുവരെയും കണ്ടുപിടിച്ചതായിട്ട് എൻ്റെ അറിവിൽ ഇല്ല.
1: സർ, സാധാരണ ഏത് തരം ചികിത്സയാണ് ഡെങ്കിപ്പനിക്കായി നൽകുന്നത്?
0: ഏതൊരു വൈറൽ ഡിസീസിൻ്റെയും പ്രത്യേകത ഉണ്ട്. അതിന് അതിൻ്റെതായ ഒരു കോസ് ഉണ്ട്. വരും, വന്നിട്ട് സിവിയറിറ്റിയിലോട്ട് പോകും, അത് കഴിഞ്ഞിട്ട് തന്നെ മാറും. ഇത് നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ വേണ്ട ട്രീറ്റ്മെൻ്റ് എന്താണ്? സപ്പോർട്ട്. ഇതിനൊരു കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം ഉദാഹരണം 1, 2 അല്ലെങ്കിൽ 3 ആഴ്ച, അത് വളരെ സിവിയർ സ്റ്റേജിലോട്ട് പോകുന്ന കണ്ടീഷൻസിനെയാണ് ഈ പറയുന്നത്. ഇവിടെ ആ വ്യക്തിക്ക് ബുദ്ധിമുട്ടുകളില്ലാതെ സപ്പോർട്ട് ചെയ്ത് നിർത്തുക. അപ്പോൾ എന്താണ് സപ്പോർട്ട്? 1, ഫ്ലൂയിഡ് ലോസ് വരാം. സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കാപ്പിലറി ലീക്ക് സിൻഡ്രോം എന്നാണ് ഇതിനെ പറയുന്നത്. കേൾക്കുമ്പോൾ കട്ടിയായിട്ട് തോന്നും. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രക്തക്കുഴലിൽ നിന്ന് ജലം രക്തക്കുഴലിന് പുറത്തോട്ട് പോകുന്ന ഒരു അവസ്ഥയിലോട്ട്, ഒരു അരിപ്പ് പോലെ രക്തക്കുഴലിനകത്തുള്ള ജലം പുറത്തോട്ട് പോകും. അപ്പം എന്ത് പറ്റും? രക്തക്കുഴലിനകത്തിരിക്കുന്നത് കട്ടി കൂടുതലായിരിക്കും. അതുകൊണ്ട് നമ്മൾ പറയാറുണ്ട് ഹിമറ്റോക്രിറ്റ് വാല്യൂ കൂടുതലെന്നൊക്കെ പറയാറുണ്ട്. ഇപ്പം ഹീമോളോവിൻ്റെ അളവ് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായിരിക്കും. PCV എന്നുള്ള വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായിരിക്കും. പക്ഷേ ഇങ്ങനെ പോകുന്ന ഈ ക്യാപ്പിലറി ലീക്ക് വരുമ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തക്കുഴലിനകത്ത് ഡീഹൈഡ്രേഷൻ വരികയാണ്. കാരണം ജലാംശം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് വേണ്ടത്? ഫ്ലൂയിഡ് തെറാപ്പിയാണ്. പക്ഷെ അവിടെ ഭയങ്കരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രത്യേകിച്ചും ഡോക്ടേഴ്സ് ശ്രദ്ധിക്കുന്ന കാര്യവും കൂടെയാണ്. ഓവറായിട്ട് കൊടുക്കാനും പറ്റത്തില്ല. കാരണം ഈ ഫ്ലൂയിഡ് വേറെ എവിടെ പോകാനാണ്? ശരീരത്തിൽ തന്നെ കിടപ്പുണ്ട്, രക്തക്കുഴലിനകത്തില്ലെന്നേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? അത്യാവശ്യം വന്നാൽ IV ഫ്ലൂയിഡ് വെസൽസിൽ തന്നെ രക്തക്കുഴലുകളിൽ തന്നെ അകത്തൂടെ വെള്ളം കയറ്റണം. IV ട്രിപ്പ് കൊടുക്കേണ്ടി വരും. പക്ഷെ ബെസ്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറൽ ഫ്ലൂയിഡ് കഴിക്കുന്നതാണ്. ഇപ്പം നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത്തരം കോംപ്ലിക്കേഷൻസ് വരേണ്ട ചാൻസ് കുറവാണ്. നമ്മൾ അത് ബെസ്റ്റ് ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഓറലി നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുക, ഓറലി കുടിച്ചുകൊണ്ടിരിക്കുക. ഒരു കാര്യമുള്ളത്, IV ഫ്ലൂയിഡ് കൊടുക്കേണ്ടി വരും. കാരണം മിക്കവാറും ഡെങ്കി ഉള്ള കുട്ടികൾ അവർ കഴിക്കാനായിട്ടും കുടിക്കാനായിട്ടും വിമുഖത കാണിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? IV ലൈനായിട്ട് തന്നെ കൊടുക്കേണ്ടി വരും. പിന്നെ ഏറ്റവും എളുപ്പമാർഗവും നല്ല മാർഗവും എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ഫ്രീക്വൻ്റ് ഡയറ്റ് ആൻഡ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴപ്പോഴായിട്ട് വളരെ കുറച്ച് ഫുഡും വെള്ളവും കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പരിധിവരെ അസുഖത്തിൻ്റെ കഠിനതയിലോട്ട് പോകുന്നത് ചെറുത്ത് നിർത്താനായിട്ട് സാധിക്കും.
1: അവസാനമായി ഈ ഡെങ്കിപ്പനി പ്രതിരോധിക്കുവാനായി നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ വർഷത്തെ മെസ്സേജ് ഓർത്താൽ മതി. അതായത് നമ്മുടെ സമൂഹത്തിൻ്റെ തന്നെ ഒരു പാർട്ടിസിപ്പേഷനോടുകൂടി ഇതിനെ ചെറുക്കുക. അതായത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. നമ്മുടെ ജലാശയങ്ങൾ വളരെ വളരെയധികം സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ചെറിയ വെറും 2 മില്ലി ലിറ്റർ വെള്ളം മതി കൊതുകൾക്ക് പ്രത്യുത്പാദനം കൂട്ടാനായിട്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ ഡേ ഗവൺമെൻറ് നിഷ്കർഷിക്കുന്ന രീതിയിൽ മിനിമം ഒരു ദിവസമെങ്കിലും ഒരാഴ്ചയിൽ ഫോളോ ചെയ്യുക. ഒരു ദിവസം വീട്ടിൽ നിൽക്കുമ്പോൾ ചുറ്റുവട്ടവും നോക്കുക. നമ്മുടെ വീടിന് ചുറ്റും എവിടെയെങ്കിലും വെള്ളക്കെട്ടിട്ടുണ്ടോ എന്ന് നോക്കുക. പ്രത്യേകിച്ചും ചിരട്ട, മുട്ടത്തോട്, ചെറിയ ചെറിയ പ്ലാസ്റ്റിക് കഷ്ണങ്ങൾ, അതിനൊക്കെ വെള്ളം കെട്ടിക്കിടന്നാൽ അവിടെയെല്ലാം കൊതുക് വരിക. അതുപോലെ ഗപ്പി ഫിഷ് കൾട്ടിവേഷനുണ്ട്, അത് വളരെ ഗുണം ചെയ്യും. നമുക്ക് ജലത്തിൻ്റെ സ്രോതസ് കൂടുതലാണെങ്കിൽ, സോഴ്സസ് കൂടുതലാണെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ഈ ഇങ്ങനെ മീൻ വളർത്തി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കൊതുക് നിർമ്മാർജ്ജനം ചെയ്യുക. അൾട്ടിമേറ്റ്ലി പറയാൻ ഒറ്റ പോയിന്റ് മതി, കൊതുക് വരാതെ സൂക്ഷിക്കുക. കൊതുകുണ്ടോ അവിടെയെല്ലാം എന്ത് വരാം? ഡെങ്കി ഫിയർ വരാം. കാരണം ഇത് പണ്ട് കാലങ്ങളിൽ നമുക്കുണ്ടായ ഒരു രോഗമല്ല. നമുക്കിന്ന് മൈഗ്രൻറ്റ് പോപ്പുലേഷൻ, അതായത് അതിഥി തൊഴിലാളികൾ തന്നെ ഒരുപാട് പേരുണ്ട്. ഇതൊക്കെ നോർത്ത് ഇന്ത്യയിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, പക്ഷേ ഇപ്പം ഇവിടെയും വന്നു കഴിഞ്ഞു. കാരണം ഇപ്പം നമ്മുടെ ട്രാൻസ്പോർട്ടും നമ്മുടെ ജീവിത രീതിയും ഒക്കെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ എവിടെ ഉള്ള വ്യക്തി ഇവിടെ വരുന്നു, ഇവിടെ ഉള്ള വ്യക്തി അങ്ങോട്ട് പോകുന്നു. ഇതുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അസുഖങ്ങൾ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഒറ്റ മാർഗമേ ഉള്ളൂ, പരിസരം ശുചിത്വമായിട്ട് സൂക്ഷിക്കുക.

0: പനിയെക്കുറിച്ചും അതിന്റെ പ്രതിരോധത്തെക്കുറിച്ചും ഇതുവരെ സംസാരിച്ച ഡോക്ടർ ബെനറ്റ് സൈലത്തിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
1: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 10 മണി കഴിഞ്ഞ് 15:16. ഇപ്പോൾ ഈ നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ഇസൈ മഴി. 10:50 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 11 മണിക്ക് പ്രിയതര ഗീതങ്ങൾ. അവതരിപ്പിക്കുന്നത് ആകാശവാണി മഞ്ചേരി FM അവതാരക വി സ്നേഹപ്രഭ. 12 മണിക്ക് FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 12:10 ഇശൽ. 12:25 ജാലകം. 12:40 പ്രകാശധാര. 1 മണിക്ക് അഖില കേരള റേഡിയോ നാടകോത്സവം. നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. രചന രാജേഷ് വിശ്വംഭരൻ. സംവിധാനം YS പൌർണമി. ശബ്ദം നൽകുന്നവർ ശ്രീമൂലനഗരം പൊന്നൻ, MK കൃഷ്ണൻ പോറ്റി, മനീഷ KS, ജയലക്ഷ്മി C, കാഞ്ഞൂർ മത്തായി, വി ഉദയകുമാർ, പ്രസാദ് ബാലകൃഷ്ണൻ, മേജോ ഹരീഷ് മേനോൻ, രാജേഷ് വിശ്വംഭരൻ, YS പൌർണമി, പ്രീത പീയൂസ്, വിനീത മനമൽ, EN സജിത, ബിനിത ഗോപിനാഥ്, രുക്മിണി അമ്മാൾ, അജിഷ ഹരിദാസ് എന്നിവർ. 1:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം. തുടർനാടകം. 2:30 ചലച്ചിത്രഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ട്രെയിൻ സമയം. FM പ്രധാന വാർത്തകൾ. 3 മണിക്ക് നാടകഗാനങ്ങൾ.

3:30 മൈലാഞ്ചി മൊഞ്ച് പുനഃപ്രക്ഷേപണം. അവതരിപ്പിക്കുന്നത് ഗാനരചയിതാവ് പുലിക്കോട്ടിൽ ഹൈദരാലി. 3:57 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം, തുടർന്ന് 4 മണിപ്പൂക്കൾ. അഞ്ചുമണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 6:10 ലക്ഷദ്വീപ് വൃത്താന്തം, 6:50 വയലും വീടും, 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം, നാടകം മൌനസാക്ഷി, രചന സംവിധാനം വിനോദ് ബാബു എച്ച്, ശബ്ദം നൽകുന്നവർ യു പ്രസന്നകുമാർ, ബാലമുരളി ചിറക്കൽ, പ്രജിൻ സി കണ്ണൻ, മെഹമൂദ് കുറുവ, കമ്പിൽ പി രാമചന്ദ്രൻ, മോഹനൻ രാമന്തളി, അനീഷ് പെരുന്താറ്റിൽ, രാമകൃഷ്ണൻ പഴശ്ശി, ജസ്ന ജയരാജ്, സജി സെബാസ്റ്റ്യൻ, ബാബുരാജ് പെരിയ എന്നിവർ. അറിയിപ്പ് കഴിഞ്ഞു.

ഇപ്പോൾ ഇസൈമഴി. ഇസൈമഴയിലെ ആദ്യ ഗാനം കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ എന്ന ചിത്രത്തിൽ നിന്നും, പാടിയത് സാധനാ സർഗം.

0: തുള്ളാതെ മനമും തുള്ളും എന്ന ചിത്രത്തിനുവേണ്ടി ഉണ്ണികൃഷ്ണൻ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: ഈ ശനിയാഴ്ച നിങ്ങൾ ആഗ്രഹിച്ച ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് എല്ലാം സ്വന്തമാക്കാം പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ.
2: ഫിനാൻസ് പർച്ചേസുകൾക്ക് ഇതുവരെ ലഭിക്കാത്ത ബെനിഫിറ്റ്സ്, 000 സ്കീമുകൾ, ലോ EMI കാർഡ് ലിമിറ്റ് ഉള്ളവർക്ക് 40,000 രൂപ വരെ ഓഫർ, സീനിയർ സിറ്റിസൺസിന് ECEMI 31,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, കൂടാതെ എല്ലാ ഫിനാൻസ് പർച്ചേസിനും ഷുവർ ഗിഫ്റ്റുകളും. പിട്ടാപ്പിളിൽ ഏജൻസീസ്.
0: ചിത്രം കന്നത്തിൽ മുത്തമിട്ടാൽ, പാടിയത് ചിന്മയി, ജയചന്ദ്രൻ എന്നിവർ.

0: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: ചിത്രം അഴകി. പാടിയത് സാധന സർഗം.

0: ചെറിയ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇനി വലിയ കാത്തിരിപ്പ് ഒന്നും വേണ്ട. പിട്ടാപ്പിള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ എയർ ഫ്രയർ, മിക്സി, ഫാൻ, തവ തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളെല്ലാം ഒന്നിച്ച് 7,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ തുച്ഛമായ മാസത്തവണകളായി ഇസി EMI സ്വന്തമാക്കാം. ഒപ്പം 1,000 രൂപ വിലയുള്ള കെറ്റിൽ സൗജന്യമായും നേടാം.
1: പിട്ടാപ്പിള്ളിയിൽ ഏജൻസീസ്.
2: ഇനി കേൾക്കാം SP ബാലസുബ്രഹ്മണ്യവും സംഘവും പാടിയ ഗാനം, ചിത്രം ചിന്നത്തമ്പി.

0: FM പ്രധാന വാർത്തകൾ.
1: പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ കൊൽക്കത്തയിൽ തെരഞ്ഞെടുപ്പ് അവലോകന യോഗം ചേർന്നു. 294 അസംബ്ലി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രധാനമന്ത്രി ഷീ ജിൻപിങ്ങും ബീജിംഗിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, സാങ്കേതികവിദ്യ, പ്രാദേശിക സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിലെ സംഘർഷങ്ങൾക്കിടയിലും സഹകരണം ഉറപ്പാക്കിയാണ് കൂടിക്കാഴ്ച. ഗർഭാശയഗള ക്യാൻസർ പ്രതിരോധിക്കുന്ന HPV വാക്സിനേഷൻ ഈ മാസം 31 വരെ എല്ലാ ഗവൺമെന്റ് ആശുപത്രികളിലും ലഭ്യമാണെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ലക്നൌവിൽ രാത്രി 7:30 മത്സരം.
0: FM പ്രധാന വാർത്തകൾ.
2: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
3: എന്നും രാവിലെ 7:00.
2: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഈ ശനിയാഴ്ച നിങ്ങൾ ആഗ്രഹിച്ച ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് എല്ലാം സ്വന്തമാക്കാം പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ.
5: ഫിനാൻസ് പർച്ചേസുകൾക്ക് ഇതുവരെ ലഭിക്കാത്ത ബെനിഫിറ്റ്സ്, 000 സ്കീമുകൾ, ലോ EMI കാർഡ് ലിമിറ്റ് ഉള്ളവർക്ക് 40,000 രൂപ വരെ ഓഫർ, സീനിയർ സിറ്റിസൺസിന് ECEMI 31,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, കൂടാതെ എല്ലാ ഫിനാൻസ് പർച്ചേസിനും ഷുവർ ഗിഫ്റ്റുകളും. പിട്ടാപ്പിളിൽ ഏജൻസീസ്.
6: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
7: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
8: ട്രെയിൻ സമയം.
1: ട്രെയിൻ നമ്പർ 16606, തിരുവനന്തപുരം മംഗലാപുരം ഏറനാട് എക്സ്പ്രസ്, 1 മിനിറ്റ് വൈകി 11:34. ട്രെയിൻ നമ്പർ 16160, മംഗലാപുരം ചെന്നൈ എഗ്മോർ എക്സ്പ്രസ്, 11:38 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. ട്രെയിൻ നമ്പർ 16326, കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ്, 10:55 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.
8: ട്രെയിൻ സമയം.

0: summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Camp and get a 20-point vehicle checkup with AC performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
1: Kia, movement that inspires.
2: ചെറിയ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇനി വലിയ കാത്തിരിപ്പ് ഒന്നും വേണ്ട. പിട്ടാപ്പിള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ എയർ ഫ്രയർ, മിക്സി, ഫാൻ, തവ തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളെല്ലാം ഒന്നിച്ച് 7,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ തുച്ഛമായ മാസത്തവണകളായി ഇസി EMI സ്വന്തമാക്കാം. ഒപ്പം 1,000 രൂപ വിലയുള്ള കെറ്റിൽ സൗജന്യമായും നേടാം.
3: പിട്ടാപ്പിള്ളിയിൽ ഏജൻസീസ്.
4: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
5: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
6: വായിക്കുന്നത് രേഷ്മ. അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത്, കുഴിമണ്ണ ഗ്രാമപഞ്ചായത്ത്, കുഴിമണ്ണ കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച മഴക്കാല പൂർവ്വ പ്രതിരോധ ക്യാമ്പയിൻ ഒരുക്കം പഞ്ചായത്ത് പ്രസിഡന്റ് PT മെഹമ്മൂദ് ഉദ്ഘാടനം ചെയ്തു. നാളെ അങ്ങാടിതല ശുചീകരണവും ഗൃഹതല പ്രതിരോധ പ്രവർത്തനങ്ങളും ആരംഭിക്കും. കൂടാതെ വാർഡ് തലങ്ങളിൽ കൺവെൻഷനുകൾ സംഘടിപ്പിക്കുകയും പൊതു സ്വകാര്യ സ്ഥാപനങ്ങളും വിദ്യാലയങ്ങളും ശുചീകരിക്കുകയും ചെയ്യും. മലപ്പുറം ജില്ലയിലെ വേങ്ങര ഗ്രാമപഞ്ചായത്തും ജലനിധി സ്കീം ലെവൽ കമ്മിറ്റിയും സംയുക്തമായി നടത്തിയ ജനസമ്പർക്ക പരിപാടി വേങ്ങര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫാത്തിമ ചോലക്കൻ ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെ വായനയുടെ ലോകത്തേക്ക് ചേർത്തുപിടിക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പും RGSA മലപ്പുറം ജില്ലാ പ്രോഗ്രാം മാനേജ്മെന്റ് യൂണിറ്റും സംയുക്തമായി നടപ്പാക്കുന്ന അക്ഷരോന്നതി പദ്ധതിയുടെ പുസ്തക വിതരണം മഞ്ചേരിയിൽ സംഘടിപ്പിച്ചു. മഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിലുള്ള ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾക്കായി 2,000 പുസ്തകങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി കൈമാറിയത്. ഹോസ്റ്റൽ പരിസരത്ത് നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് എക്സ്റ്റൻഷൻ ഓഫീസർ പ്രവീൺ കുമാർ പുസ്തകങ്ങൾ കൈമാറി വിതരണോദ്ഘാടനം നിർവഹിച്ചു. നാട്ടുവൃത്താന്തം സമാപിച്ചു.
5: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
7: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
8: ഈ ശനിയാഴ്ച നിങ്ങൾ ആഗ്രഹിച്ച ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് എല്ലാം സ്വന്തമാക്കാം പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ.
9: ഫിനാൻസ് പർച്ചേസുകൾക്ക് ഇതുവരെ ലഭിക്കാത്ത ബെനിഫിറ്റ്സ്, 000 സ്കീമുകൾ, ലോ EMI കാർഡ് ലിമിറ്റ് ഉള്ളവർക്ക് 40,000 രൂപ വരെ ഓഫർ, സീനിയർ സിറ്റിസൺസിന് ECEMI 31,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, കൂടാതെ എല്ലാ ഫിനാൻസ് പർച്ചേസിനും ഷുവർ ഗിഫ്റ്റുകളും. പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
10: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 8:23
11: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും I care, you can trust.
12: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
13: കൂടാതെ 16, 21, 40 എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
12: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
13: ഫോൺ 9744550424.
14: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
15: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
16: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
2: ചെറിയ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇനി വലിയ കാത്തിരിപ്പ് ഒന്നും വേണ്ട. പിട്ടാപ്പിള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ എയർ ഫ്രയർ, മിക്സി, ഫാൻ, തവ തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളെല്ലാം ഒന്നിച്ച് 7,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ തുച്ഛമായ മാസത്തവണകളായി ECEMI സ്വന്തമാക്കാം. ഒപ്പം 1,000 രൂപ വിലയുള്ള കെറ്റിൽ സൗജന്യമായും നേടാം.
3: പിട്ടാപ്പിള്ളിയിൽ ഏജൻസീസ്.
17: അല്ല ഭാസ്കര ഏട്ടാ, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
18: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടും. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടുമാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
17: അതിപ്പോ എന്താ?

0: നമ്മളെ കിംസ് അൽഷിഫേന്ന് ചെയ്താ പോരെ.
1: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫേന്നു?
0: അതേന്ന്. നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
1: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
2: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
3: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
2: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332999.
4: ഈ ശനിയാഴ്ച നിങ്ങൾ ആഗ്രഹിച്ച ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് എല്ലാം സ്വന്തമാക്കാം പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ.
5: ഫിനാൻസ് പർച്ചേസുകൾക്ക് ഇതുവരെ ലഭിക്കാത്ത ബെനിഫിറ്റ്സ്, 000 സ്കീമുകൾ, ലോ EMI കാർഡ് ലിമിറ്റ് ഉള്ളവർക്ക് 40,000 രൂപ വരെ ഓഫർ, സീനിയർ സിറ്റിസൺസിന് ECEMI 31,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, കൂടാതെ എല്ലാ ഫിനാൻസ് പർച്ചേസിനും ഷുവർ ഗിഫ്റ്റുകളും. പിട്ടാപ്പിളിൽ ഏജൻസീസ്.
6: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
7: കാർഷിക വൃത്താന്തം
6: എന്നും രാവിലെ 6:30.
7: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
6: കണ്ടംകുളത്തി പ്രസവരക്ഷ.
8: സമയം 11:30.
9: ആകാശവാണി 102.7 മഞ്ചേരി FM.
10: പ്രിയതര ഗീതങ്ങൾ.

നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രിയതര ഗീതങ്ങളിൽ നിങ്ങൾക്കൊപ്പം ഞാൻ സ്നേഹപ്രഭയാണ്. നമ്മൾ ഓരോരുത്തർക്കും ചില പ്രിയ ഗാനങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം കൊണ്ടല്ലെങ്കിലും മനസ്സിനോട് വളരെ അടുത്ത് നിൽക്കുന്നവ. ആദ്യമായി കേട്ടപ്പോൾ മനസ്സിലുണ്ടായ അനുഭൂതി അതുപോലെ തരാൻ ഈ ഗാനത്തിന് ഇന്നും കഴിയുന്നു. വാക്കുകളിലും സ്വരത്തിലും പ്രണയത്തിന്റെ മൃദുത്വം നിറച്ച് മനസ്സിനെ തൊടുന്ന ഒരു ഗാനം. ശശി ചിറ്റഞ്ഞൂരിന്റെ വരികളിൽ നിറഞ്ഞു നിൽക്കുന്ന ആഴമുള്ള സ്നേഹവും രവീന്ദ്ര സംഗീതവും ഒരു സ്വപ്നലോകം തന്നെ തീർക്കുന്നു. കേൾക്കാം പ്രിയതരഗീതങ്ങളിലൂടെ ആദ്യം ഗാനമേള എന്ന ചിത്രത്തിലെ യേശുദാസ് പാടിയ ഗാനം.

പ്രണയം എന്ന വാക്കിനൊപ്പം ചേർത്ത് വെക്കാൻ തോന്നിയിട്ടുള്ള ഒരു യുഗ്മഗാനം. കമൽ സംവിധാനം ചെയ്ത മഴയെത്തും മുൻപേ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. സ്നേഹവും വേദനയും നന്ദനും ഉമയും പരസ്പരപൂരകമായി പങ്കുവയ്ക്കുന്നത് കൈതപ്രം അതിസൂക്ഷ്മമായി വരികളിൽ ഇഴ ചേർത്തിരിക്കുന്നു. പ്രണയവും സൗന്ദര്യവും നിറഞ്ഞു തുളുമ്പുന്ന ഈ പാട്ട് എന്നെപ്പോലെ നിങ്ങളിൽ പലരുടെയും പ്രിയഗീതമായിരിക്കും.

നേർത്ത മഞ്ഞുമഴ മനസ്സിൽ പെയ്തതുപോലൊരു പാട്ട്. ഒരാളുടെ സാന്നിധ്യം മറ്റൊരാളുടെ ലോകം എങ്ങനെ നിറയ്ക്കുന്നു എന്ന് പറഞ്ഞു തരുന്ന സംഗീതയാത്ര. അതെങ്ങനെ ഹൃദയത്തിൽ തൊടാതിരിക്കും? ശിലയായി നിന്നിടാം നിന്നെ നോക്കി എന്ന വരികളിൽ നിറയുന്ന അടുപ്പം എത്ര ഹൃദ്യം! ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് കൈലാഷ് മേനോൻ സംഗീതം നൽകി. നിത്യാമാമനും കെ എസ് ഹരിശങ്കറും പാടിയ ഗാനം കേൾക്കാമിനി. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

കൗമാരപ്രായത്തിലുള്ള പെൺമനസിന്റെ പരിച്ഛേദം തന്നെയല്ലേ ഗിരീഷ് പുത്തഞ്ചേരി ഈ വരികളിൽ ആവാഹിച്ചത്. ചിത്ര തന്റെ മാസ്മരിക ശബ്ദത്തിലൂടെ അതിന് ജീവനും നൽകി. ആസ്വദിക്കാം 1997 പുറത്തിറങ്ങിയ 6 തമ്പുരാൻ എന്ന ചിത്രത്തിലെ ഈ ഗാനം.

മനസ്സിനെ സാവധാനത്തിൽ എന്നാൽ അഗാധതയിൽ സ്പർശിക്കുന്ന ഒരു ഗാനം, പറയാതെ ബാക്കിയാകുന്ന വികാരങ്ങളുടെ സ്വരമാണ് ഈ പാട്ടിനുള്ളതെന്ന് തോന്നിയിട്ടുണ്ട്. അസമിൽ നിന്നുള്ള പാപ്പോൺ എന്ന ഗായകന്റെ മൃദുശബ്ദത്തിൽ കേൾക്കാം പ്രിയതര ഗീതങ്ങളിലെ അടുത്ത ഗാനം. ചിത്രം ദം ലഗാക്കെ ഹൈഷ. ഇതിലെ വരികൾ എഴുതിയ വരുൺ ഗ്രോവറിന് 2015 മികച്ച ഗാനരചനയ്ക്കുള്ള ദേശീയ പുരസ്കാരവും ലഭിക്കുകയുണ്ടായി. അനു മാലിക്കാണ് ഈ ഗാനത്തിന് സംഗീതം നൽകിയിട്ടുള്ളത്.

മുഖപുരയെന്നും പറയാനില്ലാതെയും ഒരു ഗാനം പങ്കുവയ്ക്കട്ടെ. ഒക്ടോബറിന്റെ നഷ്ടമായി 2024 വിട്ടുപോയ എന്റെ അമ്മയ്ക്ക് മുന്നിൽ സമർപ്പിക്കുന്നു. വരികൾ കോന്നിയൂർ ഭാസ്, സംഗീതം രവീന്ദ്രൻ, പാടിയത് യേശുദാസും ചിത്രയും. ചിത്രം കളിപ്പാട്ടം.

സച്ചിയുടെ സംവിധാനത്തിൽ പിറന്ന അനാർക്കലി എന്ന ചിത്രം കടലിന്റെ നീലത്തിൽ ചാലിച്ചൊരു പ്രണയകഥ. സിനിമയാണ് ആദ്യം ഇഷ്ടപ്പെട്ടത്. പതിയെ പതിയെ അതിലെ ഈ ഗാനവും ഹൃദയത്തോട് ചേർന്നുപോയി. രണ്ടു ഹൃദയങ്ങൾ തമ്മിൽ മിണ്ടാതെയും ആഴത്തിൽ ബന്ധപ്പെടുന്ന അനുഭവം, വാക്കുകൾക്കതീതമായ ആകാംക്ഷ, തിരിച്ചുവരുമെന്ന പ്രതീക്ഷ, അതിനൊപ്പം ഒരു ചെറുവേദന, ഇതെല്ലാം ചേർന്ന ഒരു സംഗീതയാത്രയാണ് ഈ ഗാനം. വിദ്യാസാഗറിന്റെ സംഗീതം സിനിമയുടെ വൈകാരിക ഭാവത്തോട് അത്രയേറെ ഇഴുകിച്ചേരുന്നതായി അനുഭവിച്ചറിയാം.

ഉള്ളിലെ പ്രണയം തിരിച്ചറിയുന്നതിനെ എത്ര ലളിതവും മനോഹരവുമായാണ് കൈതപ്രം ഈ ഗാനത്തിന്റെ വരികളിലൂടെ വരച്ചിട്ടിരിക്കുന്നത്. ഒരു ചെറുചിരിയോടെ ഈ പാട്ടിനൊപ്പം ആരുടെ മനസ്സും ഒന്ന് സഞ്ചരിച്ചു പോകും. ചിത്രം ബൈസിക്കിൾ തീവ്സ്, പാടിയത് ശങ്കർ മഹാദേവൻ.

ഒരു തീവണ്ടിയുടെ താളത്തിൽ ഈ ഗാനം നമ്മയും കൂടെ കൂട്ടുകയാണ്. പ്രിയപ്പെട്ടവരോടൊപ്പം യാത്ര പോകുമ്പോൾ മനസ്സിന് കിട്ടുന്ന സന്തോഷം ഈ പാട്ടിന് നൽകാൻ കഴിയുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം കേൾക്കാം പ്രിയതര ഗീതങ്ങളിൽ അടുത്തതായി.

സ്ത്രീത്വത്തെ എന്നും ആഘോഷിച്ച മാധവിക്കുട്ടിയുടെ ജീവിതം ആമി എന്ന പേരിൽ ചലച്ചിത്രമായപ്പോൾ പിറവിയെടുത്ത ഗാനം. റഫീഖ് അഹമ്മദ് വാക്കുകൾ കൊണ്ട് വരച്ചിട്ടത് കമലയുടെ മനസ്സും ജീവിതവും. പ്രിയതര ഗീതങ്ങളിൽ അവസാനമായി കേൾക്കാം. ഇഷ്ടങ്ങളുടെ പട്ടികയിൽ എന്നും മുന്നിൽ തന്നെയുള്ള ഈ ഗാനം പാടിയത് ശ്രേയ ഘോഷാൽ.

എന്റെ പ്രിയതര ഗീതങ്ങളുടെ യാത്ര തൽക്കാലം അവസാനിക്കുകയാണ്. കേട്ടതിനും കൂടെയുണ്ടായതിനും എല്ലാവരോടും സ്നേഹമറിയിക്കുന്നു. വീണ്ടും മറ്റൊരു പ്രിയതര ഗീതത്തിൽ കൂടെ ചേരാമെന്ന പ്രതീക്ഷയിൽ വിട പറയുന്നു. നന്ദി, നമസ്കാരം.

0: പ്രിയതര ഗീതങ്ങളിൽ ഇന്ന് ഇഷ്ടഗാനങ്ങൾ പങ്കുവച്ചത് ആകാശവാണി മഞ്ചേരി FM അവതാരക വി സ്നേഹപ്രഭ.
1: നിർവഹണം മുനീർ ആമയൂർ. നിർവഹണ സഹായം യു കൃഷ്ണപ്രസാദ്.

0: कानूनी सहायता टेली लॉ के ऐप वेबसाइट www.tele-law.in या टोल फ्री नंबर 14454 से प्राप्त की जा सकती है।
1: ആഗ ശിവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 11 മണി കഴിഞ്ഞ് 52 മിനിറ്റ് 8 സെക്കൻഡ്.

0: സേവന വാർത്തകൾ. പാലക്കാട് താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഈ അധ്യയന വർഷത്തെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുള്ള സ്കൂൾ ബസ്സുകളുടെ സുരക്ഷാ പരിശോധന ഈ മാസം 20-23 തീയതികളിൽ രാവിലെ 9 പാലക്കാട് വിക്ടോറിയ കോളേജ് ഗ്രൌണ്ടിൽ നടക്കും. വിദ്യാഭ്യാസ സ്ഥാപന മേധാവികൾ സ്കൂൾ വാഹനങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കി സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ അറിയിച്ചു.
1: ചെറിയ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇനി വലിയ കാത്തിരിപ്പൊന്നും വേണ്ട. പിട്ടാപ്പിലിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ എയർ ഫ്രയർ, മിക്സി, ഫാൻ, തവ തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളെല്ലാം ഒന്നിച്ച് 7000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ തുച്ഛമായ മാസത്തവണകളായി ECEMI സ്വന്തമാക്കാം. ഒപ്പം 1000 രൂപ വിലയുള്ള കെറ്റിൽ സൗജന്യമായും നേടാം.
2: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
0: നിലമ്പൂർ ITDP നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ചുങ്കത്തറ CTC ടൈലറിംഗ് സെന്ററിൽ 2026-28 വർഷത്തേക്ക് തയ്യൽ പരിശീലനത്തിന് പട്ടികവർഗ്ഗക്കാരായ യുവതികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. 18-35 ഇടയിൽ പ്രായമുള്ള 8 തരം പാസായ പട്ടികവർഗ്ഗക്കാരായ വനിതകൾക്ക് അപേക്ഷിക്കാം. കോഴ്സിന്റെ കാലാവധി 2026 ജൂൺ 1 മുതൽ 2028 മെയ് 31 വരെ ആയിരിക്കും. താത്പര്യമുള്ളവർ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ, സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് എന്നിവ സഹിതം ഈ മാസം 18 നിലമ്പൂർ ITDP ഓഫീസിലോ CTC ചുങ്കത്തറയിലോ ലഭ്യമാക്കണം. ഫോൺ നമ്പർ 0493122-0315. നമ്പർ വീണ്ടും പറയാം, 0493122-0315.
3: ഈ ശനിയാഴ്ച നിങ്ങൾ ആഗ്രഹിച്ച ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് എല്ലാം സ്വന്തമാക്കാം പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ.
4: ഫിനാൻസ് പർച്ചേസുകൾക്ക് ഇതുവരെ ലഭിക്കാത്ത ബെനിഫിറ്റ്സ്, 000 സ്കീമുകൾ, ലോ EMI കാർഡ് ലിമിറ്റ് ഉള്ളവർക്ക് 40,000 രൂപ വരെ ഓഫർ, സീനിയർ സിറ്റിസൺസിന് ECEMI 31,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, കൂടാതെ എല്ലാ ഫിനാൻസ് പർച്ചേസിനും ഷുവർ ഗിഫ്റ്റുകളും. പിട്ടാപ്പിളിൽ ഏജൻസീസ്.

0: പാലക്കാട് കേരളശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 2026-27 സാമ്പത്തിക വർഷത്തെ വ്യക്തിഗത ആനുകൂല്യങ്ങൾക്ക് അപേക്ഷിക്കാം. അപേക്ഷാ ഫോമുകൾ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ലഭിക്കും. പൂരിപ്പിച്ച അപേക്ഷാ ഫോമുകൾ അടുത്തമാസം 5 വൈകിട്ട് 5 വരെ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. ഫോൺ നമ്പർ 04-91-28-40-254. നമ്പർ ആവർത്തിക്കാം, 04-91-28-240-254.
1: ചെറിയ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇനി വലിയ കാത്തിരിപ്പ് ഒന്നും വേണ്ട. പിട്ടാപ്പിലിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ എയർ ഫ്രയർ, മിക്സി, ഫാൻ, തവ തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളെല്ലാം ഒന്നിച്ച് 7000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ തുച്ഛമായ മാസത്തവണകളായി ഇസി ഇഎംഐയിൽ സ്വന്തമാക്കാം. ഒപ്പം 1000 രൂപ വിലയുള്ള കെറ്റിൽ സൗജന്യമായും നേടാം.
2: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
3: കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
4: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Kinetics 2.0, and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
5: Kia, movement that inspires.
6: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
7: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
6: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
8: ബി ആർ ജി സി എ ജെ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം എന്നും രാവിലെ 8:15.
9: ബി ആർ ജി സി ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് 7907966544.
10: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
11: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
12: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
11: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
12: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
11: ഫോൺ 9744550424.
13: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
14: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
13: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
15: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
16: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹേ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരേ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ് കേ സാത്ത് ബിതാ സകോ.
15: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
17: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
18: എന്നും രാവിലെ 8:30.
17: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
18: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
2: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.

0: FM പ്രധാന വാർത്തകൾ.
1: ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ നീറ്റ് പരീക്ഷ ജൂൺ 21 നടത്തുമെന്ന് NTA. അടുത്ത മാസം 14 പരീക്ഷാർത്ഥികൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കും. വിദ്യാർത്ഥികൾക്കാണ് ഗവൺമെന്റ് ആദ്യ മുൻഗണന നൽകുന്നതെന്നും അവരുടെ കാര്യങ്ങൾക്ക് അർഹമായ പരിഗണന ഉണ്ടാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. അടുത്ത വർഷം മുതൽ നീറ്റ് UG പരീക്ഷ ഇപ്പോഴത്തെ OMR സംവിധാനത്തിൽ നിന്ന് കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കി മാറ്റുമെന്നും കേന്ദ്രമന്ത്രി ന്യൂഡൽഹിയിൽ അറിയിച്ചു. വിദേശകാര്യമന്ത്രി ഡോക്ടർ SJ ന്യൂഡൽഹിയിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ജിയുമായി കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യയിലെ സാഹചര്യവും അതിന്റെ പ്രത്യാഘാതങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തതായി ജയ്ശങ്കർ സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. വിദൂഷ പ്രചാരണത്തോട് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ. ചിലർ കേരളത്തിൽ ബോധപൂർവം വർഗീയ ചേരിതിരിവുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും സതീശൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാന മന്ത്രിസഭയിൽ മികച്ച ടീം ഉണ്ടാകുമെന്നും VD സതീശൻ. മുൻമന്ത്രി ജി കാർത്തികേയന്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LDF ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയം സംസ്ഥാന നേതൃത്വം ചർച്ച ചെയ്തുവെന്നും പാർട്ടി ഘടകങ്ങളിൽ തോൽവിയുടെ കാരണങ്ങളെല്ലാം ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന്. ജില്ലയിലെ തെരഞ്ഞെടുപ്പ് തോൽവി യോഗം ചർച്ച ചെയ്യും. അവധിക്കാലം ആഘോഷമാക്കാൻ ഇടുക്കിയിലേക്ക് സഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചതോടെ ജില്ലയിലെ ജലവിനോദങ്ങൾക്ക് വൻ തിരക്ക്. ഹൈഡൽ ടൂറിസം സെന്ററുകളിലാണ് ഏറ്റവും കൂടുതൽ സഞ്ചാരികളുടെ തിരക്ക്.
0: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
1: ആദ്യം തിരൂർ സ്റ്റേഷനിലെ സമയക്രമം പറയാം. ട്രെയിൻ നമ്പർ 1207-6 തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി 12:05, 1665 ബംഗളൂരു തിരുവനന്തപുരം ഏറനാട് എക്സ്പ്രസ് 12:08, 1615 ചെന്നൈ ബംഗളൂരു എക്സ്പ്രസ് 18, 1207-5 കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി 2:19, 1632-4 ബംഗളൂരു കോയമ്പത്തൂർ എക്സ്പ്രസ് 2:34, 1650 കന്യാകുമാരി ബംഗളൂരു പരശുറാം എക്സ്പ്രസ് 2:55. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5609 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54, 1635 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01 എത്തിച്ചേരുമെന്ന് കരുതുന്നു.
2: ട്രെയിൻ സമയം.
3: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
5: കാർഷിക വൃത്താന്തം
4: എന്നും രാവിലെ 6:30.
5: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
4: കണ്ടംകുളത്തി പ്രസവരക്ഷ.
6: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Gap and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
7: Kia, movement that inspires.
1: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 12 കഴിഞ്ഞ 4:35 സെക്കൻഡുമായിരിക്കുന്നു. ഇനി 12:05 ഇംഗ്ലീഷിൽ വാർത്തകൾ.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 12 മണി കഴിഞ്ഞ് 7 സെക്കൻഡ്. മധ്യാഹ്ന പ്രക്ഷേപണത്തിൽ ഇന്നാ നിങ്ങൾക്കൊപ്പം ഞാൻ സി പ്രവിതാ.

0: 10 ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: ചെറിയ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇനി വലിയ കാത്തിരിപ്പ് ഒന്നും വേണ്ട. പിട്ടാപ്പിലിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ എയർ ഫ്രയർ, മിക്സി, ഫാൻ, തവ തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളെല്ലാം ഒന്നിച്ച് 7000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ തുച്ഛമായ മാസത്തവണകളായി ECEMI സ്വന്തമാക്കാം. ഒപ്പം 1000 രൂപ വിലയുള്ള കെറ്റിൽ സൗജന്യമായും നേടാം.
5: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
6: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
7: ഇന്നത്തെ ഗാനം
6: എന്നും രാവിലെ 7:35.
7: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെ സായാഹ്ന OP.
6: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
8: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
6: രാവിലെ 8:23.
7: പ്രായോജകർ,
6: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
7: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
9: ഈ ശനിയാഴ്ച നിങ്ങൾ ആഗ്രഹിച്ച ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് എല്ലാം സ്വന്തമാക്കാം പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ.
10: ഫിനാൻസ് പർച്ചേസുകൾക്ക് ഇതുവരെ ലഭിക്കാത്ത ബെനിഫിറ്റ്സ്.

0: സീറോ സ്കീമുകൾ. ലോ ഇ എം ഐ കാർഡ് ലിമിറ്റ് ഉള്ളവർക്ക് 40,000 രൂപ വരെ ഓഫർ. സീനിയർ സിറ്റിസൺസിന് ഇ സി ഇ എം ഐ 31,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ. കൂടാതെ എല്ലാ ഫിനാൻസ് പെർച്ചേസിനും ഷുവർ ഗിഫ്റ്റുകളും. പിട്ടപ്പള്ളി ഏജൻസീസ്.
1: എബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. എബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
2: ചെറിയ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇനി വലിയ കാത്തിരിപ്പ് ഒന്നും വേണ്ട. പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ എയർ ഫ്രയർ, മിക്സി, ഫാൻ, തവ തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളെല്ലാം ഒന്നിച്ച് 7,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ തുച്ഛമായ മാസത്തവണകളായി ഇസി ഇഎംഐയിൽ സ്വന്തമാക്കാം. ഒപ്പം 1,000 രൂപ വിലയുള്ള കെറ്റിൽ സൗജന്യമായും നേടാം.
3: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
4: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
5: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
4: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: ഫോൺ 9744555024.
6: ഈ ശനിയാഴ്ച നിങ്ങൾ ആഗ്രഹിച്ച ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് എല്ലാം സ്വന്തമാക്കാം. പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ.
0: ഫിനാൻസ് പർച്ചേസുകൾക്ക് ഇതുവരെ ലഭിക്കാത്ത ബെനിഫിറ്റ്സ്. 000 സ്കീമുകൾ. ലോ ഇ എം ഐ കാർഡ് ലിമിറ്റ് ഉള്ളവർക്ക് 40,000 രൂപ വരെ ഓഫർ. സീനിയർ സിറ്റിസൺസിന് ഇ സി ഇ എം ഐ 31,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ. കൂടാതെ എല്ലാ ഫിനാൻസ് പെർച്ചേസിനും ഷുവർ ഗിഫ്റ്റുകളും. പിട്ടാപ്പിളിൽ ഏജൻസീസ്.
7: കൊരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
8: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
9: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലും.
7: സാന്ത്വനത്തിന്റെ കരസ്പർശം.
2: ചെറിയ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇനി വലിയ കാത്തിരിപ്പ് ഒന്നും വേണ്ട. പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ എയർ ഫ്രയർ, മിക്സി, ഫാൻ, തവ തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളെല്ലാം ഒന്നിച്ച് 7,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ തുച്ഛമായ മാസത്തവണകളായി ഇസി ഇഎംഐയിൽ സ്വന്തമാക്കാം. ഒപ്പം 1,000 രൂപ വിലയുള്ള കെറ്റിൽ സൗജന്യമായും നേടാം.
3: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
10: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
11: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
10: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി.
6: ഈ ശനിയാഴ്ച നിങ്ങൾ ആഗ്രഹിച്ച ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് എല്ലാം സ്വന്തമാക്കാം. പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ.
0: ഫിനാൻസ് പെർച്ചേസുകൾക്ക് ഇതുവരെ ലഭിക്കാത്ത ബെനിഫിറ്റ്സ്. 000 സ്കീമുകൾ. ലോ ഇ എം ഐ കാർഡ് ലിമിറ്റ് ഉള്ളവർക്ക് 40,000 രൂപ വരെ ഓഫർ. സീനിയർ സിറ്റിസൺസിന് ഇസി ഇ എം ഐ 31,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ. കൂടാതെ എല്ലാ ഫിനാൻസ് പെർച്ചേസിനും ഷുവർ ഗിഫ്റ്റുകളും. പിട്ടാപ്പിളിൽ ഏജൻസീസ്.
12: ഇനി കേൾക്കാം വിളയിൽ ഫസീലയും സംഘവും പാടിയത്.

0: ആശുപത്രി കൊണ്ടോട്ടി ദൃഷ്ടി.
1: ദിവസവും കാലത്ത് 6:35 വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
2: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ.
3: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷയെടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
4: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
3: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ഫോൺ 9744555-0424.
5: ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇനി വലിയ കാത്തിരിപ്പ് ഒന്നും വേണ്ട. പിട്ടാപ്പിലിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ എയർ ഫ്രയർ, മിക്സി, ഫാൻ, തവ തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളെല്ലാം ഒന്നിച്ച് 7,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ തുച്ഛമായ മാസത്തവണകളായി EMI സ്വന്തമാക്കാം. ഒപ്പം 1,000 രൂപ വിലയുള്ള കെറ്റിൽ സൗജന്യമായും നേടാം.
6: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
7: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം എന്നും രാവിലെ 8:15.
8: BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് 7907966544.
9: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Connect 2.0, and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
10: Kia, movement that inspires.
11: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
12: ഈ ശനിയാഴ്ച നിങ്ങൾ ആഗ്രഹിച്ച ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് എല്ലാം സ്വന്തമാക്കാം. പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ.
13: ഫിനാൻസ് പർച്ചേസുകൾക്ക് ഇതുവരെ ലഭിക്കാത്ത ബെനിഫിറ്റ്സ്, 000 സ്കീമുകൾ, ലോ EMI കാർഡ് ലിമിറ്റ് ഉള്ളവർക്ക് 40,000 രൂപ വരെ ഓഫർ, സീനിയർ സിറ്റിസൺസിന് ECEMI 31,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, കൂടാതെ എല്ലാ ഫിനാൻസ് പർച്ചേസിനും ഷുവർ ഗിഫ്റ്റുകളും. പിട്ടാപ്പിളിൽ ഏജൻസീസ്.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
1: കാർഷിക വൃത്താന്തം
4: എന്നും രാവിലെ 6:30.
1: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
4: കണ്ടംകുളത്തി പ്രസവരക്ഷ.
14: Summer's here and your Kia deserves the best care from

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 12 മണി കഴിഞ്ഞ് 27 മിനിറ്റും 8 സെക്കൻഡുമായിരിക്കുന്നു. ഇപ്പോൾ ജാലകം. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് മലപ്പുറം ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസിൽ പുതിയ അംഗങ്ങളെ ചേർക്കുന്നതിന് അവസരം. അംഗങ്ങളെ ചേർക്കുന്നതിനായി ഇനി പറയുന്ന വിവിധ വില്ലേജുകളിലുള്ളവർ അതാത് ദിവസം അപേക്ഷകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി മലപ്പുറം ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസിലെത്തിക്കണം. ഫോൺ നമ്പർ 0483273201. മെയ് 19 ഈഴവതിരുത്തി പൊന്നാനി, മെയ് 21 തവന്നൂർ കാലടി, മെയ് 23 മലപ്പുറം മേൽമുറി പാണക്കാട്, ജൂൺ 6 കോടൂർ കൂട്ടിലങ്ങാടി, ജൂൺ 9 മുറയൂർ പൂക്കോട്ടൂർ, ജൂൺ 11 പുൽപ്പറ്റ, ജൂൺ 15 മുതുവല്ലൂർ, ജൂൺ 17 കുഴിമണ്ണ, ജൂൺ 20 ചീക്കോട്, ജൂൺ 23 വാഴക്കാട്, ജൂൺ 27 നെടിയിരുപ്പ് കൊണ്ടോട്ടി, ജൂലൈ 6 വാഴയൂർ, ജൂലൈ 9 ചെറുകാവ് പുളിക്കൽ, ജൂലൈ 13 കീഴുപറമ്പ്, ജൂലൈ 16 ഊർങ്ങാട്ടിരി വെറ്റിലപ്പാറ, ജൂലൈ 18 അരീക്കോട്, ജൂലൈ 21 കാവന്നൂർ, ജൂലൈ 23 മഞ്ചേരി പയ്യനാട്, ജൂലൈ 25 നറുകര, ജൂലൈ 28 തൃക്കിളങ്ങോട് കാരക്കുന്ന് ഇളങ്കൂർ. സംസ്ഥാന കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കൾക്ക് 2026-27 അധ്യയന വർഷത്തെ പഠന കിറ്റുകൾ വിതരണം ചെയ്യുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിൽ 1 മുതൽ 7 ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ആനുകൂല്യം ലഭിക്കുക. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷാ ഫോമുകൾ പാലക്കാട് വെൽഫെയർ ഫണ്ട് ഇൻസ്പെക്ടർ ഓഫീസിൽ ലഭ്യമാണ്. പൂരിപ്പിച്ച അപേക്ഷകൾക്കൊപ്പം വിദ്യാർത്ഥി നിലവിൽ പഠിക്കുന്ന ക്ലാസ് ഏതെന്ന് വ്യക്തമാക്കുന്ന സ്കൂൾ മേധാവിയുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അവസാന തീയതി ഇന്നാണ്. ഫോൺ നമ്പർ പറയാം, 0491251575. ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 20 സെക്കൻഡും. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് തുടക്കമായി. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. BD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. നീറ്റ് UG പുനഃപരീക്ഷ June 21. പരീക്ഷാ സമയം 15 മിനിറ്റ് കൂടി ദീർഘിപ്പിച്ചതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. SSLC പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. ഫലം പരിശോധിക്കാൻ വിപുലമായ ക്രമീകരണങ്ങൾ. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ വ്യാപക മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ്, ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം.

0: വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് തുടക്കമായി. യുഎഇ, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ ശ്രീ മോദി ഇന്ന് യുഎഇയിലെത്തും. യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. രണ്ടാം പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന അദ്ദേഹം വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് യെട്ടനെയും സന്ദർശിക്കും. തുടർന്ന് സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളും ശ്രീ നരേന്ദ്രമോദി സന്ദർശിക്കും. സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. ബി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യുഡിഎഫ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച നടക്കും. വിവിധ ഘടകകക്ഷികളുടെ മന്ത്രിസ്ഥാനം, വകുപ്പുകൾ തുടങ്ങിയവ സംബന്ധിച്ച് വിപുലമായ ചർച്ചകളും സജീവമാണ്. യുഡിഎഫ് നേതൃയോഗവും ഇന്ന് ചേരുന്നുണ്ട്. അതേസമയം നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ, മുതിർന്ന നേതാക്കളായ പി ജെ ജോസഫ്, അടൂർ പ്രകാശ് എന്നിവരെയും സിപിഐഎം പോളിംഗ് ബ്യൂറോ അംഗം പിണറായി വിജയനെയും സന്ദർശിച്ചു. രാജ്യത്ത് ഇന്ധനവിലയിൽ വർദ്ധന. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 3 രൂപ എണ്ണക്കമ്പനികൾ വർദ്ധിപ്പിച്ചു. ആഗോളതലത്തിൽ ഇന്ധനവില കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. തിരുവനന്തപുരത്ത് പെട്രോൾ ലിറ്ററിന് 110 രൂപ 25 പൈസയും ഡീസലിന് 99 രൂപ 63 പൈസയുമായി. നീറ്റ് യുജി പുനഃപരീക്ഷ ജൂൺ 21 നടക്കും. പരീക്ഷാ സമയം 15 മിനിറ്റ് കൂടി ദീർഘിപ്പിച്ചതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് അടുത്ത മാസം 14 മുൻപ് അഡ്മിറ്റ് കാർഡ് ലഭ്യമാക്കും. നിലവിലുള്ള ഒഎംആർ അധിഷ്ഠിത രീതിക്ക് പകരം അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലായിരിക്കും പരീക്ഷ നടത്തുകയെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു.
1: എക്സാമിനേഷൻ ഹോ ഗെ ഉസ് എക്സാമിനേഷൻ കീ ഫീസ് കോ ഹം സ്റ്റുഡന്റ് കോ റിട്ടേൺ കരേംഗെ ഓർ ജോ ആഗെ വാല പരീക്ഷ ഹോഗാ ഉസ്കി സീറോ ഫീസ് ഹോഗാ ജോ ദോ സേ പാഞ്ച് എക്സാമിനേഷൻ ടൈം ഥാ ഉസ്കോ ധ്യാൻ മേ രഖ്തേ ഹൈ എൻടിഎ നേ തുരന്ത് ഏക് നിഷ്പത്തി ക്യാ ഹൈ കി ഉസ്കോ ഓർ 15 മിനിറ്റ് ബഢായേ ദോ സേ ശുരൂ ഹോഗാ 5-15 തക് ये परीक्षा की समय बढ़ाया जाएगा. इस बार के एडमिट कार्ड 14 जून तक सभी को पहुंच जाएगा.
0: नीट यूजी ചോദ്യ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് 2 പേരെ കൂടി സിബിഐ അറസ്റ്റ് ചെയ്തു. പൂനെ സ്വദേശികളാണിവർ. ഇന്നലെ രാജ്യത്തെ 14 ഇടങ്ങളിൽ റെയ്ഡ് നടന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റിലായ 5 പേരെ ഡൽഹി കോടതിയിൽ ഹാജരാക്കുകയും ഇവരെ 7 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിടുകയും ചെയ്തു. സംസ്ഥാനത്ത് SSLC പരീക്ഷാഫലം ഇന്ന് പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഫലപ്രഖ്യാപനം. TSSLC, AHSLC പരീക്ഷാ ഫലങ്ങളും ഇതോടൊപ്പം പ്രഖ്യാപിക്കും. നമ്മുടെ കേരളം, സഫലം കൈറ്റ് എന്നീ മൊബൈൽ ആപ്പുകൾ, result.kerala.gov.in, prd.kerala.gov.in തുടങ്ങിയ വെബ്സൈറ്റുകൾ എന്നിവയിലൂടെയും SSLC പരീക്ഷാഫലം ലഭ്യമാകും. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനം പൂർത്തിയായി. ഫ്ളൈ അതിൽ എയർലൈൻസാണ് ഇത്തവണ ഹജ്ജ് സർവീസ് നടത്തിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: 348 തീർത്ഥാടകരുമായാണ് അവസാന ഹജ്ജ് വിമാനം ഇന്നലെ കണ്ണൂരിൽ നിന്ന് പറന്നുയർന്നത്. ഇതോടെ കണ്ണൂർ വിമാനത്താവളത്തിലെ ഹജ്ജ് ക്യാമ്പ് സമാപിച്ചു. ഈ മാസം 6 മുതൽ 4519 തീർത്ഥാടകരാണ് ഹജ്ജ് കർമ്മത്തിനായി കണ്ണൂരിൽ നിന്ന് യാത്ര തിരിച്ചത്. ജിദ്ദയിലേക്ക് 13 സർവീസുകളാണ് ഫ്ളൈ അദീൽ എയർലൈൻസ് നടത്തിയത്. ഹജ്ജ് ക്യാമ്പിന്റെ സമാപന ചടങ്ങ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്തു.
0: ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആന്റ് ടെക്നോളജിയിലെ 42 വാർഷിക ബിരുദദാനവും 9 ജി പാർത്ഥസാരഥി സ്മാരക പ്രഭാഷണവും നാളെ നടക്കും. ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം സെക്രട്ടറി പുണ്യസലീല ശ്രീവാസ്തവ മുഖ്യാതിഥിയാകും. സംസ്ഥാനത്ത് ഗർഭാശയകളെ ക്യാൻസർ പ്രതിരോധിക്കുന്നതിനുള്ള HPV വാക്സിനേഷൻ ഈ മാസം 31 വരെ തുടരും. എല്ലാ സർക്കാർ ആശുപത്രികളിലും പ്രതിരോധ കുത്തിവയ്പ് ലഭ്യമാണ്. 14-15 വയസ്സിനുമിടയിൽ പ്രായമുള്ള പെൺകുട്ടികൾക്കാണ് സൌജന്യമായി ഒറ്റ ഡോസ് വാക്സിനേഷൻ ലഭ്യമാക്കുന്നത്. ഫെബ്രുവരി 28 ആരംഭിച്ച രാജ്യവ്യാപക ക്യാമ്പയിന്റെ ഭാഗമായാണ് നടപടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾക്കായുള്ള ദേശീയ ദിനം ഇന്ന്. ഭൂമിയിൽ വംശനാശ ഭീഷണി നേരിടുന്ന സസ്യ ജന്തുജാലങ്ങളെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് എല്ലാ വർഷവും മെയ് മാസത്തിലെ 3-ാമത്തെ വെള്ളിയാഴ്ച ദിനാചരണം സംഘടിപ്പിക്കുന്നത്. വംശനാശത്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന ജീവിവർഗ്ഗങ്ങളെക്കുറിച്ചും അവയുടെ നിലനിൽപ്പിന് ആവശ്യമായ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം വളർത്തുകയാണ് ലക്ഷ്യം. ഇടുക്കിയിൽ അവധിക്കാലം ആഘോഷമാക്കാൻ സഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചതോടെ ജില്ലയിലെ ജനവിനോദങ്ങൾക്ക് തിരക്ക്.

0: ഉയർന്നു. ഹൈഡൽ ടൂറിസം സെന്ററുകളിലാണ് ഏറ്റവും കൂടുതൽ സഞ്ചാരികളുടെ തിരക്ക് അനുഭവപ്പെടുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: കത്തിനിൽക്കുന്ന വേനൽ ചൂടിലും അവധി ആഘോഷമാക്കുകയാണ് സഞ്ചാരികൾ. ഇടുക്കിയിലേക്ക് മല കയറിയെത്തുന്ന സഞ്ചാരികൾക്ക് ഏറെ പ്രിയം ജലവിനോദങ്ങളാണ്. മലയോരത്തേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇടത്താവളമായി മാറിയിരിക്കുകയാണ് രാജാക്കാട് പൊന്മുടി ഡാം ആൻഡ് ഡെയിൽ ടൂറിസം സെന്റർ. വൈദ്യുതി ഉൽപാദനത്തിന്റെ ഭാഗമായി ആനയിറങ്കൽ ഡാം തുറന്നുവിട്ടിരിക്കുന്നതിനാൽ പന്നിയാർപുഴയും പൊന്മുടി ഡാമും ജലസമൃദ്ധമാണ്. പൊന്മുടിയിൽ ബോട്ടിംഗ് മാത്രമല്ല കുട്ടികൾക്കുള്ള പാർക്കും പ്രകൃതി മനോഹാരിത ആസ്വദിച്ച് നടക്കുവാനും വിശ്രമിക്കുവാനും ഒക്കെയുള്ള സൌകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്.
0: സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. 8 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം കല്ലാറിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ കല്ലാർ ഇക്കോ ടൂറിസം താൽക്കാലികമായി അടച്ചിടുന്നതായി ജില്ലാ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. അതേസമയം കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വര ലക്ഷണങ്ങളോടെ ഒരാളെ കൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് സ്വദേശിയായ 19-കാരനാണ് ചികിത്സയിലുള്ളത്. രോഗ ഉറവിടം സംബന്ധിച്ച് പരിശോധന ആരംഭിച്ചതായി അധികൃതർ അറിയിച്ചു. നിലവിൽ 9 വയസ്സുള്ള കുട്ടിയും ചികിത്സയിലുണ്ട്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ 36 മണിക്കൂറിനിടെയുണ്ടായ കനത്ത മഴയിലും കാറ്റിലും ഇടിമിന്നലിലും 111 പേർ മരിച്ചു. 200 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മരങ്ങളുടെ ചുവട്ടിൽ അഭയം പ്രാപിച്ചവരാണ് അപകടത്തിൽപ്പെട്ടവരിൽ ഏറെയും. ഗതാഗത സംവിധാനങ്ങളും തടസ്സപ്പെട്ടു. പ്രയാഗ്രാജ്, ഭദോഹി, മിർസാപൂർ, ഫത്തേപൂർ, വാരാണസി എന്നിവിടങ്ങളിലാണ് മഴക്കെടുതി രൂക്ഷം. രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 176 പോയിന്റ് നേട്ടത്തിൽ 75,575, നിഫ്റ്റി 62 പോയിന്റ് ഉയർന്ന് 23,752 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,640 കുറഞ്ഞ് 1,17,400 രൂപയും ഗ്രാമിന് 14,675 രൂപയുമാണ് ഇന്നത്തെ വില. രാജ്യത്തെ സ്വർണ്ണാഭരണ കയറ്റുമതിക്കാർക്ക് നികുതിയില്ലാതെ സ്വർണം ഇറക്കുമതി ചെയ്യാൻ അനുമതി നൽകുന്ന അഡ്വാൻസ് ഓതറൈസേഷൻ സ്കീം പ്രകാരം ഇനി മുതൽ പരമാവധി 100 kg സ്വർണം മാത്രമേ കൊണ്ടുവരാനാകൂ എന്ന് കേന്ദ്ര സർക്കാർ. ഇത് സംബന്ധിച്ച വിജ്ഞാപനം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് പുറത്തിറക്കി. മുൻപ് ഈ പദ്ധതിക്ക് കീഴിൽ ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നില്ല. പദ്ധതിക്ക് കീഴിൽ ആദ്യമായി അപേക്ഷിക്കുന്ന എല്ലാ ജ്വല്ലറി നിർമ്മാണ യൂണിറ്റുകളുടെയും പ്രവർത്തന നിലയും ശേഷിയും പരിശോധിക്കുന്നതിനായി DGFT നേരിട്ടുള്ള പരിശോധന നിർബന്ധമാക്കിയിട്ടുണ്ട്. മുൻപ് അനുമതി ലഭിച്ചവർ നിശ്ചിത കയറ്റുമതി ബാധ്യതയുടെ കുറഞ്ഞത് 50% പൂർത്തിയാക്കിയാൽ മാത്രമേ അടുത്ത തവണ സ്വർണം ഇറക്കുമതി ചെയ്യാൻ അനുവാദം നൽകൂ എന്നും വിജ്ഞാപനത്തിൽ പറയുന്നു. IPL ക്രിക്കറ്റിൽ ഇന്ന് ലഖ്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 ലഖ്നൌവിലാണ് മത്സരം. തിരുവനന്തപുരം കല്ലമ്പലം കടമ്പാട്ട് കോണത്ത് KSRTC ബസ് കണ്ടെയ്നറിന് പിന്നിലിടിച്ച് 10 പേർക്ക് പരിക്ക്. തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയ കണ്ടെയ്നർ ലോറിക്ക് പിന്നിലാണ് അതേ ദിശയിൽ വന്ന KSRTC സൂപ്പർഫാസ്റ്റ് ബസ് തെന്നിമാറി ഇടിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് തുടക്കമായി. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. BD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. നീറ്റ് UG പുനഃപരീക്ഷ ജൂൺ 21. പരീക്ഷാ സമയം 15 മിനിറ്റ് കൂടി ദീർഘിപ്പിച്ചതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. SSLC പരീക്ഷാഫലം ഇന്ന് പ്രഖ്യാപിക്കും. ഫലം പരിശോധിക്കാൻ വിപുലമായ ക്രമീകരണങ്ങൾ. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ വ്യാപക മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലഖ്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി.

0: ആർത്തവ ശുചിത്വം ആയുർവേദത്തിൽ പാറശാല ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിമി ദിവാൻ സംസാരിക്കുന്നു.
1: ആർത്തവ ശുചിത്വ ദിനമായ മെയ് 28 കടന്നു വരികയാണല്ലോ. സ്ത്രീകൾക്കും മുതിർന്ന പെൺകുട്ടികൾക്കും ശരിയായ ആർത്തവ ചക്രത്തിന്റെയും ശുചിത്വ നിർവഹണത്തിന്റെയും പ്രാധാന്യം മനസ്സിലാക്കാനും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഐത്തം നീക്കാനുമാണ് ഈ വാർഷിക ബോധവൽക്കരണ ദിനം നാം ആചരിക്കുന്നത്. 2014 ജർമ്മനിയിലുള്ള ഒരു സർക്കാരിതര സംഘടനയായ വാഷ് യുണൈറ്റഡ് ആണ് ഇത് തുടങ്ങിവച്ചത്. ലോക

ശുചിമുറി ദിനവും ലോക കൈകഴുകൽ ദിനവും കൂടി ചേരുമ്പോൾ ഈ ദിനം പൂർണ്ണത നേടുന്നു. മെയ് 28 എന്നത് 5/28 സൂചിപ്പിക്കുന്നതിനാണ്. ശരാശരി മാസമുറ 5 ദിവസവും 28 ദിവസം കൂടുമ്പോൾ ആവർത്തിക്കുന്നതും കൊണ്ടാണ് ഈ ദിനം തെരഞ്ഞെടുത്തിരിക്കുന്നത്. ആയുർവേദത്തിന്റെ കാഴ്ചപ്പാടിലൂടെ എന്താണ് ആർത്തവ ശുചിത്വം എന്ന് നോക്കാം. ആയുർവേദം ആർത്തവകാലത്തെ സ്ത്രീകളുടെ ആരോഗ്യത്തിനും ശുചിത്വത്തിനും വളരെ പ്രാധാന്യം നൽകുന്നു. വളരെ ശാസ്ത്രീയമായി തന്നെ ഈ കാലയളവിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുകയും ചെയ്യുന്നു. രജ എന്ന വാക്കിലൂടെയാണ് ആർത്തവത്തെ ആയുർവേദം സൂചിപ്പിച്ചിരിക്കുന്നത്. 12 വയസ്സിന് മുകളിൽ ആർത്തവാരംഭവും 50 വയസ്സിന് ശേഷം ആർത്തവ അവസാനവും എന്നാണ് ആയുർവേദം പറയുന്നത്. എന്നാൽ ഇന്നത്തെ മനുഷ്യരുടെ ജീവിതശൈലിയിലും ഭക്ഷണ സംസ്കാരങ്ങളിലും വന്ന മാറ്റങ്ങൾ കാരണം ഇപ്പോൾ 10 വയസ്സിന് മുകളിൽ ആർത്തവം കാണപ്പെടുകയും 45 മുതൽ 55 വയസ്സിൽ ആർത്തവവിരാമം ഉണ്ടാവുകയും ചെയ്യുന്നു. ആർത്തവം ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ പ്രകൃത്യാ നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. ഗർഭധാനം നടക്കാതെ വരുമ്പോൾ ഗർഭാശയ ഹോർമോണുകളായ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്നിവയുടെ പ്രവർത്തനം കുറയുകയും ഗർഭപാത്രത്തിന്റെ ആന്തരിക പാളി എൻഡോമെട്രിയം രക്തമായും കോശങ്ങളായും യോനിയിലൂടെ പുറന്തള്ളുന്ന പ്രക്രിയയാണ് ആർത്തവം. ആർത്തവ ശുചിത്വത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ട്രാൻസ്മൻ, ഇന്റർസെക്സ്, നോൺ ബൈനറി, ഡെമി ജെൻഡർ, ബൈജെൻഡർ എന്നിവരെയും ഓർക്കേണ്ടതാണ്. എന്താണ് ആർത്തവ ശുചിത്വത്തിന്റെ പ്രാധാന്യം എന്ന് മനസ്സിലാക്കാം. ആർത്തവ ശുചിത്വവും ആരോഗ്യവും സ്ത്രീകളുടെയും കൌമാരക്കാരായ പെൺകുട്ടികളുടെയും ആർത്തവത്തിലൂടെ കടന്നുപോകുന്ന മറ്റു വിഭാഗങ്ങളുടെയും ശാക്തീകരണത്തിനും സാമൂഹികമായ വളർച്ചയ്ക്കും വളരെ അത്യാവശ്യമാണ്. ലോകമെമ്പാടുമുള്ള 500 മില്യൺ ആളുകൾ ശുചിത്വമുള്ള സാഹചര്യത്തിൽ ആർത്തവ ദിനങ്ങളെ നേരിടാൻ കഴിയാതെ നിൽക്കുന്നു. വൃത്തിയുള്ള പാഡുകൾ, ടാമ്പൂണുകൾ, തുണികൾ, മെൻസ്ട്രൽ കപ്പുകൾ എന്നിവയുടെ ലഭ്യതക്കുറവ്, ശുദ്ധജലത്തിന്റെ അപര്യാപ്തത ഇവയെല്ലാം കാരണങ്ങളാണ്. സാമൂഹികമായ ഒറ്റപ്പെടലുകളും കളിയാക്കലുകളും പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടേണ്ടതുണ്ട്. ആർത്തവകാലത്തുള്ള ചില തെറ്റായ സാമൂഹിക ആചാരങ്ങൾ കാരണം പലരും ഇതുമായി ബന്ധപ്പെട്ട രോഗാവസ്ഥകൾ പുറത്തു പറയാതിരിക്കുകയും അണുബാധ മൂലം വലിയ രോഗാവസ്ഥയിലേക്ക് പോവുകയും ചെയ്യാറുണ്ട്. ഇന്ത്യയിലെ ചില ഉൾനാടൻ ഗ്രാമപ്രദേശങ്ങൾ, നേപ്പാൾ, ദക്ഷിണാഫ്രിക്ക എന്നീ സ്ഥലങ്ങൾ ഉദാഹരണങ്ങളാണ്. അശാസ്ത്രീയമായ കാര്യങ്ങളെ പിന്തള്ളി, ലിംഗ അസമത്വം ഒഴിവാക്കി, വൃത്തിയുള്ള സാഹചര്യം ഒരുക്കി സ്ത്രീകളുടെ വ്യക്തിത്വ വികാസത്തെ സഹായിക്കാനും ആർത്തവ ശുചിത്വത്തെ പ്രാധാന്യത്തോടെ കാണേണ്ടതാണ്. ആർത്തവ ദിനങ്ങളെ എങ്ങനെ സമീപിക്കാം എന്ന് നമുക്ക് പരിശോധിക്കാം. എല്ലാ ദിവസവും കുളിക്കുക. ജനനേന്ദ്രിയ ഭാഗം വൃത്തിയുള്ള വെള്ളത്തിൽ കഴുകുക. നാൽപ്പാമരപ്പട്ട, ത്രിഫലയിട്ട് വെന്ത ഇളം ചൂടുള്ള വെള്ളം എന്നിവ ഉപയോഗിക്കുന്നത് പാഡുകൾ മൂലമുള്ള അലർജി കുറയ്ക്കുന്നതിന് സഹായിക്കും. സോപ്പ് കൂടുതൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. യോനി ഭാഗം കഴുകി നല്ല ഉണങ്ങി വൃത്തിയായ കോട്ടൺ തുണി കൊണ്ട് തുടച്ച് ജലാംശം പൂർണ്ണമായും മാറ്റേണ്ടതാണ്. തുടയ്ക്കുമ്പോൾ മുൻപിൽ നിന്നും പിറകിലേക്കാണ് തുടയ്ക്കേണ്ടത്. നാപ്കിനുകൾ തന്നെ കഴുകി ഉപയോഗിക്കുന്നവ, ഉപയോഗിച്ച് കളയുന്നവ, കോട്ടൺ വിഭാഗത്തിൽപ്പെട്ടവ, പ്ലാസ്റ്റിക് ഇല്ലാത്തവ എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ വിധത്തിലുള്ളവയുണ്ട്. അധികമായി ആർത്തവ സ്രാവമുള്ളവർ 2-3 മണിക്കൂറുകൾക്കുള്ളിൽ പാഡുകൾ മാറ്റണം. അല്ലാത്തവർ 4 മുതൽ 6 മണിക്കൂർ വ്യത്യാസത്തിൽ പാഡുകൾ മാറ്റേണ്ടതാണ്. ഇല്ലെങ്കിൽ അണുബാധ, ദുർഗന്ധം ഇവയുണ്ടാകും. ഉപയോഗിച്ച പാഡുകൾ പേപ്പറിൽ പുതിന് ചവറ്റുകുട്ടിയിൽ നിക്ഷേപിക്കണം. തുണി ഉപയോഗിക്കുന്നവർ അത് നന്നായി കഴുകി സൂര്യപ്രകാശത്തിൽ ഉണക്കി തേച്ച് ഉപയോഗിക്കുക. ടോയ്ലറ്റിൽ നിക്ഷേപിക്കരുത്. ആർത്തവ സമയത്ത് പോഷകാഹാരവും വെള്ളവും ധാരാളമായി ഉപയോഗിക്കുക. മെൻസ്ട്രൽ കപ്പുകൾ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാമെങ്കിലും കുട്ടികളിൽ ഉപയോഗിക്കുമ്പോൾ അവർക്കത് സ്വതന്ത്രമായി ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം നൽകാം. സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ മുറിവ്, കഴുകി വൃത്തിയാക്കിയില്ലെങ്കിൽ അണുബാധ ഇവയ്ക്ക് സാധ്യതയുണ്ട്. മുറികളിൽ അപരാജിത ധൂമചൂർണം ഈ സമയത്ത് പുകയ്ക്കുന്നത് വളരെ നല്ലതാണ്. സ്കൂളുകളിലും ജോലിസ്ഥലങ്ങളിലും കുട്ടികളും സ്ത്രീകളും ആർത്തവത്തിലൂടെ കടന്നുപോകുന്ന മറ്റുള്ളവരും നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമെന്ന് നോക്കാം. ആർത്തവ ദിനങ്ങളെ ധൈര്യപൂർവ്വം നേരിടുന്നതിന് സ്കൂളുകളിലും ജോലിസ്ഥലങ്ങളിലും പാഡുകളും മറ്റുള്ള സംവിധാനങ്ങളും എപ്പോഴും ഉറപ്പാക്കേണ്ടതാണ്. കൃത്യമായ ഇടവേളകളിൽ സുരക്ഷിതമായി മാറ്റുന്നതിനുള്ള ശുചിമുറികളും ഉപയോഗിച്ച വസ്തുക്കൾ നിക്ഷേപിക്കുന്നതിനുള്ള സംവിധാനങ്ങളും ശുദ്ധജല ലഭ്യതയും സോപ്പ് മുതലായവയുടെ ലഭ്യതയും ഉറപ്പാക്കണം. പല സ്കൂളുകളിലും ജോലിസ്ഥലങ്ങളിലും ഇതിനുള്ള സൗകര്യം ഇല്ലാത്തതിനാൽ നീണ്ട മണിക്കൂറുകൾ ഒരേ പാഡുകൾ ഉപയോഗിക്കുന്നതിനാൽ അണുബാധയും ചൊറിച്ചിലും ഉണ്ടാവുകയും ചെയ്യും. ആർത്തവം എന്താണെന്ന് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി പേടിയോ നാണക്കേടോ കൂടാതെ ആ ദിനങ്ങൾ സ്കൂളിൽ വരുന്നതിന് അവരെ പ്രോത്സാഹിപ്പിക്കുകയും സൗകര്യങ്ങൾ ഒരുക്കുകയും വേണം. ഇത് ഒരു മൗലിക അവകാശം കൂടിയാണ്. ആർത്തവ ശുചിത്വത്തിന് വേണ്ടിയുള്ള കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികൾ, കേരള ഗവൺമെന്റ് പദ്ധതികൾ എന്നിവ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമന്ത്രിയുടെ സ്വച്ഛ് ഭാരത് മിഷൻ സുപ്രീംകോടതിയുടെ ഇടപെടൽ മൂലം 2024-2026 കാലഘട്ടത്തിൽ നടപ്പിലാക്കിയ സ്കൂൾ

0: ഹൈജീൻ പോളിസി എന്നിവ മൂലം ചിലവ് കുറഞ്ഞ നിരക്കിൽ സാധനങ്ങളുടെ ലഭ്യത, ശുചിത്വം, വെള്ളം എന്നിവ ഉറപ്പാക്കൽ, 10നും 19നും ഇടയിലുള്ള കുട്ടികൾക്ക് ക്ലാസുകൾ, IEC ഉപയോഗിച്ചുള്ള ആശാവർക്കർമാരുടെ പ്രവർത്തനങ്ങൾ ഇവ നടന്നുവരുന്നു. ജൻ ഔഷധി കേന്ദ്രങ്ങൾ വഴി പാഡുകൾ 1 രൂപ നിരക്കിൽ നൽകുന്നു. 2023 കേരള സംസ്ഥാനം ഇന്ത്യയിൽ ആദ്യമായി ആർത്തവാവധി പ്രഖ്യാപിക്കുകയും ചെയ്തു. സാനിറ്ററി വെൻഡിംഗ് മെഷീനുകൾ സ്ഥാപിച്ചും ഷീപാഡ് തുടങ്ങിയ പദ്ധതികൾ നടപ്പിലാക്കിയും ടിങ്കിൾ പ്രോജക്ട് HLL ലൈഫ് കെയറുമായി ചേർന്ന് നടത്തിയതും ചിലതു മാത്രമാണ്. ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ പഞ്ചായത്ത് ആദ്യമായി സിന്തറ്റിക് സാനിറ്ററി പാഡ് രഹിത ഗ്രാമമായി തീർന്നു. തുണിപ്പാഡുകളും മെൻസ്ട്രൽ കപ്പുകളുമാണ് അവർ അതിനു പകരം കൊണ്ടുവന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ആരോഗ്യ സ്ഥാപനങ്ങൾ, NGOകൾ, ഗവൺമെന്റ് സംഘടനകൾ എന്നിവ വഴി നമുക്കും ഈ ലക്ഷ്യം പൂർത്തീകരിക്കാം. ഭാരതീയ ചികിത്സാ വകുപ്പും കേരള ഗവൺമെന്റും നാഷണൽ ആയുഷ് മിഷൻ എന്നിവയോടുകൂടി ചേർന്ന് ആർത്തവ ശുചിത്വം ഏറ്റവും നല്ല രീതിയിൽ നടത്തുന്നതിനായും നല്ലൊരു തലമുറയ്ക്കായും അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. പ്രസൂതി സ്ത്രീരോഗ വിഭാഗത്തിന്റെ കീഴിൽ ആശുപത്രികൾ, ഡിസ്പെൻസറികൾ എന്നിവർ വിവിധ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. ബോധവൽക്കരണ ക്ലാസുകൾ, വെൽനസ് പദ്ധതികൾ എന്നിവയും നടന്നുവരുന്നു. ഒരു ആർത്തവ ശുചിത്വ ദിനവും കൂടി കടന്നുവരുമ്പോൾ സ്ത്രീകളുടെ ആർത്തവവുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ മറ്റുള്ള ശാസ്ത്രശാഖകളുമായി കൈകോർത്തുപിടിച്ച് മുന്നേറാൻ ആയുർവേദത്തിനും സാധിക്കുമെന്ന് ഉറച്ച വിശ്വാസമുണ്ട്. ആർത്തവത്തിന്റെ പേരിൽ സ്ത്രീകളെയും കുട്ടികളെയും മാറ്റി നിർത്താതെ ആരോഗ്യവും വ്യക്തിശുചിത്വവും നൽകി നല്ലൊരു നാളേക്കായി നമുക്ക് പരിശ്രമിക്കാം.
1: ആർത്തവ ശുചിത്വം ആയുർവേദത്തിൽ പാറശാല ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിമി ദിവാൻ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: ഈഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കി വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ബാധിക്കുന്ന രോഗമാണ് ഡെങ്കിപ്പനി.
3: ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ സാധാരണ വൈറൽ പനിയിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തതിനാൽ പലപ്പോഴും ഡെങ്കിപ്പനി തിരിച്ചറിയാൻ വൈകുന്നു. പെട്ടെന്നുള്ള കനത്ത പനിയാണ് തുടക്കം. ആരംഭത്തിൽ തലവേദന, പേശിവേദന, വിശപ്പില്ലായ്മ, മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, തൊണ്ടവേദന, ചെറിയ ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഈ രോഗലക്ഷണങ്ങളെല്ലാം തന്നെ സാധാരണ പനിയോട് സാമ്യമുള്ളവയാണ്. അതിശക്തമായ നടുവേദന, കണ്ണിന് പിറകിൽ വേദന എന്നിവ ഡെങ്കിപ്പനിയുടെ പ്രത്യേകതയാണ്. 4-5 ദിവസത്തിനുള്ളിൽ ദേഹത്ത് അങ്ങിങ്ങായി ചുവന്ന തിണർത്ത പാടുകൾ കാണാൻ സാധ്യതയുണ്ട്. രോഗം ഗുരുതരമാകാതെ ശ്രദ്ധിക്കണം. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് പെട്ടെന്ന് കുറഞ്ഞ് മരണത്തിലേക്ക് നീങ്ങും എന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനാൽ ആരംഭത്തിൽ തന്നെ ഡെങ്കിപ്പനിയാണെന്ന് കണ്ടുപിടിച്ച് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതാണ്.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 52 സെക്കൻഡും. 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് ഇന്ന് തുടക്കമായി. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ VD സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. മന്ത്രിമാരെ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ UDF പുരോഗമിക്കുന്നു. നീറ്റ് UG പുനഃപരീക്ഷ June 21. ഭാവിയിൽ പരീക്ഷാക്രമക്കേടുകൾ തടയുന്നതിന് എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഫലപ്രദമായ ബഹുരാഷ്ട്ര സഹകരണത്തിനായി ബ്രിക്സ് രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. രാജ്യത്ത്

0: പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച് എണ്ണക്കമ്പനികൾ. CNG വിലയിലും 2 രൂപയുടെ വർധന. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് ഇന്ന് തുടക്കമായി. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ 5 രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്.
1: ഊർജ്ജ മേഖലയിലെ സഹകരണം സംബന്ധിച്ച നിർണായക ചർച്ചകളായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും UAE പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയിൽ നടക്കുക. സമഗ്ര നയതന്ത്ര പങ്കാളിത്തം സംബന്ധിച്ച ചർച്ചകളും ഇരുവർക്കുമിടയിൽ നടക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ എത്തിക്കുന്ന രാജ്യങ്ങളിൽ 4ാം സ്ഥാനത്താണ് UAE എന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. സന്ദർശനത്തിന്റെ 2ാം പാദത്തിൽ നെതർലൻഡ്സിലെത്തുന്ന ശ്രീ നരേന്ദ്രമോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് യെട്ടനെയും സന്ദർശിക്കും. പ്രതിരോധം, സുരക്ഷ, ഗ്രീൻ ഹൈഡ്രജൻ ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ചർച്ചകൾ സന്ദർശനത്തിന്റെ ഭാഗമായി നടക്കും. തുടർന്ന് അദ്ദേഹം സ്വീഡനും നോർവേയും ഇറ്റലിയും സന്ദർശിച്ച് രാഷ്ട്രമേധാവികൾ ഉൾപ്പെടെയുള്ള പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തും. യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ബന്ധം വർദ്ധിപ്പിക്കാൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം സഹായിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. കോൺഗ്രസിന്റെയും ഘടകകക്ഷികളുടെയും മന്ത്രിസ്ഥാനം, വകുപ്പുകൾ തുടങ്ങിയവ സംബന്ധിച്ച് വിപുലമായ ചർച്ചകളാണ് നടക്കുന്നത്. UDF നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. തിരുവനന്തപുരത്ത് ഇന്നലെ ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം VD സതീശനെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തതിന് പിന്നാലെ അദ്ദേഹം മുതിർന്ന നേതാക്കൾക്കൊപ്പം ഗവർണറെ സന്ദർശിച്ച് മന്ത്രിസഭാ രൂപവൽക്കരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചു. സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെയും അടൂർ പ്രകാശ്, PJ ജോസഫ് തുടങ്ങിയ മുതിർന്ന UDF നേതാക്കളെയും നിയുക്ത മുഖ്യമന്ത്രി ഇന്ന് സന്ദർശിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പിണറായി വിജയൻ പങ്കെടുക്കുമെന്നും മുൻ സർക്കാരിന്റെ നല്ല തീരുമാനങ്ങൾ തുടരുമെന്നും സന്ദർശനത്തിന് ശേഷം VD സതീശൻ പറഞ്ഞു. നീറ്റ് UG പുനഃപരീക്ഷ June 21 നടക്കും. May 3 നടന്ന പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയ സാഹചര്യത്തിലാണ് പുനഃപരീക്ഷ നടത്തുന്നത്. വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ അടുത്ത മാസം 14 മുതൽ നൽകുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിലവിലെ OMR പരീക്ഷാരീതിക്ക് പകരം അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലായിരിക്കും നീറ്റ് UG പരീക്ഷ നടത്തുക.
2: परीक्षा की तिथि घोषणा किया है, 21 जून को री एग्जामिनेशन की डेट घोषणा की है. हमारी सर्वोपरि प्राथमिकता है छात्रों की भविष्य, उनकी परिश्रम के प्रति संवेदनशीलता सरकार की सदैव है.
0: പരീക്ഷയിലെ ക്രമക്കേടുകൾ തടയുന്നതിനായി NTA നടപടികൾ സ്വീകരിക്കണമെന്നും പരീക്ഷാ തട്ടിപ്പിലൂടെ അർഹരായ വിദ്യാർത്ഥികളുടെ അവസരം നഷ്ടപ്പെടുന്നത് തടയണമെന്നും ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പൂനെ സ്വദേശികളായ 2 പേരെ കൂടി CBI അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റിലായ 5 പേരെ ഡൽഹി കോടതി 7 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഫലപ്രദമായ ബഹുരാഷ്ട്ര സഹകരണത്തിനായി ബ്രിക്സ് രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് വിദേശകാര്യമന്ത്രി S.ജയശങ്കർ. ന്യൂഡൽഹിയിൽ ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന്റെ 2ാം ദിവസമായ ഇന്ന് പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര സമ്പദ്ഘടനയിൽ അടിയന്തര പരിഷ്കരണങ്ങൾ ആവശ്യമാണെന്നും വളർന്നുവരുന്ന വിപണികളുടെയും വികസ്വര രാജ്യങ്ങളുടെയും ആവശ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ബഹുരാഷ്ട്ര സംവിധാനത്തിനായി ഇന്ത്യ നിരന്തരം വാദിക്കുന്നുണ്ടെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു. കൂടുതൽ ജനാധിപത്യപരവും പ്രാതിനിധ്യമുള്ളതുമായ അന്താരാഷ്ട്ര ക്രമം രൂപപ്പെടുത്താൻ എല്ലാ രാജ്യങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിദേശകാര്യമന്ത്രി S.ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ഷിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങളും അവയുടെ പ്രത്യാഘാതങ്ങളും ചർച്ച ചെയ്തതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ഉഭയകക്ഷി താൽപര്യമുള്ള വിവിധ വിഷയങ്ങളിലും ഇരുവരും അഭിപ്രായം പങ്കുവച്ചു. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുത്തതിന് അബ്ബാസ് അരാക്ഷിക്ക് ശ്രീ ജയശങ്കർ നന്ദി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച് എണ്ണക്കമ്പനികൾ. ആഗോള വിപണിയിൽ ഇന്ധനവില കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. CNGയുടെ വില കിലോയ്ക്ക് 2 രൂപ വർദ്ധിപ്പിച്ചതായി ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് അറിയിച്ചു. സ്വർണ്ണാഭരണ കയറ്റുമതിക്കായി നികുതിയില്ലാതെ

0: സ്വർണം ഇറക്കുമതി ചെയ്യാൻ അനുമതി നൽകുന്ന അഡ്വാൻസ് ഓതറൈസേഷൻ സ്കീം പ്രകാരം കൊണ്ടുവരാവുന്ന സ്വർണത്തിന് 100 കിലോഗ്രാം പരിധി നിശ്ചയിച്ച് കേന്ദ്ര സർക്കാർ. ഇത് സംബന്ധിച്ച വിജ്ഞാപനം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് പുറത്തിറക്കി. മുൻപ് ഈ പദ്ധതിക്ക് കീഴിൽ ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇതുപ്രകാരം ആദ്യമായി അപേക്ഷിക്കുന്ന എല്ലാ ജ്വല്ലറി നിർമ്മാണ യൂണിറ്റുകളുടെയും പ്രവർത്തനശേഷി DGFT നേരിട്ട് പരിശോധിക്കും. നിശ്ചിത കയറ്റുമതി ബാധ്യതയുടെ കുറഞ്ഞത് 50% പൂർത്തിയാക്കിയാൽ മാത്രമേ വീണ്ടും സ്വർണം ഇറക്കുമതി ചെയ്യാൻ അനുവാദം നൽകൂ എന്നും വിജ്ഞാപനത്തിൽ പറയുന്നു. സംസ്ഥാനത്ത് SSLC പരീക്ഷാഫലം ഇന്ന് വൈകുന്നേരം 3 മണിക്ക് പ്രഖ്യാപിക്കും. THSLC, AHSLC പരീക്ഷാഫലങ്ങളും ഇതോടൊപ്പം പ്രഖ്യാപിക്കും. 3:30 മുതൽ പരീക്ഷാഫലം ഓൺലൈനായി പരിശോധിക്കാം. നമ്മുടെ കേരളം സഫലം കൈറ്റ് മൊബൈൽ ആപ്പുകൾ result.kerala.gov.in, PRD.kerala.gov.in തുടങ്ങിയ ഔദ്യോഗിക വെബ്സൈറ്റുകൾ വഴിയും പരീക്ഷാഫലം ലഭ്യമാക്കും. 417,000-ത്തിലധികം വിദ്യാർത്ഥികളാണ് ഇക്കുറി SSLC പരീക്ഷ എഴുതിയത്. ഉത്തർപ്രദേശിൽ കനത്ത മഴയിലും കാറ്റിലും ഇടിമിന്നലിലും കഴിഞ്ഞ 36 മണിക്കൂറിനിടെ 111 മരണം റിപ്പോർട്ട് ചെയ്തു. 200 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മരങ്ങളുടെ ചുവട്ടിൽ അഭയം പ്രാപിച്ചവരാണ് അപകടത്തിൽപ്പെട്ടവരിലേറെയും. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും റെയിൽവേയുടെ ഓവർഹെഡ് ലൈനുകൾ തകർന്നും ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. മഴയോടൊപ്പമുണ്ടായ ആലിപ്പഴ വർഷത്തിൽ കാർഷിക വിളകൾക്ക് വൻ നാശനഷ്ടമുണ്ടായി. പ്രയാഗ്രാജ്, ഭദോജി, മിർസാപൂർ, ഫത്തേപൂർ, വാരാണസി എന്നീ ജില്ലകളിലാണ് മഴക്കെടുതി രൂക്ഷം. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം കല്ലാറിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ കല്ലാർ ഇക്കോ ടൂറിസം താൽക്കാലികമായി അടച്ചിടുന്നതായി ജില്ലാ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ലക്നൌവിൽ രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സിനെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 285 പോയിന്റ് ഉയർന്ന് 75,684, നിഫ്റ്റി 91 പോയിന്റ് നേട്ടത്തിൽ 23,781 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 1,640 രൂപ താഴ്ന്ന് 117,400 രൂപയും ഗ്രാമിന് 14,675 രൂപയുമാണ് ഇന്നത്തെ വില. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയിലൂടെ ഇറാന്റെ സൈനിക ശേഷി തീർത്തും ദുർബലമാക്കിയതായി അമേരിക്ക. US സെനറ്റ് ഹിയറിംഗിൽ അഡ്മിറൽ ചാൾസ് കൂപ്പറാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സൈനിക ആക്രമണങ്ങളിലൂടെ ഇറാന്റെ മിസൈൽ ഡ്രോൺ നാവികശേഷിയുടെ 90% തകർക്കപ്പെട്ടതായി അദ്ദേഹം പറഞ്ഞു. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ ഇന്നലെ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണത്തിൽ 3 കുട്ടികളടക്കം 21 പേർ കൊല്ലപ്പെട്ടു. 45 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. റഷ്യ തൊടുത്തുവിട്ട 600+ ഡ്രോണുകളും 50+ മിസൈലുകളും യുക്രൈൻ തടഞ്ഞെങ്കിലും ചിലത് ജനവാസ മേഖലകളിൽ പതിക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് ഇന്ന് തുടക്കമായി. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ VD സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. മന്ത്രിമാരെ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ UDFൽ പുരോഗമിക്കുന്നു. നീറ്റ് UG പുനഃപരീക്ഷ June 21. ഭാവിയിൽ പരീക്ഷാക്രമക്കേടുകൾ തടയുന്നതിന് എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഫലപ്രദമായ ബഹുരാഷ്ട്ര സഹകരണത്തിനായി ബ്രിക്സ് രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച് എണ്ണക്കമ്പനികൾ. CNG വിലയിലും 2 രൂപയുടെ വർധന. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ഹൃദയ.

അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തൃശൂർ നിലയം അവതരിപ്പിക്കുന്ന നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. രചന രാജേഷ് വിശ്വംഭരൻ. സംവിധാനം വൈ എസ് പൗർണമി.

0: എന്തെങ്കിലും ഒന്ന് പറയേ. വേണ്ട, അറ്റ്ലീസ്റ്റ് ആ ചായയെങ്കിലും ഒന്ന് കുടിച്ചു തീർക്ക്. എത്ര നേരമായി ഇങ്ങനെ. ഹൃദയ പ്ലീസ്, ഇന്ന് എനിക്ക് നിന്റെ തീരുമാനം അറിയണം. അപ്പാവ് ചോദിച്ചു നിന്റെ കാര്യങ്ങളെ പറ്റി, ജോലി അങ്ങനെയൊക്കെ കുറെ ചോദിച്ചു.
1: നീ എന്തു പറഞ്ഞു?
0: നിന്നെയും കൂട്ടി വരാമെന്ന് പറഞ്ഞു.
1: ഇന്നോ?
0: അല്ല, നിന്റെ കൂടെ സൗകര്യം നോക്കിയിട്ട്.
1: മധു, ഞാൻ വരാം, വൈകില്ല. നിന്റെ അപ്പാവിനോട് പറ, ഞാൻ നേരിട്ട് തന്നെ വരാമെന്ന്. എനിക്കറിയില്ല മധു, അങ്ങനെയൊക്കെ വന്ന് അപ്പാവിനോട് സംസാരിക്കാൻ ഇഷ്ടമില്ല എന്നല്ല, എനിക്കിപ്പോ അങ്ങനെ ഒന്നിനും പറ്റുന്നില്ലടോ. ശരിക്കു പറഞ്ഞാൽ ഉറങ്ങാൻ പോലും.
0: എന്താണ് ഹൃദയൻ, എന്താ നിനക്ക് ഇത്രമാത്രം പ്രോബ്ലംസ്?
1: എനിക്കറിയില്ല മധു, എനിക്കെന്താണ് പറ്റുന്നതെന്ന്.
0: ഹൃദയൻ, പിന്നെ ഒരു വലിയ സൊല്യൂഷൻ ആയിട്ടല്ല, നമുക്ക് ഹേമയെ ഒന്ന് കണ്ടാലോ?
1: അത് നിന്റെ ആ പഴയ ഫ്രണ്ട് സൈക്കോളജിസ്റ്റോ?
0: ആ, നമുക്ക് പോവാന്നേ ഹൃദയ.
1: ഹലോ ഹലോ മോനെ, ബിൽ.
2: മധു, ഒരിത്തിരി നേരം നീ പാറുന്റെ അടുത്തിരിക്കോ, ഞാൻ ഹൃദയനോടൊന്ന് സംസാരിക്കട്ടെ.
0: അശോ, മറന്നു, അവളുടെ ഫേവറേറ്റ് കുക്കീസ്. ചേ, ഓർത്തില്ല ഹേമെ, കണ്ടാൽ ആദ്യം അവൾ അതായിരിക്കും ചോദിക്കുക.
2: സാരമില്ല, ചെല്ല്, എന്തായാലും അവൾക്കൊരു കമ്പനി കൊടുക്ക. ഹൃദയനോട് ഞാനൊന്ന് സംസാരിക്കട്ടെ. മ്യൂസിക് ഇഷ്ടമാണെന്ന് പറഞ്ഞു മധു. നന്നായി വായിക്കുമെന്നും അല്പസ്വല്പമൊക്കെ എഴുതുമെന്നും ഒരു മൂവിംഗ് ലൈബ്രറി ആണെന്നും ഒക്കെ.
1: ഓ ഡോക്ടർ, അത്രയ്ക്കൊന്നുമില്ല, വായിക്കാൻ ഇഷ്ടമാണ്, കുറച്ച് സംഗീതവും കൂട്ടിനുണ്ട്, പിന്നെ മനസ്സിൽ തോന്നുന്നതൊക്കെ കുറിച്ചു വെക്കാറുണ്ട്.
2: നല്ലതല്ലേ. ഹൃദയനിപ്പോൾ എന്താണ് പ്രോബ്ലം? ഉറങ്ങാൻ പറ്റുന്നില്ലേ? മധു പറഞ്ഞു, മറ്റൊന്നുമായി കാണണ്ട ഇതിനെ. കാര്യങ്ങൾ കുറച്ച് ഓപ്പണായി പറയാനൊരു പ്ലാറ്റ്ഫോം, അത്രേ ഉള്ളൂ. ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് തുടങ്ങിയാലോ?
1: അതെങ്ങനെ തുടങ്ങും എന്നെനിക്കറിയില്ല. കുറെ ചിതറിയ കാഴ്ചകളാണ് കിടന്ന്. കുറച്ച് സമയം കഴിഞ്ഞാൽ മനസ്സിൽ പതിയെ പതിയെ തെളിഞ്ഞു വരുന്നത്.
2: ഓർമ്മിക്കാൻ പറ്റുന്നുണ്ടോ?
1: അത് ഉറങ്ങിയെന്ന് തോന്നുമ്പോഴേക്കും ആദ്യം ഒരു ബഹളം പോലെ തോന്നും. ആളുകളുടെ ഒരു വലിയ കൂട്ടത്തിൽ നിൽക്കുന്നത് പോലെ ഒരു ഫീൽ. പിന്നെ എന്തൊക്കെയോ അനൗൺസ്മെന്റ്സ് ആണ്, വളകിലുക്കങ്ങൾ. പിന്നെ
2: പിന്നെ
1: പിന്നെ
2: ഹൃദയൻ, ഒന്നുകൂടി ഓർക്കാൻ പറ്റുന്നുണ്ടോ?
1: നല്ല നെയ്യിൽ പ്രിപ്പയർ ചെയ്ത പലഹാരങ്ങളുടെ മണം എല്ലാം കൂടി ഓർത്താൽ ഒരുതരം ഉത്സവങ്ങൾക്കിടയിൽ ഒക്കെ നിൽക്കുന്നത് പോലെ തോന്നും.
2: അത് മാത്രമേ ഉള്ളൂ, മറ്റെന്തെങ്കിലും കാഴ്ചകൾ?
1: ഐം സോറി, ഇതൊക്കെയാണ് ഇപ്പോൾ ഈയിടെയായി ഉറങ്ങാൻ കിടന്നാൽ ഒരു ശല്യം എന്ന പോലെയല്ല, പക്ഷെ എപ്പോഴും അതുപോലെയുള്ള സ്ഥലങ്ങൾ അവിടേക്കൊക്കെ എത്താൻ മനസ്സ് വല്ലാതെ ടെംപ്റ്റഡ് ആവുന്നു. മധുവിനോട് ഞാനൊന്നും അങ്ങനെ വിട്ടു പറയാറില്ല, അവളൊരു പക്ഷെ വല്ലാതെ പാനിക്കാവും.
2: ഇറ്റ്സ് ഓക്കെ ഹൃദയൻ, നമുക്ക് അടുത്ത സെഷനിലേ നോക്കാം. എങ്കിലും ഒരു ചെറിയ സജഷൻ, ഒരു ചെറിയ ബ്രേക്ക് എടുത്തൂടെ, ഈ സ്ട്രെസ്സൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട്. ഒരു യാത്ര പോലെ ഒറ്റയ്ക്കൊന്ന് പോയിക്കൂടെ?
1: നോ വേ, ഇൻകം ടാക്സ് അല്ലേ, നടക്കില്ല. പിന്നെ മാത്രമല്ല, പുതുതായി ട്രാൻസ്ഫർ ആയി വന്ന സീനിയറിന് എന്നെ അത്ര പിടിച്ച മട്ടില്ല.
2: ഓഹോ,
1: ഞാൻ ഉഴപ്പുന്നു എന്നാണ് പുള്ളിയുടെ കണ്ടുപിടുത്തം. പോരെ,
2: എന്നാലും ഒന്ന് ട്രൈ ചെയ്യൂ ഹൃദയൻ, ശ്രമിച്ചാൽ. അങ്ങനെയല്ലേ ചൊല്ല്.
1: നോക്കാം.
3: ഒരു ഹിയറിംഗ് നടത്തി അതിന്റെ അസസ്മെന്റ് നടത്താൻ ഇതുവരെയും പഠിച്ചില്ലേ? ടി ഡി എസ് ഇ ഫയലിംഗ് ഡിലേ ആക്കിയ ക്ലയൻസിന് ഇന്റിമേഷൻ മെയിൽ അയച്ചോ? പോട്ടെ, ഇൻട്രസ്റ്റ് മെയിലെങ്കിലും അയച്ചിരുന്നോ?
1: ഡാറ്റ കളക്ഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല സാർ.
3: ഇതൊക്കെ ഇനി എന്താണ്? ഹൃദയനാഥ്, ഇതിനൊക്കെ ഒരു സമയമുണ്ട്, ഇതൊരു റെസ്പോൺസിബിൾ ഓഫീസ് അല്ലേ. ഇനി തന്റെ ടേബിളിന്റെ കറന്റ് സ്റ്റാറ്റസ് എന്താണ്
1: സാർ? ഞാനത്
3: ഇനിയൊന്നും പറയണ്ട. സെൻഡ് ഓൾ ദ ഇൻകംപ്ലീറ്റ് ഫയൽ.

0: ഫയൽസ് ടു മൈ മെയിൽ
1: ടുഡേ ഇറ്റ്സെൽഫ്. എന്റെ ഇത്രയും കാലത്തെ സർവീസിനിടയിൽ തന്നെ പോലെ ഇത്രയും ഇറസ്പോൺസിബിൾ ആയ ഒരു സബോർഡിനേറ്റിനെ ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ എന്റെ അണ്ടർ വന്നിട്ട് ഇപ്പോൾ
2: ഒരു വർഷമായിട്ടില്ല.
1: ഫൈനൽ വേർഡ് ഞാൻ പറയുകയാണ്. കഴിഞ്ഞ കുറച്ചു കാലത്തെ തൻ്റെ പെർഫോമൻസ് നോക്കിയിട്ട് ഞാൻ എടുത്ത ഒരു തീരുമാനം, അതെന്തായാലും താൻ അക്സെപ്റ്റ് ചെയ്യണം.

0: താൻ അക്സെപ്റ്റ് ചെയ്യണം. പറ്റുമോ
1: സർ?
0: പറ്റുമെന്നോ പറ്റില്ലെന്നോ?
1: ശരി സർ.
0: മറ്റൊന്നുമല്ല, ഒരു സ്റ്റാഫ് ട്രെയിനിങ് പ്രോഗ്രാം ഡൽഹിയിൽ, ഡ്യൂറേഷൻ അബൌട്ട് 1 മന്ത്. കോഴ്സിൻ്റെ ഡയറക്ടർ 1 മിസ്റ്റർ അനന്തരാമൻ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഡൽഹി കേഡറിൽ ഹൈ ഡെസിഗ്നേഷനിലിരുന്ന ആളായിരുന്നു. അടുത്ത ആഴ്ച പോകാൻ റെഡി ആയിക്കോളൂ. കൺഫേം ഡേറ്റ് ഞാൻ ഇൻറ്റിമേറ്റ് ചെയ്യാം.
1: സർ അത് ഞാൻ
0: ഇനിയൊന്നും ഇങ്ങോട്ട് പറയണ്ട. വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. താൻ നേരെയാവാനാണെങ്കിൽ ഇതിലറിയാം.
1: ഐ വിൽ ട്രൈ സർ.

ജ്ഞാനുമായി ഒരിക്കലും ചേർന്നു പോകാനിടയില്ലാത്ത കണക്കുകളുടെ ഈ കൃത്യമായ ലോകത്ത് ഈ പറഞ്ഞതൊട്ടുമില്ലാത്ത ഞാൻ എങ്ങനെ എത്തി? ലോകായ ലോകങ്ങളുടെ സൃഷ്ടാവേ, ഇത് എന്നെ എവിടെ കൊണ്ടുവന്ന് എത്തിക്കുമെന്ന് എനിക്കിപ്പോഴും സംശയമാണ്. ഓർക്കുമ്പോൾ വിഷമമുണ്ട്. കരുതലിൻ്റെയോ ഒരിറ്റ സ്നേഹത്തിൻ്റെയോ പച്ചപ്പില്ലാത്ത ഈ മരുഭൂമിയിൽ ഇനി ഒരു മാസം കഴിച്ചു കൂട്ടണം. എന്താകുമോ എന്തോ. എല്ലാം വരുന്നിടത്ത് വെച്ച് തന്നെ കാണാം.

0: എന്നെ സംബന്ധിച്ച് ഈ റിഫ്രഷർ ട്രെയിനിങ് സെഷൻ വളരെ മെമ്മറബിൾ ആയിരുന്നു. ഒരു മാസം ഞാൻ ശരിക്കും ആസ്വദിച്ചു കേട്ടോ. ആ നിങ്ങൾക്കൊപ്പം തന്നെ. പിന്നെ എടുത്തു പറയാൻ ഈ സെഷനിൽ എന്തോ ആകമാനം ഒരു മലയാളി മണം ഫീൽ ചെയ്തിരുന്നു. അതിന്റെ കിളിക്കൊഞ്ചലും ഉണ്ടായിരുന്നു. പിന്നിപ്പോ എന്താ പറയാ, പണ്ടൊരു പാർട്ടി പറഞ്ഞതുപോലെ അല്ലെങ്കിൽ കേട്ടതുപോലെ, കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും അല്ലേ. ശരിക്കും ആ കുടമുല്ലപ്പൂക്കളുടെ സുഗന്ധം നിറഞ്ഞൊഴുകിയിരുന്നു.
1: യെസ്, ദാറ്റ്സ് ഇറ്റ് സർ.
0: എന്തു പറ്റി ഹൃദയനാഥൻ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അപാകത വന്നോ?
1: നത്തിങ് സർ, ഒന്നുമില്ല. ഞാനങ്ങനെ സാറിന്റെ കാഴ്ചകളിലൂടെ അങ്ങ് പോയി.
0: യെസ്, അതാണ് വേണ്ടത്, അങ്ങ് പോകണം. പിന്നെ ഇവിടെ ഒരല്പം ആനുവൽ സ്റ്റേറ്റ്മെന്റ്സ്, റിപ്പോർട്ട്സ്, അസസ്മെന്റ്സ് ഇതിലൂടെയാണെന്ന് മാത്രം. ആൻഡ് കൺക്ലൂഡ് വിത്ത്, ഒന്നുകൂടി റിമൈൻഡ് ചെയ്യാനാണ്. മുൻപ് പറഞ്ഞതുപോലെ, ഒരു വീട്ടിൽ എങ്ങനെ നമ്മുടെ സാധനങ്ങൾ ഇനം തിരിച്ച് അടുക്കി പെറുക്കി വെക്കുന്നു, അതുപോലെ തന്നെയാണ് കണക്കിന്റെ ലോകവും. കഴിഞ്ഞ കുറച്ച് ദിവസം നമ്മൾ പരിചയിച്ചതുപോലെ, ആദ്യം ചെയ്യേണ്ടത് ആദ്യവും ഏറ്റവും ഒടുവിലെത്തിയത് അങ്ങനെയും. പ്രയോറിറ്റി, അതാണ് പ്രധാനം. അപ്പോൾ നമ്മുടെ പ്രവൃത്തികൾക്ക് ഒരു കഥയും കൃത്യതയൊക്കെ കൈവരും അല്ലേ. അങ്ങനെയല്ലേ വേണ്ടത്? ഓക്കേ, ദാറ്റ്സ് ഓൾ. പിന്നെ ഒരു ചെറിയ ട്രീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എസ് ടി സി വകയായിട്ട്. അപ്പൊ അങ്ങനെ നാളെ നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ ഒഫീഷ്യലായിട്ടൊന്നുമില്ല, എല്ലാവരും ഹോസ്റ്റലിൽ പോയി ഫ്രഷായി വന്നോളൂ. ഇപ്പോ സമയം 5:45, നമുക്ക് ഒരു 6:30 ഹാളിൽ അസംബ്ലി ചെയ്യാം. ഓക്കെ. ബൈ ദ വേ ഹൃദയൻ, താൻ നാളെ എന്റെ അപ്പാർട്ട്മെന്റിൽ വരെ ഒന്ന് വരണം. വരുമോ?
2: ആ സർ.
0: അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല, ജസ്റ്റ് വെറുതെ ഒന്ന് സംസാരിച്ചിരിക്കാൻ. മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മതി, ബുദ്ധിമുട്ടാവില്ലല്ലോ.
2: ഇല്ല സർ.
0: ഓക്കെ, ദെൻ നാളെ രാവിലെ 9:30 ചാരുടെ അപ്പാർട്ട്മെന്റ്, സർവീസ് ചോക്ക്.
2: എത്താം സർ.
0: ഓക്കെ.

0: ബട്ടർ ടോപ്പ് ചെയ്ത ചൂട് ദോശയും ചട്നിയും ഉള്ളിച്ചമ്മന്തിയും. അറിയാവുന്നൊരു തമിഴ് പേച്ച് പറയട്ടെ സർ, നിങ്ങൾ റൊമ്പ കുടുത്തു വെച്ചു എന്താനെ സമയൽ എന്ന സമയൽ തീർന്നു കേട്ടോ, എത്ര അറിയും.
1: നാട്ടിൽ പാർട്ടി അമ്മയുടെ കൈപുണ്യം കുറച്ചൊക്കെ എനിക്കും കാണുമായിരിക്കും. അതൊക്കെ ഒരു കാലം, എന്താ പറയാ ഹൃദയൻ, ഗുഡ് ഓൾഡ് മെമ്മറീസ്.
0: ഭാഗ്യം ചെയ്ത പാട്ടിയമ്മയുടെ പേരെന്താ സർ?
1: കനകം. മുഴുവൻ പേര് കനകസുന്ദരാമ്പാൾ.
0: ഓ
1: ആ സൊല്ലു സുബു. പോയ വാരം കോവിഡ് പണ്ണുമ്പോൾ അവർ നല്ല ആംഗ്രാളിൽ നിനച്ചേ, നീതാണ് ചെന്നേ. പോകട്ടും, കവലപ്പെടാ സുബു, ഞാൻ വരേൻ. സുമ്മാ പേസതല്ലേ, നേരടിയാഹത്താൻ അങ്കവരെ പോരേൻ. ഇപ്പോൾ എന്നെ വേണം ഉനക്ക്? നാന് അങ്ക വര വേണം. അവള് വരാനേ? വരേൻ, കണ്ടിപ്പാ വരേൻ. പുഷ്പ കാവടെ ചൊല്ലിടുത്തിയ സമയമാറ്റടാ കണ്ണ, സമയമാറ്റ്.
0: എന്തു പറ്റി സർ?
1: നത്തിങ്, അതെല്ലാം ഒന്നുമില്ല. ഇപ്പൊ പറഞ്ഞ പാട്ടിയമ്മാവുക്ക് തീരെ വയ്യ.
0: സാറിന്റെ മൂഡ് പെട്ടെന്ന് മാറിപ്പോയല്ലോ.
1: ഏയ് ഇടോ ഹൃദയൻ,
0: ഓ
1: തനിക്ക് എന്റെ കൂടെ നാട്ടിലേക്കൊന്ന് വരാൻ പറ്റൂ?
0: അയ്യോ,
1: പാലക്കാട്ടേക്ക്?
0: ഹേയ്, ഞാനോ?
1: ജസ്റ്റ് ഫോർ വൺ വീക്ക്. തനിക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ചൊക്കെ എന്റെ നാട്ടിൽ കൊണ്ടിടൂ. അവിടെ വന്നാ ഞങ്ങളുടെ രഥോത്സവം ഒന്ന് കൂടിയിട്ട് പോരാം. എന്തു പറയുന്നു, നാട്ടിലിപ്പോ അതിന്റെ ഒരുക്കങ്ങളായിരിക്കും. എന്നാ പോവല്ലേ.
2: സഹൃദയരെ, കൽപ്പാത്തി രഥോത്സവത്തോടനുബന്ധിച്ചുള്ള ദേശീയ സംഗീതോത്സവത്തിൽ ഇപ്പോൾ ശ്രീ എ അനന്തപത്മനാഭന്റെ
1: ഹൃദയ നല്ല തിരക്കാണല്ലോ. ഒരു കാര്യം ചെയ്യാം, ഈ ക്യാബ് ഒന്ന് വിട്ടേക്കാം.
2: ഓ ശ്രീ മൃദംഗം, ശ്രീ തൃപ്പുണിത്തുറ കെ കണ്ണൻ.
0: സാറ് എത്ര കാലമായി ഇവിടെ ഈ നാട്ടിൽ നിന്ന് പോന്നിട്ട്?
1: 10-30 കൊല്ലമൊക്കെ ആയി കാണും.
0: അതിനിടെ ഒരിക്കൽ പോലും തിരികെ
1: ഇല്ല.
3: വടക്കേ മഠത്തിൽ അനന്തൻ താനേ നീ?
1: ഓ ആമാ, ഞാൻ താൻ. വെങ്കിടി മാമ, എന്നാ സമാചാരം?
3: എന്നാടാ ഇത്, എന്നെ പോലും ഇത്. റുംബ നാളായിടിച്ച് ഇങ്ങിരുന്ന് പോയിട്ടില്ല. എങ്കിലേലേ അങ്ക് വിട്ടിട്ട്? ആ
1: അതൊന്നുമില്ല മാമ, അങ്ങേ കൊഞ്ചം ജാസ്തിയാ വേലയിരുന്നത്.
3: ഫോണിൽ പേശുമ്പോ എപ്പോമേ നീ ഇത് താൻ ചൊല്ലറത്. ആട്ടെ, പോട്ടോ. ഹാ അനന്ത, വൺ തിങ്, നീ വന്ന് നമ്മ കനകമ്മാവ് പാത്തിയാ?
1: ഇല്ല മാമാ, ഞാൻ വരുമ്പഴിത്താൻ.
3: ഓ ഹോ ഹോ, ഇപ്പൊ റൊമ്പ കഷ്ടമായിരിക്കടാ.
1: എന്നാച്ച് മാമാ, കനകപ്പാട്ടി അമ്മാവുക്ക് ഇപ്പൊ എന്നാച്ച്?
3: ഇല്ല കണ്ണ, റൊമ്പ വയസ്സാച്ചില്ലേ. പ്രിപ്പയറിംഗ് ടു ക്രോസ് ഹെർ 90s. മുതൽ നീ ഒന്ന് സെയ് അങ്ങെ പോയി. കനകമ്മാവ് പാത്തപ്പുറം അതുക്ക് പോല. അടിക്കടി ഞാൻ അങ്ങെ പോകുമ്പോഴെല്ലാം എപ്പോവും ഓം പത്തി താൻ കേക്കറാൾ. മറക്കാമി നീ അങ്ങ പോണം കണ്ണ.
1: ശരി മാമാ.
3: ശരി, വരട്ടുമാ.
0: സാറിന് ഇവിടെ ഒരുപാട് ബന്ധുക്കളാണല്ലേ?
1: അത് തന്നെയാണ് എന്റെ ഗുണവും ദോഷവും ഹൃദയ. ആ അതാ നമ്മളെത്തി, ഞാൻ കാണുന്ന കറുത്ത ഗേറ്റ്, അതാ എന്റെ മഠം.
0: വലിയ വീടാണല്ലോ സാറിന്റെ. അവിടെ ഇപ്പോ
1: എന്റെ ചിത്തപ്പാവയുടെ മക്കളും കുടുംബവും,
0: ഓ
1: അവരുടെ കുട്ടികളും, അവരൊക്കെ അവിടെ താമസം. വലിയ ഫാമിലിയാണ്, അതിൽ കുറെ പേർ പുറത്താണ്. ഞാനീ മഠം അവർക്ക് ഇഷ്ടദാനം ചെയ്ത് പോയതിൽ പിന്നെ അവരെയൊക്കെ കണ്ടിട്ട് ഇപ്പൊ കുറെ കാലമായി. എന്നാലും എപ്പോഴും എനിക്കിവിടെ ഒരു മുറി, അതവരൊഴിവാക്കി വെച്ചിരിക്കും. അതൊരു സമാധാനം.
0: ഭാഗ്യാണ് സാറിന്റെ, ഇതുപോലൊരു ഫാമിലി. പുണ്യം ചെയ്യണം അതിനൊക്കെ. പിന്നെന്താ സർ ഇതുപോലൊരു ഗ്യാപ്പ് വന്നത്?
1: അതൊക്കെ പറയാൻ നിന്നാല് പെട്ടെന്ന് തീരില്ല ഹൃദയൻ. കുറച്ചധികമുണ്ട് ചരിത്രങ്ങള്. എല്ലാം പോയി പോയ ഒരു കാലം, ഓർക്കാൻ ഇഷ്ടമുള്ളതും അല്ലാത്തതുമായി.

0: റിയൻ കം ഇൻ. അന്വേഷിച്ച് വരാൻ ബുദ്ധിമുട്ടായോ?
1: ഇല്ല.
0: വാ വാ, കടന്നു വാ, ഇരിക്കെ.
1: സാറിവിടെ ഒറ്റയ്ക്ക്? ഒറ്റയ്ക്കാണോ? ഫാമിലി
0: ഒന്നും ഇല്ലടോ. ശരിക്കും തടി ഒരൊന്നര ഒറ്റ. ഹൃദയ, ഒറ്റ സെക്കൻഡ്, ഞാൻ ഈ ചട്നിയാണ് പുറത്ത് കൊട്ടിയിട്ട് വരാം.
1: ഓ
0: അല്ല, താനിവിടെ ഇരിക്കുന്നോ അതോ അടുക്കളയിലേക്ക് പോരുന്നോ? ഇവിടെ ആവുമ്പോ സംഗീതം ഉണ്ടാവും, അവിടെ ആവുമ്പോ ഈ നരയനും കൂട്ടനുണ്ടാവും എന്ന് മാത്രം.
1: വൈ നോട്ട്, ഗ്രേറ്റ് പ്ലേസ്, ഞാൻ വരാം.
0: എന്നാ വാടോ.
2: Oh.

0: യാരെന്ന് കേക്ക് ചെന്നതമ്മ?
1: ഒരു പേരെന്താ കന്ന?
0: ഞാൻ വെങ്കിട്ട് സുബ്രഹ്മണ്യം. അമ്മ എന്നെ എടുത്തിട്ടാങ്ങളെ.
1: പുഷ്പ എന്നെ തെരിയല്ലേ അവനക്ക്, ഞാൻ അനന്തരാമനാക്കും. ഒരു പെരിയപ്പ
2: വർഷമായി ഉങ്ങളെ പാത്ത്. കടവുളേ, കോഫി പോട്ട് ദോ വന്നിട്ടെ. അയ്യോ, ഉങ്ങൾക്ക് ടീയാ കോഫിയാ?
1: കോഫി ആകത്തവേ, ചക്കര കൊഞ്ചം പോതും.
2: ശരി, യാരിത് ഉങ്ങളോട് ഫ്രണ്ടാകും?
1: ആമാ, പേര് ഹൃദയനാഥൻ.
2: പറേ മല്ലി. ഓ മല്ലിക.
3: ഓ അമ്മ.
2: മല്ലി, നമ്മ പെരിയപ്പ വന്നിട്ടേ.
4: അയ്യോ മുരുക,
2: നീ പോയി അപ്സ്റ്റേഴ്സിലെ പെരിയപ്പാവുടെ റൂം ഒരു വാട്ടി കൂടി നല്ലവ ക്ലീൻ പണിയെടു, കിട്ടിയാ?
4: ആ അമ്മ.
1: ഏതായാലും കാപ്പി വരട്ടെ, എന്നിട്ടാകാം അടുത്ത കാര്യങ്ങള്. പഴയ തലമുറയ്ക്ക് മാത്രമേ അധികവും എന്നെ അറിയൂ, പുതിയവർക്ക് അത്രക്കില്ല. കാലവേറെ കഴിഞ്ഞില്ലേ
5: സർ. വളരെ പഴക്കമുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ്സ് ഇതൊക്കെ.
1: ഒരുപാട് പാരമ്പര്യവും പഴക്കവുമുള്ള ഫാമിലിയാണ്. അതിലെ ഗ്രേറ്റ് ഗ്രാൻഡ് എൽഡേഴ്സിന്റെ ഇമേജസ് അതാണ്. ചെറുതായൊക്കെ ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം, നല്ല പഴക്കം കാണും.
2: രണ്ടുപേരും കോഫി സാപ്പിട്, ഫ്രഷ് ആവതക്കപ്പുറം ഫുഡ് സാപ്പിളാ.
1: ശരി പുഷ്പ. ദ ട്രഡീഷണൽ അരോമ, ഗ്രേറ്റ്.
5: അത് സ്വന്തം വീടായിട്ടാണ്. അന്ന് ഡൽഹിയിൽ സാർ ഉണ്ടാക്കി തന്ന കോഫിയുടെ ആദ്യ ഫ്ലേവർ.
1: യെസ്, കുടിക്ക്. അത് കഴിഞ്ഞ് വേണം കുളിച്ച് ക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോയിട്ട് വരാൻ. ജസ്റ്റ് കറക്കം. ആ പിന്നെ വിട്ടുപോയി, താൻ ഇതുവരെ കാണാത്ത രഥോത്സവം അത് കൂടാനാ നമ്മളിപ്പോ പോകുന്നത്.
5: ഓ,
1: കണ്ടിരിക്കേണ്ട ഉത്സവങ്ങൾ ഒന്നാണ് കേട്ടോ. ആ എന്നാ പിന്നെ വേഗം ആവട്ടെ, താൻ ആദ്യം കുളിച്ച് ഫ്രഷാവ്.
5: ഓക്കെ സർ.
1: അന്നത്തെ കാലത്ത്, അതായത് സി ഐയുടെ ഹയർ സ്റ്റഡീസിന് കൽക്കത്തേക്ക് പോകുന്നതിന് മുമ്പ്, ഇതിലേക്ക് തന്നെയായിരുന്നു ഞാൻ നടന്നുകൊണ്ടിരുന്നത്. ഈ രഥം വലിക്കുന്നത് ഏറെ പുണ്യമാണത്രെ, മുജ്ജന്മ പാവങ്ങൾ ഒഴിയാനൊക്കെയുള്ള ഒരു വഴി എന്നും പറയുന്നു.
5: അല്ല സാർ, ഈ തേര് വലിച്ചിട്ടുണ്ടോ?
1: ഇഷ്ടപ്രകാരം. അതൊക്കെ ഒരു രസമാടോ.
5: എന്നാൽ എനിക്കിപ്പോ ആ തേരൊന്ന് വലിക്കാൻ പറ്റൂ?
1: നോ, പ്രോപ്പർ പ്രിപ്പറേഷൻസ് കൂടാതെ ഒന്നും ചെയ്യരുത്. അത് ഏത് കാര്യമായാലും എന്ത്
6: തന്നെയായാലും.
1: ഓ ശ്രീനി, ശ്രീനിവാസ രാഘവൻ, നമ്മ കോളേജിലെ ഭാരതീയ താനെ, യു ഗ്രേറ്റ് വിക്ടോറിയൻ.
6: എത്ര കാലമാശരാ, നീ എങ്കെ ഇപ്പോ എന്ന വേല പണ്ട്ര? ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാമ. അനന്തു മുതുക്കനായിട്ടേടാ, എന്ന കോല ഇത്? താത്താവ് കൂടെ ഇത്ര നരച്ചതേ ഇല്ലയേ, ഒരു മാതിരി ആയിട്ടേടാ നീ.
1: പോടാ പൈറ്റക്കാരാ.
6: ഇത് ആരാവും? ഉൻ ഫ്രണ്ടാ, പേരെന്നാ?
5: ഹൃദയൻ, ഹൃദയനാഥൻ.
6: ഹൃദയനാഥൻ, നല്ല പേര്. ഇനി ഒന്നും ചൊല്ല വേണ്ട, നിങ്ങ രണ്ടുപേരും കണ്ടിപ്പ ആത്തല വന്ന് ടിഫൻ സാപ്പിട്ടുതാ പോണം. ആ അനന്തു, ഇന്നേക്ക് ഉനക്ക് പിടിച്ച കൊഴുക്കട്ടയും ഇരിക്ക്.
1: നോ നോ രാഘവ, ഇനി ഒരു തടവ് ആകലാം.
6: നോ നോ നോ നോ, ഇത്തന കാലത്തക്ക് അപ്പുറം ഉങ്ങളെ പാത്തിട്ട് പശിയോടെ കണ്ടിപ്പ വിടമാട്ടെ.
1: ശരി വരാൻ രാഘവ, ഹൃദയനാഥൻ ഇയാൾ ഇവിടെ ഒന്ന് കണ്ടിട്ടില്ല, ഇങ്ങേ ഇരിക്കരുത്, എല്ലാമേ ഒന്ന് അവനക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ.
6: യോ, അവൻ ഒരു യങ് ബ്ലഡ് താനേ, അവൻ തനിയാ പോയി പാക്കട്ടും, എല്ലാം പാത്ത് അതക്കപ്പുറം അനന്തനെ കോൾ പണ്ണു, നാങ്ക വന്ന് ഉന്നെ പിക്കപ്പ് പണ്ണുവോ, കേട്ടിയാ?
5: ഓ
6: വരട്ടുമാ രാസാ.
5: ഓക്കേ ദെൻ സർ, ഞാൻ വിളിക്കാം.
7: ഹൃദയനാഥനല്ലേ?
5: അതെ, എന്നെ

0: അറിയോ?
1: പിന്നെ അറിയോ, അനന്തേട്ടന്റെ ഫ്രണ്ട് തന്നെ.
0: പിന്നെ ഞാൻ ഒന്നും കണ്ടില്ല. കിലുകിലെ കിലുങ്ങുന്ന, അങ്ങനെ പാതി തമിഴും മലയാളവും ഒക്കെ കലർന്ന ഒരു രസികൻ ഭാഷ സംസാരിക്കുന്ന ഒരു ഉണ്ടച്ചിക്കുട്ടി.
2: ഇവിടെ വന്നപ്പോഴേക്കും പരിചയങ്ങളൊക്കെ പുതുക്കാൻ തുടങ്ങിയോ?
0: ഏയ്, നോ നോ നോ, ഞാൻ ആദ്യമായിട്ട് കാണാണ്.
2: അതെ, എങ്ങനെ ഇരുന്നു അവരെ കാണാൻ? പറ കേക്കട്ടെ, നല്ല രസമുണ്ട്.
0: ശരിക്കു പറഞ്ഞാൽ നല്ല മിനുമിനുത്ത മുഖം, മുടി അത്രയ്ക്ക് അധികമില്ല, എങ്കിലും കുറച്ചല്ല, നിറയെ കുടമുല്ല പൂക്കൾ ചൂടി, കനകാംബരവും കൂട്ടി മെടഞ്ഞ് നല്ല വൈരക്കല്ല് മുക്കുത്തി, മൂക്കിന് രണ്ടു വശത്തും കുത്തിയിട്ട്, കാലിൽ നല്ല വീതിയുള്ള പാദസരമിട്ട് ഒരു 20-25 ഏജുള്ള പെൺകുട്ടി. അല്ല, യെസ്, യുവതിയാണ്.
2: പേര് ചോദിച്ചോ?
0: വിശേഷങ്ങളൊക്കെ ചോദിച്ചു, പ്രത്യേകിച്ച് സാറിൻ്റെ. സാറിനെ നന്നായി അറിയുമെന്ന് പറഞ്ഞു, പേരും പറഞ്ഞിരുന്നു കൂട്ടത്തിൽ, പെട്ടെന്ന് മറന്നുപോയി.
2: എന്നെ നന്നായി അറിയുമെന്ന് പറഞ്ഞു?
0: ആ,
2: അതെ. വീട് എവിടെയാന്ന് ചോദിച്ചോ?
0: ഇവിടെ തന്നെ, ഇവിടെ അടുത്ത് ഈ അഗ്രഹാരത്തിൽ തന്നെയാണെന്നാണ് പറഞ്ഞത്. ആ സാർ, പേര് കിട്ടി, ലക്ഷ്മി, സേതു ലക്ഷ്മി എന്നാണ് പറഞ്ഞത്. പിന്നെയും ആ അമ്പലപരിസരത്ത് കുറേ സംസാരിച്ചു. പോകുമ്പോൾ അവർ എനിക്കൊരു പലഹാരം തന്നു, പഴയ തമിഴ് ദിനപത്രത്തിൻ്റെ താളിൽ പൊതിഞ്ഞെടുത്തത്. അവരെന്നെ നിർബന്ധിച്ച് കഴിപ്പിച്ചു. വായിലിപ്പോഴും അതിൻ്റെ കുഞ്ഞു മധുരമുണ്ട്. നെയ്യിൻ്റെ ഫ്ലേവർ ഇപ്പോഴും, ഓ, കുളി കഴിഞ്ഞിട്ട് പോലും നിൽക്കുന്നുണ്ട്. വാട്ട് എ കോമ്പിനേഷൻ! എവിടെ നിന്നായിരിക്കും? ഇവിടെ എവിടെയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു പോകുമ്പോൾ മധുവിന് കൊണ്ടുപോകാൻ, പിന്നെ എൻ്റെ അമ്മയ്ക്കും. എന്താ സാർ, എന്തുപറ്റി? നാളെയല്ലേ പാട്ടിയമ്മയെ കാണാൻ പോകുന്നത്.

0: ഹലോ മധു, അതൊക്കെ കഴിഞ്ഞു. ലെറ്റ് മീ ടെൽ, ഞാനിപ്പോൾ എൻ്റെ ട്രെയിനിങ് ഡയറക്ടറുടെ കൂടെ പാലക്കാട് വരെ വന്നിരിക്കുകയാണ്. അങ്ങനെ വരേണ്ടി വന്നു, അതൊക്കെ വന്നിട്ട് പറയാം. ഇന്നലെ കിടക്കാൻ വളരെ ലേറ്റായി, ഇത്തിരി നേരം കൂടി കിടക്കണം. ഇവിടെ കൽപ്പാത്തിയിൽ അഗ്രഹാരത്തിൽ പുള്ളിയുടെ മഠത്തിലാണ്. ഇല്ല, എണീറ്റിട്ടില്ല. വിളിക്കാം. മധു വെക്ക്. സർ സർ, ഇന്നല്പം വൈകി കേട്ടോ.
1: നല്ല സുഖം തോന്നില്ല ഹൃദയ. വയ്യ, ചെറിയ ടെമ്പറേച്ചർ ഉണ്ടെന്ന് തോന്നുന്നു.
0: ഓ,
1: മേലാകെ ചെറിയ പെയിൻ.
0: എന്നാൽ ഹോസ്പിറ്റൽ പോവാം. ഞാൻ പുഷ്പമ്മയെ വിളിക്കാം.
1: ഇപ്പോ ഒരു പ്രശ്നമുള്ളത്, ആ വെങ്കിടിമാമ പാർട്ടിയുടെ അടുക്കെ ചെന്ന് ഇതിനോടകം എല്ലാം പറഞ്ഞു കാണും. ഞാനിവിടെ എത്തിയ വിവരം വയ്യല്ലോ. ഇപ്പോ ഒന്ന് അവിടം വരെ പോവാൻ തല ഉയർത്താൻ പറ്റുന്നില്ല, നല്ല തലവേദന.
0: സാർ റെസ്റ്റ് ചെയ്തോളൂ, വിഷമിക്കണ്ട, ഞാൻ പോകാം പാട്ടിയമ്മയുടെ അടുത്തേക്ക്. എന്നിട്ട് വിവരം പറയാം. സാറ് പിന്നെ സുഖമായിട്ട് ചെന്നാൽ മതി.
1: അതിന് തനിക്ക് വഴിയറിയോ? ഇവിടുത്തെ കുറച്ച് ദൂരേ ഉള്ളൂ. ഞങ്ങളൊക്കെ പണ്ട് നടന്ന് പോയിരുന്ന ദൂരമാണ്. ആ, പറ്റിയില്ലെങ്കിൽ ഒരു ഓട്ടോ വിളിച്ചോളൂ കേട്ടോ.
0: ഓഹോ,
1: ചാത്തപുരത്തി എന്ന് ആരോട് ചോദിച്ചാലും പാട്ടിയമ്മയുടെ മഠം കാട്ടിത്തരും. പണ്ട് വളരെ നല്ല നിലയിൽ ഒരു അച്ചക്കപ്പിയൊക്കെ നടത്തിയിരുന്നതാണ്.
0: എന്താ എന്താ അച്ചക്കപ്പിയോ?
1: ഏടോ പലഹാരക്കട, ലക്ഷ്മി വിജയം അച്ചക്കപ്പി എന്ന് ചോദിച്ചാൽ മതി, ആരും വഴി കാണിച്ചു തരും. ആ, അങ്ങോട്ട് പോകുമ്പോൾ എന്തെങ്കിലും കരുതിക്കോളൂ, സീറ്റ്സ് പോലെ എന്തെങ്കിലും. വലിയ ഇഷ്ടമായിരുന്നു അവർക്കതൊക്കെ. ആ, ഇപ്പം പിന്നെ എങ്ങനെയാണെന്ന് അറിയില്ല, എങ്കിലും കയ്യിൽ വെച്ചോളൂ.
0: ഡൺ സർ. ഇവിടെ ആരുമില്ലേ? ഞാനേ ആനന്ദരാമൻ സാർ പറഞ്ഞിട്ട് വരികയാണ്, കനകസുന്ദരാംബാളെ

0: സോറി, പാട്ടിയമ്മയെ കാണാം.
1: വന്ന് നമ്മ വടക്കേ മഠത്തിൽ അനന്തപ്പതാനേ
0: അതെ
1: ആ അമ്മാവെ പാക്കണമാ. അവൾ കഷ്ടപ്പെട്ട് ഇരിക്കാങ്കോ. ഇപ്പോ ഉടമ്പെല്ലാം കീഴ്പ്പെട്ടത് പേസറതുക്ക് രൊമ്പ കഷ്ടാണ്. ഉള്ളവാങ്കോ.
0: ലക്ഷ്മി വിജയം അച്ചുകപ്പിയാണ് ഇവിടെ എത്താൻ ആദ്യം അന്വേഷിച്ചത്.
1: അവങ്കോ അത് രൊമ്പ നാള് മുന്നാടിയെ നിർത്തിട്ടാങ്കോ. മുത്തലക്ഷ്മി അക്ക പോണതൊക്കെ അപ്പുറം.
2: ലക്ഷ്മി
3: ആ പാട്ടി
2: ആരു വന്നിരിക്കാ? അനന്തനാ? ഏനാനന്ദൻ വന്നിട്ടിയാ?
3: അല്ല പാട്ടി, ഇത് അനന്ത മാമാവുടെ ഫ്രണ്ട് തന്നേ.
2: ഓ ആമാ.
0: ധന
1: ഓ അണ്ണ,
0: സാർ തന്നയച്ചാണ്. കുറച്ച് സ്വീറ്റ്സും വെറ്റിലടക്കിയൊക്കെയാണ്. പാട്ടിയമ്മയ്ക്ക് അതെല്ലാം ഇഷ്ടമാണെന്ന് പറഞ്ഞു സാർ.
1: അയ്യോ, പാട്ടി ഇതെല്ലാം സാപ്പിടമാട്ടാൾ. അക്ക പോണതക്കപ്പുറം ഇതെല്ലാം സാപ്പിടതേ ഇല്ല അണ്ണ. പാട്ടി പാട്ടി, യോ പാവൻ തൂങ്കിയാച്ച്.
0: ഇതൊന്ന് വാങ്ങി വെക്കൂ, എന്തായാലും സാർ തന്നയച്ചതല്ലേ.
1: കവലപ്പട വേണ അണ്ണ, ഇങ്ങ നാൻ ഇരിക്കല്ലേ. സ്വീറ്റ്സ് താനേ എനിക്ക് രൊമ്പ പിടിക്കും.
0: വെച്ചോളൂ.
1: ഒരു നിമിഷം അണ്ണൻ കോഫി പോട്ടിട്ട് വരേ.
0: അയ്യോ ഒന്നും വേണ്ട തന്നെ.
1: അത് ശരിയല്ല അണ്ണ, നിങ്ങ കോഫി സാപ്പിട്ട് താ പോണം. അത് എങ്ങളുടെ വഴക്കം. ഇതോ വന്നിട്ടെ.
0: ഓ ഓ ആയിക്കോട്ടെ.
2: വന്നിട്ടിയാടാ അനന്തൻ, വന്നിട്ടിയാടാ.
0: ഇല്ല വന്നിട്ടില്ലമ്മ, സാർ വീട്ടിൽ കിടക്കാണ്. ചെറിയൊരു പനി, മാറിയാൽ വേഗം വരും. പാട്ടിയമ്മയെ കാണാ.
2: വരുന്നു നാ നനക്കലേ ഡാ. മുത്തു പോനതപ്പുറം പോന പയനം താനേ. കേളടാ കണ്ണാ, നാനേ ഒരു കൊലകാരി. ഉനക്ക് തരുമാ എപ്പടി വരുവാൾ, എന്തുക്ക് വരുവാൾ. അവൻ ഇന്ന കൊലകാരിയെ പാക്കുറതക്ക് എതുക്ക് വരുവാൾ. തുലച്ച് നാൻ അവനുടെ എല്ലാ അച്ഛയുടെയും വാഴുകെ ഇന്ത കൈയാലെ താൻ. എല്ലാത്തെയും പാത്ത് ഞാനിങ്ങ സാകാതെ എല്ലോർക്കും കഷ്ടം കൊടുത്ത് പടുത്തുണ്ട് എൻ സാവക്ക് കാത്തിട്ടിരിക്കെ. ആനാ എന്ത സപിക്കപ്പെട്ടവൾക്ക് സാവ് എന്നും വരല്. എന്ത മാതിരി ഒരു കെട്ട ജന്മത്തുക്ക് സാവ് എപ്പടി വരും? തെരിയില്ലടാ കണ്ണ, തെരിയില്ല.
0: ധന, ധനലക്ഷ്മി.
1: എന്നെ പാട്ടിയത് അഴാതെ യാരെന്ന് നനച്ചിട്ടിയത്? യാര് എന്നെ ഒന്നും തെരിയാവേ. എന്താ വിഷയത്തെ പറ്റി പേശ്രത്? കാപ്പി വേണമോ പാട്ടി?
2: വേണ, ഒന്നും വേണ.
1: നിമ്മതിയ തൂങ്ക പാട്ടിമാ, നാൻ ഇങ്ങ ഇരിക്കല്ലേ. തൂങ്ക തൂങ്കുമാ. അണ്ണ കലപ്പെടാതിങ്കോ, അടിക്കടി പാട്ടി ഇപ്പിടുതാ. അമ്മ കൊഞ്ച റെസ്റ്റ് എടുക്കട്ടോ. വാങ്ങോ, സിറ്റ് ഔട്ടിലെ ടേബിളിൽ കോഫി എല്ലാമേ റെഡി പണി വെച്ചിരിക്ക. അങ്ങനെ എന്ത് കോഫി സാപ്പിടലാം. കോഫി സാപ്പിടണ.
0: അല്ല ധനലക്ഷ്മി കാപ്പി കുടിക്കുന്നില്ലേ?
1: ഓ നാ അപ്പുറമ സാപ്പിടേ.
0: ഒന്ന് ചോദിച്ചോട്ടെ?
1: സൊല്ലണ്ണ.
0: ഈ പാട്ടിയമ്മ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? കരയുന്നത് കണ്ടപ്പോ വല്ലാത്ത വിഷമം.

0: அது வந்து ஒரு பழைய பெரிய கதை, சொல்ல வந்தா கொஞ்சம் டைம் ஆகும் அண்ணா.
1: ആ മഠത്തിന്റെ പൂമുഖത്ത് നിന്നും ധനലക്ഷ്മി എന്നെ കൊണ്ടുപോയത് അനന്തരാമൻ സാറിന്റെ ഇനിയും ഞാൻ അറിയാത്ത കഥകളുടെ ആഴങ്ങളിലേക്കാണ്. അതിൽ ആ നാട്ടിൽ വലിയ ഒരു അച്ചക്കപ്പിയൊക്കെ നടത്തി ആ നാടാകെയും പലഹാരങ്ങൾ ഉണ്ടാക്കി വിറ്റുപോന്നിരുന്ന ഒരു കുടുംബം, അതിലെ ഒരു അംഗമായ മുത്തലക്ഷ്മിയുടെയും അവിടുത്തെ തന്നെ ഏറ്റവും വലിയ ധനിക കുടുംബാംഗമായ അനന്തൻ സാറിന്റെയും പവിത്രമായ പ്രണയകഥയുടെ അകത്തളങ്ങളിലേക്കാണ്. ഇതേ തുടർന്ന് അനന്തരാമൻ സാർ തൻ്റെ മഠത്തിലുണ്ടായ ആദ്യത്തെ ശക്തമായ എതിർപ്പൊക്കെ ഇല്ലാതെയാക്കി സാർ തൻ്റെ തിരുമണത്തിനായി കാത്തിരുന്നു. ഒപ്പം ആ രഥോത്സവ നാളുകളിൽ താൻ നോറ്റ പ്രണയം പോയിടുന്നതും കാത്ത് മുത്തലക്ഷ്മി അക്കനും കാത്തിരുന്നു. പക്ഷേ ആ കല്യാണം നടന്നില്ല, മുത്തലക്ഷ്മി അക്കൻ മരണപ്പെട്ടു.
0: അന്നേക്ക് അനന്തപ്പ കൽക്കട്ടയിൽ നിന്ന് പഠിപ്പ് മുടിച്ച് പെരിയ വേലയും കിടച്ച് വന്ന നാളാകും. അന്നേക്ക് ലാച്ചി അക്കാവും രൊമ്പ സന്തോഷമായിരുന്ന ഓടിയും നടന്നും ആത്തലയാകെ പേശിയും സെറിച്ചും ലാച്ചി അക്ക അങ്ങെല്ലാം സുത്തിയിട്ടേ ഇരുന്ന അനന്തപ്പ വരുമ്പോ കൊടുക്കറതുക്ക് കൊഞ്ച സ്പെഷ്യൽ സ്വീറ്റ്സ് പണ്ട അവസരത്തിൽ ഇരുന്നാളക്ക. അപ്പതാ അത് നടന്നത്, പാട്ടിയോട് കയ്യിലിരുന്ന നെയ്ക്കുടം വീണത് നെയ്യെല്ലാം കീഴെ കൊട്ടടിച്ച് നെയ്യ് കൊഞ്ചധികമായിരുന്നത്.
2: അയ്യോ, നെയ്യെല്ലാം തൂവി പോട്ടാളെ. ധനലക്ഷ്മി,
3: ധന സ്കൂളിൽ പോയിട്ടാങ്ക പാട്ടി.
2: ഓ സരി സരി, നാ മറന്നു പോച്ചടി. ലാച്ചി, ദാ കൊഞ്ചം നെയ്യ് കീഴെ വീന്തിരിച്ച്, കൊഞ്ചം പാത്ത് താൻ വരണിയാ.
3: ശരി പാട്ടി.
2: അനന്തം വന്നിട്ടെന്ന് തോന്നുന്നത്, ദോ അവനെ പാത്ത് വരേ. മുത്ത്, സാമ്പാറ് വരവെ കൊട്ടി ഇഡലി ഒരു 5 നിമിഷം കഴിഞ്ഞ് കീഴെ ഇറക്കി വെച്ചിട്ട് നീ വാട്ടിയാ. വാർപ്പിലെ നെയ്യ് നല്ല സൂടായി വരാൻ കൊഞ്ചം നേരം കൂടെ ആകും. നാൻ വന്നതപ്പുറം അതിലേക്ക് പൂന്തിയെ പോടലാം. ഇങ്ങനെ നടക്കുമ്പോ പാത്ത് പോണട്ടിയാ, നെയ്യ് കീഴെ വീഴ്ന്നിരിക്ക.
4: ശരി പാട്ടി.
2: അനന്താ കണ്ണാ,
5: എന്റെ
2: രാസ കണ്ണാ, എത്ര നാളാച്ചടാ ഉന്നെ പാത്തിട്ട്. ലക്ഷ്മി, ഉന്നെ പറ്റി താൻ ഒരേ പേച്ചടാ. വന്ന് പയനമെല്ലാം നല്ലായിരുന്നതാ.
5: ആമാ പാട്ടി, ഇന്ന് കാലയില് ട്രെയിനിലാ വന്നേ.
2: പെരിയ പഠിപ്പെല്ലാം അങ്ങി പിടിച്ച് വേലയും കിടച്ചിട്ടെന്ന് ലക്ഷ്മി ചൊന്നത്.
5: എല്ലാം കടവുകളുടെയും പെരിയവരുടെയും മംഗളുടെയും ആശീർവാദം താനേ.
2: എല്ലാം നിജം. എപ്പോഴുമേ അവർ ഉൻ കൂടെ ഇരിക്കടാ രാസ. ലക്ഷ്മി, മുത്ത്, അനന്തനൊരു സ്ട്രോങ് കോഫി പോട്ട് കൊണ്ടുവാ. ചക്കരെ കൊഞ്ച പോതണ്ടിയാ.
3: ശരി പാട്ടി.
2: അനന്താ കണ്ണാ, ഒന്ന് സൊല്ലട്ടുമാ.
5: സൊല്ല് പാട്ടി.
2: മുൻപ് സ്വന്നത് താനേ, എന്നാലും ഒരു വാട്ടി കൂടി തായില്ലാതെ വളർന്ന പൊണ്ണ് എല്ലാച്ചി. ഉൻ അപ്പാവുക്കും അമ്മാവുക്കും എന്ത് വിഷയത്തിലെ നജമാന സമ്മതം താനേ. ചൊല്ലടാ കണ്ണാ.
5: എന്നാ പാട്ടി, ഇന്ന മാതിരി പേച്ചെല്ലാം വേണ. അപ്പടി ഒന്നും സൊല്ലക്കൂടാതെ ഒന്ന് മട്ടും താൻ സൊല്ലത്. ലക്ഷ്മി എൻ പൊണ്ണുരാ, പോതു
2: പോടാ. പോതും, അത് പോതും, അത് മട്ടും താൻ പോതും. എല്ലാച്ചി രൊമ്പ് കൊടുത്തു വെച്ചവൾ.
3: എടേ, പാട്ടിയമ്മ വന്നതുക്ക് അപ്പുറം പൂന്തിയെ പോടനാട്ടിയാ. അണ്ണാ, അത് ചക്ക.
5: എന്നാച്ചി സുബു, സോലടാ സീക്രം.
4: കീഴെ വീട്ടിൽ നീതാൻ ചതിച്ചതാണ. ലാച്ചി അണനെ കോഫി കൊണ്ടു വരുമ്പോ കാളയെ തെന്നി വാർപ്പിലിരിക്കുന്ന സൂടാന നെയ്യിൽ കമിഴ്ന്ന്

0: എന്നോട് അവസരം എന്താ? ഞാൻ അപ്പാവേ ചൊന്നതില്ലയ്യാ. പാത്ത് പോണം, പാത്ത് പോകണം.
1: യാര് ലക്ഷ്മിയെ തുടവേണ്ട. സുബു
2: പോണ,
1: കൊഞ്ഞ് തേൻ കൊണ്ടുവാടാ. ഒരു മുഴു സേലയും. അയ്യോ, അറിവ് കേട്ടവനെ, ലക്ഷ്മിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് പണ്ണ വേണമ്മാ. അതുക്കാക്ക എടുത്തിട്ട് പോകുന്നതുക്ക് ഒരു സേല വേണം. നമ്മ കയ്യാൽ അവളെ പിടിക്ക മുടിയാതെ അതിലെ പോട്ട് താവളെ കൊണ്ടുപോണം. തെരഞ്ഞതാ
2: സരി
1: സരി പോ. സേതു സേതു അഴാതട, കവലപ്പെടാതെ. ആ ഇരിക്കല്ലേ സേതു. ഞാനെല്ലാം പാത്തക്കിലാട്ടിയ, ഒന്നും വരപ്പുറകുന്നില്ലേ ഉനക്ക്. ഞാനിരിക്കില്ലേ
0: സ്ഥലം.

0: അപ്പാവുടെ കാര്യമായിരുന്നു ரொம்ப കഷ്ടം.
1: അല്ല ആരുടെ?
0: ഏ അപ്പ.
1: ഓ,
0: എങ്കളുടെ അപ്പ വന്ന് കോയമ്പത്തൂരിലെ പെരിയ ഹോട്ടലിലെ സമയൽക്കാരനായിരുന്നാ. അമ്മ പോണതപ്പുറം അപ്പ ரொம்ப കഷ്ടപ്പെട്ട് താനേ എങ്ങളെ വളർത്തി വിട്ടത്. അപ്പാവുടെ ഏറ്റവും ഇളയ സിസ്റ്റർ താനേ ഇന്ന് കനകസുന്ദരാമ്പാൾ പാട്ടി. നാങ്കളെ വളർത്തതുക്കാക അവരുടെ തിരുമണം ഒന്നും വേണ്ടെന്ന് ചൊല്ലിട്ട പാവം.
1: പാട്ടിയമ്മ വിളിക്കുന്നുണ്ടല്ലോ.
2: വരും സിന്നമ്മ, കണ്ടിപ്പാ വരും. ക്യാ അനന്തപ്പാവ് വരും.
0: യാരോ വരാങ്കോ, ദോ പാത്തിട്ട് വരണ.
3: കനകമ്മ, അമ്മാ, യാരോ ഇങ്ങേ വന്നിരിച്ചെന്ന് കാഞ്ചന ഇപ്പതാൻ ചൊല്ലിട്ടാൻ. യാരത്? ആ, തൂങ്ങിട്ടാളേ. യാര് നീ? എപ്പടി ഉള്ളേ വന്നേ?
1: അത് ധനലക്ഷ്മി. ഇവിടെ ഇങ്ങ ഇരുന്ന ചെറുപ്പം കുട്ടി, ചെറുപ്പക്കാരി, ഇപ്പോഴുണ്ടായിരുന്നു.
3: ഓ, എപ്പോമേ ഇതേ പേച്ച്. മാമി, ഇങ്ങ ആരും വരലേ, ഒരാള് വന്നിരിച്ചു. ആനാ, അത് അനന്തപ്പനല്ലേ?
4: ആമാ ആമാ, സെറിടാ ആണ്ടവാ മുരുഹാ.
3: നാം ബാലസുബ്രഹ്മണ്യം, ഇങ്ങെല്ലാം സുബ്ബു എന്ന് കൂപ്പിടുവാര്. മാമിയോടെ റിലേറ്റീവും നേബറും നാൻ താൻ. ആ, ഇനി ചൊല്ല്, യാർ നീ? ഉൻ പേരെന്നാ? ഊരെങ്ക? എപ്പഴാ നീ ഉള്ളേ വന്നേ?
1: ഞാൻ
3: കാലയിലെ വൈഫ് കാഞ്ചന വന്ന് മാമിയെ ക്ലീൻ പണി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കൊടുത്തു വന്നാ. അപ്പോ ഉന്നെ ഇങ്ങേ പാക്കില്ലേ? അത് മട്ടുമല്ലേ, കഥക ഉള്ള ക്ലോസ് പണിട്ട് കാഞ്ചന പിന്നാടി വഴിതാ വന്നത്. തൊട്ട് തൊട്ട് ഇരിക്കതെല്ലാം മാമിയുടെ റിലേറ്റീവ്സ് ആണ്. തിരിഞ്ഞതാ? മാമിക്ക് എല്ലാ കെയറും നാങ്കൾ കൊടുക്കും. അവക്ക് ഇന്ന മഠത്തിലെ കിടന്നുതാൻ എന്ത് പോണമെന്ന് ഒരേ ആശ.
1: അതല്ല മിസ്റ്റർ ബാലസുബ്രഹ്മണ്യം, ഞാനിവിടെ വന്നപ്പോ എന്റെ പേര് ഹൃദയനാഥൻ, സ്വദേശം തിരുവനന്തപുരത്ത് ശ്രീകാര്യം. പിന്നെ ആ പെൺകുട്ടി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എനിക്കൊരു കപ്പ് കാപ്പിയും ഉണ്ടാക്കി തന്നിരുന്നു. ആനന്ദൻ സാർ തന്നുവിട്ട കുറച്ച് സ്വീറ്റ്സും കൊടുത്തിരുന്നു. അത് ആ കുട്ടി വാങ്ങി അകത്ത് വെക്കുകയും ചെയ്തു.
3: 10-20 വർഷത്തേക്ക് മുന്നാടി ഇങ്ങിരുന്ന് അവരുടെ അപ്പ കോതണ്ടപാണിക്കൊപ്പം രാമേശ്വരത്തേക്ക് പോന പൊണ്ണ. ഇന്നും മറ്റന്താ വന്ന് ഉനക്ക് കോഫി പോട്ട് കൊടുത്താളോ? ഇതേ ഞാൻ നമ്പിക്ക വേണമാ? അവള് ധനലക്ഷ്മി, ഇതുവരേക്കും വരലേ. ആ, ഇനി ചൊല്ല് നിജത്തെ.
1: ഹലോ, ആനന്ദൻ സാർ പറഞ്ഞിട്ടാണ് പാട്ടിയെ കാണാൻ വന്നത്. അപ്പോൾ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നത് ഒരു പെൺകുട്ടി, ധനലക്ഷ്മി എന്ന് പേരും പറഞ്ഞു. ആരോ എനിക്കറിയില്ല.

0: പറഞ്ഞതൊക്കെ കേട്ടു. അവൾ ചോദിച്ചതിന് മറുപടിയും പറഞ്ഞു. ഇട്ടു തന്ന ഒരു കപ്പ് കാപ്പിയും കുടിച്ചു. കൂടുതൽ വിത്തും പേരും ചോദിച്ചില്ല, അത്ര തന്നെ. ഇനി നിങ്ങൾക്കാരെയാ വേണ്ടതെന്ന് വെച്ചാൽ വിളിച്ച് നിങ്ങളുടെ സംശയം തീർത്തിട്ട് പോകാം.
1: മുതൽ അണ്ണനെ തന്നെ കൂപ്പിടലാം.
0: ആ കൂപ്പിടു.
1: നമ്പർ എങ്കേ? കക്കട്ടാവിൽ നിന്നും അങ്ങേ ഇരിക്കുമ്പോൾ പോലും നാൻ താൻ കൂപ്പിട്ടുണ്ട് എന്നേ. കണ്ടിപ്പാ വന്ന് മാമിയെ പാത്ത് പോണമെന്നും പറഞ്ഞ് ഇപ്പോഴും ചൊന്നത് നാൻ താൻ. തെരുമാ ഉനക്ക്?
0: ആ എനിക്ക് എങ്ങനെ അറിയാം.
2: എന്നെ സുബു, ഇങ്ങേ എന്നെ പ്രശ്ന? കാഞ്ചി നീ എങ്കടാ?
1: കാഞ്ചി വാഷിങ്ങിലാണ് ഇരിക്ക. ഇങ്ങേ പ്രശ്ന ഒന്നുമില്ലേ?
3: എന്നാ മാമ എന്നാ ഇങ്ങേ കലാട്ടാ?
1: അതല്ല ഒന്നുമില്ലേ. ഒരു നിമിഷം, ഫോണിൽ കൂപ്പിടുന്നത് പാകമില്ലയാ? ആണാ ഇങ്ങേ വന്ന് ഒരു ഹൃദയനാഥൻ എന്നൊരാൾ വന്നിരിക്കേ. അണ്ണൻ ചൊല്ലിവിട്ടതെന്നും പറഞ്ഞു. ആ ആ ഓക്കെ ഓക്കെ. അപ്പടിയാ? ഓ ആമാ ആമാ. ശരി ശരി, ഇപ്പൊ താൻ പുരിഞ്ഞത്. നാളെ കാലയിൽ തന്നെ. ആ ശരി ശരി, അപ്പടിയാവട്ടെ. മന്ദിച്ചു തമ്പി.
0: ഏയ് സാരമില്ല ബാലസുബ്രഹ്മണ്യം, ഏതായാലും ആ സംശയം മാറിയല്ലോ. ഞാൻ മോഷ്ടിക്കാൻ കയറിയതൊന്നുമല്ല കേട്ടോ. എന്നാ ഞാൻ ഇറങ്ങട്ടെ.
2: ശരി, പോയിട്ട് വാങ്ക.
3: ശരി.
0: പാട്ടിയമ്മ ഉറങ്ങിക്കാണു.
2: പാട്ടി തൂങ്ങിട്ടയാ? പാട്ടി ഉനക്ക് യാരി ഇങ്ങ മല്ലികപ്പൂ കൊണ്ടുവന്നിരിച്ച്?
0: എന്നാൽ
1: ശരി തമ്പി, ഒന്ന് മനസ്സിലെ വെച്ചിട്ടാ.
0: ഏയ് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ശരി എന്നാ.
1: മീനാ ഇപ്പൊ ചൊന്ന മാതിരി യാര് മല്ലികപ്പൂ ചൂടി ഇങ്ങ വന്നേ. എനിക്ക് അതല്ല ആശ്ചര്യമാനത്. കാപ്പി പോട്ട കപ്പെല്ലാം യാർ ഫ്രഷാ കഴുകി കമഴ്ത്തി വെച്ചത്? കാഞ്ചനയാകുമോ? അതെപ്പടി? കാഞ്ചന ഗ്ലാസും പ്ലേറ്റ് എല്ലാത്തെയും കഴുകി തിരുമ്പി കൊണ്ടുവന്നതില്ല. ഇനി ഒരു വേള പയ്യൻ ചൊന്നത് ആർക്ക് തരും?
4: പെരിയപ്പാ, കോഫി ഇങ്ങ എടുത്തിട്ട് വരട്ടുമാ.
5: പുഷ്പ കൊഞ്ചം കഴിഞ്ഞ.
6: അമ്മാ വാൻ വന്നിരിച്ചേ, പോയിട്ട് വരേ.
4: ഓ ശരി, പാത്ത് പോന്നിട്ടിയാ?
6: ഡാ വെങ്കി അങ്ങ നില്ലടാ, ഇന്ന് വാട്ടർ ബോട്ടിൽ എടുത്തിട്ട് പോടാ.
7: അക്ക എടുത്തിട്ട് വാ.
5: പിന്നെ അവിടെയൊക്കെ തിരിഞ്ഞിട്ട് അവൾ കണ്ടില്ല ധനലക്ഷ്മിയെ. ഹൃദയൻ താന സിസ്റ്റത്തില് ട്രാക്ക് 15 എന്ന് പ്ലേ ചെയ്യേ.
0: ഇല്ല, കൂട്ടത്തിൽ ആ ബാലസുബ്രഹ്മണ്യവും അതിഭീകരമായി അവിടെയൊക്കെ തിരഞ്ഞു കേട്ടോ, ആരെയും കണ്ടില്ല. അയാൾക്ക് ഞാനിപ്പോഴും നുണയനാണ്. എന്താ ചെയ്യുക? പക്ഷെ ഒരു കാര്യം സമ്മതിക്കണം, ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു കേട്ടോ ആ കുട്ടിക്ക്. എന്തൊരു ടേസ്റ്റായിരുന്നു ആ കാപ്പിക്ക്. പിന്നെ പെരുമാറ്റം, ആതിഥ്യം ഉപചാരം എന്നൊക്കെ പറഞ്ഞാൽ അത് സർ ഇത് തന്നെയാണ്. ഞാൻ ഉറപ്പിച്ചു പറയാം, അയൽപക്കത്തെ ഏതോ പെൺകുട്ടി എന്നെ ഭംഗിയായി ഒന്ന് കളിയാക്കി. സാരമില്ല, എങ്കിലും ഓർക്കാൻ രസമുണ്ട് അവളുടെ ആ കുസൃതി തരങ്ങൾ.
5: ഇല്ലടോ, കളിപ്പിച്ചതല്ല.
0: ഏ
5: അതെ, അവരങ്ങനെയാണ്, അങ്ങനെയായിരുന്നു ഹൃദയൻ.
0: സർ എന്താ പറയുന്നത്?
5: അവളുടെ കുടുംബം എൻ്റെ മുത്തുലക്ഷ്മിയുടെ. ഹൃദയ, ആ കബോർഡിൽ മുകളിലത്തെ ഡ്രോയിൽ എൻ്റെ പേഴ്സുണ്ട്, ഒന്നെടുക്കൂ. ഓ
0: സർ, എന്താ സർ?
5: അല്ല, ഒരു ക്ലാരിഫിക്കേഷൻ വേണമെന്ന് തോന്നി. യെസ് ഹിയർ ഇറ്റ് ഈസ്. ദാ ഈ ഫോട്ടോ ഇതൊന്ന് നോക്ക്. ഇതിലെ ആളെ തന്നെയാണോ നീ ഉത്സവത്തിനിടയിൽ കണ്ട് പരിചയപ്പെട്ടത്?
0: ആ നോക്കട്ടെ. മൈ ഗുഡ്നസ്, സേതു, സേതുലക്ഷ്മി, ഇത് തന്നെ. അപ്പോ മുത്തുലക്ഷ്മി അക്കൻ?
5: അത് വീട്ടുകാരിട്ട പേര്, സേതുലക്ഷ്മി ഞാനിട്ട പേര്. ധനലക്ഷ്മി അവളുടെ ഒരേ ഒരു അനുജത്തി.
0: അപ്പോ ഞാൻ കണ്ടതൊക്കെ
5: എനിക്ക് ചുറ്റും എപ്പോഴും ഉണ്ടായിരുന്ന, ഇപ്പോൾ നിനക്ക് ചുറ്റുമുള്ള, നിന്റെ കൺമുമ്പിൽ ഒരു മാത്രം.

0: തെളിഞ്ഞ് മാഞ്ഞുപോയ സത്യങ്ങൾ. മുത്തുലക്ഷ്മിയും ധനലക്ഷ്മിയും
1: എന്റെ സ്വപ്നങ്ങളിലെ നിറം മങ്ങിയ കുറെ ചിതറിയ ചിത്രങ്ങൾ ഇപ്പോൾ കൂടിച്ചേർന്നിരിക്കുന്നു. കൂടുതൽ മിഴിവോടെ, തെളിവോടെ ആശുപത്രി കിടക്കയിൽ പ്രാണവേദനയിൽ മരണപ്പെടുമ്പോൾ പോലും സാറിനോടുള്ള തൻ്റെ പ്രണയമെന്ന സത്യം മനസ്സിൽ കാത്തുപോന്ന ആ രഥോത്സവ നാളുകളിൽ അനന്തേട്ടൻ്റെ കയ്യും പിടിച്ച് അലിഞ്ഞിറങ്ങാൻ മോഹിച്ച് ഒടുവിൽ ഒന്നിനുമാകാതെ സാറിനെ വിട്ടുപോയ അനന്തേട്ടൻ്റെ, അല്ല, എൻ്റെ സേതുലക്ഷ്മി അക്കൻ.

ആശുപത്രി കിടക്കയിലെ മൂന്നാം ദിവസമാണ് പോയത്. അതായിരുന്നു ഹൃദയൻ എന്റെ സേതു പാട്ടിയമ്മയുടെയും. അവളുടെ മരണശേഷം ചടങ്ങുകളൊക്കെ കഴിച്ച് തന്റെ അപ്പാവോടൊപ്പം രാമേശ്വരത്തേക്ക് എന്ന് പറഞ്ഞ് പുറപ്പെട്ടു പോയ അവളുടെ അനുജത്തി. തനിക്കറിയോ, ആ ട്രെയിനിങ് സെഷനിൽ തന്റെ ആ ഇമോഷണൽ ഔട്ട്ബേഴ്സിൽ ഞാൻ ആ വൈബ് സെൻസ് ചെയ്തിരുന്നു. എന്റെ സ്വപ്നങ്ങളിൽ വിടർന്ന കുടമുള്ള പൂക്കളുടെ സുഗന്ധത്തെയും ഏതിരുട്ടിലും തിളങ്ങിയിരുന്ന വൈരക്കല്ലിന്റെ മൂക്കുത്തിയെയും ആ പാദസ്ഥലങ്ങളിലെ കൊഞ്ചലിനെയും സ്നേഹിച്ചവൻ നീ ഹൃദയനാഥൻ. പിന്നെ താനറിയാതെ തനിക്കൊപ്പം നിന്ന് തന്നെ എന്റെ അടുക്കലേക്ക് എത്തിക്കാനും അതുവഴി നാടും വീടും ഒക്കെ എന്നേക്കുമായി വിട്ടുപോകുന്ന എന്നെ വീണ്ടും ഇവിടെ കടുപ്പിച്ചതും ഒക്കെ എന്റെ സേതുവിന്റെ കൊച്ചു കുസൃതികളായിരുന്നു. തന്നോടും എന്നോടും നാട്ടിൽ നിന്ന് തന്റെ ജോലിസ്ഥലത്തും ഒക്കെ താൻ കണ്ടുവന്ന സ്വപ്നങ്ങളിൽ എല്ലാം അവൾ തനിക്ക് മുന്നിൽ നിവർത്തിയിട്ട കാഴ്ചകളായിരുന്നു. ഹൃദയന് ഇവിടെ വരാനും താൻ നേരിൽ കണ്ട ഈ സാക്ഷ്യങ്ങൾക്കും ഒരു കാരണമായത്. മരണക്കിടക്കയിലും അവൾക്ക് എന്നോടുള്ള ഇഷ്ടത്തിന് ഒരു കുറവുണ്ടായിരുന്നില്ല. പുള്ളി വെന്തടർന്ന നെഞ്ചിൽ എന്റെ കയ്യും ചേർത്ത് പിടിച്ചാണ് പോയത്.

0: സാർ, എനിക്കൊന്ന് കിടക്കണം.
1: എന്റെ പറ്റി? ഹൃദയം വല്ലാതെ വിയർക്കുന്നുണ്ടല്ലോ.
0: നോ നോ സർ, ഒരു ഒരു തലചുറ്റൽ പോലെ വല്ലാതെ തല കറങ്ങുന്നു സർ, തീരെ പറ്റുന്നില്ല.
1: വരൂ. പുഷ്പ, പുഷ്പ, കൊഞ്ച തണ്ണി എടുത്തിട്ട് വാ. കിടക്കൂ ഹൃദയൻ, പേടിക്കണ്ട കേട്ടോ, ഞാനില്ലേ.
2: ഹൃദയനാഥന്റെ ആരെങ്കിലും ഉണ്ടോ?
3: ആ ഉണ്ട്.
2: ആ പുള്ളിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല, ഇനി നോർമൽ ഡയറ്റ് ഫോളോ ചെയ്യാട്ടോ. നാളെ റൂമിലേക്ക് മാറ്റാം.
3: ഓ, ഒന്ന് കാണാൻ.
2: വേഗം കണ്ടിറങ്ങിക്കോളൂ.
4: തിരുവനന്തപുരത്ത് നിന്നും പാലക്കാട്ടേക്ക് പിന്നെ തിരിച്ചു. മധു, നീ എങ്ങനെ ഇതൊക്കെ മാനേജ് ചെയ്ത്? ക്യാഷൊക്കെ
3: ആളെക്കാളും വലുതല്ലോ ഒന്നും.
4: ടോട്ടൽ എക്സ്പെൻസ് എത്രയാ മധു? ആ ഫോൺ ഇങ്ങെടുക്ക്.
3: ഇനിയിപ്പോ അത് പേ ചെയ്യാനാണ് തിരക്ക്. എവിടെ പോയത്? ഈ മുരട്ട സ്വഭാവം വിടരുത് കേട്ടോ, ഇവിടെ ഫോൺ അലൗഡ് അല്ല. മിണ്ടാതെ അവിടെ കിടക്ക്, നാളെ റൂമിൽ വരുമ്പോൾ സംസാരിക്കാം. ആ നേഴ്സ് ഇപ്പൊ തിരക്ക് കൂട്ടും.
2: ഹലോ, മോർണിംഗ്.
4: ആ മോർണിംഗ്.
2: റൗണ്ട്സ് കഴിഞ്ഞ് ഡോക്ടർ ഒരു 9:30 വരും. റിപ്പോർട്ട്സ് ഒക്കെ നോക്കി ഒരു 11 ഡിസ്ചാർജ് സമ്മറി എഴുതിയിട്ട് ബില്ല് സെറ്റിൽ ചെയ്യാൻ പറയാട്ടോ.
3: അപ്പോ അപ്പൊന്ന് വീട്ടിൽ പോകാൻ പറ്റുമല്ലോ.
2: പിന്നെന്താ, അഡ്മിറ്റ് ആവുമ്പോ കുറച്ച് ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു എന്നതൊഴിച്ചാ ഇയാൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു.
4: ആ നീ പുറത്തു പോകുമ്പോഴേ കുറച്ച് കേക്ക് അല്ലെങ്കിൽ സ്നാക്സ്, സ്വീറ്റ്സ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചോ. ഐസിയുല നേഴ്സുമാർ നല്ല കെയറിംഗ് ആയിരുന്നു, അവർക്കായി എന്തെങ്കിലും കൊടുക്കണ്ടേ?
3: അമ്മയും കുഞ്ഞോളും ഇങ്ങ് വന്നിട്ട് പോരെ.
4: ആ നിന്റെ സൗകര്യം പോലെ മതി. എനിക്കേ ഒന്ന് ടോയ്ലറ്റിൽ പോകണം.
3: പിടിക്കട്ടെ.
4: വേണ്ട വേണ്ട വേണ്ട, അത്ര വയസ്സായിട്ടൊന്നുമില്ല.
3: ഓ പിന്നെ വലിയ വിറ്റായിരിക്കും. ആ അമ്മയും കുഞ്ഞോളും എത്തിയല്ലോ. എന്തേ, ആരാ?
5: അമ്മ, ഇത് വന്ന് കൊഞ്ച സ്വീറ്റ്സ് ആകും. എല്ലാ നായേ വീട്ടിൽ സേവേ. നീങ്ക വാങ്ങിനാ നല്ലാർക്കും. രൊമ്പ നല്ല സ്വീറ്റ്സ് അമ്മ.
3: സത്യം പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും സ്വീറ്റ്സ് ഒക്കെ വാങ്ങാൻ ഇറങ്ങുകയായിരുന്നു. മലയാളം
5: തെരിയോ അമ്മ?
3: പക്ഷെ ക്യാഷ് അധികമില്ല. ഷോ, ഇതിപ്പോ ആകെ 150 മാത്രമേ ഉള്ളൂ.
5: പോതും അമ്മ, ഇത് പോതും. നിങ്ങൾക്ക് ഉങ്ക വാഴ്ക്കയിലെ എല്ലാവരും ട്ടിയാ. ഇത് എന്നോട് കടസിയാണ് പൊരുൾ. തിരുമ്പി പോകരുതൊക്കെ നേരമാച്ചമ്മ. അമ്മ ഉന്നെ പാത്താ എൻ തങ്കച്ചി മാതിരി ഇരിക്ക. അവളോട് പേര് ലക്ഷ്മി, ധനലക്ഷ്മി.
3: അവരിപ്പോ
5: ഇല്ല. ഇല്ലമ്മ, അവളിപ്പ ഇല്ല, പോയാച്ച്. ഈറാ സാത്തി, ഉനക്ക് നല്ലത് താൻ വരും. വരട്ടമ്മ.
4: ഇതെന്താ ഇവിടെ നല്ല നെയ്യിന്റെ വാസന, അതും നല്ല നറുനെയ്യിന്റെ. ഇത്ര പെട്ടെന്ന് പോയി വന്നോ നീ?
3: ഓരോ ഭാഗ്യം വന്നത് നോക്കണേ. ഒരു തമിഴ് സ്ത്രീ വന്നിരുന്നു തുണിസഞ്ചിയും ഒക്കെ ആയിട്ട്. വീട്ടിലുണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞപ്പോ വാങ്ങി. ലാഭാണ്, ആകെ 150 മാത്രമേ ആയുള്ളൂ ഇത്രയും സ്വീറ്റ്സിന്.
4: ഡോറടക്ക്. എന്നിട്ട് ആ പാക്കറ്റിംഗ് നോക്കട്ടെ. ഇത് കുറെ ഉണ്ടല്ലോ, പഴയ തമിഴ് പത്രം കൊണ്ടുള്ള കടലാസ് പൊതി. അവളെങ്ങനെയിരുന്നു മധു?
3: ഒരൽപ്പം തടിച്ച് വെളുത്തിട്ട് മുടിയിലെ കുടമുല്ലപ്പൂക്കളും കനകാംബരവും ചൂടി മൂക്കുത്തിയിട്ട് മൂക്കിന്റെ രണ്ടു വശത്തും നല്ല ഐശ്വര്യമുണ്ട് അവരെ കാണാൻ. പറയുന്നത് കേട്ടാൽ വാങ്ങാതിരിക്കാൻ തോന്നില്ല. നല്ലൊരു സ്ത്രീ.
4: ഓക്കെ, നീ എത്ര പൈസ അവർക്ക് കൊടുത്തത്?
3: 150. എന്തു പറ്റി ഹൃദയൻ?
4: ഒന്നുമില്ല, അവൾ നിന്റെ കയ്യിൽ നിന്ന് ആ രൂപ വാങ്ങിച്ചിട്ടില്ല.
3: ഞാൻ കൊടുത്തതാ.
4: ആ പാക്കറ്റ് നിനക്ക് തിരിച്ചു തരുമ്പോ അവളത് തിരിച്ച് നിനക്ക് ഒരു ഗിഫ്റ്റായി തന്നതാവും. പൈസ പാക്കറ്റിൽ തന്നെയുണ്ട് ഭദ്രമായി.
3: ഇക്കാലത്തും ഇങ്ങനെ ബിസിനസ് നടത്തുവോ? എങ്ങനെയാണ് അവർ ഈ കോസ്റ്റ് ടാലി ആക്കുന്നത്?
4: ഹലോ,
6: ഹൃദയനാഥനല്ലേ?
4: അതെ, ആരാണ്?
6: ശ്രീനി.
4: ഏ,

0: എന്ത് പറ്റി? എന്താ?
1: അന്നേക്ക് വന്ന ജ്വരം മീണ്ടും ജാസ്തി ആയിടിച്ച് രാത്രി മുതൽ മീണ്ടും കൂടിയിടിച്ച് അഡ്മിറ്റ് ആക്കുമ്പോഴേക്കും അവ പോയിട്ടാ. ഞാൻ തലവര് പോയിട്ടാ തമ്പി. നിറയെ വേല ഇരിക്ക്. ഫ്യൂണറൽ വെച്ചാൽ ഒന്നല്ല, രണ്ടെണ്ണമാണ്. പാട്ടിയമ്മ തിരിയില്ലയാ, അവങ്ങളും പോയിട്ടാങ്ക മധ്യാഹ്നത്തോടെ. ഫ്യൂണറൽ എല്ലാം നാളെ ആക്കും. വസതിയായിരുന്ന നാളേക്ക് വാങ്ങളേ.
2: എന്താണ്, എന്താ പറ്റിയേ? ഹൃദയ പറയാ, എന്താ പറ്റിയേ? എന്നോടൊന്ന് പറ.
0: ഒന്നുമില്ലടോ പെൺകുട്ടി, ഒരു തരത്തിൽ ചേരേണ്ടത് ചേരേണ്ടടുത്ത് ചേർന്നു.
2: എന്താ?
0: ഒന്ന് കിടക്കട്ടെ, കിടന്നാൽ എല്ലാം ശരിയാകും.
2: അറ്റാച്ച്മെന്റ് ഒക്കെ ആവാം കുറച്ചൊക്കെ മനുഷ്യൻ. ആഫ്റ്റർ ഓൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ട്രെയിനിങ് ഡയറക്ടർ. അതിനപ്പുറം ഒന്നും വേണ്ട, അത്ര തന്നെ. വെറുതെ മനുഷ്യനെ പേടിപ്പിച്ച് കൊല്ലും. നമുക്ക് വേഗം പോകാം, ബില്ല് കൊണ്ടുവന്നില്ലല്ലോ.
0: അത് വന്നോളും. നീ ഇവിടെ ഇരിക്കെ എന്റെ അടുത്ത്, എന്റെ കാവലും ഏറ്റെടുത്ത്, ഇനിയുള്ള നമ്മുടെ ജീവിതകാലം മുഴുവൻ.
2: ദേ, വലിയ സാഹിത്യമൊന്നും വേണ്ട കേട്ടോ. വന്നിരിക്കുന്നു ഒരു സാറും ശിഷ്യജന്മവും.
3: അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തൃശൂർ നിലയം അവതരിപ്പിച്ച നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.

രചന രാജേഷ് വിശ്വംഭരൻ. സംവിധാനം YS പൗർണമി. നിർവഹണ സഹായം ശബ്ദസന്നിവേശം ഷിബു എം ജോസ് മച്ചാട്. നിർവഹണം ജയ സിആർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ഹൃദയനാഥൻ, ശ്രീമൂലനഗരം പൊന്നു, സേതുലക്ഷ്മി, പുഷ്പവല്ലി, മനീഷ കെ എസ്, അനന്തരാമൻ, എം കെ കൃഷ്ണൻപോറ്റി, അനന്തരാമന്റെ ചെറുപ്പം, മെജോ, ധനലക്ഷ്മി, ജയലക്ഷ്മി സി, കനകസുന്ദരാംബാൾ, YS പൗർണമി, ബാലസുബ്രഹ്മണ്യം, കാഞ്ഞൂർ മത്തായി, ബാലസുബ്രഹ്മണ്യത്തിന്റെ ചെറുപ്പം, ഹരീഷ് മേനോൻ, മധുമിത, വിനിത മനമൽ, ഡോക്ടർ ഹേമലത കോലത്ത്, പ്രീത പിയൂസ്, ഇൻകം ടാക്സ് അസിസ്റ്റന്റ് കമ്മീഷണർ രാജൻ ബാബു, വി ഉദയകുമാർ, ശ്രീനിവാസ രാഘവൻ, പ്രസാദ് ബാലകൃഷ്ണൻ, വെങ്കിടിമാമൻ, രാജേഷ് വിശ്വംഭരൻ, മല്ലിക, ഇ എൻ സജിത, നേഴ്സ് ബിനിത ഗോപിനാഥ്, അയൽപക്കത്തെ സ്ത്രീകൾ രുക്മിണി അമ്മാൾ, അജിഷ ഹരിദാസ്, ഒപ്പം ബാലതാരം ഇവാൻ മിഖായൽ ഷി.

0: Benchmark domestic equity indices were trading moderately higher in afternoon trade. Today, the Sensex rose 165 points to 75,563, while the Nifty added 47 points to 23,737 when reports last came in. Meanwhile, in the broader market, at the National Stock Exchange, the mid-cap 100 was trading flat, while the small-cap 100 dipped nearly 0.2% a short while ago. The Delhi Metro Rail Corporation, DMRC, in collaboration with the Ministry of Petroleum and Natural Gas, today launched an integrated hydrogen-powered shuttle bus service in the national capital to reduce fuel consumption and promote the use of public transport. The shuttle service will operate on all working days during peak office hours. It will provide seamless and environment-friendly last-mile connectivity between Central Secretariat and Sevatirth Metro stations and key government establishments in the Central Vista region. In badminton, India's top men's doubles pair of Sattvik Sairaj, Ranki Reddy and Chirag Shetty advanced to the semi-finals of Thailand Open. The Indian duo defeated Japanese pair of Takumi Nomura and Yuichi Shimogami with 21-12, 21-13 in Bangkok today. Later in the day, Lakshya Sen will face Thailand's Kunlavut Vidithsarn in the men's singles quarterfinals. In IPL cricket, Lucknow Super Giants will take on Chennai Super Kings at Ekana Stadium in Lucknow this evening. The match is scheduled to begin at 7:30 p.m. Earlier, Mumbai Indians defeated Punjab Kings by 6 wickets at Himachal Pradesh Cricket Association Stadium in Dharamshala last night. Tilak Verma was adjudged player of the match. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi and UAE President Sheikh Mohammed bin Zayed Al Nahyan discussed energy cooperation and bilateral trade in Abu Dhabi. Both leaders exchanged key MOUs in defence, petroleum and investments. BRICS foreign ministers meeting 2026 underway in New Delhi. External Affairs Minister Dr. S. Jaishankar reaffirms India's commitment in advancing goal of reformed and effective multilateralism. NTA to reconduct NETUG 2026 examination on June 21st. Education Minister Dharmendra Pradhan assures fairness and transparency in exam process. BJP MLA Rotindra Bosu elected new Speaker of West Bengal Legislative Assembly. And in badminton, Indian men's doubles pair of Sattvik Sairaj, Ranki Reddy and Chirag Shetty enter semi-finals of Thailand Open. With that, we end the midday news.
1: ആകാശവാണി ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 20-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ. സംവിധാനം പി എ ബിജു.
2: എലി പൂച്ചയെ വഴിതെറ്റിക്കും പോലെയാണ് കുറ്റവാളിയായ റസ്കോൾനിക്കോവ് പോലീസ് ഉദ്യോഗസ്ഥനായ സെമറ്റോവിനെ കൈകാര്യം ചെയ്യുന്നത്. അവർ തമ്മിൽ ഒരു റെസ്റ്റോറന്റിൽ സംഭാഷണത്തിലാണ്. രണ്ട് സ്ത്രീകളെ കൊന്നയാളാണ് റസ്കോൾനിക്കോവ്. പക്ഷെ പോലീസ് പിടിച്ചു വച്ചിരിക്കുന്നത് ഏതോ ഒരു പെയിന്റർ നിക്കോളെ. പുളിപ്പു ചേർത്ത ദോശമാവ് അടപ്പ് തകർത്ത് പുറത്തു ചാടും പോലെ നിക്കോവിൻ്റെ മനസ്സിൽ താഴിട്ടു പൂട്ടിയ കൊലപാതക രഹസ്യങ്ങളുടെ അറ്റവും മുറിയും ഇടയ്ക്കിടെ പുറത്തു ചാടുന്നുണ്ട്. സെമറ്റോവിലെ പോലീസിന് പുറത്തു ചാടുന്ന പുളിപ്പ് രുചിച്ചറിയാനാവുന്നുണ്ടോ? കാത്തിരുന്നു കാണാം. റസ്കോൾനിക്കോവ് പരമശുദ്ധനെന്ന് വിശ്വസിക്കുന്ന കൂട്ടുകാരൻ റസ്മഹീനും ഇന്ന് രംഗത്ത് വരുന്നുണ്ട്. സെമറ്റോവാണ് ആരംഭിക്കുന്നത്.
3: നിങ്ങൾ പഠിപ്പും സംസ്കാരമുള്ള മനുഷ്യനല്ലേ?
4: അതിന്
3: ഞാൻ 6-ാം ക്ലാസ് വരെയാണ് പഠിച്ചത്.
4: 6-ാം ക്ലാസ് മിടുക്കൻ. നിങ്ങളുടെ വസ്ത്രധാരണവും മുടിജീകലും മോതിരങ്ങളും എല്ലാം കാണുമ്പോൾ ഭാഗ്യവാനായ ഒരു ധനികനെ ഓർമ്മിപ്പിക്കും. സുന്ദരനായ യുവാവ്.

0: ശരിക്കും ഒരു വിചിത്രനായ മനുഷ്യൻ തന്നെ നിങ്ങൾ. എന്തായാലും നിങ്ങൾ ഇപ്പോഴും അസുഖത്തിന്റെ പിടിയിലാണ്.
1: എനിക്കിപ്പോഴും അസുഖമോ? നിങ്ങൾ നുണ പറയുകയാണ്. നിങ്ങൾക്ക് എന്നിൽ ജിജ്ഞാസയുണ്ടല്ലേ?
0: അതെ, എനിക്ക് ജിജ്ഞാസയുണ്ട്.
1: ഞാൻ എന്താണ് വായിച്ചിരുന്നെന്ന് പറയാം. പണക്കാരി വൃദ്ധയുടെയും സഹോദരിയുടെയും കൊലപാതകത്തെക്കുറിച്ചുള്ള വാർത്തകൾ വിശദമായി അറിയാൻ.
0: ഇത് അതേ വൃദ്ധയാണ്.
1: ഈ വൃദ്ധയെ പറ്റി പോലീസ് സ്റ്റേഷനിൽ വെച്ച് സംസാരിക്കുമ്പോഴാണ് ഞാൻ ബോധം കെട്ടു വീണതെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആ ശരി, കാര്യങ്ങളിപ്പോ നിങ്ങൾക്ക് മനസ്സിലായോ?
0: നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്?
1: ഒന്നും ഉദ്ദേശിക്കുന്നില്ല.
0: നിങ്ങൾക്ക് ഒന്നുകിൽ ഭ്രാന്താണ്, അല്ലെങ്കിൽ
1: അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്ത്? എന്താണ്? എന്നോട് തുറന്നു പറയ.
0: ഒന്നുമില്ല.
1: ശരിക്കും വിഡ്ഢിത്തം.
0: എന്താണ് നിങ്ങൾ ചായ കുടിക്കാത്തത്?
1: എന്ത്? ആ ചായ. ഓ ശരി, അതെ, കുടിച്ചില്ലേ? ആ കുടിച്ചില്ല. കുടിക്കാം, കുടിക്കാം.
0: ഈയിടെയായി ഇത്തരം കുറ്റകൃത്യങ്ങൾ ധാരാളം ഉണ്ടാവുന്നുണ്ട്. ഒരു വലിയ കള്ളനോട്ടടി സംഘത്തെ മോസ്കോവിൽ പിടികൂടിയതായി ഈ അടുത്ത ദിവസമാണ് ഞാൻ പത്രത്തിൽ വായിച്ചത്. അതിൽ പലരും സമൂഹത്തിലെ ഉന്നതന്മാർ.
1: അത് വളരെ മുമ്പ് നടന്ന ഒന്നല്ലേ? ഒരു മാസം മുമ്പ് ഞാൻ അതിനെപ്പറ്റി വായിച്ചതായി ഓർക്കുന്നു.
0: അപ്പോൾ നിങ്ങളവരെ കുറ്റവാളികളായി കണക്കാക്കുന്നുണ്ടോ? തീർച്ചയായും അവർ കുറ്റവാളികളാണ്.
1: കുറ്റവാളികൾ? അവരോ? കേവലം കൊച്ചു പിള്ളേരാണവർ. തെറ്റ് ചെയ്യുമ്പോൾ കൈവിറക്കുന്നവർ.
0: കൈകൾ വിറച്ചു എന്നാണോ? അത് സ്വാഭാവികമല്ലേ. ചിലർക്ക് അത് താങ്ങാനായി എന്ന് വരില്ല.
1: എന്ത്? എന്ത്? അത് താങ്ങാനാവില്ല എന്നോ?
0: എന്താ, നിങ്ങൾക്ക് താങ്ങാനാവുന്നില്ലേ? എനിക്ക് താങ്ങാൻ കഴിയും.
1: ഞാനായിരുന്നെങ്കിൽ അത് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്യുക. അതിരിക്കട്ടെ, ഈ പ്രതിയെ പിടികൂടാത്തത് എന്താണ്?
0: തീർച്ചയായും പ്രതിയെ പിടികൂടും.
1: ആര്? നിങ്ങളോ? അയാളെ പിടിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾക്ക് കഠിനമായ ഒരു ജോലി തന്നെ ചെയ്യേണ്ടി വരും അവനെ പിടിക്കാൻ.
0: അത്ര കഠിനമായ ജോലി ചെയ്യേണ്ടി വരുമോ? അതെന്താ?
1: നിങ്ങൾ ചെയ്യാൻ പോകുന്ന മഹത്തായ കാര്യം ഏതെങ്കിലും മനുഷ്യൻ ധാരാളം പണം ചെലവാക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കലാണ്. പണമില്ലാത്തൊരാൾ പെട്ടെന്ന് പണം ചെലവാക്കാൻ തുടങ്ങുമ്പോൾ അയാളായിരിക്കണം കൊലയാളിയെന്ന് നിങ്ങൾ കരുതും. അങ്ങനെ ഏത് കുഞ്ഞിനും നിങ്ങളെ വഴിതെറ്റിക്കാനാവും.
0: എന്നാലും അവർ അങ്ങനെ ചെയ്യുമെന്നുള്ളത് ഒരു സത്യം മാത്രമാണ്.
1: ഒരുത്തനൊരു കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയുടനെ മദ്യശാലയിലേക്ക് പോകുന്നു, പണം ധൂർത്തടിക്കുന്നു, അവനെയാണ് നിങ്ങൾ പിടിക്കുന്നത്.
0: നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്തോ വലിയ താല്പര്യമുണ്ടെന്ന് തോന്നുന്നല്ലോ.
1: ഞാനായിരുന്നെങ്കിൽ ആ സംഭവത്തിൽ എങ്ങനെ പെരുമാറുമെന്നറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ?
0: ആ, എനിക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. പറയൂ. നിങ്ങളായിരുന്നു കൊലയാളിയെങ്കിൽ?
1: ഞാൻ പണവും ആഭരണങ്ങളും എടുത്ത് നേരെ പുറത്തു കടന്ന് ജനവാസമില്ലാത്ത ഒരു മതിൽക്കെട്ടിനുള്ളിൽ ആരുടെയും കണ്ണിൽപ്പെടാതെ നടക്കും. 100 റാത്തലിൽ കൂടുതൽ ഭാരമുള്ള വീട് പണിയുന്ന കാലം മുതൽ ഒരു മൂലയിൽ കിടന്നിരുന്ന ഒരു കല്ല് ഞാൻ നേരത്തെ കണ്ടുവച്ചിരിക്കും. ഞാൻ ആ കല്ല് പൊക്കും.
0: എന്തിനാ കല്ല് പൊക്കുന്നത്?
1: അതിനടിയിൽ ഒരു പൊത്ത് തീർച്ചയായും ഉണ്ടാവും. എന്നിട്ട് മോഷണ വസ്തുവിനെ ഞാൻ അവിടെ ഒളിപ്പിക്കും. പിന്നെ ആ കല്ലുരുട്ടി പഴയ പടി വയ്ക്കും.

0: ഒന്നോ രണ്ടോ മൂന്നോ കൊല്ലത്തോളം അതുവരെ ഞാനത് തൊടില്ല. അവരത് അന്വേഷിക്കുമായിരിക്കും, ഒരിക്കലും അവർക്കത് കണ്ടുപിടിക്കാനാവില്ല.
1: തനിക്ക് ഭ്രാന്താണ്, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്?
0: ഞാനാണ് വൃദ്ധയെയും ലിസവറ്റയെയും കൊലപ്പെടുത്തിയതെങ്കിലോ?
1: നിങ്ങൾക്കത് സാധ്യമാണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക്?
0: നിങ്ങളത് വിശ്വസിച്ചു? അതെ, തീർച്ചയായും നിങ്ങളത് വിശ്വസിച്ചു.
1: ഒരിക്കലുമില്ല, ഞാൻ ഒരിക്കലും അങ്ങനെ വിശ്വസിച്ചില്ല. ഇതിലേക്ക് വലിച്ചിഴച്ച് നിങ്ങൾ എന്നെ ഭയപ്പെടുത്തുകയാണോ?
0: അപ്പോൾ നിങ്ങളത് വിശ്വസിക്കുന്നില്ലേ? ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ എന്നെക്കുറിച്ച് എന്താണ്, എന്തിനാണ് അന്വേഷിക്കുന്നത്? നമുക്കിറങ്ങാം അല്ലേ? വെയിറ്റർ
2: സാർ,
0: എത്രയായി?
2: 30 കോപ്പക്സ്.
0: വോഡ്കയുടെ 20 കോപ്പക്സ് കൂടി എടുത്തോ. ഈ സാറിന്റെ
1: ഞാൻ കൊടുക്കാം.
0: വേണ്ട, എന്റെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ട്.
1: അന്ന് കടം വീട്ടാൻ പോലും പൈസ ഇല്ലായിരുന്നല്ലോ, പിന്നെങ്ങനെ?
0: പണം കായ്ക്കുന്നൊരു മരം ഞാൻ പിടിച്ചു കുലുക്കി, അതിൽ നിന്ന് വീണ പണം ഇനിയുമുണ്ട്. നിങ്ങൾക്ക് വേണോ?
1: നിങ്ങൾക്കെന്തോ കാര്യമായ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. അല്ല, സ്വബോധം നഷ്ടപ്പെട്ടവനെ പോലെ സംസാരിക്കാൻ മദ്യപിക്കാറൊന്നുമില്ലല്ലോ. എന്തോ സംഭവിച്ചിട്ടുണ്ട്. തീർച്ച
0: യാഥാർത്ഥ്യങ്ങൾ കേൾക്കുമ്പോൾ കണ്ണു മഞ്ഞളിക്കും. സത്യം അങ്ങനെയാണ്, വിശ്വസിക്കാൻ പ്രയാസമാണ്. നുണയാണ് പെട്ടെന്ന് വിശ്വസിക്കുന്നത്. അതല്ലേ നാട്ടു നടപ്പ് സമറ്റോ?
1: ആ, നമുക്ക് കാണാം. വൈകാതെ നമുക്ക് കാണാം.
0: ശരി, കാണാം.

0: Эй, Раскольников! Да?
1: Расмухина.
0: നീ എന്ത് പണിയായി കാണിച്ചത്? നീ ആരെയും അറിയിക്കാതെ കണ്ണു വെട്ടിച്ച് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയോ? വിഷമിച്ചു പോയല്ലോടാ.
1: ആ, എനിക്ക് തോന്നി ഞാൻ ഇറങ്ങി. എത്രയെന്ന് വെച്ച് അടച്ചുപൂട്ടി ഒരേ കിടപ്പ് കിടക്കുന്നത്.
0: നിക്കോ, നീ വളരെ ക്ഷീണിതനാണ്. നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിനക്ക് പോലും അറിഞ്ഞുകൂടാ.
1: ആര് പറഞ്ഞു? എനിക്ക് ഇരട്ടി ശക്തി കിട്ടിയിരിക്കുകയാണ്. ഞാൻ ലോകത്തോടെല്ലാം വിളിച്ചു പറയാൻ
0: പോകും. കണ്ടോ, കണ്ടോ, അതും പറഞ്ഞ് നീ എന്റെ മണ്ടയ്ക്ക് മറിഞ്ഞു വീഴാൻ പോകുന്നത്. നിക്കോ, നീ ഈ അവസ്ഥയിൽ പുറത്തിറങ്ങി നടക്കാൻ പാടില്ല. തല ചുറ്റി നീ എവിടെയെങ്കിലും വീഴും.
1: റസ്മുഖിൻ, നീ എന്താ ഇവിടെ കറങ്ങി നടക്കുന്നത്?
0: നിന്നെ അന്വേഷിച്ചു വന്നതാ. നമ്മുടെ ഡോക്ടറും വന്നിട്ടുണ്ട്. നീ എന്തിനാണടാ ഞങ്ങൾ ഇങ്ങനെയൊക്കെ വിഷമിപ്പിക്കുന്നത്?
1: നിന്റെ സഹാനുഭൂതി എനിക്ക് ആവശ്യമില്ല. ഒരു മനുഷ്യന് മേൽ ചൊരിയാൻ ആഗ്രഹിക്കുന്ന വിചിത്രമായ ആഗ്രഹം. എന്നെ എന്തിനാണ് ഇങ്ങനെ അന്വേഷിച്ചു വന്നത്?
0: നിന്നെ അങ്ങനെ ഇഷ്ടം പോലെ വിടാൻ പറ്റില്ല. ഞാൻ നിന്റെ സുഹൃത്തായി പോയടാ.
2: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 20-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ സന്തോഷ് കുമാർ സൗപർണിക, സെമറ്റോവ് കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ, ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ, ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത, സംവിധാനം പി എ ബിജു.

0: மஞ்சேரி எஃப்எம் 102.7.
1: സമയം 2 മണി കഴിഞ്ഞ് 27 മിനിറ്റും 38 സെക്കൻഡും. പാലക്കാട് താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഈ അധ്യയന വർഷത്തെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുള്ള സ്കൂൾ ബസ്സുകളുടെ സുരക്ഷാ പരിശോധന ഈ മാസം 20-23 തീയതികളിൽ രാവിലെ 9 പാലക്കാട് വിക്ടോറിയ കോളേജ് ഗ്രൗണ്ടിൽ നടക്കും. വിദ്യാഭ്യാസ സ്ഥാപന മേധാവികൾ സ്കൂൾ വാഹനങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കി സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ അറിയിച്ചു.

മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ഐ ടി ഡി പിയുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ചുങ്കത്തറ സി ടി സി ടൈലറിംഗ് സെന്ററിൽ 2026-28 വർഷത്തേക്കുള്ള തയ്യൽ പരിശീലനത്തിന് പട്ടികവർഗക്കാരായ യുവതികളിൽ നിന്നുള്ള അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷകർ 18 വയസ്സിനും 35 വയസ്സിനുമിടയിൽ പ്രായമുള്ളവരും 8-ാം തരം പാസ്സായവരും പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വനിതകളുമായിരിക്കണം. കോഴ്സിന്റെ കാലാവധി 1-6-2026 മുതൽ 31-5-2028 വരെ ആയിരിക്കും. വെള്ളകടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം ഈ മാസം 18-നകം നിലമ്പൂർ ഐ ടി ഡി പി ഓഫീസിലോ സി ടി സി ചുങ്കത്തറയിലോ സമർപ്പിക്കേണ്ടതാണ്. കോട്ടയ്ക്കൽ ആയുർവേദ കോളേജ് ജംഗ്ഷനിൽ കൾവേർട്ട് നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുന്നതിനാൽ പുതുപ്പറമ്പ് റോഡിലൂടെയുള്ള ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. വാഹനങ്ങൾ പുതുപ്പറമ്പ്, അരീക്കൽ സിറ്റി, ആലച്ചുള്ളി, കോട്ടയ്ക്കൽ റോഡിലൂടെയും പുതുപ്പറമ്പ്, ഒറ്റത്തേങ്ങ, മലബാർ സ്കൂൾ, ആലച്ചുള്ളി, കോട്ടയ്ക്കൽ റോഡിലൂടെയും തിരിഞ്ഞ് പോകണം.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 2 മണി കഴിഞ്ഞ് 30 മിനിറ്റും 21 സെക്കൻഡും. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രയും യേശുദാസും പാടിയത്, ചിത്രം മെയ് ദിനം.

0: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
1: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
0: ഫോൺ 9744550424.
2: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ, കുടുങ്ങി! അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
3: RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
5: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Gap and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
6: Kia, movement that inspires.
7: Any girl come? ബിജു തിരുമല എഴുതി, എ ടി ഉമർ ഈണം പകർന്ന, എസ് ജാനകി പാടിയത്. ചിത്രം ആലിംഗനം.

0: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
1: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
0: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744555024.
2: ചിത്രം ഒരു മെയ് മാസ പുലരിയിൽ, ഗായകർ യേശുദാസും ചിത്രയും.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. ഇപ്പോൾ ഈ നിലയം ഇന്നും ഇന്ന് തുടർന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് ട്രെയിൻ സമയം, എഫ് എം പ്രധാന വാർത്തകൾ, 3 മണിക്ക് നാടകഗാനങ്ങൾ, 3:30 മൈലാഞ്ചി മഞ്ച് പുനഃപ്രക്ഷേപണം, 3:57 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, 4 മണിക്ക് 4 മണിപ്പൂക്കൾ, 4:55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5 മണി മുതലുള്ള തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 6:10 ലക്ഷദ്വീപ് വൃത്താന്തം, 6:50 വയലും വീടും എന്നീ പരിപാടികളും കേൾക്കാം.

ഇനി ഈ നിലയം നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് 6:10 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്ന രമണി ചേലാട്ട്, തുടർന്ന് പ്രഭാതഗീതം, 6:25 ട്രെയിൻ സമയം. തുടർന്ന് കേൾക്കാം ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം, ഇഞ്ചി കൃഷി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മലപ്പുറം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ഹോർട്ടികൾച്ചർ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഷാനില നീലിയാട്ട് സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. 6:35 അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ, ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. തുടർന്ന് കേൾക്കാം ചലച്ചിത്രഗാനം. R55 FM ശുഭദിനം. ഇതിലാദ്യം കോട്ടക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട് കോട്ടക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ 7:00 ചിന്താവിഷയം, ഇന്നത്തെ ചോദ്യം. തുടർന്ന് റീഗൽ ജോളേഴ്സ്, പൊന്നാനി റോഡ് എടപ്പാൾ, മധുരം ഗീതം. 7:05 ആശാ പവർ MPPT ചാർജ് കൺട്രോളർ, സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം 7:10 ദൃശ്യമായ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്, ആരോഗ്യചാലകം. ശരിയായ ഉറക്കം ലഭിക്കുന്നതിന് അനുവർത്തിക്കേണ്ട ശീലങ്ങൾ. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ENT വിഭാഗം സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ റഫീഖ് അലി KP സംസാരിക്കുന്നു. 7:15 ABC ഓർത്തോപേഡിക്സ് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ് മഞ്ചേരി, നോവൽ വായന. യോസേ മൗരോദേ വാസ്കോൺസെലോസ് എഴുതിയ നോവൽ എൻ്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ, അവതരണം ബോബി. ഏഴ് 20 ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ് മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ, കീശേരി, ആയുരാരോഗ്യം. പൈൽസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗാവസ്ഥകൾക്കുള്ള ഹോമിയോപ്പതി ചികിത്സ, ഡോക്ടർ ബാസിൽ യൂസഫ് സംസാരിക്കുന്നു. 7:45 സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപീഡിക്സ് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ് മഞ്ചേരി, കാവ്യധാര. കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ കേരള പ്രതിഷ്ഠ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം, ആലാപനം അജിത സുരേഷ്. 7:50 സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം, ജാഗ്രത. മഴക്കാലത്ത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നിലമ്പൂർ കനോലി ഇക്കോ ടൂറിസം സെന്ററിന്റെ ചാർജുള്ള സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ SS വിനോദ് സംസാരിക്കുന്നു. 7:55 കരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ് മഞ്ചേരി, പാട്ടുപുലിമ. 8:00 FM പ്രധാന വാർത്തകൾ. തുടർന്ന് ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ട്രെയിൻ സമയം 8:05 CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി. കരിയർ ടിപ്സ്, കരിയർ വിദഗ്ധൻ അനൂപ് നിലമ്പൂർ സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ, ചരണി മഞ്ചേരി, രസമുകുളം. തുടർന്ന് സേവന വാർത്തകൾ. 8:20 മൗലാന IVF മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ ഗാനമാധുരി. 8:23 ഡോക്ടർ പ്രേൻ സീപ്പൻസ്, ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യമുത്തരം. 8:25 ചിത്രമഞ്ജരി, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ഒൻപത് 20 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 9:30 മുഖാമുഖം. ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ KP രാമനുണ്ണിയുമായി മുനിറാമയൂർ നടത്തുന്ന അഭിമുഖം, രണ്ടാം ഭാഗം. 9:55 ഇന്നത്തെ പരിപാടികൾ. FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 10:00 യുവവാണി. 10:30 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് കഥാനേരം, KP രാമനുണ്ണിയുടെ വേണ്ടപ്പെട്ടവൻ്റെ കുരിശ്, അവതരണം യു കൃഷ്ണപ്രസാദ്. തുടർന്ന് ബോളിവുഡ് ഹിറ്റ്സ്. 10:50 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 11:00 ഹെലോ യൂത്ത്. 12:00 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 12:10 12:25 ജാലകം, 12:40 പ്രകാശധാര. 1:00 അഖില കേരള റേഡിയോ നാടകോത്സവം, നാടകം മൗനസാക്ഷി, രചനാ സംവിധാനം വിനോദ് ബാബു H, ശബ്ദം നൽകുന്നവർ യു പ്രസന്നകുമാർ, ബാലമുരളി ചിറക്കൽ, പ്രജിൻ സി കണ്ണൻ, മെഹമൂദ് കുറുവ, കമ്പിൽ P രാമചന്ദ്രൻ, മോഹനൻ രാമൻ തളി, അനീഷ് പെരുന്താറ്റിൽ, രാമകൃഷ്ണൻ പഴശ്ശി, ജസ്ന ജയരാജ്, സജി സെബാസ്റ്റ്യൻ, ബാബുരാജ് പെരിയ. 1:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 2:30 2:15 തുടർ നാടകം.

2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, തുടർന്ന് FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 3:00 ഉൾക്കാഴ്ച. അധ്യാപകനും ഗവേഷക വിദ്യാർത്ഥിയുമായ മുർഷിദ് കുന്നത്തുമായി ജയൻ മുത്തേരി നടത്തുന്ന അഭിമുഖം. 3:30 ചലച്ചിത്ര ഗാനങ്ങൾ, 3:57 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 4:00 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5:00 മുതലുള്ള തിരുവനന്തപുരം റിലേ പരിപാടികളിൽ, 6:10 കാസർഗോഡ് ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും എന്നീ പരിപാടികളും കേൾക്കാം. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം, നാടകം കാണുക കടലിനെ കൺതുറക്കാതെ. രചനാ സംവിധാനം KV ശരത് ചന്ദ്രൻ, ശബ്ദം നൽകുന്നവർ പുഷ്പ വിജയൻ കാരന്തൂർ, ഗംഗാധരൻ ആയടത്തിൽ, രാഘവൻ പുറക്കാട്, LC മാത്യു, റെനി ശ്രീകുമാർ, ദാമോദർ രാധാകൃഷ്ണൻ, കബനി സൈറ, ജോബി മാത്യു, ചന്ദ്രൻ കണ്ടോത്ത്, ബോബി സി മാത്യു, കുമാരി തേജശ്രീ സനൽ, റാണി കെ, വിനോദ് കീഴടത്ത്, ഷാജി സി കെ, മീര ആറിയു. ഇതുവരെ കേട്ടത് ഇന്നലെയും നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 2 മണി കഴിഞ്ഞ 54 മിനിറ്റും 11 സെക്കൻഡും.
1: എഫ് എം പ്രധാന വാർത്തകൾ.
0: 6 ദിവസത്തെ വിദേശ പര്യടനത്തിന്റെ ഭാഗമായി അബുദാബിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തി. ഊർജ സഹകരണം, ഉഭയകക്ഷി വ്യാപാരം തുടങ്ങിയ വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. കേരളത്തിൽ VD സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. മന്ത്രിമാരെ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ UDFൽ പുരോഗമിക്കുന്നു. പിണറായി വിജയൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയ മുതിർന്ന നേതാക്കളെ ഇന്ന് വസതിയിലെത്തി സന്ദർശിച്ച നിയുക്ത മുഖ്യമന്ത്രി. VD സതീശന് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് രമേശ് ചെന്നിത്തല. മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്നതടക്കം കാര്യങ്ങൾ പാർട്ടി തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നീറ്റ് UG പുനഃപരീക്ഷ June 21. ഭാവിയിൽ പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിന് എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. രാജ്യത്തെ പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച് എണ്ണക്കമ്പനികൾ. CNG വിലയിലും 2 രൂപയുടെ വർധന. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും മൈ ഭാരതും ചേർന്ന് നടത്തുന്ന വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയുടെ ഭാഗമായി 500 യുവജനങ്ങൾക്ക് രാജ്യത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളെക്കുറിച്ച് അറിയാനും സേവന പ്രവർത്തനങ്ങൾ നടത്തുവാനും അവസരമൊരുക്കുന്നു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം കല്ലാറിൽ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ കല്ലാർ ഇക്കോ ടൂറിസം താൽക്കാലികമായി അടയ്ക്കുന്നതായി ജില്ലാ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും.
1: FM പ്രധാന വാർത്തകൾ.
2: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
3: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
4: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
5: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
4: എ പ്രോഡക്ട് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
6: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
7: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.

0: ട്രെയിൻ സമയം. തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16650 കന്യാകുമാരി മംഗളൂരു പരശുറാം എക്സ്പ്രസ് 2:55, 2:59 മംഗളൂരു കോയമ്പത്തൂർ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 2:59, 16611 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4:05, 12617 എറണാകുളം ഹസ്രത്ത് നിസാമുദ്ദീൻ ജംഗ്ഷൻ 4:23, 16306 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 4:50, 16346 തിരുവനന്തപുരം ലോക്മാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് 5:13, അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16325 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01, 5608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 എത്തിച്ചേരുമെന്ന് കരുതുന്നു.
1: ട്രെയിൻ സമയം. നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ
2: കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ കൊണ്ടോട്ടി.
3: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
3: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
4: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം എന്നും രാവിലെ 8:15. എല്ലാവിധ വീക്കായ ബാറ്ററികളും റീജനറേറ്റ് ചെയ്ത് നൽകുന്നു. ഫോൺ 7907966544.
5: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി. ദൃഷ്ടി
6: ദിവസവും കാലത്ത് 6:35. വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
7: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ.
8: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
9: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
8: രാവിലെ 8:23.
9: പ്രായോജകർ
8: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
9: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ. മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
10: ഗർഭസ്ഥ ശിശു വൈകല്യം നേരത്തെ കണ്ടെത്താം. പ്രശസ്തരായ റേഡിയോളജിസ്റ്റുകൾ നേതൃത്വം നൽകുന്ന ഫീറ്റൽ മെഡിസിൻ വിഭാഗം
11: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
12: ഇന്നത്തെ ഗാനം
11: എന്നും രാവിലെ 7:35.
12: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
13: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
11: എന്നും രാവിലെ 7:00.
13: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
11: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
13: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ തീവണ്ടി സമയം
11: എന്നും രാവിലെ 8:03.
13: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
11: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
0: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 3:39:39. ഇപ്പോൾ നാടകഗാനങ്ങൾ.

ആദ്യം കേൾക്കാം കാക്കപ്പൊന്ന് എന്ന നാടകത്തിന് വേണ്ടി യേശുദാസും എ പി കോമളയും സംഘവും പാടിയത്. ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ജി ദേവരാജൻ.

ഇനി കേൾക്കാം നൂർജഹാൻ എന്ന നാടകത്തിനു വേണ്ടി പീലിയിലെയും സംഘവും പാടിയത്. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം വി ദക്ഷിണാമൂർത്തി.

നാടകം പ്രേതലോകം, ഗായകൻ യേശുദാസ്, ഗാനരചന എണ്ണൻപിള്ള, സംഗീതം ജയ വിജയ.

സമയം 3 മണി കഴിഞ്ഞ് 14:21 കേട്ടുകൊണ്ടിരിക്കുന്നത് നാടകഗാനങ്ങളാണ്. ഗായിക എസ് ജാനകി, നാടകം രക്തപുഷ്പം. വരികൾ ഫൗസ്റ്റിൻ കപൂച്ചൻ, സംഗീതം MK അർജുനൻ.

മുപ്പതിന് കേൾക്കാം മൈലാഞ്ചി മുഞ്ച്. പുനഃപ്രക്ഷേപണം അവതരിപ്പിക്കുന്നത് ഗാനരചയിതാവ് പുലിക്കോട്ടിൽ ഹൈദരാലി. നാടകഗാനങ്ങൾ തുടരുന്നു. ഒ എൻ വി കുറിപ്പ് എഴുതി ജി ദേവരാജനീണം പകർന്ന് കെ സുലോചനയോടൊപ്പം ആലപിച്ചത് നാടകം മുടിയനായ പുത്രൻ.

നാടകം വിശ്വവൃക്ഷം, ഗായിക പി ലീല, ഗാനരചന അഭയദേവ്, സംഗീതം എൽ പി ആർ വർമ്മ.

പൂച്ചാക്കൾ ഷാഹുൽ ഹമീദ് എഴുതി, കുമരകം രാജപ്പൻ ഈണം പകർന്ന്, സി കെ തേനൽ പാടിയത്, നാടകം അമരം.

0: ഇതുവരെ കേട്ടത് നാടകഗാനങ്ങളാണ്. ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റും 35 സെക്കൻഡും. ഇപ്പോൾ
1: മൈലാഞ്ചി മുഞ്ച്.
2: മുഞ്ചൂറും മാപ്പിളപ്പാട്ടുകളിലൂടെ ഒരു യാത്ര.
1: മൈലാഞ്ചി മുഞ്ച്. ഇന്നത്തെ മൈലാഞ്ചി മുഞ്ചിലേക്ക് പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം.

മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമി വൈസ് ചെയർമാനും ഗാനരചയിതാവുമായ പുലിക്കോട്ടിൽ ഹൈദരാലിയാണ് ഇന്ന് മൈലാഞ്ചി മുഞ്ചിലെ അതിഥി.

മൈലാഞ്ചി മുഞ്ചിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ പുലിക്കോട്ടിൽ ഹൈദരലി. മലയാള സിനിമയിലെ മാപ്പിളപ്പാട്ടുകളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. അതിൽ ആദ്യ ഗാനം മൂടുപടം എന്ന ചിത്രത്തിനു വേണ്ടി യൂസഫ് അലി കേച്ചേരി എഴുതി, എം എസ് ബാബുരാജ് പാടി, അദ്ദേഹം തന്നെ ഈണം നൽകിയ ഒരു ഗാനമാണ്. മലയാളികൾക്ക് നിരവധി ഗാനങ്ങൾ സമ്മാനിച്ച യൂസഫ് അലി കേച്ചേരിയുടെ സിനിമയിലേക്കുള്ള പ്രവേശനം ഈ ഗാനത്തിലൂടെയായിരുന്നു. ഈ ഗാനമാവട്ടെ ഇന്നത്തെ മൈലാഞ്ചി മുഞ്ചിൽ ആദ്യമായിട്ട് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. മൈല

അടുത്ത ഗാനം ഉമ്മ എന്ന ചിത്രത്തിന് വേണ്ടി ഭാസ്കർ മാഷ് എഴുതി, എം എസ് ബാബുരാജ് ഈണം നൽകി, എ എം രാജയും പി ലീലയും ചേർന്ന് പാടി അനശ്വരമാക്കിയ ഒരു യുഗ്മഗാനമാണ് എൻ കണ്ണിൻ്റെ കടവിലടുത്താൽ കാണുന്ന കൊട്ടാരത്തിൽ പ്രാണന്റെ നാട് ഭരിക്കണ സുൽത്താനുണ്ട്. അതിമനോഹരമായ ഗാനമാണ് ഈ ഗാനം. ഉമ്മ എന്ന ചിത്രത്തിലൂടെ വളരെ പോപ്പുലർ, ഇതിലെ എല്ലാ ഗാനങ്ങളും ഹിറ്റാണ്. അതിൽ ഒരു ഗാനം ഞാൻ ഇന്ന് അവതരിപ്പിക്കുകയാണ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈലാഞ്ചി മഞ്ച്.
1: പുതിയ കാലഘട്ടത്തിൽ നിരവധി മാപ്പിളപ്പാട്ടുകൾ സിനിമയിലൂടെ വന്നിട്ടുണ്ടെങ്കിലും ആ മാപ്പിളപ്പാട്ടിന്റെ ചാരുത നമുക്ക് ഫീല് ചെയ്യുന്ന അപൂർവം ചില ഗാനങ്ങളെ അടുത്തൊക്കെ വന്നിട്ടുള്ളൂ. അതിൽ ഒരു വ്യത്യസ്തമായ ഒരു പാട്ട്, എനിക്കിഷ്ടപ്പെട്ടൊരു പാട്ടാണ് വെള്ളരിപ്രാവിന്റെ ചങ്ങാതി എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ ശരിചന്ദ്രവർമ്മ എഴുതി, മോഹൻ സീതാര ഈണം നൽകി, കബീറും ശ്രേയാ ഘോഷലും പാടിയ

അടുത്ത ഗാനം. മലയാള സിനിമയിൽ എം എസ് ബാബുരാജ് എന്ന ഒരു സംഗീത സംവിധായകൻ ഇവിടെ ജനിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ മാപ്പിളപ്പാട്ടിലെ ഒപ്പന ഗാനശാഖയ്ക്ക് വളരെയധികം മാറ്റമുണ്ടാകുമായിരുന്നു ഇന്ന് കേൾക്കുന്നതിനെക്കാട്ടും, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. കാരണം മലയാള സിനിമയിലെ ഒപ്പനപ്പാട്ടുകൾ എടുത്താൽ എം എസ് ബാബുരാജ് ഈണം നൽകിയ പാട്ടുകൾ ഒന്ന് വേറെ തന്നെയാണ്. അദ്ദേഹം ഹിന്ദുസ്ഥാനി ഗസൽ സ്റ്റൈലിൽ നിന്നും മലയാളത്തിൻ്റെ നാടോടി സംഗീതവും സമന്വയിപ്പിച്ച് നിങ്ങൾ ധാരാളം അറിയാം, ഒരു കൊട്ട പൊന്നുണ്ടല്ലോ, പുള്ളിമാനല്ല മയിലല്ല, അതുപോലെ തന്നെ മധുരപ്പൂവന, കുരുകുരുമച്ചം, ഇങ്ങനെ നിരവധി ഗാനങ്ങൾ. ഒരു പ്രത്യേക ശൈലിയിൽ ഉടമയായിരുന്നു എം എസ് ബാബുരാജ്. അദ്ദേഹം സുബൈദ എന്ന ചിത്രത്തിനു വേണ്ടി സംഗീതം നൽകി. ഭാസ്കർ മാഷ് എഴുതി, എൽ ആർ ഈശ്വരിയും കോറസും പാടിയ അതിമനോഹരമായൊരു ഒപ്പന ഉണ്ട്, ഒരു കുടുക്ക പൊന്നുണ്ടല്ലോ. അതായിരിക്കട്ടെ അടുത്ത കാലം.

മൈലാഞ്ചി മുഞ്ചിൽ ഇന്ന് അതിഥിയായി എത്തിയത് മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമി വൈസ് ചെയർമാനും ഗാനരചയിതാവുമായ പുലിക്കോട്ടിൽ ഹൈദരാലി. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 9633853

0: 3935 ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9633853925.
1: നിർവഹണം മുനീർ ആമയൂർ, സഹായം യു കൃഷ്ണപ്രസാദ്.
0: മൈലാഞ്ചി മുഞ്ച്,
1: മുഞ്ചൂറും മാപ്പിളപ്പാട്ടുകളിലൂടെ ഒരു യാത്ര.
0: മൈലാഞ്ചി മുഞ്ച്.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 3 മണി കഴിഞ്ഞ് 49 മിനിറ്റ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഗപ്പി എന്ന ചിത്രത്തിന് വേണ്ടി സൂരജ് സന്തോഷ് പാടിയത്, വിനായക ശശികുമാറിന്റെ വരികൾക്ക് വിഷ്ണു വിജയ് സംഗീതം പകർന്നിരിക്കുന്നു.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി ഗാർഡിയൻ എന്ന ചിത്രത്തിന് വേണ്ടി ലിബിൻസ്കറിയ, എസ് കെ കീർത്തന എന്നിവർ പാടിയത്. ധന്യ പ്രദീപ് ടോമിന്റെ വരികൾക്ക് സംഗീതം പകർന്നത് പ്രദീപ് ടോം.

0: ആകാശവാണി 102.7 മഞ്ചേരി FM.
1: FM പ്രധാന വാർത്തകൾ.
0: ആറ് ദിവസത്തെ വിദേശ പര്യടനത്തിന്റെ ഭാഗമായി അബുദാബിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തി. ഊർജ്ജ സഹകരണ, ഉഭയകക്ഷി വ്യാപാരം തുടങ്ങിയ വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. സംസ്ഥാനത്ത് SSLC പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 99.07% വിജയം. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച് എണ്ണക്കമ്പനികൾ. വില കൂട്ടി ജനങ്ങളുടെ മേൽ അമിത ഭാരം അടിച്ചേൽപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങളെ പ്രതിരോധിക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. 2026 കോമൺവെൽത്ത് ഗെയിംസിനായുള്ള ഇന്ത്യയുടെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മികച്ച എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം കാഴ്ചവച്ചതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഇന്റേണൽ വിജിലൻസ് ഓഫീസർ ടി ഷാഹുൽ ഹമീദിന് കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ അംഗീകാരം. കേരള കാർഷിക സർവകലാശാല സംഘടിപ്പിക്കുന്ന നടപ്പിലാക്കുന്ന അഗ്രി പ്രണർഷിപ്പ്, ഓറിയന്റേഷൻ പ്രോഗ്രാം, സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ പ്രോഗ്രാം എന്നിവയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള തീയതി 30 വരെ നീട്ടി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ബാങ്കോക്കിൽ നടക്കുന്ന തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ്, രേങ്കി റെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം സെമിഫൈനലിൽ പ്രവേശിച്ചു.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ആദ്യം തിരൂർ സ്റ്റേഷനിലെ സമയക്രമം പറയാം. ട്രെയിൻ നമ്പർ 1661 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4:05, 1261 എറണാകുളം ഹസ്രത് നിസാമുദ്ദീൻ ജംഗ്ഷൻ 4:23, 1630 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 4:50, 1634 തിരുവനന്തപുരം ലോക്മാന്യതിലക് നേത്രാവതി എക്സ്പ്രസ് 5:13, 1668 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 5:19, 5600 കണ്ണൂർ ഷൊർണൂർ പാസഞ്ചർ 6:08, അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1635 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01, 5608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 എത്തിച്ചേരുമെന്ന് കരുതുന്നു.
2: ട്രെയിൻ സമയം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: കൊരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
4: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
5: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലും.
3: സാന്ത്വനത്തിന്റെ കരസ്പർശം.
6: കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
7: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:45.
8: ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
0: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 4:02:30. ഇപ്പോൾ 4 മണിപ്പൂക്കൾ.

വ്യവഹാരങ്ങളാണ് വ്യക്തിത്വം തീരുമാനിക്കുന്നത്. മോഷ്ടിക്കുന്നവരാണ് കള്ളന്മാരാകുന്നത്. കയ്യയച്ചു നൽകുന്നവരാണ് ദാനധർമ്മിയാകുന്നത്. ഒരാൾ ആരെന്നറിയാൻ അയാളുടെ അനുദിന കർമ്മങ്ങൾ വീക്ഷിച്ചാൽ മതി. യഥാർത്ഥ സ്വഭാവം പുറത്തു കാണിക്കാതിരിക്കാൻ ആർക്കുമാകില്ല.

സത്യസന്ധതയോടെയും തുറവിയോടെയും ഇടപഴകാൻ തകവിധം ചിന്തകളെയും പ്രവൃത്തികളെയും വിശുദ്ധമാക്കുക എന്നതാണ് ഫലപ്രദമായ മാർഗം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ 4 മണിപ്പൂക്കൾ ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങൾക്കൊപ്പമുള്ളത് ഞാൻ സി. പ്രവിതാണ്.

0: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
1: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ, കുടുങ്ങി. അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
4: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
5: ദിവസവും കാലത്ത് 6:35. വേദനയോ തുന്നലോ ഇല്ലാതെ

0: 35 വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
1: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ.
2: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Connect 2.0, and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros. Something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
3: Kia. Movement that inspires.
4: നോട്ട്ബുക്ക് എല്ലാമിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണിത്? എങ്ങനെയാണിതിനെ നമ്മുടെ വ്യക്തിഗത ആവശ്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുന്നത്? പറഞ്ഞു തരുന്നു മുനി റാമയൂർ.
5: പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായി നോട്ട്ബുക്ക് എല്ലമിൽ ഒരു സൂപ്പർ വിദ്യയുണ്ട്. നിങ്ങൾ പാഠഭാഗങ്ങൾ അപ്ലോഡ് ചെയ്ത ശേഷം ക്രിയേറ്റ് സ്റ്റഡി ഗൈഡ് എന്ന് ടൈപ്പ് ചെയ്യുക. വളരെ പെട്ടെന്നതാ ആ പാഠഭാഗത്തിലെ പ്രധാന പദങ്ങൾ അഥവാ ഗ്ലോസറി, ചുരുക്കരൂപം, കൂടാതെ നിങ്ങൾക്ക് സ്വയം പരീക്ഷിക്കുവാനായി ചെറിയ പരീക്ഷ എന്നിവയടക്കം തയ്യാറാക്കി നൽകും. ഒരു പേഴ്സണൽ ട്യൂട്ടറെ തന്നെ കൂടെ കൂട്ടുന്ന സുഖമല്ലേ ഇതിലൂടെ ലഭിക്കുന്നത്? ഇതുകൂടാതെ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമെന്നറിയാമോ? ഏതെങ്കിലും പാഠഭാഗം കൂടുതൽ ലളിതമായി വിശദീകരിച്ച് തരേണ്ടതുണ്ടെങ്കിൽ അതും നോട്ട്ബുക്ക് എലമിനോട് പറയാം. ഇനി നിങ്ങൾക്ക് മൈൻഡ് മാപ്പ് സൃഷ്ടിച്ചു തരണം എന്നാണെങ്കിൽ അത് പറയാം. ഇങ്ങനെ ഇഷ്ടമുള്ള രൂപത്തിലൊക്കെ നിങ്ങൾക്ക് നോട്ട്ബുക്ക് എല്ലമിനോട് ചോദിച്ച് പഠനം കൂടുതൽ കൂടുതൽ എളുപ്പവും ആസ്വാദ്യവുമാക്കി മാറ്റാം. മാത്രമല്ല നിങ്ങളുടെ കയ്യിലുള്ള വിവരങ്ങൾ വെച്ച് പുതിയ എന്തെങ്കിലും സൃഷ്ടിച്ചെടുക്കുവാനും നോട്ട്ബുക്ക് എല്ലം സഹായിക്കും. ഉദാഹരണത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, ഞാൻ നൽകിയ ഈ വിവരങ്ങൾ വെച്ച് ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യണമെങ്കിൽ അതിൻ്റെ സ്ക്രിപ്റ്റ് എങ്ങനെയായിരിക്കണം? അപ്പോൾ നോട്ട്ബുക്ക് എല്ലം നിങ്ങൾക്ക് മികച്ച ഒരു ഔട്ട്ലൈൻ തയ്യാറാക്കി നൽകും. നിലവിലുള്ള അറിവിനെ പുതിയ രീതിയിൽ അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ക്രിയേറ്റീവ് വ്യക്തികൾക്ക് ഈ ടൂൾ വലിയ ഒരു മുതൽക്കൂട്ടാണ്. ഈ രൂപത്തിൽ നിങ്ങൾക്ക് സിനിമാ കഥ വരെ വേണമെങ്കിൽ നോട്ട്ബുക്ക് എല്ലാം കൊണ്ട് എഴുതിപ്പിക്കാം.
6: അല്ല ഭാസ്കരേട്ടാ, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
7: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടു മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പോ എവിടുന്ന് ചെയ്യണം ആലോചിക്കുന്നത്?
6: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫ എന്ന് ചെയ്താ പോരെ.
7: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ എന്നോ?
6: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
7: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
8: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
7: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
8: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
9: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
10: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
11: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.

0: Summer's here, and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Gap and get a 20-point vehicle checkup with easy performance inspection, plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans, and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe, and smooth this summer. Visit your nearest Kia service center today.
1: Kia. Movement that inspires.
2: പ്രസവശേഷമുള്ള ഒന്നര മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
3: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തെ പ്രസവരക്ഷ.
4: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
5: സി എച്ച് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
2: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
6: പ്രിയപ്പെട്ടവരെ കേട്ടുകൊണ്ടിരിക്കുന്നത് 4 മണിപ്പൂക്കളാണ്. സമയം 4 മണി കഴിഞ്ഞ് 17:39 രാജ്യത്തെ വിവിധ മെഡിക്കൽ കോളേജുകളിലായി 175,000+ സീറ്റുകളിലേക്ക് നടത്തുന്ന പ്രവേശന പരീക്ഷ. ഏകദേശം 25,00,000+ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നുണ്ട്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഓർ NTA ആണ് നീറ്റ് UG എക്സാം സംഘടിപ്പിക്കുന്നത്. പക്ഷേ ഈയിടെ നടന്ന പരീക്ഷയുടെ വിശ്വാസ്യത നഷ്ടപ്പെടും തരത്തിൽ ചോദ്യചോർച്ച ഉണ്ടായി. കൂടുതൽ കേൾക്കാം. തയ്യാറാക്കിയത് സുഗ്രത എസ്. ചോരരുത് വിശ്വാസം, നീറ്റാവണം പരീക്ഷകൾ. വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്ത് പഠിച്ച വിദ്യാർത്ഥികളുടെയും അവർക്കായി ധനവും ആരോഗ്യവും നഷ്ടപ്പെടുത്തി കൂടെ നിന്ന രക്ഷിതാക്കളുടെയും സ്വപ്നങ്ങൾക്കുമേൽ കരിനിഴൽ വീഴ്ത്തുന്നതാണ് ഇക്കഴിഞ്ഞ May 3 നടത്തിയ നീറ്റ് UG പരീക്ഷ റദ്ദാക്കിയ നടത്തിപ്പ് സ്ഥാപനം.

മായ ദേശീയ പരീക്ഷാ ഏജൻസിയുടെ നടപടി. ഗൾഫിലടക്കം വിവിധ കേന്ദ്രങ്ങളിലായി നടത്തിയ നീറ്റ് യു ജി 2026 പരീക്ഷ 23 ലക്ഷത്തോളം വിദ്യാർത്ഥികളുടെ ഭാവിയാണ് തുലാസിലാക്കിയത്. പുതിയ പരീക്ഷയെക്കുറിച്ചുള്ള അനിശ്ചിതത്വം വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഒരുപോലെ ഉത്കണ്ഠാകുലരാക്കിയിരിക്കുകയാണ്. രാജ്യത്തെ പ്രധാനപ്പെട്ട എല്ലാ പരീക്ഷകളുടെയും നടത്തിപ്പ് ചുമതലയുള്ള NTA പിഴവുകൾ സംഭവിക്കുന്നത് ഇതാദ്യമല്ല. 2024 പരീക്ഷയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കൊടുവിൽ മത്സരപരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ രാധാകൃഷ്ണൻ കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു. എന്നാൽ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ ഭൂരിഭാഗവും നടപ്പിലാക്കിയില്ല. 2024 മാത്രം NTA നടത്തിയ 14 മത്സരപരീക്ഷകളിൽ 5 എണ്ണത്തിൽ വീഴ്ചകളുണ്ടായി. UGC നെറ്റ് പരീക്ഷ റദ്ദാക്കേണ്ടി വന്നു. CSIR, നെറ്റ്, നീറ്റ്, PG എന്നിവ മാറ്റിവെച്ചു. നീറ്റ് UG പരീക്ഷയിൽ ചോദ്യപേപ്പർ ചോർച്ച വിവാദമുണ്ടായി. CUET UG പരീക്ഷയുടെ ഫലപ്രഖ്യാപനം മാറ്റിവെക്കേണ്ടി വന്നു. 2025 ജനുവരിയിൽ നടന്ന ദേശീയ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിലെ 12 ചോദ്യങ്ങളോളം പിഴവിനെ തുടർന്ന് പിൻവലിക്കേണ്ടി വന്നു. അങ്ങനെ പിഴവുകളുടെ ഒരു ജൈത്രയാത്ര തന്നെയാണ് ഉള്ളത്. പരീക്ഷാ ഫീസ് ഇനത്തിൽ 3512.98 കോടി രൂപയാണ് NTA കഴിഞ്ഞ 6 വർഷത്തിനിടെ ലഭിച്ചത്. നടത്തിപ്പിന് ചെലവായത് 3064.77 കോടി രൂപയും 448 കോടി രൂപ NTA നിലവാരം മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കണമെന്ന് പാർലമെന്ററി സമിതി നിർദ്ദേശിച്ചിരുന്നു. എന്നാലും പഠിച്ചതേ പാടൂ എന്ന രീതിയിൽ പിഴവുകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. വീണ്ടും പരീക്ഷ എഴുതുന്നവർക്ക് രജിസ്ട്രേഷൻ ഫീസ് വേണ്ടെന്നും നേരത്തെ അടച്ച ഫീസ് തിരികെ നൽകുമെന്നും അടക്കമുള്ള വാഗ്ദാനങ്ങളിലൂടെ മുഖം രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് NTA.

0: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
3: എന്നും രാവിലെ 8:03.
2: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
4: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Connect 2.0, and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
5: Kia, movement that inspires.

0: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
2: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്തു വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
1: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
3: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: ഇന്നത്തെ ഗാനം
3: എന്നും രാവിലെ 7:35.
2: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
4: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
5: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
4: രാവിലെ 8:23.
5: പ്രായോജകർ
4: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
5: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.

0: സമയം 4 മണി കഴിഞ്ഞ് 27 മിനിറ്റും 28 സെക്കൻഡും. പെപ്റ്റിക് അൾസറിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ആമാശയത്തിലോ അല്ലെങ്കിൽ ചെറുകുടലിൻ്റെ ആന്തരിക ഭിത്തിയിൽ ഉണ്ടാകുന്ന വ്രണങ്ങളാണിവ. കൂടുതലറിയാം പെപ്റ്റിക് അൾസറിനെ കുറിച്ച് ഇന്ന് നമ്മോട് പറഞ്ഞു തരുന്നത് തിരൂർ ഗവൺമെൻറ് ജില്ലാ ആശുപത്രിയിലെ കരൾ ഉദരരോഗ ചികിത്സാ വിഭാഗം മേധാവി ഡോക്ടർ എം മുരളീകൃഷ്ണൻ.
1: ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പെപ്റ്റിക് അൾസർ ഡിസീസ് എന്ന അസുഖത്തെക്കുറിച്ചാണ്. നമ്മുടെ ആമാശയത്തിലെയും ചെറുകുടലിലും ഉണ്ടാകുന്ന വ്രണങ്ങളെയാണ് സാധാരണ പെപ്റ്റിക് അൾസർ ഡിസീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും ഇത് രണ്ട് തരത്തിലാണുള്ളത്. ആമാശയത്തെ ബാധിക്കുന്ന അൾസറിനെ ഗ്യാസ്ട്രിക് അൾസർ എന്നും ചെറുകുടലിൻ്റെ ആദ്യ ഭാഗത്തെ ബാധിക്കുന്നതിന് നമ്മൾ ഡുവോഡനൽ അൾസർ എന്ന് പറയും. എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ? ഏറ്റവും പ്രധാനമായി കാണപ്പെടുന്നത് വയറിൻ്റെ മുകൾ ഭാഗത്തുണ്ടാകുന്ന വേദനയാണ്. ഇത് ചിലപ്പോൾ വന്നും പോയിക്കൊണ്ടിരിക്കാം. കൂടാതെ

0: വേദന ചിലപ്പോൾ പുകച്ചിലോ എരിച്ചിലോ പോലെയും നമുക്ക് അനുഭവപ്പെടാം. ഇതുകൂടാതെ ചിലപ്പോൾ കുറച്ച് ഭക്ഷണം കഴിച്ചാൽ തന്നെ വയറ് നിറഞ്ഞു എന്നുള്ള തോന്നൽ, എപ്പോഴും ഛർദ്ദിക്കാനുള്ള തോന്നൽ, ചില വേദനകൾ ഭക്ഷണം കഴിച്ചാൽ കൂടുതലാണെങ്കിൽ സാധാരണ അത് ഗ്യാസ്ട്രിക് അൾസറിനാണ് അങ്ങനെ കാണാറ്. ഇനി ഭക്ഷണം കഴിക്കുമ്പോൾ വേദന കുറയുകയാണെങ്കിൽ സാധാരണ ചെറുകുടലിനെ ബാധിക്കുന്ന അൾസറുകൾക്കാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വേദനയിൽ ചെറിയൊരു ശമനമുണ്ടാകും. അപൂർവമായി രക്തം ഛർദ്ദിക്കുക അല്ലെങ്കിൽ കറുത്ത നിറത്തിലുള്ള ദ്രാവകം ഛർദ്ദിക്കുക, ടോയ്ലറ്റിൽ പോകുമ്പോൾ കറുത്ത മലം പോവുക, ഇതെല്ലാം അൾസറിൻ്റെ ലക്ഷണങ്ങളാവാം. അൾസർ ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, പുകവലി, അമിതമായ മദ്യപാനം. കൂടാതെ എച്ച് പൈലോറി എന്നൊരു ബാക്ടീരിയ കൊണ്ടും ഈ രണ്ട് തരം അൾസറും ഉണ്ടാകാറുണ്ട്. ക്രമം തെറ്റി ഭക്ഷണം കഴിക്കുന്നതും ചിലപ്പോൾ ചെറുകുടലിലെ അൾസറിന് കാരണമാകാറുണ്ട്. ചില മരുന്നുകൾ, പ്രത്യേകിച്ചും വേദന സംഹാരികൾ, ഹാർട്ട് ഡിസീസിന് കഴിക്കുന്ന ആസ്പിരിൻ മുതലായ ടാബ്ലറ്റുകൾ, സ്റ്റീറോയിഡ്സ്, ചില ആൻറ്റിബയോട്ടിക്സ് എല്ലാം അൾസറിന് ഇടയ്ക്ക് കാരണമാവാറുണ്ട്. ഇതുകൂടാതെ അമിതമായ ഉത്കണ്ഠ, സ്ട്രെസ് കൊണ്ടും അൾസർ ഉണ്ടായേക്കാം. ഇനി എന്തൊക്കെയാണ് അൾസറിൻ്റെ അപായ സൂചനകൾ? ഇത്തരം വേദനയും ഇത്തരം ലക്ഷണങ്ങളെല്ലാം കൂടെ ഇനി ഞാൻ പറയുന്ന കാരണങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അതിനെ ഞങ്ങൾ അപായ സൂചനകൾ എന്നാണ് പറയുന്നത്. ഇത്തരം രോഗികൾ നിർബന്ധമായും ഒരു എൻഡോസ്കോപ്പിക്ക് വിധേയമാകുന്നത് നല്ലതാണ്. അപായ സൂചനയുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ശരീരഭാരം കുറയുക, വിശപ്പില്ലായ്മ, മുന്നേ സൂചിപ്പിച്ച പോലെ രക്തമോ അല്ലെങ്കിൽ കറുപ്പ് നിറത്തിലുള്ള ദ്രാവകമോ ഛർദ്ദിക്കുക, ഭക്ഷണം ഇറക്കാനുള്ള തടസ്സം, നമ്മൾ കഴിച്ച ഭക്ഷണം 4-5 മണിക്കൂറുകൾക്ക് ശേഷം ദഹിക്കാതെ അതുപോലെ ഛർദ്ദിക്കുന്നത്, കൂടാതെ വിട്ടുമാറാത്ത വയറുവേദന, നമ്മളൊരു മുന്നേ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പകുതി കഴിച്ചാൽ തന്നെ വയറ് നിറഞ്ഞു എന്നുള്ള തോന്നൽ, ഇതെല്ലാം സാധാരണയായി അപായ സൂചനകളായാണ് എടുക്കാറുള്ളത്. ഇത്തരം രോഗികൾ എൻഡോസ്കോപ്പി ചെയ്യുന്നത് നന്നായിരിക്കും. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ എൻഡോസ്കോപ്പി അന്നനാളം, ആമാശയം, ചെറുകുടലിൻ്റെ ആദ്യ ഭാഗം മുതലായവ പരിശോധിക്കാനുള്ള ക്യാമറ ഘടിപ്പിച്ച ഒരു ട്യൂബാണ്. ഇതിലൂടെ ഏത് ഭാഗത്താണ് രോഗം വന്നിട്ടുള്ളത് എന്ന് അറിയാനും എന്തെങ്കിലും സംശയമുള്ള രോഗങ്ങളാണെങ്കിൽ നമുക്ക് ബയോപ്സി എടുക്കാനും അതുപോലെ എച്ച് പൈലോറി ഇൻഫെക്ഷൻ ഉണ്ടെന്ന് നോക്കാനുള്ള ടെസ്റ്റുകളും നമുക്ക് എൻഡോസ്കോപ്പി ചെയ്യുന്ന സമയത്ത് തന്നെ സാധിക്കുന്നതാണ്.
1: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി കാവിധാര.
2: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
1: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
2: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി. അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
3: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
4: ഇത്ത ആയിഷ ഗർഭിണിയാണോലേ?
5: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
4: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷയുടെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
6: ആ, അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ
4: തന്നെയോ? അതേതായാലും നന്നായി.
6: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
4: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
7: 8078777710. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.

0: ഇഞ്ചി ചെടിയുടെ മണ്ണിനടിയിൽ വളരുന്ന കിഴങ്ങാണ് ഇഞ്ചി. ആഹാര പദാർത്ഥങ്ങളിലും ഔഷധങ്ങളിലും വളരെയധികം ഉപയോഗിച്ചു വരുന്ന ഒരു സുഗന്ധ ദ്രവ്യമാണ് ഇഞ്ചി. ഇഞ്ചി കൃഷിയെക്കുറിച്ച് കൂടുതൽ കേൾക്കാം സംസാരിക്കുന്നത് മലപ്പുറം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ഹോർട്ടികൾച്ചർ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഷാനില നീലിയാട്ട്.
1: ഇഞ്ചിയിൽ ഭൂഗാണ്ഡമാണ് നടീൽ വസ്തുവായി ഉപയോഗിക്കുന്നത്. 1 സെന്റിന് 6 കിലോ വിത്ത് വേണ്ടിവരും. ഏകദേശം 15 ഗ്രാം തൂക്കമുള്ള മുഴുവനും അഥവാ മുറിച്ചതോ ആയ രോഗവിമുക്തമായ കിഴങ്ങുകൾ നടാൻ ഉപയോഗിക്കാം. വേനൽ മഴയ്ക്കു ശേഷം ഏപ്രിലിൽ നടുന്നതാണ് ഉത്തമം. വാരങ്ങളിൽ 20 മുതൽ 25 സെന്റിമീറ്റർ, അതായത് ഏകദേശം 1.5 ചാണകലത്തിൽ ചെറിയ കുഴികളെടുത്ത് 4 മുതൽ 5 സെന്റിമീറ്റർ ആഴത്തിൽ വിത്തിഞ്ചി നടാം. ശാസ്ത്രീയ വളപ്രയോഗം ഇഞ്ചി കൃഷിക്ക് അത്യാവശ്യമാണ്. മണ്ണു പരിശോധനയ്ക്കു ശേഷം വളപ്രയോഗം ചെയ്യുന്നതാണ് ഉത്തമം. നടുന്ന സമയത്ത് വാരങ്ങളിൽ ജൈവവളത്തോടൊപ്പം അടിവളമായി 1 സെന്റിന് 1110 ഗ്രാം രാജ്ഫോസ്,

167 ഗ്രാം പൊട്ടാഷ് എന്നിവ നൽകണം. അടുത്ത വളപ്രയോഗം നട്ട് രണ്ടു മാസം കഴിഞ്ഞ് 325 ഗ്രാം യൂറിയ സെന്റ് ഒന്നിന് എന്ന കണക്കിൽ ഇട്ടുകൊടുക്കണം. മൂന്നാം വളപ്രയോഗം 3 മാസം കഴിയുമ്പോൾ 325 ഗ്രാം യൂറിയ 167 ഗ്രാം പൊട്ടാഷ് എന്ന അളവിൽ ജൈവവളത്തോടൊപ്പം നൽകണം. ഓരോ വളപ്രയോഗത്തിനു മുമ്പും മണ്ണിളക്കി കളനിയന്ത്രണം അത്യാവശ്യമാണ്. നടീൽ കഴിഞ്ഞയുടനെ പച്ചില ഉപയോഗിച്ച് പുതയിടണം. 1 ഹെക്ടറിന് 15 ടൺ എന്നതാണ് അത്യാവശ്യമായ പച്ചിലയുടെ കണക്ക്. ഇഞ്ചി നട്ട് 45 ദിവസം മുതൽ 60 ദിവസത്തിനുള്ളിലും 90 ദിവസം മുതൽ 120 ദിവസത്തിനുള്ളിലും കള നീക്കം ചെയ്ത് പുതയിടേണ്ടതാണ്. നട്ട് 8 മുതൽ 9 മാസം കഴിയുമ്പോൾ ഇഞ്ചി വിളവെടുപ്പിന് പാകമാകും. ഇലകളും തണ്ടുകളും മുഴുവനായി ഉണങ്ങിത്തുടങ്ങിയാൽ ഇഞ്ചി വിളവെടുക്കാം. പച്ച ഇഞ്ചിക്കായി നട്ട് 6 മാസം ആകുമ്പോഴേക്കും വിളവെടുക്കാം. ശരിയായ വിള പരിപാലനം വഴി 1 സെന്റിൽ നിന്നും 100 കിലോഗ്രാം വരെ വിളവ് ഉറപ്പുവരുത്താം. ചുക്കാക്കുന്നതിനായി പറിച്ചെടുത്ത ഇഞ്ചി 1 രാത്രി വെള്ളത്തിൽ മുക്കിവെക്കണം. കൂർത്ത മുള ഉപയോഗിച്ച് തൊലി കളഞ്ഞതിനു ശേഷം നന്നായി വെയിലത്തിട്ട് ഉണക്കിയെടുത്ത് ചുക്കാക്കി സൂക്ഷിക്കാം. ചുക്ക് മാത്രമല്ല മറ്റു മൂല്യവർദ്ധിത ഉത്പന്നങ്ങളും ഇഞ്ചിയിൽ നിന്നുണ്ടാക്കാം. ഇഞ്ചി ഒലിയോറസിൻ, ഇഞ്ചി തൈലം, ഇഞ്ചി പേസ്റ്റ്, കാൻഡി, RTS പാനീയം, ഇഞ്ചി വൈൻ, ജെല്ലി എന്നിവയും തയ്യാറാക്കാം.

0: റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി ദൃഷ്ടി.
1: ദിവസവും കാലത്ത് 6:35 വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
2: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ
3: കൊരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
4: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
5: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരുമ്പയിൽ ഹോസ്പിറ്റലിൽ.

0: സാന്ത്വനത്തിന്റെ കരസ്പർശം.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ആരോഗ്യജാലകം, തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
0: ഗർഭസ്ഥ ശിശു വൈകല്യം നേരത്തെ കണ്ടെത്താം. പ്രശസ്തരായ റേഡിയോളജിസ്റ്റുകൾ നേതൃത്വം നൽകുന്ന ഫീറ്റൽ മെഡിസിൻ വിഭാഗം.
2: പൈൽസ്, ഫിസ്റ്റുല, ഫിഷർ, ഈ രോഗാവസ്ഥ മൂന്നും വ്യത്യസ്തമാണെങ്കിലും ലക്ഷണങ്ങളിൽ സാമ്യമുണ്ട്. ജീവിതശൈലി മാറ്റങ്ങളും കോൺസ്റ്റിപ്പേഷനും ഈ രോഗങ്ങളുടെ സാധ്യത കൂട്ടുന്നു. ഡോക്ടർ ബാസിൽ യൂസഫ് സംസാരിക്കുന്നത് കേട്ടുനോക്കൂ.
3: മാനസികമായ സമ്മർദ്ദങ്ങളും ടെൻഷനുകളും എത്രത്തോളം ഒഴിവാക്കുന്നോ അത്രത്തോളം മലബന്ധ സാധ്യത കുറയുന്നു. നന്നായി വെള്ളം കുടിക്കാൻ മറക്കരുത്. വെള്ളം കുടിക്കാതിരിക്കുകയാണെങ്കിൽ ശരീരത്തിൽ മലം രൂപപ്പെടുമ്പോൾ ഉടലിൻ്റെ അവസാന ഭാഗത്തു വെച്ച് വെള്ളം വലിച്ചെടുക്കുകയും മലം ഉറഞ്ഞു പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മലബന്ധ സാധ്യത കൂടുതലാണ്. മലബന്ധം ഒഴിവാക്കിയാൽ തന്നെ പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല എന്നിവയിലെ ഏതാണ്ട് 80% സാധ്യതയും ഇല്ലാതെയാകുന്നു. തുടർച്ചയായി ഇരുന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഒരല്പം വ്യായാമം ചെയ്യുന്നതും ഇടയ്ക്ക് എഴുന്നേൽക്കുന്നതും വളരെ നല്ലതാണ്. പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല എന്നിവ ഉള്ളവർ നമ്മളുടെ ടോയ്ലറ്റ് ശീലങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. കാരണം ശോധന ശരിയായി കഴിഞ്ഞാൽ ഇത്തരം രോഗങ്ങൾ പലതും മാറിക്കിട്ടും. പൈൽസും ഫിഷറും ഫിസ്റ്റുലയും കാരണമുള്ള പ്രയാസം മാറുന്നതിന് വേണ്ടി വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ഒരു സിമ്പിൾ ടിപ്പ് പറഞ്ഞു തരാം. നമ്മളുടെ വീട്ടിൽ കുട്ടികളുടെ തൊട്ടിൽ പാത്രം എന്നെല്ലാം പറഞ്ഞ വട്ടപ്പാത്രം ലഭ്യമായിരിക്കുമല്ലോ. അതിൻ്റെ മുക്കാൽ ഭാഗം ഇളം ചൂടുവെള്ളം എടുക്കുക. അതിലേക്ക് ഒരു 4 സ്പൂൺ കല്ലുപ്പിടുക. എന്നിട്ട് നമ്മളുടെ മലദ്വാരം അതിലേക്ക് ഇറക്കി ഒരു 10 മിനിറ്റ് വെക്കുക. ഇങ്ങനെ രാവിലെ 10 മിനിറ്റും വൈകുന്നേരം 10 മിനിറ്റും, പറ്റുകയാണെങ്കിൽ ഉച്ചയ്ക്ക് 10 മിനിറ്റും വെക്കുകയാണെങ്കിൽ വളരെ നല്ല രൂപത്തിൽ വേദനകൾ, ചൊറിച്ചിൽ, കടച്ചിൽ, മലബന്ധം, അവിടെയുള്ള മുറിവ് ഉണങ്ങുക എന്നിവയ്ക്കെല്ലാം സഹായകരമായിരിക്കും. അത്തരത്തിൽ 10 or 12 ദിവസം ചെയ്യുമ്പോൾ തന്നെ ചെറിയ പൊട്ടലുള്ള രോഗികളിലെല്ലാം ഒരു മരുന്നുമില്ലാതെ ഒരു ചികിത്സയുമില്ലാതെ തന്നെ ഫലസിദ്ധി കണ്ടുവരാറുണ്ട്. പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല എന്നിവയ്ക്ക് ഏതാണ്ട് ഒരേ സ്വഭാവത്തിലുള്ള ലക്ഷണങ്ങളാണ് കാണിക്കാറുള്ളത്. കടുത്ത വേദന, മലബന്ധം, ചൊറിച്ചിൽ, മലം പോകുമ്പോഴുള്ള രക്തസ്രാവം, മലം പോയി കഴിഞ്ഞാലുള്ള രക്തസ്രാവം, എന്തോ ഒന്ന് പുറത്തേക്ക് വന്നു എന്നുള്ള തോന്നൽ, മലം പോയി കഴിഞ്ഞാലും ബാക്കിയുണ്ട് എന്നുള്ള തോന്നൽ, അവിടെ എന്തോ തങ്ങി നിൽക്കുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു അസ്വസ്ഥത, അവിടെ നിന്നും നീർക്കെട്ട് വരിക, അവിടെ ഇരിക്കുമ്പോൾ പ്രയാസം അനുഭവപ്പെടുക, മലദ്വാരത്തിൻ്റെ കുറേ ഭാഗങ്ങൾ പുറത്തേക്ക് വരികയും പിന്നീട് പോവാതിരിക്കുകയും ചെയ്യുക, ചിലർക്ക് ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് വരിക എന്നാൽ കഴുകി കുറച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് പോവുക എന്നുള്ള പല പ്രയാസങ്ങളും കാണാറുണ്ട്. ഇതിൽ പൈൽസും ഫിഷറും ഫിസ്റ്റുലയും വളരെ വേഗത്തിൽ വീട്ടിലിരുന്ന് തിരിച്ചറിയാനുള്ള ഒരു സിമ്പിൾ ടിപ്പ് പറഞ്ഞു തരാം. പൈൽസ് അല്ലെങ്കിൽ മൂലക്കുരു എന്നുള്ള രോഗമാണെങ്കിൽ സാധാരണയായി ബ്ലീഡിംഗ് ഉണ്ടാവാറുണ്ട്, തടിപ്പുണ്ടാവാറുണ്ട്, ഒരു തടച്ചിൽ അനുഭവപ്പെടാറുണ്ട്. ഫിഷർ എന്നുള്ള രോഗമാണെങ്കിൽ മലബന്ധത്തിനോടനുബന്ധിച്ചാണ് അത് വരാറുള്ളത്. 3-4 ദിവസം യാത്രയിലായിരുന്നു, ഭക്ഷണം ശരിക്ക് കഴിച്ചില്ല, മലശോധന കിട്ടിയില്ല, പിന്നെ ഞാൻ ഒന്നിച്ച് മലം മുക്കിയപ്പോൾ എന്തോ ചോര വന്നു, പിന്നീട് ഡോക്ടറെ ബാത്റൂമിലേക്ക് പോവാൻ കഴിഞ്ഞില്ല എന്ന് പറയാറുണ്ട്. ഈ ഫിഷർ കാരണം കഷ്ടപ്പെടുന്ന പലരും ഇത് ക്യാൻസറാണോ എന്ന് കരുതി ഹോസ്പിറ്റലിൽ നിലവിളി കൂട്ടുകയും ഓടി വരികയും ചെയ്യുന്നതും കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ മലബന്ധം ഇല്ലാതെയാക്കിയാൽ ഫിഷർ എന്നുള്ള രോഗത്തെ ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാം. അതിനാൽ തന്നെ മലബന്ധം എന്നുള്ളത് ഇതിന്റെ ചികിത്സയിൽ വളരെ പ്രാധാന്യമർഹിക്കുന്നുണ്ട്.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
5: കാർഷിക വൃത്താന്തം
4: എന്നും രാവിലെ 6:30.
5: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
4: കണ്ടംകുളത്തി പ്രസവരക്ഷ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര, തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45. ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.

എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.

0: വാർദ്ധക്യം മനോഹരമാക്കാൻ മധ്യവയസ്സു മുതൽ പല കാര്യങ്ങളും ചെയ്തു വയ്ക്കേണ്ടതുണ്ട്. വാർദ്ധക്യത്തിൻ്റെ മനോഹാരിതയ്ക്കായി എന്തെല്ലാം മുന്നൊരുക്കങ്ങളാവാം? പാറൽ അബ്ദുൽ സലാം സംസാരിക്കുന്നത് ശ്രദ്ധിക്കൂ.
1: മനുഷ്യൻ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ബാല്യം, കൗമാരം, യൗവനം എന്നിവയാണ് ജീവിതത്തിലെ പ്രധാന ഘട്ടങ്ങൾ. ഈ മൂന്ന് ഘട്ടങ്ങൾക്ക് ശേഷമുള്ള ജീവിതത്തിൻ്റെ സായന്തനമാണ് വാർദ്ധക്യം. പ്രപഞ്ചത്തിലെ മുഴുവൻ ജീവജാലങ്ങൾക്കും മനുഷ്യരെപ്പോലെ ഇത്തരമൊരു ഘട്ടമുണ്ട്. അത് പ്രകൃതിയുടെ അനിവാര്യത കൂടിയാണ്. വാർദ്ധക്യം അവശതയുടെ കാലമാണ്. ആരോഗ്യദൃഢതയുള്ള ശരീരത്തിനും മനസ്സിനും തളർച്ച ബാധിക്കുകയും ശരീരഘടനയും അവയവങ്ങളുടെ ധർമ്മങ്ങളും ക്ഷയിക്കുകയും

കോശങ്ങളും പേശികളും ജീർണിക്കുകയും ആന്തരികാവയവങ്ങളായ ഹൃദയം, വൃക്കകൾ, കരൾ, ശ്വാസകോശം തുടങ്ങിയവയുടെ പ്രവർത്തനക്ഷമത കുറയുകയും ചെയ്യുന്നു. പുറമേ രോഗപ്രതിരോധ ശേഷി ഇല്ലാതാവുകയും രോഗങ്ങൾക്ക് അടിപ്പെടാനുള്ള സാധ്യത കൂടി വരികയും അസ്ഥികൾക്കും പേശികൾക്കും തേയ്മാനങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നു. ഇത്തരം ശാരീരിക, മാനസിക, വൈകാരിക മാറ്റങ്ങളുടെ പരിണിത ഫലമാണ് വാർദ്ധക്യം. വാർദ്ധക്യത്തെ സന്തോഷത്തോടെ സ്വീകരിക്കാനും വയോജനകാലം ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്താനും സാധിക്കണം. ജീവിത സൗകര്യങ്ങളോ വിദ്യാഭ്യാസമോ പദവികളോ നേട്ടങ്ങളോ ഒന്നുമല്ല വാർദ്ധക്യത്തിലെ സന്തോഷത്തിന് നിദാനമാകുന്നത്. മനസ്സിൻ്റെ സുഖകരമായ താളാത്മകതയാണ് വാർദ്ധക്യകാല ജീവിതത്തെ ആനന്ദകരമാക്കുന്നത്. മനസ്സിനെ നിയന്ത്രണ വിധേയമാക്കുകയും അതിന് ക്രിയാത്മകമായ പരിശീലനം നൽകുകയും ചെയ്താൽ മനുഷ്യന് നേടാനാവാത്ത ഒന്നുമില്ല. ആരോഗ്യപരമായും മാനസികമായും സാമൂഹികമായും വാർദ്ധക്യത്തിൽ നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടതായി വരാറുണ്ട്. കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും അർഹിക്കുന്ന അംഗീകാരം കിട്ടാതിരിക്കൽ, ഒറ്റപ്പെടൽ, വിഷാദം, രോഗഭയം, അലസത, മടുപ്പ്, ഇതെല്ലാം വാർദ്ധക്യാവസ്ഥയിലുണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രയാസങ്ങളാണ്. ചെറുപ്പകാലത്ത് ധാരാളം പറയാനും കേൾക്കാനും ചുറ്റുവട്ടത്ത് ആളുകളുണ്ടാകും. പ്രായമാകുമ്പോൾ പറയാനും കേൾക്കാനുമുള്ള ത്വര കൂടുമെങ്കിലും അതിനുള്ള ആളുകൾ കുറയുകയും ചിലപ്പോൾ ആരും തന്നെ ഇല്ലാതാവുകയും ചെയ്യുന്നു. പ്രായമായവർക്ക് മിണ്ടാനും ആശയങ്ങൾ പങ്കുവയ്ക്കാനും കൃത്യമായ ആളുകളുണ്ടെങ്കിൽ തന്നെ ഒരുവിധം പ്രയാസങ്ങളെല്ലാം തരണം ചെയ്യാൻ കഴിയും. വയോജനങ്ങൾക്ക് അർഹമായ അംഗീകാരവും പരിഗണനയും ലഭിക്കേണ്ടതുണ്ട്. അവരോടുള്ള സമീപനവും പെരുമാറ്റവും പക്വമായിരിക്കണം. ബഹുമാനവും ആദരവും നൽകി സംഭാഷണവും ആശയവിനിമയവും ആരോഗ്യകരവും സമ്പന്നവുമാകണം. അങ്ങനെ ഓരോ പ്രഭാതവും സന്തോഷത്തോടെ വരവേൽക്കാനും ഓരോ ദിവസവും അടുത്ത ദിവസത്തേക്കുള്ള ഒരുക്കമാകാനും കഴിയേണ്ടതുണ്ട്. വാർദ്ധക്യം ഏറെ കരുതലോടെ കാണേണ്ട സമയമാണ്. ജീവിതം നന്നായി ആസ്വദിച്ചവർക്ക് പോലും നരബാധിക്കുന്നതോടെ മനസ്സും ശരീരവും തളർന്നു തുടങ്ങും. വർഷങ്ങൾ പിന്നിടുന്തോറും പരസഹായം ആവശ്യമായി വരും. ഇത്തരം സാഹചര്യങ്ങളിൽ മക്കളുടെ സ്നേഹവും കരുതലും പരിഗണനയുമെല്ലാം കൂടുതൽ പ്രതീക്ഷിക്കപ്പെടുന്നു. സ്വന്തക്കാരിൽ നിന്ന് കൂടുതൽ പരിഗണന ലഭിക്കാതെ വരുമ്പോൾ അവരുടെ മനസ്സ് വേദനിക്കും. ഇന്ത്യയിൽ പ്രായം ചെന്നവരിൽ 71% സ്വന്തം കുടുംബങ്ങളിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ ഉള്ള അവഗണനകൾക്ക് വിധേയമായി പീഡനങ്ങൾ അനുഭവിക്കുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. കുഞ്ഞുന്നാളിൽ അവരിൽ നിന്നും നമുക്ക് ലഭിച്ച സ്നേഹവും സംരക്ഷണവും ലാളനയുമൊക്കെ ഇരട്ടി മധുരത്തോടെ തിരിച്ചു നൽകേണ്ട കാലമാണ് വാർദ്ധക്യം. മതങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും വയോജനങ്ങളെ ഗൗനിക്കാൻ പഠിപ്പിക്കുന്നു. സൃഷ്ടാവിനോടുള്ള ബാധ്യത കഴിഞ്ഞാൽ വിശ്വാസിക്ക് ഏറ്റവുമധികം നിർബന്ധമാകുന്നത് മാതാവിനും പിതാവിനും നന്മ ചെയ്യലാണ്. ഫലാ തക്കുല്ലഹുമ ഉഫ്യൻ വലാ തൻഹർഹുമ വക്കുല്ലഹുമ ഖൗലൻ കരീമ വഖ്ഫിർ ലഹുമ ജനാഹദ്ദുല്ലി മിനർ റഹ്മ. അവരോട് മോശമായതൊന്നും പറയുകയോ കയർക്കുകയോ ചെയ്യരുതെന്നും മാന്യമായി സംസാരിക്കണമെന്നും കാരുണ്യത്താൽ വിനയത്തിന്റെ ചിറക് താഴ്ത്തിക്കൊടുക്കണമെന്നും ഖുർആൻ കൽപ്പിക്കുന്നു. ചുരുക്കത്തിൽ സ്നേഹവും കരുണയും പരിഗണനയും പരിലാളനയുമാണ് പ്രായമായവർക്ക് വേണ്ടത്. പച്ചിലയും പഴുക്കും ഒരു നാൾ ഞെട്ടറ്റു വീഴും കടക്കലെന്നറിയുക. തിരികെ കൊടുക്കാൻ നോക്കുകിൽ കഴിയാകിയാൽ നേരിടുമെന്നു നീ.

ചോദ്യം ചെയ്യാനുള്ള ശക്തിയാണ് എല്ലാ മനുഷ്യ പുരോഗതിയുടെയും അടിസ്ഥാനം. ഇത് ഇന്ദിരാഗാന്ധിയുടെ വാക്കുകൾ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ 4 മണിപ്പൂക്കൾ ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും ഇതൊരു നല്ല സായാഹ്നമാവട്ടെ.

0: ആകാശവാണി 102.7 മഞ്ചേരി FM.
1: FM പ്രധാന വാർത്തകൾ.
0: സംസ്ഥാനത്ത് SSLC പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 99.07% വിജയം. 30,514 കുട്ടികൾക്ക് മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. പത്തനംതിട്ടയാണ് വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള ജില്ല. രാജ്യത്തെ പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച എണ്ണ കമ്പനികൾ. വില കൂട്ടി ജനങ്ങളുടെ മേൽ അമിത ഭാരം അടിച്ചേൽപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങളെ പ്രതിരോധിക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. 2026 കോമൺവെൽത്ത് ഗെയിംസിനായുള്ള ഇന്ത്യയുടെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. കേരളത്തിൽ കാലവർഷം May 26 എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇടുക്കി മലപ്പുറം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള കാർഷിക സർവകലാശാല നടപ്പിലാക്കുന്ന എഗ്രിപ്രണർഷിപ്പ്, ഓറിയന്റേഷൻ പ്രോഗ്രാം, സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ പ്രോഗ്രാം എന്നിവയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള തീയതി മെയ് 30 വരെ നീട്ടി. തിരുവല്ല കായംകുളം സംസ്ഥാന പാതയിലെ പുളിക്കീഴിൽ സ്വകാര്യ ബസും ലോറിയും കൂട്ടിയിടിച്ച് ലോറി ഡ്രൈവർ മരിച്ചു. കോട്ടയം കുറിച്ചി സ്വദേശി സന്ദീപാണ് മരിച്ചത്. അപകടത്തിൽ 24 യാത്രക്കാർക്ക് പരിക്കേറ്റു. രാജ്യത്തെ ഓഹരി വിപണികൾ ഇന്ന് നഷ്ടത്തിൽ. വ്യാപാരം അവസാനിപ്പിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 161 പോയിന്റ് താഴ്ന്ന് 75,238. ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 46 പോയിന്റ് താഴ്ന്ന് 23,644. വ്യാപാരം അവസാനിപ്പിച്ചു.
1: FM പ്രധാന വാർത്തകൾ.
0: ട്രെയിൻ സമയം. ട്രെയിൻ നമ്പർ 5660 കണ്ണൂർ ഷൊർണൂർ പാസഞ്ചർ 642 16348 മംഗളൂരു തിരുവനന്തപുരം എക്സ്പ്രസ് 718 16307 ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസ് 859 തിരൂർ സ്റ്റേഷനിലും അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5668 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5-6 5661 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6-34 5661 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 7-44 എത്തിച്ചേരുമെന്ന് കരുതുന്നു.
2: ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: മഞ്ചേരി പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെ വായനയുടെ ലോകത്തേക്ക് ചേർത്ത് പിടിക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പും RGSA മലപ്പുറം ജില്ലാ പ്രോഗ്രാം മാനേജ്മെന്റ് യൂണിറ്റും സംയുക്തമായി നടപ്പാക്കുന്ന അക്ഷരോന്നതി പദ്ധതിയുടെ പുസ്തക വിതരണം മഞ്ചേരിയിൽ സംഘടിപ്പിച്ചു. മഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിലുള്ള ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റലിൽ വിദ്യാർത്ഥികൾക്കായി 2000 പുസ്തകങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി കൈമാറിയത്. ഹോസ്റ്റൽ പരിസരത്ത് നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് എക്സ്റ്റൻഷൻ ഓഫീസർ പ്രവീൺ കുമാർ പുസ്തകങ്ങൾ കൈമാറി വിതരണോദ്ഘാടനം നിർവഹിച്ചു. മഴ ആരംഭിക്കുന്നതോടെ കൊണ്ടോട്ടി നഗരത്തിൽ ദേശീയപാതയിലുണ്ടാകുന്ന വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് ആരംഭിച്ച കലുങ്കുകളുടെ നിർമ്മാണം വേഗത്തിൽ

0: പൂർത്തിയാക്കാൻ ധാരണ. ഇതിന്റെ ഭാഗമായി വെള്ളിയാഴ്ച മുതൽ നഗരത്തിൽ വാഹന ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. ദേശീയപാതയ്ക്ക് കുറുകെ 3 കലുങ്കുകളാണ് നിർമ്മിക്കുന്നത്. ഇതിൽ 2 കലുങ്കുകളുടെ നിർമ്മാണം നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. 17 മൈലിൽ ഫെഡറൽ ബാങ്കിന് മുന്നിൽ നിർമ്മിക്കുന്ന 3-ാമത്തെ കലുങ്കിന്റെ നിർമ്മാണം വെള്ളിയാഴ്ച ആരംഭിക്കും. താരതമ്യേന വീതി കുറഞ്ഞ റോഡിൽ പുറത്തുനിന്ന് കോൺക്രീറ്റ് ചെയ്ത് നിർമ്മിച്ച ഭിത്തികളും സ്ലാബുകളും സ്ഥാപിക്കുകയാണ് ചെയ്യുക.
1: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 4 കഴിഞ്ഞ 59:16. ഇനി 5 മുതലുള്ള തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 6:10 ലക്ഷദ്വീപ് വൃത്താന്തം, 6:50 വയലും വീടും, 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം, നാടകം മൗനസാക്ഷി, രചനാ സംവിധാനം വിനോദ് ബാബു H തുടങ്ങിയ പരിപാടികളും കേൾക്കാം.

0: ഇപ്പോൾ ഹിന്ദി പാഠം കേൾക്കാം. പഠിപ്പിക്കുന്നത് തിരുവല്ലം ക്രൈസ്റ്റ് നഗർ സീനിയർ സെക്കൻഡറി സ്കൂളിലെ ഹിന്ദി അധ്യാപിക സ്മിത എസ് വി. പഠിക്കുന്നത് അർപ്പിത ഡി ചൈതന്യ മോഹൻ.
1: നമസ്തേ ബച്ചോ.
2: നമസ്തേ അധ്യാപിക ജീ.
1: പിച്ചലി കക്ഷാ മേ ഹംനേ ക്യാ ക്യാ പഠാ യാദ് ഹേ?
2: ഹാ ജീ യാദ് ഹേ.
1: അർപ്പിത ബതായേ.
2: റെയിൻ ബസേരേ മീം നാമക് അമൃതലാൽ വേങ്കട് ദ്വാര രചിത് ഏക യാത്രാവൃത് ശുരു കിയ. ഇസ് യാത്രാവൃത് പദയാത്രോ കാ വൃത്താന്ത് ഹേ. ധീരെ ധീരെ നർമ്മദ പഹലേ ദോ അനുച്ഛേദ് ഹംനേ പഠാ. ഇസ് മീം ഹൗസ് ഓഫ് ലോട്ട് ഓർ ഹൗസ് ഓഫ് കാംനെസ് ആതാ ഹേ.
1: ठीक है, शाबाश अर्पिता. अमृतलाल वेगट के बारे में चैतन्य बताइए.
3: हाँ जी, अमृतलाल वेगट, उनका जन्म 30 अक्टूबर 1928 में है. उनका मृत्यु 6 जुलाई 2018 में है. वो प्रसिद्ध साहित्यकार, चित्रकार और नर्मदा प्रेमी थे. वे नर्मदा नदी समग्र के प्रमुख थे. उन्होंने नर्मदा संरक्षण में उल्लेखनीय भूमिका निभाई थी. अमृतलाल वेगट ने पर्यावरण संरक्षण के लिए उल्लेखनीय काम किया.
1: ठीक है, अब पिछले कक्षा में हमने शुरू किया अमृतलाल वेगट और यात्रा वृत्तांत के बारे में भी हमने बताया. अभी पाठभाग की ओर देख लीजिए. सुबह आगे बढ़े, पगडंडी एकाएक खतरनाक हो गया. सरा चुके और सीधे पानी में पतले होते होते बहुलुप्त हो गयी. खड़ी चटाई चढ़कर मुश्किल से ऊपर आए, लेकिन ऊपर गड़बड़ थी ना पगडंडी और पादल थे कि हमें लगातार थमका रहे थे. वे सिमट कर घने काले मेघों में परिवर्तित हो रहे थे. कभी भी बरस सकते थे. कहीं एक आदमी तक नजर नहीं आ रहा था. किसी तरह पथोड़ा पहुँचे. रोज की अपेक्षा आज हम आता ही चल पाए थे, लेकिन पानी के डर से इसी गांव में रुकना पड़ा. സുബഹ് ആകെ ബെടെ, രാവിലെ ആയി കഴിഞ്ഞു. പകടണ്ടി ഏകാ ഏക ഖതർനാക്ക് ഹോഗൈ തി. പകടണ്ടി എന്ന് വെച്ചാൽ നാരോ വേ, അത് ഏകാഏക്ക് ഖതർനാക്ക് ഡേഞ്ചറസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പോകുന്ന വഴിയെ കുറിച്ചാണ് പറയുന്നത്. സരാ ചുക്കിയ ഓർ സീതേ പാനേമേ, കുറച്ചു നേരം നിൽക്കുമ്പോൾ അത് സീതേ അവര് വെള്ളത്തിലേക്കാണ് നേരെ പോകുന്നത്. പത്തലി ഹോത്തേ ഹോത്തേ, വളരെ മെലിഞ്ഞ വഴി ആയിക്കൊണ്ടിരിക്കുകയാണ്. ബഹുലുപ്ത് ഹോഗൈ, അത് പിന്നെയും അതിൽ നിന്നും കുറയുകയാണ്. കടീച്ചടായി ചടുക്കർ മുഷ്കിൽ സേ ഊപ്പറായി, വല്ല വിധേനെ അവര് കഷ്ടപ്പെട്ട് മുകളിലേക്ക് എത്തിച്ചേർന്നു ആ ഇടുങ്ങിയ വഴിയിൽ നിന്നും. ലേക്കിൻ എന്നാൽ, ഊപ്പർ ന ഗഡ്വാഡ്തി ന പകടണ്ടി, അപ്പൊ അവിടെയൊന്നും ഒരു കുഴിയോ ഒറ്റയടിപ്പാതയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ ബാദൽ തേ കി ഹമേം ലഗാത്താർ ധമക്കാ രഹേ തേ. ബാദൽ ഉണ്ടായിരുന്നു, അവിടെ കാർമേഘം ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ഒരു ധമക്കാന്ന് വെച്ചാല് ഭീഷണി പോലെ ആ കാർമേഘം ഇങ്ങനെ കൂട്ടിമുട്ടുന്ന ശബ്ദം അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പൊ മഴ പെയ്യും എന്നൊരു അവസ്ഥ. വേ സിമട്ടുകർ ഖനേ കാലേ മേഘോം സേ. സിമട്ടിനാന്ന് വെച്ചാൽ ഒന്നിച്ച് ചേരുക, അതെല്ലാം ഒന്നിച്ച് ചേർന്ന്. ഖനേ കാലേ മേഘോം, കറുത്ത ഇരുണ്ട മേഘമായി കിടക്കുകയാണ്. മെയിം പരിവർത്തിത് ഹോ രഹേത്തെ, അപ്പൊ മഴ പെയ്യുന്നതിന് മുന്നുള്ള വളരെ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അതായത് അവർ ആ ചെറിയ ഇടവഴിയിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു ഭയാനകമായിട്ടുള്ളൊരു രീതിയിലാണ് അവർക്കത് ഫീൽ ചെയ്യുന്നത്. കഫീഫി ബരസക്തേത്തെ, ഏത് നിമിഷവും മഴ പെയ്യാം എന്നുള്ളൊരു അവസ്ഥയില്. കഹീം ഏക് ആത്മീ തക് നസർ നഹീം ആരഹാത, അവിടെയെങ്ങും ഒരാളെ പോലും കാണാനില്ല. കിസി തരക്

0: പഥോഡ പഹോഞ്ച് അവരെങ്ങനെയെങ്കിലും ആ ഒരു വഴിയിലേക്ക് എത്തിച്ചേർന്നു. റോസ് കി അപേക്ഷ ആജ് ഹം ആതാഹി ചൽ പായേധേ. അപ്പൊ എന്നും സഞ്ചരിക്കുന്നതിന് അത്ര സഞ്ചരിച്ചിട്ടില്ല. അപ്പൊ ഈ തരത്തിലുള്ള ചെറിയ ഇടവഴിയും ഈ കാർമേഘങ്ങളുടെ കൂടിക്കെട്ടിലും കാരണം അവര് അതിന്റെ പകുതി അവർ സഞ്ചരിച്ചിട്ടുള്ളൂ. ലേക്കിൻ പാനി കെ ഡർ സെ ഇസി ഗാവുമേ രുക്നാപട. പിന്നെ മഴവെള്ളപ്പാച്ചിൽ എങ്ങനെ വരുമോ എന്ന് പേടിച്ചിട്ട് അവർ ഈ ഗ്രാമത്തിൽ ഇന്ന് നിൽക്കാം എന്ന് തീരുമാനിക്കുകയാണ് ഉണ്ടായത്. ठीक है, समझ में आ गया?
1: हाँ जी
0: जी. अर्पिता आप पढ़िए.
1: सुबह आगे बढ़े, पगडंडी एकाएक खतरनाक हो गई, जरा चूके और सीते पानी में पतली होते होते वह लुप्त हो गई. कड़ी चढ़ाई चढ़कर मुश्किल से ऊपर आई, लेकिन ऊपर न गडवाट दी न पगडंडी और बादल दे कि हमें लगातार धमका रहे दे. वे सिमटकर धने काले मेथों में परिवर्तित हो रहे थे, कभी भी बरस सकते थे. कहीं एक आदमी तक नजर नहीं आ रहा था. किसी तरह पथोड़ा पहुंचे, रोज की अपेक्षा आज हम आधा की चल पाए थे, लेकिन पानी के डर से इसी गांव में रुकना पड़ा.
0: ठीक है, സബാഷ് അർപ്പിത. അവർക്ക് അവിടുത്തെ ഒരു ഭീകര അന്തരീക്ഷ മഴ പെയ്യും, അങ്ങനെ ഒരു അവസരത്തില് അവര് അന്ന് രാത്രി അവിടെ തങ്ങാനുള്ള തീരുമാനത്തിൽ എത്തിച്ചേർത്തേക്കോ. സ്ഥാപന നഹീം ഹുയി ഹെ മന്ദർ കെ ബരാമതേമേയും ലോഹേ ക ജാലി വാല ദർവാസാഹെ മന്ദർ കെ ദേഖരേഖ കർണേ വാലെ ഗ്രാമീണനെ ഉസെ ഹമാരേ ലിയെ ഖോൽ ദിയ ആജ് ഹി ബരാമത ഹമാര റെയിൻ ബസേരേ ഹെ पानी लाने के लिए बाल्टी थी, फर्श पर पिजाने के लिए एक बहुत बड़ी दरी थी और सदाव्रत के लिए भी पूछा, लेकिन वह हमारे पास पर्याप्त था. അപ്പൊ അന്ന് അവർ അവിടെ സ്റ്റേ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അപ്പൊ കുറച്ച് ലോകോംനി മിൽക്കർ ഗാവുമേ ഏക് മന്ദർ ബൻവായ താ. അപ്പൊ കുറച്ച് ആൾക്കാർ ചേർന്നിട്ട് ആ ഗ്രാമത്തിൽ ഒരു മന്ദിർ ഒരു അമ്പലം പണി ചെയ്തിരുന്നു. പക്ഷേ അഭി മൂർത്തിക്ക് സ്ഥാപന നെഹിമുയീതി അവിടെ ദൈവത്തിന്റെ പ്രതിഷ്ഠ ഇതുവരെ ചെയ്തിട്ടില്ലായിരുന്നു. മന്ത്രിക്ക് ബരാമതയുമേയും ആ അമ്പലത്തിന്റെ വരാന്തയിൽ ബരാമതയെ വരാന്തയില് ലോഹേക്ക അതായത് മെറ്റൽ കൊണ്ടുള്ള ഒരു വല ജാലി വല ദർവാസ നെറ്റ് പോലെ അതായത് ലോഹത്തിന്റെ വലയിൽ തീർത്ത ഒരു ദർവാസ ഒരു വാതിൽ അവിടെ ഉണ്ടായിരുന്നു. മന്ത്രിക്ക് ദേഖരേഖ കർണേവാലെ ഗ്രാമീണനെ ആ മന്ദിരത്തിന്റെ കാര്യങ്ങളെല്ലാം നോക്കി ചെയ്തിരുന്ന അവിടത്തെ ഗ്രാമീണ അവിടത്തെ ആൾക്കാര് ഉസെ ഹമാരെ ലിയെ ഖോൾ ദിയ അത് അവർക്ക് വേണ്ടി തുറന്നു കൊടുത്തു. ആജ് ഇഹി ബരാമത ഹമാര റെയിൻ ബസേര. അപ്പൊ ഇന്ന് അവരുടെ റെയിൻ ബസേര എന്ന് പറയുന്നത് ആ വരാന്തയാണ്, ആ പണിതീരാത്ത അമ്പലത്തിലെ ആ വരാന്തയാണ് അവരുടെ ഇന്നത്തെ റെയിൻ ബസേര. പാനി ലാനേക്കയിലെ ബാൾട്ടി തി വെള്ളം എടുക്കാനൊക്കെ അവിടെ ബക്കറ്റൊക്കെ ഉണ്ട്. ഫർഷ് പർ ബിഛാനേക്കയിലെ ഇക് ബഹുത് ബഡി ദരീതി ഫർഷ് മുതല ഫ്ലോർ തറയിൽ വിരിക്കാനായിട്ട് ഒരു വലിയ കമ്പിളിയൊക്കെ കൊടുത്തു. ദരി എന്ന് വെച്ചാല് പുതപ്പ് അല്ലെങ്കിൽ ഡെറി താഴെ വിരിച്ചു കിടക്കാനുള്ളത് അവർ കൊടുത്തു. അവർ സദാപ്രതിക്കയിലെ ഭി പൂച്ച അവർ കാരുണ്യ പ്രവർത്തിക്ക് വേണ്ടിട്ട് അവർ ചോദിച്ചു, ലേക്കിൻ വഹ ഹമാരെ പാസ് പര്യാപ്തത അത് അവരിൽ കൊടുക്കാനായിട്ട് അവർ പൈസ അവരിൽ അത്രമാത്രം ഇല്ലായിരുന്നു. അപ്പൊ ഇനി അവർക്കും അമ്പലത്തിന്റെ പണിയൊക്കെ പൂർത്തിയാക്കാനുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടായിരിക്കും അവർ കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടൊക്കെ പൈസ ചോദിച്ചത്. പക്ഷെ അത്രത്തോളം പൈസ അദ്ദേഹത്തിന്റെ കയ്യിൽ പര്യാപ്തം ആയിരുന്നില്ല. ടീക്കെ സംശയമാക്കിയത് വെച്ചു. चैतन्य आप पढ़िए.
2: हाँ जी. कुछ लोगों ने मिलकर गांव में एक मंदिर बनवाया है, अभी मूर्ति की स्थापना नहीं हुई है. मंदिर के बरामदे में लोहे का जाली वाला दरवाजा है. मंदिर की देखरेख करने वाले ग्रामीण ने उसे हमारे लिए खोल दिया. आज यही बरामदा हमारा रेन बजेरे है. पानी लाने के लिए बाल्टी दी, फर्श पर बिछाने के लिए एक बहुत बड़ी दरी दी और सदाव्रत के लिए भी पूछा, लेकिन वह हमारे पास पर्याप्त था.
0: ठीक है सबर चैतन्य. अभी आगे देख लीजिए. छोटू बाहर खाना बना रहा था, दाल तो बन गई थी पर वह गागड़ बना रहा था कि पानी आ गया. प्रायः सभी खेतों में या तो सोयाबीन काट रहा था या कटे हुए सोयाबीन के डर लगे है. ഇസ് പാനി സേ കിസാനോംകോ ഭാരി നുക്സാൻ ഹോ രഹാ ഹെ. അപ്പോ ചോട്ടു ഒരു സഹായിയും കൊണ്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ അദ്ദേഹത്തിന് ആഹാരം പാചകം ചെയ്യാനൊക്കെ ഒരു കൂട്ടിനെയാണ് അദ്ദേഹത്തെ കൊണ്ടുപോയിരിക്കുന്നത്. അപ്പൊ ചോട്ടു പുറത്ത് ബാഹർ ഖാന ബനാരഹാഥ ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ദാൽ തോ ബൻഗൈ ധി ദാല് പാകപ്പെടുത്തി കഴിഞ്ഞു. പെർ വഹ് ഗാഗഡ് ബനാരഹാഥ ഗാഗഡ് മത്തലബ് ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു തരം പലഹാരത്തിനെയാണ് ഗാഗഡ് എന്ന് പറയുന്നത്. റൊട്ടിയാവാം അത് ഉണ്ടാക്കുകയായിരുന്നു. പ്രായ സഭി ഖേത്തോമിയാത്ത സോയാബീൻ കട്ടരഹായ സോയാബീൻ. അപ്പൊ നമ്മൾ നോർത്തിലേക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അവര് ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണമാണ് സോയാബീൻ. നമ്മുടെ നാട്ടിലും അത് അവൈലബിൾ ആണ്. അപ്പോൾ ആ സോയാബീൻ അവരിങ്ങനെ

0: കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓർ കട്ടേ ഹുയെ, കട്ടേന്ന് വെച്ചാൽ കൂട്ടിയിട്ടിരിക്കുന്ന സോയാബീൻ കെ ഡേർ ലഗേ തേ, ഒരു കൂമ്പാരം തന്നെ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ സോയ എല്ലാം കട്ട് ചെയ്യുന്ന സമയമായിരുന്നു പാടങ്ങളിൽ. ഈ സ്പാനീസേ കിസാനോം കോ ഭാരി നുക്സാൻ ഹെ, നമുക്കറിയാം കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നത് എപ്പോഴും പേമാരിയും വെള്ളപ്പൊക്കവുമാണ് അല്ലെ. അപ്പൊ നമ്മുടെ നാടുകളിൽ നമ്മുടെ കൃഷിക്കാർക്കൊക്കെ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് അമിതമായിട്ടുള്ള വെയിലും അമിതമായിട്ടുള്ള നമ്മുടെ വെള്ളപ്പൊക്കവും. അപ്പൊ ഇവിടെ അത് തന്നെയാണ്. അന്ന് ഇവർ ആ മന്ദിരത്തിൽ രാത്രി അവർ അഭയം പ്രാപിച്ചപ്പോൾ മഴ പെയ്യാനും വെള്ളപ്പൊക്കം വരാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ ആ മന്ദിരത്തിൽ ചെന്നത്. അപ്പൊ അവിടെ അടുത്തുള്ള ആൾക്കാർ സോയാബീന്റെ കൃഷി ചെയ്യുന്ന സമയമായിരുന്നു. ആ സമയത്ത് അവിടെ വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടമായിരിക്കും അല്ലെ. ടീക്ക് അബി സംശയം ആജ്ഞാപിച്ചു.
1: ഹാജി
0: ജി അർപ്പിത അനുച്ഛേദ് പടിയെ.
1: ചോട്ടു ബാഹർ കാന ബന രഹാ ഥാ ദാൽ തോ ബൻ ഗയി ഥീ പർ വഹ് ഗാകട് ബന രഹാ ഥാ കി പാൻ

0: गई थी, पर वह गाकट बना रहा था कि पानी आ गया। प्राय सभी खेतों में या तो सोयाबीन कट रहा है या कट हुई सोयाबीन के ढेर लगे हैं। इस पानी से किसानों को भारी नुकसान हो रहा है।
1: ठीक है, शाबाश अर्पिता, आगे देख लीजिए बच्चों। किसी तरह चोटू ने गागट बना लिया। खाना खाकर थोड़ा आराम करके जब सोने लगे, तब तक पानी बंद हो चुका था। बाहर बिजली का बल्ब चल रहा था। अब चोटू गागट उंडा के कहिनु। अब अवर खाना खाकर दालू गागड़ुमायिरुन्नु अन्नत्ते भक्षणम् ആ ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് തോടെ ആരാം കർണി കേലി കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ജബ് സോനെ ലഗെ ഉറങ്ങാനേ കിടന്നു, തബ് തക് പാനി ബന്ദ് ഹോ ചുകാ ഥാ. അപ്പോഴേക്കും വെള്ളം നിലച്ചു. ബാഹർ ബിജ്ലി കാ ബൾബ് ജൽ രഹാ ഥാ. അപ്പൊ മഴയ്ക്ക് കുറച്ച് ശമനം അപ്പോ വന്നു. അപ്പൊ പുറത്ത് ചെറിയൊരു ലൈറ്റ് അവിടെ മിന്നുന്നുണ്ടായിരുന്നു. ഈ ചോട്ട അനുചേത് ഹെ സമജ്മേ ആഗയാ ബിച്ചു?
0: ഹാ ജി
1: ജി ചൈതന്യ പഠിയേ.
0: കിസി തര ചോട്ടു നേ ഗാഗട്ട് ബനാ ലിയാ, കാനാ കാകർ ദോടാ ആരാം കർകേ ജബ് സോനേ ലഗേ तब तक पानी बंद हो चुका था, बाहर बिजली का बल्ब जल रहा था।
1: ठीक है सब चैतन्य। अब अवर आ മഴയത്ത് അവരുടെ കൃഷിക്കാർ എവിടെ നിൽക്കുകയാണ്? സോയാബീൻ കട്ട് ചെയ്യാനായിട്ട് പാടത്ത് നിൽക്കുകയാണ്. അപ്പൊ ആ മഴയത്ത് കഷ്ടപ്പെട്ടാണ് തന്റെ സഹായി റൊട്ടി ഉണ്ടാക്കിയെടുത്തത്. അപ്പൊ ആഹാരമെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം ആ മഴയ്ക്കൊരു ശമനം അവിടെ വരികയും അവർ റെസ്റ്റ് എടുക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു. ആ കേളിച്ചേ വെച്ചു. രാത് കോ ജബ് മേ ഉഠാത്തോ മേരെ പൈരോ കെ പാസ് കെ ഖാലി ദരി പർ ഏക് ആദ്മി ഗുഡ് മുടി പടാ ഥാ. उसने कुछ भी उठा नहीं था, लेटे लेटे बड़बड़ा रहा था, मानो कहानी सुना रहा हो। फिर एकाएक शोरूम से हंसने लगा। बीच बीच में रामायण की चौपाई बोलता, शायद पागल था, मैं चुपचाप सो गया। അപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം ഒതുക്കി മഴയെല്ലാം കുറച്ച് കുറഞ്ഞു. ഭക്ഷണമൊക്കെ കിട്ടി. ഭക്ഷണമൊക്കെ കഴിച്ച് ചോട്ടും അദ്ദേഹം കൂടെ കഴിച്ചു. റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞ് അവിടേക്ക് ഇരുന്നപ്പോഴേക്കും രാത്രിക്കു ജബ് മേ മുഠ രാത്രി എപ്പോഴും ഉണർന്നു നോക്കിയപ്പോൾ മേരെ പൈരോം കെ പാസ് എന്റെ കാലിന്റെ താഴെ ഖാലി ദരി ഒരു എം ടി ആയിട്ടുള്ള കാർപ്പറ്റ് അവിടെ ഒന്നുമില്ല. പർ ഏക് ആദ്മി ഗുഡ് മുടി ചുരുണ്ടുകൂടി ഇരിക്കുന്ന കണ്ടു ഒരു വ്യക്തി. ഉസ്നെ കുജുപി ഓട്ട് നെഹീതി അതിനൊന്നും പൊതിച്ചിട്ട് പോലും ഇല്ല. ലേട്ടെ ലേട്ടെ ബെഡ്ബടാത്തേ. അപ്പൊ അവൻ എന്തൊക്കെയോ ഒരു ഇങ്ങനെ സംസാരിക്കും, പിച്ചും പേയും ഇങ്ങനെ പറയുന്നുണ്ട്. മാനോ കഹാനി സുനരഹ, നീ എന്തെങ്കിലും കഹാനി കഥ പറയുകയാണോ? ഏകായക സോരൂം സെ ഹസ്നേ ലഗ, ഇടയ്ക്കിടയ്ക്ക് ചിരിക്കുന്നുണ്ട്. ബീച്ച് ബീച്ച് മേ രാമായൺ കെ ചോപ്പായി പി ബോൾത്താത്ത, ഇടയ്ക്കിടയ്ക്ക് രാമായണത്തിന്റെ കുറച്ച് വരികളും പറയുന്നുണ്ട്. ഷായദ് പാഗൽ താ, അദ്ദേഹം ആലോചിച്ചു നീ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ മെന്റലി പ്രോബ്ലം ഉള്ള ആളാണോ? പാഗൽ ഹേ ഓ മേം ചുപ്ചപ് സോകയം ഉണ്ടാതെ ഉറങ്ങി. ഇപ്പൊ നമ്മളായാലും ഞെട്ടിപ്പോവല്ലേ. നമ്മൾ ഇത്രയും കഷ്ടതകൾ കഴിഞ്ഞു, ഈ വെള്ളപ്പൊക്കത്തിന്റെ ഇടയിൽ ആഹാരം എല്ലാം കിട്ടി, അത് തന്നെ വലിയ ഭാഗ്യം. അതെല്ലാം കഴിച്ച് അവര് അമ്പലംകാര് എന്തായാലും ഒരു സ്ഥലം കൊടുത്തു, ബെഡ്ഷീറ്റ് കൊടുത്തു, എല്ലാം കഴിഞ്ഞു ഒന്ന് റെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് ഒരു വ്യക്തി തന്റെ കാലിന്റെ കയ്യിലിരിക്കുന്നതും. അപ്പൊ നമ്മളാണെങ്കിലും പെട്ടെന്ന് പേടിച്ചു അല്ലേ? അത് മാത്രമല്ല, വെറുതെ കിടക്കുകയല്ല ചെയ്യുന്നത്. അല്ലെങ്കിൽ വിചാരിക്കുക ഇതേപോലെ എന്നെ പോലെ ഒരു അഭയാർത്ഥിയാണെന്ന്. പക്ഷെ അല്ല, അവിടെ എന്താണ്, അദ്ദേഹം പിച്ചും പേയും പറയുന്നുണ്ട്, അതോടൊപ്പം ചിരിക്കുന്നുണ്ട്, രാമായണത്തിലെ ലൈൻസ് ഒക്കെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു കമ്പിളിയും പുതപ്പോ ഒന്നും തന്നെയില്ല. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു? പേടിച്ചു പോയി, ചുപ്ചാപ് സോകയാത്ത, മിണ്ടാതെ കിടന്നു ഉറങ്ങി. ഇനി ഒന്നും ചോദിക്കണ്ട, ഞാൻ മിണ്ടാതെ കിടന്നു ഉറങ്ങാമെന്ന് വിചാരിച്ച് അദ്ദേഹം ഉറങ്ങുകയാണ് ചെയ്തത്. ചിബച്ചു
0: സംശയമാകിയ മേരെ പൈറോം കെ പാസ് കി ഖാലി ദരി പർ ഏക് ആദ്മി ഗുഡി മുടി പടാ ഥാ. ഉസ്നെ കുച്ച് ബി ഓട്ടാ നഹീം ദാ, ലേട്ടേ ലേട്ടേ ബഡ്ബഡാ രഹാ ഥാ, മാനോ കഹാനി സുനാ രഹാ ഹോ. ഫിർ ഏകാഏക് സോറോം സെ ഹസ്നേ ലഗ്ത, ബീച്ച് ബീച്ച് മേം രാമായണ കി ചൌപായി ബോൾത്ത, ഷായദ് പാഗൽ ഥാ, മേം ചുപ്ചാപ് സോ ഗയാ.
1: ഹാ ജി, ഇസ്മേ ഏക് സവാൽ ഹേ, ഇസ് പാനി സെ കിസാനോ കോ ഭാരി നുക്സാൻ ഹോ രഹാ ഹേ ക്യോ? उत्तर ए है, बारिश के कारण खेत में रखे हम सोयाबीन भीग गए, जिससे किसानों की फल खराब गई और उन्हें नुकसान हुआ. അല്ലെ? അപ്പം ഇത്രയും വലിയൊരു ബാരിഷ്, ഇത്രയും വലിയൊരു വെള്ളപ്പൊക്കം അവിടെ നടക്കുമ്പോഴത്തേനും അവിടെ എന്ത് സംഭവിക്കും? തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് കർഷകർക്കാണ്. അതായത് ബാരിഷ് കെ കാരൻ ഖേത്ത് മേ രഖേ ഹുയെ സോയാബീൻ ഭീഗയ, അവിടെയൊക്കെ നനഞ്ഞു പോയി അല്ലെ, സോയാബീനെല്ലാം അപ്പഴും നനഞ്ഞു പോയി. പിന്നെ അവർക്കത് ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധി വരും. അപ്പൊ ജിസ്സെ കിസാനോം കി ഫസൽ ഖരാബ് ഗയി അവർ ഉൻകെ നുക്സാൻ ഹുവ. ടീക്ക് ബച്ചോ ജി, ആപ്പ് ഈ സവാൽ കാ ഉത്തർ ചൈതന്യ പഠിയേ.
0: ആ ജി, ബാരിഷ് കെ കാരൺ ഖേത് മേം രഖേ ഹുയെ സോയാബീൻ ഭീഗ് ഗയ, ജിസ്സെ കിസാനോം കി ഫസൽ ഖരാബ് ഹോ ഗയി ഓർ ഉൻഹേം നുക്സാൻ ഹുവ.
1: ടീക്ക് ബച്ചോ, ആജ് കാ കശദ സമാപ്ത ഹോ രഹാ.
0: ധന്യവാദ് അധ്യാപിക ജി.
1: ധന്യവാദ് ബച്ചോ.
2: ഹിന്ദി പാഠമാണ് ഇതുവരെ കേട്ടത്. പഠിപ്പിച്ചത് തിരുവല്ലം ക്രൈസ്റ്റ് നഗർ സീനിയർ സെക്കൻഡറി സ്കൂളിലെ ഹിന്ദി അധ്യാപിക സ്മിത എസ് വി. പഠിച്ചത് അർപ്പിത ഡി, ചൈതന്യ മോഹൻ.

0: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം.
1: വെറും ഒറ്റ ക്ലിക്കിലോ കൊള്ളാലോ.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.

0: ആകാശവാണി ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ചങ്ങാതി.
1: ചങ്ങാതി പരിപാടിയാണ് നിങ്ങൾ കേൾക്കുന്നത്. ജാതിമത വ്യത്യാസമില്ലാതെ നമ്മുടെ ഇടയിൽ ചില വസ്തുക്കളെയും ചില ആളുകളെയും ചില നിറങ്ങളെയും ഐശ്വര്യത്തിൻ്റെ ലക്ഷണമായി കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് ചില വസ്തുക്കളെയും നിറങ്ങളെയും ആളുകളെയും ഐശ്വര്യക്കേടിൻ്റെ ലക്ഷണമായും കാണുന്നു, അശുഭമായി കാണുന്നു. നമ്മുടെ നാട്ടിൽ കറുത്ത നിറം ദുഃഖത്തിൻ്റെയും മരണത്തിൻ്റെയും ഒക്കെ അടയാളമായി കണക്കാക്കുന്നു. കറുത്ത നിറം ആർക്കും ഒരു ദോഷവും ചെയ്തതായി ചരിത്രത്തിൽ കാണുന്നില്ല. പക്ഷേ മിക്ക സംസ്കാരങ്ങളിലും കറുത്ത ദിവസം അഥവാ കരിദിനം, കരിനിഴൽ എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. ഇത് നിറത്തിന് മാത്രമല്ല, ജന്തുക്കൾക്കും പക്ഷികൾക്കും ഇത്തരം വ്യത്യാസങ്ങളുണ്ട്. കെട്ടഴിഞ്ഞ പശു നല്ലത്, കറുത്ത പൂച്ചയാണെങ്കിൽ ഓ പറയേ വേണ്ട. നിറമോ ജന്തുക്കളോ പ്രത്യേകിച്ച് തെറ്റൊന്നും ചെയ്തിട്ടില്ല, അങ്ങനെയാണ് കീഴ്വഴക്കം. ഇത്തരം സമ്പ്രദായങ്ങൾ ചിലപ്പോൾ മനുഷ്യത്വരഹിതവും ക്രൂരവുമായിരിക്കും. ഇന്ന് അതേക്കുറിച്ച് നമുക്ക് കേൾക്കാം. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പർ ശ്രദ്ധിക്കുക: 8050346869. നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറയാം: 8050346869.

എന്റെ നേരെ മൂത്ത ചേട്ടന്റെ കല്യാണം എന്റെ കല്യാണത്തിന് 4 വർഷങ്ങൾക്ക് മുമ്പാണ് നടന്നത്. ആ കല്യാണം നടന്നപ്പോൾ ഞാൻ പ്രീഡിഗ്രിക്ക് പഠിക്കുകയായിരുന്നു. അതിനു മുമ്പ് എന്റെ വേറെ 3 സഹോദരങ്ങളുടെ വിവാഹം നടന്നിരുന്നു. ആ വിവാഹങ്ങളിലെല്ലാം ആഘോഷങ്ങളിലും സദ്യയിലും സ്വർണ്ണാഭരണങ്ങളിലും കല്യാണ വസ്ത്രങ്ങളിലും ഒക്കെ ആയിരുന്നു എനിക്ക് ശ്രദ്ധ. എന്നാൽ എന്നേക്കാൾ 7 വർഷങ്ങൾക്ക് മൂത്ത രാജേട്ടന്റെ വിവാഹത്തിന് എനിക്ക് ആഘോഷങ്ങളിലൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതിന്റെ ഏക കാരണം ഞങ്ങളുടെ അമ്മയായിരുന്നു. അമ്മ തെറ്റൊന്നും ചെയ്തിരുന്നില്ല. വാസ്തവത്തിൽ അന്നാണ് എന്റെ അമ്മയുടെ വില ഞാൻ ശരിക്കും മനസ്സിലാക്കിയത്. ഞാൻ ജനിക്കുന്നതിന് 4 മാസങ്ങൾക്ക് മുമ്പാണ് ഞങ്ങളുടെ അപ്പൻ മരിച്ചത്. സാധാരണ കൃഷിക്കാരനായിരുന്ന അപ്പന് ഒരു ചെറിയ പുരയിടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ചെയ്ത കൃഷി കൊണ്ടാണ് അപ്പൻ കുടുംബം നടത്തിയിരുന്നത്. അപ്പന്റെ സഹോദരന്മാർ ഞങ്ങളുടെ നാട്ടിൽ തന്നെ താമസിച്ചിരുന്നു. അവർക്ക് ഞങ്ങളെക്കാൾ സമ്പത്തുണ്ടായിരുന്നു. കുര്യച്ചൻ, അതായിരുന്നു ഞങ്ങളുടെ അപ്പന്റെ പേര്. കഠിനാധ്വാനി ആയിരുന്നു എന്ന് നാട്ടുകാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നേരിട്ട് കാണാനുള്ള ഭാഗ്യം എനിക്കില്ലായിരുന്നു. എന്നെ കാണാനുള്ള ഭാഗ്യം അപ്പനും ഇല്ലായിരുന്നു. നിന്റെ ഭാഗ്യദോഷം എന്ന് മുഖത്തു നോക്കി അമ്മ നെടുവീർപ്പെടുന്നതായിരുന്നു എന്റെ ആദ്യത്തെ ഓർമ്മകൾ. ഒരു ദിവസം കാലിൽ എന്തോ കടിച്ചു എന്ന് പറഞ്ഞ് അപ്പൻ പറമ്പിൽ നിന്നും വീട്ടിലേക്ക് കയറി വന്നു. കാലിൽ 2 തുള്ളി രക്തം കാണാമായിരുന്നത്രേ. താമസിയാതെ ബോധം മറിഞ്ഞു. ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി. പക്ഷേ പ്രയോജനമുണ്ടായില്ല. ആ രാത്രി അപ്പൻ മരിച്ചു. ഞാൻ ജനിക്കും മുമ്പ് ഉണ്ടായ ഈ സംഭവം അമ്മ പറയുന്നത് ഞാൻ കേട്ടിരുന്നു. അമ്മ സദാസമയവും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. ഒന്നുകിൽ അടുക്കളയിൽ പാചകം, അടുക്കളയിൽ ഇല്ലെങ്കിൽ അമ്മ തൊടിയിൽ എന്തെങ്കിലും ജോലി ചെയ്യുകയായിരിക്കും. എനിക്ക് ഓർമ്മ വെച്ചപ്പോൾ മൂത്ത 4 സഹോദരങ്ങളും പഠിക്കുകയായിരുന്നു. ഞാൻ സ്കൂളിൽ പോയി തുടങ്ങിയപ്പോഴേക്കും മൂത്ത ചേട്ടന് ജോലി കിട്ടിയിരുന്നു. അതിനു മുമ്പ് വീട്ടിൽ വലിയ ദാരിദ്ര്യമായിരുന്നു. ആ കാലത്ത് ഞങ്ങളെ സഹായിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ 5 പേരും അമ്മയും എല്ലാ കാര്യങ്ങൾക്കും ഒറ്റക്കെട്ടായിരുന്നു. ഞങ്ങൾക്ക് ഞങ്ങളല്ലാതെ വേറാരും ഇല്ല എന്ന തോന്നൽ ആഴത്തിൽ പതിഞ്ഞിരുന്നു. ഇതിനൊരു മാറ്റം ആദ്യമുണ്ടായത് എന്റെ ഏറ്റവും മൂത്ത ചേട്ടന്റെ വിവാഹ ആലോചനയുടെ സമയത്തായിരുന്നു. വിവാഹ നിശ്ചയത്തിന് വധുവിന്റെ വീട്ടുകാർ 8 പേർ ഞങ്ങളുടെ ചെറിയ വീട്ടിൽ വന്ന ദിവസം ഞങ്ങൾ 5 മക്കളും അമ്മയും വീടിന്റെ വാതിൽക്കൽ നിൽക്കുകയാണ്. വീട്ടിലെ പ്രായമുള്ള ഒരാൾ എന്ന നിലയ്ക്ക് അപ്പന്റെ ചേട്ടനും ഭാര്യയും വീട്ടിലുണ്ടായിരുന്നു. വധുവിന്റെ വീട്ടുകാർ വന്ന കാർ വീടിന് മുമ്പിലെത്തിയപ്പോൾ പേരപ്പൻ പേരമ്മയുടെ ചെവിയിൽ എന്തോ പറഞ്ഞു. അവർ ഉടനെ അമ്മയോട് എന്തോ പറഞ്ഞു. അത് കേട്ടതും അമ്മ പെട്ടെന്ന് അടുക്കളയിലേക്ക് പോയി. ഞാനത് കണ്ടുവെങ്കിലും എന്തെങ്കിലും എടുക്കാനായിരിക്കും അമ്മ അടുക്കളയിലേക്ക് പോയത് എന്ന് ഞാൻ കരുതി. അതിഥികളെ സ്വീകരിക്കുന്ന തിരക്കിൽ ഞാൻ അമ്മയെ ശ്രദ്ധിച്ചില്ല. അവർ പോകാറായപ്പോൾ അമ്മ അടുക്കളയിൽ നിന്നും എല്ലാവരെയും നോക്കിക്കണ്ടു. എനിക്കന്ന് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ചേട്ടന്റെ വിവാഹ ദിവസം അമ്മ വിവാഹം നടക്കുന്ന സമയത്ത് വീട്ടിലായിരുന്നു. ഈ കാര്യം ഞാൻ അമ്മയോട് ചോദിച്ചത് നല്ലവണ്ണം ഓർക്കുന്നു. വിവാഹം കഴിഞ്ഞ് ചെറുക്കനും പെണ്ണും വീട്ടിൽ വരുമ്പോൾ അവിടെ ആരെങ്കിലും വേണ്ടേ? അമ്മ പെട്ടെന്ന് പറഞ്ഞൊഴിഞ്ഞു. 2-ാമത്തെ ചേട്ടന്റെ വിവാഹം വധുവിന്റെ വീട്ടിലായിരുന്നു. അത് കുറെ അധികം ദൂരെയാണ്. അത്രയും ദൂരം യാത്ര ചെയ്യാനുള്ള ആരോഗ്യമില്ല എന്ന് പറഞ്ഞ് ആ വിവാഹത്തിലും അമ്മ പങ്കെടുത്തില്ല. വിവാഹത്തിൽ പങ്കെടുക്കാനായി അതിരാവിലെ വീട്ടിൽ നിന്നും ഞങ്ങൾ പുറപ്പെടുന്ന സമയം വധുവിന്റെ വീട്ടിലേക്ക് പോകുന്നവരെല്ലാം കുളിച്ചൊരുങ്ങി നല്ല വസ്ത്രം ധരിച്ച് ഒരു ബസ്സിൽ കയറി പോവുകയാണ്. ഞാൻ ഒരു ജനാലയ്ക്കടുത്ത സീറ്റിലാണ് ഇരുന്നത്. ബസ് ഞങ്ങളുടെ വീടിന്റെ മുമ്പിൽ നിന്നും പുറപ്പെടാറായി. എല്ലാവരും സന്തോഷമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനും അതിൽ പങ്കുചേർന്നു. ബസ് അനങ്ങിത്തുടങ്ങിയപ്പോൾ ഞാൻ പുറത്തേക്കൊന്ന് നോക്കി. ഞങ്ങളുടെ വീടിന്റെ വരാന്തയിൽ ബസ് പോകുന്നത് നോക്കി അമ്മ നിൽക്കുന്നു. കാലത്ത് വീട്ടിൽ വന്നവർക്ക് വേണ്ടതെല്ലാം കൊടുക്കാനുള്ള തിരക്കിൽ അമ്മയുടെ വസ്ത്രമൊക്കെ മുഷിഞ്ഞിരുന്നത് കാണാമായിരുന്നു. എങ്കിലും ആ മുഖത്ത് സന്തോഷം

0: സങ്കടമായിരുന്നോ വിഷാദമായിരുന്നോ ഉണ്ടായിരുന്നത് എന്നെനിക്ക് മനസ്സിലായില്ല. ബസ് യാത്രയിലും വിവാഹ ചടങ്ങുകളിലും ആയിരുന്നു പിന്നീട് എൻ്റെ ശ്രദ്ധ. വിവാഹമൊക്കെ കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ രാത്രിയായിരുന്നു. ഞങ്ങളെ കാത്ത് ഉമ്മറത്ത് നിന്നിരുന്ന അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മ വരേണ്ടതായിരുന്നു. മറുപടിയായി അമ്മ ഒന്നും പറഞ്ഞില്ല, ഒന്ന് ചിരിച്ചു. ക്ഷീണം കൊണ്ട് ഞാൻ അധികം വൈകാതെ ഉറങ്ങി. പിന്നീട് പല അവസരങ്ങളിലും അമ്മ മാത്രം കല്യാണ ചടങ്ങിന് വരാതിരുന്നതിനെക്കുറിച്ച് ചോദിച്ചു. പക്ഷേ മറുപടിയൊന്നും അമ്മ പറഞ്ഞില്ല. വീട്ടിൽ വേറെ ആർക്കും ഇതൊരു വിഷയമേ ആയിരുന്നില്ല എന്ന് ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിയിരുന്നു. ഞാൻ പ്രീഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് എൻ്റെ നേരെ മൂത്ത ചേട്ടൻ്റെ വിവാഹ ആലോചന വന്നത്. വിവാഹ നിശ്ചയത്തിന് വധുവിൻ്റെ വീട്ടിൽ പോകാൻ എല്ലാവരും ഒരുങ്ങുന്നു. ഇത്തവണയും അമ്മ പോകുന്നില്ല. ഇതിൻ്റെ കാരണം ഇനിയെങ്കിലും കണ്ടെത്തണമെന്ന് ഞാൻ തീരുമാനിച്ചു. എൻ്റെ കൂട്ടുകാരി കവിതയാണ് എനിക്കത് മനസ്സിലാക്കി തന്നത്. നിന്റെ അമ്മ ഒരു വിധവയല്ലേ? ഒരു വിധവയെ കാണുന്നത് വിവാഹം പോലെയുള്ള നല്ല ചടങ്ങുകൾക്ക് ഒരു നല്ല ശകുനമല്ല. കവിതയുടെ വാക്കുകൾ എൻ്റെ മനസ്സിൽ വളരെ നാളുകളായി ഉണ്ടായിരുന്ന സംശയത്തിന് ഉത്തരം തന്നു. അന്ന് എനിക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കാനേ കഴിഞ്ഞില്ല. സംശയം മാറി എങ്കിലും നിരാശയും ദേഷ്യവും എൻ്റെ ഉള്ളിൽ നിറഞ്ഞു. ഓർമ്മ വെച്ച നാൾ മുതൽ എൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഉണ്ടായിരുന്ന അമ്മ, അപ്പൻ മരിച്ചിട്ടും സ്വന്തം അധ്വാനം കൊണ്ട് മക്കളെ വളർത്തി പ്രാപ്തരാക്കിയ അമ്മ, മക്കളുടെ ജീവിതത്തിലെ ശുഭമുഹൂർത്തത്തിൽ അവലക്ഷണമാണ് പോലും. ഈ ലോകം ഇത്ര നന്ദിയില്ലാത്തതാണോ? എൻ്റെ ചേട്ടന്മാർക്കൊക്കെ ഈ അനീതിക്ക് എങ്ങനെ കൂട്ടുനിൽക്കാൻ കഴിഞ്ഞു? ഞങ്ങൾ മക്കൾക്ക് വിശന്നപ്പോൾ സ്വന്തം ഭക്ഷണം ഞങ്ങൾക്ക് വീതിച്ചു തന്നിട്ട് എനിക്ക് വിശപ്പില്ലെന്ന് പറഞ്ഞ എത്ര രാത്രികൾ! ആ മക്കളുടെ കല്യാണ സദ്യ ഉണ്ണാൻ അമ്മയ്ക്ക് അനുവാദമില്ല. കഷ്ടകാലത്ത് ഞങ്ങളെ തിരിഞ്ഞു നോക്കാത്തവർ ഞങ്ങളുടെ കല്യാണ സദ്യയ്ക്ക് മുൻനിരയിൽ. ഇതിനൊരു മാറ്റമുണ്ടാകണം ഞാൻ തീരുമാനിച്ചു. ഇത്തവണ വിവാഹം ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള പള്ളിയിൽ വെച്ചാണ്, ഞങ്ങളെല്ലാവരും പോകുന്ന പള്ളി. അമ്മ എല്ലാ ഞായറാഴ്ചയും അവിടെ പോകും. ഞാൻ ഒരു കാര്യം തീരുമാനിച്ചുറച്ചു. ഇപ്രാവശ്യം അമ്മ പങ്കെടുക്കാത്ത ഒരു പരിപാടിയിലും ഞാൻ പങ്കെടുക്കില്ല. എൻ്റെ തീരുമാനം അറിഞ്ഞപ്പോൾ പലർക്കും മുറുമുറുപ്പുണ്ടായി. അവർ അമ്മയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു, പക്ഷേ ഞാൻ വഴങ്ങിയില്ല. ചോദിച്ചവരോടൊക്കെ ഞാൻ എൻ്റെ തീരുമാനവും അതിൻ്റെ കാരണവും പറഞ്ഞു. നീ പറയുന്നത് ശരിയാണ്, പക്ഷേ നാട്ടു നടപ്പ് അങ്ങനെ അല്ലല്ലോ. സ്വന്തം അമ്മയോട് നന്ദികേട് കാണിക്കുന്ന നാട്ടു നടപ്പ് എനിക്ക് വേണ്ട. വിവാഹ ദിവസം വന്നു. എനിക്കും കല്യാണത്തിന് പുതിയ വസ്ത്രങ്ങൾ വാങ്ങിയിരുന്നു. അതൊരു പ്രലോഭനമാണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. ചിലർ അമ്മയോട് തന്നെ പറഞ്ഞു എന്നെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കണമെന്ന്. ഞാൻ പിന്മാറാൻ തയ്യാറായില്ല. ആ വിവാഹ ദിവസം ഞാനായിരുന്നു അമ്മയുടെ കൂടെ വീട്ടിലിരുന്നത്. അന്ന് അമ്മ ആദ്യമായി എന്നോട് മനസ്സ് തുറന്നു. വിവാഹം പോലെയുള്ള അവസരങ്ങളിൽ അമ്മയെന്നുള്ള ബഹുമാനം ഇല്ലെങ്കിലും സാരമില്ല. ഒരു മനുഷ്യനെന്ന പരിഗണന പോലും ഇല്ല. വിവാഹം മാത്രമല്ല, ഗ്രഹപ്രവേശനത്തിലും ഇതുതന്നെയാണ് സ്ഥിതി. നാട്ടുനടപ്പിൻ്റെ പേരിൽ വിധവയായ എൻ്റെ അമ്മ നേരിട്ട എല്ലാ കഷ്ടതകളെക്കുറിച്ചും അന്ന് എന്നോട് പറഞ്ഞു. ഓരോ അവഗണനയിലും ഒന്നും പുറത്തു കാട്ടിയില്ലെങ്കിലും ഹൃദയം ഉള്ളിൽ വിങ്ങുകയായിരുന്നു. കല്യാണത്തിന് വിളമ്പുന്ന വിഭവ സമൃദ്ധമായ സദ്യയേക്കാൾ എത്ര രുചിയായിരുന്നു അന്ന് അമ്മയോടൊപ്പം കഴിച്ച ചോറിനും കറികൾക്കും. അന്ന് ഞാനെടുത്ത തീരുമാനത്തിൽ ഇന്നും ഞാൻ അഭിമാനിക്കുന്നു. 4 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ വിവാഹാലോചന വന്നപ്പോൾ എനിക്ക് ഒരാവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മയ്ക്ക് പങ്കെടുക്കാൻ പറ്റാത്ത ഒരു ചടങ്ങും എൻ്റെ വിവാഹത്തിന് വേണ്ട.
1: ഒരു സ്ത്രീ വിധവയായത് അവളുടെ തെറ്റല്ല. അവളെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യേണ്ട കുടുംബം തന്നെ അവളെ ദുശകുനമായി കണ്ടാലോ? ഇതിനൊക്കെ ഒരു മാറ്റം വേണ്ടേ? ഇതേക്കുറിച്ച് ഞങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളെ വിളിക്കുക. ഞങ്ങളുടെ നമ്പർ ഇതാണ്: 8050346869. നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു: 8050346869.

6 9. ഞങ്ങളുടെ വിലാസം ചെങ്ങാതി, പോസ്റ്റ് ബോക്സ് നമ്പർ 2 5 0 6 6, ബാംഗ്ലൂർ 25.

0: learning from experiences of others. Success requires a combination of hard work, perseverance, adaptability, and a positive attitude. No shortcuts, remember. Well, dear friends, you've been listening to Spice, the voice of hope, with me, your RJ Chetan, a program produced and sponsored by Adventist Media Center. You can call or message us at 0951522709. I repeat, 0951522709, or write to us at feedbackamc1@gmail.com. I repeat, feedbackamc1@gmail.com. Bye for now.
1: സ്പോൺസർഡ് പരിപാടി സ്പൈസ് സമാപിക്കുന്നു. ആകാശവാണി
2: നഗരപുരാണം. കേരളത്തിന്റെ ദൃശ്യകലാ പ്രതീകമാണ് കഥകളി. സുന്ദരകലകളായ നൃത്തം, നാട്യം, ഗീതം, വാദ്യം എന്നിവയുടെയും നാടൻ കലകളായ മുടിയേറ്റ്, തീയാട്ട്, പടയണി തുടങ്ങിയവയുടെയും ചില ഘടകങ്ങൾ കഥകളിയിൽ സമഞ്ജസമായി സമ്മേളിപ്പിച്ചിട്ടുണ്ട് എന്ന് ഗവേഷക മതം. കൂത്തിന്റെയും കൂടിയാട്ടത്തിന്റെയും മോഹിനിയാട്ടത്തിന്റെയും സ്വാധീനവും ഏറെ പ്രകടമാണ്. 17-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥത്തിൽ ജീവിച്ചിരുന്ന കൊട്ടാരക്കര തമ്പുരാൻ രൂപം കൊടുത്ത രാമനാട്ടം നിരവധി പരിഷ്കരണ പ്രക്രിയകൾക്ക് ശേഷമാണ് കഥകളിയായി രൂപം പ്രാപിച്ചത്. തിരുവിതാംകൂർ ഭരിച്ച പല രാജാക്കന്മാരും കഥകളിയെയും കലാകാരന്മാരെയും അതിരറ്റ് പ്രോത്സാഹിപ്പിച്ചിരുന്നു. ആധുനിക തിരുവിതാംകൂറിന്റെ സൃഷ്ടാവായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ അനന്തിരവൻ കാർത്തിക തിരുനാൾ കൊട്ടാരത്തിൽ തന്നെ ഒരു കഥകളി യോഗം സംഘടിപ്പിക്കുകയും അവർക്ക് ആടുവാനായി രാജസൂയം, ഭഗവധം, ഗന്ധർവ വിജയം, പാഞ്ചാലി സ്വയംവരം, കല്യാണ സൗഗന്ധികം തുടങ്ങിയ ആട്ടക്കഥകൾ രചിക്കുകയും ചെയ്തു. കഥകളിക്കും മറ്റു നാട്യകലകൾക്കുമായി അദ്ദേഹം രചിച്ച ലക്ഷണശാസ്ത്ര ഗ്രന്ഥമാണ് ബാലരാമഭരതം. കാർത്തിക തിരുനാളിന്റെ അനന്തരവനായ അശ്വതി തിരുനാളും ആട്ടക്കഥാ സാഹിത്യത്തിന് അളവറ്റ സംഭാവനകൾ നൽകിയ ഒരു പ്രതിഭയാണ്. രുക്മിണി സ്വയംവരം, പൂതനാമോക്ഷം, അമ്പരീക്ഷ ചരിത്രം എന്നിവ അദ്ദേഹത്തിന്റെ രചനകളാണ്. സാഹിത്യ ഭംഗി കൊണ്ട് മുൻപന്തിയിൽ നിൽക്കുന്നവയാണ് അശ്വതി തിരുനാളിന്റെ എല്ലാ കൃതികളും. ഇരയിമൻ തമ്പിയുടെ കീചകവധം, ഉത്തരാ സ്വയംവരം, ദക്ഷയാഗം എന്നീ രചനകളും ആട്ടക്കഥാ സാഹിത്യത്തിന് ലഭിച്ച അതുല്യ സംഭാവനകളാണ്. രാജാക്കന്മാരിലെ സംഗീതജ്ഞനും സംഗീതജ്ഞരിലെ രാജാവുമായിരുന്ന സ്വാതി തിരുനാൾ എല്ലാ കലകളെയും പ്രോത്സാഹിപ്പിച്ചിരുന്നെങ്കിലും ഏറെ ശ്രദ്ധ പതിപ്പിച്ചത് നൃത്ത സംഗീത മേഖലകളിലായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് ശേഷം അധികാരത്തിലെത്തിയ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ചെറുപ്പം മുതൽ തന്നെ അഭിനയകലയോടും നാട്യരൂപങ്ങളോടും ഏറെ ആഭിമുഖ്യം പുലർത്തിയിരുന്നു. കഥകളിയോട് ഒരുതരം ഭ്രാന്തമായ അഭിനിവേശം തന്നെ പ്രകടിപ്പിച്ചിരുന്നു. അതിപ്രഗത്ഭരായ നടന്മാരെയും വാദ്യക്കാരെയും പാട്ടുകാരെയും അണിനിരത്തി കൊട്ടാരം ചെലവിൽ ഒരു സ്ഥിരം കഥകളി യോഗം സംഘടിപ്പിക്കുന്നത് ഉത്രം തിരുനാളാണ്. വലിയ കൊട്ടാരം കഥകളി യോഗം എന്ന് വിളിപ്പേരുണ്ടായിരുന്ന ഈ സംഘത്തിൽ കേരളത്തിലെ ഏറ്റവും ഉന്നതരായ കലാകാരന്മാരാണ് ഉണ്ടായിരുന്നത്. കൊച്ചു കൃഷ്ണപിള്ള കണ്ടച്ച പണിക്കർ, വലിയ കൊച്ചയ്യപ്പ പണിക്കർ, ചെറിയ കൊച്ചയ്യപ്പ പണിക്കർ, കണ്ടിയൂർ പപ്പുപിള്ള, ശേഖര വാര്യർ, കിട്ടുണ്ണി, നളനുണ്ണി, പഴവങ്ങാടി മാർത്താണ്ഡൻ ഇവരായിരുന്നു പ്രധാനപ്പെട്ട കൊട്ടാരം കളിക്കാർ. ഇവരോടുള്ളതിനേക്കാളേറെ രാജസ്ഥാനത്തിന്റെ പ്രത്യേക പരിഗണന കിട്ടിയിരുന്ന ഒരു നടനായിരുന്നു പുന്നക്കൽ ഈശ്വരപിള്ള. 7-8 മണിക്കൂറുകൾ നീളുന്ന കഥകളെ 2-3 മണിക്കൂറുകളാക്കി ചുരുക്കി അവതരിപ്പിക്കുന്ന രീതി ആദ്യം പരീക്ഷിച്ചതും തിരുവനന്തപുരത്ത് തന്നെ. 1932 പ്രൊഫസർ വി കൃഷ്ണൻ തമ്പിയുടെ നേതൃത്വത്തിൽ രൂപമെടുത്ത കഥകളി ക്ലബാണ് ഈ രീതി നടപ്പിലാക്കിയത്. മാസം തോറും ഓരോ കഥകളി അവതരിപ്പിക്കുകയും സന്ധ്യയ്ക്ക് ആരംഭിച്ച് രാത്രി 10 മണിയോടുകൂടി അവസാനിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു രീതി. പിന്നീടിത് പലരും അനുകരിക്കുകയുണ്ടായി. സർക്കാർ സ്കൂളിനോട് ചേർന്ന് ആദ്യമായി കഥകളി അഭിനയത്തിന് ക്ലാസുകൾ ആരംഭിക്കുന്നതും അനന്തപുരിയിൽ തന്നെ. കിഴക്കേക്കോട്ടയ്ക്കടുത്ത് അട്ടക്കുളങ്ങര സർക്കാർ സ്കൂളിലാണ് ഈ അഭിനയ കളരിക്ക് തുടക്കം കുറിക്കുന്നത്. ആധുനിക കഥകളി പ്രസ്ഥാനത്തിന്റെ വളർത്തച്ഛനായ വള്ളത്തോൾ നാരായണ മേനോനാണ് മലയാളത്തിന്റെ തനതായ ഈ സമ്പൂർണ്ണ ദൃശ്യകലയെ വിദേശത്ത് പരിചയപ്പെടുത്തിയത്. കഥകളി സംഘവുമായി അദ്ദേഹം വിദേശങ്ങളിലേക്ക് യാത്ര ചെയ്ത് വിദേശികളിൽ ജിജ്ഞാസ വളർത്തുക മാത്രമല്ല കേരളത്തിൽ നിലനിൽക്കുന്ന മറ്റ് ക്ലാസിക് കലകളുടെ സംരക്ഷണത്തിനും അഭ്യസനത്തിനുമായി കേരള കലാമണ്ഡലം എന്ന സ്ഥാപനത്തിന് ആരംഭം കുറിക്കുകയും ചെയ്തു. കലാമണ്ഡലം ഇന്ന് ഒരു കൽപ്പിത സർവകലാശാലയായി അംഗീകാരം നേടിയിട്ടുണ്ട്. കേരള കലാമണ്ഡലത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് തലസ്ഥാന നഗരിയിൽ ആരംഭിച്ച കലാപ്രസ്ഥാനമാണ് മാർഗി. കലാമണ്ഡലം പോലെ തന്നെ.

കഥകളി, കൂടിയാട്ടം, ചാക്യാർകൂത്ത്, നങ്ങ്യാർകൂത്ത് തുടങ്ങിയ പരമ്പരാഗത കലാരൂപങ്ങളുടെ അഭ്യസനത്തിനും രൂപം കൊടുത്ത പ്രസ്ഥാനമാണ് മാർഗി. രചന വെള്ളനാട് രാമചന്ദ്രൻ. ആഖ്യാനം കവിത അജിത്.

0: ആകാശവാണി സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
1: ഖുർആൻ പാരായണം ചെയ്യുന്നത് ആലപ്പുഴ എ. അബ്ദുൽ സമദ്.
2: സൂറത്തുൽ ബക്കറ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ദീർഘമായ അധ്യായമാണിത്. 286 വാക്യങ്ങൾ ഇതിലുണ്ട്. മദീനയിലാണ് അവതരിച്ചത്. സത്യവിശ്വാസികളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് തുടക്കം. പിന്നെ സത്യനിഷേധികളെയും കപടവിശ്വാസികളെയും കുറിച്ച് പറയുന്നു. വിശ്വാസകാര്യങ്ങൾ, നിസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്, ഉംറ തുടങ്ങിയ ഇബാദത്തുകൾ, വിവാഹം, വിവാഹമോചനം, ഇസ്ലാമിക യുദ്ധം, ഭാര്യഭർത്തൃബന്ധം, ശിശുപരിപാലനം തുടങ്ങി കുടുംബജീവിതത്തിന്റെ വിവിധ ഭാഗങ്ങൾ, മനുഷ്യജീവിതത്തിലെ അനേകം കാര്യങ്ങളുടെ ഇസ്ലാമിക നിയമങ്ങൾ ഈ അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു. ഈ സൂറത്തിന്റെ മഹത്വവും ശ്രേഷ്ഠതയും ഒട്ടേറെയാണ്. ധാരാളം ഹദീസുകൾ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരിക്കൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ സൂറത്തുൽ ബക്കറ ഓതുക, അത് പഠിക്കൽ ബറക്കത്തും അതിനെ ഉപേക്ഷിക്കൽ നഷ്ടവുമാകുന്നു. ഈ അധ്യായത്തിലെ 183 മുതൽ ഏതാനും ആയത്തുകളാണ് ഇവിടെ പാരായണം ചെയ്യുന്നത്. അതിൽ പ്രധാനമായും നോമ്പിനെ സംബന്ധിച്ചാണ്. അള്ളാഹുവിൻ്റെ ദീനായ പരിശുദ്ധ ഇസ്ലാം ലക്ഷ്യം വെക്കുന്ന പല വിശിഷ്ട യോഗ്യതകളും നേടിയെടുക്കാൻ മനുഷ്യനെ സജ്ജനാക്കുന്ന ആരാധനയാണ് നോമ്പ്. അതുകൊണ്ടാണ് പൂർവിക സമുദായങ്ങൾക്കും അത് നിർബന്ധമാക്കപ്പെട്ടത്.

إلى الحج فما استيسر من الهدي فمن لم يجد فصيام 3 أيام في الحج.

0: ഖുറാൻ ഇതുവരെ പാരായണം ചെയ്തത് ആലപ്പുഴ എ. അബ്ദുൾ സമദ്.
1: ആകാശവാണി. ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, ഭീമാ യോജന ഫോർ അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ്, 6:10 ലക്ഷദ്വീപ് വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താവീക്ഷണം, 6:50 വയലും വീടും, തെങ്ങിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളും കീടങ്ങളും, ബിന്ദു ആർ മാത്യൂസുമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, കമ്പോള വില നിലവാര ബുള്ളറ്റിൻ, 7:25 വാർത്തകൾ, 7:35 യുവവാണി, റേഡിയോ ഗൈഡ്, കേരള ചരിത്രം, ജനകീയ മുന്നേറ്റങ്ങൾ എന്ന വിഷയത്തിൽ ശ്രീ വിപിൻ സംസാരിക്കുന്നു. 8:00 സാഹിത്യവേദി, കല്ലിയൂർ വിശ്വംഭരൻ അവതരിപ്പിക്കുന്ന കവിതകൾ, വിശ്രമം, സ്നേഹവിത്തുകൾ, അച്ഛൻ ഉപേക്ഷിച്ച മകൻ, നനവുകൾ, സജു ഡി കള്ളിക്കാട് അവതരിപ്പിക്കുന്ന കഥ, നിലാവൊഴിയുന്ന വഴികൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, ജീവശാസ്ത്ര പഠനം പ്രകൃതിയിലൂടെ, കലാജോൺ നടത്തുന്ന പ്രഭാഷണം, 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ആറാം ദിവസം കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മൌനസാക്ഷി, രചനാ സംവിധാനം വിനോദ് ബാബു എച്ച്, മലയാള പരിഭാഷ കെ എസ് സിംഗ്, കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ യു പ്രസന്നകുമാർ, ബാലമുരളി ചിറക്കൽ, പ്രജിം സി കണ്ണൻ, മെഹമൂദ് കുറുവ, കമ്പിൽ പി രാമചന്ദ്രൻ, മോഹനൻ രാമന്തളി, അനീഷ് പെരുന്താറ്റിൽ, രാമകൃഷ്ണൻ പഴശ്ശി, ജസ്ന ജയരാജ്, സജി സെബാസ്റ്റ്യൻ, ബാബുരാജ് പെരിയ, സാങ്കേതിക സഹായം ഷാജു പൊന്നാരത്ത്, നിർവഹണ സഹായം വിനീത സുമം, നിഷ കെ വി, ലേഖ വിമൽ. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 സുഭാഷിതം, പ്രൊഫസർ ഗീതാലയം ഗീതാകൃഷ്ണൻ അവതരിപ്പിച്ചത്, 11:10 എഫ് എം ഗോൾ പ്രക്ഷേപണം. നാളെ രാവിലെ 5:55 സുഭാഷിതം ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. 6:00 ഉഷമലരി യൂസഫ് അലി കേച്ചേരിയുടെ 1000 നാളുള്ള മൌനം എന്ന കവിത, ആലാപനം ജി ശ്രീറാം. 6:15 ഉദയഗീതം എൻ വി മാത്യു, ഷാജി കുമാർ, വിധു പ്രതാപ് എന്നിവർ പാടിയത്. 6:30 പ്രഭാത ഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ, 7:00 വരെ പുലർവെട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ നിന്ന്, ആയിരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, പാട്ടും പൊരുളും, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 വാർത്തകൾ, 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 19. 8:35 സ്മൃതി മധുരം, 8:45 സംഗീത സരണി വയലിൻ പാഠം, പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ, പഠിക്കുന്നത് ലക്ഷ്മി എസ് വാസുദേവ്. 9:00 ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 നേർവഴി, 10:15 തമിഴ് ചൊൽമാലൈ, സോധനയെ സാധനയാകാൻ മാറ്റിയവർകൾ, മാലതി സുന്ദർരാജൻ നടത്തുന്ന പ്രഭാഷണം, കെ വാനമാമലൈ അവതരിപ്പിക്കുന്ന ചെറുകഥ വെറുപ്പേ വാഴ്ക്കൈ ആകുമ, അഴകിയ തമിഴ് സൂരജ് ജെ പി പാടുന്നു, തിരൈപ്പൂക്കൾ. 11:00 ഗാനകൈരളി, മലയാള കൃതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി. 11:30 റേഡിയോ സ്മരണകൾ, 11:40 റേഡിയോ റിപ്പോർട്ട്, ബി ശശികുമാർ, ബാലഭാസ്കർ അനുസ്മരണവും വയലിൻ സംഗീത സദസ്സും ഉദ്ഘാടനം, റിപ്പോർട്ട്. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 12:15 ഏകതാര ലളിത സംഗീത പരിപാടി, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, തലകറക്കത്തിന്റെ കാരണങ്ങളും ഹോമിയോ ചികിത്സയും, ഡോക്ടർ ത്വാഹിറ സംസാരിക്കുന്നു. 1:00 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 പുനഃപ്രക്ഷേപണം. 2:15 തുടർനാടകം, ദൊസ്തോയസ്കിയുടെ കുറ്റവും ശിഷ്യയും എന്ന നോവലിന്റെ ശബ്ദരൂപം, ഭാഗം 21, നാടകാവിഷ്കാരം ഡോക്ടർ എം രാജീവ് കുമാർ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 3:00 കൂട്ടുകാരി, വനിതാ കഥകളി സംഘത്തെ പരിചയപ്പെടാം. 3:30 ചലച്ചിത്ര ഗാനങ്ങൾ, 4:00 വെള്ളി വെളിച്ചം, 4:45 ജനപഥം, 5:00 സംസ്കൃതം പരിപാടി, 5:15 പാട്ടുകളും, കണിയാപുരം മണികണ്ഠൻ ആശാനും സംഘവും അവതരിപ്പിക്കുന്ന തോറ്റംപാട്ട്, 5:30 സ്പോൺസേർഡ് പരിപാടി സ്പൈസ്, 5:45 ഭക്തിഗാനങ്ങൾ എസ് ജാനകി പാടിയത്, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, ആത്മനിർഭർ ഭാരത് റോജ്ഗാർ യോജന, 6:10 കാസർഗോഡ് ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 നല്ല വാർത്ത, 6:50 വയലും വീടും, കൃഷിയിലൂടെ ആരോഗ്യവും ആത്മവിശ്വാസവും, ശ്യാമള സോമനുമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, 7:25 വാർത്തകൾ, 7:35 യുവവാണി മ്യൂസിക് ടൈം, 8:00 നാടകം ഇപ്പോൾ ഇത്രമാത്രം, രചന സതീഷ് ചന്ദ്രൻ, ശബ്ദം നൽകിയവർ ആറന്മുള രാമചന്ദ്രൻ, ടി പി രാധാമണി, ആറ്റിങ്ങൽ പത്മിനി, സുഷമ മോഹൻ, എം ജി കെ പിള്ള, കൃഷ്ണകുമാരൻ തമ്പി. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കയർ വികാസ് യോജന, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്ര ഗാനം, 9:15 കായിക ലോകം, ഡെൻമാർക്കിൽ നടന്ന തോമസ് ഊബർ കപ്പ് ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ അവലോകനം, രചന ഷിനോജ് എസ് ടി.

0: 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ഏഴാം ദിവസം കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു കാണുക കടലിനെ കൺതുറക്കാതെ. രചനാ സംവിധാനം കെ വി ശരത്ചന്ദ്രൻ. 10:30 സാറ്റർഡേ നൈറ്റ് ഫീവർ, 12 മണിക്ക് സ്പോട്ട് ലൈറ്റ്, 11:15 മുതൽ FM ഗോൾ പ്രക്ഷേപണം ഡൽഹി റിലേ. ഇനി കാലാവസ്ഥ അറിയിപ്പ് ശ്രദ്ധിക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഇടവിട്ട് മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.7°C, കുറഞ്ഞ താപനില 23.8°C, പെയ്ത മഴ 0.4 mm. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.1°C, കുറഞ്ഞ താപനില 25°C, പെയ്ത മഴ 0.7 mm. അറിയിപ്പ് സമാപിക്കുന്നു. ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ. ഈ വിഷയത്തെക്കുറിച്ച് ധനകാര്യ സാക്ഷരതാ കൌൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മുൻ ചീഫ് മാനേജറുമായിരുന്ന ശ്രീ ആർ ഗിരീഷ് കുമാർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കൂ.
3: അസംഘടിത തൊഴിലാളികൾക്ക് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് അസംഘടിത തൊഴിലാളികൾക്കുള്ള വിവിധ പദ്ധതികൾ. അസംഘടിത തൊഴിലാളി എന്ന പദം 2006 അസംഘടിത തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷാ നിയമപ്രകാരം നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ഭവനാധിഷ്ഠിത തൊഴിലാളി, സ്വയം തൊഴിൽ ചെയ്യുന്ന തൊഴിലാളി, കൂലിത്തൊഴിലാളി, ഇവരെല്ലാം അസംഘടിത തൊഴിലാളികളുടെ വിഭാഗത്തിൽ പെടുന്നതാണ്. രാജ്യത്തുടനീളമുള്ള അസംഘടിത തൊഴിലാളികളുടെ രജിസ്ട്രേഷനായി 2021 ഓഗസ്റ്റ് 26 സർക്കാർ ഇ ശ്രം എന്ന് പറയുന്ന ഒരു പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള തൊഴിലാളികൾക്ക് ഇ ശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഈ പദ്ധതി പ്രകാരം വിവിധ ഘടക പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നു. ഒരു സ്ഥാപനത്തെ അസംഘടിതമാക്കുന്ന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചെറിയ തോതിലുള്ള ഒരു പ്രാദേശിക ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണെങ്കിൽ അതിനെ നമുക്ക് ഈ ചെറുകിട സംരംഭമായി കണക്കാക്കാം. നിയമപരമായ പദവി ഇല്ലെങ്കിലും അത് വില നിശ്ചയിക്കുന്നതിൽ സ്വയം തീരുമാനമെടുക്കുന്നവരാണെങ്കിലും പാക്കേജിങ്ങിനും ഉൽപാദനത്തിനും വലിയ സംവിധാനങ്ങളൊന്നും ഇല്ലെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള സംരംഭമായി നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ സംരക്ഷിക്കുന്നതിനും ക്ഷേമ പദ്ധതികളിലൂടെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതികളും ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ട്. വ്യാപാരികൾക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടുള്ള ദേശീയ പെൻഷൻ പദ്ധതിയാണ് അതിൽ ഒരു ഘടകമെന്ന് പറയുന്നത്. വാർഷിക വിറ്റുവരവ് 1.5 കോടി രൂപയിൽ കൂടാത്ത കടകൾ, റെസ്റ്റോറന്റുകൾ, സംരംഭങ്ങൾ, ഹോട്ടലുകൾ തുടങ്ങിയവർക്ക് ഈ പദ്ധതി പ്രകാരം രജിസ്റ്റർ ചെയ്ത് പെൻഷന് അപേക്ഷിക്കാവുന്നതാണ്. മറ്റൊന്ന് പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന എന്നുള്ള ഒരു പദ്ധതിയാണ്. വഴിയോര കച്ചവടക്കാർക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട ജോലികൾ, നിർമ്മാണ സൈറ്റുകളിലെ തൊഴിലാളികൾ, തുകൽ വ്യവസായം, കൈത്തറി, ഉച്ചഭക്ഷണം, റിക്ഷാ തൊഴിലാളി, ഓട്ടോ ടൂ വീലർ തൊഴിലാളി, മരപ്പണിക്കാർ തുടങ്ങി അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന്, അതുപോലെ മത്സ്യത്തൊഴിലാളികളെയും ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. 18-40 വയസ്സിനും ഇടയിൽ ഉള്ള നികുതിദായകനാകാൻ യോഗ്യത ഇല്ലാത്തവരുമായ ആളുകൾക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം ലഭിക്കുന്നത്. മറ്റൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി റോസ്റ്റാർ പ്രോത്സാഹൻ യോജന എന്ന് പറയുന്നത്. തൊഴിലാളികൾക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ട് അവിദഗ്ധ അല്ലെങ്കിൽ അർഹ നൈപുണ്യമുള്ള തൊഴിലാളികൾക്ക് തൊഴിൽ സൃഷ്ടിക്കുന്നതിനാണ് ഈ പദ്ധതി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ സ്വയം രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിലുടമകൾക്ക് വേണ്ടി ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് സ്കീമിലേക്കും എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ടിലേക്കും സർക്കാർ പൂർണ്ണമായി സംഭാവന നൽകുന്നതാണ്. ഇതിന് ഒരു നമ്മുടെ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ലഭിക്കും. അതുണ്ടായിരിക്കണം. ജീവനക്കാരുടെ അവരുടെ ജോലിയുടെ 3 വർഷത്തേക്ക് എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ടിൽ 12% സംഭാവന നൽകുന്നതാണ്. 3 വർഷത്തേക്ക് ഒരേ തൊഴിലുടമയുടെ കീഴിൽ ജോലി ചെയ്യുന്നവർക്കാണ് സർക്കാർ ഈ 12% EPF സംഭാവന ചെയ്യുന്നത്. അടൽ ബീമിത് വ്യക്തി കല്യാൺ യോജന എന്നൊരു മറ്റൊരു പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ സ്കീമിന് കീഴിൽ സർക്കാർ തൊഴിലരഹിതരായവർക്ക് ധനസഹായം നൽകുകയാണ്. തൊഴിലില്ലായ്മ തീയതിക്ക് മുമ്പ് കുറഞ്ഞത് 2 വർഷമെങ്കിലും ജോലി ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ കുറഞ്ഞത് 78 ദിവസത്തേക്കുള്ള വിഹിതം സംഭാവന ചെയ്തിട്ടുള്ളവർക്ക് 90 ദിവസത്തെ തൊഴിലില്ലായ്മയുടെ ജീവിതകാലം അവർക്ക് ആശ്വാസം ക്ലെയിം ചെയ്ത് വാങ്ങണം.

0: അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ. ധനകാര്യ സാക്ഷരതാ കൌൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മുൻ ചീഫ് മാനേജറുമായിരുന്ന ശ്രീ ആർ ഗിരീഷ് കുമാർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: until further orders. India's total exports comprising merchandise services are estimated at $80.8 billion in April 2026, registering a robust growth of 13.6% over April last year. And that is the end of this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. ലക്ഷദ്വീപ് വൃത്താന്തം.
2: ലക്ഷദ്വീപിന്റെ വ്യോമഗതാഗത ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസിന്റെ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയായി. പരീക്ഷണ പറക്കലിന്റെ ഭാഗമായി സ്കൈഹോപ്പ് കമ്പനിയുടെ VTC രജിസ്ട്രേഷനുള്ള DHC-6-400 ട്വിൻ ഓട്ടർ സീപ്ലെയിൻ ആണ് 13 രാവിലെ അഗത്തിദ്വീപിലും ഉച്ചയോടെ കവരത്തിദ്വീപിലെയും ലഗോണിൽ വിജയകരമായി പറന്നിറങ്ങിയത്. രണ്ട് ക്രൂ അംഗങ്ങൾ, സ്കൈഹോപ്പ് കമ്പനി അധികൃതർ, DGCA ഉദ്യോഗസ്ഥർ എന്നിവർ പരിശോധനയാത്രയുടെ ഭാഗമായി വിമാനത്തിൽ സഞ്ചരിച്ചു. കവരത്തുദ്വീപിൽ അഡ്മിനിസ്ട്രേറ്ററുടെ ഉപദേഷ്ടാവ് ഡോക്ടർ SB ദീപക്കുമാർ, തുറമുഖ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ഗിരിശങ്കർ ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥർ ചേർന്ന് സീപ്ലെയിൻ അധികൃതരെ സ്വീകരിച്ചു. ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, ലക്ഷദ്വീപ് UT അഡ്മിനിസ്ട്രേഷൻ, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, ഒപ്പം സിയാൽ എന്നീ സ്ഥാപനങ്ങളുടെ ഏകോപനത്തിലാണ് സീപ്ലെയിൻ സർവീസുകൾ യാഥാർത്ഥ്യമായത്. ലക്ഷദ്വീപിൽ പോർട്ട് ഷിപ്പിംഗ് ആൻഡ് ഏവിയേഷൻ വകുപ്പിന്റെ സഹകരണത്തോടെയും കർശന സുരക്ഷാ ക്രമീകരണങ്ങളോടെയുമാണ് ഓരോ ദ്വീപുകളിലെയും സീപ്ലെയിൻ ലാൻഡിംഗ് ദൌത്യം നിറവേറ്റിയത്. ദ്വീപുകൾക്കിടയിലെ യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും സീപ്ലെയിൻ സർവീസുകൾ വലിയ മുതൽക്കൂട്ടാവും. കൂടാതെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് ശേഷം പ്രസിദ്ധി ആർജിച്ച ലക്ഷദ്വീപിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കൂടുതൽ ദേശീയ അന്തർദേശീയ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനും ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ആരംഭിക്കുന്ന കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസുകളിലൂടെ സാധിക്കുമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. അന്തർദേശീയ നഴ്സസ് ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ഭവനിൽ സംഘടിപ്പിച്ച ഔദ്യോഗിക ചടങ്ങിൽ നഴ്സിംഗ് രംഗത്തെ മികച്ച സേവനത്തിനുള്ള ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗിലെ അവാർഡ് ലക്ഷദ്വീപ് സ്വദേശി ശ്രീമതി ഐഷ ബിവി രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമുവിൽ നിന്നും സ്വീകരിച്ചു. കവരത്തി നാഷണൽ ഹെൽത്ത് മിഷൻ ഇന്ദിരാഗാന്ധി ആശുപത്രിയിലെ നഴ്സായ ഐഷ ബിവി ശുശ്രൂഷ മേഖലയിലെ ദീർഘകാലത്തെ സമർപ്പണബോധം, കാരുണ്യം, സേവന താൽപര്യം എന്നിവ പരിഗണിച്ചാണ് ഈ ദേശീയ അംഗീകാരത്തിന് അവർ അർഹയായത്. രോഗപരിചരണ രംഗത്ത് മികച്ച സേവനം കാഴ്ചവെച്ച ഐഷ ബിവിയുടെ നേട്ടം ലക്ഷദ്വീപിന്റെ ആരോഗ്യരംഗത്തിനും നഴ്സിംഗ് സമൂഹത്തിനും കൂടി ലഭിക്കുന്ന ദേശീയ അംഗീകാരമാണ്. ISRO പ്രത്യേക ക്ഷണപ്രകാരം ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ ആഭിമുഖ്യത്തിൽ ആദ്യമായി ദ്വീപിലെ വിദ്യാർത്ഥികൾക്കായി ശ്രീഹരിക്കോട്ടയിലേക്ക് ശാസ്ത്ര പഠനയാത്ര സംഘടിപ്പിച്ചു. ലക്ഷദ്വീപ് ശാസ്ത്ര സാങ്കേതിക വകുപ്പ്, ലക്ഷദ്വീപ് അസ്ട്രോണമിക് ക്ലബ്ബുമായി സഹകരിച്ചാണ് വിദ്യാർത്ഥികളെ തെരഞ്ഞെടുത്തത്. ദ്വീപുകളിലെ വിവിധ സ്കൂളുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 21 വിദ്യാർത്ഥികളും 3 എസ്കോർട്ടുകളും അടങ്ങുന്ന സംഘമാണ് ലക്ഷദ്വീപിൽ നിന്നും ആദ്യമായി ശ്രീഹരിക്കോട്ടയിൽ സതീഷ് ധവാൻ സ്പേസ് സെന്റർ സന്ദർശിച്ചത്. കഴിഞ്ഞ വർഷം ദേശീയ ബഹിരാകാശ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ലക്ഷദ്വീപ് ശാസ്ത്ര സാങ്കേതിക വിഭാഗവുമായി സഹകരിച്ചുകൊണ്ട് കവരത്തുദ്വീപിൽ നടന്ന ആഘോഷ പരിപാടികളിലാണ് വിർച്വലായി പങ്കെടുത്തുകൊണ്ട് ISRO മുൻ ചെയർമാൻ S. സോമനാഥ് ലക്ഷദ്വീപിലെ വിദ്യാർത്ഥികളെ ശ്രീഹരിക്കോട്ടയിലേക്ക് ക്ഷണിച്ചത്. ഇതിന്റെ ഭാഗമായാണ് ഈ ഒരു ചരിത്രപരമായ അവസരം ലക്ഷദ്വീപിലെ വിദ്യാർത്ഥികൾക്ക് ഒരുങ്ങിയത്. സ്റ്റെം അഥവാ സയൻസ് ആൻഡ് ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് എന്നീ വിദ്യാഭ്യാസ മേഖല ശക്തിപ്പെടുത്തുന്നതിനായുള്ള ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ പദ്ധതികളുടെ ഭാഗമായാണ് വിദ്യാർത്ഥികളുടെ ശാസ്ത്ര പഠന യാത്രകൾ ഏകോപിപ്പിച്ചത്. വിക്ഷേപണ പാഡുകൾ, വാഹന അസംബ്ലി സമുച്ചയങ്ങൾ, പ്രൊപ്പൽഷൻ സംവിധാനങ്ങൾ, മിഷൻ ഇന്റഗ്രേഷൻ സൗകര്യങ്ങൾ ഉൾപ്പെടുന്ന ഉപഗ്രഹ സാങ്കേതിക പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികൾ നേരിൽ കാണുകയും പഠിക്കുകയും ചെയ്തു. ചെന്നൈ ഗവൺമെന്റ് മ്യൂസിയം, തമിഴ്നാടു സയൻസ് ആൻഡ് ടെക്നോളജി സെന്റർ, MP ബിർള പ്ലാനറ്റോറിയം, നാഷണൽ സെന്റർ ഫോർ സസ്റ്റൈനബിൾ കോസ്റ്റൽ മാനേജ്മെന്റ് എന്നീ സ്ഥാപനങ്ങളിലെ പഠന പരിപാടികളിലും ലക്ഷദ്വീപിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. കവരത്തുദ്വീപിൽ ഡോക്ടർ BR അംബേദ്കർ ITI വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയിൽ ലഗൂൺ ബീച്ച് ക്ലീനിംഗ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. മറൈൻ എഞ്ചിൻ ഫിറ്റർ വിഭാഗം നയിച്ച ക്ലീനിംഗ് ക്യാമ്പയിൻ ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് വകുപ്പ് സെക്രട്ടറി സോമശേഖർ IAS ഉദ്ഘാടനം ചെയ്തു. ലക്ഷദ്വീപ് അത്ലറ്റിക്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച 2nd ലക്ഷദ്വീപ് ജൂനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ആതിഥേയരായ അന്ത്രോദ്വീപ് ചാമ്പ്യന്മാരായി. അന്ത്രോത് സായി ഗ്രൌണ്ടിൽ നടന്ന മത്സരങ്ങളിൽ 388 പോയിന്റുകൾ നേടിയാണ് അന്ത്രോദ്വീപ് 1st സ്ഥാനം നേടിയത്. 272.5 പോയിന്റുകൾ നേടി അമിനി ദ്വീപ് 2nd സ്ഥാനവും 247 പോയിന്റുകൾ നേടി കിൽത്താൻ ദ്വീപ് 3rd സ്ഥാനവും കരസ്ഥമാക്കി. ഉദ്ഘാടന വേദിയിൽ ലക്ഷദ്വീപ് MP അഡ്വക്കേറ്റ് ഹംദുള്ള സയ്യിദ്, ഡെപ്യൂട്ടി കളക്ടർ കുൽദീപ് സിംഗ് ഠാക്കൂർ, പ്രിൻസിപ്പൽ സാജു തോമസ്, അത്ലറ്റിക് കോച്ച് അഹമ്മദ് ജവാദ് ഹസൻ എന്നിവർ പങ്കെടുത്തു. സമാപനം റിട്ടയർഡ് സിൻഡിക്കേറ്റ് ബാങ്ക് മാനേജർ P. പൂക്കോയ മുഖ്യ അതിഥിയായി വിജയികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്തു.

0: ചെറിയ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇനി വലിയ കാത്തിരിപ്പ് ഒന്നും വേണ്ട. പിട്ടാപ്പിലിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ എയർ ഫ്രയർ, മിക്സി, ഫാൻ, തവ തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളെല്ലാം ഒന്നിച്ച് 7000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ തുച്ഛമായ മാസത്തവണകളായി ECEMI സ്വന്തമാക്കാം. ഒപ്പം 1000 രൂപ വിലയുള്ള കെറ്റിൽ സൗജന്യമായും നേടാം.
1: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
2: Work from home, high salary, ഒരു മൊത്ത ക്ലിക്കിലോ അടിപൊളി.
3: കുടുങ്ങി
4: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
5: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
6: ആകാശവാണി. ഇപ്പോൾ ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പുകൾ. ഇന്ന് രാത്രി 7:35 യുവവാണി, ഇതിൽ റേഡിയോ ഗൈഡ്. കേരള ചരിത്രം, ജനകീയ മുന്നേറ്റങ്ങൾ എന്ന വിഷയത്തിൽ ശ്രീ വിപിൻ സംസാരിക്കുന്നു. രാത്രി 8:00 സാഹിത്യവേദിയിൽ കല്ലിയൂർ വിശ്വംഭരൻ അവതരിപ്പിക്കുന്ന കവിതകൾ, വിശ്രമം, സ്നേഹവിത്തുകൾ, അച്ഛൻ ഉപേക്ഷിച്ച മകൻ, നനവുകൾ. തുടർന്ന് സജു ഡി കള്ളിക്കാട് അവതരിപ്പിക്കുന്ന കഥ നിലാവൊഴിയുന്ന വഴികൾ. ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം, ഇതിൽ ജീവശാസ്ത്ര പഠനം, പ്രകൃതിയിലൂടെ കലാജോൺ നടത്തുന്ന പ്രഭാഷണം. രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ആറാം ദിവസം കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മൌനസാക്ഷി. രചനാ സംവിധാനം വിനോദ് ബാബു എച്ച്, മലയാള പരിഭാഷ KS സിംഗ്, കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ യു പ്രസന്നകുമാർ, ബാലമുരളി ചിറക്കൽ, പ്രജിൻ സി കണ്ണൻ, മെഹമൂദ് കുറുവ, കമ്പിൽ പി രാമചന്ദ്രൻ, മോഹനൻ രാമന്തളി, അനീഷ് പെരുന്താറ്റിൽ, രാമകൃഷ്ണൻ പഴശ്ശി, ജസ്ന ജയരാജ്, സജി സെബാസ്റ്റ്യൻ, ബാബുരാജ് പെരിയ. സാങ്കേതിക സഹായം ഷാജു പൊന്നാരത്ത്, നിർവഹണ സഹായം വിനീത സുമം, നിഷ KV, ലേഖ വിമൽ. നാളെ രാവിലെ 6:15 ഉദയഗീതത്തിൽ NV മാത്യു, ഷാജി കുമാർ, വിധു പ്രതാപ് എന്നിവർ പാടിയത്. രാവിലെ 8:45 സംഗീത സരണി, വയലിൻ പാഠം, പഠിപ്പിക്കുന്നത് SR മഹാദേവ ശർമ്മ, പഠിക്കുന്നത് ലക്ഷ്മി S വാസുദേവ്. രാവിലെ 11:40 റേഡിയോ റിപ്പോർട്ട്, ബി ശശികുമാർ ബാലഭാസ്കർ അനുസ്മരണവും വയലിൻ സംഗീത സദസ്സും ഉദ്ഘാടനം. റിപ്പോർട്ട് 1:00 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 പുനഃപ്രക്ഷേപണം, കണ്ണൂർ നിലയം അവതരിപ്പിച്ച മൌനസാക്ഷി. ഉച്ചയ്ക്ക് 2:15 തുടർനാടകം, ദൊസ്തോവിസ്കിയുടെ കുറ്റമും ശിഷ്യയും എന്ന നോവലിന്റെ ശബ്ദരൂപം ഭാഗം 21, നാടകാവിഷ്കാരം ഡോക്ടർ M രാജീവ് കുമാർ. നാളെ രാത്രി 8:00 നാടകം ഇപ്പോൾ ഇത്രമാത്രം, രചന സതീഷ് ചന്ദ്രൻ, ശബ്ദം നൽകിയവർ ആറന്മുള രാമചന്ദ്രൻ, TP രാധാമണി, ആറ്റിങ്ങൽ പത്മിനി, സുഷമ മോഹൻ, MGK പിള്ള, കൃഷ്ണകുമാരൻ തമ്പി. നാളെ രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ഏഴാം ദിവസം കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു കാണുക കടലിനെ കൺതുറക്കാതെ. രചനാ സംവിധാനം KV ശരസ്ചന്ദ്രൻ, ശബ്ദം നൽകുന്നവർ പുഷ്പ, വിജയൻ കാരന്തൂർ, ഗംഗാധരൻ ആയാളത്തിൽ, രാഘവൻ പുറക്കാട്, LC മാത്യു, റെനി ശ്രീകുമാർ, ദാമോദർ രാധാകൃഷ്ണൻ, കബനി സൈറ, ജോബി മാത്യു, ചന്ദ്രൻ കണ്ടോത്ത്, ബോബി സി മാത്യു, കുമാരി തേജശ്രീ സനൽ, റാണി K വിനോദ് കീഴേടത്ത്, ഷാജി CK, മീര RU, നിർവഹണ സഹകരണം ബോബി സി മാത്യു.

0: ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ഇനി സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
2: ഇയം ആകാശവാണി സമ്പ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചക പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തഥാ യു എ ഇ ദേശസ്യ രാഷ്ട്രപതി ഷേഖ് മുഹമ്മദ് ബിൻ സായദ് അൽ നഹ്യാൻ അബുദാബി നഗരെ ഊർജാ സഹകാരസ്യ ദ്വിപക്ഷീയ വ്യാപാരസ്യ ച വിഷയെ ചർച്ചാം കൃതവന്തൌ. ഉഭൌ നേതാരോ രക്ഷാ പെട്രോളിയം നിവേശാദി വിഷയെ പ്രമുഖാനാം സന്ധിപത്രാണാം ആദാന പ്രദാനമപി കൃതവന്തൌ. എസ് ജയശങ്കരഃ 26,000 വർഷെ ബ്രിക്സ് വിദേശമന്ത്രിമണ്ഡലസ്യ സഭായാം പ്രഭാവപൂർണ ബഹുപക്ഷവാദം പ്രതി ഭാരതസ്യ പ്രതിബദ്ധതാം പുനഃ ദൃഢീകൃതവാന്. NTA इति अभिकरणं जून मासस्य 21 दिनांके 26,000 वर्षस्य नीट यूजी परीक्षा पुनः आयोजयिष्यति. शिक्षा मंत्री धर्मेन्द्र प्रधानेन परीक्षा प्रक्रियायां निष्पक्षतां पारदर्शितां च आश्वासितम्. भाजपेति दलस्य विधायकः रथींद्र बसुः पश्चिम बंगाल विधानसभायाः नूतनः सभाध्यक्षः निर्वाचितः. अपि च बैडमिंटन क्रीडायां भारतस्य सात्विक साईराज रंकीरेड्डी चिराग सेट्टी इत्येतयोः शीर्ष पुरुषयुगलं थाईलैंड ओपन क्रीडायाः उपान्त्यचक्रीय द्वन्द्वे प्रविष्टम्. अथ वार्ताः विस्तरेण. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംയുക്ത അറബ് അമീരാതസ്യ യൂറോപീയ ദേശാനാം ച ഷഡ് ദിവസീയ യാത്രയാ പ്രഥമേ ചരണെ അബുദാബി നഗരെ അസ്തി. യു എ ദേശസ്യ രാഷ്ട്രപതിനാ ഷേഖ് മുഹമ്മദ് ബിൻ സായദ് അൽ നഹ്യാൻ ഇത്യനേന വിമാനപത്തനെ തസ്യ സ്വാഗതം കൃതം. ഔപചാരിക സമ്മാനശ്ച പ്രദത്തഃ. യദാ തസ്യ വിമാനം എമിരതി വായുക്ഷേത്രം പ്രവിഷ്ടം തദാ സംയുക്ത അറബ് അമീരാതസ്യ F-16 യുദ്ധ വിമാനേന തസ്യാനുരക്ഷണം കൃതം. ततः परं प्रधानमन्त्रिणा मोदिना राष्ट्रपतिना शेख मोहम्मद बिन जायद इत्यनेन सह विभिन्नेषु विषयेषु वार्ता कृता. पश्चिम एशियायां प्रचलिते द्वन्द्वेन सम्बद्धानां वैश्विकापूर्ति समाह्वानानां मध्ये एषा वार्ता अभवत्. स्वस्य प्रारम्भिके भाषणे प्रधानमन्त्रिणा श्रीमोदिना UAE देशे सद्यः एव जातानां आक्रमणानां दृढतया निन्दा कृता.
3: यूएई पर हुए हमलों की हम कठोर निंदा करते हैं. यूएई को जिस तरह निशाना बनाया गया है ये किसी भी रूप में स्वीकार्य नहीं है. इन कठिन परिस्थितियों में आपने जिस संयम करे और विजन का परिचय दिखाया है यह बहुत ही सराहनीय है. राष्ट्रीय एकता सुरक्षा और क्षेत्रीय अखंडता बनाए रखने
2: രാഷ്ട്രപതി ഷേഖ് മുഹമ്മദ് ബിൻ സായദ് ഇത്യമും ഭ്രാതേതി ശബ്ദേന സംബോധയൻ സഹ കഠിന കാലെ UAE നേതൃത്വേന പ്രദർശിതസ്യ ധൈര്യസ്യ പ്രശംസാം അകരോത്. സഹ അമീരാത് ദേശായ ഭാരതസ്യ സമർത്ഥനം പുനരപി പ്രതിപാദിതവാൻ തഥാ ച വർത്തമാന വൈശ്വിക സംഘർഷസ്യ കാലേ സംവാദ കൂടനീതിഃ ചൈവ ഏകമാത്ര സമാധാന അസ്തി.
3: പശ്ചിമ ഏഷ്യ ക്ഷേത്രത്തിലെ യുദ്ധ കീ പരിസ്ഥിതി കാ പ്രഭാവ് ആജ് പൂരേ വിശ്വ പർ ദിഖായി ദേ രഹാ ഹൈ. ഭാരത് നെ ഹമേശാ സമസ്യാഓ കേ സമാധാന കേ ലിയേ ഡയലോഗ് ഓർ ഡിപ്ലോമസി കാ പ്രാഥമികത ദീ ഹൈ. ഹോർമുസ് കോ ഫ്രീ ഓപ്പൺ ഓർ സേഫ് ബനായേ രഖാ യേ ഹമാരി സബ്സേ ബഡി പ്രാഥമികത ഹൈ. ഇസ് വിഷയ മേ അന്തർരാഷ്ട്രീയ കാനൂനോ കാ പാലന ആവശ്യക ഹൈ. ഭാരത് ഹർ പരിസ്ഥിതി മേ യുഎഇ കേ സാഥ് കന്ധെ സേ കന്ധ മിലാകർ ഖഡാ ഹൈ ഓർ ആഗേ ഭി ഖഡാ രഹേഗാ.
2: विदेश मंत्री डॉक्टर एस जयशंकरः अवदत् यत् भारतं सर्वैः सहभागिभिः सह परिणामकारी बहुपक्षवादस्य लक्ष्यस्य प्रगत्यै प्रतिबद्धमस्ति. नवदिल्ल्यां 26,000 वर्षस्य ब्रिक्स विदेश मंत्रिमण्डलस्य द्वितीय दिवसस्य मुक्त सम्मेलनं संबोधयन् डॉक्टर जयशंकरः उक्तवान् यत् अस्य समूहस्य

0: आरम्भः सायं सार्ध सप्तवादने भविष्यति। इतः पूर्वं गतरात्रौ धर्मशालानगरस्य हिमाचलप्रदेश क्रिकेट संघ क्रीडाङ्गणे मुम्बई इण्डियन्स् दलेन पंजाब किंग्स् दलं 6 पराजितम् इति वार्ताः।
1: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം. ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി അബുദാബിയിൽ കൂടിക്കാഴ്ച നടത്തി. യുഎഇക്ക് നേരെയുള്ള ആക്രമണങ്ങളെ അപലപിച്ച് പ്രധാനമന്ത്രി. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. യുഡിഎഫ് നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. എസ്എസ്എൽസി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07% വിദ്യാർത്ഥികൾ വിജയം നേടി. വിജയശതമാനത്തിൽ മുന്നിൽ പത്തനംതിട്ട ജില്ല. നീറ്റ് യുജി പുനഃപരീക്ഷ ജൂൺ 21. അടുത്ത വർഷം മുതൽ പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലാക്കാൻ തീരുമാനം. കേരളത്തിൽ ഈ മാസം 26 കാലവർഷമെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇടുക്കിയിലും മലപ്പുറത്തും ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. 6 വിദേശ പര്യടനത്തിന്റെ ഭാഗമായി അബുദാബിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. തുടർന്ന് നടന്ന കൂടിക്കാഴ്ചയിൽ ഊർജ്ജ സഹകരണം, ഉഭയകക്ഷി വ്യാപാരം തുടങ്ങിയ വിഷയങ്ങളിൽ ഇരു നേതാക്കളും ചർച്ച നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ ഭാഗമായി യുഎഇക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ പ്രധാനമന്ത്രി ശക്തമായി അപലപിച്ചു. ഇന്ത്യയുടെ പിന്തുണ ഉറപ്പു നൽകിയ അദ്ദേഹം ചർച്ചകളും നയതന്ത്രവുമാണ് സമാധാനത്തിനുള്ള ഏക മാർഗമെന്ന് വ്യക്തമാക്കി. പ്രതിരോധ പങ്കാളിത്ത രൂപരേഖ സംബന്ധിച്ച കരാറിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. പെട്രോളിയം കരുതൽ ശേഖരം, എൽപിജി എന്നിവയുമായി ബന്ധപ്പെട്ട ധാരണാപത്രവും നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഒപ്പുവച്ചു. യുഎഇക്ക് പുറമെ നെതർലൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് ശ്രീ മോദി വരും ദിവസങ്ങളിൽ സന്ദർശിക്കുന്നത്. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യുഡിഎഫ് മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയ പ്രമുഖർക്ക് ഔദ്യോഗിക ക്ഷണമുണ്ട്. യുഡിഎഫ് നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം നേതൃയോഗത്തിൽ ഉണ്ടായില്ല. നാളെ വീണ്ടും യോഗം ചേരുമെന്ന് കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫ് അറിയിച്ചു. കോൺഗ്രസിലെയും ഘടകകക്ഷികളിലെയും മന്ത്രിസ്ഥാനം, വകുപ്പുകൾ എന്നിവ സംബന്ധിച്ച ചർച്ചകളാണ് നേതൃയോഗത്തിൽ നടന്നത്. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്നലെ ഗവർണറെ സന്ദർശിച്ച് എംഎൽഎമാരുടെ പിന്തുണക്കത്ത് കൈമാറിയിരുന്നു. പിണറായി വിജയൻ, രമേശ് ചെന്നിത്തല, അടൂർ പ്രകാശ്, പി ജെ ജോസഫ് തുടങ്ങിയ മുതിർന്ന നേതാക്കളെയും അദ്ദേഹം ഇന്ന് സന്ദർശിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പിണറായി വിജയൻ പങ്കെടുക്കുമെന്നും മുൻ സർക്കാരിന്റെ നല്ല തീരുമാനങ്ങൾ തുടരുമെന്നും സന്ദർശനത്തിനുശേഷം വി ഡി സതീശൻ പറഞ്ഞു. വി ഡി സതീശന് പൂർണ്ണ പിന്തുണ അറിയിച്ച രമേശ് ചെന്നിത്തല താൻ മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പാർട്ടി തീരുമാനിക്കുമെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. എസ്എസ്എൽസി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07 ആണ് വിജയശതമാനം. 30,514 കുട്ടികൾക്ക് മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഷർമിള മേരി ജോസഫാണ് ഫലപ്രഖ്യാപനം നടത്തിയത്. വിശദാംശങ്ങളിലേക്ക്.
2: 414,290 കുട്ടികൾ ഇക്കുറി SSLC പരീക്ഷ എഴുതിയതിൽ 410,456 കുട്ടികൾ ഉന്നത പഠനത്തിന് യോഗ്യത നേടി. വിജയശതമാനത്തിൽ മുൻവർഷത്തേക്കാൾ നേരിയ കുറവുണ്ടായിട്ടുണ്ട്. വിജയശതമാനത്തിൽ ഏറ്റവും മുന്നിൽ പത്തനംതിട്ട ജില്ലയും ഏറ്റവും പിന്നിൽ തിരുവനന്തപുരം ജില്ലയുമാണ്. THSLC, AHSLC പരീക്ഷാഫലങ്ങളും ഇതോടൊപ്പം പ്രഖ്യാപിച്ചു. പരീക്ഷാഫലം ഡിജി ലോക്കറിലും വാട്സ്ആപ്പ് സന്ദേശമായും ലഭ്യമാകും. കൂടാതെ നമ്മുടെ കേരളം സഫലം കൈറ്റ് മൊബൈൽ ആപ്പുകൾ result.kerala.gov.in, prd.kerala.gov.in തുടങ്ങിയ ഔദ്യോഗിക വെബ്സൈറ്റുകൾ എന്നിവയിലൂടെയും പരീക്ഷാഫലം അറിയാൻ സാധിക്കും. പുനർമൂല്യനിർണയം, സൂക്ഷ്മ പരിശോധന

0: അഭ്യർത്ഥന, ഫോട്ടോകോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷകൾ നാളെ മുതൽ ഈ മാസം 21 വരെ നൽകാവുന്നതാണ്. സേപ് പരീക്ഷ ജൂൺ ആദ്യവാരം നടത്തി ജൂൺ അവസാനത്തോടെ ഫലം പ്രഖ്യാപിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: SSLC പരീക്ഷയിൽ ഉപരിപഠനത്തിന് അർഹത നേടിയ എല്ലാ കുട്ടികൾക്കും നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ അഭിനന്ദനങ്ങൾ അറിയിച്ചു. ഉപരിപഠനത്തിന് അർഹത നേടാൻ സാധിക്കാത്ത കുട്ടികൾ വിഷമിക്കരുതെന്നും ജീവിത വിജയമെന്നത് പരീക്ഷയിലെ മാത്രം വിജയമാണെന്ന് കരുതരുതെന്നും അദ്ദേഹം പറഞ്ഞു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ എല്ലാ കുട്ടികൾക്കും മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അഭിനന്ദനം നേർന്നു. ഫലം എന്തുതന്നെയായാലും ഈ നിമിഷം കുട്ടികൾക്ക് വേണ്ടത് രക്ഷിതാക്കളുടെ ചേർത്തുപിടിക്കലും ആത്മവിശ്വാസം നൽകുന്ന വാക്കുകളുമാണെന്ന് അദ്ദേഹം പറഞ്ഞു. നീറ്റ് UG പുനഃപരീക്ഷ ജൂൺ 21 നടക്കും. മെയ് 3 നടന്ന പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയ സാഹചര്യത്തിലാണ് പുനഃപരീക്ഷ നടത്തുന്നത്. വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ അടുത്ത മാസം 14 മുതൽ നൽകുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിലവിലെ OMR പരീക്ഷാ രീതിക്ക് പകരം അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലായിരിക്കും നീറ്റ് UG പരീക്ഷ നടത്തുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കുന്നതിനായി അടിയന്തര നടപടികൾ പ്രഖ്യാപിച്ച് സുപ്രീംകോടതി. വെർച്വൽ ഹിയറിംഗ്, ജഡ്ജിമാർക്കായി കാർ പൂളിംഗ് സംവിധാനം, രജിസ്ട്രി ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം തുടങ്ങിയ നടപടികളാണ് സുപ്രീംകോടതി സ്വീകരിക്കുന്നത്. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച് എണ്ണ കമ്പനികൾ. ആഗോള വിപണിയിൽ ഇന്ധനവില കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. CNGയുടെ വില കിലോയ്ക്ക് 2 രൂപ വർദ്ധിപ്പിച്ചതായി ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് അറിയിച്ചു. ഗർഭാശയകള ക്യാൻസർ പ്രതിരോധിക്കുന്നതിന് നൽകുന്ന HPV വാക്സിൻ കണ്ണൂർ ജില്ലയിലെ 8400 പെൺകുട്ടികൾ സ്വീകരിച്ചു. ഈ മാസം 31 വരെയാണ് വാക്സിൻ നൽകുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: 14 വയസ്സ് പൂർത്തിയായ പെൺകുട്ടികൾക്ക് സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലൂടെയാണ് HPV വാക്സിൻ നൽകുന്നത്. ജില്ലയിലെ 23512 കുട്ടികളിൽ 8400 പേർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തിയാണ് വാക്സിൻ സ്വീകരിച്ചത്. 14 വയസ്സ് മുതൽ 15 വയസ്സും 3 മാസവുമായ പെൺകുട്ടികൾക്ക് വരെ വാക്സിൻ എടുക്കാവുന്നതാണ്. വയസ്സ് തെളിയിക്കുന്നതിന് ആധാർ കാർഡ് പോലെയുള്ള ആധികാരിക രേഖകൾ ഉപയോഗിക്കാം. വാക്സിൻ ലഭ്യമാകുന്ന തീയതിയും സമയവും അടുത്തുള്ള ആരോഗ്യ പ്രവർത്തകരിൽ നിന്നും മുൻകൂർ മനസ്സിലാക്കി 31 മെയ് തന്നെ വാക്സിൻ സ്വീകരിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു.
1: ആകാശവാണി 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം സംഘടിപ്പിക്കുന്ന സൈക്ലത്തോൺ മറ്റന്നാൾ നടക്കും. രാവിലെ 7:30 കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയം വീഥി, നിയമസഭാ മന്ദിരം, സ്റ്റാച്യു വഴി ആകാശവാണി വരെയാണ് സൈക്ലത്തോൺ. കേരളത്തിൽ കാലവർഷം മെയ് 26 എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങളിലും ആൻഡമാൻ കടലിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും അടുത്ത 24 മണിക്കൂറിനുള്ളിൽ കാലവർഷമെത്തും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകി. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും നിലനിൽക്കുന്നതിനാൽ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ലക്നൌവിൽ രാത്രി 7:30 മത്സരം. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 161 പോയിന്റ് താഴ്ന്ന് 75238, നിഫ്റ്റി 46 പോയിന്റ് താഴ്ന്ന് 23644 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണവില വീണ്ടും കുറഞ്ഞു. രാവിലെ പവന് 1640 രൂപ താഴ്ന്ന് 117400 രൂപ ആയിരുന്നത് വീണ്ടും 1600 രൂപ കുറഞ്ഞ് 115800 രൂപയായി. ഗ്രാമിന് 14475 രൂപയാണ് വില. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി അബുദാബിയിൽ കൂടിക്കാഴ്ച നടത്തി. UAEക്ക് നേരെയുള്ള ആക്രമണങ്ങളെ അപലപിച്ച് പ്രധാനമന്ത്രി. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. UDF നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07% വിദ്യാർത്ഥികൾ വിജയം നേടി. വിജയശതമാനത്തിൽ മുന്നിൽ പത്തനംതിട്ട ജില്ല. നീറ്റ് UG പുനഃപരീക്ഷ ജൂൺ 21. അടുത്ത വർഷം മുതൽ പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലാക്കാൻ

0: തീരുമാനം. കേരളത്തിൽ ഈ മാസം 26-ഓടെ കാലവർഷമെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇടുക്കിയിലും മലപ്പുറത്തും ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി വാർത്താ വീക്ഷണം. കുടുംബ ബന്ധങ്ങളുടെ സ്വാധീനവും സമൂഹത്തിന്റെ നിലനിൽപ്പും. തയ്യാറാക്കിയത് സി വി ശ്രീജിത്ത്, മാധ്യമപ്രവർത്തകൻ. അവതരണം അനിൽകുമാർ. കൂടുമ്പോൾ ഇമ്പമുള്ളത് എന്നാണ് കുടുംബത്തെക്കുറിച്ച് സാധാരണ പറയാറുള്ളത്. ആരോഗ്യകരമായ സമൂഹത്തിന്റെ വളർച്ചയിൽ കുടുംബം എന്ന സാമൂഹിക സ്ഥാപനം വഹിക്കുന്ന പങ്ക് നിർണായകവും നിസ്തുലവുമാണ്. കുടുംബം എന്ന വ്യവസ്ഥിതിയിലേക്ക് മാറ്റപ്പെടുന്നത് മുതലാണ് ആധുനിക മനുഷ്യന്റെ വികാസ പരിണാമങ്ങൾ കൂടുതൽ ശക്തിപ്പെട്ടതും സാമൂഹികമായി ഉയർന്നു തുടങ്ങിയതും. ആരോഗ്യകരമായ കുടുംബ ബന്ധങ്ങൾ സമൂഹത്തിന്റെ വളർച്ചയിലും ആധുനികത കൈവരിക്കുന്നതിലും ചെലുത്തിയ സ്വാധീനം ഒട്ടും കുറവല്ല. കുടുംബങ്ങളെ ബാധിക്കുന്ന സാമൂഹികവും ജനസംഖ്യാപരവും സാമ്പത്തികവുമായ ഘടകങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ വർഷവും 15 ലോക കുടുംബദിനമായി ആചരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയും ലോകസമാധാന ഫെഡറേഷനുമാണ് ഈ ദിനം വിഭാവനം ചെയ്തത്. മെച്ചപ്പെട്ട കുടുംബ വ്യവസ്ഥിതിയെ പ്രോത്സാഹിപ്പിക്കുക, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുക, ഉത്തരവാദ പൌരന്റെ സാമൂഹ്യ കടമകൾ ബോധ്യപ്പെടുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ അന്താരാഷ്ട്ര കുടുംബദിനത്തിനുണ്ട്. കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം പ്രോത്സാഹിപ്പിക്കുന്നതിനും കുടുംബങ്ങളിൽ സ്വാധീനം ചെലുത്തുന്ന സാമൂഹിക, സാമ്പത്തിക, ജനസംഖ്യാപരമായ പ്രക്രിയകളെക്കുറിച്ചുള്ള അറിവ് വർദ്ധിപ്പിക്കുന്നതിനും അന്താരാഷ്ട്ര കുടുംബദിനം പൌരന്മാർക്ക് അവസരം നൽകുന്നു. 1980-കളോടെയാണ് കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഐക്യരാഷ്ട്രസഭ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയത്. 1983 ഐക്യരാഷ്ട്രസഭയുടെ സാമൂഹിക വികസന കമ്മീഷൻ വികസന പ്രക്രിയയിൽ കുടുംബത്തിന്റെ പങ്കിനെക്കുറിച്ചുള്ള പ്രമേയം അവതരിപ്പിച്ചിരുന്നു. പിന്നീട് 1993 മുതലാണ് എല്ലാ വർഷവും 15 അന്താരാഷ്ട്ര കുടുംബദിനമായി ആഘോഷിക്കാൻ തുടങ്ങിയത്. ഈ വർഷത്തെ കുടുംബദിനാചരണത്തിന്റെ പ്രമേയം കുടുംബങ്ങൾ, അസമത്വങ്ങൾ, കുട്ടികളുടെ ക്ഷേമം എന്നതാണ്. വർദ്ധിച്ചുവരുന്ന അസമത്വങ്ങൾ കുടുംബജീവിതത്തെ എങ്ങനെ രൂപപ്പെടുത്തുന്നുവെന്നും കുട്ടികളുടെ ഭാവിയെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നും പ്രമേയത്തിലൂടെ ഉയർത്തിക്കാട്ടുന്നു. അസമത്വങ്ങൾ കുറയ്ക്കുന്നതിനും കുട്ടികളുടെ ആരോഗ്യകരമായ വികസനത്തെ പിന്തുണയ്ക്കുന്നതിനുമായി സംയോജിതവും കുടുംബാധിഷ്ഠിതവുമായ നയങ്ങളിൽ ശക്തമായ ഇടപെടൽ നടത്തണമെന്ന് പ്രമേയത്തിലൂടെ UN അംഗരാജ്യങ്ങളോട് ആവശ്യപ്പെടുന്നു. സാമൂഹികവും സാമ്പത്തികവുമായ പുരോഗതിയുടെ കേന്ദ്ര ബിന്ദു കുടുംബങ്ങളാണ്. എന്നാൽ വരുമാന അരക്ഷിതാവസ്ഥയും അസമത്വവും പല വിധത്തിലുള്ള സാമൂഹ്യ സാഹചര്യങ്ങളും കുടുംബത്തിന്റെ സ്വസ്ഥതയും ആരോഗ്യവും നശിപ്പിക്കുന്നതായാണ് ഐക്യരാഷ്ട്രസഭയുടെ പഠനങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ദാരിദ്ര്യത്തിന്റെ ഉയർന്ന അപകട സാധ്യതകൾ കുടുംബത്തിന്റെ മൊത്തത്തിലും കുട്ടികളുടെ പ്രത്യേകിച്ചും ആരോഗ്യം, വിദ്യാഭ്യാസം, ക്ഷേമം എന്നിവയെ തീർത്തും പ്രതികൂലമായി ബാധിക്കുന്നു. രാഷ്ട്രീയവും ശാസ്ത്രീയവുമായ പരിഹാര നടപടികളിലൂടെ കുടുംബമെന്ന അടിത്തറ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ശ്രമിക്കുന്നത്. ശക്തമായ കുടുംബങ്ങൾ ശക്തമായ സമൂഹത്തിന്റെ അടിത്തറയാണ്. സാമൂഹ്യമായ കാരണങ്ങൾ ബാധിക്കുന്നത് പോലെ തന്നെ വ്യക്തിപരമായ കാരണങ്ങളും കുടുംബത്തെ സ്വാധീനിക്കുന്നുണ്ട്. കുടുംബ ബന്ധങ്ങൾ മനുഷ്യജീവിതത്തിലെ ഏറ്റവും വിലമതിക്കാനാകാത്ത ബന്ധങ്ങളാണ്. സ്നേഹം, വിശ്വാസം, കരുതൽ, പരസ്പര ബഹുമാനം എന്നിവയാണ് നല്ല കുടുംബ ബന്ധങ്ങളുടെ അടിസ്ഥാനം. കുടുംബ ബന്ധങ്ങളുടെ കരുത്ത് മനുഷ്യന് വിവിധങ്ങളായ തലങ്ങളിൽ സന്തോഷവും പിന്തുണയും മാനസിക സമാധാനവും പ്രദാനം ചെയ്യുന്നു. ബുദ്ധിമുട്ടുകളിൽ കരുത്തും ആശ്വാസവും നൽകുന്നു. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഐക്യവും വിശ്വാസവും ശക്തിപ്പെടുത്തുന്നതോടൊപ്പം ജീവിതത്തിലെ സന്തോഷ നിമിഷങ്ങൾ പങ്കിടാനും സഹായിക്കുന്നു. കുട്ടികളിൽ നല്ല സ്വഭാവവും മൂല്യങ്ങളും വളർത്താൻ കുടുംബ ബന്ധങ്ങൾ സഹായിക്കുന്നു. കുടുംബ ബന്ധങ്ങൾ ശക്തമാക്കാൻ ലളിതവും ഗുണപരവുമായ ഒട്ടേറെ വഴികളുണ്ട്. അതിലേറ്റവും പ്രധാനം സാഹചര്യവും സമയം പോലെ കുടുംബാംഗങ്ങൾ പരമാവധി സമയം ഒരുമിച്ചിരുന്ന് ചെലവിടുക എന്നതുമാണ്. തുറന്ന മനസ്സോടെ സംസാരിക്കുക, പരസ്പരം മനസ്സിലാക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക, ചെറിയ സഹായങ്ങളും സ്നേഹപ്രകടനങ്ങളും നൽകുക, പ്രശ്നങ്ങൾ സമാധാനപരമായി പരിഹരിക്കുക, മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ക്ഷമയോടെ കേട്ടിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ അവയിൽ ചിലതു മാത്രമാണ്. നല്ല കുടുംബങ്ങൾ നല്ല വ്യക്തികളെയും അതിലൂടെ നല്ല സമൂഹത്തെയും രൂപപ്പെടുത്തുന്നു. കുടുംബങ്ങൾ സമൂഹത്തിലേക്ക് മൂല്യങ്ങൾ പകർന്നു നൽകുന്ന വിദ്യാലയം കൂടിയാണ്. സത്യസന്ധത, ബഹുമാനം, കരുണ, സഹകരണം തുടങ്ങിയ ഗുണങ്ങൾ കുടുംബത്തിൽ വച്ചാണ് ആദ്യം പഠിക്കുന്നത്. ഒരു കുട്ടിയുടെ സ്വഭാവവും ഭാവിയും രൂപപ്പെടുത്തുന്നതിൽ കുടുംബത്തിന് നിർണായക പങ്കുണ്ട്. വളരുന്ന പൌരന്മാരുടെ വ്യക്തിജീവിതത്തിലും പൊതുസമൂഹത്തിലുമുള്ള പെരുമാറ്റങ്ങളും ഇടപെടലുകളും സമൂഹത്തിന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം കൂടിയാണ്. നല്ല പെരുമാറ്റവും സൗഹൃദത്തിൽ ഊന്നിയുള്ള ഇടപെടലും കൈമുതലായി കുടുംബത്തിൽ നിന്ന് വളർന്നുവരുന്ന ഒരാൾ സമൂഹത്തിന്റെ ഉത്തമമായ

വളർച്ചയുടെ താങ്ങാണ്. സമൂഹത്തോടുള്ള കടമയും നിയമാനുസൃത ജീവിതവും കുടുംബത്തിൽ നിന്നാണ് ഓരോരുത്തരും പഠിച്ചു വരുന്നത്. കുടുംബങ്ങൾ തമ്മിലുള്ള നല്ല ബന്ധങ്ങൾ സമൂഹത്തിൽ സമാധാനവും ഐക്യവും സൃഷ്ടിക്കുന്നതിൽ പരമപ്രധാനമാണ്. പരസ്പരമുള്ള മാനസികവും സാമ്പത്തികവുമായ പിന്തുണ പ്രതിസന്ധികളിൽ കുടുംബങ്ങൾക്കുള്ളിൽ മാത്രമല്ല പുറത്തും കരുത്തും സുരക്ഷയും നൽകുന്നു. ഭാഷ, ആചാരങ്ങൾ, സംസ്കാരം, പ്രകൃതി പാഠങ്ങൾ, സഹജീവി സ്നേഹം തുടങ്ങിയവ തലമുറകളിലേക്ക് കൈമാറുന്നത് കുടുംബങ്ങളിലൂടെയാണ്. കുടുംബ ബന്ധങ്ങളിലെ തകർച്ച ഇന്ന് പല സമൂഹങ്ങളും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. ആശയവിനിമയക്കുറവ്, വിശ്വാസനഷ്ടം, തിരക്കേറിയ ജീവിതം, സാമ്പത്തിക സമ്മർദ്ദങ്ങൾ, സ്വാർത്ഥത, സാങ്കേതികവിദ്യയുടെ അതിരുകടന്ന ഉപയോഗം തുടങ്ങിയ കാരണങ്ങളാൽ കുടുംബ ബന്ധങ്ങൾ ഉലച്ചിലാവുകയാണ്. ആശയവിനിമയത്തിലെ കുറവ് കുടുംബബന്ധ തകർച്ചയുടെ പ്രധാന കാരണങ്ങളിലൊന്നാണ്. പരസ്പരം തുറന്ന് സംസാരിക്കാത്തത് തെറ്റിദ്ധാരണകൾക്കും അകൽച്ചയ്ക്കും കാരണമാകുന്നു. പരസ്പര വിശ്വാസം കുറഞ്ഞാൽ ബന്ധത്തിന്റെ അടിത്തറ തകരാം. വ്യക്തികളിലെ അഹങ്കാരവും സഹിഷ്ണുതയില്ലായ്മയും വിട്ടുവീഴ്ച ചെയ്യാത്ത മനോഭാവവും ചെറിയ പ്രശ്നങ്ങളെ വലിയ തർക്കങ്ങളാക്കി മാറ്റുന്നു. അഭിപ്രായങ്ങളെയും വികാരങ്ങളെയും വിലമതിക്കാത്തത് ബന്ധത്തിൽ വിള്ളലുണ്ടാക്കുന്നു. ഉത്തരവാദിത്തങ്ങൾ പങ്കിടാതിരിക്കുന്നത് കുടുംബത്തിൽ അസ്വസ്ഥതകളും തർക്കങ്ങളും ക്ഷണിച്ചു വരുത്തും. മദ്യപാനം, ലഹരി വസ്തുക്കളുടെ ഉപയോഗം തുടങ്ങിയ ദുശീലങ്ങൾ കുടുംബശാന്തിയും സുരക്ഷയും നഷ്ടപ്പെടുത്തുന്നതാണ്. പുറത്തുനിന്നുള്ള അനാവശ്യമായ ഇടപെടലുകളും കുടുംബബന്ധങ്ങളെ ദോഷകരമായി ബാധിക്കാം. ഇതോടൊപ്പം വരുമാനക്കുറവ്, കടബാധ്യത, തൊഴിൽ സമ്മർദ്ദം എന്നിവ കുടുംബത്തിൽ മാനസിക സംഘർഷം സൃഷ്ടിക്കും. ഇന്ത്യയിലെ കുടുംബബന്ധങ്ങൾ പവിത്രമാണെന്നാണ് പുറമേയുള്ളവർ കരുതുന്നത്. വിവാഹം കേവലമായ വ്യക്തി ഉടമ്പടി അല്ലെന്നും അത് സാമൂഹികമായ ഇടപെടലാണെന്നും ആത്മീയവും മതപരവുമായ ഘടകങ്ങളാൽ സ്വാധീനിക്കപ്പെട്ടതാണെന്നുമാണ് പൊതുവിൽ കരുതപ്പെടുന്നത്. ഇന്ത്യയിലെ കുടുംബബന്ധങ്ങളിലും അതുണ്ടാക്കുന്ന സാമൂഹിക സ്വാധീനങ്ങളും നഗര ഗ്രാമ വ്യത്യാസങ്ങളും ദർശിക്കാനാകും. ഗ്രാമീണ മേഖലകളിലുള്ള കുടുംബബന്ധങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് നഗരങ്ങളിലെ അവസ്ഥ. തിരക്കിട്ട ജീവിതവും പുതിയ കാലത്തെ ബഹുവിധങ്ങളായ സ്വാധീനവും കുടുംബബന്ധങ്ങളെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളിൽ കുടുംബബന്ധങ്ങളിലുണ്ടാകുന്ന തകർച്ചയും ധാർമ്മികമായ മൂല്യച്യുതിയും പതുക്കെ നമ്മുടെ നാട്ടിലും കടന്നുവന്നുകൊണ്ടിരിക്കുന്നു. ഈ പ്രതിഭാസം ആഴമുള്ള കുടുംബബന്ധങ്ങളെ ഇല്ലാതാക്കാനും സാമൂഹ്യ ബന്ധങ്ങളെ ദുർബലപ്പെടുത്താനും ഇടയാക്കുമെന്ന ആശങ്ക കനപ്പെടുകയാണ്. സമൂഹത്തിൽ വിവാഹമോചന കേസുകൾ അനുദിനം വർദ്ധിച്ചു വരുന്നത് കുടുംബബന്ധങ്ങളിലെ ഇടർച്ചയുടെ ഭാഗമാണ്. രാജ്യത്തെ കുടുംബ കോടതികളിൽ കെട്ടിക്കിടക്കുന്ന ലക്ഷക്കണക്കിന് വിവാഹമോചനം, ഗാർഹിക പീഡനം, പങ്കാളികൾക്കും കുട്ടികൾക്കും ചെലവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട കേസുകൾ കുടുംബബന്ധങ്ങൾ എത്രത്തോളം ദുർബലമാകുന്നു എന്ന് വ്യക്തമാക്കുന്നു. 2026 ആദ്യപാദത്തിലെ കണക്കുകൾ പ്രകാരം രാജ്യത്ത് വിവാഹമോചന കേസുകളിൽ 8.27 ലക്ഷം ദമ്പതികളാണ് വിവിധ കോടതികളിൽ വിവാഹമോചന കേസുകൾ ഫയൽ ചെയ്തിട്ടുള്ളത്. ഇതിൽ 18.7% കേസുകളും മഹാരാഷ്ട്രയിലാണ്. രണ്ടാം സ്ഥാനത്ത് 11.7% കേസുകളുമായി കർണാടകയും മൂന്നാം സ്ഥാനത്ത് 8.1% കേസുമായി തമിഴ്നാടുമുണ്ട്. ഉത്തർപ്രദേശിലും പശ്ചിമബംഗാളിലും സമാനമായ നിരക്കിൽ വിവാഹമോചന കേസുകൾ കോടതിയുടെ പരിഗണനയിലാണ്. അതേസമയം രാജ്യത്തെ ഏറ്റവും ഉയർന്ന പ്രതിശീർഷ വിവാഹമോചന നിരക്ക് മിസോറാമിലാണ്. രാജ്യത്ത് 1.2% വിവാഹമോചനങ്ങളും നടക്കുന്നത് മഹാരാഷ്ട്രയിലാണ്. കേരളം 1.1%, കർണാടക 1.0%, ഡൽഹി 1.3%, പശ്ചിമബംഗാൾ 0.9% എന്നിങ്ങനെയാണ് മറ്റു സംസ്ഥാനങ്ങളിലെ നിരക്ക്. 2016 രാജ്യത്തെ വിവാഹമോചന നിരക്ക് 0.4% പത്തു വർഷം കൊണ്ട് അത് 1% എത്തിയിരിക്കുന്നു. നിലവിൽ കോടതിയുടെ പരിഗണനയിലുള്ള വിവാഹമോചന കേസുകളിൽ 58% കേസുകളും സ്ത്രീകൾ ഫയൽ ചെയ്തവയാണ്. അതേസമയം ഫയൽ ചെയ്യപ്പെട്ട കേസുകളിൽ 33% ഉഭയസമ്മത പ്രകാരമുള്ളവയുമാണ്. ഔദ്യോഗികമായ വിവാഹമോചനത്തിന് പുറമേ അനൌപചാരികമായ വിവാഹമോചനങ്ങൾ ഇത്രത്തോളം വരുമെന്നാണ് വിവിധ ഏജൻസികൾ നടത്തിയ പഠനങ്ങളിൽ തെളിയുന്നത്. ജുഡീഷ്യൽ കോടതികളിലെ നടപടിക്രമങ്ങളിലെ കാലതാമസം, ചെലവ്, നിയമ സംവിധാനത്തെക്കുറിച്ചുള്ള അജ്ഞത, മധ്യസ്ഥതയിലൂടെയുള്ള വേർപിരിയൽ, പ്രാദേശിക സാമൂഹ്യ കാരണങ്ങൾ എന്നിവയാലും വിവാഹമോചനം എണ്ണമറ്റ രീതിയിൽ നടക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിലെ കുടുംബ കോടതികളിൽ വിവാഹമോചനം, ജീവനാംശം, കുട്ടികളുടെ സംരക്ഷണം തുടങ്ങിയ കേസുകളുടെ എണ്ണം നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടുംബ കോടതികളിൽ കേസുകളുടെ എണ്ണത്തിൽ 40% കേസുകളുടെ ബാഹുല്യം കാരണം തീർപ്പ് കൽപ്പിക്കുന്നതിൽ വലിയ കാലതാമസം നേരിടുന്നുണ്ട്. കേസുകൾ വേഗത്തിലാക്കാൻ പല ജില്ലകളിലും പുതിയ കുടുംബ കോടതികൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും എണ്ണത്തിലെ വർധന നിയമപരിഹാരം നീളാൻ ഇടയാക്കുന്നു. അതേസമയം കോടതിക്ക് പുറത്ത് വ്യവഹാരങ്ങൾ പരിഹരിക്കുന്നതിനായി കൌൺസിലിംഗ് സെന്ററുകൾ ഉൾപ്പെടെ കുടുംബ കോടതികളോട് ചേർന്ന് പ്രവർത്തിക്കുന്നത് വലിയ തോതിൽ പരിഹാരമുണ്ടാക്കാൻ സഹായിക്കുന്നു. പരസ്പര സ്നേഹവും ബഹുമാനവും ഓരോ വ്യക്തികളെയും അവരവരുടെ പരിമിതികളോടെ ഉൾക്കൊള്ളൽ, തുല്യതയിലുള്ള ചിന്ത എന്നിവയിലൂടെ കുടുംബ ബന്ധങ്ങളിൽ കൂടുതൽ ദൃഢമാക്കുക വഴി കുടുംബമെന്ന സ്ഥാപനത്തിന്റെ തകർച്ച ഒഴിവാക്കാൻ ഒരളവോളം സാധിക്കും. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. കുടുംബ ബന്ധങ്ങളുടെ സ്വാധീനവും

0: സമൂഹത്തിന്റെ നിലനിൽപ്പം. തയ്യാറാക്കിയത് സി വി ശ്രീജിത്ത്, മാധ്യമപ്രവർത്തകൻ. അവതരിപ്പിച്ചത് അനിൽകുമാർ.
1: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
2: ോ ഇന്ന്

0: നമസ്കാരം പ്രിയ വയലുംവീടും ശ്രോതാക്കളെ, ജീവിതം ഒരു സൈക്കിൾ സവാരി പോലെയാണ്. വീഴാതിരിക്കണമെങ്കിൽ നീങ്ങിക്കൊണ്ടേയിരിക്കണം. ആൽബർട്ട് ഐൻസ്റ്റീന്റെ ഈ വാക്കുകൾ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് തെങ്ങിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങളും കീടങ്ങളും അവയുടെ നിയന്ത്രണ മാർഗങ്ങളും എന്ന വിഷയമാണ്. ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് മുൻപായി ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. പ്രകൃതിദത്ത റബ്ബർ പാലിൽ നിന്നും നേരിട്ട് നിർമ്മിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഉൽപ്പന്നം ഏതാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും. ഇനി വിഷയത്തിലേക്ക് കടക്കാം. നാളികേരത്തിന്റെയും നാളികേര ഉൽപ്പന്നങ്ങളുടെയും വില ഉയരുന്ന സാഹചര്യത്തിൽ പോലും കർഷകർ കൽപ്പവൃക്ഷമായ തെങ്ങിൽ തന്നെയാണ് പ്രതീക്ഷയർപ്പിക്കുന്നത്. ഇപ്പോഴും ഉപജീവന മാർഗമായി തെങ്ങ് കൃഷിയെ കാണുന്നവർ നമ്മുടെ നാട്ടിൽ വിരളമല്ല. കേരളത്തിൽ അങ്ങിങ്ങായി തെങ്ങുകൃഷി വ്യാപകമാണെങ്കിലും ഉൽപാദനക്ഷമത മറ്റിടങ്ങളെ അപേക്ഷിച്ച് കുറവാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് രോഗങ്ങളുടെയും കീടങ്ങളുടെയും ആക്രമണമാണ്. തെങ്ങിലെ കീടരോഗബാധയും അവയുടെ വ്യാപ്തിയും കൃത്യമായി നിർണയിച്ച് സംയോജിത നിയന്ത്രണ നടപടികൾ സ്വീകരിച്ചാൽ ഒരു പരിധിവരെ വിളനഷ്ടം ഒഴിവാക്കുവാൻ നമുക്ക് സാധിക്കും. തെങ്ങിനെ ബാധിക്കുന്ന കീടങ്ങളെയും രോഗങ്ങളെയും അവയുടെ നിയന്ത്രണ മാർഗങ്ങളെയും കുറിച്ച് പറഞ്ഞു തരാനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് വെള്ളനാട് മിത്രനികേതൻ കൃഷിവിജ്ഞാന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞ ശ്രീമതി ബിന്ദു ആർ മാത്യൂസാണ്. ഷിബു ജോർജ് ബിന്ദു ആർ മാത്യൂസുമായി സംസാരിക്കുന്നു.
1: ബിന്ദു മേഡം, പരിപാടിയിലേക്ക് സ്വാഗതം.
2: താങ്ക് യു സർ.
1: മേഡം, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് തെങ്ങിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളും കീടങ്ങളെയും കുറിച്ചാണല്ലോ.
2: സാധാരണഗതിയിൽ പ്രധാനപ്പെട്ട കീടങ്ങൾ വരുന്നത് കൊമ്പൻ ചെല്ലി, ചെമ്പൻ ചെല്ലി, അതേപോലെ തന്നെ മണ്ടരി, പൂങ്കുലച്ചാഴി, ഇതൊക്കെ തന്നെയാണ് നമ്മൾ പ്രധാനപ്പെട്ടമായ കർഷകർ ഫേസ് ചെയ്യുന്ന കീടങ്ങൾ. അതിനുപരിയായിട്ട് ഇനിയിപ്പോൾ നമുക്ക് മഴക്കാലമായതുകൊണ്ട് രോഗങ്ങൾക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. ഇനി മെയ് ജൂൺ മാസങ്ങളിലാണ് നമ്മുടെ രോഗങ്ങൾ അധികരിക്കുന്ന സമയം. അപ്പൊ രോഗങ്ങളും ഇതിനോടൊപ്പം തന്നെ ചെല്ലിയുടെ ആക്രമണമോ അല്ലെങ്കിൽ ഏതെങ്കിലും കീടങ്ങളുടെ ആക്രമണം ഉണ്ടായതെങ്കിലാണെങ്കിൽ രോഗങ്ങളുടെ ആക്രമണത്തിന് സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ആദ്യമായിട്ട് പറയാൻ പറ്റുന്ന കൊമ്പൻ ചെല്ലിയെ കുറിച്ചാണ്. കൊമ്പൻ ചെല്ലി വ്യാപകമായിട്ട് കൃഷിസ്ഥലത്ത് എല്ലാ തെങ്ങുകളിലും ഒട്ടുമിക്കവാറും കർഷകരുടെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പ്രശ്നവും കൊമ്പൻ ചെല്ലിയാണ്. അത് തൈത്തെങ്ങ് തൊട്ട് വലിയ തെങ്ങ് വരെയുള്ള തെങ്ങിനെ ഇത് ആക്രമിക്കാറുണ്ട്. സാധാരണഗതിയിൽ നമ്മുടെ ഒരു നിയന്ത്രണ മാർഗം തന്നെ നമ്മൾ അവലംബിക്കാൻ പറയുന്നത് ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡിലാണ്. ചുറ്റുപാടുമുള്ള എല്ലാവരും കൂടെ ചേർന്ന് ഒരു നിയന്ത്രണം കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമുക്ക് കൊമ്പൻ ചെല്ലിയെ വളരെ നന്നായിട്ട് നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കത്തുള്ളൂ.
1: മാഡം സൂചിപ്പിച്ച മാതിരി തന്നെ തൈത്തെങ്ങാണെങ്കിൽ ചിലപ്പോൾ തെങ്ങ് തൈ തന്നെ
2: നശിച്ചു പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. തെങ്ങ് നടുമ്പോൾ തന്നെ നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് മിശ്രിതവും കൂടെ ചേർത്ത് നടാൻ പറയും. ഒരു പരിധിവരെ കീടങ്ങളെ അകറ്റി നിർത്തുന്നതിന് വേണ്ടിയാണ്. എന്നിരുന്നാൽ പോലും നമ്മൾ കവിളിൽ അതിന്റെ ഏതെങ്കിലും നിയന്ത്രണ മാർഗങ്ങൾ നിറയ്ക്കാനുള്ള ശുപാർശയുണ്ട്. അതായത് സാധാരണഗതിയിൽ നമ്മൾ വേപ്പിൻ പിണ്ണാക്കോ മരവെട്ടി പിണ്ണാക്കോ എടുക്കാം. അതിന്റെ തുല്യ അളവിൽ മണലും, അതായത് നമ്മൾ 250 ഗ്രാം വേപ്പിൻ പിണ്ണാക്ക് എടുക്കുകയാണെങ്കിൽ 250 ഗ്രാം മണലും കൂടെ ചേർത്തുള്ള മിശ്രിതം തയ്യാറാക്കും. ഇപ്പൊ ചെറിയ തെങ്ങാണെങ്കിൽ അത്ര ആവശ്യം വരുന്നില്ല, 50 ഗ്രാം എന്നുള്ള രീതിയിലായാലും മതിയാവും. പക്ഷെ എല്ലാ കവിളും നന്നായിട്ട് നിറയ്ക്കണം. അത് നിറയ്ക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ ചെറിയ തോതിലല്ല, നന്നായിട്ട് നിറയ്ക്കുക. അതിനോടൊപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് പാറ്റാഗുളിയ. പാറ്റാഗുളിയെ നമുക്ക് ഒരു ഏകദേശം ഒരു 3-4 പാറ്റാഗുളി ചെറിയതിനാണെങ്കിലും വലുതിനാണെങ്കിൽ ഏകദേശം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 12 ഗ്രാമെങ്കിലും ചേർത്തുള്ള പാറ്റാഗുളിയെ നമുക്ക് കവിളിൽ പോകണം. അപ്പോൾ കവിളിൽ വെറുതെ ഇട്ടാൽ പോരാ, അതിന്റെ മുകളിൽ എന്തെങ്കിലും മണല് ചേർത്ത മിശ്രിതവും കൂടെ ഇടുക. കാരണം അതിന്റെ മണം പുറത്തേക്ക് വമിക്കാതെ ആ കീടത്തിനെ അകറ്റി നിർത്താൻ വേണ്ടിയാണ് ഈ ഒരു നിർദ്ദേശങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ അതേപോലെ തന്നെ കർഷകർക്ക് ഒട്ടും തന്നെ സാമ്പത്തികം മുടക്കില്ലാതെ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മാർഗ്ഗമാണ് നമുക്ക് ഉപയോഗശൂന്യമായ

0: ായ വലകൾ ലഭ്യമാകുന്നുണ്ട്. അതായത് കെട്ടുവല എന്നൊക്കെ പറയുന്ന രീതിയിൽ ലഭ്യമാകുന്നുണ്ട്. ഈ വലകൾ നമ്മുടെ ആ കവിളിന്റെ ഭാഗത്ത്, പ്രത്യേകിച്ചും നാമ്പ് വരുന്ന കവിള് അതിന്റെ ചുറ്റുപാടുമുള്ള ഓലക്കവിളിന്റെ ഭാഗത്തായിട്ട് ഈ വലകൾ വളരെ ലൂസായിട്ട് ഒന്ന് തിരികെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ, വളരെ ടൈറ്റ് ആയിട്ടല്ല ലൂസായിട്ട് തിരികെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ ചെല്ലി വന്ന് ആക്രമിക്കാൻ വരുമ്പോൾ ആ വലയിൽ കുരുങ്ങും. അപ്പൊ നമുക്ക് ദിവസവും നമ്മൾ മോണിറ്റർ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ ചെല്ലിയെ നമുക്ക് അവിടെ നിന്ന് തന്നെ നശിപ്പിക്കാനായിട്ട് സാധിക്കും.
1: എസ്പെഷ്യലി തൈത്തങ്ങന,
0: തൈത്തങ്ങനൊക്കെ തീർച്ചയായിട്ടും, അതായത് അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുഞ്ഞുങ്ങൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗനിർദ്ദേശം. തെങ്ങിന്റെ മുകളിൽ നമ്മൾ ഇത്രയും ചെയ്താൽ പോലും സാധാരണഗതിയിൽ ഇതിന്റെ പുഴുക്കൾ ഈ മുട്ടയിടുന്നത് വളരെ ജീർണച്ച അവസ്ഥയിലുള്ള വളക്കുഴികളിലോ അല്ലെങ്കിൽ ചാണകക്കുഴിയിലോ ഇങ്ങനെ വളരെ ഓർഗാനിക്കായിട്ട് കൂടുതൽ ഘടകങ്ങളുള്ള സ്ഥലത്തായിരിക്കും മുട്ടയിടുന്നത്. അപ്പൊ അവിടെയും നമ്മളൊരു നിയന്ത്രണ മാർഗം കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അപ്പൊ അവിടെ നമ്മൾ സാധാരണഗതി ഇത് വന്ന് മുട്ടയിട്ടാൽ അതിന്റെ പുഴുക്കൾ അവിടെ തന്നെ കാണും. സമാധി എത്തിയതിന് ശേഷം വണ്ടുകളായിട്ടായിരിക്കും നമ്മുടെ ചുറ്റുപാടുമുള്ള തെങ്ങുകളിലേക്ക് ഇത് കയറുന്നത്. അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും നല്ലൊരു മാർഗം ഏതാണെന്ന് ചോദിച്ചാൽ, നമുക്ക് പെരുവലം എന്ന് പറയുന്നൊരു ചെടിയുണ്ട്, കള ചെടിയാണ്. ആ ചെടികൾ നമുക്ക് വെട്ടിക്കൂട്ടി വേരോടെ പിഴുത് ഈ ചാണകക്കുഴിയിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് അവിടെ വളരെ നന്നായിട്ട് ഈ ചാണകവുമായിട്ട് ചേർന്ന് ഇത് വന്നു കഴിയുമ്പോൾ, ഇല അഴുകി കഴിയുമ്പോൾ, ഏതെങ്കിലും അവസ്ഥയിൽ നമ്മുടെ ഈ പുഴുക്കൾ ചാണകത്തിലാണല്ലോ അത് കിടക്കുന്നത്, അപ്പൊ അത് അതിനകത്ത് ജീവിക്കാനുള്ള ഭക്ഷണവും ഉള്ളപ്പോൾ ഇതിന്റെ ഉള്ളിലേക്ക് ഇതിന്റെ വിഷാംശവും കൂടെ ചെല്ലും. സ്വാഭാവികമായിട്ടും ഇതിന്റെ പൂർണ്ണ വളർച്ച എത്തുന്നത് തടസ്സപ്പെടും. അപ്പൊ നമുക്ക് ചെല്ലികൾ പുതുതായിട്ട് ഉണ്ടാകുന്നതിന്റെ നിയന്ത്രണം കൊണ്ടുവരാനായിട്ട് സാധിക്കും, അവിടെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. ഇനിയും നമുക്ക് മറ്റൊന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മിത്രകുമിൾ ലഭ്യമാണ്, മെറ്റാറൈസിയം എന്ന് പറയുന്ന ഒരു മിത്രകുമിൾ. ഇതും നമുക്ക് നമ്മുടെ ചാണകക്കുഴിയിൽ കൊടുക്കുന്ന ഏറ്റവും നല്ലതാണ്. അത് ഒട്ടുമിക്കാറുമുള്ള നമ്മുടെ കേരള കാർഷിക സർവകലാശാലയുടെ എല്ലാ ഔട്ട്ലെറ്റിലും ലഭ്യമാകുന്നുണ്ട്. പ്രൈവറ്റ് സ്ഥാപനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത് നമുക്ക് ഒരു ലായനി തയ്യാറാക്കി 20 ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ലായനി തയ്യാറാക്കി ചാണകക്കുഴിയിൽ നമുക്ക് തളിച്ചു കൊടുക്കുക. അപ്പൊ ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ അവിടെ നടക്കുന്നതനുസരിച്ച് നമുക്ക് അടുത്ത അടുത്ത ചാണകം വരുമ്പോൾ ഇതിന്റെ കുറച്ച് മിശ്രിതം വേണമെങ്കിൽ നമുക്ക് അതിന് കൊടുത്ത് ഇനോക്കുലമായിട്ട് തന്നെ കൊടുത്ത് വീണ്ടും അതിന് മൾട്ടിപ്ലൈ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. ഇതും അവിടെ സംഭവിക്കുന്നത് ഈ പുഴുക്കൾക്ക് രോഗം വരുത്തി കൊല്ലാനായിട്ടാണ് ഇത്തരത്തിലുള്ള മിത്രക്കുമ്പിൾ നമ്മൾ ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും അതിന്റെ അടുത്ത ഒരു സ്റ്റേജിലേക്ക് മാറാതെ രോഗം വന്ന് പൂർണ്ണമായിട്ടും നമുക്ക് പുഴുക്കളെ അവിടെ നശിപ്പിക്കാനായിട്ട് സാധിക്കും. ഇതെല്ലാം തന്നെ നമുക്കൊരു കമ്മ്യൂണിറ്റി ബേസിസിൽ വേണം ഇത് ചെയ്യാനായിട്ട്.
1: പിന്നെ ഇതിന്റെ ആക്രമണ ലക്ഷണങ്ങൾ പൊതുവെ വലിയ തെങ്ങിലൊക്കെ എനിക്ക് തോന്നുന്നു വി ഷേപ്പ്.
0: അതെ, ആക്രമണം എന്ന് പറഞ്ഞ സാധാരണഗതിയിൽ നമുക്കൊരു തെങ്ങോല വരുന്നതിനോടൊപ്പം തന്നെ ഒരു കൂമ്പും കൂടെ വരുന്നതാണ് സാധാരണ നമ്മുടെ തെങ്ങിന്റെ വളർച്ചയിൽ. ഒരു മാസത്തിൽ ഒരു തെങ്ങോല വരുന്നു, അതിനോടൊപ്പം തന്നെ ഒരു കൂമ്പും വരുന്നു. ഈ പറയുന്ന തെങ്ങോലയുടെ ആ ഭാഗത്ത് അല്ലെങ്കിൽ ആ മടലിന്റെ ഭാഗത്ത് തുറന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിന്റെ ഈ കൂമ്പിലും ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ കൂമ്പ് തന്നെ ഉണങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. തൈത്തങ്ങുകളാണെങ്കിൽ നമുക്ക് ചെല്ലിക്കോലിട്ട് കുത്തിയാൽ തന്നെ നമുക്ക് ചെല്ലി ഉണ്ടെങ്കിൽ പതുക്കെ അതിന്റെ നാമ്പിനൊന്നും കേടാകാത്ത വിധത്തിൽ ചെല്ലിയെ കുത്തിയെടുക്കാനായിട്ട് സാധിക്കും. വലിയ തെങ്ങിലാണെങ്കിൽ നമുക്ക് അതിന്റെ ആ മടലുകളുടെ അവിടെ ഒരു വിണ്ടൽ കീറലോ അല്ലെങ്കിൽ ഒരു തുരന്ന ഭാഗങ്ങളോ ചവച്ചു തുപ്പിയതുപോലുള്ള കുറച്ച് ചകിരി ഭാഗങ്ങളോ ഒക്കെ വെളിയിലിട്ട് തള്ളിയിരിക്കുന്നതാണ്. ആ കൂമ്പോലകളിൽ തന്നെ കുത്തിയതിന്റെ ഭാഗമായിട്ട് ഇത് വിടരുമ്പോൾ ത്രികോണാകൃതിയിൽ ഓലകൾ വിരിഞ്ഞു വരുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന ആ ഒരു ലക്ഷണം കണ്ടാൽ തന്നെ കർഷകർക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും തെങ്ങിൽ ഈ പറയുന്ന കൊമ്പൻ ചെല്ലിയുടെ ആക്രമണം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ ഈ ഒരു ശുപാർശ പറഞ്ഞാൽ, അതായത് ഇപ്പം വേപ്പിൻ പിണ്ണാക്കോ മരട്ടി പിണ്ണാക്കിന്റെ മിശ്രിതം കൊടുക്കാനായിട്ട് പറഞ്ഞാൽ, അത് ശരിക്കും പറഞ്ഞാൽ ഒരു 2 മാസമെങ്കിലും ഇടവേളകൾ ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ ഒരു പ്രാവശ്യം വർഷത്തിൽ ചെയ്തു എന്ന് പറയുന്നതല്ല, 2 മാസമെങ്കിലും ഇടവേളകൾ ചെയ്യേണ്ടതായിട്ട് വരും. ഗുണമേന്മയുള്ള വേപ്പിൻ പിണ്ണാക്ക് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള വേപ്പിൻ പിണ്ണാക്കിലെ മണം നമുക്കിവിടെ നിലനിൽക്കില്ല. മണലിന് പകരം വേണമെങ്കിൽ നേരിയ തോതിലുള്ള പാറപ്പൊടി നമുക്ക് ഓപ്ഷണലായിട്ട് എടുക്കാനായിട്ട് പറ്റും.
1: പിന്നെ കൊമ്പൻ ചെല്ലി കഴിഞ്ഞാൽ അടുത്ത ചെല്ലി തന്നെയാണ് ചെമ്പൻചെല്ലി.
0: അതായത് ചുമന്ന ചെല്ലി, വളരെ ചെറുതാണ് ചുമന്ന ചെല്ലി. പക്ഷെ ചുമന്ന ചെല്ലിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, കുറിയ ഇനം തെങ്ങുകൾ അല്ലെങ്കിൽ സങ്കര ഇനം തെങ്ങുകളിലാണ് ഇതിന്റെ ആക്രമണം രൂക്ഷമാകുന്നത്. കാരണം എന്താന്ന് ചോദിച്ചാൽ, അധികം പൊക്കത്തിലേക്ക് ഇത് പറക്കാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. കൊമ്പൻ ചെല്ലി ആക്രമിച്ച് നിൽക്കുന്ന തെങ്ങുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മുറിവുകൾ ഉണ്ടായ തെങ്ങുകളിലോ അല്ലെങ്കിൽ രോഗം വന്ന തെങ്ങ്, പ്രത്യേകിച്ച് നമ്മുടെ മണ്ടചീയൽ ഓലചീയൽ ഇതുപോലുള്ള അഴുകിയ ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ ഈ ചെല്ലിക്ക് കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അവർക്ക് സ്വന്തമായിട്ട് തുരന്ന് കയറുന്നതിലുപരി അവർക്ക് അഴുകിയ ഭാഗത്തിലൂടെ അകത്തേക്ക് കയറാനാണ് ഏറ്റവും നല്ലത്. പിന്നെ അവരുടെ ബ്രീഡിംഗ് സ്റ്റേഷനിൽ അവരുടെ മുട്ട, അവരുടെ പുഴു, അവരുടെ സമാധി എല്ലാം നടക്കുന്നത് തെങ്ങിൽ തന്നെയാണ്, വേറെ സ്ഥലത്തേക്ക് അവർ പോകുന്നില്ല. ഇപ്പൊ നമ്മുടെ കർഷകര് ഇത് പെട്ടെന്ന് നോട്ടീസ് ചെയ്തില്ല എങ്കിൽ ഏറ്റവും അവസാനമായിട്ട് തെങ്ങിന്റെ മണ്ട മറിയുന്നതായിരിക്കും കാണുന്നത്. ആ സമയത്തേക്കും ആ പൂർവാദേഹം അതിനകത്ത് മുഴുവനായിട്ടും തന്നെ മുട്ടയും വണ്ടും എല്ലാമായിട്ട് തന്നെ ആ തെങ്ങ് പൂർണ്ണമായിട്ട് തന്നെ നശിക്കും.

ലക്ഷണത്തിൽ വേറൊരു ഭാഗം പറയാനുള്ള ചവച്ചു തുപ്പിയ കുറേയധികം ചകിരിച്ചണ്ട് പോലെ പുറത്തേക്ക് വരുന്നതായിട്ട് കാണാം. അതേപോലെ തെങ്ങിൽ ചിലപ്പോൾ പല സ്ഥലങ്ങളിൽ ഹോളുകൾ കാണാം. ഹോളിൽ കൂടെ ചെറിയൊരു ഒലിപ്പ് പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ കൊമ്പൻ ചെല്ലിക്ക് അതേ ശുപാർശ പ്രകാരം ഈ മരട്ടി പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും മിശ്രിതം കൊടുക്കുന്നത് തന്നെ ഈ ചെമ്പൻ ചെല്ലിയെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കും. അത് നമ്മൾ ചെയ്യുമ്പോൾ രണ്ട് ചെല്ലിയും ഒരുപോലെ നമുക്ക് നിയന്ത്രണം കൊണ്ടുവരാനായിട്ട് സാധിക്കും. ആക്രമണം ഉണ്ടായ തെങ്ങാണെന്നുണ്ടെങ്കിൽ ജൈവ നിയന്ത്രണ മാർഗം നമുക്ക് ബിവേറിയ ബസിയാന കൊടുക്കാനായിട്ട് സാധിക്കും. അതിന്റെ ലായന തയ്യാറാക്കി നമുക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പൊ ഈ കീടങ്ങൾക്ക് രോഗം വരുത്തി കൊല്ലും. അതേപോലെ തന്നെ കെമിക്കൽ ആണെങ്കിൽ നമുക്ക് ഇമിഡാ ക്ലോപ്രിഡ് നമുക്ക് കൊടുക്കാം. അത് 1 മില്ലിയോലിറ്റർ വെള്ളത്തിന് തോതിൽ കവിളിന്റെ ഭാഗത്ത് അവിടെയാണെങ്കിൽ അവിടെ കൊടുക്കുക. തെങ്ങിന്റെ തടിയിലാണെന്നുണ്ടെങ്കിൽ തടിക്കകത്തേക്ക് ഇത് ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. ചോർപ്പ് ഉപയോഗിച്ച് ഈ ലായനി അകത്തേക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. 1 മില്ലിയോലിറ്റർ വെള്ളത്തിൽ അതിൽ ശുപാർശയുണ്ട്. ചെമ്പൻചെല്ലിയുടെ നിയന്ത്രണ മാർഗത്തിന് ഏറ്റവും നൂതനമായ ഒരു സാങ്കേതിക വിദ്യ, അതായത് EPN ക്യാപ്സ്യൂൾ, എൻഡമോ പാത്തജനിക് നെമറ്റോഡിന്റെ ക്യാപ്സ്യൂൾ ആയിട്ട് ലഭ്യമാകുന്നുണ്ട്. CPCRA സാങ്കേതിക വിദ്യയാണ് ഇത്. നമുക്ക് തെങ്ങില് കവളിൽ വെച്ചു കൊടുക്കാം. അതൊരു 5 ക്യാപ്സ്യൂൾ വീതം 6 മാസം ഇടവേളകളിൽ തെങ്ങിന്റെ കവളിൽ വെച്ചു കൊടുത്താൽ നമുക്ക് ചെമ്പൻ ചെല്ലിയെ നിയന്ത്രിച്ചു നിർത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അത് നമ്മുടെ പഠനാർത്ഥം ഇവിടെ ഇപ്പൊ നമുക്ക് ലഭ്യമാകുന്നതാണെന്ന് മനസ്സിലാക്കുന്നത്. CPCRA ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ EPN ക്യാപ്സ്യൂളിന്റെ ലഭ്യത നമുക്ക് കർഷകർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതേപോലെ മറ്റൊരു മാർഗം ഏറ്റവും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ രൂക്ഷമായിട്ട് തെങ്ങിന്റെ മണ്ട പോയി ആക്രമണം വന്ന തെങ്ങാണെങ്കിൽ നശിപ്പിച്ച് തന്നെ കളയണം. അതാണ് അതായത് നമ്മൾ അവിടെ നിൽക്കുന്ന തെങ്ങിനോടൊപ്പം തന്നെ നമ്മളതിനെ നെഗ്ലക്ട് ചെയ്തോ അല്ലെങ്കിൽ അതിനെ വേണ്ടാന്ന് കണ്ട് എടുക്കണ്ടാന്ന് കണ്ട് പോയാൽ പോലും അടുത്ത തെങ്ങിലേക്കിട്ടുള്ള വ്യാപനം വളരെ കൂടുതലായിരിക്കും. തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു തെങ്ങിൽ നമ്മൾ നശിച്ച ചുറ്റുപാടുള്ള 5 തെങ്ങുകൾ നശിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ നമുക്ക് അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മരുന്നിന് നിൽക്കത്തില്ല, നശിക്കുന്നെന്ന് കണ്ടാൽ തീർച്ചയായിട്ടും കത്തിച്ച് കളയുകയോ അല്ലെങ്കിൽ അതിനെ മുറിച്ച് നമ്മൾ അവിടുന്ന് മാറ്റുകയോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. മറ്റ് പ്രധാനപ്പെട്ട 2 കീടങ്ങളും കൂടെ ഉണ്ട്. ഇപ്പൊ നമ്മൾ മണ്ടരി എന്ന് പറയും, മൈറ്റ്സ് എന്ന് പറയും. അതൊരു അടുത്ത കാലത്തായിട്ട് വന്ന ഒരു കീടമാണ്. അപ്പൊ അതിന്റെ ഒരു നിയന്ത്രണ മാർഗങ്ങൾ ലഭ്യമാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ആദ്യമേ തന്നെ അത് മുൻകരുതൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിനെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കും. കർഷകർക്ക് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. കൊഴിഞ്ഞു വീഴുന്ന വെള്ളമൊക്കെ എടുത്ത് നോക്കുമ്പോൾ അതിന്റെ മോഡം ഒന്ന് അടർത്തി മാറ്റി നോക്കിയാൽ തന്നെ അറിയാം. ത്രികോണാകൃതിയിൽ ഈ വെള്ളക്കയുടെ ഭാഗത്ത് ഈ പറയുന്ന നീരൂറ്റി കുടിക്കുന്നത് കൊണ്ട് ഒരു വെളുത്ത പാട് ത്രികോണാകൃതി താഴേക്ക് വരുന്നതായിട്ട് കാണാം. സൂക്ഷിച്ചു നോക്കിയാൽ ഈ മണ്ടരികൾ ഈ മോഡത്തിന്റെ അടിയിൽ തന്നെ നമുക്ക് കാണാനായിട്ടും സാധിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള കീടങ്ങൾ ഉണ്ടെന്ന് കണ്ടാൽ നമുക്ക് മുൻകരുതലായിട്ട് അത് പൂങ്കുല വിരിഞ്ഞതിന് ശേഷം, വിരിയാത്ത പൂങ്കുലകൾ ഒരു കാരണവശാലും മരുന്ന് തളി വീഴരുത്, വിരിഞ്ഞതിന് ശേഷം ആ ഒരു ഇതിനകത്തേക്ക് നമുക്ക് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഗന്ധകപ്പൊടി നമുക്ക് തൂയിക്കൊടുക്കാം. ഇത് ഏതെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തന്നെ മണ്ടരിയെ നമുക്ക് നിയന്ത്രിച്ചു നിർത്താനായിട്ട് സാധിക്കും. മറ്റൊരു കീടമാണ് പൂങ്കുലച്ചാഴി. പൂങ്കുലച്ചാഴി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ചാഴി നീരൂറ്റി കുടിക്കുന്ന ഒരു പ്രാണിയാണ്. അപ്പൊ നമുക്ക് ചെറിയ വെള്ളക്കയിൽ അത് നീരൂറ്റി കുടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് തേങ്ങയാകാനുള്ള മാർഗം ചിലപ്പം കുറെ കായകൾ കൊഴിഞ്ഞു പോകും. മച്ചിങ്ങ കൊഴിച്ചിൽ കൂടുതലായിട്ട് വരുന്നൊരവസ്ഥയിൽ ഈ വെള്ളക്ക എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അഥവാ അത് അതിജീവിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത്തരത്തിലുള്ള തേങ്ങയിൽ വിള്ളലുകൾ കാണാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ തെങ്ങിൽ ഈ പറയുന്ന പൂങ്കുലച്ചാഴിയുടെ ആക്രമണം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വേപ്പെണ്ണ ലായന തയ്യാറാക്കി കൊടുത്താൽ, സോപ്പൂടെ ചേർക്കണം ലായന തയ്യാറാക്കി കൊടുത്താൽ ഒരു പരിധിവരെ തന്നെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കും. നമ്മുടെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന വെള്ളീച്ചകൾ, വെള്ളീച്ചകള് ഇപ്പം കർഷകര് വളരെ വലിയൊരു പ്രശ്നമായിട്ട് കരുതുന്ന ഒരു പ്രശ്നമാണ്. തെങ്ങിൽ മാത്രമല്ല പച്ചക്കറികളിലെല്ലാം തന്നെ വെള്ളീച്ചകളുടെ ആക്രമണം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ എല്ലാ വെള്ളീച്ചകളും തെങ്ങിൽ ആക്രമിക്കുന്നില്ല, ചില ഇനങ്ങൾ മാത്രമേ വെള്ളീച്ചകൾ വരുന്നുള്ളൂ. ഇതിന്റെ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ നമുക്ക് മഴക്കാലത്ത് വെള്ളീച്ചകളുടെ ആക്രമണം വളരെ കുറവായിരിക്കും, വേനൽക്കാലത്തായിരിക്കും വെള്ളീച്ചകളുടെ ആക്രമണം കൂടുതലുള്ളത്. അപ്പൊ നമ്മൾ മഴക്കാലത്ത് അത് നമുക്ക് പോകും എന്നുള്ളത് കൊണ്ട് വലിയൊരു കീടനാശിനി പ്രയോഗത്തിന്റെ ആവശ്യം വരുന്നില്ല. വെള്ളീച്ചകൾ ഇപ്പം ഏകദേശം 5 വെള്ളീച്ചകൾ പുതുതായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു രാസ കീടനാശിനി ശുപാർശ ചെയ്യുന്നില്ല. അപ്പം നമുക്ക് ജൈവ കീടനാശിനികൾ കൊടുക്കാം. അതിനോടൊപ്പം തന്നെ മഞ്ഞക്കെണികൾ നമുക്ക് ഈ പറയുന്ന കൃഷിസ്ഥലങ്ങളിൽ തൂക്കിയിട്ട് കഴിഞ്ഞാൽ ഒരു പരിധിവരെ വെള്ളീച്ചയെ കുറച്ച് നിർത്താനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ സാധാരണ മിത്ര കീടങ്ങൾ തന്നെയുണ്ട് വെള്ളീച്ചകളുടെ അവരുടെ ശത്രുക്കളായിട്ട്. അപ്പോൾ ആ പരിധിയിൽ നമുക്ക് വെള്ളീച്ചകളെ നിയന്ത്രിച്ച് നിർത്താം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, വെള്ളീച്ചയുടെ ആക്രമണം ഉണ്ടായാൽ ചിലപ്പോൾ ഈ പറയുന്ന അതിന്റെ സെക്രീഷൻ, അതായത് ഒരു തേന്റെ പദാർത്ഥം പോലെ അതിന്റെ ശരീരത്തിൽ ഉത്ഭവിപ്പിക്കുന്ന ഒരു സെക്രീഷൻ ഉണ്ട്, അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ തെങ്ങോലകളിൽ ഒരു സൂട്ടി മോൾഡ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ഒരു ഫംഗസിന്റെ ഒരു അറ്റാക്ക് ഉണ്ട്. അതെ, അതുണ്ടാകുമ്പോൾ ഈ പ്രകാശ സംശ്ലേഷണം കുറയും. അപ്പൊ അന്നേരം നമ്മുടെ തെങ്ങിന്റെ ആരോഗ്യത്തെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് നമ്മൾ കുറച്ച് മുൻകരുതൽ എടുക്കുക. ആ സമയത്ത്

0: അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും സ്റ്റിക്കർ ഉപയോഗിച്ച് ഈ പറയുന്ന ആ സൂട്ടി മോൾഡ് നമുക്ക് തെങ്ങോലകളിൽ നിന്ന് മാറ്റാനായിട്ട് സാധിക്കും, അല്ലെ നല്ല രീതിയിൽ വെള്ളം തളിച്ചു കൊടുത്താൽ തന്നെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും.
1: പിന്നെ ഇങ്ങനത്തെ കീടങ്ങളൊക്കെ വരുമ്പം രോഗങ്ങൾക്ക് വരാനുള്ള മാർഗവും അത് തുറന്നിടും.
0: അതെ അതെ, അതായത് ഇപ്പം പ്രത്യേകിച്ച് കൊമ്പൻ ചെല്ലി പോലുള്ള കീടങ്ങൾ വന്ന് ആക്രമിച്ചാൽ അവിടെ രോഗങ്ങളുടെ സാധ്യത വളരെ കൂടും. പ്രത്യേകിച്ച് നമ്മുടെ കാലാവസ്ഥ വളരെ അനുകൂലമാണ് മണ്ട ചീയൽ, ഓല ചീയൽ അതുപോലുള്ള രോഗങ്ങൾക്ക്. അന്തരീക്ഷ ഈർപ്പം കൂടി നിൽക്കുന്നൊരവസ്ഥയിലും കാലാവസ്ഥ തണുപ്പുള്ള സമയത്തും പ്രത്യേകിച്ച് മഴക്കാലത്ത് വളരെ സാധ്യതയാണ് ഇത്തരത്തിലുള്ള രോഗങ്ങൾ വരാനായിട്ട്. അപ്പം ഈ രോഗങ്ങൾ വരിക എന്ന് പറഞ്ഞാൽ, മണ്ട ചീയൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രധാനപ്പെട്ട രോഗം തന്നെയാണ്. ഈ മണ്ട ചീയൽ എന്ന് പറഞ്ഞാൽ മണ്ട ചീഞ്ഞു പോകുന്നൊരവസ്ഥ, അതായത് നാം പോലെ അഴുകി പോകുന്നൊരവസ്ഥ. അപ്പം ഇത്തരത്തിലുള്ള അവസ്ഥ വരാതിരിക്കാനായിട്ട് മുൻകരുതലായിട്ട് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് മഴക്കാലത്ത് ബോഡോ മിശ്രിതം തയ്യാറാക്കി തെങ്ങോലകളിൽ തളിക്കുക, നാമ്പ് സഹിതം ഭാഗങ്ങൾ തളിക്കാം. അതേപോലെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് CPCR ഒരു സാങ്കേതിക വിദ്യയുണ്ട്, ട്രൈക്കോഡെർമ കേക്ക് എന്ന് പറയും. അത് CPTD28 ഐസൊലേറ്റ് ആണ്. അത് നമുക്ക് ഇപ്പം ലഭ്യമാകുന്നുണ്ട്. അതും നമ്മുടെ ഒരു പ്രൊഫൈലാറ്റിക് മാനേജ്മെന്റ് അല്ലെങ്കിൽ മുൻകരുതലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. 2 മുതൽ 4 കേക്കുകൾ വരെ ഏറ്റവും അകഭാഗത്തുള്ള കവിളുകൾ നമുക്ക് നിക്ഷേപിക്കാം. അത് ജൂൺ തൊട്ട് ഡിസംബർ വരെയുള്ള സമയങ്ങളിൽ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. 2 മാസം ഇടവേളകളിൽ ഈ കേക്കുകൾ നമുക്ക് തിരികെ വെച്ച് കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ആ ട്രൈക്കോഡെർമ എന്ന് പറയുന്ന മിത്ര കുമ്പിൾ അവിടെ വ്യാപകമാകുകയും ഈ ബഡ് റോട്ട് അല്ലെങ്കിൽ മണ്ടചീലിന് കാരണമാകുന്ന ഫൈറ്റോഫ്തോറയെ നമുക്ക് അവിടെ അങ്ങനെയുള്ള അണുക്കളെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ തടഞ്ഞു നിർത്താനുള്ള ഈ പറയുന്ന കഴിവ് ട്രൈക്കോഡെർമയ്ക്കുണ്ട്. അപ്പം നമുക്ക് പൂർണ്ണമായിട്ടും തെങ്ങിനെ സംരക്ഷിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ കെമിക്കൽ താല്പര്യമായിട്ടുള്ളവരാണ്, ഒരുപാട് തെങ്ങൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ കെമിക്കൽ ചെയ്യാൻ താല്പര്യമായിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് ക്ലോറോ തലോണിൽ എന്നൊരു കെമിക്കൽ ഇപ്പം നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് നമുക്ക് 3 ഗ്രാം 300 മില്ലി വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി കവിളിൽ ഒഴിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ അതിനെ നമുക്ക് തരി രൂപത്തിൽ ചെറിയ പാക്കറ്റുകളിലാക്കാം, അതായത് സാഷേ പോലെ ആക്കിയതിന് ശേഷം ഈ ഓലക്കവിളിൽ നമുക്ക് 3 ഗ്രാം വീതം ചെറിയ ചെറിയ പാക്കറ്റുകൾ തിരികെ വെച്ച് കൊടുക്കാം. പാക്കറ്റ് കിട്ടിയില്ല എങ്കിൽ തുണിയിലായാലും മതി, കെട്ടി നമുക്ക് തിരികെ വെച്ച് കൊടുക്കാം. അപ്പൊ ഇത് കെമിക്കലായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും.
1: പിന്നെ ഓല ചീയൽ
0: നമുക്ക് വ്യാപകമായിട്ട് വരുന്ന ഒന്ന് തന്നെയാണ്. കർഷകർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണെങ്കിൽ ഈ ഓല ചീയലിന് ഓലക്കാലുകൾ കരിഞ്ഞതിന് ശേഷം ഈർക്കലുകൾ മാത്രം തെളിഞ്ഞു നിൽക്കുന്ന ഒരു കുറ്റിച്ചൂലിന്റെ അവസ്ഥയിലേക്ക് തെങ്ങ് മാറിപ്പോകുന്നൊരവസ്ഥയുണ്ട്. പ്രത്യേകിച്ച് അത് വായുവിൽ കൂടെ തന്നെയാണ് ഈ രോഗം പടരുന്നത്. അപ്പം നല്ല കാറ്റുള്ള പ്രദേശങ്ങളിലും അതേപോലെ തന്നെ മഴ കഴിയുമ്പോഴുള്ള പ്രദേശങ്ങളിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് വ്യാപകമാകുന്നത്. അപ്പം ഇത് നമുക്ക് മുൻകരുതലായിട്ട് ചെയ്യാൻ പറ്റുന്നത്, ഞാൻ ഈ ട്രൈക്കോഡെർമ കേക്ക് തന്നെ ചെയ്യുമ്പോൾ ഒട്ടുമിക്ക ഫംഗൽ ഡിസീസിനും അല്ലെങ്കിൽ നമ്മുടെ കുമിൾ രോഗങ്ങൾക്കും അത് ഈ പറയുന്ന നിയന്ത്രണം കൊണ്ടുവരും. അല്ലായെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കോണ്ടാഫ് എന്നൊരു മരുന്നുണ്ട്, അതെന്ന് പറഞ്ഞാൽ ഹെക്സാകോണോസോൾ എന്ന ഒരു കെമിക്കലാണ്. അത് നമുക്ക് 2 മില്ലി 300 മില്ലി വെള്ളത്തിൽ കലക്കിയതിന് ശേഷം സ്പ്രേയിങ് കൊടുത്തു കഴിഞ്ഞാൽ ഈ രോഗത്തിന്റെ, അത് പ്രത്യേകിച്ച് ചെയ്യേണ്ടത് വെറുതെ മരുന്ന് കൊടുക്കുക എന്നുള്ളതല്ല, ആ രോഗം വന്ന ഭാഗങ്ങൾ നീക്കിയതിന് ശേഷം ഈ ഒരു മരുന്നിന്റെ തളി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ രോഗത്തെ നമുക്ക് തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കും. മറ്റൊരു രോഗമാണ് നമുക്ക് സ്റ്റെം ബ്ലീഡിംഗ് അല്ലെ ചെന്നീരൊലിപ്പ് എന്ന് പറയും. അതിനും നമുക്ക് ഈ ട്രൈക്കോഡെർമ ശുപാർശയുണ്ട്. അതായത് തടിയിൽ സാധാരണഗതിയിൽ ഈ ഫംഗലിന്റെ അറ്റാക്ക് ഉണ്ടാകുമ്പോൾ ആ ഭാഗം അളിഞ്ഞു പോകുന്നൊരവസ്ഥ, അപ്പൊ അവിടെ നന്നായിട്ട് ചെത്തി വൃത്തിയാക്കി അതിനുശേഷം ഈ ട്രൈക്കോഡെർമ കേക്ക് നമുക്ക് അവിടെ വെച്ചു കൊടുക്കാം. അപ്പൊ ഒന്ന് നനച്ചതിന് ശേഷം ഉണങ്ങിയ ഭാഗമാണെങ്കിൽ നനച്ചിട്ട് വെച്ചു കൊടുക്കുക. ട്രൈക്കോഡെർമ കേക്ക് അവിടെ വെച്ചിട്ട് നമുക്ക് എഴയകുന്ന തുണി വെച്ച് കെട്ടുകയോ അല്ലെങ്കിൽ കമുകിന്റെ പാളകൾ ഉപയോഗിച്ച് കെട്ടുകയോ എന്തെങ്കിലും രീതിയിലൊന്ന് മറച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഈ ട്രൈക്കോഡെർമയുടെ ഗ്രോത്ത് നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും. സ്വാഭാവികമായിട്ടും ചെന്നീരൊലിപ്പിന് കാരണമാകുന്ന അണുക്കളെ നമുക്ക് നശിപ്പിക്കാനായിട്ട് സാധിക്കും.
1: കാറ്റുവീഴ്ച
0: ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. സാധാരണയിൽ കാറ്റുവീഴ്ച എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സ്ലോ പോയിസൺ ആണ്. അതായത് വളരെ പതുക്കെ ആയിരിക്കാം തെങ്ങിന്റെ നാശം വരുന്നത്, തെങ്ങിന്റെ കായ്ഫലങ്ങൾ കുറഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്ക് വരാറുണ്ട്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഓലചീയൽ രോഗങ്ങളും അതേപോലെ കീടങ്ങളെ, കാറ്റുവീഴ്ചയുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് ഫൈറ്റോപ്ലാസ്മ എന്ന് പറയുന്ന ഒരു അണുവിന്റെ പ്രശ്നം കൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ എല്ലാം കൂടെ ചേർന്ന് ഒരു വളരെ സംയോജിത നിയന്ത്രണ മാർഗം കൊണ്ടുവരണം. അണുക്കൾക്കൊരു നിയന്ത്രണം കൊണ്ടുവരണം, കീടങ്ങൾക്ക് നിയന്ത്രണം കൊണ്ടുവരണം, തെങ്ങിന്റെ ആരോഗ്യം സംരക്ഷിക്കണം, പ്രത്യേകിച്ചും കൃത്യസമയത്ത് ജലസേചനം, കൃത്യസമയത്ത് വളപ്രയോഗം, ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ കാറ്റുവീഴ്ചയെ നമുക്ക് പ്രതിരോധിച്ചു നിർത്താനായിട്ട് സാധിക്കും. മറ്റൊന്നാണ് മച്ചിങ്ങ കൊഴിച്ചിൽ. അത് പല കാരണങ്ങൾ കൊണ്ട് വരാം, രോഗം കൊണ്ടാകാം, കീടം കൊണ്ടാകാം, അതേപോലെ ഏതെങ്കിലും മൂലകങ്ങളുടെ അഭാവം കൊണ്ടും മച്ചിങ്ങ കൊഴിച്ചിൽ ഉണ്ടാകാം. മച്ചിങ്ങ കൊഴിച്ചിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ചെന്ന് തെങ്ങിന്റെ ചൂട്ടിൽ കിടക്കുന്ന മച്ചിങ്ങകൾ പറക്കി ഇത് കൊഴിഞ്ഞു പോയതാണെന്ന് പറയാതെ നമ്മൾ ചെയ്യേണ്ടത് എത്രത്തോളം തെങ്ങിന് മച്ചിങ്ങ കൊഴിയുന്നു

മനസ്സിലാക്കണം. ആദ്യം പോയി ആദ്യത്തെ ദിവസം പോയി കഴിഞ്ഞാൽ ആ മച്ചിങ്ങ അവിടെ നിന്ന് പൂർണ്ണമായും മാറ്റിയതിന് ശേഷം അടുത്ത 24 മണിക്കൂറിൽ എത്ര മച്ചിങ്ങ കൊഴിയുന്നു എന്ന് നോക്കുക, മച്ചിങ്ങ എടുത്തു നോക്കുക. അപ്പൊ ഏതെങ്കിലും തരത്തിൽ ആ മച്ചിങ്ങയിൽ കറുത്ത പാടുകളോ അഴുകലോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കും രോഗത്തിന്റെ അവസ്ഥയാണ്. പഴയ മച്ചിങ്ങ എടുത്ത് നോക്കിയാൽ ഈ കാണും, പക്ഷെ അത് തറയിൽ കിടന്ന് ഉള്ള അഴുകലാകാം. അതുകൊണ്ടാണ് ഈ 24 മണിക്കൂറിനുള്ള ചെക്കിംഗ് ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പൊ ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ

0: സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ന്യൂട്രിയൻസിന്റെ അഭാവം അല്ലെങ്കിൽ ഏതെങ്കിലും മൂലകങ്ങളുടെ അഭാവമായിരിക്കും. അങ്ങനെ കൊടുക്കാനാണെങ്കിൽ നമുക്ക് മൈക്രോഫുഡ് കൊടുക്കാം. ഇപ്പോൾ ഏറ്റവും ഫലവത്തായിട്ട് നമുക്ക് CPCR ടെക്നോളജി, കൽപ്പപോഷകമുണ്ട്, കൽപ്പവർദ്ധിനിയുണ്ട്. ഇപ്പോൾ രണ്ട് നമുക്ക് മൈക്രോഫുഡ് ലഭ്യമാണ്. കൽപ്പപോഷക് തൈത്തെങ്ങുകൾക്കും കൽപ്പവർദ്ധിനി കായ്ഫലമുള്ള തെങ്ങുകൾക്കുമാണ്. അപ്പോൾ മച്ചിങ്ങ കൊഴിച്ചിലുള്ള തെങ്ങുകൾക്ക് കൽപ്പവർദ്ധിനി ഒരു വർഷത്തിലൊരിക്കൽ തന്നെ നമുക്ക് 500 ഗ്രാം രണ്ട് പ്രാവശ്യമായിട്ട് 250 ഗ്രാം വീതം നമുക്ക് തെങ്ങിന്റെ ചുവട്ടിൽ കൊടുക്കുക. പ്രത്യേകിച്ച് മഴക്കാലത്ത് കൊടുക്കുക. മറ്റ് രാസവളങ്ങളോടൊപ്പമല്ല, ഒരിടവേള കൊടുത്തുകൊണ്ട് മഴക്കാലത്ത് ഈ കൽപ്പവർദ്ധിനി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ മച്ചിങ്ങ കൊഴിച്ചിൽ നമുക്ക് നിയന്ത്രിച്ചു നിർത്താനായിട്ട് സാധിക്കും.
1: ബിന്ദു മേഡം, താങ്കൾ സൂചിപ്പിച്ച മാതിരി തന്നെ സംയോജിത ഒരു അപ്രോച്ച് നമ്മൾ ചെയ്താൽ, എല്ലാ കാര്യവും കൃത്യമായിട്ട് ചെയ്താൽ രോഗങ്ങളെയും കീടങ്ങളെയും മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കും. താങ്കൾ ഇന്ന് പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് വളരെ നന്ദി.
0: താങ്ക് യു സർ.
2: തെങ്ങിനെ ബാധിക്കുന്ന പ്രധാന കീടങ്ങളെയും രോഗങ്ങളെയും അവയുടെ നിയന്ത്രണ മാർഗങ്ങളെയും കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തന്നത് വെള്ളനാട് മിത്രനികേതൻ കൃഷിവിജ്ഞാന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞ ശ്രീമതി ബിന്ദു ആർ മാത്യൂസ്. ഷിബു ജോർജാണ് ബിന്ദു ആർ മാത്യൂസുമായി സംസാരിച്ചത്. ബിന്ദു ആർ മാത്യൂസിന്റെ ഫോൺ നമ്പർ പറയാം: 9446911451. നമ്പർ ഒരിക്കൽ കൂടി: 9446911451.

0: രാഷ്ട്രീയ കൃഷി വികാസ് യോജന. കൃഷി മേഖലയുടെ സമഗ്ര വികാസമാണ് രാജ്യത്തിന്റെ പുരോഗതിയുടെ അടിത്തറ. ഈ ലക്ഷ്യം മുൻനിർത്തി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതികളിലൊന്നാണ് രാഷ്ട്രീയ കൃഷി വികാസ് യോജന, ചുരുക്കത്തിൽ RKVY. കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുക, കർഷകരുടെ വരുമാനം ഉയർത്തുക, കൃഷിയെ ആധുനികവും ലാഭകരവുമായ മേഖലയാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കൃഷി വ്യത്യസ്തമായ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഈ വ്യത്യാസങ്ങൾ കണക്കിലെടുത്ത് സംസ്ഥാനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് കാർഷിക വികസന പദ്ധതികൾ രൂപകൽപ്പന ചെയ്ത് നടപ്പിലാക്കാൻ RKVY കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്നു. കൃഷി, മൃഗസംരക്ഷണം, മത്സ്യബന്ധനം, തോട്ടവിളകൾ, കൃഷി യന്ത്രവൽക്കരണം, കാർഷിക വിപണനം തുടങ്ങിയ മേഖലകളിൽ ഈ പദ്ധതി പിന്തുണ നൽകുന്നു. RKVY യുടെ പ്രധാന പ്രത്യേകതകളിലൊന്ന് നവീകരണത്തിനും സംരംഭകത്വത്തിനും നൽകുന്ന പ്രാധാന്യമാണ്. കാർഷിക ഗവേഷണം, സ്റ്റാർട്ടപ്പുകൾ, മൂല്യവർദ്ധന, വിളശേഷിപ്പുകളുടെ പ്രയോജനപ്പെടുത്തൽ, കാർഷിക സംരംഭങ്ങൾ എന്നിവയെ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. ഇതിലൂടെ യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കാനും ഗ്രാമീണ തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കാനും കഴിയും. കർഷകർക്ക് പരിശീലനം, സാങ്കേതിക മാർഗനിർദ്ദേശങ്ങൾ, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയും RKVY വഴി ലഭിക്കുന്നു. കൃഷിയെ ശാസ്ത്രീയവും കാലാവസ്ഥാ സൗഹൃദവുമായ രീതിയിലേക്ക് മാറ്റുന്നതിലൂടെ സ്ഥിരതയുള്ള കാർഷിക വളർച്ച കൈവരിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. രാഷ്ട്രീയ കൃഷി വികാസ് യോജന ഒരു സഹായ പദ്ധതി മാത്രമല്ല, കൃഷിയുടെ ഭാവി ശക്തിപ്പെടുത്തുന്ന ദീർഘദർശനമാണ്. സംസ്ഥാനങ്ങളുടെയും കർഷകരുടെയും പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ഈ പദ്ധതി ഇന്ത്യൻ കൃഷിയെ കൂടുതൽ ലാഭകരവും സുസ്ഥിരവുമായ മേഖലയായി മാറ്റുന്നു. യോഗ്യതയുള്ളവർ ഈ പദ്ധതിയുടെ പ്രയോജനം പരമാവധി ഉപയോഗപ്പെടുത്തണം.
1: ഇന്നത്തെ വയലും വീടും പരിപാടിയിലെ എല്ലാ ഭാഗങ്ങളും ശ്രോതാക്കൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. പരിപാടി അവസാനിപ്പിക്കാനുള്ള സമയം അടുത്തു വരികയാണ്. അതിനു മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യമിതായിരുന്നു, പ്രകൃതിദത്ത റബ്ബർ പാലിൽ നിന്നും നേരിട്ട് നിർമ്മിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഉൽപ്പന്നം ഏതാണ്? ഉത്തരം, പ്രകൃതിദത്ത റബ്ബർ പാലിൽ നിന്ന് നേരിട്ട് നിർമ്മിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഉൽപ്പന്നമാണ് ലാറ്റെക്സ് ഫോം. ലാറ്റെക്സ് ഫോമിന്റെ സിംഹഭാഗവും മെത്തകൾ, തലയിണകൾ, കുഷ്യനുകൾ, വാഹനങ്ങളുടെ സീറ്റുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനാണ് ഉപയോഗിക്കപ്പെടുന്നത്. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും നാളെ വൈകുന്നേരം 6:50. എല്ലാവർക്കും ആശംസകളോടെ നന്ദി, നമസ്കാരം.
2: നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.
3: വയലും വീടും സമാപിക്കുന്നു.
4: ആകാശവാണി. ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ കേൾക്കാം. സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ സംസ്ഥാന പോൾട്രി വികസന കോർപ്പറേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മുട്ടക്കോഴി വളർത്തൽ കേന്ദ്രങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഗുണമേന്മയുള്ളതും വർഷത്തിൽ 300 മുട്ടകൾ വരെ ഇടുന്നതുമായ ഒരു ദിവസം പ്രായമായ BV380 ഇനത്തിൽപ്പെട്ട മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. ആവശ്യമുള്ളവർ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ 9495 0

0: 0005 അല്ലെങ്കിൽ 9495000923 9495000934 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. തിരുവനന്തപുരം ജില്ലയിൽ പ്രവർത്തിക്കുന്ന ജൈവ കർഷകരുടെ കൂട്ടായ്മയായ പച്ചപ്പ് സംഘടിപ്പിക്കുന്ന ജൈവ കർഷക സംഗമം 2026 മെയ് 17 രാവിലെ 10 മണിക്ക് തിരുവനന്തപുരം തൈക്കാട് ഗാന്ധി സ്മാരക നിധിയിൽ നടക്കും. മുൻ കൃഷിവകുപ്പ് മന്ത്രി മുല്ലക്കര രത്നാകരൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. പച്ചപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സംഗമത്തിൽ ജൈവ കൃഷിയുടെ പ്രോത്സാഹനം, കാർഷിക അറിവുകളുടെ പങ്കുവയ്പ്, കർഷക പരിശീലനങ്ങൾ, വിത്ത് വള വിതരണം, ജൈവ ഉൽപ്പന്നങ്ങളുടെ വിപണന സാധ്യതകൾ എന്നിവ ചർച്ച ചെയ്യും. വിവിധ നഗര ഗ്രാമ മേഖലകളിൽ നിന്നുള്ള കുടുംബാംഗങ്ങളും ജൈവ കർഷകരും സംഗമത്തിൽ പങ്കെടുക്കും. കേരള വെറ്ററിനറി സർവകലാശാലയിലെ 4 സ്ഥാപനങ്ങളിലേക്ക് 2026-27 ഓഡിറ്റിംഗ്, GST, IT ഫയലിംഗ്, ബാലൻസ് ഷീറ്റ് തയ്യാറാക്കൽ എന്നിവ ചെയ്യുന്നതിന് C&AG എംപാനൽ ചെയ്ത ലിസ്റ്റിൽ നിന്നുള്ള ചാർട്ടേഡ് അക്കൌണ്ടിംഗ് സ്ഥാപനങ്ങളിൽ നിന്നും താൽപര്യപത്രം ക്ഷണിക്കുന്നു. താൽപര്യപത്രങ്ങൾ ഈ ഓഫീസിൽ 25/5/2026 രാവിലെ 11 മണിക്ക് മുൻപായി ലഭിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് സർവകലാശാല വെബ്സൈറ്റ് സന്ദർശിക്കുക. www.kvasu.ac.in. കേരള കാർഷിക സർവകലാശാലയുടെ വിവിധ ക്യാമ്പസുകളിൽ RF മോഡിൽ നടത്തുന്ന MSc ക്ലൈമറ്റ് സയൻസ്, MSc എൻവയോൺമെന്റൽ സയൻസ്, MSc ഓഷ്യൻ ആന്റ് അറ്റ്മോസ്ഫറിക് സയൻസ്, MSc വൈൽഡ് ലൈഫ് മാനേജ്മെന്റ് എന്നീ മാസ്റ്റേഴ്സ് പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിക്കുന്നു. യോഗ്യത, പ്രവേശന രീതി, ഫീസ് തുടങ്ങിയ വിശദ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും www.admissions.kau.in എന്ന സർവകലാശാല വെബ് പോർട്ടൽ സന്ദർശിക്കുക. അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി June 12. വിശദ വിവരങ്ങൾക്ക് 0487-243-8139 എന്ന നമ്പറിൽ ഓഫീസ് സമയത്ത് ബന്ധപ്പെടാവുന്നതാണ്. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി കമ്പോള വില നിലവാര ബുള്ളറ്റിൻ പരിശോധിക്കാം. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 25,200 രൂപ, ആലപ്പുഴ 24,900, ചെങ്ങന്നൂർ 28,000, കോട്ടയം 28,500, എറണാകുളം 24,600, വടക്കൻപറവൂർ 26,200. കൊപ്ര ക്വിന്റലിന് കൊല്ലം 15,400, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 14,600, കൊച്ചി 14,900, വടക്കൻപറവൂർ 14,700. തേങ്ങാപിണ്ണാക്ക് ക്വിന്റലിന് ആലപ്പുഴ, എറണാകുളം, വടക്കൻപറവൂർ എന്നിവിടങ്ങളിൽ 4,000 രൂപ. നാളികേരം തൊണ്ടോട് കൂടിയത് 1,000, നെയ്യാറ്റിൻകര 22,000, കായംകുളം 20,000, പുളിങ്കുന്ന് 24,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിൻകര 20,000, പുത്തൂർ 14,900, കോട്ടയം 26,000, എറണാകുളം 27,000. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,600, തൊടുപുഴ 2,800, കട്ടപ്പന 2,350. കുരുമുളക് അൺഗാർബിൾഡ് നെടുമങ്ങാട് 66,000, പുത്തൂർ 70,000, പാല 68,000. കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 4,900. കശുവണ്ടി പരിപ്പ് ക്വിന്റലിന് കൊല്ലം 78,100. അടയ്ക്ക 1,000, പുത്തൂർ 4,200, എറണാകുളം 4,600, വടക്കൻപറവൂർ 4,500. കശുവണ്ടി ക്വിന്റലിന് പുത്തൂർ 11,000, കായംകുളം 12,500. റബ്ബർ ക്വിന്റലിന് നെടുമങ്ങാട് 21,000, പുനലൂർ 25,000, പുത്തൂർ 24,500, കോട്ടയം 21,500, പാല 21,000. കമ്പോള വില നിലവാര ബുള്ളറ്റിൻ സമാപിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി UAE യിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി.

0: ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതമായ യാത്രയ്ക്ക് ഇന്ത്യയുടെ പിന്തുണ അറിയിച്ച് പ്രധാനമന്ത്രി. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. UDF നേതൃയോഗം നാളെ വീണ്ടും ചേരും. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി വെർച്വൽ ഹിയറിംഗുകൾ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് നിർദ്ദേശം നൽകി സുപ്രീംകോടതി. നീറ്റ് UG പുനഃപരീക്ഷ June 21. SSLC പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 99.07% വിജയം. കേരളത്തിൽ കാലവർഷം May 26 എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സ്വാതിക് സായിരാജ് രംഗിരെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം സെമിഫൈനലിൽ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ സിക്കിം സന്ദർശിക്കും. ഉപരാഷ്ട്രപതിയായി സ്ഥാനമേറ്റെടുത്ത ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സിക്കിം സന്ദർശനമാണിത്. സന്ദർശനവേളയിൽ ഗാംഗ്ടോക്കിലെത്തുന്ന സിക്കിമിന്റെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് തുടക്കമായി. സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി ഇന്ന് UAE. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതവും തടസ്സമില്ലാത്തതുമായ യാത്രയ്ക്ക് ഇന്ത്യയുടെ പിന്തുണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE പ്രസിഡന്റിനെ അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പ്രധാനമന്ത്രിയെ വിമാനത്താവളത്തിൽ ഔദ്യോഗികമായി സ്വീകരിച്ചു. തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തുകയും ഊർജ്ജ സഹകരണം, ഉഭയകക്ഷി വ്യാപാരം എന്നീ വിഷയങ്ങളിൽ ചർച്ച നടത്തുകയും ചെയ്തു. UAE അടുത്തിടെയുണ്ടായ ആക്രമണങ്ങളെ പ്രധാനമന്ത്രി ശക്തമായി അപലപിച്ചു. നിലവിലെ ആഗോള സംഘർഷങ്ങൾക്കിടയിൽ ചർച്ചകളും നയതന്ത്രവുമാണ് പോംവഴിയെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
2: पूरे विश्व पर दिखाई दे रहा है. भारत ने हमेशा समस्याओं के समाधान के लिए डायलॉग और डिप्लोमेसी को प्राथमिकता दी है. होर्मुज को फ्री, ओपन और सेफ बनाए रखना ये हमारी सबसे बड़ी प्राथमिकता है.
1: പ്രതിരോധ പങ്കാളിത്തത്തിനായുള്ള കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. പെട്രോളിയം കരുതൽ ശേഖരം സംബന്ധിച്ച ധാരണാപത്രവും ഇരുവരും കൈമാറി. ഇന്ത്യയിൽ കപ്പലിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിനുള്ള ക്ലസ്റ്റർ സ്ഥാപിക്കാനും ധാരണയായി. കൂടാതെ ഇന്ത്യയിൽ $5 ബില്യൺ നിക്ഷേപത്തിന് UAE സന്നദ്ധത അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രണ്ടാം പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന പ്രധാനമന്ത്രി തുടർന്ന് സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളും സന്ദർശിക്കും. പശ്ചിമേഷ്യയിൽ സമാധാനം സ്ഥാപിക്കുന്നതിന് ഇന്ത്യയ്ക്ക് പ്രധാന പങ്കുവഹിക്കാൻ കഴിയുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖ്ചി ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുത്ത ശേഷം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹോർമൂസ് കടലിടുക്കിലൂടെ ഇന്ത്യൻ കപ്പലുകളെ കടത്തിവിടാൻ ഇറാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തോടനുബന്ധിച്ച് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഉഗാണ്ട, മലേഷ്യ, ക്യൂബ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തി. കൃഷി, കാലാവസ്ഥ, പരിസ്ഥിതി, ഊർജ്ജം, ആരോഗ്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതായി സാമ്പത്തിക കാര്യങ്ങൾക്കായുള്ള വിദേശകാര്യ സെക്രട്ടറി സുധാകർ ദലേല പറഞ്ഞു. ഇന്ത്യയുടെ അധ്യക്ഷതയെ എല്ലാ ബ്രിക്സ് അംഗങ്ങളും പങ്കാളിത്ത രാജ്യങ്ങളും അഭിനന്ദിച്ചതായും കൂടുതൽ സഹകരണത്തിന് പിന്തുണ നൽകിയതായും അദ്ദേഹം പറഞ്ഞു.
3: These meetings covered areas such as agriculture, climate, environment, energy, health, ICT, science and technology, labor, tourism, youth affairs, disaster risk reduction, industry and finance. All the BRICS members and partner countries were very appreciative and supportive of India's chairship priorities on the theme Building for Resilience, Innovation, Cooperation and Sustainability.
0: കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയ പ്രമുഖർക്ക് ഔദ്യോഗിക ക്ഷണമുണ്ട്. UDF നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം നേതൃയോഗത്തിൽ ഉണ്ടായില്ല. നാളെ വീണ്ടും യോഗം ചേരുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അറിയിച്ചു. നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തതിന്റെ പിന്നാലെ VD സതീശൻ ഗവർണറെ സന്ദർശിച്ച് MLA മാരുടെ പിന്തുണക്കത്ത് കൈമാറി. പിണറായി വിജയൻ, രമേശ് ചെന്നിത്തല, അടൂർ പ്രകാശ്, PJ ജോസഫ് തുടങ്ങിയ മുതിർന്ന നേതാക്കളെ നിയുക്ത മുഖ്യമന്ത്രി ഇന്ന് സന്ദർശിച്ചു. തന്റെ രാഷ്ട്രീയ ഗുരുവായ G കാർത്തികേയന്റെ വസതിയിലും VD സതീശൻ ഇന്ന് സന്ദർശനം നടത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും

0: അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: നീറ്റ് UG പുനഃപരീക്ഷ ജൂൺ 21 നടക്കും. മെയ് 3 നടന്ന പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയ സാഹചര്യത്തിലാണ് പുനഃപരീക്ഷ നടത്തുന്നത്. വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ അടുത്ത മാസം 14 മുതൽ നൽകുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിലവിലെ OMR പരീക്ഷാ രീതിക്ക് പകരം അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലായിരിക്കും നീറ്റ് UG പരീക്ഷ നടത്തുക. കേരളത്തിൽ SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07 ആണ് വിജയശതമാനം. 30,514 കുട്ടികൾ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഷർമിള മേരി ജോസഫാണ് ഫലപ്രഖ്യാപനം നടത്തിയത്. 4,10,456 കുട്ടികൾ ഉന്നത പഠനത്തിന് യോഗ്യത നേടി. വിജയശതമാനത്തിൽ മുൻ വർഷത്തേക്കാൾ നേരിയ കുറവുണ്ടായിട്ടുണ്ട്. വിജയശതമാനത്തിൽ മുന്നിൽ പത്തനംതിട്ട ജില്ലയും പിന്നിൽ തിരുവനന്തപുരം ജില്ലയുമാണ്. സേ പരീക്ഷ ജൂൺ ആദ്യവാരം നടത്തി ജൂൺ അവസാനത്തോടെ ഫലം പ്രഖ്യാപിക്കും. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ആഹ്വാനത്തിന്റെ പിന്തുണയുമായി സുപ്രീംകോടതി. വെർച്വൽ ഹിയറിംഗുകൾ, വർക്ക് ഫ്രം ഹോം എന്നിവ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് സുപ്രീംകോടതി നിർദ്ദേശം നൽകി. ജഡ്ജിമാർ കാർ പോളിംഗ് ക്രമീകരണങ്ങൾക്ക് തീരുമാനിച്ചതായും സുപ്രീംകോടതി പറഞ്ഞു. രജിസ്ട്രിയിലെ ജീവനക്കാരിൽ 50% പേർക്ക് ആഴ്ചയിൽ 2 ദിവസം വർക്ക് ഫ്രം ഹോം അനുവദിക്കാനും കോടതി തീരുമാനിച്ചു. പുതിയ പ്രതിരോധ പദ്ധതികൾ ദേശീയ സുരക്ഷയും രാജ്യത്ത് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ആന്ധ്രാപ്രദേശിലെ പുട്ടപ്പർത്തിയിൽ പുതിയ അഡ്വാൻസ്ഡ് മീഡിയം കോംബാറ്റ് എയർക്രാഫ്റ്റ് പ്രോഗ്രാം കേന്ദ്രത്തിന് തറക്കല്ലിടുകയായിരുന്നു അദ്ദേഹം.
2: ഫ്യൂസ് ജോ ഹോതാ ഹൈ വാ കിസി ഭീ ഗോളാ ബാരൂദ് കാ സബ്സേ യഹ് ഇംപോർട്ടന്റ് ഹിസ്സാ ഹോതാ ഹൈ ചാഹേ ആർട്ടറി ഷെൽ ഹോ ബോംബ് ഹോ യാ കോയി ഭീ യുദ്ധ സാമഗ്രി ഹോ ബിനാ ഭരോസേമന്ദ് ഇലക്ട്രിക് ഫ്യൂസ് കേ സബ് ബേകാർ ഹൈ. യഹാ ബന്നേ വാലെ അത്യാധുനിക് ഫ്യൂജ് ഹമാരി സേനാവോ കോ താക്കത് ദേംഗേ ഓർ യഹ പ്രോജക്ട് ഹമാരി അമ്മ്യൂണിഷൻ മാനുഫാക്ചറിംഗ് മേ സെൽഫ് റിലയൻസ് ആത്മനിർഭർതാ കാ ഏക് നയാ ചാപ്റ്റർ ജോഡേഗാ.
1: രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച എണ്ണക്കമ്പനികൾ. ആഗോള വിപണിയിൽ ഇന്ധനവില കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. CNGയുടെ വില കിലോയ്ക്ക് 2 രൂപ വർദ്ധിപ്പിച്ചതായി ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് അറിയിച്ചു. അടുത്ത 2-3 ദിവസങ്ങളിൽ ആൻഡമാൻ നിക്കോബാർ, വടക്കുകിഴക്കൻ ഇന്ത്യ, കേരളം, മാഹി, കർണാടക, പശ്ചിമബംഗാൾ, സിക്കിം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആന്ധ്രാപ്രദേശ്, അസം, മേഘാലയ, ബീഹാർ, ഛത്തീസ്ഗഡ്, അരുണാചൽ പ്രദേശ്, പശ്ചിമബംഗാൾ, ഒഡീഷ സംസ്ഥാനങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ കാലവർഷം May 26 എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കൻ ബംഗാൾ ഉൾക്കടലിലെ ചില ഭാഗങ്ങളിലും ആൻഡമാൻ കടലിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും അടുത്ത 24 മണിക്കൂറിനുള്ളിൽ കാലവർഷമെത്തും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകി. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും നിലനിൽക്കുന്നതിനാൽ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ബാങ്കോക്കിൽ നടക്കുന്ന തായ്ലന്റ് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗിരെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം സെമിഫൈനലിൽ പ്രവേശിച്ചു. ഇന്ന് നടന്ന ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ജപ്പാനെ നേരിട്ടുള്ള ഗെയിമുകൾക്കാണ് ഇന്ത്യൻ സഖ്യം പരാജയപ്പെടുത്തിയത്. അതേസമയം വനിതാ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ PV സിന്ധു ജപ്പാൻ താരത്തോട് പരാജയപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി UAEയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതമായ യാത്രയ്ക്ക് ഇന്ത്യയുടെ പിന്തുണയറിയിച്ചു പ്രധാനമന്ത്രി. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. UDF നേതൃയോഗം നാളെ വീണ്ടും ചേരും. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി വെർച്വൽ ഹിയറിംഗുകൾ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് നിർദ്ദേശം നൽകി സുപ്രീംകോടതി. നീറ്റ് UG പുനഃപരീക്ഷ ജൂൺ 21. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07% വിജയം. കേരളത്തിൽ കാലവർഷം May 26 എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. തായ്ലന്റ് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗിരെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം സെമിഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
0: ആകാശവാണി. യുവവാണി.

0: എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. യുവവാണിയിൽ ഇന്ന് ജനകീയ മുന്നേറ്റത്തെക്കുറിച്ച് അധ്യാപകനായ ബിബിൻ സംസാരിക്കുന്നു, ഒപ്പം ജെ ജയ്ദേവ്. എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയുടെ റേഡിയോ ഗീഡിലേക്ക് സ്വാഗതം. റേഡിയോ ഗീഡിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് അധ്യാപകനായ ബിബിൻ. സർ, ഇന്ന് ഏത് വിഷയത്തെക്കുറിച്ചാണ് നമ്മുടെ ശ്രോതാക്കളോട് വിശദീകരിക്കാൻ പോകുന്നത്?
1: നമ്മൾ ഇതിനു മുന്നേ കേരളത്തിലെ ജനകീയ മുന്നേറ്റം അല്ലെങ്കിൽ മൂവ്മെന്റ്സ് ഓഫ് കേരള എന്ന ഭാഗം നോക്കിക്കൊണ്ടിരുന്നു. അതിന്റെ ഭാഗം നമ്മൾ ആദ്യം പഠിച്ച ജനകീയ മുന്നേറ്റമാണ് അഞ്ചുതെങ് കലാപം 1697, ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ കലാപം. അതിനുശേഷം പഠിച്ചു 1721 April 15, ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം,
0: ആറ്റിങ്ങൽ
1: കലാപം. അതിനുശേഷം നമ്മൾ പഠിച്ചു കുളച്ചിൽ യുദ്ധം 1741 August 10, കേരളത്തിൽ ഡച്ച് ആധിപത്യത്തിന് അന്ത്യം കുറിച്ച യുദ്ധം. അതിനുശേഷം പഠിച്ചു പഴശ്ശി കലാപങ്ങൾ, മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ശക്തമായ സമരങ്ങൾ ആരുടേത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് പഴശ്ശി രാജാവിന്റേതാണ്. അതിൽ ഒന്നാം പഴശ്ശി കലാപമൊന്നും രണ്ടാം പഴശ്ശി കലാപവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒന്നാം പഴശ്ശി കലാപം 1793 മുതൽ 97 വരെ, രണ്ടാം പഴശ്ശി കലാപം
0: 1800 to 1805
1: പഴശ്ശിയാണ്, 1800 മുതൽ 805 വരെ. ഇനി പഠിക്കേണ്ടത് 1804 നായർ പട്ടാള ലഹള.
0: നായർ പട്ടാള ലഹള,
1: അതെ, 1804 നായർ പട്ടാള ലഹള അരങ്ങേറിയത്. തിരുവിതാംകൂറിന്റെ സേന പൊതുവെ അറിയപ്പെടുന്ന പേരാണ് നായർ പട്ടാളം അല്ലെങ്കിൽ നായർ പട. 1804 നായർ പട്ടാള ലഹള. തിരുവിതാംകൂറിന്റെ സേനയായ നായർ പടയുടെ ആനുകൂല്യങ്ങൾ അവിടുത്തെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ദളവയായ വേലുത്തമ്പി ദളവ വെട്ടിക്കുറച്ചു. തൽഫലമായി ഈ സേന സമരം ചെയ്തു. ഈ സമരമാണ് നായർ പട്ടാള ലഹള. വർഷം ഓർമ്മിക്കുക 1804. PS ചോദ്യമാണ്, ആ സമയത്തെ രാജാവ് ആരാണ്? അദ്ദേഹം അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയാണ്. അദ്ദേഹത്തിനൊരു പ്രത്യേകതയുണ്ട്, തിരുവിതാംകൂർ ഭരിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ ഭരണാധികാരിയാണ് ഈ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ.
0: സ്വാതി തിരുനാളിനേക്കാളും പ്രായം
1: കുറവാണ്. പ്രായം കുറവാണ്. സ്വാതി ഗർഭശ്രീമാൻ എന്നറിയപ്പെട്ടു, കാരണം തന്റെ അമ്മയുടെ വയറ്റിൽ വെച്ച് തന്നെ അധികാരത്തിലേറേണ്ട ഭാഗ്യം ലഭിച്ചു. അതുകൊണ്ടാണ് ഗർഭശ്രീമാൻ എന്നറിയപ്പെട്ടത്. പക്ഷെ സ്വാതി അധികാരത്തിൽ വന്നില്ല, പകരം തന്റെ അമ്മയുടെ അനുജത്തിയായ
0: റീജന്റ്
1: പറഞ്ഞ അവിടെ നടപ്പിലാക്കി. റീജന്റ് റാണി ഗൗരി പാർവതിബായ് ആണ് അധികാരത്തിലേറിയത്.
0: റാണി ഗൗരി പാർവതിബായ്. സർ, ഈ അവിട്ടം തിരുനാളിന് എത്ര വയസ്സുണ്ടപ്പോഴായിരുന്നു രാജ്യത്തിന്റെ അധികാരിയായി മാറിയത്?
1: ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് തന്റെ 12 വയസ്സിൽ അധികാരത്തിലെത്തിയെന്നാണ് പറയപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അധികാരം നോക്കി നടത്തിയില്ല അദ്ദേഹമല്ല, പകരം അദ്ദേഹത്തിന്റെ അമ്മാവന്മാരാണ്. തൽഫലമായിട്ട് അവിടെ നല്ല അഴിമതി നടന്നു. അഴിമതി നടന്നപ്പോൾ രാജ്യം കൊണ്ടുപോകാൻ വേണ്ടി വേലുത്തമ്പി ദളവ തന്റെ സേനയ്ക്കുണ്ടായിരുന്ന ആനുകൂല്യം വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു. അതിന് ഫലമായിട്ടാണ് ഈ സമരം അരങ്ങേറിയത്.
0: സർ, അപ്പോൾ ഈ കുണ്ടറ വിളംബരത്തെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
1: തീർച്ചയായും. 1809 January 11 കുണ്ടറ വിളംബരം. കൊല്ലം ജില്ലയിലെ കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രത്തിൽ വച്ചിട്ടാണ് വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത്. ഈ വിളംബരത്തിലൂടെ ബ്രിട്ടീഷുകാർക്കെതിരെ പരസ്യമായി വെല്ലുവിളിക്കുകയും ചെയ്തു. ഇതിലൂടെ അദ്ദേഹം ഒരു ഡയലോഗ് പറയുന്നുണ്ട്, നാട് നാട്ടുകാർ ഭരിക്കും. അതെ, PS ചോദ്യമാണ്, നാട് നാട്ടുകാർ ഭരിക്കുമെന്ന് പ്രസ്താവിച്ച തിരുവിതാംകൂറിലെ ഭരണാധികാരി അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആരാണ്? അത് വേലുത്തമ്പി ദളവ. അങ്ങനെ അദ്ദേഹം കൊല്ലത്ത് നിന്നിട്ടാണ് ഈ ഒരു വിളംബരം പുറപ്പെടുവിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, നാട് നാട്ടുകാർ ഭരിക്കും, ബ്രിട്ടീഷുകാർക്കെതിരെ സംഘടിക്കൂ എന്നും പറഞ്ഞു. അങ്ങനെ അവിടുത്തെ ജനങ്ങളെല്ലാം വേലുത്തമ്പി ദളവയോടൊപ്പം നിന്നു. അങ്ങനെ വേലുത്തമ്പി ദളവയും ജനങ്ങളും ബ്രിട്ടീഷുകാർക്കെതിരെ സംഘടിച്ചു. അതിന് ഫലമായി ഈ സമരം അറിയപ്പെട്ടതാ പേരാണ് കൊല്ലം കലാപം അല്ലെങ്കിൽ നാട്ടുകൂട്ടമിളക്കൽ. ഏതാണ്?
0: കൊല്ലം കലാപം അല്ലെങ്കിൽ നാട്ടുകൂട്ടമിളക്കൽ.
1: അപ്പം കുണ്ടറ വിളംബരമാണ് കൊല്ലം കലാപമെന്നും നാട്ടുകൂട്ടമിളക്കലെന്നും അറിയപ്പെട്ടത്. അങ്ങനെ നാട് ഇളകി, ബ്രിട്ടീഷുകാർക്കെതിരെ ജനങ്ങൾ സംഘടിച്ചു. അങ്ങനെ ബ്രിട്ടീഷുകാർ ഒന്നും നോക്കിയില്ല, വേലുത്തമ്പി ദളവയെ വധിക്കാൻ തീരുമാനിച്ചു. വേലുത്തമ്പി ദളവയെ വധിക്കാൻ ബ്രിട്ടീഷുകാർ നിയോഗിച്ച സേനാ നായകനാണ് കേണൽ ലീഗർ. ഒരുപാട് എക്സാമ്പിൾ ചോദിച്ചൊരു ചോദ്യമാണ്, വേലുത്തമ്പി ദളവയെ വധിക്കാൻ ബ്രിട്ടീഷുകാർ നിയോഗിച്ച സേനാ നായകൻ ആരാണ്? അദ്ദേഹം കേണൽ ലീഗറാണ്. അങ്ങനെ വേലുത്തമ്പി ദളവ പല സ്ഥലങ്ങളും ഒളിച്ചിരുന്നു. അവസാനം ആദ്യം പോയത് കിളിമാനൂർ കൊട്ടാരത്തിലാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, രാജ രവിവർമ്മയുടെ ജന്മം കൊണ്ട് പ്രശസ്തി ആർജിച്ച കൊട്ടാരമാണ് കിളിമാനൂർ കൊട്ടാരം. രാജാക്കന്മാരിലെ ചിത്രകാരനെന്നും ചിത്രകാരന്മാരിലെ രാജാവെന്നും ചിത്രമെഴുത്തു കോയിത്തമ്പുരാനെന്നും അറിയപ്പെട്ട വ്യക്തിയാണ് രാജ രവിവർമ്മ. അവിടെ ഇദ്ദേഹം അഭയം പ്രാപിച്ചു. അവിടെയും ബ്രിട്ടീഷുകാർ വളഞ്ഞപ്പോൾ ഇദ്ദേഹം നേരെ പത്തനംതിട്ട ജില്ലയിലെ മണ്ണടി ക്ഷേത്രത്തിൽ അഭയം പ്രാപിച്ചു. വീണ്ടും അവിടെയും ബ്രിട്ടീഷുകാർ വളഞ്ഞു. പിന്നെ തനിക്ക് ഓടാൻ വയ്യ എന്ന് കരുതി
0: ആത്മാഹുതി ചെയ്തു.
1: അതെ, തന്റെ വാളുകൊണ്ട് തന്റെ വയറ്റിൽ കുത്തി മരിക്കുകയും ചെയ്തു.
0: സർ, ഈ ഇദ്ദേഹത്തിന്റെ സ്മാരകം എവിടെയാണ്?
1: സ്മാരകം പത്തനംതിട്ട ജില്ലയിലെ മണ്ണടി തന്നെയാണ്.
0: സർ, അപ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രതിമ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്?
1: പ്രതിമ സെക്രട്ടേറിയറ്റിന്റെ മുൻഭാഗത്താണ്. മറ്റൊന്നുമല്ല, സെക്രട്ടേറിയറ്റ് എന്ന ആശയം ആദ്യമായി കൊണ്ടുവന്നത് വേലുത്തമ്പി ദളവയാണ്.
0: സെക്രട്ടേറിയറ്റ് പണി

0: ഘടിപ്പിച്ചത് ആയില്ലെന്നിരുന്നാണല്ലോ.
1: വളരെ ശരിയാണ്. എന്നാൽ കൊല്ലത്ത് സെക്രട്ടേറിയറ്റ് മന്ദിരം ആദ്യമായി കൊണ്ടുവന്നത് വേലുത്തമ്പി ദളവയാണ്. അദ്ദേഹം സ്ഥാപിച്ചത് കൊല്ലത്താണ്. ആ സെക്രട്ടേറിയറ്റ് മന്ദിരം കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നത് നമ്മുടെ സ്വാതി തിരുനാളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന് മുൻഭാഗത്ത് വേലുത്തമ്പി ദളവയുടെ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ അഞ്ചാമത്തെ പ്രതിമ എന്നാണ് പറയപ്പെട്ടത്. കേരളത്തിലെ ഏറ്റവും വലിയ അഞ്ചാമത്തെ പ്രതിമ.
0: അപ്പം സ്വാഭാവികമായിട്ടും ഒന്നാമത്തെ പ്രതിമ ഏതായിരിക്കും സർ?
1: കേരളത്തിലെ ഏറ്റവും വലിയ പ്രതിമ വെള്ളയമ്പലത്തുള്ള ശ്രീ നാരായണ ഗുരുവിന്റെ പ്രതിമയാണ്.
0: രണ്ടാമത്തെ?
1: രണ്ടാം സ്ഥാനം മാർ ബെസിലിസ് കോളേജിലുള്ള യേശുക്രിസ്തുവിന്റെ പ്രതിമയാണ്. മൂന്നാം സ്ഥാനം വിഴിഞ്ഞത്തുള്ള യേശുക്രിസ്തുവിന്റെ പ്രതിമയാണ്. നാലാം സ്ഥാനം കേരള യൂണിവേഴ്സിറ്റിയുടെ മുൻഭാഗത്തുള്ള ശ്രീ ചിത്രതിരുനാൾ ബാലരാമവർമ്മയുടെ പ്രതിമയാണ്. അഞ്ചാം സ്ഥാനം സെക്രട്ടേറിയറ്റിന്റെ മുൻഭാഗത്തുള്ള വേലുത്തമ്പി ദളവയുടെ പ്രതിമയാണ്. വീണ്ടും ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാം. കേരളത്തിലെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രിക്ക് നൽകുന്ന പുരസ്കാരമാണ് വേലുത്തമ്പി ദളവ പുരസ്കാരം. ഈ പുരസ്കാരം കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിക്ക് ലഭിച്ചിട്ടുള്ള മുഖ്യമന്ത്രി പേരാണ് വി എസ് അച്യുതാനന്ദൻ. അപ്പൊ ഒന്നുകൂടെ പറയാം, മികച്ച മുഖ്യമന്ത്രിക്ക് നൽകപ്പെടുന്ന പുരസ്കാരമാണ് വേലുത്തമ്പി ദളവ പുരസ്കാരം. ഇത് ലഭിച്ച കേരളത്തിലെ ഏക മുഖ്യമന്ത്രിയാണ് വി എസ് അച്യുതാനന്ദൻ. വേലുത്തമ്പി ദളവയുടെ സ്മരണാർത്ഥം കോളേജും ഒരു സ്കൂളും സ്ഥാപിച്ചിട്ടുണ്ട്. അത് വി ടി എം എൻ എസ് എസ് കോളേജ് ധനുവച്ചപുരം, തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിലെ ഉദയൻ കുളങ്ങര എന്ന സ്ഥലത്തിനടുത്തായിട്ട് ആണ് ഈ ധനുവച്ചപുരം. വി ടി എം എൻ എസ് എസ് കോളേജ്, വേലുത്തമ്പി എൻ എസ് എസ് കോളേജ് ധനുവച്ചപുരം.
0: സർ, അടുത്ത കലാപം ഏതാണ്? സർ,
1: കുറിച്ചിർ കലാപം. 1812 കുറിച്ചിർ കലാപം, കേരളത്തിലെ ആദ്യത്തെ ആദിവാസി കലാപം അല്ലെങ്കിൽ ഗോത്ര കലാപം. ദക്ഷിണ ഇന്ത്യയിലെ ആദ്യത്തെ ഗിരിവർഗ കലാപം. മലബാറിൽ നികുതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ആദിവാസി ജനത ബ്രിട്ടീഷുകാർക്കെതിരെ നടപ്പിലാക്കിയ കലാപം. കുറിച്ചിർ കലാപം അരങ്ങേറിയ ജില്ല വയനാടാണ്. പ്രധാന കേന്ദ്രങ്ങൾ സുൽത്താൻ ബത്തേരി, മാനന്തവാടിയാണ്. തോമസ് വാർഡൻ എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ അവിടുത്തെ ജനങ്ങൾക്കുമേൽ, പ്രത്യേകിച്ചും ഈ കുറിച്ചിർക്കുമേൽ അധിക നികുതി ഏർപ്പെടുത്തി. നൽകാൻ കഴിയാത്തതിനാൽ അവർ സമരത്തിലേക്ക് ഇറങ്ങി. ആ സമരമാണ് കുറിച്ചിർ കലാപം. അപ്പൊ പി എസ് ഒരു ചോദ്യമാണ്, ഇതിൽ കാരണക്കാരനാരാണ്? ആരാണ്? തോമസ് വാർഡൻ. ഇതിന്റെ മുദ്രാവാക്യം ഇങ്ങനെയാണ്, വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക.
0: മിക്ക പി എസ് സി പരീക്ഷകൾക്ക് ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക, അത് ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു.
1: അത്രേ ഉള്ളൂ കുറിച്ചിർ കലാപം. ഒരുപാട് എക്സാമ്പിൾ ആവർത്തിച്ചൊരു ചോദ്യമാണ്, ഇത്രേ ഉള്ളൂ കുറിച്ചിർ കലാപം 1812.
0: സർ, 1858 അച്ചിപ്പുടവ സമരം.
1: വളരെ ശരിയാണ്,
0: അതിനെ പറ്റി നമുക്ക് സംസാരിക്കാം.
1: തീർച്ചയായിട്ടും, വളരെ ചെറിയൊരു സമരമാണ് ഈ അച്ചിപ്പുടവ സമരം.
0: ആറാട്ടുപുഴ വേലായുധ പണിക്കർ.
1: അതെ, ആറാട്ടുപുഴ വേലായുധ പണിക്കർ. 1858 അച്ചിപ്പുടവ സമരം, നേതാവ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ആറാട്ടുപുഴ വേലായുധ പണിക്കറിനെ കുറിച്ച് പി എസ് സിയുടെ സ്ഥിരം ചോദ്യം, നവോത്ഥാന പ്രസ്ഥാനത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? അത് ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ്.
0: ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി നമുക്ക് വേണമെങ്കിൽ മംഗൾ പാണ്ഡെ എന്ന് പറയാം.
1: ശരിയാണ്, ശരിയാണ്. അതുപോലെ തന്നെ തിരുവിതാംകൂർ ഗവൺമെന്റ് പണിക്കർ പദവി നൽകി ആദരിച്ചതും ഈ ആറാട്ടുപുഴ വേലായുധ പണിക്കറിനെ. ഈ ആറാട്ടുപുഴ വേലായുധ പണിക്കർ നേതൃത്വം കൊടുത്ത ആദ്യത്തെ സമരമാണ് അച്ചിപ്പുടവ സമരം. അച്ചിപ്പുടവ എന്ന പുടവ അണിയുന്നതിന് വേണ്ടിയിട്ട് ചില വിലക്കുകൾ ഉണ്ടായിരുന്നു, അതിനെതിരെ നടപ്പിലാക്കിയ ഒരു സമരമാണ് അച്ചിപ്പുടവ സമരം.
0: ഓക്കെ സർ, 1859 ചാന്നാർ ലഹള നടന്നില്ലേ, മേൽമുണ്ട് ധരിക്കാൻ വേണ്ടി അല്ലേ?
1: വളരെ ശരിയാണ്,
0: അതിനെ പറ്റി ഒന്ന് ശ്രോതാക്കളോട് വിശദീകരിക്കാം.
1: തീർച്ചയായിട്ടും, 1859 ചാന്നാർ ലഹള. ചാന്നാർ ലഹള മേൽമുണ്ട് സമരമെന്നും മാറുമറയ്ക്കൽ സമരമെന്നും മൊലമാറാപ്പ് സമരമെന്നും അറിയപ്പെട്ടു. ഈ സമരം അരങ്ങേറിയത് കോട്ടാർ, നാഗർകോവിലെ കോട്ടാറിലാണ് ആരംഭിച്ചത്. ചാന്നാർ ലഹള പഠിക്കുമ്പോൾ ഒന്നാം ചാന്നാർ ലഹള എന്ന് പറഞ്ഞ് പഠിക്കണം. 1822 ഒന്നാം ചാന്നാർ ലഹള അരങ്ങേറിയത്. നേതൃത്വം നൽകിയത് വൈകുണ്ഠ സ്വാമികൾ. വളരെ ശരിയാണ്, തെക്കൻ തിരുവിതാംകൂറിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് നടപ്പിലാക്കിയ സമരമാണ് ഒന്നാം ചാന്നാർ ലഹള. വർഷം 1822.
0: വൈകുണ്ഠ സ്വാമികളെ താൻ സ്വയം വിഷ്ണുവിന്റെ അവതാരമെന്ന്
1: പ്രഖ്യാപിച്ചത്. ശരിയാണ്,
0: സ്വാമിത്തോപ്പുമായി ബന്ധപ്പെട്ടത് ഇദ്ദേഹമല്ലേ?
1: വളരെ ശരിയാണ്,
0: വൈകുണ്ഠസ്വാമികൾ.
1: അപ്പൊ ഒന്നാം ചാന്നാർ ലഹള 1822 ആരംഭിച്ചത് കോട്ടാർ നാഗർകോവിൽ, തെക്കൻ തിരുവിതാംകൂറിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടാണ് ഈ സമരം അരങ്ങേറിയത്. ആ സമയത്ത് അധികാരത്തിലുണ്ടായിരുന്നത് റാണി ഗൗരി പാർവതിബായി ആണ്. ആ സമയത്ത് അവിടുത്തെ ബ്രിട്ടീഷ് റെസിഡന്റ് ആയ കേണൽ മൺട്രോ ഈ സമരത്തിൽ ഇടപെടുകയും ഈ സമരം അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഒന്നാം ചാന്നാർ ലഹള. 1822 കേണൽ മൺട്രോ ഈ സമരത്തിൽ ഇടപെടുകയും അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ ക്രിസ്ത്യാനി ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതം ചേരുകയാണെങ്കിൽ നിങ്ങൾക്ക് മാറുമറയ്ക്കാൻ അവകാശം നൽകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് പേര് ക്രിസ്ത്യൻ മതത്തിൽ ചേരുകയും അങ്ങനെ ഈ സമരം അവസാനിച്ചു. അതാണ് ഈ ഒന്നാം ചാന്നാർ ലഹള.
0: 1859 ചാന്നാർ ലഹളയെ പറ്റി എങ്ങനെയാണ് സർ പറയാൻ പറ്റുന്നത്?
1: ഓക്കെ, പിൽക്കാലത്ത് 1859 ആയപ്പോ പല സ്ഥലങ്ങളിൽ മാറുമറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് സമരങ്ങൾ അരങ്ങേറി. ആ സമയത്ത് രാജാവായ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഒരുപാട് പേര് മതം മാറി പോകുന്നുണ്ട്. അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്തു? മാറുമറയ്ക്കാൻ അനുമതി കൊടുക്കുകയാണ് ചെയ്തത്. 1859 ജൂലൈ 26 പി എസ് സിയുടെ സ്ഥിരം ചോദ്യമാണ്, മാറുമറയ്ക്കാൻ അവകാശം നൽകിയ തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ വർഷം 1859 ജൂൺ

0: ജൂലൈ 26. ഇത് പറയുമ്പോൾ ഒരു ചെറിയൊരു ചരിത്രമുണ്ട്. പണ്ടുകാലത്ത് നമുക്ക് താഴ്ന്ന ജാതിക്കാർക്ക് മാറു മറയ്ക്കാം, പകരം എന്ത് നൽകണം? നികുതി നൽകണം. അങ്ങനെ നങ്ങേലി എന്ന ഒരു യുവതി നികുതി നൽകി മാറു മറച്ചുകൊണ്ടേയിരുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ നികുതി നൽകാൻ നങ്ങേലിക്ക് കഴിയുന്നില്ല.
1: സ്വന്തം മാറു മുറിച്ച് പ്രതിഷേധിച്ചല്ലേ.
0: വളരെ ശരിയാണ്. അങ്ങനെ നങ്ങേലിയുടെ അടുത്ത് നികുതി പിരിക്കുന്നതിന് വേണ്ടിയിട്ട് ജന്മിമാർ നിരന്തരം വന്നു. പൈസ കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് നങ്ങേലിയുടെ ഭർത്താവായ ചിരുതണ്ടനെ അവിടുത്തെ ജന്മിമാർ മർദ്ദിച്ചു. ഈ മർദ്ദനം കണ്ടു നിൽക്കാൻ പറ്റാത്തതിനാൽ നങ്ങേലി തന്റെ മാറ് ഛേദിച്ച് പ്രതിഷേധിച്ചു. ഓർമ്മിക്കണം, PS ചോദ്യമാണ്, തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷി ആരാണ്? നങ്ങേലിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഹിന്ദു മതപ്രകാരം അന്ന് ചിത ഒരുക്കി സംസ്കരിക്കുമായിരുന്നു.
1: സതിയല്ലേ?
0: അതെ, സതി. ഒരു പുരുഷന്റെ ചിതയിൽ സ്ത്രീ ചാടിച്ചെത്താൽ അത് സതി എന്ന് പറയും. എന്നാൽ ഒരു സ്ത്രീയുടെ ചിതയിൽ പുരുഷൻ ചാടി മരിക്കുകയാണെങ്കിൽ അതിനെ പുരുഷ സതി എന്ന് പറയും. അങ്ങനെ കേരളത്തിൽ ആദ്യമായി പുരുഷ സതി നടന്നു. കേരളത്തിൽ ആദ്യമായി പുരുഷ സതി അനുഷ്ഠിച്ചത് ചിരുതണ്ടൻ, നങ്ങേലിയുടെ ഭർത്താവായ ചിരുതണ്ടൻ. അതും കൂടെ ഒന്ന് ഓർമ്മിച്ചാൽ നന്നായിരിക്കും. അപ്പൊ ഇവിടെ ഓർമ്മിക്കേണ്ടത് 1859 ചാന്നാർ ലഹള, ഒന്നാം ചാന്നാർ ലഹള എന്ന് ചോദിക്കുകയാണെങ്കിൽ 1822 മാറുമറയ്ക്കാൻ അവകാശം നൽകിയ തിരുവിതാംകൂറിലെ ഭരണാധികാരി ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ, വർഷം 1859 ജൂലൈ 22.
1: അടുത്ത സമരം ഏതാണ്?
0: മൂക്കുത്തി സമരം. 1860 മൂക്കുത്തി സമരം അരങ്ങേറിയത്. 1860 മൂക്കുത്തി സമരം. നേതാവ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ഈ സമരം അരങ്ങേറിയത് പന്തളം, പത്തനംതിട്ട ജില്ലയിലാണ്. ഒരു യുവതി മൂക്കുത്തി അണിഞ്ഞ് പന്തളം ചന്തയിൽ പ്രവേശിക്കുകയും ജന്മിമാര് ആ യുവതിയെ തടയുകയും ആ മൂക്കുത്തി മാംസത്തോടെ വലിച്ചെടുക്കുകയും ചെയ്തു. ഇതിനെതിരെ ആറാട്ടുപുഴ വേലായുധ പണിക്കർ പ്രതിഷേധിച്ച സമരമാണ് മൂക്കുത്തി സമരം. PSയുടെ സ്ഥിരം ചോദ്യമാണ്, മൂക്കുത്തി സമരം നയിച്ചത് ആരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അടുത്ത് പഠിക്കേണ്ടത് 1865 പണ്ടാരപ്പാട്ട വിളംബരം. തിരുവിതാംകൂർ ഭൂമി ദേവസ്വമെന്നും ബ്രഹ്മസ്വമെന്നും ദാനമെന്നും പണ്ടാരവകയെന്നും തിരിച്ചിരുന്നു.
1: ഇത് നടപ്പിലാക്കിയ രാജാവ് ആയിലും തിരുനാൾ.
0: വളരെ ശരിയാണ്, ആയിലും തിരുനാൾ. പക്ഷെ ഇങ്ങനെ തിരിച്ചൊരു റവന്യൂ മന്ത്രിയുണ്ട്, പള്ളിയാടി മല്ലൻ ശങ്കരൻ. അപ്പൊ തിരുവിതാംകൂർ ഭൂമി ദേവസ്വമെന്നും ബ്രഹ്മസ്വമെന്നും ദാനമെന്നും പണ്ടാരവക എന്നും തിരിച്ചിരുന്നു. വസ്തുക്കളില്ലാത്ത കർഷകർക്ക് അല്ലെങ്കിൽ കുടിയാന്മാർക്ക് പണ്ടാരവക ഭൂമിയിൽ നിന്നും വസ്തുക്കൾ ദാനം ചെയ്ത വിളംബരമാണ് പണ്ടാര പാട്ട വിളംബരം. 1865 പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത് ആയില്യം തിരുനാളാണ്. ഈ വിളംബരം തിരുവിതാംകൂറിന്റെ മേഘ്നാകാർട്ട എന്നും തിരുവിതാംകൂറിന്റെ കർഷകരുടെ മേഘ്നാകാർട്ട എന്നും അറിയപ്പെട്ടു.
1: മേഘ്നാകാർട്ട നടന്നത് 1215
0: 1215 ജോൺ സെക്കൻഡ് റണ്ണിമേടുന്ന സ്ഥലത്ത് മനുഷ്യന്റെ പല അവകാശങ്ങളും അംഗീകരിച്ചതായിട്ട് ഒരു ഉടമ്പടി ഒപ്പുവെച്ചു. ആ ഉടമ്പടിയാണ് മേഘ്നാകാർട്ട.
1: ആദ്യമായി ഹേബിയസ് കോർപ്പസ് എന്ന പദം വന്നതും ഇതിൽ നിന്നാണ്,
0: മേഘ്നാകാർട്ട എന്നാണ്. അതിനുശേഷം മനുഷ്യന്റെ എവിടെയെങ്കിലും ഒരു അവകാശം വരികയാണെങ്കിൽ ഈ മേഘ്നാകാർട്ട എന്ന പദം ചേർക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പണ്ടാരപ്പാട്ട വിളംബരം തിരുവിതാംകൂറിന്റെ മേഘ്നാകാർട്ട എന്നും തിരുവിതാംകൂറിന്റെ കർഷകരുടെ മേഘ്നാകാർട്ട എന്നും അറിയപ്പെട്ടു.
1: സാർ, കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം ഏതാണ്?
0: 1866 കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം അരങ്ങേറി. ആലപ്പുഴ ജില്ലയിലാണ് ഈ സമരം അരങ്ങേറിയത്. നേതാവ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. കർഷക സമരം എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെ മനസ്സിൽ ഓടിവരുന്ന വ്യക്തിയാണ് അയ്യങ്കാളി. എന്നാൽ കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക സമരമാണ് അയ്യങ്കാളി നയിച്ചത്. പല ടെക്സ്റ്റ് ബുക്കിലും പല ചോദ്യങ്ങളിലും കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം നയിച്ചത് ആര് എന്ന് ചോദിക്കുമ്പോൾ ഓപ്ഷനിൽ അയ്യങ്കാളി മാത്രമേ വരാറുള്ളൂ. അതിന്റെ ഫലമായിട്ട് നമ്മളെല്ലാവരും അയ്യങ്കാളി ഓർമ്മിച്ചു വയ്ക്കും. എന്നാൽ ശരിക്കും 1866 കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം നയിച്ചത് ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ്. പണ്ടുകാലത്ത് ഒറ്റമുണ്ട് എന്ന സംവിധാനമുണ്ടായിരുന്നു. പണ്ടുകാലത്ത് താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് മാറുമറയ്ക്കാൻ അവകാശമില്ലായിരുന്നു. പിൽക്കാലത്ത് അത് അനുവദിക്കുകയും അങ്ങനെ അവർ ധരിച്ചൊരു രീതിയാണ് ഈ ഒറ്റമുണ്ട് സംവിധാനം. അങ്ങനെ ഒറ്റമുണ്ടണിഞ്ഞ് ആലപ്പുഴയിൽ പല ഭാഗത്ത് പെൺകുട്ടികൾ അല്ലെങ്കിൽ യുവതികൾ നടന്നു. എന്നാൽ അവിടുത്തെ ജന്മികൾ ഇതിനെ പ്രതിഷേധിച്ചു. ഇതിനെതിരെ ആറാട്ടുപുഴ വേലായുധ പണിക്കർ നടപ്പിലാക്കിയ സമരമാണ് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം. ആറാട്ടുപുഴ വേലായുധ പണിക്കർ പറഞ്ഞു, നിങ്ങൾ ഇനി പാടത്തേക്ക് ഇറങ്ങണ്ട, കാരണം ജന്മിമാരുടെ ഇടപെടൽ അങ്ങനെ ആ രീതിയിലായിപ്പോയി. അതിന്റെ ഫലമായി നടന്ന ഒരു സമരമാണ് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം എന്ന് ഓർമ്മിക്കണം. ഇത്ര ഓർമ്മിച്ചെങ്കിൽ ഇങ്ങനെ ഓർമ്മിച്ചാൽ മതി, 1866 കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം നയിച്ചത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ, അരങ്ങേറിയത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലാണ്.
1: ചേർത്തല
0: ഒറ്റമുണ്ട് സംവിധാനവുമായി ബന്ധപ്പെട്ടെന്ന് ഓർമ്മിക്കണം. അടുത്ത് പഠിക്കേണ്ട സമരമാണ് അല്ലെങ്കിൽ ഒരു മുന്നേറ്റമാണ് ജന്മി കുടിയാൻ വിളംബരം. വർഷം 1867. ഇപ്പൊ നമ്മൾ പഠിച്ച വർഷങ്ങൾ ശ്രദ്ധിച്ച് അറിയാൻ പറ്റും, കറക്റ്റ് ഓർഡറായിട്ടാണ് പൊക്കൊണ്ടേ ഇരിക്കുന്നത്.
1: അതൊരു ക്രോണോളജിക്കൽ ഓർഡറിൽ പോകുന്നുണ്ട്,
0: പഠിക്കേണ്ട കുറച്ചൊരു അറിവ്
1: ഈസിയായിരിക്കും.
0: 1865 പണ്ടാരപ്പാട്ട വിളംബരം, 1866 കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം, 1867 ജന്മി കുടിയാൻ വിളംബരം. ആയില്യം തിരുനാൾ തന്നെയാണ് ജന്മി കുടിയാൻ വിളംബരം പുറപ്പെടുവിച്ചത്. ജന്മി എന്ന വാക്കിനർത്ഥം ജന്മന ഭൂസ്വത്ത് ഉള്ളവരാണ് ജന്മിമാർ.
1: ലാൻഡ്ലോർഡ് അല്ലേ?
0: അതെ അതെ. അപ്പൊ 1867 ജന്മി കുടിയാൻ വിളംബരം. ഈ ജന്മിമാരുടെ കീഴിൽ പണിയെടുക്കുന്ന കർഷകർക്ക് അല്ലെങ്കിൽ കുടിയാന്മാർക്ക് കൃത്യമായി ജോലി ചെയ്യേണ്ട സമയം, കൂലി, ആഹാരം ഇതൊക്കെ നിർണയിച്ച ഒരു വിളംബരമാണ് ജന്മി കുടിയാൻ വിളംബരം. കാരണം ഇവർക്ക് പ്രത്യേകിച്ച് ജോലി ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കണം, ശമ്പളമില്ല, ചില ആൾക്കാർ ആഹാരം കൊടുക്കാറില്ല. ഇതൊക്കെ ഒരു നിർണയിച്ചൊരു വിളംബരമാണ്.

0: ജന്മി കുടിയാൻ വിളംബരം. വർഷം 1867. പുറപ്പെടുവിച്ച ഭരണാധികാരിയാണ് ആയില്യം തിരുനാൾ. പി എസ് ഒരു ചോദ്യം, കർഷകരുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്തിയ വിളംബരം ഏതാണ്?
1: ജന്മി കുടിയാൻ
0: വിളംബരം, ആയില്യം തിരുനാൾ.
1: അടുത്ത സമരം ഏതാണ് സർ?
0: 1891 ജനുവരി 1 മലയാളി മെമ്മോറിയൽ. തിരുവിതാംകൂറിലെ ഉന്നത ജോലികളിൽ തദ്ദേശീയരെ പരിഗണിക്കുക എന്ന ലക്ഷ്യത്തോട് ജി പി പിള്ള, ഗോവിന്ദ പരമേശ്വരപിള്ള സമർപ്പിക്കപ്പെട്ട നിവേദനമാണ് മലയാളി മെമ്മോറിയൽ. വർഷം 1891 ജനുവരി 1. ഇപ്പൊ നേതാവ് ആര് എന്ന് ചോദിക്കുകയാണെങ്കിൽ ജി പി പിള്ള.
1: ബാരിസ്റ്റർ ജി പി പിള്ളയാണോ?
0: അതാണ് ബാരിസ്റ്റർ ജി പി പിള്ള, ഗോവിന്ദ പരമേശ്വര പിള്ള. മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത് സി വി രാമൻ പിള്ള.
1: മാർത്താണ്ഡവർമ്മ എന്ന നോവൽ എഴുതിയ സി വി രാമൻ പിള്ള.
0: വളരെ ശരിയാണ്. മലയാളത്തിലെ ആദ്യത്തെ ചെറുത്ത നോവലായ മാർത്താണ്ഡവർമ്മ രചിച്ചത് സി വി രാമൻ പിള്ളയാണ്. മലയാളത്തിലെ രണ്ടാമത്തെ നിശബ്ദ ചിത്രവും മാർത്താണ്ഡവർമ്മയാണ്. കോടതി വിധിയിലൂടെ നിരോധിക്കപ്പെട്ട ആദ്യ ചിത്രവും മാർത്താണ്ഡവർമ്മയാണ്. അത് രചിച്ച കേരള സ്കോട്ട് എന്നറിയപ്പെട്ട, വാഗ്ദേവതയുടെ പഠനം എന്നറിയപ്പെട്ട സി വി രാമൻ പിള്ളയാണ് മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത്. മലയാളി മെമ്മോറിയൽ വേണ്ടി 10028 പേർ ഒപ്പിട്ടു. 10028 ഒരുപാട് എക്സാമ്പിൾ ചോദിച്ചൊരു ചോദ്യമാണ്. മലയാളി മെമ്മോറിയൽ എത്ര പേർ ഒപ്പിട്ടു? 10028. മലയാളി മെമ്മോറിയൽ വേണ്ടി ആദ്യം ഒപ്പുവെച്ചത് കെ പി ശങ്കരമേനോൻ, രണ്ടാമത് ജി പി പിള്ള, മൂന്നാമത് ഡോക്ടർ പൽപ്പു, നാലാമത് സി വി രാമൻ പിള്ള. 10028 പേർ ഒപ്പിട്ടു എന്ന് പറഞ്ഞു. പി എസ് സി നിരന്തരം ചോദിക്കാറ്, ഇതിൽ മൂന്നാമത് ഒപ്പിട്ടതാരാണ്? ഡോക്ടർ പൽപ്പുവാണ്. മലയാളി മെമ്മോറിയലിന്റെ മുദ്രാവാക്യം, തിരുവിതാംകൂർ തിരുവിതാംകൂർകാർക്കെന്ന മുദ്രാവാക്യവും എന്ന ലഘുലേഖനവും തയ്യാറാക്കിയത് ജി പി പിള്ളയാണ്. ഇതൊരു നിവേദനമാണെന്ന് പറഞ്ഞു. ഈ നിവേദനം സമർപ്പിച്ചത് അവിടുത്തെ രാജാവായ ശ്രീമൂലം തിരുനാളിനാണ്. മലയാളി മെമ്മോറിയലിന് വേണ്ട നിർദ്ദേശം നൽകിയ വിദേശിയാണ്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് നോർട്ടൺ. ഈ നിവേദനം ശ്രീമൂലം തിരുനാൾ പരിഗണിക്കുകയും കൃത്യമായി ഒരു പരിഗണന മലയാളി മെമ്മോറിയൽ നൽകുകയും ചെയ്തു. ഈ ഒരു നിവേദനമാണ് മലയാളി മെമ്മോറിയൽ. ഒന്നുകൂടി പറയാം, 1891 ജനുവരി 1 മലയാളി മെമ്മോറിയൽ. നേതാവ് ജി പി പിള്ള, ഗോവിന്ദ പരമേശ്വര പിള്ള എന്നറിയപ്പെട്ട ബാരിസ്റ്റർ ജി പി പിള്ള. മുദ്രാവാക്യം തിരുവിതാംകൂർ തിരുവിതാംകൂർകാർക്ക്. ആ മുദ്രാവാക്യവും ലഘുലേഖനം തയ്യാറാക്കിയത് ജി പി പിള്ള. മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത് സി വി രാമൻ പിള്ള. ഒപ്പിട്ട അംഗങ്ങൾ 10028. ഒന്നാമത് കെ പി ശങ്കരമേനോൻ, രണ്ടാമത് ജി പി പിള്ള, മൂന്നാമത് ഡോക്ടർ പൽപ്പു. സമർപ്പിച്ചത് ശ്രീമൂലം തിരുനാളിനാണ്. അദ്ദേഹം ഈ നിവേദനം പരിഗണിക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട നിയമ ഉപദേശം നൽകിയത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ നോർട്ടനാണെന്ന് ഓർമ്മിക്കണം.
1: ഇതൊരു വിജയമായിരുന്നു അല്ലേ സർ?
0: ശരിയായി, ഇത് മലയാളി മെമ്മോറിയൽ ഒരു വിജയമാണ്.
1: അപ്പൊ മലയാളി മെമ്മോറിയൽ വിജയമാണല്ലോ അല്ലേ സർ?
0: ശരിക്കും വിജയമാണ്. അതുകൊണ്ട് തന്നെ വന്നു എതിർ മെമ്മോറിയൽ. മലയാളി മെമ്മോറിയലിന് എതിരെ നടന്ന ഒരു നിവേദനമാണ് എതിർ മെമ്മോറിയൽ. മലയാളി മെമ്മോറിയലിന്റെ ലക്ഷ്യം തിരുവിതാംകൂറിലെ ഉന്നത ജോലികളിൽ തദ്ദേശീയരെ പരിഗണിക്കണം, വിദേശികളെ പരിഗണിക്കാൻ പാടില്ല. എന്നാൽ എതിർ മെമ്മോറിയലിന്റെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ തിരുവിതാംകൂറിലെ ഉന്നത ജോലികൾ തദ്ദേശീയരെ പരിഗണിക്കാൻ പാടില്ല. മലയാളി മെമ്മോറിയലിന് എതിരെ സമർപ്പിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഇത് എതിർ മെമ്മോറിയൽ എന്നറിയപ്പെട്ടത്. ചെങ്കോട്ട് രാമയ്യനാണ് ഇതിന്റെ നേതാവ്. ചെങ്കോട്ട് രാമയ്യർ, രാമയ്യർ, ചെങ്കോട്ട്
1: രാമയ്യർ.
0: വർഷം 1891 ജൂൺ 1. 1891 ജൂൺ 1 ഈ നിവേദനം ശ്രീമൂലം തിരുനാള് ാണ് സമർപ്പിച്ചത്. അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു പരിധിവരെ തദ്ദേശീയർക്ക് പ്രാധാന്യം നൽകിയേ പറ്റൂ എന്നാണ് ഈ നിവേദനത്തിലൂടെ അദ്ദേഹം അറിയിച്ചത്.
1: ഇത് പൂർണ്ണമായ ഒരു വിജയമല്ല എന്ന് പറയാല്ലേ?
0: എതിർ മെമ്മോറിയൽ പരാജയം തന്നെയാണ്.
1: ഭാഗികമായ ഒരു വിജയമല്ല,
0: വിജയമല്ല. കാരണം അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നുണ്ട്, തദ്ദേശീയർക്ക് ഒരു പരിഗണന നൽകിയേ പറ്റത്തുള്ളൂ. തൽഫലമായിട്ട് ഈ നിവേദനം പരാജയപ്പെടുകയും ചെയ്തു. അപ്പൊ കേരളത്തിലെ ജനകീയ മുന്നേറ്റം നമ്മൾ ആദ്യം നോക്കിയ സമരം അഞ്ചുതെങ്ങ് കലാപം, അതിനുശേഷം ആറ്റിങ്ങ കലാപം, അതിനുശേഷം കുളച്ചൽ യുദ്ധം, അതിനുശേഷം പഴശ്ശി കലാപങ്ങൾ, അതിനുശേഷം നമ്മൾ ഇന്ന് നോക്കിയത് നായർ പട്ടാള ലഹള 1804, അതിനുശേഷം 1809 കുണ്ടറ വിളംബരം, അതിനുശേഷം 1812 കുറിച്ചർ കലാപം, അതിനുശേഷം 1858 അച്ചിപ്പുടവ സമരം, അതിനുശേഷം 1859 ചാന്നാർ ലഹള, അതിനുശേഷം 1860 മൂക്കുത്തി സമരം, അതിനുശേഷം 1865 പണ്ടാര പാട്ട വിളംബരം, അതിനുശേഷം 1866 കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം, അതിനുശേഷം 1867 ജന്മി കുടിയാൻ വിളംബരം, അതിനുശേഷം 1891 ജനുവരി 1 മലയാളി മെമ്മോറിയൽ, അതിനുശേഷം 1891 ജൂൺ 3 എതിർ മെമ്മോറിയൽ. ഇത്രയും സമരങ്ങളാണ് നോക്കിയത്. സമരങ്ങൾ വളരെ ബേസ് ഏരിയയാണ്. പി എസ് സി പഠിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥികളും ഈ സമരങ്ങൾ കാണുക, കേൾക്കുക, പഠിക്കുക, പി എസ് സി ജോലി നേടുക.
1: വളരെ ഒരു ഇൻഫോർമേറ്റീവ് ഒരു സെഷൻ ആയിരുന്നു സാർ. വളരെ നന്ദി. അടുത്ത എപ്പിസോഡിനായി ഓരോ ശ്രോതാക്കളും കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. എന്തായാലും വരും എപ്പിസോഡുകളിൽ നമുക്ക് കാണാം.
0: നന്ദി, നമസ്കാരം.
1: നന്ദി. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജനകീയ മുന്നേറ്റത്തെക്കുറിച്ച് അധ്യാപകനായ ബിബിൻ സംസാരിച്ചത്. ഒപ്പം ജെ ജയ്ദേവ്, നിർവഹണം സെവിൽ ജിഹാൻ, നിർവഹണ സഹായം തേജസ്. യുവവാണി.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. കായലും കയറും എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്, രചന പൂവച്ചൽ ഖാദർ, സംഗീതം കെ.വി. മഹാദേവൻ.

0: സമയം 8 മണി.
1: ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കവരത്തി.
2: സാഹിത്യവേദി.
3: സാഹിത്യവേദിയിലേക്ക് സ്വാഗതം. ഇന്ന് സാഹിത്യവേദിയിൽ കല്ലിയൂർ വിശ്വംഭരൻ എഴുതിയവതരിപ്പിക്കുന്ന കവിതകളും സജു ഡി കള്ളിക്കാട് എഴുതിയവതരിപ്പിക്കുന്ന കഥയുമാണ്. സാഹിത്യ

0: കല്ലിയൂർ വിശ്വംഭരൻ അവതരിപ്പിച്ച കവിതകളാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അവസാനമായി സജു ഡി കള്ളിക്കാട് അവതരിപ്പിക്കുന്ന കഥ നിലാവ് ഒഴിയുന്ന വഴികൾ.
1: ദേവനന്ദനെക്കുറിച്ച് അപ്രിയമായത് കേൾക്കുമ്പോഴൊക്കെയും എന്റെ മനസ്സിന് വല്ലാത്ത പിടച്ചിലായിരുന്നു. അവിശ്വസനീയമെന്നതുപോലെ അവ്യക്തവുമായിരുന്നു ആ വാർത്ത. ദേവനന്ദനെന്ന ഞങ്ങളുടെ സുഹൃത്ത് കൊല്ലപ്പെട്ടുവെന്നും അതല്ല അവൻ ആരെയോ കൊല്ലുകയാണ് ചെയ്തതെന്നുമുള്ള ആ വാർത്തയിൽ ഉടനീളം ചില സംശയങ്ങൾ കുരുങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. അവൻ ഒരാളെ കൊന്നുവെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഗ്രാമവാസികൾക്ക് അത് വിശ്വസിക്കാനാവില്ല. അവൻ ഞങ്ങൾക്ക് ആരായിരുന്നു? വ്യക്തമായി നിർവചിക്കാൻ ആവാത്ത വിധം ഞങ്ങളുടെ കടലോര ഗ്രാമത്തിന്റെ എന്തൊക്കെയോ ആയിരുന്നു അവൻ. വർഷങ്ങൾക്ക് മുൻപുള്ള ചില വൈകുന്നേരങ്ങൾ, ഞങ്ങൾ കൂട്ടുകാരൊക്കെ 8-ലോ 9-ലോ ഒക്കെ പഠിക്കുന്ന കാലം, കടൽ തീരത്തെ കരിമണലിൽ കിടക്കുന്ന ഞങ്ങൾക്കൊപ്പം അവനും ഉണ്ടാകുമായിരുന്നു. സൂര്യൻ ചുവന്നു തൊടുത്ത് കടലിൽ വീണ് കൈകാലുകളിട്ടടിച്ച് താഴേക്ക് പോകുന്നതിന് പലപ്പോഴും ഞങ്ങൾക്കൊപ്പം അവനും സാക്ഷിയായിരുന്നു. ആ സമയം ആകാശത്തിന് എന്തൊരു സൗന്ദര്യമാണ്! ആ സായാഹ്ന ഭംഗിയെക്കുറിച്ച് ആ നേരം അവൻ വാതോരാതെ സംസാരിക്കുമായിരുന്നു. പകൽ വഴിമാറുമ്പോൾ കടലിൽ തത്രപ്പെട്ട് ഓടി നടക്കുന്ന മത്സ്യങ്ങളെ കുരുക്കാൻ മത്സ്യത്തൊഴിലാളികൾ കടലിൽ വലയറിഞ്ഞ് ചെറുവള്ളങ്ങൾക്ക് മീതെ കാത്തിരിക്കുന്നുണ്ടാവും. രാത്രിയിൽ വല വലിക്കാനായി വള്ളങ്ങളിൽ വിളക്കുകൾ തെളിക്കുമ്പോൾ ഏതോ ദ്വീപിലെ കാഴ്ചയായ കരയിലുള്ളവർക്ക് തോന്നും. കുറെ കഴിയുമ്പോൾ മത്സ്യങ്ങളെ കയറ്റിവരുന്ന വള്ളങ്ങളെക്കൊണ്ട് തീരം നിറയും. മീൻ വാങ്ങുവാൻ വരുന്ന വണ്ടിക്കാരുടെയും മറ്റ് കച്ചവടക്കാരുടെയും തിരക്കുകളാൽ തീരം വീർപ്പുമുട്ടും. ഈ ബഹളങ്ങൾക്കിടയിൽ ഓടിയും ചാടിയും നടന്ന ഞങ്ങളുടെ ബാല്യകാലം. ഞങ്ങൾ ഓടിക്കളിച്ചു നടന്ന ആ തീരവും തീരത്തെ വീടുകളും പല പല കാലങ്ങളിലായി കടൽ ഒഴുക്കിക്കൊണ്ടുപോയി. കടൽക്ഷോഭത്താൽ വിറകൊള്ളുന്ന തീരത്ത് അലമുറയിട്ട് കരയുന്ന സ്ത്രീകളും കുട്ടികളും, കിടപ്പാടം നഷ്ടപ്പെട്ട വേദനയോടെ ക്യാമ്പുകളിൽ അഭയം തേടുന്നവർ, അതൊക്കെ അന്നത്തെ കാഴ്ചകളായിരുന്നു. ഞങ്ങളുടെ കോളേജ് പഠനകാലത്ത് നാട്ടിൽ രൂപീകരിച്ച കലാസാംസ്കാരിക സംഘടനയുടെ പ്രസിഡന്റായി ദേവനന്ദനും സെക്രട്ടറിയായി ഞാനും കുറേ കാലം പ്രവർത്തിച്ചതുകൊണ്ടുകൂടിയാവണം മറ്റാരുമായും ഇല്ലാത്തത്ര ഒരടുപ്പം ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു. ഡിഗ്രി പഠന കാലയളവിലാണ് ശാന്തമായി ഒഴുകിക്കൊണ്ടിരുന്ന ദേവനന്ദന്റെ കുടുംബ പശ്ചാത്തലം താളം തെറ്റി പിടിയാൻ തുടങ്ങിയത്. അസ്വസ്ഥതയുടെ കൊടും വേനൽ നിറഞ്ഞ് അവന്റെ മനസ്സ് പൊള്ളിക്കൊണ്ടിരുന്ന നാളുകൾ. അമ്മ ഒരു ക്യാൻസർ രോഗിയായി മാറിയെന്ന യാഥാർത്ഥ്യം അവൻ പതുക്കെ പതുക്കെ അംഗീകരിച്ചു തുടങ്ങിയ കാലം. അച്ഛൻ വില്ലേജ് ഓഫീസ് പഠിക്കൽ ആവശ്യക്കാർക്ക് അപേക്ഷ എഴുതി കൊടുത്ത് കിട്ടുന്ന തുച്ഛമായ വരുമാനമായിരുന്നു ആ കുടുംബത്തിന്റെ ആകെയുള്ള വരുമാനം. ഇസ്തിരിയിട്ട് നിവർത്തിയെടുത്ത വെളുത്ത ഖദർ വസ്ത്രങ്ങൾ മാത്രം ധരിച്ചു നടക്കുന്ന അവന്റെ അച്ഛൻ ഒരിക്കലും സങ്കടങ്ങളൊന്നും പുറമേ കാണിച്ചിരുന്നില്ല. 3 മക്കളുടെ പഠനം, ഇളയ മകളായ നന്ദനയ്ക്ക് മാറി മാറി വന്ന പലവിധ രോഗങ്ങൾ, ദേവനന്ദന്റെ അമ്മയുടെയും സഹോദരിയുടെയും ചികിത്സാ ചെലവ് നാൾക്കുനാൾ ഏറി വന്നുകൊണ്ടിരുന്നു. വീടും വസ്തുക്കളും ഒക്കെയും കടത്തിലായി. കുടുംബത്തിന് കഴിയുന്നത്ര വെളിച്ചം പകർന്ന് അച്ഛൻ ഉരുകിത്തീരുകയാണെന്ന് തോന്നിയപ്പോൾ BSc പഠനം അവസാനിപ്പിച്ച് ദേവനന്ദൻ ഒരു ഹാർഡ്വെയർ ഷോപ്പിൽ സെയിൽസ്മാനായി ജോലി കയറി. അപ്പോഴും കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു ഭാഗം അവൻ പഠനത്തിനായി ചെലവഴിച്ചു. ഒരു നാൾ തിരുവനന്തപുരത്ത് ഒരു അന്വേഷണാത്മക വാർത്താവാരികയിൽ ജോലി ശരിയായി എന്ന് പറഞ്ഞ് അവൻ വീട് വിട്ടു പോയതാണ്. പടിപടിയായി അവന്റെ ജീവിത സാഹചര്യം മെച്ചപ്പെട്ടു വരുന്നതാണ് പിന്നീട് കണ്ടത്. അവന്റെ 2 സഹോദരിമാരുടെയും വിവാഹത്തിന് ശേഷമാണ് ദേവനന്ദൻ വിവാഹിതനായത്. അതോടെ ഗ്രാമവാസികൾ അവനെ കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. അവന്റെ ഭാര്യ വന്ദന അഭ്യസ്തവിദ്യയും സുന്ദരിയും സോഫ്റ്റ്വെയർ എഞ്ചിനീയറുമാണ്. രണ്ടുപേരും തിരുവനന്തപുരത്തെ പ്രശസ്തമായ ഒരു IT കമ്പനിയിൽ ജോലി ചെയ്യുന്നു. അവർക്ക് 6 വയസ്സ് കഴിഞ്ഞ ഒരു മകളുമുണ്ട്. എന്താണ് സംഭവിച്ചത്? ചാനലുകൾ വിശദമായ വാർത്ത പുറത്തുവിട്ടുവന്ന വിവരം ഞങ്ങളുടെ സുഹൃത്ത് സേതുവാണ് പറഞ്ഞത്. തമ്പാനൂരിലെ റോഡരികിൽ ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്ന ഒരാളെ ദേവനന്ദൻ അടിച്ചു കൊന്നുവെന്നാണ് ചാനൽ വാർത്ത. ആ വാർത്ത

വിശ്വസിക്കാനാവാതെ അവൻ്റെ ആത്മമിത്രങ്ങളായ ഞങ്ങൾ പകച്ചു നിന്നു. ഞങ്ങൾ അറിയുന്ന ഞങ്ങളുടെ ദേവനന്ദന് ഒരാളെ കൊല്ലാനാകുമോ? അതും തെരുവിൽ ഭിക്ഷയെടുത്തുകൊണ്ടിരുന്ന ഒരു യാചകനെ കൊല്ലുകയോ? ആ യാചകൻ എന്തു കുറ്റമാവും ചെയ്തിട്ടുണ്ടാവുക? തിരുവനന്തപുരം നഗരത്തിൽ സ്വന്തമായി കുറച്ച് ഭൂമിയും മനോഹരമായ വീടും അവൻ സ്വപ്നം കണ്ടു തുടങ്ങിയിരുന്നു. വീടല്ലെങ്കിൽ സ്വന്തമായി ഒരു ഫ്ളാറ്റെന്ന മോഹവും അവനിൽ ഉണ്ടായിരുന്നു. നീണ്ടുപോകുന്ന അവന്റെ സ്വപ്നങ്ങൾ. അത്തരം സ്വപ്നങ്ങളുമായി നടക്കുന്ന ദേവനന്ദൻ ഒരു തെരുവുതണ്ടിയെ കൊന്നുവെന്ന്? ഇല്ല, ഈ വാർത്ത അവനെ അറിയുന്നവർ ആരും വിശ്വസിക്കില്ല. അവസാനമായി ഞാൻ ദേവനന്ദനെ കണ്ടതും അവനോട് ഒരു രാത്രി ചെലവഴിച്ചതും 3 വർഷങ്ങൾക്ക് മുൻപാണ്. ഞാനൊരു PSC ടെസ്റ്റ് എഴുതാൻ തിരുവനന്തപുരത്ത് പോയപ്പോൾ അവന്റെ വീട്ടിലാണ് ഞാൻ താമസിച്ചത്. അന്ന് ഏറെ നേരം അവൻ എനിക്കൊപ്പം ചെലവഴിച്ചു. കുറേ സമയം സംസാരിക്കുകയും ചെയ്തു. സാമൂഹ്യ പ്രവർത്തനം എന്ന പേരിൽ ഞങ്ങൾ നഷ്ടപ്പെടുത്തിയ കാലത്തെക്കുറിച്ചായിരുന്നു അവന്റെ പരാതി. ആ പ്രായത്തിൽ കഠിനമായി അധ്വാനിച്ചിരുന്നുവെങ്കിൽ എത്രയോ പണം സമ്പാദിക്കാമായിരുന്നു. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ ഉറക്കം, ബാക്കി സമയം നാം എന്തിനുവേണ്ടിയാണ് ചെലവഴിക്കുന്നത്? അവന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ എനിക്ക് കഴിഞ്ഞില്ല. 8 മണിക്കൂർ ഓഫീസിലും 8 മണിക്കൂർ വീട്ടിലും ഇരുന്ന് ഞാൻ ജോലി ചെയ്യുന്നു. വെറുതെ കളയാവുന്ന സമയം കൂടി ജോലി ചെയ്യുമ്പോഴാണ് നാം നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് കൂടുതൽ അടുക്കുക. ടാർഗറ്റ് എത്തിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് മുന്നിലുള്ളത്. ലക്ഷ്യത്തിലാണ് മനസ്സെങ്കിൽ നാം മറ്റൊന്നും അറിയില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാൻ കൂടി വന്ദനയ്ക്ക് സമയം കിട്ടിയിട്ടില്ല. ജീവിതത്തിന്റെ ടാർഗറ്റ് തികയ്ക്കാനുള്ള ഓട്ടത്തിൽ അവൾ എനിക്ക് പൂർണ്ണ പിന്തുണ നൽകുകയാണ്. അത് പറയുമ്പോൾ വല്ലാത്തൊരു ഗൗരവം അവനുണ്ടായിരുന്നു. അമ്മയും മുലപ്പാലും പ്രകൃതിയും ഒരു കാലത്ത് അവന് വിലപ്പെട്ടതായിരുന്നു. കരുതലും കരുണയും ഏറെയുള്ള വ്യക്തിയായിരുന്നു അവൻ. സൗന്ദര്യം നശിക്കുമെന്ന അജ്ഞതയാൽ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാതിരുന്ന ഒരമ്മയുടെ മുലപൊട്ടി വികൃതമാകുന്നതും ആ വൈകൃതം മുഖവും ശരീരവും ഏറ്റുവാങ്ങുന്നതും വിഷയമാക്കി ദേവനന്ദൻ എഴുതിയ കവിതയുടെ വരികളിൽ ചിലത് ഞാൻ ആ സമയം ഓർത്തുപോയി. പഠനകാലയളവിൽ സമാന വിഷയങ്ങൾ മുൻനിർത്തി അവൻ കുറച്ചൊക്കെ എഴുതുകയും ആനുകാലികങ്ങളിൽ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ സ്വന്തം നിലപാടുകളിൽ നിന്നും അണുവിട വ്യതിചലിക്കാത്ത കർക്കശക്കനായിരുന്നു ദേവനന്ദൻ. സാമൂഹ്യ പ്രവർത്തനത്തിൽ നിന്നും ആർജിച്ച മനക്കരുത്താണ് ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ അവനെ പ്രാപ്തനാക്കിയതെന്നും ആത്മഹത്യ മുനമ്പിൽ നിന്നും അവനെ പലതവണ തിരികെ നടത്തിയത് പൊതുപ്രവർത്തനത്തിലൂടെ നേടിയ സൗഹൃദമാണെന്നും എത്രയോ തവണ അവൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ഇവനത് എന്തു പറ്റിയെന്ന് ഞാൻ സ്വയം ചോദിച്ചുപോയി. ആ സമയം ഞാനും അവനും അല്പനേരം മൗനത്തിന്റെ കൂടാരം കയറുകയും ചെയ്തു. നീണ്ട മൗനത്തിന് ശേഷം അവനായിരുന്നു സംസാരിച്ചു തുടങ്ങിയത്. സത്യത്തിൽ ഞാനൊന്ന് ചിരിച്ചിട്ടും കരഞ്ഞിട്ടും നാളുകൾ എത്രയായെന്നോ? ഞാൻ സ്വയം ചുരുങ്ങുകയാണെന്ന് എനിക്കറിയാം. ഞാൻ ഇങ്ങനെയാവുന്നത് നല്ലൊരു നാളേക്ക് വേണ്ടിയാണെന്ന് ഞാൻ എന്റെ മനസ്സിനോട് കൂടെ കൂടെ പറയാറുണ്ട്. ഞാൻ അത്ഭുതത്തോടെ അവനെ നോക്കി. ശേഷം ചോദിച്ചു, ഒരു കുഞ്ഞിനെ കൂടി നിങ്ങൾക്ക് വേണ്ടേ? ഈ തിരക്കിനിടയിൽ നിങ്ങൾ അത് മറക്കരുത്. നിങ്ങളുടെ ഈ യാന്ത്രിക ജീവിതത്തിൽ മോൾക്കൊരു കൂട്ടാവശ്യമാണ്. അത് കേട്ടതും ഒരു ശത്രുവിനെ എന്ന പോലെയാണ് അവൻ എന്നെ നോക്കിയത്. പിന്നെ പറഞ്ഞു, ഞങ്ങൾക്കൊരു മകളുണ്ടല്ലോ, അവൾ മിടുക്കിയ, ക്ലാസ്സിൽ ഫസ്റ്റാ. അത്രയും പറഞ്ഞവൻ നിർത്തി. അളന്നുകുറിച്ചുള്ള സംസാരം. ഞങ്ങളുടെ നാട്ടിൽ വന്നാൽ ദേവനന്ദൻ ആരോടും സംസാരിക്കുകയോ ഒന്ന് ചിരിച്ചു കാണിക്കുക പോലും ഇല്ലെന്ന് പലരും എന്നോട് പറഞ്ഞിരുന്നു. നാട്ടിൽ വരുമ്പോൾ ഒക്കെയും അവൻ എന്നെ തേടി വരാറുണ്ടായിരുന്നു. പക്ഷേ അന്നൊന്നും ദേവനന്ദൻ ചിരിച്ചു കണ്ട ഒരു നിമിഷവും എന്റെ ഓർമ്മയിലില്ല. ആ മനസ്സിന്റെ നിഗൂഢത പല നേരങ്ങളിലും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. പഠനമുറിയിൽ നിന്നും അടുക്കളയിലേക്ക് പോകുന്ന ദേവനന്ദന്റെ മകളെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. എന്നെ ഒന്ന് നോക്കുപോലും ചെയ്യാതെയാണ് ആ കുട്ടി അകത്തേക്ക് പോയത്. ലക്ഷ്യം വെച്ച സ്ഥലത്തേക്ക് കീ കൊടുത്തുവിട്ട ഒരു പാവയെപ്പോലെ എന്നെ നോക്കി ആ മകളെന്തേ ഒന്ന് ചിരിക്കാത്തതെന്ന് ഞാൻ സ്വയം ചോദിച്ചു. ഞാൻ ഒന്നല്ല, പലതവണ അവളെ നോക്കി ചിരിച്ചിട്ടും അത് കണ്ടതായി ഭാവിക്കാതെ പോയ കുട്ടി എന്നിലൊരു ചോദ്യമായി മാറിയിരുന്നു. പുതിയ വിവരങ്ങളുമായി എത്തിയ സുഹൃത്തുക്കൾക്ക് മുന്നിൽ എന്റെ ഓർമ്മകൾ മുറിഞ്ഞു. അറിഞ്ഞതൊക്കെയും സത്യമാണ്. ദേവനന്ദനെ പോലീസ് അറസ്റ്റ് ചെയ്തു. TVയിൽ മിന്നിമറയുന്ന കാഴ്ചകളിൽ ഞങ്ങൾ ഗ്രാമവാസികൾ കണ്ണും കാതും കൂർപ്പിച്ചിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ തിരുവനന്തപുരം ലേഖകൻ സന്തോഷ് കൊട്ടിയം ലൈനിലുണ്ട്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് സന്തോഷിനോട് ചോദിക്കാം. ഹലോ സന്തോഷ്, ഞാൻ ചോദിക്കുന്ന കേൾക്കാമോ? കൊലപാതകം ചെയ്തത് ദേവനന്ദനാണെന്ന പോലീസിന്റെ കണ്ടെത്തൽ സത്യം തന്നെയല്ലേ? ഈ സംഭവത്തെക്കുറിച്ച് പോലീസ് നൽകുന്ന വിശദീകരണം എന്താണ്? മറുഭാഗത്തു നിന്നും വരുന്ന മറുപടിയിലായി ഞങ്ങളുടെ ശ്രദ്ധ. പോലീസിന് അയാൾ നൽകിയ മൊഴി അനുസരിച്ച് ജീവിതത്തിൽ യാതൊരുവിധ സുരക്ഷിതത്വം ഇല്ലാത്ത ഒരു തെരുവുതണ്ടി ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടായ അസഹിഷ്ണുതയാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് ആദ്യ വിവരം. അത് സത്യമാണെന്ന നിഗമനത്തിലാണ് പോലീസ്. വിചിത്രമായ ഈ ഉത്തരം ദേവനന്ദൻ ഒരു മാനസിക രോഗിയാണോ എന്ന സംശയം പൊതുവെ ഉണ്ടാക്കിയിട്ടുണ്ട്. കേരളത്തിലെ പ്രശസ്തരായ മനഃശാസ്ത്രജ്ഞന്മാർ ഈ സംഭവത്തോട് പ്രതികരിച്ചിട്ടുണ്ട്. ഇത്തരം കൊലപാതകങ്ങൾ വരുംകാലങ്ങളിൽ കേരളത്തിൽ കൂടുതലായി ഉണ്ടാകുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു. നമ്മുടെ IT കമ്പനിയിൽ വിശ്രമമില്ലാതെ പണി ചെയ്ത് മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നവർ ഏറെയാണ്. കുടുംബത്തോടൊപ്പം വേണ്ടത്ര സമയം ചെലവഴിക്കാൻ കിട്ടാത്തതിനാൽ ഇവരിൽ പലരുടെയും കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. പണവും ഭൂസ്വത്തും മണിമാളികയും ഒക്കെ ഉണ്ടായിട്ടും ഒന്ന് ചിരിക്കാൻ കഴിയാത്തവർക്ക് ഒരു തെരുവുതണ്ടിയുടെ ചിരി അസ്വസ്ഥതയുണ്ടാക്കുമെന്നത് സ്വാഭാവികം മാത്രമാണെന്നാണ് മനഃശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം. ഏതായാലും ഈ സംഭവം കേരളത്തെ ഇരുത്തി ചിന്തിപ്പിക്കുമെന്ന് വിചാരിക്കാം. TVയിലെ കാഴ്ച മിന്നിമറയുന്നു. ഇത് ചുമ്മാ കള്ളക്കേസ, ഒരു എറുമ്പിനെ പോലും കൊല്ലാത്ത ചെക്കൻ, ആരെയോ കൊന്നെന്ന് അത് പറഞ്ഞിട്ട് തുടർച്ചയെന്നോണം മറ്റെന്തോ പുലമ്പുന്ന വൃദ്ധയെ ഞങ്ങൾ നോക്കി നിന്നു. അപ്പോഴേക്കും ഞങ്ങളുടെ സുഹൃത്തും ഒരു IT കമ്പനിയിലെ ജോലിക്കാരനുമായ വിനോദനെ ഫോണിൽ വിളിച്ചു. അവൻ

0: ശേഷനെ വെച്ച് ദേവദത്തനെ കാണുകയും സംസാരിക്കുകയും ചെയ്തു. ചെയ്ത തെറ്റാണെന്ന് ദേവദത്തൻ ഇനിയും അംഗീകരിച്ചിട്ടില്ലെന്നാണ് അവൻ പറഞ്ഞത്. ദേവദത്തൻ അവനോട് പറഞ്ഞത് അവൻ ഓർത്തു പറഞ്ഞു. ആ തെരുവുതണ്ടി പലതവണ എന്നെ നോക്കി ചിരിച്ചു. ഒന്നുമില്ലാതെ അലഞ്ഞു കിടക്കുന്ന തെണ്ടികൾ എന്നിട്ടും ചിരിക്കുന്നു, നമ്മളെ പരിഹസിക്കുന്നു. കൊന്നു, ആ തെണ്ടിയെ ഞാൻ അടിച്ചു കൊന്നു. അത് പറയുമ്പോൾ അവന്റെ കണ്ണുകളിൽ അടങ്ങാത്ത ജ്വാലയുണ്ടായിരുന്നു. ഇത് സത്യമോ മിഥ്യയോ വിശ്വസിക്കാനാവുന്നില്ല. അവിശ്വസനീയമായ പല വാർത്തകളും ദിവസേന വന്നുകൊണ്ടിരിക്കെ ഈ വാർത്തയും വിശ്വസിച്ചേ പറ്റൂ. എന്തൊക്കെ ചെയ്തിട്ടും ലക്ഷ്യത്തിലെത്താൻ കഴിയാതെ കിതയ്ക്കുന്നവന്, ഒന്ന് ചിരിക്കാൻ കഴിയാത്തവന് മറ്റൊരുവിന്റെ ചിരി അസഹനീയമായേക്കാം. എന്റെ മുൻപിൽ നിന്നും ആരൊക്കെയോ ചിരിക്കുന്നു. കിടക്കാൻ ഒരു തുണ്ട് ഭൂമി പോലും സ്വന്തമായില്ലാത്തവർ, ഒരു നേരം പോലും വയറു നിറയെ ആഹാരം കഴിച്ചിട്ടില്ലാത്തവർ, അവർക്കെങ്ങനെ ചിരിക്കാൻ കഴിയുന്നു? പണവും പദവിയും ഒക്കെ ഉണ്ടായിട്ടും എനിക്ക് ചിരിക്കാൻ കഴിയുന്നുണ്ടോ? ഞാൻ സ്വയം ചോദിച്ചു. ചുമ്മാ ചിരിക്കാൻ ശ്രമിച്ചു. എന്റെ മുഖത്തെ മാംസപേശികൾ വലിഞ്ഞു മുറുകുന്നത് കണ്ടിട്ടാവണം കൂടെയുള്ളവർ ഉറക്കി ചിരിച്ചു, ഒപ്പം ഞാനും. അപ്പോൾ എന്റെ മനസ്സിന്റെ വെണ്മ അവിടെ ആകെ പടർന്നതുപോലെ. ഞങ്ങൾ കടൽക്കരയിലേക്ക് നടന്നു. അപ്പോൾ സൂര്യൻ ചുവന്നതുടുത്ത് കടലിലേക്ക് ഇറങ്ങുവാൻ തയ്യാറെടുക്കുകയായിരുന്നു.
1: നിലാവ് ഒഴിയുന്ന വഴികൾ സജു ഡി കള്ളിക്കാട് അവതരിപ്പിച്ച കഥയാണ് കേട്ടത്.
2: ഇന്നത്തെ സാഹിത്യവേദി സമാപിക്കുന്നു.

ആകാശവാണി അറിയിപ്പ് ശ്രദ്ധിക്കൂ. പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യയ്ക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം: aar@tvmpm@gmail.com.

മറ്റൊരറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ബയോഡൈവേഴ്സിറ്റി സെൽ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് മുഹമ്മദ് അൻവർ മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ തിങ്കളാഴ്ച രാവിലെ 11:05 മുതൽ 12 മണി വരെ വിളിക്കുക. വിളിക്കേണ്ട നമ്പറുകൾ 9495 9 6 4 3 2 1 9 4 9 6 5 5 6 3 2 1. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 9 4 9 6 5 9 6 3 2 1. വിഷയം പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലും. അറിയിപ്പ് സമാപിക്കുന്നു.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന. ഇന്ന് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന എന്താണെന്ന് ശ്രദ്ധിക്കാം. നികുതി വെട്ടിപ്പുകാരിൽ നിന്നും കള്ളപ്പണക്കാരിൽ നിന്നും പിഴയും ക്രിമിനൽ നടപടികളും ഒഴിവാക്കി നികുതി സർക്കാരിന് നൽകാൻ അവസരം ഒരുക്കുന്നതായിരുന്നു പദ്ധതി. ഇങ്ങനെ ലഭിക്കുന്ന തുക പാവപ്പെട്ടവരുടെ ക്ഷേമത്തിന് ഉപയോഗപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തത്. 2016 കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി

0: പദ്ധതിയാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന. 2016 ഡിസംബർ മുതൽ 2017 മാർച്ച് വരെ ഈ പദ്ധതിക്ക് സാധുതയുണ്ടായിരുന്നു. പിന്നീട് പാവപ്പെട്ടവരുടെ വരുമാനം ഇല്ലാതാകുന്നത് തടയാനും അവർക്ക് പ്രോവിഡന്റ് ഫണ്ട് നിക്ഷേപം തുടങ്ങാനും താഴെ തട്ടിലുള്ളവർക്ക് പട്ടിണിയില്ലാതെ ജീവിക്കാനും ആവശ്യമായ ഭക്ഷണം നൽകാനും ഒക്കെയായി പിന്നീട് ഈ പദ്ധതിയെ വിപുലീകരിക്കുകയുണ്ടായി. ഏകദേശം 19.4 കോടി കുടുംബങ്ങൾ ഈ പദ്ധതിക്ക് കീഴിൽ വരുന്നുണ്ട്. നികുതി വെട്ടിപ്പുകാരിൽ നിന്ന് കള്ളപ്പണം തിരികെ കൊണ്ടുവരാനാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന ആദ്യം ആരംഭിച്ചതെങ്കിലും COVID-19 എന്ന മഹാമാരിയുടെ സമയത്ത് ഗവൺമെന്റ് ഈ പദ്ധതിയിലൂടെയും മറ്റു വിവിധ പദ്ധതികളിലൂടെയും പാവപ്പെട്ടവരെ സഹായിക്കുന്നതിലുൾപ്പെടെയുള്ള പല ദുരിതാശ്വാസ പാക്കേജുകളും പ്രഖ്യാപിക്കുകയുണ്ടായി. തുടക്കത്തിൽ വിപുലീകരണത്തിന്റെ ഭാഗമായി 1000 രൂപയുടെ ദുരിതാശ്വാസ പാക്കേജ് കൊണ്ടുവരികയും 3 മാസത്തേക്കാണ് പദ്ധതി ആദ്യം ആസൂത്രണം ചെയ്തിരുന്നെങ്കിലും 2020 നവംബർ വരെ ഈ പദ്ധതി വീണ്ടും നീട്ടുകയുണ്ടായി. കോവിഡ് മൂലമുണ്ടായ സാമ്പത്തിക തകർച്ചകളെ നേരിടാൻ ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ സുരക്ഷാ പദ്ധതി കൂടിയാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന. ഈ പദ്ധതി വഴി ഒരു വ്യക്തിക്ക് 5 കിലോ അരി അല്ലെങ്കിൽ ഗോതമ്പ്, ഒരു കുടുംബത്തിന് 1 കിലോഗ്രാം പരിപ്പ് എന്നിവ ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കൾ എല്ലാ മാസവും സൗജന്യമായി നൽകിയിരുന്നു. അന്ത്യോദയ അന്നയോജന വഴി മുൻഗണന കുടുംബ റേഷൻ കാർഡ് ഉടമകൾ ഉൾപ്പെടെയുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും ഈ പദ്ധതി പ്രകാരം ഭക്ഷ്യധാന്യത്തിന് അർഹതയുണ്ടായിരുന്നു. 80 കോടി വ്യക്തികൾ, അതായത് ഇന്ത്യയിലെ ജനസംഖ്യയുടെ 66% ഈ പദ്ധതിയുടെ കീഴിൽ വരുന്നതാണ്. ഓരോരുത്തർക്കും അവരുടെ നിലവിലെ അർഹതയുടെ ഇരട്ടി ലഭിക്കുകയുണ്ടായി. ഈ അധിക ഭാഗം സൗജന്യമായി തന്നെ നൽകി വന്നു. പ്രോട്ടീൻ ലഭ്യത ഉറപ്പാക്കാൻ കുടുംബങ്ങൾക്ക് 1 കിലോ പയറുവർഗ്ഗങ്ങൾ വീതം നൽകി. COVID-19 പ്രതിരോധിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്കുള്ള ഇൻഷുറൻസ് പദ്ധതിയും ഈ പാക്കേജിന് കീഴിൽ കൊണ്ടുവന്നു. നഗരത്തിലെയും ഗ്രാമങ്ങളിലെയും പാവപ്പെട്ടവർക്ക് ഭക്ഷ്യസാധനങ്ങളും മറ്റും റേഷൻ കടകളിലൂടെ നൽകുന്ന പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്നയോജന പദ്ധതി, ജൻധൻ അക്കൌണ്ടുള്ള പാവപ്പെട്ട വനിതകൾക്ക് 500 രൂപ വീതം നൽകുന്ന പദ്ധതി, ഡോക്ടർമാർ അടക്കമുള്ള ആരോഗ്യ പ്രവർത്തകർ, ശുചീകരണ തൊഴിലാളികൾ എന്നിവർക്ക് മെഡിക്കൽ ഇൻഷുറൻസ് തുടങ്ങിയവ ലഭ്യമാക്കൽ തുടങ്ങി ഈ പദ്ധതിയുടെ പ്രത്യേകതയാണ്. ആരോഗ്യ ഇൻഷുറൻസിൽ ആരോഗ്യ പ്രവർത്തനത്തിനിടെ മരണമടഞ്ഞ പ്രവർത്തകർക്ക് 50 ലക്ഷം രൂപ വീതമാണ് ഇൻഷുറൻസ് തുക ഏർപ്പെടുത്തിയത്. 22 ലക്ഷം ആരോഗ്യ പ്രവർത്തകരെ ഇൻഷുറൻസ് പദ്ധതിയുടെ പരിധിയിൽ ഉൾപ്പെടുത്തി. കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കർമാർ, സ്വകാര്യ ആശുപത്രി ജീവനക്കാർ, സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ളവർ, പ്രാദേശിക നഗര സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, കരാർ, പ്രതിദിന വേതനം കൈപ്പറ്റുന്നവർ, അഡ്ഹോക്ക്, ഔട്ട്സോഴ്സ് ജീവനക്കാർ എന്നിവരുൾപ്പെടെയുള്ള പൊതുജനാരോഗ്യദാതാക്കൾ, സംസ്ഥാനങ്ങൾ അഥവാ കേന്ദ്ര ആശുപത്രികളിൽ പ്രവർത്തിക്കുന്നവർ, കേന്ദ്ര സംസ്ഥാന യൂണിയൻ ടെറിട്ടറികൾ എയിംസ് എന്നിവയുടെ സ്വയംഭരണ ആശുപത്രികൾ, കേന്ദ്ര മന്ത്രാലയങ്ങളുടെ INA കൾ, ആശുപത്രികൾ എന്നിവ ഈ സ്കീമിൽ ഉൾപ്പെടുന്നു. ഈ ആരോഗ്യ പ്രവർത്തകരെ കൂടാതെ സഫായി കർമ്മചാരികൾ, വാർഡ് ബോയ്സ്, നഴ്സുമാർ, ആശാപ്രവർത്തകർ, ടെക്നീഷ്യന്മാർ, ഡോക്ടർമാർ, സ്പെഷ്യലിസ്റ്റുകൾ, മറ്റ് ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയ ജീവനക്കാർക്കും ഈ ഇൻഷുറൻസിന്റെ പരിരക്ഷ ലഭിക്കുകയുണ്ടായി. 100-ൽ താഴെ ജീവനക്കാർ പ്രവർത്തിക്കുന്ന ചെറുകിട സ്ഥാപനങ്ങളെ പിന്തുണയ്ക്കുന്നതിനും കുറഞ്ഞ വേതനം കൈപ്പറ്റുന്ന ജീവനക്കാരുടെ തൊഴിൽ തടസ്സം ഇല്ലാതാക്കുന്നതിനും ഒക്കെ പദ്ധതി വിപുലീകരണം വഴി സാധിച്ചു.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
2: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് തുടക്കമായി. സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി ഇന്ന് UAE യിലെത്തി. പ്രധാനമന്ത്രി UAE പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തുകയും ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതവും തടസ്സമില്ലാത്തതുമായ യാത്രയ്ക്ക് ഇന്ത്യയുടെ പിന്തുണ അറിയിക്കുകയും ചെയ്തു. UAE യിൽ അടുത്തിടെയുണ്ടായ ആക്രമണങ്ങളെ പ്രധാനമന്ത്രി ശക്തമായി അപലപിച്ചു. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. BD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട UDF നേതൃയോഗം നാളെ വീണ്ടും ചേരും. രാജ്യത്തെ മൊത്തം കയറ്റുമതി ഏപ്രിൽ മാസത്തിൽ 80.8%

0: $1 ബില്യൺ കേന്ദ്ര വാണിജ്യ മന്ത്രാലയം. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 13.6% വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. മികച്ച കയറ്റുമതിയും ഉൽപാദന മേഖലയുടെ സ്ഥിരതയാർന്ന പ്രകടനവുമാണ് നേട്ടത്തിന് കാരണമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. വ്യാജ പരസ്യങ്ങൾ നൽകിയതിന് രാജസ്ഥാനിലെ 2 കോച്ചിംഗ് സ്ഥാപനങ്ങൾക്കെതിരെ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി പിഴ ചുമത്തി. മോഷൻ എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിന് 10 ലക്ഷം രൂപയും സിക്കാറിലെ കരിയർ ലൈൻ കോച്ചിംഗിന് 5 ലക്ഷം രൂപയും പിഴ ചുമത്തിയതായി കേന്ദ്ര ഉപഭോക്തൃകാര്യ മന്ത്രാലയം അറിയിച്ചു. നീറ്റ് UG പുനഃപരീക്ഷ June 21 നടക്കും. May 3 നടന്ന പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയ സാഹചര്യത്തിലാണ് പുനഃപരീക്ഷ നടത്തുന്നത്. വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ അടുത്ത മാസം 14 മുതൽ നൽകുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിലവിലെ OMR പരീക്ഷാ രീതിക്ക് പകരം അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലായിരിക്കും നീറ്റ് UG പരീക്ഷ നടത്തുക. കേരളത്തിൽ SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07% വിജയം. 30,514 കുട്ടികൾക്ക് മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഷർമിള മേരി ജോസഫാണ് ഫലപ്രഖ്യാപനം നടത്തിയത്. 4,10,456 കുട്ടികൾ ഉപരിപഠനത്തിന് യോഗ്യത നേടി. വിജയശതമാനത്തിൽ മുൻ വർഷത്തേക്കാൾ നേരിയ കുറവ് ഉണ്ടായിട്ടുണ്ട്. വിജയശതമാനത്തിൽ മുന്നിൽ പത്തനംതിട്ട ജില്ലയും പിന്നിൽ തിരുവനന്തപുരം ജില്ലയുമാണ്. സേ പരീക്ഷ ജൂൺ അവസാനത്തോടെ പരീക്ഷാഫലം പ്രഖ്യാപിക്കും. SSLC പരീക്ഷയിൽ ഉപരിപഠനത്തിന് അർഹത നേടിയ എല്ലാ കുട്ടികൾക്കും നിയുക്ത മുഖ്യമന്ത്രി BD സതീശൻ അഭിനന്ദനങ്ങൾ അറിയിച്ചു. ഉപരിപഠനത്തിന് അർഹത നേടാൻ സാധിക്കാത്ത കുട്ടികൾ വിഷമിക്കരുതെന്നും ജീവിത വിജയം എന്നത് പരീക്ഷയിലെ മാത്രം വിജയമാണെന്ന് കരുതരുതെന്നും അദ്ദേഹം പറഞ്ഞു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ എല്ലാ കുട്ടികൾക്കും മുൻ വിദ്യാഭ്യാസ മന്ത്രി V.ശിവൻകുട്ടിയും അഭിനന്ദനം നേർന്നു. 2026 കോമൺവെൽത്ത് ഗെയിംസിനായുള്ള ഇന്ത്യയുടെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാധവിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. യോഗത്തിൽ കായിക താരങ്ങളുടെ മുന്നൊരുക്കങ്ങൾ അദ്ദേഹം വിലയിരുത്തി. താരങ്ങളുടെ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ആവശ്യമായ എല്ലാ പിന്തുണയും നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. കേരളത്തിൽ കാലവർഷം ഈ മാസം 26 എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകി. കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയിന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സ് മത്സരം പുരോഗമിക്കുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ചെന്നൈ 12 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 91 റൺസ് എടുത്തിട്ടുണ്ട്. ടോസ് നേടിയ ലക്നൌ ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന്റെ മൊബൈൽ പാസ്പോർട്ട് സേവാ വാൻ ഈ മാസം 19 മുതൽ 21 വരെ പത്തനംതിട്ട സീതത്തോട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വിന്യസിക്കും. അപേക്ഷകർക്ക് www.passportindia.gov.in എന്ന വെബ്സൈറ്റ് വഴി മൊബൈൽ പാസ്പോർട്ട് സേവാ വാനിലേക്കുള്ള അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യാം. കുടുംബങ്ങളെ ബാധിക്കുന്ന സാമൂഹികവും ജനസംഖ്യാപരവും സാമ്പത്തികവുമായ ഘടകങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ന് അന്താരാഷ്ട്ര കുടുംബദിനം ആചരിച്ചു. കുടുംബങ്ങൾ, അസമത്വങ്ങൾ, കുട്ടികളുടെ ക്ഷേമം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കുന്നതിനായി അടിയന്തര നടപടികൾ പ്രഖ്യാപിച്ച് സുപ്രീംകോടതി. വെർച്വൽ ഹിയറിംഗ്, ജഡ്ജിമാർക്കായി കാർ പൂളിംഗ് സംവിധാനം, രജിസ്ട്രി ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം തുടങ്ങിയ നടപടികളാണ് സുപ്രീംകോടതി സ്വീകരിക്കുന്നത്. ആകാശവാണി 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം സംഘടിപ്പിക്കുന്ന സൈക്ലത്തോൺ മറ്റന്നാൾ നടക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ബിജു തിരുമല വൈദികൾ എഴുതി, ഇളയരാജ സംഗീതം നൽകി. യേശുദാസ്, സുശീല, ചിത്ര എന്നിവർ പാടിയത്. ചിത്രം എന്റെ സൂര്യ.

0: The Indian Wushu team delivered a commanding performance at the 11th Sanda World Cup, winning 2 gold, 1 silver and 2 bronze medals in Macau. The women athletes in particular put up a stellar display by securing both gold medals from the 6-member contingent. In the women's 75-kilogram category, Border Security Force athlete Shivani defeated a Russian opponent to clinch the gold medal. Aparna also produced a brilliant performance in the 52-kilogram category to secure India's 2nd gold medal. In the 48-kilogram category, Indian Air Force athlete Kushal Kumar claimed silver medal. At the Asian Under-17 Boxing Championships, Indian young boxers concluded the historic campaign today by winning 2 golds and 7 silver medals in Tashkent, Uzbekistan. India also bagged 8 bronze medals in the Under-17 category. With this, the total number of medals won by the boys and girls teams of the country combined reached 17 in this category. Earlier in the Asian Under-15 Boxing Championships, India won a total of 27 medals, including 9 gold, 6 silver and 12 bronze medals. In Asian Weightlifting Championships, Harjinder Kaur won bronze medal in the women's 69-kilogram category snatch event by lifting 96-kilogram in Gandhinagar today. Harjinder also lifted 121-kilogram in the clean and jerk event and finished 4th overall with a total lift of 217-kilogram. In Thailand Open Badminton, India's top men's doubles pair of Sattvik Sairaj Ranki Reddy and Chirag Shetty advanced to the semifinals in Bangkok. They defeated Japanese pair of Takumi Nomura and Yuichi Shimogami in straight games in the quarterfinal match today. However, PV Sindhu and Lakshya Sen lost the singles quarterfinal matches. In IPL cricket, Chennai Super Kings were 153 for 5 in 18 overs against Lucknow Super Giants in Lucknow when reports last came in. Earlier, Lucknow Super Giants won the toss and opted to field. The sacred Piprawa relics of Lord Buddha were accorded an emotional farewell at the Leh airport today after the conclusion of a 14-day long grand exposition in Ladakh. Over 1 lakh devotees paid obeisance to the holy relics, making it one of the largest spiritual gatherings organized in the Union Territory. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi reaffirms India's support for safe and uninterrupted navigation through Strait of Hormuz for regional stability and energy security. BRICS foreign ministers call for democratic global governance and stronger multilateral action on peace and climate challenges. CBI arrests one of the kingpins in NEET UG 2026 paper leak case. West Bengal government suspends 3 IPS officers in connection with RG Kaur rape and murder case. Indian Wushu team bags 2 gold, 1 silver and 2 bronze medals at Sanda World Cup in Macau. And India concludes Asian Under-17 Boxing Championships with historic 2 gold and 7 silver medals at Tashkent. And that is all in the news at 9. Good night.
1: Akashavani. വിദ്യാഭ്യാസ രംഗം നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വിദ്യാഭ്യാസ രംഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് ജീവശാസ്ത്ര പഠനം പ്രകൃതിയിലൂടെ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് തിരുവനന്തപുരം കോട്ടൺ ഹിൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക കലാ ജോൺ.
2: പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, അവധിക്കാലം കളിച്ച് രസിച്ച് ആസ്വദിക്കുകയാണല്ലോ അല്ലേ? എല്ലാ രസങ്ങൾക്കുമൊപ്പം ജീവിതത്തിൻ്റെ രസക്കൂട്ടിലൂടെ പഠനാനുഭവങ്ങൾ നേടാനും ഈ അവധിക്കാലം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. പ്രകൃതി ഒരു വലിയ തുറന്ന പാഠപുസ്തകമാണ്. ക്ലാസ് മുറിയിലെ 4 ചുവരുകൾക്കുള്ളിൽ ലഭിക്കുന്ന അറിവിനേക്കാൾ ആഴമേറിയതും പ്രായോഗികവുമായ അറിവാണ് പ്രകൃതിയുമായുള്ള നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ ലഭിക്കുന്നത്. ഭൗതികലോകം, പരിസ്ഥിതി, സസ്യജാലങ്ങൾ, ജന്തുജാലങ്ങൾ, ഭൗമപ്രതിഭാസങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന പ്രപഞ്ചത്തിൻ്റെ ആകെ തുകയെയാണ് പ്രകൃതി എന്ന് വിളിക്കുന്നത്. മനുഷ്യനിർമ്മിതമല്ലാത്ത സ്വാഭാവികമായി നിലനിൽക്കുന്നതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ഇതുകൂടാതെ ഒരു വസ്തുവിൻ്റെയോ വ്യക്തിയുടെയോ അടിസ്ഥാന ഗുണം, സ്വഭാവം എന്നീ അർത്ഥത്തിലും പ്രകൃതി എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. ജീവനുള്ളവയെക്കുറിച്ചും അവയ്ക്ക് ചുറ്റുപാടുമായുള്ള ബന്ധത്തെക്കുറിച്ചും പഠിക്കുന്ന ശാസ്ത്രശാഖയാണല്ലോ ജീവശാസ്ത്രം.

അനുഭവം ഗുരു എന്നാണല്ലോ പറയാറ്. അപ്പോൾ ചുറ്റുവട്ടത്തു നിന്നും ലഭിക്കുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ ഗുരുസ്ഥാനത്താണ് നിൽക്കുന്നത് എന്ന തിരിച്ചറിവ് കുട്ടികളുടെ ജീവിത വളർച്ചയ്ക്ക് വളരെയേറെ സഹായകമാകും. ജീവശാസ്ത്രം കുട്ടികൾക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട വിഷയമാണല്ലോ, അല്ലേ? ജീവശാസ്ത്രത്തിന് പ്രകൃതിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമേയില്ല. ജീവശാസ്ത്രം പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ രീതിശാസ്ത്രം പ്രകൃതിയിലൂടെ പഠിക്കുക, പ്രകൃതിയെ അറിഞ്ഞ് പഠിക്കുക എന്നത് തന്നെയാണ്. ഒരു ഉദാഹരണം പറയാം. 8ാം ക്ലാസ്സിലെ ജീവശാസ്ത്ര പുസ്തകത്തിൽ ജൈവവൈവിധ്യം അഥവാ ബയോഡൈവേഴ്സിറ്റി എന്ന പാഠഭാഗവും അതോട് ചേർന്ന് ബയോളജിക്കൽ ഇന്ററാക്ഷൻസ് അഥവാ ജീവിബന്ധങ്ങളെക്കുറിച്ചും പഠിക്കാനുള്ള ഭാഗമുണ്ട്. ഈ ഭാഗം കുട്ടികളിൽ ഉറപ്പിക്കാനായി ഒരു ക്യാമ്പസ് വാക്ക് അഥവാ സ്കൂൾ വളപ്പിലൂടെയുള്ള നടത്തം നടത്താൻ ടീച്ചർ തീരുമാനിച്ചു. കുട്ടികളും ടീച്ചറുമായി സ്കൂൾ പരിസരത്തിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ പലതരത്തിലുള്ള വൃക്ഷലതാദികളും പൂച്ചെടികളും കാക്ക, പരുന്ത്, അണ്ണാൻ, ഓന്ത്, അരണ, പുഴുക്കൾ തുടങ്ങി പലവിധ ജീവികളും കുട്ടികൾ നിരീക്ഷിച്ച് കണ്ടെത്തി. അവരുടെ പരിസരത്തുള്ള വൈവിധ്യമാർന്ന ജീവജാലങ്ങൾക്ക് അവർ വ്യക്തമായി ജൈവവൈവിധ്യം എന്ന പേര് നൽകി. സലഭ പാർക്കിലെ പൂവും പൂമ്പാറ്റയും, മാവിലെ ഇത്തിളും, പ്ലാവിലെ മരവാഴയും മൂടില്ലാത്താളിയും, വിളകൾക്കിടയിലെ കളകളും, പലതരത്തിലുള്ള ജീവിബന്ധങ്ങളായ പരാദജീവനം, കമൻസലിസം, മ്യൂച്വലിസം, മത്സരം എന്നിവയ്ക്കുദാഹരണങ്ങളാണെന്ന് കുട്ടികൾ തിരിച്ചറിഞ്ഞ് വിശദീകരണക്കുറിപ്പ് തയ്യാറാക്കാനുള്ള പ്രാപ്തി നേടി. ക്യാമ്പസ് വാക്കിന്റെ അവസാനം വന്നെത്തിയത് ക്യാൻറ്റീൻ മുറ്റത്താണ്. അവിടെ ജൈവവൈവിധ്യത്തെ നശിപ്പിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കണ്ടെത്തൂ എന്ന പ്രവർത്തനത്തിന് പ്ലാസ്റ്റിക് വലിച്ചെറിഞ്ഞിരിക്കുന്നതും കരിയില കത്തിക്കുന്നതും കുഞ്ഞുങ്ങൾ കണ്ടെത്തിയത് വളരെ അതിശയകരമായി തോന്നി. ക്യാമ്പസ് വാക്ക് കഴിഞ്ഞ ഉടൻ അടുത്ത ക്ലാസ്സിലേക്ക് കുട്ടികൾ പോയി. അത് കഴിഞ്ഞ് ഇടവേള സമയത്ത് കൂട്ടത്തിലെ കുറച്ച് കുട്ടികൾ ടീച്ചറെ കാണാൻ വന്നു. എന്താണ് കാര്യമെന്ന് തിരക്കിയപ്പോൾ അവർ ചോദിച്ചു, ടീച്ചർ, ഞങ്ങൾ ക്യാമ്പസ് പ്ലാസ്റ്റിക് ഫ്രീ ആക്കാനുള്ള പ്രവർത്തനം നടത്തിക്കോട്ടെ എന്ന്. എല്ലാ പിന്തുണയുമായി കുട്ടികളോടൊപ്പം ടീച്ചറും കൂടി. ജീവശാസ്ത്ര പഠനം ക്ലാസ് മുറിയിൽ നിന്നും പ്രകൃതിയിലേക്ക് ഇറങ്ങിയപ്പോൾ സംഭവിച്ച മാറ്റമാണ് മേൽപ്പറഞ്ഞത്. ഇനിയും പറയാൻ ഒത്തിരി അനുഭവങ്ങളുണ്ട്. ജീവിയുടെ പ്രകൃതി അറിഞ്ഞ് ജീവശാസ്ത്ര പഠനം നടത്തുമ്പോൾ ഓരോ കുട്ടിയും അവന്റെയും മറ്റു ജീവികളുടെയും ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്നും ആ കോശങ്ങൾക്കുള്ളിൽ പല വിധത്തിലുള്ള കോശാംഗങ്ങളും അതിനുള്ളിലെ ജീവൽ പ്രവർത്തനങ്ങളും തിരിച്ചറിയാൻ പ്രാപ്തി നേടുന്നു. ഓരോ ജീവനും വിലപ്പെട്ടതാണെന്ന തിരിച്ചറിവ് നേടിയെടുക്കുന്നു. ജീവശാസ്ത്രം മനുഷ്യൻ ഉൾപ്പെടെയുള്ള ഓരോ ജീവിയെക്കുറിച്ചും ഓരോ ജീവിക്കും പ്രകൃതിയുമായുള്ള ബന്ധത്തെക്കുറിച്ചും കുട്ടികൾക്ക് അറിവ് നൽകുമ്പോൾ പ്രകൃതി എന്ന പാഠശാലയിലൂടെ നേരനുഭവങ്ങൾ നേടുന്ന കുട്ടിക്ക് കണ്ടും കേട്ടും മണത്തും രുചിച്ചും സ്പർശിച്ചും പഠനം ബഹു ഇന്ദ്രിയാനുഭവ പ്രധാനമായ ബോധന രീതിയിലൂടെ രസകരമായ ഒരു പ്രക്രിയയായി മാറുന്നു. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന പൊള്ളിക്കുന്ന ചൂട് ഈ വേനലവധിയെ വളരെ ദുഷ്കരമാക്കി മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ പ്രകൃതിയെ സംരക്ഷിക്കാൻ വിവേകശാലിയായ മനുഷ്യന് മാത്രമേ സാധിക്കൂ എന്ന തിരിച്ചറിവ് ഓരോ കുഞ്ഞുമനസ്സിലും ഉണ്ടാവേണ്ടതാണ്. ജീവികൾക്ക് ജീവശ്വാസവും ജീവജലവും ആഹാരവും തന്നു പോറ്റുന്ന പ്രകൃതിയെ സംരക്ഷിക്കാൻ മാലിന്യം കുറച്ച് മരങ്ങൾ വച്ചുപിടിപ്പിച്ച് പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കുഞ്ഞു കൈകളിൽ ഈ പ്രകൃതി സുരക്ഷിതമാക്കാൻ പ്രകൃതിയിലൂടെയുള്ള ജീവശാസ്ത്ര പഠനത്തിന് മാത്രമേ സാധിക്കൂ. നമ്മുടെ പൂർവികരിൽ നിന്നും നാം കടം കൊണ്ട ഈ ഭൂമി അതിന്റെ പച്ചപ്പ് മായാതെ സംരക്ഷിക്കാൻ, ഒരു മരം നടാൻ, നട്ടമരം പരിപാലിക്കാൻ ഓരോ കുട്ടികളും ഈ അവധിക്കാലം പ്രയോജനപ്പെടുത്തണം. മരം നൽകുന്ന തണലും ജീവശ്വാസവും അതിന്റെ വിലയും തിരിച്ചറിഞ്ഞ് സ്വന്തം ചുറ്റുവട്ടത്ത് നിന്നും ഒരുപിടി മണ്ണിൽ വിളയുന്ന തക്കാളിയും മുളകും വളർത്തിയെടുക്കാനുള്ള അവധിക്കാല പ്രവർത്തനങ്ങൾ ഓരോ വീട്ടിലും മാതാപിതാക്കളുടെ പിന്തുണയോടെ കുട്ടികൾക്ക് ചെയ്തെടുക്കാൻ അവസരം ഒരുക്കുമ്പോൾ ഡിജിറ്റൽ ലോകത്തിന്റെ മായാലോകത്തു നിന്നും പരിസരത്തിന്റെ പച്ചപ്പിലേക്കിറങ്ങി കുട്ടികളുടെ ശരീരവും മനസ്സും ആരോഗ്യമുള്ളതാകും. ആഘോഷങ്ങളുടെ കാലത്ത് പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ് വലിച്ചെറിയുന്ന വർണ്ണക്കടലാസുകൾക്കപ്പുറം ഓരോ ആഘോഷവും ഒരു ഓർമ്മയാക്കി മാറ്റുന്ന ഫലവൃക്ഷത്തൈകൾ കുട്ടികൾക്ക് നൽകി അത് വച്ചുപിടിപ്പിച്ച് പരിപാലിക്കാനുള്ള പരിശീലന കാലമായി ഈ അവധിക്കാല പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാം.

0: ജീവശാസ്ത്രം ഓരോ ജീവന്റെയും പ്രാധാന്യം മനസ്സിലാക്കാനുള്ള പഠനമാകണം. ഓരോ ജീവിബന്ധവും നിലനിർത്താനും പരിപാലിക്കാനും സഹായകരമാകുന്ന തരത്തിൽ കുട്ടികൾക്ക് നേരനുഭവം നൽകാൻ ജീവശാസ്ത്ര പഠനം പ്രകൃതി അധിഷ്ഠിതമാകണം. പഠനയാത്രകളും പരിസര നിരീക്ഷണവും ഇതിനായി പ്രയോജനപ്പെടുത്താം. പഠനം അനുഭവാധിഷ്ഠിതമാകണം. അത് ജീവശാസ്ത്ര പഠനം മാത്രമല്ല, എല്ലാ പഠനവും. ക്ലാസ് മുറിയിലെ 4 ചുവരുകൾക്കുള്ളിൽ ലഭിക്കുന്ന അറിവിനേക്കാൾ ആഴമേറിയതും പ്രായോഗികവുമായ അറിവാണ് പ്രകൃതിയുമായുള്ള നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ ലഭിക്കുന്നത്. ജീവശാസ്ത്രം പഠിക്കേണ്ടത് പുസ്തകങ്ങളിലൂടെ മാത്രമല്ല, ജീവനുള്ള പ്രകൃതിയിലൂടെയാണ്. വളരെ ഫലപ്രദമായ ഈ രീതിയിലൂടെ കുട്ടികൾക്ക് വളരെയേറെ ഗുണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒന്നാമതായി, അത് അറിവിന്റെ ദൃഢത ഉറപ്പുവരുത്തുന്നു. പുസ്തകങ്ങളിൽ നിന്നും വായിച്ചു പഠിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മറന്നുപോയേക്കാം. എന്നാൽ കാഴ്ചയിലൂടെയും അനുഭവങ്ങളിലൂടെയും ഗ്രഹിക്കുന്ന കാര്യങ്ങൾ മനസ്സിൽ ദീർഘകാലം നിലനിൽക്കും. രണ്ടാമതായി, കുട്ടികളിൽ നിരീക്ഷണ പാടവം വർദ്ധിപ്പിക്കാൻ ഈ രീതി പ്രയോജനപ്പെടുന്നു. ചുറ്റുമുള്ള ലോകത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കാനുള്ള കഴിവ് കുട്ടികളിൽ വളരുന്നു. ഒരു ചെടിയിലെ ഇലകളുടെ അറേഞ്ച്മെന്റ്, പൂക്കൾ, പ്രാണികളുടെ ഘടന, ഇതൊക്കെ നിരീക്ഷണ പാടവം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. മൂന്നാമതായി, പഠനം രസകരമായ അനുഭവമാക്കി മാറ്റാൻ പ്രകൃതി അധിഷ്ഠിത പഠനം സഹായിക്കുന്നു. കുട്ടികളിലെ പഠനത്തോടുള്ള വിരസത മാറ്റി പഠന സമ്മർദ്ദം കുറച്ച് ജിജ്ഞാസ വർദ്ധിപ്പിക്കാൻ ഈ മാർഗം സഹായിക്കുന്നു. നാലാമതായി, പരിസ്ഥിതി ബോധം കുട്ടികളിൽ വളർത്താൻ സഹായിക്കുന്നു. പ്രകൃതിയെ അറിഞ്ഞു പഠിക്കുമ്പോൾ അവ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന തിരിച്ചറിവ് സ്വാഭാവികമായി കുട്ടികളിൽ ഉണ്ടാകുന്നു. ഇത് ഭാവിയിൽ ഉത്തരവാദിത്തമുള്ള പൗരന്മാരെ സൃഷ്ടിക്കാൻ സഹായിക്കുന്നു. അഞ്ചാമതായി, പ്രകൃതി അധിഷ്ഠിത പഠനം പ്രായോഗിക അറിവ് നൽകി കുട്ടികളെ പരിപോഷിപ്പിക്കുന്നു. പഠിച്ച കാര്യങ്ങൾ പ്രായോഗിക ജീവിതത്തിൽ എവിടെയാണ് പ്രയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാൻ ഈ പഠനരീതി സഹായിക്കുന്നു. ഉദാഹരണത്തിന്, മണ്ണൊലിപ്പ് തടയാൻ സസ്യങ്ങൾ എങ്ങനെ സഹായിക്കുന്നു എന്ന് നേരിട്ട് കാണുന്നത് വലിയൊരു പാഠമാണ്. അത് ഒരു പ്രകൃതി സംരക്ഷണ പ്രക്രിയയെ സഹായിക്കുന്നുമുണ്ട്. അടുത്തതായി, ശാസ്ത്രീയ ചിന്താഗതി വളരാൻ സഹായിക്കുന്നു. എന്തുകൊണ്ട്, എങ്ങനെ എന്ന ചോദ്യങ്ങൾ ചോദിക്കാനും അതിനുള്ള ഉത്തരങ്ങൾ പ്രകൃതിയിൽ നിന്ന് കണ്ടെത്താനും കുട്ടികൾ ശ്രമിക്കുന്നു. ഉദാഹരണം, കാലാവസ്ഥാ വ്യതിയാനം ജീവജാലങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നത് പ്രകൃതി നിരീക്ഷണത്തിലൂടെ കുട്ടികൾ നേരിട്ട് മനസ്സിലാക്കുന്നു. അടുത്തതായി, മാനസികവും ശാരീരികവുമായ ആരോഗ്യം വളർത്താനായിട്ട് ഈ രീതി കുട്ടികളെ സഹായിക്കുന്നു. ക്ലാസ് മുറിയിലെ വിരസത മാറ്റി പ്രകൃതിയുമായി ഇടപഴകുന്നത് കുട്ടികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും അവർക്ക് പഠനത്തിൽ കൂടുതൽ താൽപ്പര്യം ഉണ്ടാക്കാൻ സഹായിക്കുകയും ചെയ്യും. ജീവനുള്ള പ്രകൃതിയിൽ നിന്നു തന്നെ ജീവശാസ്ത്രം പഠിക്കുമ്പോൾ കുട്ടികൾ കേവലം പഠിതാക്കളല്ല, മറിച്ച് ചെറിയ ശാസ്ത്രജ്ഞന്മാരായി മാറുകയാണ് ചെയ്യുന്നത്. ഇത് അവരിൽ സഹാനുഭൂതിയും അന്വേഷണത്വരയും വളർത്തുന്നു. പഠനം ഹൃദ്യവും പ്രായോഗികവുമായി മാറുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ജീവശാസ്ത്ര പഠനം പ്രകൃതിയിലൂടെ നടത്തുമ്പോൾ പഠനം രസകരമായ ഒരു അനുഭവമായി മാറുന്നു.
1: ജീവശാസ്ത്ര പഠനം പ്രകൃതിയിലൂടെ, ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രഭാഷണമാണ് കൂട്ടുകാർ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് തിരുവനന്തപുരം കോട്ടൺഹിൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക കലാ ജോൺ. ആരണ്യകേരളം. ചിന്നാർ വന്യജീവി സങ്കേതം. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽപ്പെടുന്ന മറയൂരിനടുത്താണ് ചിന്നാർ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം. മറയൂരിൽ നിന്ന് 18 കിലോമീറ്റർ വടക്കായി NH-17 വഴിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടത്തിൽ ഉൾപ്പെടുന്ന ചിന്നാർ ഒരു മഴനിഴൽ പ്രദേശമാണ്. മഴമേഘങ്ങളെ കാണാമെങ്കിലും മഴ ഇവിടെ വിരളമാണ്. ഒരു മരുഭൂമിയുടെ പ്രതീതിയാണ് വരണ്ടുടങ്ങിയ ഈ പ്രദേശം കണ്ടാൽ തോന്നുക. കുറ്റിച്ചെടികളും മുൾച്ചെടികളും കൊണ്ട് നിറഞ്ഞ ഈ പ്രദേശം അത്യപൂർവങ്ങളായ ജീവികളുടെയും സസ്യങ്ങളുടെയും കലവറ കൂടിയാണ്. 1984 ചിന്നാർ വന്യജീവി സങ്കേതമായി

പ്രഖ്യാപിക്കുന്നത്. ചാമ്പൽ മലയണ്ണാൻ, നക്ഷത്രയാമ എന്നിവയാണ് ഈ സങ്കേതത്തിലെ പ്രധാന ആകർഷണം. ദക്ഷിണേന്ത്യയിലും ശ്രീലങ്കയിലും മാത്രമേ ചാമ്പൽ മലയണ്ണാൻ അവശേഷിക്കുന്നുള്ളൂ. 200-ൽ താഴെ മലയണ്ണാന്മാരാണ് ഇവിടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇലപൊഴിയും കാടുകൾ ധാരാളമുള്ള ചിന്നാറിൽ ആന, പുലി, കടുവ തുടങ്ങി വന്യജീവികളുടെ സാന്നിധ്യമുണ്ട്. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഒന്നായ പാമ്പാർ ചിന്നാർ സങ്കേതത്തിലൂടെയാണ് ഒഴുകുന്നത്. മൂന്നാർ വൈൽഡ് ലൈഫ് ഡിവിഷനാണ് സങ്കേതത്തിന്റെ ഭരണസംരക്ഷണ ചുമതല.

ಸಂಗೀತ ಸರಣಿ. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: തലകറക്കത്തിന്റെ കാരണങ്ങളും ഹോമിയോ ചികിത്സയും ഡോക്ടർ ത്വാഹിറ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവം കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മൗനസാക്ഷി. നാടകരചന സംവിധാനം വിനോദ് ബാബു എച്ച്. ശബ്ദം പകർന്നവർ യു പ്രസന്നകുമാർ, ബാലമുരളി ചിറക്കൽ, പ്രജിൻ സി കണ്ണൻ, മെഹമൂദ് കുറുവ, കമ്പിൽ പി രാമചന്ദ്രൻ, മോഹനൻ രാമന്തളി, അനീഷ് പെരുന്താറ്റിൽ, രാമകൃഷ്ണൻ പഴശ്ശി, ജസ്ന ജയരാജ്, സജി സെബാസ്റ്റ്യൻ, ബാബുരാജ് പെരിയ. മലയാള പരിഭാഷ കെ എസ് സിംഗ്.
1: മഹാരാജൻ, മഹാരാജൻ, അങ്ങനെ എന്താണ് ഇത്രയും ചിന്താകുലനായിരിക്കുന്നത്?
2: ആ വന്നാലും മന്ത്രി, നമ്മുടെ ചിന്ത മുഴുവൻ നാടിനെ കുറിച്ചല്ലാതെ മറ്റെന്താണ്? വേറെ ഒന്നുമില്ല.
1: അങ്ങ് എപ്പോഴും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ മാറ്റങ്ങൾ സംഭവിക്കുമോ? ഇങ്ങനെ പോയാൽ അവിടെ നിന്റെ ആരോഗ്യസ്ഥിതി എന്താകും?
2: മന്ത്രി, ഈ നാടിന്റെ നന്മ മാത്രമാണ് നമ്മുടെ ആരോഗ്യത്തെക്കാൾ നമുക്ക് മുഖ്യം.
1: മഹാരാജൻ, ഞാൻ പറയുന്നത് എന്തെന്നാൽ...
2: നിർത്തൂ മന്ത്രി. ഇന്നലെ നമ്മൾ ചേർന്ന സഭയിൽ നിങ്ങളും ഉപമന്ത്രിമാരും ചേർന്ന് ആലോചിച്ച് നല്ലൊരു തീരുമാനം ഇന്ന് അറിയിക്കാമെന്ന് പറഞ്ഞിരുന്നില്ലേ? അതെന്തായി? നല്ല തീരുമാനം വല്ലതും ഉണ്ടായോ?
1: മഹാരാജൻ, എന്നോട് അങ്ങൊരു കാര്യം അരുളി ചെയ്താൽ ഞാൻ

0: അത് നിറവേറ്റാതിരിക്കൂ. ഒരു നല്ല തീരുമാനത്തിലെത്തിയിരിക്കുന്നു മഹാരാജൻ. അത് അങ്ങൊന്നിനെ അറിയിക്കാൻ വേണ്ടിയാണ്. അങ്ങയുടെ വിശ്രമ സമയം പോലും നോക്കാതെ ഞാൻ വന്നിരിക്കുന്നത്. എന്നോട് ക്ഷമിച്ചാൽ.
1: മന്ത്രി, നമ്മുടെ നാടിനെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നതുവരെ നമുക്ക് വിശ്രമമില്ല. സമയം പാഴാക്കാതെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വേഗം പറയൂ.
0: ഉത്തരവ് മഹാരാജൻ.
1: ഒരു നിമിഷം. ഇന്നലത്തെ സഭയിൽ നമ്മുടെ രാജ്യോപദേശകൻ അഭിമന്യു പങ്കെടുത്തിരുന്നുവോ?
0: ക്ഷമിച്ചാലും മഹാരാജൻ, ഇന്നലത്തെ സഭയിൽ അഭിമന്യു പങ്കെടുത്തിരുന്നില്ല.
1: എന്ത്, അഭിമന്യു പങ്കെടുത്തില്ലെന്നോ? നാം സഭയിൽ നിന്നും തിരിക്കുന്നതിന് മുന്നേ നിങ്ങളോട് പറഞ്ഞിരുന്നതല്ലേ ചർച്ചയിൽ കർശനമായും അഭിമന്യു പങ്കെടുക്കണമെന്ന്? എന്നിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? അഭിമന്യുവിനെ നിങ്ങൾ സഭ കൂടുന്ന വിവരം അറിയിച്ചിരുന്നില്ലേ?
0: മഹാരാജൻ, അവിടുന്ന് അറിയാത്തതായി ഒന്നും തന്നെ ഇല്ലല്ലോ. അഭിമന്യു ഏതൊരു സഭയിലും എന്തു നല്ല തീരുമാനത്തിനും തടസ്സം നിൽക്കും. അതുമാത്രമല്ല, ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തിന് ഒരു വിലയും കൽപ്പിക്കാതെ സ്ഥിരമായി തർക്കിക്കുകയും എതിർക്കുകയും ചെയ്യുന്നത് അഭിമന്യു പതിവാക്കിയിരിക്കുന്നു. രാജ്യത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രശ്നങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നല്ലൊരു തീരുമാനം കൈക്കൊള്ളേണ്ടതാണ്. അത് അനിവാര്യമാണ്. അങ്ങനോട് ക്ഷമിക്കണം. ഈ കാരണങ്ങളാലാണ് ഞാൻ അഭിമന്യുവിനെ സഭയിലേക്ക് ക്ഷണിക്കാതിരുന്നത്.
1: തെറ്റാണ് മന്ത്രി, നിങ്ങളുടെ ഊഹം തെറ്റ്. ഭൂരിപക്ഷ അഭിപ്രായത്തിൽ നിന്നും വ്യത്യസ്തമായി ഒരു നിർദ്ദേശമോ നിലപാടോ അഭിമന്യു എടുക്കുന്നുവെങ്കിൽ അത് നമ്മൾ നിസ്സാരമായി തള്ളരുത്. അതീവ ഗൗരവത്തോടെ അതിനെ വിശകലനം ചെയ്യേണ്ടതുണ്ട്. ചിലപ്പോൾ അതായിരിക്കും ഏറ്റവും നല്ല തീരുമാനം.
0: അങ്ങനെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തെന്നാൽ,
1: കൂടുതൽ വിശദീകരണം എനിക്ക് ആവശ്യമില്ല. എത്രയും പെട്ടെന്ന് അഭിമന്യുവിനെ വിവരമറിയിക്കുക. നാളെ നടക്കുന്ന രാജ്യസഭയിൽ തീർച്ചയായും അഭിമന്യു ഉണ്ടായിരിക്കണം. ഇതെന്റെ ആജ്ഞയാണ്.
0: ഉത്തരവ്. മഹാരാജാവ് നീണാൾ വാഴട്ടെ.
1: മന്ത്രി, എന്താ ഇത്? ഞാൻ ഇത്രയും പറഞ്ഞിട്ടും അഭിമന്യു സഭയിലെത്തിയില്ലല്ലോ. ഒരു ഉപദേശകന് വേണ്ടി നാം കാത്തിരിക്കണമെന്നാണോ? അല്ല, അഭിമന്യു ഇന്നും സഭയിൽ പങ്കെടുക്കേണ്ട എന്ന് നിങ്ങൾ വീണ്ടും തീരുമാനിച്ചോ?
0: ഇല്ല അങ്ങനെ. അവിടുന്ന് ഉത്തരവിനെ ഞാൻ എങ്ങനെ അനുസരിക്കാതിരിക്കും? മാത്രമല്ല, അതങ്ങയുടെ ആജ്ഞയായിരുന്നു. ഞാനത് ശിരസാവഹിച്ച് അഭിമന്യുവിനെ ധരിപ്പിക്കുകയും ചെയ്തതാണ്. വിവരങ്ങൾ കൃത്യമായി അറിയിക്കുകയുണ്ടായി എന്നും ദൂതൻ എന്നോട് പറഞ്ഞു.
1: എന്നിട്ട് എന്തുകൊണ്ട് അഭിമന്യു സഭയിലെത്തിയില്ല? ഇന്ന് ചേരുന്ന സഭയുടെ പ്രാധാന്യം അറിയിപ്പിൽ വിവരിച്ചിരുന്നോ?
0: എന്റെ ദൈവമേ, ഈ അഭിമന്യു എന്റെ തലക്ക് വില പറയുമെന്ന് തോന്നുന്നല്ലോ. അവിടുന്ന് കോപിക്കരുത്. അഭിമന്യു സഭയിൽ എത്താത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അവിടുന്നാണ് സത്യം. എന്നെ വിശ്വസിക്കണം.
1: അങ്ങനെയാണെങ്കിൽ
2: മഹാരാജാവ് നിനാൾ വഴട്ടെ. ക്ഷമിക്കണം മഹാരാജൻ, ഞാൻ അല്പം വൈകി.
0: മഹാരാജൻ കൃത്യസമയത്ത് സഭ ചേരുമെന്ന് അറിയിച്ചിട്ട് പോലും അഭിമന്യു വൈകിയെത്തിയിരിക്കുന്നു. മഹാരാജാവേ, അങ്ങയുടെ ഉത്തരവിനെ അവഗണിച്ചിരിക്കുകയാണ്. മാത്രമല്ല, സഭയെയും അപമാനിക്കുന്ന ഈ പ്രവൃത്തിക്ക് തക്കതായ ശിക്ഷ അഭിമന്യുവിന് നൽകണമെന്ന് അങ്ങയോട് ഞാൻ അപേക്ഷിക്കുകയാണ്.
2: മഹാരാജൻ, അവിടുന്ന് കോപിക്കരുത്. അവിടുത്തെ കൽപ്പന എപ്പോഴെങ്കിലും ഞാൻ മാനിക്കാതിരുന്നിട്ടുണ്ടോ? അപ്പോൾ ഞാൻ വൈകിയതിന്റെ കാരണം അങ്ങ് അറിയേണ്ടതുണ്ട്.
0: വൈകിയതിന് എന്ത് കാരണമാണ് പറയാൻ പോകുന്നത്? ഉത്തരവിന് ബഹുമാനിച്ചില്ല. ഇതിനും വലിയ കാരണം എന്താ?
1: മന്ത്രി, സമാധാനിക്കൂ. അഭിമന്യുവിനെ പറ്റി നമുക്കറിയാത്തതല്ലോ. നമ്മുടെ നാടിനെ സ്നേഹിക്കുന്നവൻ, നമ്മുടെ സഭയുടെ ഉപദേശകൻ. അഭിമന്യുവിന് പറയാനുള്ളത് പറയട്ടെ.
2: നന്ദി മഹാരാജൻ, നന്ദി. ഇന്ന് സഭ കൂടുമെന്ന് എനിക്ക് ദൂത് കിട്ടിയപ്പോൾ തന്നെ ഞാൻ കൊട്ടാരത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. പക്ഷേ
0: ഇടയിൽ വെച്ച് കുതിരയെ കാണാതായി.
1: മന്ത്രി, അഭിമന്യു പറയട്ടെ.
2: മഹാരാജൻ, കൊട്ടാരത്തെ ലക്ഷ്യമാക്കിയുള്ള യാത്രക്കിടയിൽ പെട്ടെന്നൊരു ശബ്ദം കേട്ടു.
3: ഇത് അന്യായമാണ്, എന്റെ പശുവിനെ വിട്ടുതരൂ
2: എന്നാണ് ഞാൻ കേട്ടത്. എന്തോ പ്രശ്നം നടക്കുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലായി. പ്രശ്നം എന്തെന്നാൽ,
0: കണ്ടോ, മഹാരാജന്റെ പ്രശ്നത്തെക്കാൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്കാണ് അഭിമന്യു പ്രാധാന്യം കൊടുക്കുന്നത്.
2: മറ്റുള്ളവരുടെ പ്രശ്നമായിട്ടല്ല, നാടിന്റെ തന്നെ പ്രശ്നമായാണ് ഞാനിതിനെ കാണുന്നത്. നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ മഹാരാജാവിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് എന്റെ കടമയിൽപ്പെടും. മഹാരാജന്റെ സന്നിധിയിൽ ഇന്ന് ഇങ്ങനൊരു സഭ ചേരുന്നത് നാടിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ വേണ്ടി തന്നെയല്ലേ? ചെറിയ പ്രശ്നങ്ങൾ എന്ന് നമ്മൾ കരുതുന്നവ പലപ്പോഴും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. പിന്നീടത് പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ എത്താറുമുണ്ട്.
1: അഭിമന്യു, താങ്കൾ തുടർന്നാലും.
2: നന്ദി മഹാരാജൻ. ബഹളം കെട്ട സ്ഥലത്തേക്ക് ഞാൻ ചെല്ലുമ്പോൾ

0: അടിയൻ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഇയാളിൽ നിന്നും പണം കടം വാങ്ങിയാണ് ഈ പശുവിനെ വാങ്ങിയത്. മാസം തോറും തെറ്റാതെ പലിശ കൊടുത്തു പോന്നിരുന്നു. അപ്പോഴാണ് കഴിഞ്ഞ വർഷം നമ്മുടെ നാട്ടിൽ പകർച്ചവ്യാധി പടർന്നു പിടിച്ചത്. അതിൽ എന്റെ ഭാര്യയും മക്കളും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു. അവരുടെ ചികിത്സക്കായി എന്റെ കയ്യിലെ പണം മുഴുവനും ചെലവായി. ദൈവാനുഗ്രഹം കൊണ്ട് അവർക്കൊന്നും സംഭവിക്കാതെ ഞങ്ങൾ രക്ഷപ്പെട്ടു. അതിനുശേഷം എന്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായി. ജീവിത ചെലവിന് പോലും എന്റെ വരുമാനം തികയാതെ വന്നു. കടം വീട്ടാൻ കരുതിയിരുന്ന പണം പോലും ചെലവായി. ഇപ്പോൾ എന്റെ ഏക വരുമാനം ഈ പശുവിന്റെ പാൽ മാത്രമാണ്. എന്റെ കഷ്ടപ്പാട് മനസ്സിലാക്കാതെ മുതലും പലിശയും കിട്ടാത്തതിനാൽ ഇദ്ദേഹം പശുവിനെ കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്. എത്ര അപേക്ഷിച്ചിട്ടും എന്റെ സാഹചര്യം ഇദ്ദേഹം മനസ്സിലാക്കുന്നില്ല. രാജോപദേശകനായ അങ്ങ് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം.
1: എന്റെ അയൽക്കാരനായ പാൽക്കാരന്റെ അവസ്ഥ എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. എങ്ങനെയെങ്കിലും അയാളെ ഇതിൽ നിന്ന് രക്ഷിക്കണമെന്ന നിലയിൽ ഞാൻ പലിശക്കാരനുമായി സംസാരിച്ചു തുടങ്ങി.
2: അങ്ങ് എന്താണ് പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. എന്നോട് ക്ഷമിക്കണം, അതനുസരിക്കാൻ എനിക്ക് സാധിക്കില്ല. ഇയാളെന്റെ കയ്യിൽ നിന്നും വാങ്ങിയ മുതലോ പോട്ടെ, ആറുമാസമായി പലിശയില്ല.
1: അയാൾ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? പകർച്ചവ്യാധി വന്നതുകൊണ്ടാണ് അയാൾക്ക് പലിശ തരാൻ കഴിയാതിരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ, ഈ വ്യാധി നാം എല്ലാവരെയും ബാധിച്ചതാണ്. ഇതിനെ ഭയന്ന് നമ്മൾ എല്ലാവരും അവരവരുടെ വീടിനുള്ളിൽ ഒതുങ്ങിയതല്ലേ? നമ്മുടെ എല്ലാവരുടെയും ദൈനംദിന ജീവിതത്തെ അത് സാരമായി ബാധിക്കുകയുണ്ടായി.
2: എന്താണ് നിങ്ങൾ പറയുന്നത്? നമ്മുടെ എല്ലാവരും ജീവിതമോ? ഈ വ്യാധി എന്നെ പോലുള്ള സാധാരണക്കാരായ കർഷകരെയും തൊഴിലാളികളെയുമാണ് ബാധിച്ചത്. എന്നാൽ നിങ്ങളെ പോലുള്ള കൊട്ടാരം സേവകർ വീട്ടിൽ അടച്ചിരുന്നാലും കൃത്യമായ വരുമാനം കിട്ടിയവരല്ലേ? ചുരുക്കത്തിൽ ഞങ്ങളുടെ ജീവിതം തെരുവിലായി.
1: നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ല.
2: അവിടുന്ന് കൃത്യമായി മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഞാനൊന്ന് പറയാം. എന്റെ തീരുമാനത്തിന് മാറ്റമില്ല. മുതലും പലിശയും കിട്ടാത്ത സ്ഥിതിക്ക് ഈ പശുവിനെ ഞാൻ കൊണ്ടുപോവുകയാണ്.
0: നിങ്ങൾ ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്കൂ. എന്റെ ജീവിതമാർഗം ഈ പശു മാത്രമാണ്. ഇതിനെ നിങ്ങൾ കൊണ്ടുപോയാൽ എന്റെ കുടുംബം പട്ടിണിയിലാകും. കുറച്ച് സമയം കൂടി നിങ്ങൾ അനുവദിക്കൂ. ഞാൻ നിങ്ങളുടെ പണം എങ്ങനെയെങ്കിലും തിരിച്ചു തരാം.
1: ഇങ്ങനെയൊക്കെ അപേക്ഷിക്കുമ്പോൾ അയാൾക്ക് കുറച്ചുകൂടി സമയം കൊടുത്തൂടെ?
2: അങ്ങൊന്നിനെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, അങ്ങിതിൽ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്.
1: നിങ്ങളുടെ തീരുമാനത്തിൽ മാറ്റമില്ലാത്ത സ്ഥിതിക്ക് ഞാനൊരു തീരുമാനം പറയട്ടെ.
2: എന്ത് തീരുമാനം? പശുവിനെ കൊണ്ടുപോകുന്നത് തന്നെയാണ് ഏറ്റവും നല്ല തീരുമാനം.
1: രണ്ടാൾക്കും പ്രയോജനകരമായ രീതിയിൽ ഒരു തീരുമാനം എന്റെ കയ്യിലുണ്ട്.
2: കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ആ തീരുമാനം ഒന്ന് കേൾക്കട്ടെ.
1: ഇങ്ങനൊരു സന്ദർഭത്തിൽ മുതൽ തിരിച്ചു നൽകാൻ കഴിയില്ല. പക്ഷേ
2: പക്ഷേ എന്താണൊരു പക്ഷേ?
1: പറയാം, പലിശ മാത്രം മുടങ്ങാതെ കിട്ടുന്നതിന് ഒരു വഴിയുണ്ട്.
2: പലിശ കിട്ടാൻ വഴിയോ? എന്തു വഴി?
1: ധൃതി വെക്കല്ലേ, പറഞ്ഞുതരാം. ദിവസം തോറും ഈ പശുവിന്റെ പാൽ പലിശയായി നിങ്ങൾക്ക് കൊണ്ടുപോകാം.
3: മഹാരാജൻ കേട്ടില്ലേ നമ്മുടെ ഉപദേശകന്റെ ബുദ്ധിപരമായ ഉപദേശം? ഈ ചെറിയ പ്രശ്നത്തിൽ അഭിമന്യു ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഈ പ്രശ്നം താനേ തീർന്നേനെ. നമ്മുടെ ഉപദേശകന്റെ അതിബുദ്ധിയിൽ ഉദിച്ച തീരുമാനപ്രകാരം പാൽക്കാരന്റെ ദിവസ വരുമാനവും നിലച്ചുപോയി. ഇങ്ങനെയുള്ള ബുദ്ധിമാനെയാണ് മഹാരാജാവ് പ്രശ്നങ്ങൾ തീർക്കാൻ രാജസഭയിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്.
4: അഭിമന്യു, മന്ത്രി പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ഈ തീരുമാനം എങ്ങനെയൊരു നല്ല തീരുമാനമാകും? നിങ്ങളുടെ തീരുമാനം പാവം പാൽക്കാരനെ വല്ലാത്തൊരവസ്ഥയിലെത്തിച്ചു.
1: മഹാരാജൻ, ഇപ്പോൾ നമ്മുടെ മന്ത്രി ചിരിച്ചതുപോലെ ആ പലിശക്കാരനും ചിരിച്ചു. ആ പാവം പാൽക്കാരൻ ദുഃഖിതനായി. വിഷമിക്കേണ്ട, പശു നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് ഞാൻ അയാളെ ആശ്വസിപ്പിച്ചു.
4: അവസാനം എന്താണ് അവിടെ നടന്നത്?
1: എന്ത് നടക്കാൻ? ദുഷ്ടനായ പലിശക്കാരൻ ഇന്ന് തന്നെ അയാളുടെ പലിശ വസൂലാക്കുകയാണെന്ന് പറഞ്ഞ് പാൽ കറന്നുകൊടുക്കാൻ ഉത്തരവിട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദിവസവും കിട്ടുന്ന പാൽ മാത്രമാണ് നിനക്ക് സ്വന്തം. പാൽക്കാരനോട് പാൽ കറക്കാൻ ഉത്തരവിടാൻ യാതൊരുവിധ അധികാരവും നിനക്കില്ല.
3: എന്നിട്ട് പറയൂ.
1: പറയാം. പാൽ കറക്കുന്നത് ഇത്ര വലിയ ജോലിയോ? ഇന്നത്തെ പലിശ ഇപ്പോൾ തന്നെ വസൂലാക്കുമെന്ന് പറഞ്ഞ് പലിശക്കാരൻ പശുവിനെ കറക്കാൻ തയ്യാറായി.
3: ഒന്ന് വേഗം പറയൂ, എന്താണ് അവസാനം ഉണ്ടായത്?
1: ഒരിക്കൽ പോലും പാൽ കറക്കാത്തവൻ പശുവിന്റെ അകിടിൽ കൈവച്ചാൽ എന്ത് സംഭവിക്കും? അത് സംഭവിച്ചു. പശു കാലുകൊണ്ട് ഒരു തൊഴി കൊടുത്തു.
3: അയ്യോ,
1: ഇതുപോലെ

0: അവിടെ കൂടിയിരുന്ന ജനങ്ങൾ പതറിപ്പോയത്.
1: ആ പലിശക്കാരനോ?
0: പലിശക്കാരന് തന്റെ തെറ്റ് മനസ്സിലായി. മുതലും പലിശയും വേണ്ട എന്ന് പറഞ്ഞ് വന്ന വഴി ഓടിപ്പോയി.
1: സബാഷ്, അഭിമന്യു, നിങ്ങളുടെ ബുദ്ധിയിൽ നമുക്ക് അഭിമാനമുണ്ട്. കണ്ടോ മന്ത്രി, നമ്മുടെ അഭിമന്യു തക്ക സമയത്ത് ഇടപെട്ട് കൃത്യമായ തീരുമാനത്തിലാണ് എത്തിയത്. ഇപ്പോൾ മന്ത്രിക്ക് മനസ്സിലായി കാണും നാം എന്തുകൊണ്ടാണ് നിർബന്ധമായും അഭിമന്യു നമ്മുടെ സഭയിലുണ്ടാകണമെന്ന് പറയുന്നതെന്ന്.
0: മഹാരാജൻ, പാൽക്കാരനുണ്ടായ പ്രശ്നങ്ങൾ പോലെ തന്നെയാണ് നമ്മുടെ രാജ്യത്ത് ജനങ്ങളിൽ പലർക്കും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്.
1: നിങ്ങൾ പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണണം. അന്നുകൂടിയ രാജ്യസഭയിൽ എടുത്ത തീരുമാനങ്ങൾ ചർച്ച ചെയ്യുവാൻ വേണ്ടിയാണ് വീണ്ടും സഭ കൂടിയിരിക്കുന്നത്. രാജ്യസഭ ആരംഭിക്കട്ടെ. മന്ത്രിയും മറ്റംഗങ്ങളും കൂടി ആലോചിച്ചെടുത്ത തീരുമാനം നമുക്കും അഭിമന്യുവിനും കൂടി ഒന്ന് വിശദീകരിച്ചാലും.
2: ഉത്തരവ് മഹാരാജൻ. ഇന്നും ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞ നമ്മുടെ രാജ്യം കുറച്ചു കാലമായി വരൾച്ച, പകർച്ചവ്യാധി, കൊല, കൊള്ള തുടങ്ങിയവ കൊണ്ട് വളരെയേറെ ബുദ്ധിമുട്ടുകയാണ്. തന്മൂലം ജനങ്ങൾ വളരെയധികം കഷ്ടതകൾ അനുഭവിക്കുകയാണ് മഹാരാജൻ.
1: ഈ പ്രശ്നങ്ങൾ മുൻനിർത്തി എത്രയും പെട്ടെന്ന് ജനങ്ങളുടെ വിഷമങ്ങൾ തീർക്കും വിധം ഒരു തീരുമാനമെടുക്കുവാനുള്ള ചർച്ചയ്ക്ക് വേണ്ടി സഭാംഗങ്ങളോട് നാം ഉത്തരവിട്ടിരുന്നു.
2: മഹാരാജന്റെ കൽപ്പനപ്രകാരം എന്റെ നേതൃത്വത്തിൽ മറ്റംഗങ്ങളോടുകൂടി ആലോചിച്ച് ഒരു നല്ല തീരുമാനം എടുത്തിരിക്കുന്നു. അവിടുന്ന് സമ്മതിച്ചാൽ ഈ തീരുമാനം നടപ്പിലാക്കാവുന്നതാണ്.
0: മന്ത്രി, ധൃതി വെക്കാതെ തീരുമാനം എന്തെന്നറിയിച്ചാൽ മഹാരാജനും നിങ്ങളും ഞാനും ചേർന്ന് ചർച്ച ചെയ്ത് ഇത് നടപ്പിലാക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞതിൽ തെറ്റില്ലല്ലോ അങ്ങുന്നേ?
1: ഇതിലെന്താണ് തെറ്റ്? സഭയിലെടുക്കുന്ന ഓരോരോ തീരുമാനങ്ങളും പലവട്ട ചർച്ചകൾക്കൊടുവിൽ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നടപ്പിലാക്കുന്നത്. അതാണ് നമ്മുടെ കീഴ്വഴക്കം.
2: മഹാരാജൻ, നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ദേവീക്ഷേത്രം വേണ്ട രീതിയിൽ നടത്തിപ്പില്ലാത്തതിന്റെ ഭാഗമായി വളരെ മോശം അവസ്ഥയിലായിരിക്കുന്നു. ഒരു രാജ്യത്തിന്റെ ഐശ്വര്യത്തിന് ദൈവാനുഗ്രഹം പ്രധാനമാണ്. ദേവിയുടെ ആചാരാനുഷ്ഠാനങ്ങൾ മുടങ്ങാതെ കൃത്യതയോടെ ചെയ്യേണ്ടതാണ്. പക്ഷേ നമ്മൾ രാജ്യകാര്യങ്ങളിൽ മാത്രം ഒഴുകിയതിനാൽ ക്ഷേത്രകാര്യങ്ങളിൽ ശ്രദ്ധിക്കുവാൻ കഴിയാതെ പോയി. അതിന്റെ ഫലമായി ദേവി കോപാകുലയാണ്. ദേവീ കോപത്താൽ നമ്മുടെ രാജ്യത്ത് പല പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. തന്മൂലം ജനങ്ങൾ കഠിന ദുഃഖത്തിലാണ്. ജനങ്ങളുടെ ദുഃഖത്തിന് പരിഹാരമുണ്ടാകണമെങ്കിൽ ഉടനടി ക്ഷേത്ര പുനരുദ്ധാരണവും പരിഹാരങ്ങളും നടത്തി പുനഃപ്രതിഷ്ഠ നടത്തേണ്ടതാണ്. ഇതാണ് മന്ത്രിസഭാ തീരുമാനം.
1: മന്ത്രി, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ദേവി വിഗ്രഹം മാറ്റി പുതിയ വിഗ്രഹം പ്രതിഷ്ഠിക്കണമെന്നോ?
2: അതേ മഹാരാജൻ, ഇത് സഭയുടെ തീരുമാനം മാത്രമല്ല, പണ്ടുകാലം മുതൽ നമ്മുടെ നാട്ടിലെ നന്മ തിന്മകൾ കൃത്യമായി ഗണിച്ചു തന്നിട്ടുള്ള മഹാജ്യോതിഷകളുടെ അഭിപ്രായം കൂടിയാണ്.
1: അഭിമന്യു, ഇക്കാര്യത്തിൽ താങ്കളുടെ അഭിപ്രായം?
0: ക്ഷമിച്ചാലും മഹാരാജൻ, ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഒരു ഊഹം മാത്രമാണ്. ഇത് പ്രശ്നപരിഹാരത്തിനുള്ളൊരു തീരുമാനമായി അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്.
2: ക്ഷമിക്കണം മഹാരാജൻ, ഭൂരിപക്ഷം ചേർന്ന് ആലോചിച്ചെടുത്ത ഒരു നല്ല തീരുമാനത്തെ വെറും ഒരു ഊഹം എന്ന് പറഞ്ഞ് മന്ത്രിസഭയെ അഭിമന്യു അപമാനിച്ചിരിക്കുന്നു. ഇത് മഹാരാജനെ അപമാനപ്പെടുത്തുന്നതിന് തുല്യമാണ്. ഇതിനെ ശക്തിയുക്തം ഞാൻ എതിർക്കുന്നു.
1: മന്ത്രി സമാധാനപ്പെടും, അഭിമന്യു തന്റെ അഭിപ്രായത്തെ മുഴുവിപ്പിക്കട്ടെ.
0: നന്ദി മഹാരാജൻ. നമ്മുടെ രാജ്യത്ത് പല വിധത്തിലുമുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരേ ഒരു പ്രതിവിധിയായി മന്ത്രി കാണുന്നത് ദേവീക്ഷേത്രമാണ്. ഇത് അംഗീകരിക്കുവാൻ കഴിയില്ല.
1: നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്?
0: പറയാം മഹാരാജൻ. ജനങ്ങൾക്ക് അസുഖം വന്നാൽ വൈദ്യനുമായി ചർച്ച ചെയ്ത് രോഗം എങ്ങനെ ഭേദമാക്കണമെന്ന് ആലോചിക്കേണ്ടതാണ്. വരൾച്ച വന്നാൽ കൃഷിക്കാർക്കും ജനങ്ങൾക്കും ഉണ്ടായ നഷ്ടം കണ്ടെത്തി നഷ്ടപരിഹാരം നൽകുകയും വീണ്ടും നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുകയും വേണം. അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. നാട്ടിൽ കൊല, കൊള്ള എന്നിവയൊക്കെ കാരണം ഭയപ്പെട്ട് ജീവിക്കുന്ന ജനങ്ങൾക്കായി കാവൽപ്പടയെ കൂടുതൽ ശക്തിപ്പെടുത്തണം. ഇതുപോലെ ഓരോ പ്രശ്നങ്ങൾക്കും വെവ്വേറെ പരിഹാരങ്ങളുള്ളപ്പോൾ
2: അഭിമന്യുവിന്റെ സംസാരത്തിൽ പ്രശ്നങ്ങളെല്ലാം മനുഷ്യന്മാർക്ക് തന്നെ തീർക്കാൻ പറ്റുമെന്നാണോ? ദൈവങ്ങളെ തൊഴുന്നതും ദുഃഖങ്ങൾ ദൈവത്തിൽ സമർപ്പിക്കുന്നതും അനാവശ്യമായ നേരം പോക്കായിട്ടാണ് അഭിമന്യു കാണുന്നത്. ഇത് മാത്രമല്ല, ദേവിയിലുള്ള വിശ്വാസത്തെ കളിയാക്കുന്നത് പോലെയാണ് അഭിമന്യുവിന്റെ സംസാരം.
0: ഇല്ലയില്ല മന്ത്രി, എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഞാൻ ദൈവവിശ്വാസത്തിന് എതിരല്ല. എന്റെ അഭിപ്രായം നിങ്ങൾക്ക് തെറ്റായി തോന്നിയതിൽ എന്നോട് ക്ഷമിക്കൂ.

0: മാനുഷിക ശക്തിക്കപ്പുറം ഒരു ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ.
1: നിങ്ങളുടെ രണ്ടുപേരുടെയും നിർദ്ദേശങ്ങൾ നാം മനസ്സിലാക്കുന്നു. ഈ രാജ്യത്തിന്റെ രാജാവ് എന്ന നിലയിൽ ഇവിടെ എന്തു ചെയ്യുമ്പോഴും ദേവിയുടെ അനുഗ്രഹം വേണമെന്ന് നാടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നാം മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ക്ഷേത്ര പുനരുദ്ധാരണവും ദേവീ വിഗ്രഹ പുനഃപ്രതിഷ്ഠയും നടത്താനുള്ള മന്ത്രിസഭയുടെ തീരുമാനത്തെ അംഗീകരിച്ച് അത് നടപ്പിലാക്കാനുള്ള ഉത്തരവിടുന്നു.
2: മഹാരാജൻ നീനാൾ വാഴട്ടെ. നാടിന്റെ ഐശ്വര്യത്തിന് വേണ്ടി മഹാരാജാവ് എടുത്ത ഈ തീരുമാനത്തിന് കാലം സാക്ഷിയാകട്ടെ. സഭയുടെ തീരുമാനം നടപ്പിലാക്കുവാൻ ഇന്ന് തന്നെ എന്റെ ജോലി തുടങ്ങുകയാണ്.
1: അഭിമന്യു, എന്താ ഒരു മൗനം? നമ്മുടെ തീരുമാനത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ?
0: അങ്ങയുടെ തീരുമാനത്തെ ഞാൻ മാനിക്കുന്നു. മഹാരാജൻ നീനാൾ വാഴട്ടെ, വളരട്ടെ നമ്മുടെ നാട്. മഹാരാജന്റെ ഉത്തരവ് പ്രകാരം എല്ലാം നന്നായി നടക്കട്ടെ. ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകും.
1: മന്ത്രി, ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണത്തിനും മറ്റും വേണ്ട ചെലവുകൾ എത്രയെന്ന് ഉടനെ അറിയിക്കുക. ഇക്കാര്യത്തിൽ യാതൊരുവിധ കുറവുകളും ഉണ്ടാകാൻ പാടില്ല.
2: ഉത്തരവ് മഹാരാജ.
1: മന്ത്രി, മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ദേവിയുടെ വിഗ്രഹം പണിയാൻ ആരെയാണ് ഏൽപ്പിക്കുന്നത്?
2: അതിലൊരു വിധത്തിലുള്ള ആശങ്കയും വേണ്ട മഹാരാജൻ. നമ്മുടെ ക്ഷേത്രങ്ങൾ, അരമനകൾ ഇവയെല്ലാം പാരമ്പര്യമായി ചെയ്തു വരുന്ന വിശ്വകർമ്മികളുടെ മകൻ ഒരാളുണ്ട്, ശില്പി കൂടിയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ ക്ഷേത്രത്തിലെ ഇപ്പോഴുള്ള ദേവീ വിഗ്രഹം ഉണ്ടാക്കിയ ആളുടെ മകൻ.
1: മന്ത്രി, നിങ്ങൾ പറയുന്നത്?
2: അതേ മഹാരാജൻ, അവിടുന്ന് ഊഹിക്കുന്നത് ശരിയാ. ഞാൻ പറഞ്ഞത് ഗൗതമനെ കുറിച്ചാണ്.
1: ഓ, ഗൗതമനോ? കഴിവുറ്റ ശില്പിയാണോ? ക്ഷേത്രവിധികളിലും ശില്പശാസ്ത്രത്തിലും പരിജ്ഞാനമുള്ളവൻ. അദ്ദേഹത്തിന്റെ ഓരോ ശില്പവും വേറിട്ട കലാസൃഷ്ടികളാണ്. ആ ശില്പങ്ങൾ നമ്മുടെ രാജ്യത്ത് മാത്രമല്ല മറ്റു രാജ്യങ്ങളിലും പ്രശസ്തമാണ്. പക്ഷെ മന്ത്രി,
2: മഹാരാജൻ,
1: ഗൗതമന്റെ പ്രായം ഇതിനെല്ലാം സമ്മതിക്കുമോ? ഉത്തരവാദിത്വം നിറഞ്ഞ പണിയല്ലേ ഇത്? അഥവാ ഏറ്റെടുത്താൽ പോലും നമ്മൾ ഉദ്ദേശിക്കുന്ന കാലയളവിനുള്ളിൽ പണി തീർത്തു തരുവാൻ അദ്ദേഹത്തിന് കഴിയുമോ?
2: തെല്ലും സംശയം വേണ്ട മഹാരാജൻ. ഗൗതമന് വയസ്സായെങ്കിലും അദ്ദേഹത്തിന്റെ കലാവാസനയ്ക്ക് വയസ്സായിട്ടില്ല. അദ്ദേഹത്തെ പോലെ കണക്കും ശാസ്ത്രവും ഒപ്പിച്ച് വിഗ്രഹം ഉണ്ടാക്കുന്ന ഒരാൾ ഇന്ന് ഈ തലമുറയിൽ കാണുക പ്രയാസമാണ് മഹാരാജൻ.
1: ഇത്രയും നേരം ഞാനും മന്ത്രിയും തമ്മിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അഭിമന്യു അഭിപ്രായമൊന്നും പറഞ്ഞില്ല.
0: ഗൗതമൻ കഴിവുറ്റ ഒരു ശില്പിയാണ്, ഒരു സംശയവുമില്ല. വാർദ്ധക്യം എന്ന കാരണം പറഞ്ഞ് അദ്ദേഹം നിരാകരിക്കില്ല. പക്ഷേ
1: എന്താണൊരു പക്ഷേ?
0: കലാകാരന്മാർ അവരുടെ കഴിവുകൾ വെളിപ്പെടുത്തുന്നത് കലകളിലൂടെയാണ്. സൃഷ്ടിയുടെ സമയത്ത് അവർ മറ്റൊരു ചിന്തയിലേക്കും പോകാതെ അതിൽ മാത്രമായിരിക്കും ശ്രദ്ധ. കുടുംബം, പണം, ഒന്നിനെയും കുറിച്ച് ചിന്തിക്കില്ല. അവരുടെ ജീവിതം കലയ്ക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ചതാണ്. പക്ഷേ വാർദ്ധക്യകാലത്താണ് അവർ കടന്നുവന്ന ജീവിത നഷ്ടങ്ങളെക്കുറിച്ച് ഓർക്കുന്നത്.
2: മഹാരാജൻ ചോദിച്ച കാര്യങ്ങൾക്ക് അഭിമന്യു പരസ്പര ബന്ധമില്ലാതെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു.
0: മഹാരാജൻ, പരസ്പര ബന്ധമുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത്. വാർദ്ധക്യത്തിലെത്തിയ കലാകാരന്മാരെ സമൂഹം മാത്രമല്ല ഭരണത്തിലിരിക്കുന്നവരും അംഗീകരിക്കാറില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം ദുരിതപൂർണമാണ്. ഗൗതമന്റെ കാര്യം തന്നെ നോക്കൂ. ഒരു കാലത്ത് പേരും പ്രശസ്തിയും ഉണ്ടായിരുന്ന ആ മികച്ച കലാകാരന് തന്റെ മകളുടെ വിവാഹം നടത്താനുള്ള കഴിവ് പോലും ഇപ്പോഴില്ല. ഇതുപോലെ ഒരുപാട് കലാകാരന്മാർ നമ്മുടെ രാജ്യത്തുണ്ട്. ഇത്തരം കലാകാരന്മാരെ സഹായിക്കുന്നതിനായി സ്ഥിരമായൊരു വരുമാന പദ്ധതി കൂടി നമുക്ക് നടപ്പിലാക്കേണ്ടതുണ്ട്.
1: തീർച്ചയായും, നമ്മുടെ രാജ്യത്തിന്റെ കലാ സാംസ്കാരിക പ്രശസ്തി ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് ഇത്തരത്തിലുള്ള കലാകാരന്മാരുടെ പ്രയത്നത്തിന്റെ ഫലമാണ്. അതിന്റെ പ്രതിഫലം തീർച്ചയായും അവരിലെത്തിച്ചേരേണ്ടതാണ്. അവരുടെ ദുരിതം അത് നമ്മയും കൂടി ബാധിക്കുന്നതാണ്. അതിന് നാം ഒരിക്കലും ഇടവരുത്തില്ല. അഭിമന്യു, നാളെ തന്നെ നാം ഗൗതമന്റെ വീട്ടിൽ ചെന്ന് പ്രശ്നങ്ങൾക്ക് വേണ്ട പരിഹാരം കാണണം.
2: മഹാരാജൻ, ഒരു ശില്പിയുടെ വീട്ടിൽ അങ്ങൊന്ന് പോകണമോ?
1: അതിലെന്താണ് തെറ്റ്? ഇത് സാധാരണ കാര്യങ്ങൾ പോലെയല്ല, ക്ഷേത്ര പുനർനിർമ്മാണ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഗൗതമന്റെ വീട്ടിൽ പോകുന്നതിൽ ഒരു തെറ്റുമില്ല. അങ്ങനെ ചെയ്യുന്നതാണ് ഉചിതവും.
2: ഉത്തരവ് മഹാരാജൻ, അങ്ങനെയാവാം.
3: അച്ഛാ, അച്ഛനെ കാണാൻ മഹാരാജാവ് എഴുന്നള്ളുന്നു.
4: എന്ത്, മഹാരാജൻ നമ്മുടെ വീട്ടിലേക്കോ?
3: അതെ അച്ഛാ.
4: എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. രാജാവിന് ഒരാളെ കാണണമെന്നുണ്ടെങ്കിൽ അയാൾ കൊട്ടാരത്തിലേക്ക് ചെല്ലണം, അതല്ലേ പതിവ്? എന്നാൽ മഹാരാജാവ് നമ്മുടെ ഭവനത്തിലേക്ക് വരുന്നു.

0: എന്തായാലും ശരി, ഞാൻ അദ്ദേഹത്തെ സ്വീകരിക്കട്ടെ. നീ അകത്തേക്ക് ചെല്ലു.
1: ശരി അച്ഛാ.
0: മഹാരാജൻ നിണാൾ വാഴട്ടെ. ഈ പാപപ്പെട്ട പ്രജയെ കാണാൻ അവിടുന്ന് അടിയന്റെ ഭവനത്തിലേക്ക് എഴുന്നള്ളുന്നത് അടിയൻ ഭാഗ്യമായി കാണുന്നു. അങ്ങയെ അടിയൻ താഴ്മയോടെ വരവേൽക്കുന്നു. മഹാരാജൻ ഒരു ഓല കൊടുത്തയച്ചിരുന്നുവെങ്കിൽ അടുത്ത നിമിഷം അടിയൻ കൊട്ടാരത്തിൽ എത്തുമായിരുന്നല്ലോ.
2: ഗൗതമ, തലമുറകളായി താങ്കളും താങ്കളുടെ കുടുംബവും ചെയ്തിട്ടുള്ള ക്ഷേത്രപ്പണികളും ശില്പങ്ങളും നമുക്ക് വിലമതിക്കാൻ കഴിയാത്തവയാണ്. കാലങ്ങൾ കഴിഞ്ഞിട്ടും താങ്കളുടെ കലാസൃഷ്ടികൾ പുറം രാജ്യങ്ങളിലും നമ്മുടെ രാജ്യത്തിന്റെ യശസ് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയുള്ളൊരു കലാകാരനെ നമ്മുടെ അരമനയിൽ വിളിച്ചു വരുത്തി സംസാരിക്കുന്നത് മര്യാദകേടായി നാം കാണുന്നു. അതുമാത്രമല്ല, ഒരാളുടെ സഹായം ചോദിക്കുമ്പോൾ നമ്മൾ ചെന്ന് ചോദിക്കുക, അതാണല്ലോ മുറ.
0: എന്റെ ദൈവമേ, ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? മഹാരാജാവിന് അടിയന്റെ സഹായമോ? സഹായം ചെയ്യാൻ അടിയന്റെ കയ്യിൽ എന്താണുള്ളത്?
3: ഗൗതമ, ഭയപ്പെടാതെ. മഹാരാജൻ ഇന്ന് നിങ്ങളുടെ ഭവനം തേടി വന്ന് ആവശ്യപ്പെടുന്ന സഹായം നിങ്ങൾക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്.
0: അങ്ങയുടെ വാക്കുകൾ അടിയനെ കൂടുതൽ പരിഭ്രാന്തനാക്കുന്നു.
4: താങ്കളിൽ പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ നിങ്ങൾക്ക് വിശദമായി പറഞ്ഞുതരാം. അതായത്, നമ്മുടെ നാട് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനുള്ള ഒരേയൊരു മാർഗം നമ്മുടെ ക്ഷേത്ര പുനരുദ്ധാരണമാണെന്ന് രാജ്യസഭ ചേർന്ന് ഒരേ സ്വരത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നു. മഹാരാജനും അതിന് സമ്മതം തന്നിരിക്കുന്നു. ക്ഷേത്ര പുനർനിർമ്മാണവും അതോടൊപ്പം പുതിയ ദേവി വിഗ്രഹവും നിങ്ങൾ ഉണ്ടാക്കി തരണം. അത് നിങ്ങൾ നാടിന് ചെയ്യുന്ന വലിയ ഉപകാരമായിരിക്കും. അത് പറയുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഭവനത്തിലെത്തിയിരിക്കുന്നത്.
2: നാം പറയാനുദ്ദേശിച്ച കാര്യങ്ങൾ അഭിമന്യു വിശദീകരിച്ചു കഴിഞ്ഞു. ഇപ്പോ ഗൗതമന് കാര്യങ്ങളെല്ലാം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. എന്തു പറ്റി ഗൗതമ, എന്താ മിണ്ടാതിരിക്കുന്നത്?
0: ആ, ക്ഷമിക്കണം മഹാരാജൻ. ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചെറുപ്പത്തിൽ അച്ഛൻ ഇപ്പോഴത്തെ ദേവി വിഗ്രഹം ഉണ്ടാകുന്ന രംഗം അറിയാതെ അടിയന്റെ മനസ്സിലൂടെ കടന്നുപോയി. ശില്പവിദ്യയിൽ അടിയന്റെ ആരംഭ കാലഘട്ടമായിരുന്നു അത്. ആ വിഗ്രഹമുണ്ടാകുമ്പോൾ അതിന്റെ കണക്കുകൾ അപ്പോഴേ എനിക്കും പഠിപ്പിച്ചു തരുമായിരുന്നു. വെറുമൊരു കല്ലിനെ എല്ലാവരും തൊഴുന്ന ദൈവമാക്കി മാറ്റാമെന്ന് അച്ഛനിൽ നിന്ന് ഞാൻ അന്നേ പഠിച്ചു. അന്നു മുതൽ അടിയനുണ്ടാക്കിയ ശില്പങ്ങൾക്കും നമ്മുടെ ക്ഷേത്രത്തിലെ ദേവീ വിഗ്രഹത്തിനും തമ്മിൽ ചിരകാല ബന്ധമുണ്ട്.
3: ആ ബന്ധമറിയാവുന്നതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ അച്ഛൻ നിർമ്മിച്ച ദേവീ വിഗ്രഹത്തിന് കാലപ്പഴക്കത്താലും പ്രകൃതി ദുരന്തങ്ങളാലും കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു. രാജ്യത്തെ പ്രശ്നങ്ങൾക്ക് ഇതും ഒരു കാരണമായി കാണുന്നു. അതുകൊണ്ട് നാടിന്റെ നന്മയ്ക്കായി ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണവും പ്രതിഷ്ഠയും ഉടനെ തന്നെ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്.
0: അങ്ങെന്താണീ പറയുന്നത്? വിഗ്രഹ നിർമ്മാണം പെട്ടെന്ന് ചെയ്തു തീർക്കുവാൻ പറ്റിയ ഒരു പണിയല്ല, അതൊരു ഉപാസനയാണ്. ശില്പശാസ്ത്രവിധി പ്രകാരം കഠിന വ്രതാനുഷ്ഠാനങ്ങളോടെയാണ് ദേവീ വിഗ്രഹം നിർമ്മിക്കുന്നത്. അപ്പോൾ മാത്രമേ ദേവീരൂപം ശില്പിയുടെ മനസ്സിൽ തെളിയൂ. നിർമ്മാണ സമയത്ത് വിഗ്രഹത്തിന് ചെറിയ പിഴവ് സംഭവിച്ചാൽ പോലും അത് നമ്മുടെ രാജ്യത്തിന് വലിയ ദോഷമായി മാറും.
3: ഇതെല്ലാം അറിയുന്നത് കൊണ്ടല്ലേ നിങ്ങളെ തന്നെ കാണുവാൻ ഞങ്ങൾ വന്നത്. ശില്പകലയിൽ ലോകപ്രശസ്തി നേടിയ നിങ്ങളിൽ നിന്നും എങ്ങനെയാണ് പിഴവ് സംഭവിക്കുക?
0: അതൊക്കെ ഒരു കാലം. പക്ഷേ ഇപ്പോൾ അടിയന് വാർദ്ധക്യം പിടികൂടിയിരിക്കുന്നു. കണ്ടില്ലേ അടിയന്റെ കൈകൾ വിറച്ചുകൊണ്ടിരിക്കുന്നത്? ഈ കൈകൊണ്ട് ഉളിപിടിച്ച് കല്ലു ചെത്താൻ പറ്റുമോ? എനിക്കൊരു മകനാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഈ ക്ഷണം ഞാൻ ശിരസാ വഹിച്ചേനെ. എനിക്കുള്ളത് ഒരു മകളാണ്. അടിയന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം അടിയൻ മരിക്കുന്നതിന് മുൻപ് അവളെ വിവാഹം ചെയ്ത് അയക്കണമെന്നാണ്. ക്ഷമിക്കണം, വീട്ടിൽ വന്നവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന വിധം സംസാരിക്കണം എന്ന് വിചാരിച്ചതല്ല. ക്ഷേത്ര നിർമ്മാണം നടത്താൻ ഞാൻ എന്നും കടപ്പെട്ടവനാണ്. പക്ഷേ ഇപ്പോഴത്തെ എന്റെ അവസ്ഥയിൽ.
3: അപ്പോ രാജ്യസഭാ തീരുമാനം നിരസിക്കുന്നത് മഹാരാജനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അതീ രാജ്യത്തെ
0: ദേവി മഹാമായെ, ഇവരെന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. മഹാരാജനെ അപമാനപ്പെടുത്തണമെന്ന് അടിയന്റെ ചിന്തയിൽ പോലും വന്നിട്ടില്ല. അടിയനെ കൊണ്ട് നാടിനൊരു അപമാനം സംഭവിച്ചാൽ ആ ക്ഷണം അടിയൻ ജീവൻ വെടിയും.

0: എന്നാൽ മന്ത്രി അദ്ദേഹം കേട്ടോളൂ, ദേവി വിഗ്രഹം നിർമ്മിക്കാൻ അടിയന സമ്മതമാണ്. മഹാരാജന്റെ ആഗ്രഹപ്രകാരവും രാജ്യത്തിന്റെ നന്മയും മുൻനിർത്തി അടിയൻ അത് ഏറ്റെടുക്കുകയാണ്. ഈ നിമിഷം മുതൽ അതിനുവേണ്ടിയുള്ള ജോലികൾ അടിയൻ തുടങ്ങുകയാണ്. മഹാരാജൻ തീരുമാനിച്ച ദിവസം തന്നെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടന്നിരിക്കുന്നു. അങ്ങേക്ക് അടിയൻ തരുന്ന വാക്കാണിത്.
1: തീർച്ചയായും ഇത് നിങ്ങൾ ചെയ്തു തരുമെന്ന് വിശ്വാസമുണ്ടായിരുന്നു. ഗൗതമന്റെ ഇപ്പോഴത്തെ ആശങ്കകളൊക്കെ നീങ്ങിയല്ലോ. ഇനി തടസ്സങ്ങളൊന്നുമില്ലാതെ പണി പൂർത്തിയാക്കുവാൻ ദേവി അനുഗ്രഹിക്കട്ടെ. മന്ത്രി, വിഗ്രഹനിർമ്മാണത്തിന് ഗൗതമന് ആവശ്യമായ പൊന്നും പണവും ഉൾപ്പെടെ സകല കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടത് മന്ത്രിയുടെ ഉത്തരവാദിത്തമാണ്.
2: ഉത്തരവ് മഹാരാജൻ.
1: മന്ത്രി, ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതുവരെയായി?
2: എല്ലാ പണികളും നല്ല രീതിയിൽ ദ്രുതഗതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു മഹാരാജൻ.
1: പിന്നെ വിഗ്രഹ നിർമ്മാണം ഏതുവരെയായി? ഗൗതമനെ പോയി കണ്ടിരുന്നോ? പ്രതിഷ്ഠാദിനം അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്.
2: ഒന്നുകൊണ്ട് പേടിക്കണ മഹാരാജൻ, പറഞ്ഞ ദിവസം പറഞ്ഞ മുഹൂർത്തത്തിൽ തന്നെ പ്രതിഷ്ഠ നടക്കുമെന്ന് ഗൗതമൻ ഉറപ്പു തന്നിരിക്കുന്നു.
1: അങ്ങനെയാവട്ടെ. എല്ലാം നല്ല നിലക്ക് നടന്ന് ദേവിയുടെ അനുഗ്രഹത്താൽ ഈ നാടിന് ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാവട്ടെ.
3: മാന്യമഹാജനങ്ങളെ, നിങ്ങളെ അറിയിക്കുന്നത് എന്തെന്നാൽ, മഹാരാജന്റെ ഉത്തരവ് പ്രകാരം നമ്മുടെ ദേവീക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം കഴിഞ്ഞ് നാളെ പുനഃപ്രതിഷ്ഠാകർമ്മം നടത്തുന്ന വിവരം സന്തോഷപൂർവ്വം അറിയിച്ചുകൊള്ളുന്നു. ഈ മഹത് ഉദ്യമത്തിൽ പങ്കെടുത്ത് എല്ലാ നല്ലവരായ ജനങ്ങളും ദേവീ കടാക്ഷവും അനുഗ്രഹവും വാങ്ങണമെന്ന് അറിയിക്കുന്നു.
1: അമ്മേ ദേവി, എന്തൊരു ചൈതന്യം! ദേവിയുടെ മുഖം കാണുന്ന ഈ നിമിഷത്തിൽ നമ്മുടെ മനസ്സിൽ സങ്കടങ്ങൾ മാറി സന്തോഷം അലയടിച്ചു തുടങ്ങി.
4: പ്രിയപ്പെട്ട പ്രജകളെ, അമ്മയുടെ മുഖത്ത് നവ്യമായൊരു ചൈതന്യം ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു.
1: ഈ ചൈതന്യം ഉണ്ടാവാൻ നമ്മുടെ ഗൗതമൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ പ്രായത്തിലും നമ്മുടെ ആഗ്രഹത്തിന് തടസ്സം പറയാതെ ദേവി വിഗ്രഹം പരിപൂർണ ചൈതന്യത്തോടെ പൂർത്തീകരിച്ചു. ഇതൊരു വിഗ്രഹം മാത്രമല്ല, ഇതിൽ ജീവൻ തുടിക്കുന്നു. അത് നമുക്കനുഭവിക്കാൻ കഴിയുന്നുണ്ട്.
4: നമ്മുടെ പ്രജകൾക്ക് വേണ്ടി ഒന്നുകൂടി ഗൗതമനെ നമ്മുടെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ രാജ്യത്തിന്റെ രാജാവായ നാം വാക്കു നൽകുന്നു, ക്ഷേത്രത്തിന്റെ എല്ലാ കാര്യങ്ങളും സമയാസമയങ്ങളിൽ വിധിപ്രകാരം നടത്തുന്നതാണ്. നമ്മുടെ പിൻതലമുറയും ആചാരാനുഷ്ഠാനങ്ങൾ ക്ഷേത്രകാര്യങ്ങളിൽ പാലിക്കേണ്ടതാണ്. ഇത് ഒരു വാക്കുമാത്രമായി കാണരുത്, ഇത് നമ്മുടെ ഉത്തരവാണ്. ദേവിയുടെ അനുഗ്രഹത്താൽ നമ്മുടെ നാടിനും പ്രജകൾക്കും സർവൈശ്വര്യങ്ങളും ഉണ്ടാകട്ടെ.

0: മന്ത്രി, ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം കഴിഞ്ഞിട്ട് നാള് കുറച്ചായില്ലേ? എന്തെങ്കിലും മാറ്റങ്ങൾ? ഇപ്പോൾ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താണ്? ജനങ്ങൾ സന്തോഷത്തിലല്ലേ?
1: മഹാരാജൻ, അതായത്?
0: എന്താണ് മന്ത്രി പറയാൻ മടിക്കുന്നത്? എന്തുപറ്റി? പറയൂ.
2: ക്ഷമിക്കണം മഹാരാജൻ, ഞാനൊന്ന് പറയട്ടെ. നമ്മുടെ നാട്ടിലെ വിശേഷങ്ങൾ അറിയുന്നതിന് മന്ത്രിയോട് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് ചാരന്മാരോട് അധിപനോട് ചോദിക്കുന്നതാണ്.
0: എന്ത്? മന്ത്രിയുള്ളപ്പോൾ നാം എന്തിന് ചാരന്മാരോട് ചോദിക്കണം? എന്താ ഇവിടെ നടക്കുന്നത്? നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. മന്ത്രി, എന്തുകൊണ്ടാണ് നിങ്ങൾ മൗനം പാലിക്കുന്നത്? ഈ മൗനത്തിന്റെ അർത്ഥം ഇനിയും രാജ്യത്തെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല എന്നല്ലേ? ആരവിടെ? ചാരന്മാരുടെ അധിപനോട് ഉടനെ സഭയിലേക്ക് വരാൻ പറയൂ.
3: ഉത്തരവ് മഹാരാജൻ.
0: ക്ഷേത്ര പുനരുദ്ധാരണത്തിന് ശേഷം നാട്ടിലെ പ്രശ്നങ്ങളെല്ലാം തീർന്നുവെന്നാണ് നാം കരുതിയിരുന്നത്. എന്നാൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സഭയിലേവരും മൗനം പാലിക്കുകയാണ്. നമ്മിൽ നിന്നും എന്തോ മറയ്ക്കുന്നതുപോലെ തോന്നുന്നു.
3: മഹാരാജൻ, രഹസ്യാന്വേഷണ തലവൻ വന്നിരിക്കുന്നു.
4: മഹാരാജാവ് നീണാൾ വാഴട്ടെ.
0: പറയൂ, നാടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്?
4: ക്ഷമിക്കണം മഹാരാജൻ, നാട്ടിലുണ്ടായിരുന്ന ഒരു പ്രശ്നവും ഇതുവരെ തീർന്നിട്ടില്ല. ദിനം പ്രതി പ്രശ്നങ്ങൾ ഒന്നിനുമേലെ ഒന്നായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രജകൾ വളരെ കഷ്ടത്തിലാണ്. രാജഭരണം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് വിശ്വസിച്ച ജനങ്ങൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു. എത്രയും പെട്ടെന്ന് പ്രശ്നപരിഹാരത്തിന് നടപടി കൈക്കൊള്ളാത്ത പക്ഷം ജനങ്ങൾ ഭരണത്തിനെതിരാവും.
0: മന്ത്രി കേട്ടില്ലേ? രഹസ്യാന്വേഷണ വിവരങ്ങൾ! പ്രജകൾ ഭരണത്തിന് നേരെ തിരിയാൻ പോകുന്നു. മന്ത്രിയുടെ വാക്ക് കേട്ട് നാം എടുത്ത തീരുമാനത്തിന്റെയും പ്രവൃത്തിയുടെയും

0: മായി നാടിന്ന് ഈ അവസ്ഥയിലെത്തിയിരിക്കുന്നു.
1: മഹാരാജൻ, അങ്ങ് ദേഷ്യപ്പെടാതെ സമാധാനിക്കൂ.
0: എന്താ പറഞ്ഞത്? സമാധാനമായിരിക്കുവാനോ? നിങ്ങളുടെ വാക്കുകൾ കേട്ട് നാം സമാധാനമായിരുന്നാൽ നമ്മുടെ നാടില്ലാതാകും. എല്ലാത്തിനും നാം തന്നെ തീരുമാനമെടുക്കുകയാണ്.
2: മഹാരാജൻ നീണാൾ വാഴട്ടെ. മഹാരാജനെ മുഖം കാണിക്കാൻ നമ്മുടെ ക്ഷേത്ര പൂജാരി വന്നിരിക്കുന്നു.
0: എന്ത് പൂജാരിയോ? പൂജാരിക്ക് നമ്മെ കാണേണ്ട ആവശ്യം എന്താണ്? ആ ശരി, വരാൻ പറയും.
2: ഉത്തരവ് മഹാരാജൻ.
3: മഹാരാജൻ, മഹാരാജൻ നീണാൾ വാഴട്ടെ. നമ്മൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. ഈ നാടിന്റെ രക്ഷകനായ അങ്ങയെ കബളിപ്പിച്ചിരിക്കുന്നു. മഹാരാജാവിന്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ പ്രജകളുടെ അവസ്ഥ എന്തായിരിക്കും? അമ്മേ, അമ്മേ ദേവി, ആലോചിക്കുമ്പോഴേ പേടിയാകുന്നു.
0: എന്ത്? നമ്മെ കബളിപ്പിച്ചെന്നോ? ഒന്ന് തെളിച്ചു പറയൂ. നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കരുത്. കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ പറയൂ.
3: അത് പിന്നെ ക്ഷമിക്കണം മഹാരാജൻ. ഞാൻ പതിവ് പോലെ അമ്പലത്തിൽ പൂജകൾ ചെയ്തുകൊണ്ടിരിക്കവേ അർച്ചനയ്ക്ക് ആവശ്യമായ വസ്തുക്കൾ എടുക്കുമ്പോ അതിലൊന്ന് ദുസ്സഹനമെന്നോണം ദേവിയുടെ വിഗ്രഹത്തിൽ വീണു. വീണിടും വിഗ്രഹത്തിൽ ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോ വിഗ്രഹത്തിന്റെ ആ ഭാഗത്ത് ഒരു വിള്ളൽ വീണിരിക്കുന്നു. ദേവി, എന്താ ഈ അവസ്ഥ? വിള്ളൽ കണ്ട ഉടനെ എന്റെ മനസ്സിൽ ഒരു സംശയം ഉദിച്ചു മഹാരാജൻ.
0: പറയൂ, എന്താണ് ആ സംശയം?
3: അത് മഹാരാജൻ പറയുന്നതിൽ ക്ഷമിക്കണം. വിഗ്രഹം തീർത്തിരിക്കുന്നത് ശുദ്ധമായ സ്വർണത്തിൽ തന്നെയാണോ എന്നൊരു സംശയം.
0: എന്താണ് നിങ്ങൾ പറയുന്നത്? വിഗ്രഹമുണ്ടാക്കാൻ നാം ഗൗതമൻ കൊടുത്തത് പരിശുദ്ധമായ സ്വർണമാണ്. തനിത്തങ്കം. അതിൽ സംശയം പ്രകടിപ്പിക്കുന്നത് നമ്മെ സംശയിക്കുന്നതിന് തുല്യമാണ്.
3: അയ്യോ അയ്യോ മഹാരാജൻ, അങ്ങേ സംശയിക്കാനോ? എന്റെ ദേവി, മഹാരാജാവിനെതിരായ ഒരനീതി ചൂണ്ടിക്കാണിക്കാൻ വന്ന് എനിക്ക് ഇങ്ങനെ ഒരു പരീക്ഷണമോ? മഹാരാജൻ, കലാകാലങ്ങളായി ദേവിയുടെ സ്വർണ്ണാഭരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതിനാൽ സ്വർണം കണ്ടാൽ മനസ്സിലാക്കാൻ എനിക്ക് കഴിയും. എന്നിട്ടും എന്റെ സംശയം തീർക്കുന്നതിന് വേണ്ടി ഒരു തട്ടാനെ കൊണ്ടുവന്ന് പരിശോധിച്ച് ഉറപ്പ് വരുത്തി.
0: നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നാട്ടിലെ ദുഃഖദുരിതങ്ങൾ തീരുവാൻ വേണ്ടിയാണ് ക്ഷേത്ര പുനരുദ്ധാരണം നടത്തിയത്. ആ ദൈവിക കാര്യങ്ങളിൽ കൂടി അധർമ്മം കാണിച്ചിരിക്കുന്നു. ആരെയും നാം വെറുതെ വിടില്ല. കടുത്ത ശിക്ഷ തന്നെ നൽകും. മന്ത്രി, ദേവി വിഗ്രഹം പണിതത് ഗൗതമനല്ലേ?
1: അതെ മഹാരാജൻ.
0: അങ്ങനെയാണെങ്കിൽ
4: മഹാരാജൻ, ഈ കാര്യത്തിൽ നമുക്ക് ക്ഷമയോടെ ചിന്തിക്കേണ്ടതുണ്ട്.
0: ചിന്തിക്കാനൊന്നുമില്ല. മന്ത്രി ഇന്ന് തന്നെ ഗൗതമനെ സഭയിൽ കൊണ്ടുവരും. ഉടനെ വേണം. നമ്മുടെ ഉത്തരവാണ്.
1: ഉത്തരവ് മഹാരാജൻ.
5: മഹാരാജാവ് നീണാൾ വാഴട്ടെ. അവിടുന്ന് നിന്നും മുഖം കാണിക്കണമെന്ന് ഉത്തരവ് വന്നിരുന്നു. പറഞ്ഞാലും മഹാരാജൻ,
6: നിങ്ങൾക്ക് അറിയാത്തതൊന്നുമല്ലോ, നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി മഹാരാജാവ് ഒരുപാട് ചിലവ് ചെയ്ത് ക്ഷേത്രം പുനരുദ്ധാരണം നടത്തി. ദേവിയുടെ വിഗ്രഹം നിർമ്മിച്ചതും നിങ്ങളായിരുന്നില്ലേ?
5: അതെ അങ്ങുന്നേ, അടിയൻ തന്നെ.
6: ഇത്രയും ചിലവ് ചെയ്ത് ക്ഷേത്രം ഉണ്ടാക്കിയിട്ടും നാട്ടിലെ ദുഃഖദുരിതങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇതിനുള്ള കാരണം എന്തായിരിക്കും? എന്താണ് ഗൗതമന്റെ അഭിപ്രായം?
0: മന്ത്രി, താങ്കൾ എന്തിനാണ് ഇത്ര വിശദീകരിക്കുന്നത്? നാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അത്യാഗ്രഹിയായ ഈ ശില്പി തന്നെയാണ്.
7: എന്റെ ദേവി, എന്താണ് ഈ കേൾക്കുന്നത്? നാട്ടിലെ പ്രശ്നങ്ങൾക്ക് അടിയൻ കാരണമോ? ദുഃഖദുരിതങ്ങളിൽ ജീവിക്കുന്ന ഈ വയസ്സിന് മനസ്സിലാകുന്ന വിധം പറയൂ. പറയൂ മഹാരാജൻ, അടിയൻ എന്ത് തെറ്റാണ് ചെയ്തത്?
0: നീ രാജ്യദ്രോഹി. ദേവി വിഗ്രഹത്തിൽ പൊതിയാൻ തന്ന സ്വർണം നീ അപഹരിച്ചിരിക്കുന്നു. ദൈവത്തിനോട് നീ വഞ്ചന കാട്ടി. ഈ പ്രവൃത്തി കാരണമാണ് നാട്ടിലെ പ്രശ്നങ്ങൾ തീരാത്തത്. കുറ്റസമ്മതം നടത്തി അപഹരിച്ച സ്വർണം തിരികെ നൽകുക, അല്ലെങ്കിൽ രാജ്യസ്വത്ത് അപഹരിച്ചാലുള്ള ഭവിഷ്യത്ത് എന്തായിരിക്കുമെന്ന് നിന്നിലൂടെ ജനങ്ങൾ മനസ്സിലാക്കും.
7: മഹാരാജൻ, അടിയനെ സംശയിക്കുന്നുവോ? എപ്പോൾ ദേവി വിഗ്രഹം ഉണ്ടാക്കുവാൻ സ്വർണം തന്നുവോ, ആ നിമിഷം മുതൽ അത് രാജ്യസ്വത്തായല്ല ദൈവസ്വത്തായാണ് അടിയൻ കണക്കാക്കിയത്. ദൈവത്തിന്റെ സ്വത്ത്

0: ധരിച്ചാൽ ആ ദേവി തന്നെ അടിയനെ ശിക്ഷിച്ചുകൊള്ളൂ.
1: ധിക്കാരി, സ്വർണം അപഹരിച്ചതും പോരാഞ്ഞ് രാജ്യസ്വത്ത് ദൈവസ്വത്ത് എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ആരെവിടെ ഈ അഹങ്കാരിയെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകും. നിനക്ക് 7 ദിവസത്തെ സമയം തരുന്നു. അതിനകം കുറ്റസമ്മതം നടത്തി അപഹരിച്ച മുഴുവൻ സ്വർണവും തിരികെ ഏൽപ്പിക്കണം. അല്ലാത്ത പക്ഷം നിന്റെ തല ഈ ഉടലിലുണ്ടായിരിക്കില്ല. അത് മാത്രമല്ല, നീ ചെയ്ത ദേശദ്രോഹത്തിന് നിന്റെ വംശം ആയുഷ്കാലം മുഴുവൻ അടിമകളായി കൊട്ടാരത്തിൽ പണിയെടുക്കണം. കൊണ്ടുപോകൂ ഈ ദ്രോഹിയെ.
2: മഹാരാജൻ, സഭയിൽ സംസാരിക്കാൻ അനുവദിച്ചാലും?
1: പറയൂ.
2: അങ്ങയുടെ തീരുമാനം തിടുക്കപ്പെട്ടെടുത്തുവോ എന്ന് ഞാൻ സംശയിക്കുന്നു. കുറ്റം നടന്നു എന്നത് തീർച്ചയാണ്, എന്നാൽ അതെങ്ങനെ നടന്നുവെന്ന് വിചാരണ ചെയ്യുന്നതിന് മുൻപേ ഗൗതമനെ കുറ്റവാളി എന്ന് മുദ്രകുത്തിയതിൽ എനിക്കഭിപ്രായമില്ല.
1: ഇതിൽ വിചാരണ ചെയ്യേണ്ടതായി എന്താണുള്ളത്? ദേവി വിഗ്രഹമുണ്ടാക്കിയത് ഗൗതമനല്ലേ, പ്രതിഷ്ഠ നടത്തിയതും അവൻ തന്നെ. അങ്ങനെയുള്ളപ്പോൾ ദേവി വിഗ്രഹത്തിലെ സ്വർണത്തിൽ കള്ളത്തരമുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വവും ഗൗതമനല്ലേ? മറിച്ച് വേറെ എവിടെ തെറ്റ് സംഭവിച്ചു എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്?
2: മഹാരാജൻ, അങ്ങയുടെ സമ്മതമുണ്ടെങ്കിൽ തെറ്റെവിടെയാണ് സംഭവിച്ചതെന്ന് ഞാൻ കണ്ടുപിടിക്കാം.
1: നാം വിചാരണ നടത്തി വിധിച്ചതിന് ശേഷം നിങ്ങൾ വീണ്ടും അന്വേഷണം നടത്തണമെന്നാണോ?
2: അവിടെ നിന്നെ തെറ്റിദ്ധരിക്കാതെ, കുറ്റം ആരോപിക്കപ്പെട്ടവർക്ക് അവരുടെ ഭാഗം വിശദമാക്കാനുള്ള അവസരം നൽകുന്നത് നമ്മുടെ നാടിന്റെ നിയമവ്യവസ്ഥയിലുണ്ട്. ഈ അടിസ്ഥാനപരമായ ഒരു അവകാശം പോലും കുറ്റം ചെയ്തവർക്ക് നൽകിയില്ല എന്ന ചീത്തപ്പേര് അങ്ങയുടെ ചരിത്രത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ്.
1: സബാഷ് അഭിമന്യു, സബാഷ്. നിന്നോട് സംസാരിച്ച് ജയിക്കാൻ ആർക്കും പറ്റില്ല എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുന്നു. ശരി, ഗൗതമന് കൊടുത്ത അതേ 7 ദിവസത്തിനുള്ളിൽ വേണ്ട രീതിയിൽ അന്വേഷണം ചെയ്ത് വിവരങ്ങൾ സമർപ്പിക്കൂ. അതിനുവേണ്ട സഹായങ്ങൾ രാജസഭ നിനക്ക് ചെയ്തു തരുന്നതായിരിക്കും.
2: അഭയ, കരയാതെ
3: കരയാതെ എന്ത് ചെയ്യാനാ? എന്റെ അച്ഛൻ മഹാരാജനോട് പറഞ്ഞതല്ലേ ഈ വയസ്സിൽ ദേവി വിഗ്രഹം ഉണ്ടാക്കുന്നത് പ്രയാസമാണെന്ന്. അച്ഛന്റെ അവസ്ഥ മനസ്സിലാക്കാതെ നിങ്ങൾ എല്ലാവരും കൂടി നിർബന്ധിച്ചതിനാലാണ് എന്റെ അച്ഛൻ അതനുസരിച്ചത്. പറഞ്ഞ ദിവസത്തിനുള്ളിൽ പ്രതിഷ്ഠയുൾപ്പെടെ ചെയ്തതിന്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. 7 ദിവസം കഴിഞ്ഞാൽ വധശിക്ഷ അനുഭവിക്കാൻ പോകുന്ന ദേശദ്രോഹി.
2: അഭയ, നിന്റെ അച്ഛനെ കുറിച്ച് നിന്നെക്കാൾ മുമ്പേ എനിക്കറിയാം. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ശില്പി. രാജാവിന്റെ ഈ വിധി നമ്മുടെ നാട് ദുഃഖത്തിലാണ്.
3: നിങ്ങളുടെ സഹാനുഭൂതി ഒന്നും എനിക്ക് ആവശ്യമില്ല. നിങ്ങളിപ്പോൾ എന്തിനാണ് വന്നതെന്ന് പറയൂ.
2: നിന്റെ വിഷമം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാരാജൻ എനിക്ക് 7 ദിവസമാണ് തന്നിരിക്കുന്നത്. ഈ ദിവസത്തിനുള്ളിൽ നിന്റെ അച്ഛനെ ഈ പ്രശ്നത്തിൽ നിന്നും മോചിപ്പിക്കണം.
3: എന്റെ അച്ഛനെ മോചിപ്പിക്കുവാനായി എന്റെ ജീവൻ തന്നെ പകരം നൽകാൻ ഞാൻ തയ്യാറാണ്.
2: നിന്റെ അച്ഛൻ തീർത്ത ദേവി വിഗ്രഹം കണ്ട് ഈ നാട് അതിശയിച്ചുപോയി. പക്ഷേ
3: എന്തേ, എന്റെ അച്ഛന് ഈ പ്രായത്തിൽ ഇങ്ങനൊരു വിഗ്രഹം ഉണ്ടാക്കാൻ എങ്ങനെ കഴിഞ്ഞു എന്ന സംശയമാണ് എല്ലാവർക്കും, അല്ലേ?
2: നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു.
3: നിങ്ങൾ എല്ലാവരുമാണ് എന്റെ അച്ഛനെ തെറ്റിദ്ധരിച്ച് കുറ്റം ചുമത്തിയിരിക്കുന്നത്. എന്റെ അച്ഛൻ ചെയ്തത് വിഗ്രഹ നിർമ്മാണമാണ്, അല്ലാതെ കെട്ടിട നിർമ്മാണമല്ല മറ്റൊരാളെ ഏൽപ്പിക്കാൻ. വിചാരണയുടെ പേര് പറഞ്ഞ് എന്റെ അച്ഛനെ വീണ്ടും വീണ്ടും അപമാനിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾക്ക് പോകാം.
2: മഹാരാജൻ,
1: വന്നാലും അഭിമന്യു, വന്നാലും നാം നിങ്ങൾക്ക് തന്ന 7 ദിവസം തീരുവാൻ പോകുന്നു. വിഗ്രഹത്തിൽ കള്ളത്തരം കാണിച്ച ആളെ കണ്ടുപിടിച്ചോ അതോ തോൽവി സമ്മതിക്കുന്നു?
2: രണ്ടുമല്ല മഹാരാജൻ.
4: അഭിമന്യു രാജസഭയെ പരിഹസിക്കുകയാണോ? രാജസഭയുടെ സമയം നഷ്ടപ്പെടുത്തുന്നത് രാജാവിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഇതിന് എന്ത് ശിക്ഷയാണ് ലഭിക്കുക എന്നത് അഭിമന്യുവിന് അറിയാമല്ലോ.
2: രാജാവിന്റെ സമയം വളരെ വിലപ്പെട്ടതാണെന്ന് എനിക്ക് അറിയാവുന്നതുപോലെ തന്നെ മഹാരാജൻ എനിക്ക് തന്ന 7 ദിവസം പാഴാക്കിയുള്ള വിപത്തും എനിക്ക് നല്ല ബോധ്യമുണ്ട്.
4: ആത്മപ്രശംസ നിർത്തിയിട്ട് അന്വേഷണത്തിൽ എന്ത് പുരോഗതിയുണ്ടെന്നത് പറയൂ.
2: ഈ പ്രശ്നത്തിൽ മഹാരാജൻ എനിക്കനുവദിച്ച 7 നാളിനുള്ളിൽ ഇതിന്റെ നിജസ്ഥിതി അങ്ങയുടെ മുന്നിൽ സമർപ്പിക്കുന്നു. അന്വേഷണം നടത്താനുള്ള ഉത്തരവ് കിട്ടിയുടൻ ഞാൻ ആദ്യം ക്ഷേത്രത്തിൽ പോയി ദേവി വിഗ്രഹം പരിശോധിച്ചു.
4: പരിശോധനയിൽ എന്ത് കണ്ടുപിടിച്ചു?
2: പരിശോധനയിൽ ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോൾ ക്ഷേത്രത്തിലുള്ള ദേവി വിഗ്രഹം ഗൗതമനുണ്ടാക്കിയതല്ല എന്നുള്ളതാണ്.
1: നിങ്ങൾ
5: നിങ്ങൾ എന്താണ് ഈ

0: പറയുന്നത് ആ വിഗ്രഹം ഗൗതമൻ ഉണ്ടാക്കിയതല്ലെന്നോ?
1: അതെ മഹാരാജൻ, ആ വിഗ്രഹം യഥാർത്ഥമല്ല. ക്ഷേത്ര പുനരുദ്ധാരണം നടത്തി ഗൗതമൻ പുനഃപ്രതിഷ്ഠ നടത്തിയ വിഗ്രഹമല്ല അത് എന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.
0: അതെങ്ങനെ ഇത്ര ഉറപ്പിച്ചു പറയാൻ കഴിയും? നിങ്ങളുടെ കയ്യിൽ തെളിവ് വല്ലതുമുണ്ടോ?
1: തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതെല്ലാം തൽക്കാലത്തേക്ക് ദേവിയോടൊരു കളിയാണെന്ന് തന്നെ പറയേണ്ടി വരും.
2: ഇതെന്ത് മറിമായ ദേവിയിലുള്ള വിശ്വാസത്തെയാണ് അഭിമന്യു ചോദ്യം ചെയ്യുന്നത്. ഇതെല്ലാം ദേവിയുടെ കളിയല്ല, അഭിമന്യുവിന്റെ കളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് മഹാരാജൻ.
0: അഭിമന്യു, നേരിട്ട് വിഷയത്തിലേക്ക് വരൂ.
1: ഉത്തരവ് മഹാരാജൻ. ക്ഷേത്ര പുനരുദ്ധാരണത്തിന് ശേഷം നമ്മുടേവരുടെയും സമക്ഷം ഗൗതമൻ ദേവി വിഗ്രഹം പ്രതിഷ്ഠ നടത്തിയപ്പോൾ ആ വിഗ്രഹത്തിൽ ഒരു അസാധാരണമായ കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു.
0: അസാധാരണമായ കാര്യം?

0: കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു.
1: അസാധാരണമായ കാര്യം. അതെന്താണ്?
0: ദേവിയുടെ ഒരു കയ്യിൽ 6 വിരലുകൾ ഉണ്ടായിരുന്നു.
1: എന്താണ് നിങ്ങൾ പറയുന്നത്? ദേവിയുടെ കയ്യിൽ 6 വിരലുകളോ?
0: അതെ മഹാരാജൻ, 6 വിരലുകൾ.
1: എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ശില്പകലയിൽ പുകൾ പെറ്റ ഗൗതമന് എങ്ങനെ ഇത്തരത്തിലൊരു പിഴവ് സംഭവിക്കും? അഭിമന്യു, നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുമെന്ന് നാം കരുതി. പക്ഷേ വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണല്ലോ. മന്ത്രി, അഭിമന്യു പറഞ്ഞില്ലേ 6 വിരലുകളുണ്ടെന്ന്? അത് നിങ്ങൾ ശ്രദ്ധിച്ചു? നിങ്ങൾ കണ്ടിരുന്നു? മന്ത്രി എന്താ ഒന്നും മിണ്ടാതെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? നാം ചോദിച്ചത് കേട്ടില്ലെന്നുണ്ടോ?
2: മഹാരാജൻ, ക്ഷമിക്കണം, ഞാനും അതിനെപ്പറ്റിയാണ് ആലോചിക്കുന്നത്. എത്ര ആലോചിച്ചിട്ടും ദേവിയുടെ കൈവിരലുകൾ എന്റെ ഓർമ്മയിൽ വരുന്നില്ല.
3: എന്റെ അഭിപ്രായത്തിൽ ഗൗതമനെ രക്ഷിക്കുവാൻ വേണ്ടി അഭിമന്യു ഉണ്ടാക്കിയ ഒരു പുതിയ കഥയാണിതെന്ന് തോന്നുന്നു. ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്തൊരു കാര്യം അഭിമന്യുവിന്റെ ശ്രദ്ധയിൽ മാത്രം എങ്ങനെ വന്നു?
0: മഹാരാജൻ, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഗൗതമൻ പ്രതിഷ്ഠിച്ച ദേവി വിഗ്രഹമല്ല ഇന്ന് ക്ഷേത്രത്തിലുള്ളത്. അത് വ്യാജമാണ്. ഇതിന്റെ സത്യമറിയാൻ ഞാൻ ഗൗതമന്റെ മകളെ കാണാൻ പോയിരുന്നു.
4: നിർത്തൂ, വിചാരണ എന്ന പേരിൽ എന്റെ അച്ഛനെ വീണ്ടും വീണ്ടും അപമാനിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല.
0: അഭയ, നിന്റെ അച്ഛനെ അപമാനിക്കണം എന്ന ഉദ്ദേശം എനിക്കില്ല. നമ്മുടെ കയ്യിൽ സമയം വളരെ കുറവാണ്. അതിനുള്ളിൽ നിന്റെ അച്ഛൻ തെറ്റുകാരനല്ല എന്ന് തെളിയിക്കണം. ഞാൻ ഏറ്റെടുത്ത അന്വേഷണത്തിൽ ഒരു ചെറിയ പിഴവ് പോലും വരാൻ പാടില്ല. അതിനുവേണ്ടിയാണ് ഞാൻ നിന്നെ ഇന്ന് കാണാൻ വന്നിരിക്കുന്നത്. പക്ഷേ നീ എന്നെ മനസ്സിലാക്കുന്നില്ല. ശരി, അപ്പോൾ ഞാൻ ഇറങ്ങുന്നു.
4: നിൽക്കൂ, എന്റെ അച്ഛന്റെ മേൽ അപരാധം ചാർത്തിയ സാഹചര്യത്തിൽ സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നിങ്ങളോട് ദേഷ്യപ്പെട്ടത്. എന്നോട് ക്ഷമിക്കണം. അച്ഛൻ വിഗ്രഹത്തിന്റെ പണി തുടങ്ങി അവസാനിക്കുന്നത് വരെ സഹായിയായി ഞാൻ കൂടെ ഉണ്ടായിരുന്നു. നിർമ്മാണവേളയിൽ നടന്ന ഒരു കാര്യം നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തിനാണ് കണ്ണു നിറയുന്നത്?
5: മോളെ, എത്ര ശ്രമിച്ചിട്ടും ദേവി വിഗ്രഹം ഞാൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ വരുത്തുവാൻ കഴിയുന്നില്ല. ചെറുപ്പം മുതലേ ദേവിയെ കണ്ടു തൊഴുതു വരുന്നതാ. പക്ഷേ ആ വിഗ്രഹം പോലെ ഇതിന് ജീവൻ കൊടുക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. നിശ്ചയിച്ച ദിവസത്തിനുള്ളിൽ തന്നെ പണി പൂർത്തിയാക്കി പ്രതിഷ്ഠ നടത്തിയില്ലെങ്കിൽ മഹാരാജന്റെ അപ്രീതിക്ക് കാരണമാകും. മഹാരാജനോട് എന്തു പറയണമെന്ന് ഒരു നിശ്ചയവുമില്ല. അമ്മേ, ദേവി.
4: ശില്പകലയിൽ ലോകമെങ്ങും അംഗീകരിച്ച അച്ഛൻ ഇങ്ങനെ ദുഃഖിക്കുന്നത് ശരിയല്ല. അച്ഛാ, ദേവി വിഗ്രഹം ഉണ്ടാക്കുവാൻ മഹാരാജനോട് കുറച്ചുകൂടി സമയം ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല.
5: ലോകമെങ്ങും അംഗീകരിച്ച ശില്പിയാണ് ഞാൻ. മഹാരാജാവിന് പറഞ്ഞ സമയത്ത് വിഗ്രഹം കൊടുക്കാത്ത ചീത്തപ്പേര് എനിക്ക് വന്നു ചേരും.
4: മറ്റെന്താണൊരു വഴി?
5: മോളെ, എന്റെ മനസ്സിലുള്ള ദേവി വിഗ്രഹം തീർക്കാൻ നിനക്ക് എന്നെ സഹായിക്കാനാകൂ.
4: എന്റെ സഹായമോ? അച്ഛൻ എന്താണ് ഉദ്ദേശിക്കുന്നത്?
5: മോളെ, ക്ഷേത്രത്തിലുള്ള ദേവി വിഗ്രഹത്തെ പോലെ നീ നിന്നെ രൂപപ്പെടുത്തിയാൽ ഈ ദേവി വിഗ്രഹം ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ പൂർത്തിയാക്കാൻ കഴിയും.
4: അച്ഛൻ എന്താണ് ഈ പറയുന്നത്? ദേവിയെ പോലെ ഞാൻ എന്നെ രൂപപ്പെടുത്താനോ? തെറ്റല്ലേ അത്?
5: അതിൽ തെറ്റൊന്നുമില്ല. അടിസ്ഥാനപരമായി നാം എല്ലാവരും ദേവി സൃഷ്ടിയിൽ പിറന്നവരാണ്. ദേവി ചൈതന്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്. ചില ദേശങ്ങളിൽ ഇതുപോലെ നടപ്പിലാക്കിയിട്ടുമുണ്ട്.
4: അച്ഛന്റെ മനോവേദന മാറ്റാൻ ഇത് മാത്രമാണ് വഴിയെങ്കിൽ അത് നിറവേറ്റുക എന്നത് എന്റെ കടമയാണ്.
0: ഇതാണ് സംഭവിച്ചത്. ഗൗതമൻ സ്വന്തം മകളെ ദേവീരൂപമായി കണ്ടുകൊണ്ടാണ് വിഗ്രഹമുണ്ടാക്കിയത്.
1: അഭിമന്യു നേരത്തെ പറഞ്ഞതുമായി ഇതിനെന്ത് ബന്ധം?
0: ബന്ധമുണ്ട് മഹാരാജൻ. ശില്പകലയിൽ അഗ്രഗണ്യനായ ഗൗതമൻ സ്വന്തം മകളെ ദേവിയായി കണ്ട് വിഗ്രഹം നിർമ്മിച്ചപ്പോൾ അഭയക്കുള്ള 6 വിരലുകളും ദേവി വിഗ്രഹത്തിൽ സൃഷ്ടിക്കപ്പെടുകയായിരുന്നു. അത് ഗൗതമന്റെ തെറ്റല്ല. വിഗ്രഹനിർമ്മാണ സമയത്ത് പൂർണമായും ഗൗതമനിൽ ആവേശിച്ച ദേവിയുടെ ശക്തിയാലാണ് അങ്ങനെ സംഭവിച്ചത്.
1: അഭിമന്യു, യഥാർത്ഥ വിഗ്രഹം കിട്ടുന്നതുവരെ നാം ഇത് വിശ്വസിക്കാൻ പോകുന്നില്ല.
0: മഹാരാജൻ, എന്റെ വിശ്വാസം

0: വിശ്വാസപ്രകാരം ഗൗതമൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒന്ന് മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദേവി വിഗ്രഹം ക്ഷേത്രത്തിൽ നിന്ന് കളവ് പോയത് സത്യമാണ്. ഇതിനെല്ലാം മൗനസാക്ഷിയായ ദേവി തന്നെ തെറ്റ് ചെയ്തവരെ നമ്മുടെ കൺമുന്നിൽ കൊണ്ടുവന്ന് നിർത്തും.
1: വന്ന് വന്ന് ഞാനുണ്ടാക്കിയ കഥകളെല്ലാം പാഴായി. ആരവിടെ? ചാരന്മാരുടെ അധിപനോട് വരാൻ പറഞ്ഞിരുന്നു, വന്നോ?
2: വന്നിരുന്നു മന്ത്രി, അവിടുന്ന് കാണാൻ കാര്യാലയത്തിൽ ഇരിപ്പുണ്ട്.
1: ശരി, വരാൻ പറയൂ.
2: ഉത്തരവ് മന്ത്രി.
1: എന്താധികാരി ക്ഷീണിതനായി കാണുന്നു? രഹസ്യങ്ങൾ അന്വേഷിച്ച് ക്ഷീണിച്ചു പോയോ?
3: അതെ മന്ത്രി, നാട്ടിലെ എല്ലാ രഹസ്യ വിവരങ്ങളും അന്വേഷിച്ച് കണ്ടുപിടിച്ച് മഹാരാജന്റെ മുന്നിലെത്തിക്കണ്ടേ?
1: ഓഹോ, അങ്ങനെയോ? ശരി, ഗൗതമന്റെ മേൽ ചുമത്തിയ കുറ്റത്തെ പറ്റിയുള്ള അന്വേഷണത്തിന്റെ എന്തെങ്കിലും വിവരമുണ്ടോ?
3: ആ ചുമതല ഇപ്പോ അഭിമന്യുവല്ലേ നോക്കുന്നത്? മഹാരാജൻ കൊടുത്ത 7 ദിവസത്തെ സമയം നാളത്തേക്ക് കഴിയും. ഇതുവരെയും ദേവി വിഗ്രഹത്തിന്റെ വിവരങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഗൗതമന്റെ ശിക്ഷ നാളെ എന്തായാലും നടക്കും, തീർച്ച. മന്ത്രി, അദ്ദേഹം നാളെ അങ്ങയുടെ ഉദ്ദേശങ്ങളും നടക്കാൻ പോകുന്ന ദിവസാ.
1: വിഡ്ഢി, ചിരി നിർത്ത്. ക്ഷേത്രത്തിലുള്ള വിഗ്രഹം യഥാർത്ഥമല്ലെന്ന് അഭിമന്യു രാജാവിനെ അറിയിച്ചിരിക്കുന്നു. ദേവി വിഗ്രഹം മോഷ്ടിച്ച് രാജാവിന് കുഴപ്പവും ജനങ്ങൾക്ക് ദുരിതവും ഉണ്ടാക്കി. ജനങ്ങളെ മഹാരാജനെതിരെ തിരിച്ചുവിട്ട് നാട്ടിൽ കലാപമുണ്ടാക്കി ഭരണം എന്റെ കൈകളിലാക്കാൻ പദ്ധതിയിട്ടിരുന്നു. പക്ഷേ അവസാന നിമിഷം അഭിമന്യു എല്ലാ പദ്ധതികളും പൊളിക്കുമെന്നാ തോന്നുന്നത്. മുൻകൂട്ടി രഹസ്യങ്ങൾ മനസ്സിലാക്കി എന്നെ അറിയിക്കേണ്ട നീ ഇപ്പോ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത് ഒരു കഥ കേൾക്കുന്നത് പോലെ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ.
3: മന്ത്രി, അങ്ങ് എന്താണ് ഈ പറയുന്നത്?
1: നിന്റെ അടുത്ത് ആദ്യം മുതൽ വിശദീകരിക്കാൻ എനിക്കിപ്പോ നേരമില്ല. അതെ, പോയി ആ ദേവി വിഗ്രഹം എടുത്തുകൊണ്ടു വാ, എനിക്കതൊന്ന് ശരിക്ക് പരിശോധിക്കണം.
3: ദാ ഇപ്പൊ തന്നെ കൊണ്ടുവരാം.
4: ആ നോക്കട്ടെ. ഓ,
1: അഭിമന്യു പറഞ്ഞത് ശരിയാ, ദേവിയുടെ കയ്യിൽ 6 വിരലുകളുണ്ട്. ഇനിയും ഈ വിഗ്രഹം നമ്മുടെ കയ്യിൽ വെക്കുന്നത് ബുദ്ധിയല്ല. ഇതെങ്ങാൻ മഹാരാജൻ അറിഞ്ഞ നമ്മുടെ കഴുത്തിന്മേലെ തലയുണ്ടാകില്ല. ഗൗതമന് കൊടുത്ത 7 ദിവസം നാളത്തോടെ തീരുകയാണ്. ഈ വിഗ്രഹം ഒരു കാരണവശാലും അഭിമന്യുവിന്റെ കയ്യിൽ എത്തുവാൻ പാടില്ല. വിഗ്രഹം എത്രയും വേഗം ഗൗതമന്റെ ഭവനത്തിൽ ഒളിപ്പിച്ചു വെക്കും. നാളെ ഞാൻ ഗൗതമന്റെ ഭവനം പരിശോധിക്കുവാൻ മഹാരാജന്റെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും അനുമതി വാങ്ങിക്കാം. മഹാരാജന്റെ മുന്നിൽ വെച്ച് തന്നെ ഗൗതമന്റെ വീട്ടിൽ നിന്നും വിഗ്രഹം കണ്ടെടുത്താൽ അതിലും വലിയ തെളിവില്ലല്ലോ. അങ്ങനെ ഗൗതമൻ കുറ്റക്കാരനെന്ന് തെളിയും.
3: മന്ത്രി, നിങ്ങളുടെ ബുദ്ധിയെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു.
1: നിന്റെ പ്രശംസ എനിക്ക് ആവശ്യമില്ല, പറഞ്ഞ കാര്യം വേഗം ചെയ്യാൻ നോക്ക്.
5: നമസ്കാരം മന്ത്രി, അകത്തേക്ക് വരുവാൻ അനുവദിച്ചാലും?
1: വേഗം വിഗ്രഹം ഇവിടുന്ന് മാറ്റൂ. വേഗം ആവട്ടെ.
5: മഹാരാജനിൽ നിന്നും അടിയന്തര അറിയിപ്പുണ്ട്.
1: അടിയന്തര അറിയിപ്പോ? എന്താത്, പറയൂ.
5: ക്ഷേത്രത്തിൽ നിന്നും മോഷണം പോയ ദേവി വിഗ്രഹം കിട്ടിയിരിക്കുന്നു. മഹാരാജനും അഭിമന്യുവും കുറ്റക്കാരനായ ഗൗതമനും എല്ലാവരും കൂടി ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. മന്ത്രിയോട് എത്രയും വേഗം ക്ഷേത്രത്തിൽ എത്തുവാൻ മഹാരാജൻ ഉത്തരവിട്ടിരിക്കുന്നു.
1: ശരി, നീ ചെല്ല്.
3: ഇതെന്താ പുതിയ കഥ? യഥാർത്ഥ വിഗ്രഹം ഇവിടെ ഇരിക്കുമ്പോ പിന്നെ ഏത് വിഗ്രഹമാണ് ക്ഷേത്രത്തിൽ കിട്ടിയത്?
1: ഇതെല്ലാം ആ അഭിമന്യുവിന്റെ കളിയാണ്, ഗൗതമനെ രക്ഷിക്കാൻ വേണ്ടി. അധികാരി, ഞാൻ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്, പറഞ്ഞതുപോലെ ചെയ്യും.
3: ഉത്തരവ് മന്ത്രി.
1: പ്രഭോ, ക്ഷമിച്ചാലും ഞാൻ കുറച്ച് താമസിച്ചു.
6: നാം ഇന്ന് വളരെ സന്തോഷവാനാണ്. ഇന്നലെ വരെ നമ്മെ അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾ ഇന്ന് തീരുകയാണ്. ഈ നാടിന്റെ ഭാവി എന്താകുമെന്ന് വിചാരിച്ച് നാം വിഷമത്തിലായിരുന്നു. ഭാഗ്യം കൊണ്ട് ഗൗതമന്റെ പ്രശ്നം ഇന്നൊരു നല്ല തീരുമാനത്തിലെത്തിയിരിക്കുന്നു. മന്ത്രി എന്തിനാണ് ആശ്ചര്യത്തോടെ നോക്കുന്നത്? ഇന്നലെ വരെ ഗൗതമന് ശിക്ഷ നൽകണമെന്ന് വിചാരിച്ച നാം ഇന്ന് ആദരവോടെ സംസാരിക്കുന്നു എന്നതാണോ? മന്ത്രി, പ്രജയായാലും രാജാവായാലും ദൈവത്തിനു മുൻപിൽ സമന്മാരാണ്. അവന്റെ കളിക്കളത്തിൽ നമ്മളെല്ലാവരും വെറും കരുക്കൾ മാത്രം. അങ്ങനെ ഒരു കളിയാണ് ഇന്ന് ഇവിടെ നമ്മുടെ മുൻപിൽ അരങ്ങേറിയിരിക്കുന്നത്. എന്താ മന്ത്രി, നാം പറഞ്ഞത് മനസ്സിലായില്ലേ?
1: അങ്ങ് പറഞ്ഞു വരുന്നത്,
6: ഗൗതമൻ നിർമ്മിച്ച യഥാർത്ഥ വിഗ്രഹം കിട്ടിയിരിക്കുന്നു. നാം എല്ലാവരും ഒരുമിച്ച്

0: ദേവിയുടെ മുമ്പിൽ ചെന്ന് പ്രണമിച്ചു. നിങ്ങളും ചെന്ന് ദേവിയെ ദർശിച്ചുകൊള്ളൂ, നിങ്ങളുടെ എല്ലാ മനഃപ്രയാസവും തീരും.
1: അങ്ങനെയാവട്ടെ മഹാരാജൻ. മഹാരാജൻ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. മനസ്സിലെന്തോ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്, അതുമാത്രം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ എന്തായാലും ആ ദേവി വിഗ്രഹം ഒന്ന് കാണട്ടെ. മഹാരാജൻ ഇതെന്താ?
0: എന്താ മന്ത്രി, എന്തു പറ്റി?
1: അവിടുന്ന് യഥാർത്ഥ വിഗ്രഹം കിട്ടിയെന്നല്ലേ പറഞ്ഞത്?
0: അതെ, അതിലെന്താ സംശയം?
1: മഹാരാജൻ ഇതെന്ത് മറിമായ? അന്ന് അഭിമന്യു പറഞ്ഞതല്ലേ ദേവിയുടെ കൈകളിൽ ആറു വിരലുകൾ ഉണ്ടെന്ന്?
0: അതെ, അത് ശരിയാ, ആറു വിരലുകൾ അല്ലേ അഭിമന്യു?
2: അതെ മഹാരാജൻ, ആറു വിരലുകൾ.
1: പക്ഷേ മഹാരാജൻ ഈ ദേവി വിഗ്രഹത്തിലേക്കൊന്ന് നോക്കൂ, ദേവിയുടെ വലത് കൈയിൽ അഞ്ച് വിരലുകൾ മാത്രമല്ലേ ഉള്ളത്. നോക്കൂ മഹാരാജൻ, നോക്കൂ. ഈ അഭിമന്യു വീണ്ടും വീണ്ടും നമ്മളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ് മഹാരാജൻ. എന്താ എന്താ എല്ലാവരും എന്നെ തുറച്ചു നോക്കുന്നത്?
0: വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നത് അഭിമന്യുവല്ല, നിങ്ങളാണ് മന്ത്രി. നിങ്ങൾ നമ്മെയും നമ്മുടെ പ്രജകളെയും ദേവിയുടെ കയ്യിൽ ആറു വിരലുകൾ ഉണ്ടെന്ന് മാത്രമേ അഭിമന്യു പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഏത് കയ്യിലാണ് ആ ആറു വിരലുകൾ എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ ദേവിയുടെ വലതു കയ്യിൽ ആറു വിരലുകളാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് മാത്രം എങ്ങനെ അറിയാം? മന്ത്രിയുടെ ഈ മൗനത്തിന്റെ ഉത്തരം എന്താ?
1: എന്നോട് ക്ഷമിച്ചാലും മഹാരാജ, അധികാരമോഹം തലക്ക് പിടിച്ച് മഹാപാപം ചെയ്തു ഞാൻ കളവ് പോയെന്ന് പറയുന്ന ദേവി വിഗ്രഹം എന്റെ കൈവശമാണുള്ളത്. അത് ഞാൻ എത്രയും വേഗം മഹാരാജന്റെ അടുത്ത് എത്തിക്കുന്നതാണ്.
0: അതിന്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് കൂട്ടുനിന്ന ചാരന്മാരുടെ അധിപനിൽ നിന്നും അത് കണ്ടെടുത്തു. എപ്പോൾ വേണമെങ്കിലും ദേവി വിഗ്രഹം ക്ഷേത്രത്തിൽ എത്തിച്ചേരും. മന്ത്രിയുടെ ശിഷ്ടകാലം ഇനി തടവറയിൽ കഴിയാം. ആരവിടെ വലിച്ചുകൊണ്ടുപോ ഈ ദേശദ്രോഹിയെ. ഗൗതമ, നമ്മോട് ക്ഷമിച്ചാലും നാം എടുത്ത തീരുമാനം ശരിയാണെന്നുള്ള അഹന്തയിൽ വിചാരണ ചെയ്യാതെ നിരപരാധിയായ നിങ്ങളെ ശിക്ഷ കൽപ്പിച്ച് വലിയ അനീതിയാണ് നാം ചെയ്തത്. അഭിമന്യു കൃത്യസമയത്ത് ഈ വിഷയത്തിൽ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ നാം കാരണം ഈ നാടിന് ഒരു വലിയ കളങ്കമുണ്ടായേനെ.
3: പ്രഭോ, അടിയനൊരു സാധാരണ പ്രജ, അങ്ങ് ക്ഷമ ചോദിക്കുന്നുവോ? അടിയനുണ്ടാക്കിയ ശില്പങ്ങളെല്ലാം ഒരു കുറവ് പോലുമില്ലാത്തതാണെന്ന ഗർവ് അടിയനെന്നും ഉണ്ടായിരുന്നു. ഇന്ന് അടിയന്റെ സൃഷ്ടിയിൽ സംഭവിച്ച ഒരു ചെറിയ പിഴവ് തന്നെ അടിയന്റെ ജീവൻ കാത്തു. ഇതുവരെ നടന്ന സംഭവങ്ങളിൽ മൗനസാക്ഷിയായി നിലകൊള്ളുന്ന ദേവി നമ്മുടെ എല്ലാ തെറ്റുകളും പുറത്ത് അനുഗ്രഹിക്കട്ടെ.
4: മഹാരാജൻ, വിഗ്രഹ പ്രതിഷ്ഠയ്ക്കുള്ള മുഹൂർത്തമായിരിക്കുന്നു, എല്ലാവരും ക്ഷേത്ര സന്നിധിയിലേക്ക് വന്നാലും.
5: പ്രഭു, ദേവിയുടെ അനുഗ്രഹത്താൽ നന്മയും സത്യവും പുലരുകയും നമ്മുടെ രാജ്യത്ത് അങ്ങയുടെ പ്രൗഢി വർദ്ധിക്കുകയും ചെയ്തിരിക്കുന്നു. എനിക്ക് പോകുവാൻ അനുവാദം തന്നാലും.
0: നിൽക്കൂ അഭിമന്യു, ദേവി വിഗ്രഹം കടത്തിയവനെ പിടിക്കാൻ ഒരു നാടകം നടത്തണമെന്നും അതിന് നമ്മുടെ പങ്ക് ആവശ്യമുണ്ടെന്നും നിങ്ങളൊന്ന് പറഞ്ഞു, അതിന് നാം സമ്മതിച്ചു. പക്ഷേ മന്ത്രിയാണ് കുറ്റവാളി എന്ന് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി?
5: മഹാരാജൻ, സത്യമെന്തെന്നാൽ മന്ത്രിയാണ് കുറ്റവാളി എന്നത് എനിക്കറിയില്ലായിരുന്നു. എന്റെ സംശയവലയത്തിൽ അങ്ങുൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു. ആദ്യം മന്ത്രിയുടെ മേൽ പരീക്ഷിച്ചു, അതിൽ തന്നെ സത്യം പുറത്തു വന്നു. മന്ത്രിയാണ് കുറ്റക്കാരനെന്ന് ബോധ്യമായി.
0: എന്ത്, നമ്മയും സംശയിച്ചെന്ന്? അഭിമന്യുവിന്റെ ചിന്താഗതിയോട് നമുക്ക് അഭിമാനം തോന്നുന്നു. താങ്കളെ പോലെ സമാധാനപരമായി ചിന്തിച്ചിരുന്നുവെങ്കിൽ ഈ പ്രശ്നം ഇത്രയും സങ്കീർണമാകുമായിരുന്നില്ല. ഇതിൽ നിന്നും നാം ഒരു പാഠം പഠിച്ചു. ശാന്തമായി ചിന്തിച്ചാൽ മാത്രമേ ശാന്തി ഉണ്ടാവുകയുള്ളൂ. താങ്കൾ പറഞ്ഞതുപോലെ ഇതെല്ലാം ദേവീ പ്രഭാവമായി നാം കരുതുന്നു. ദേവിയുടെ അനുഗ്രഹത്താൽ നമ്മുടെ രാജ്യം സമ്പൽ സമൃദ്ധമായിരിക്കാൻ പ്രാർത്ഥിക്കാം.
6: മൗനസാക്ഷി നാടകം ഇവിടെ പൂർണ്ണമാകുന്നു. നാടകരചന സംവിധാനം വിനോദ് ബാബു എച്ച്, മലയാള പരിഭാഷ കെ എസ് സിംഗ്. കഥാപാത്രങ്ങളും ശബ്ദം പകർന്നവരും രാജാവ് യു പ്രസന്നകുമാർ, മന്ത്രി ബാല

മുരളി ചിറക്കൽ, അഭിമന്യു, പ്രജിൻ സി കണ്ണൻ, പാൽക്കാരൻ മെഹമൂദ് കുറുവ, പലിശക്കാരൻ അനീഷ് പെരുന്താറ്റിൽ, ഗൗതമൻ കമ്പിൽ പി രാമചന്ദ്രൻ, അഭയ ജസ്ന ജയരാജ്, പൂജാരി മോഹനൻ രാമന്തളി, ചാരന്മാരുടെ തലവൻ രാമകൃഷ്ണൻ പഴശ്ശി, ഭടന്മാർ സജി സെബാസ്റ്റ്യൻ, ബാബുരാജ് പെരിയ. നിർവഹണ സഹായം വിനീത സുമം, കെ വി നിഷ, ലേഖ വിമൽ. സാങ്കേതിക സഹായം ഷാജു പൊന്നാരത്ത്. നാടകരചന സംവിധാനം വിനോദ് ബാബു എച്ച്. മലയാള പരിഭാഷ കെ എസ് സിംഗ്. അവതരണം ആകാശവാണി കണ്ണൂർ നിലയം.

അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ആറാം ദിവസമായ ഇന്ന് കണ്ണൂർ നിലയം അവതരിപ്പിച്ച മൌനസാക്ഷി എന്ന ഈ നാടകത്തിന്റെ പുനഃപ്രക്ഷേപണം നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് കേൾക്കാം. അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ഏഴാം ദിവസമായ നാളെ രാത്രി 9:30 കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം കേൾക്കാം, കാൺക കടലിനെ കൺതുറക്കാതെ. രചനാ സംവിധാനം KV ശരസ്ചന്ദ്രൻ, ശബ്ദം നൽകുന്നവർ പുഷ്പ, വിജയൻ കാരന്തൂർ, ഗംഗാധരൻ ആയാടത്തിൽ, രാഘവൻ പുറക്കാട്, LC മാത്യു, റെനി ശ്രീകുമാർ, ദാമോദർ രാധാകൃഷ്ണൻ, കബനി സൈറ, ജോബി മാത്യു, ചന്ദ്രൻ കണ്ടോത്ത്, ബോബി സി മാത്യു, കുമാരി തേജശ്രീ സനൽ, റാണി കെ, വിനോദ് കീഴേടത്ത്, ഷാജി സി കെ, മീര ആറിയു. നിർവഹണ സഹകരണം ബോബി സി മാത്യു. നാളെ രാത്രി 9:30.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യമായി അശ്വമേധം എന്ന ചിത്രത്തിൽ പി. സുശീല പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ രചന വയലാർ, സംഗീതം ജി. ദേവരാജൻ.

0: ചലച്ചിത്രഗാനങ്ങൾ സമാപിക്കുന്നു. ആകാശവാണി, സമയം 11 മണി. ഇപ്പോൾ സുഭാഷിതം കേൾക്കാം. പ്രൊഫസർ ഗീതാലയം ഗീതാകൃഷ്ണൻ അവതരിപ്പിക്കുന്നു.
1: ഒരു മഹാനെ കുറിച്ച് തിരുവിതാംകൂറിൽ പ്രസിദ്ധമായുള്ളൊരു കഥയാണ്. കഥാനായകൻ തിരുവിതാംകൂർ സംസ്ഥാനത്തിൽ ഒരു കാലത്ത് ദളവയായിരുന്ന് ആദ്യമായി ഇവിടെ കണ്ടെഴുത്ത് ഏർപ്പാടാക്കിയ ആളാണ്. അദ്ദേഹം തന്റെ ബുദ്ധിശക്തിക്കനുസരിച്ച് കണ്ടെഴുത്തിനെയും കരം പിരിക്കേണ്ട തോതിനെയും വൃക്ഷങ്ങൾ ഇനം തിരിക്കേണ്ട ക്രമത്തിനെയും വേണ്ട വ്യവസ്ഥകൾ ഏർപ്പെടുത്തി അവയ്ക്ക് വിരുദ്ധമായി യാതൊരു വിധത്തിലും പ്രവർത്തനം നടത്താതിരിക്കുന്നതിൽ ജാഗരൂകനായിരുന്നു. ഒരു ദിവസം അദ്ദേഹം തന്റെ വീട്ടിലെത്തി. പടിഞ്ഞാറേ അറപ്പുരമുറ്റത്ത് ഒരു തെങ്ങിന്റെ ചുവട്ടിൽ നിന്ന് അദ്ദേഹം യാദൃച്ഛികമായി തെങ്ങിന്റെ മുകളിലേക്ക് നോക്കി. തിക്കിത്തിരക്കി നിൽക്കുന്ന കൂമ്പുകളും വികസിച്ച് സമൃദ്ധമായുള്ള പൂക്കുലകളും കനത്ത തെങ്ങിൻ കുലകളും തഴച്ചു നിൽക്കുന്ന ഓലമടലുകളും കൊണ്ട് മനോഹരമായ ആ തെങ്ങ് കണ്ട അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു, നല്ല ഒന്നാം തരത്തിൽ കൊള്ളിക്കേണ്ട തെങ്ങ് തന്നെയാണിത്. തുടർന്ന് അമ്മയുടെ അടുത്തെത്തി അദ്ദേഹം ചോദിച്ചു, അമ്മേ, നമ്മുടെ ഈ പുരയിടത്തിൽ കണ്ടെഴുത്ത് നടത്തിയോ? ഓഹോ, നമ്മുടെ കൂടെ താമസിച്ചിരുന്ന മല്ലനായിരുന്നു ഇവിടുത്തെ കണ്ടെഴുത്ത് പിള്ള. ചോറ് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ളവർക്ക് കൊടുക്കണം. പെട്ടെന്നുണ്ടായ വികാരത്തള്ളലിൽ ആ സ്വാധ്വി അറിയാതെ പറഞ്ഞു നിർത്തി. അർത്ഥോക്തിയിലുള്ള ആ പറച്ചിലും മുഖത്തെ പരിഭ്രമവും കണ്ട മകന് ചോദിച്ചു, എന്താണമ്മേ, മുഴുവൻ പറയരുതോ? അവന്റെ കഥ മുഴുവൻ പറയൂ. ഒന്നും കാണിച്ചില്ല, നീ കേൾക്കത്തക്കതായി ഒന്നും ഇവിടെ നടന്നുമില്ല. എന്റെ മോൻ വിശന്ന് വലഞ്ഞു നിൽക്കാതെ വല്ലതും കഴിക്ക്, ആ സ്നേഹമയ്യായ അമ്മ പറഞ്ഞു. അത് കേട്ട മകൻ പറഞ്ഞു, അമ്മേ, ഈ ഉരുട്ട് വിരട്ടൊന്നും വേണ്ട, സത്യം മുഴുവൻ പറയൂ, കേൾക്കട്ടെ. നിന്റെ ചട്ടപ്രകാരം എല്ലാം നടന്നിട്ടുണ്ട്, അമ്മ പറഞ്ഞു. ശരി, എങ്കിലെന്തിനാണ് ഈ പരിഭ്രമം? പടിഞ്ഞാറ് വയസ്സ് നിൽക്കുന്ന തെങ്ങിനെ എത്രാം തരത്തിൽ പെടുത്തി? മകൻ ചോദിച്ചു. അത് കേട്ട ആ മാതാവ് വിഷമിച്ചുകൊണ്ട് പറഞ്ഞു, ആ ഒന്നാം തരമോ രണ്ടാം തരമോ മൂന്നാം തരമോ ആയിരിക്കും. അങ്ങനെ പറഞ്ഞാൽ പോരാ, ഏത് തരത്തിലാണ് പെടുത്തിയിരിക്കുന്നത് എന്ന് എനിക്കറിയണം. മകന് നിർബന്ധമായി. അപ്പാ, ആരുടെയും വയറ്റത്തടിക്കരുതേ, ഗതിയില്ലാത്തവരോട് കടുങ്കൈയൊന്നും എടുക്കരുതേ. ആ അമ്മ കേണു, ആരവിടെ? മകന്റെ കൽപ്പന കേട്ട ആ മാതാവ് പറഞ്ഞു, അവൻ ആളയക്കണ്ട, മൂന്നാം തരമായി എഴുതാൻ ഞാനാ പറഞ്ഞത്. വേണമെങ്കിൽ എന്നെ ശിക്ഷിക്കുക. അമ്മയെ ശിക്ഷിക്കുകയോ? ശമ്പളം വാങ്ങുന്നത് അവനാണ്, അപവാദം എനിക്കും. പൊന്നുതമ്പുരാന്റെ ദളവ ഞാനായിരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നടക്കില്ല, മകൻ കട്ടായം പറഞ്ഞു. മാതാവിന്റെ അശ്രുജലതി

0: കൊണ്ടൊരു ഫലവും ഉണ്ടായില്ല. കളവായി കണക്കെഴുതിയ കണ്ടെഴുത്ത് മല്ലൻപിള്ളയുടെ പെരിവിരലുകൾ രണ്ടും ഛേദിക്കപ്പെട്ടു. ദളവായിയുടെ വകഭൂമിയാകെ ആവർത്തിച്ച് കണ്ടെഴുതുകയും ചെയ്തു. 119 വർഷം മുമ്പ് കേരളത്തിലെ മലയാള 1 പാഠപുസ്തകത്തിലെ ഒരു പാഠഭാഗമാണിത്. ഈ കഥയിലെ ഗുണപാഠമൊന്നും എടുത്തു പറയേണ്ടതില്ലല്ലോ. ഈ കഥയിലെ നായകനായ ദളവ മഹാനിഷ്ഠൂരനാണെന്ന് തോന്നാമെങ്കിലും നീതി നടത്തിപ്പിൽ അദ്ദേഹം കാണിച്ച പക്ഷപാതമില്ലായി അദ്ദേഹത്തെ പൂജ്യനാക്കുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്ത് മലയാള ഭാഷയിൽ പരിണതപ്രജ്ഞരായ പണ്ഡിതന്മാരുടെ ഒരു സമിതി തയ്യാറാക്കിയ പാഠപുസ്തകത്തിലാണ് ഈ സംഭവം ചേർത്തിരിക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയിൽ കുട്ടികൾക്ക് ആദ്യകാലങ്ങളിൽ രാജ്യസ്നേഹികളുടെയും നീതിബോധവും സത്യസന്ധതയുമുള്ള ത്യാഗികളുടെ മഹാരഥന്മാരുടെയും ഒക്കെ കഥകൾ പഠിക്കാനുണ്ടായിരുന്നുവെങ്കിലും കാലക്രമേണ അവയൊക്കെയും പാഠഭാഗങ്ങളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടതിനാൽ കുട്ടികളുടെ സ്വദേശാഭിമാനത്തെയും രാജ്യസ്നേഹത്തെയും ഒക്കെ കാര്യമായി ബാധിച്ചിട്ടുണ്ടെന്ന് കാണാനാവും. സത്യധർമ്മച്യുതാൽപുംസ കൃതാദാശി വിഷാദിവ എന്ന മഹാഭാരതവാക്യത്തിന് തുഞ്ചത്തെഴുത്തച്ഛന്റെ പരിഭാഷ ഇങ്ങനാണ്: സത്യധർമാദികൾ വെടിഞ്ഞിടുന്ന പുരുഷനെ ക്രുധനാം സർപ്പത്തേക്കാൾ ഏറ്റവും പേടിക്കണം. എംബ്രാൻ അല്പം കട്ടുപുജിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും എന്ന കുഞ്ചൻ നമ്പ്യാരുടെ വരികളും മറ്റൊന്നല്ലല്ലോ സൂചിപ്പിക്കുന്നത്. കള്ളവും ചതിയുമില്ലാതെ മാലോകരെല്ലാവരും ഒന്നുപോലെ കഴിഞ്ഞിരുന്ന ഒരു മഹാകാലത്തിന്റെ ഓർമ്മ പുതുക്കാൻ ആണ്ടിലൊരിക്കൽ താൻ ഭരിച്ചിരുന്ന നാട്ടിലേക്ക് വരുന്ന മഹാബലി ചക്രവർത്തിയെ ഓണം ആഘോഷിക്കുമ്പോൾ നാം ഓർക്കാറുണ്ട്. എന്നാൽ സത്യസന്ധതയോടെ കർക്കശനായി നീതി നിർവഹണം നടത്തിയ വേളിത്തമ്പി ദളവ എന്ന രാജ്യസ്നേഹിയെക്കുറിച്ച് ഇപ്പോഴത്തെ തലമുറയ്ക്ക് കേട്ടുകേൾവി പോലും ഉണ്ടാവില്ല. ഒരുപക്ഷെ ഇക്കാലത്തെ പരിതസ്ഥിതിയിൽ അങ്ങനെ ഒരു നീതിമാനായ ഭരണാധികാരിയെക്കുറിച്ച് ഓർക്കാതിരിക്കാനാവും പലരും ആഗ്രഹിക്കുക. മഹാകവി അക്കിത്തം എഴുതിയതുപോലെ, വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം.
1: പ്രൊഫസർ ഗീതാലയം ഗീതാകൃഷ്ണൻ അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. സുഭാഷിതം ഇനി നാളെ രാവിലെ 5:55 കേൾക്കാം. ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു.